0: ശേഷം അവർ പ്രിസ്ക്രൈബ് ചെയ്യും, അവർ അതിലൊരു ആൻറ്റിബയോട്ടിക് ഉണ്ടാവും, ആ ആൻറ്റിബയോട്ടിക് എടുക്കണം. അത് എങ്ങനെ എടുക്കേണ്ട രീതിയിൽ അത് എടുക്കേണ്ടത് നിർബന്ധമുണ്ട്. അതിൽ കൂടെ ചില വേറെ മെഡിസിൻസ് ഉണ്ടാവും, അതും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ മരുന്ന് എടുക്കുമ്പോൾ, ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ വേറെ മെഡിസിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇപ്പോൾ പൊതുവേ പറയുന്നത്, നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മളെ സ്റ്റൊമക്കിൽ കുറേ യൂസ്ഫുള്ളായിട്ടുള്ള അണുക്കളുണ്ട്, അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയറിയ ഉണ്ടാവും. ഡയറിയ ഉണ്ടായി കഴിഞ്ഞാൽ അത് മോശമായി അവിടെ കോളനിൽ ഇൻഫ്ലമേഷൻ വീക്ക് ഉണ്ടാവും. അങ്ങനത്തെ കുറേ കേസസുകളുണ്ട്, നമ്മൾ പലപ്പോഴും പേഷ്യൻസിന് അറിയുണ്ടാവില്ല. അപ്പോൾ അത് പ്രിവെൻ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് പൊതുവെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് പ്രോബയോട്ടിക്സ്. അപ്പോൾ പ്രോബയോട്ടിക്സ് അഥവാ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ പറയും യോഗട്ട് അല്ലെങ്കിൽ തൈര് കേർഡ് കഴിക്കാൻ പറയും. അപ്പോൾ ചിലപ്പോൾ എന്താ, ആൾക്കാർ ആൻറ്റിബയോട്ടിക് കഴിക്കും, ഈ നോൺ ഫാർമക്കോളജിക്കലായിട്ട് മെഡിസിൻ ഇല്ലാത്ത സ്ട്രാറ്റജീസ് അവർ ഫോളോ ചെയ്യില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക, ഡയറി ഉണ്ടാവും. അപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കും, ആ ഡോക്ടർ ഡയറിയൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അത് വേറെ ട്രീറ്റ്മെൻറ്റാണ്, അത് പ്രോബയോട്ടിക് ആവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഡയറിയൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റ് വരും, പിന്നെ അത് വേറെ. ഇപ്പോൾ ശരിക്കും എന്താണ് അതിൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ, ആൻറ്റിബയോട്ടിക് കാരണത്താലുള്ള ഡയറിയാണ്. അതിന് ഡോക്ടർ ഓൾറെഡി സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ആ പ്രോബയോട്ടിക് എന്ന ഒരു കൈൻഡ് ഓഫ് മെഡിസിൻ എടുക്കുക, അല്ലെങ്കിൽ യോഗട്ട് അല്ലെങ്കിൽ തൈര് കഴിക്കുക എന്നുള്ളത്. അത് ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസുകൾ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറഞ്ഞത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പേഷ്യൻസ് കേൾക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പനി വന്നു കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പഴയ ഏതെങ്കിലും ചീട്ടുണ്ടാവും, അത് കൊടുത്തിട്ട് ആൻറ്റിബയോട്ടിക്
1: വാങ്ങിക്കും.
0: അതെ. അപ്പോൾ അവർക്ക് അമോക്സിസിലിനേക്കാൾ കൂടുതൽ ഒരു ബ്രാൻഡാണ് പറയുക, അമോക്സിക്ലാവ് ഉണ്ടോ. അപ്പോൾ അവരത് മേടിച്ചിട്ട് കഴിക്കും. പൊതുവെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അസിത്രോമൈസിനാണ്. ഇപ്പോൾ കോവിഡ് സമയത്ത് ഒരു ഗവൺമെൻറ് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, അതിൽ അസിത്രോമൈസിൻ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആൾക്കാരെന്താ മനസ്സിലാക്കിയത്, അത് എല്ലാവർക്കും കഴിക്കുക. പക്ഷെ അത് കാരണത്താൽ OTC ആയിട്ട് അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ ആയിട്ട് അസിത്രോമൈസിൻ കഴിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് ഉണ്ടാവും.
1: ഒരു കാരണവശാലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കേണ്ട മരുന്ന് പോയി ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്.
0: വളരെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനോ കുടുംബത്തിലോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലോ ആ സൊസൈറ്റിയിലോ ആർക്കെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക് കൊണ്ട് അത് വർക്ക് ചെയ്യൂല. അതാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ മാത്രമല്ല പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ നെക്സ്റ്റ് ജനറേഷനെ വരെ എഫക്റ്റ് ചെയ്യേണ്ടത്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ് കുറേ പ്രോഗ്രാംസുകൾ വെച്ചിട്ടുണ്ട്, കുറേ ഫണ്ടിങ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏറ്റവും വേണ്ടത്, പിന്നെ ചില ഇൻഫെക്ഷൻസ് ചില അസുഖങ്ങൾക്ക് ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസിന് ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജലദോഷം കൊണ്ട് പനി ഉണ്ടാവും, അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അവിടെ വേണ്ടത് സപ്പോർട്ടീവായിട്ടുള്ള ചുമ, ജലദോഷം അല്ലെങ്കിൽ റണ്ണിങ് നോസ്, മുക്കൊലിപ്പ്, അതിനൊക്കെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അവിടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾക്കാരെന്താ പോയിട്ട് എന്തുകൊണ്ട് ആൻറ്റിബയോട്ടിക് എഴുതിയില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആൻറ്റിബയോട്ടിക് ചോദിച്ചു മേടിക്കും, അത് ചിലപ്പോൾ അവർ കൊടുക്കുന്നുണ്ടാവും. അതെ. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ, അവിടെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല, അവർക്ക് വെറുതെ ഒരു ആന്റിബയോട്ടിക് കഴിക്കേണ്ടത്, അതുകൊണ്ടുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും, പിന്നെ അതിന് വേറെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ പൊതുവെ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ.
1: ഇതിപ്പോൾ ഈ സാധാരണ ഇത് നമ്മളാണ് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു ആശ്വാസം വരുമ്പോൾ അത് കോഴ്സ് പൂർത്തിയാക്കാതെ നടത്തും. ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചു തുടങ്ങിയിട്ട് അതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ എന്താ പറയാനുള്ളത്?
0: ഈ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട രണ്ട് ടൈപ്പ് ആൻറ്റിബയോട്ടിക് ഉണ്ട് ശരിക്ക്. ചില ആൻറ്റിബയോട്ടിക് നമുക്ക് ഒരു നിശ്ചിത ബ്ലഡിൽ ഒരു അളവ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻറ്റ് ആൻറ്റിബയോട്ടിക് എന്നറിയും. ഇപ്പോൾ ചില ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ അമിക്കാസിൻ, അമിക്കാസിൻ എന്ന് പറഞ്ഞൊരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. അത് ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഹൈ ഡോസ് ആയിരിക്കും. ഹൈ ഡോസ് കൊടുത്ത് കുറച്ച് കാലം, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ പൊതുവേ യൂസ് ചെയ്യുന്ന അമോക്സിസിലിൻ പോലത്തെ ആൻറ്റിബയോട്ടിക് ഒരു 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ശരിക്ക് സാധാരണക്കാർ എന്താ, പൊതുവെ എല്ലാ പേഷ്യൻസും പൊതുവെ എൻ്റെ ഇൻഫെക്ഷൻ മാറി അത് ചിലപ്പോൾ ഒരു സമയത്ത് ഇപ്പോൾ ഈ 7 ദിവസം എടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ആൻറ്റിബയോട്ടിക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ 3 ദിവസം കൊണ്ട് എൻ്റെ അസുഖം മാറി അല്ലെങ്കിൽ ഫീവർ മാറി പനി മാറി, അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ അണുക്കൾ ഓൾറെഡി ഉണ്ടാവും. പിന്നെ രണ്ടാമത് കുറച്ച് 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അണുക്കൾ കുറേ കൂടി വന്നിട്ട് പിന്നെ വേറെ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അദ്ദേഹം വീണ്ടും ചിലപ്പോൾ അമോക്സിസിലിൻ തന്നെ ചെയ്തു, അതുകൊണ്ട് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു അണുക്കൾ നമ്മളെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്ക് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ഭാഗത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യും. അതിന് അവസാനം നമ്മളെ ബോഡിയിൽ വീക്കം കൂടിയാണ്ട് സെപ്സിസ് പോലത്തെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആൻറ്റിബയോട്ടിക് ഡോക്ടർ പറഞ്ഞ പോലെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്, കോൺസെൻട്രേഷൻ ഡിപ്പെൻഡൻ്റ് ആൻറ്റിബയോട്ടിക് ഉണ്ട്, ടൈം ഡിപ്പെൻഡൻ്റ് ആൻറ്റിബയോട്ടിക്. ടൈം ഡിപ്പെൻഡൻ്റ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ആ 7 ദിവസം 3 ദിവസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫിസീഷ്യനോ ഡോക്ടറിനോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോ അറിയുന്ന കാര്യങ്ങളാണ്. അതൊരു പേഷ്യൻറ്റിന് പലപ്പോഴും അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ടൈം ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ എടുക്കാനും പാടില്ല. ചിലപ്പോൾ അത് ഓൾറെഡി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം ആയിരിക്കും, ആ ആൻറ്റിബയോട്ടിക് എഫക്റ്റീവ് ആവില്ല.
1: അപ്പോൾ നമ്മൾ പിന്നെയും പോയിട്ട് റീഫിൽ ചെയ്ത് ഒരാഴ്ച കൂടി വാങ്ങിക്കുക എന്നുള്ളത്
0: ചെയ്യാൻ പാടില്ല. കാരണം അപ്പോൾ റെസിസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഡോക്ടർ പോയി കണ്ടിട്ട് പറയുക, അതിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ മിസ്റ്റേക്ക് അല്ല, അത് നമ്മൾ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് ആണ്, നമ്മൾ കാരണത്താൽ ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് ബാക്കിയുള്ള മെഡിസിൻ നമ്മൾ എന്തു ചെയ്യും, ഇപ്പോൾ പുറത്തോട്ട് വലിച്ചെറിയും അല്ലെങ്കിൽ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യും. ഇപ്പോൾ ഇതിങ്ങോട്ട് നേരെ കടലിലേക്കാണ് പോകുന്നത്, അവിടെ നിന്ന് വരുന്ന ഈ ജീവജാലങ്ങൾ അതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതന്നെ കഴിക്കുന്നത്. അപ്പോൾ അത് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഇതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ട് നമ്മൾ ICMR പറയുന്ന ഇഷ്യൂസ്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ.
1: യഥാർത്ഥത്തിൽ ഈ ബാക്കി വരുന്ന മരുന്നുകളുടെ ഡിസ്പോസലും വലിയൊരു ഇഷ്യൂ ആണ്.
0: അതെ,
1: ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലും വെക്കുക, മേശൻ്റെ മുകളിലും വെക്കുക എന്നതിൻ്റെ അപ്പുറം അതിനുശേഷം വ്യക്തമായ മാർഗനിർദ്ദേശം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരള സർക്കാരൊക്കെ അതിനുള്ള പദ്ധതികളും ബാക്കിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അലക്ഷ്യമായിട്ട് മറ്റേ കഴിക്കാത്ത മരുന്നുകൾ മറ്റേ മേശപ്പുറത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് അത് പ്രയാസം ഉണ്ടാവുന്ന രൂപത്തിൽ മാറുന്നത് നമ്മൾ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. ഈ ആൻറ്റിബയോട്ടിക് എന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരിതെല്ലാവരും മരുന്നുകൾ കഴിക്കുന്നതാണ്. പൊതുവെ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകളാണ് ഗർഭിണികൾ. പ്രഗ്നൻസി ടൈമിലും പാല് കൊടുക്കുന്ന സമയത്തും എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫേസാണ്. അത് നമ്മൾ ശരിക്കും പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, പ്രഗ്നൻസീൻ്റെ മുന്നത്തെ ഒരവസ്ഥ ഉണ്ട്. കാരണം പൊതുവെ പറയുന്ന ഫോളിക് ആസിഡ് വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, ഒരു കോമ്പണൻ്റാണ്. അത് ഒരു മാസം കൺസീവ് ആവണ ഒരു മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് എടുത്തിട്ടില്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പോണ ലേഡി സ്ത്രീ ഫോളിക് ആസിഡ് എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികൾക്ക് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. അവരുടെ കുട്ടികൾക്ക് ജനിച്ചു വരുന്ന കുട്ടിക്ക് കുറേ ന്യൂറൽ അതായത് ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ഫോളിക് അവിടെ നിന്ന് തുടങ്ങും. ശരിക്കും നമ്മൾ പറഞ്ഞ പ്രഗ്നൻസി
1: ചിലപ്പോൾ പ്രായോഗികമായിട്ട് വന്നോളന്നില്ല, പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഫോളിക് ആസിഡ് എല്ലാവരും കഴിക്കാറ്.
0: അതെ, പക്ഷെ അത് ശരിക്കും ഇപ്പം നമ്മളെ ഗൈഡ് ലൈൻസ് പറയുന്നത് കൺസീവ് ആവണ മുന്നേ തന്നെ ഒരു മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് എടുക്കണം എന്നാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നൻസി സമയത്ത് പൊതുവെ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അവിടെ അത് കോമൺ ആണ്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, സിംപ്റ്റം ഇല്ല. പൊതുവെ ചില ആൾക്കാർക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, മൂത്രമൊഴിക്കുമ്പോൾ എന്താ പറയുക വേദന ഉണ്ടാവില്ല, പക്ഷെ അണുക്കൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കറൻറ്റ് ഗൈഡ് ലൈൻ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഗൈഡ് ലൈൻ പ്രകാരം പറയുന്നത് ഇൻഫെക്ഷൻ അണുക്കളുണ്ട് പക്ഷെ സിംപ്റ്റംസ് ഇല്ല, എന്നാൽ പോലും ആൻറ്റിബയോട്ടിക് എടുക്കണം എന്നാണ്. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ, നമ്മൾ ഈ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കുട്ടീനെ വരെ ബാധിക്കും. നമ്മൾ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി നമ്മൾ തുടക്കത്തിൽ തന്നെ പ്രഗ്നൻസി സമയത്ത് ടെസ്റ്റുകൾ ചെയ്യും, യൂറിൻ ടെസ്റ്റുകൾ ചെയ്യും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ, അപ്പോൾ ആ സമയത്ത് പൊതുവേ നമ്മൾ പറയുക സിംറ്റംസ് വേണം, പനി വേണം, സിംറ്റംസ് വേണം, എന്നാലേ നമുക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ അല്ലെങ്കിൽ മെഡിസിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് അറിയുന്നത് പ്രഗ്നൻസി അവസ്ഥയിലാവുമ്പോൾ യൂറിനറി യൂറിൻ ഇൻഫെക്ഷൻ്റെ അണുക്കൾ, യൂറിനിലെ അണുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ സിംറ്റംസ് ഇല്ലെങ്കിൽ പോലും ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് സേഫ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അത് ഗൈഡ് ലൈൻ പ്രകാരം പോലെ പറയണ പോലെ തന്നെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എടുക്കേണ്ടതുണ്ട്. ചില ഏജൻസ് ചില മരുന്ന് 1 ദിവസം എടുത്താൽ മതി, അത് പൊതുവേ അത്രത്തോളം ഉപയോഗിക്കാറില്ല. പക്ഷേ പൊതുവേ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഉപയോഗിക്കുന്ന മെഡിസിൻസ് 5 ദിവസം 7 ദിവസമാണ് പൊതുവേ പറയാറ്. അല്ലെ ചില ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാലും ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് അല്ലേ, കുഴപ്പമില്ലല്ലോ, പൊതുവെ ആൾക്കാരൊരു ധാരണ ഉണ്ട് ആൻറ്റിബയോട്ടിക് എടുത്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചില ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം, പിന്നെ കുറേ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞത് ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിനെ വരെ ബാധിക്കാം. അപ്പോൾ ഇതൊക്കെ പറയാൻ ഉള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് മെഡിസിൻ എടുക്കരുത്. അതായത് ഒരു സാധാരണക്കാരന് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ എന്ത് മെഡിസിൻ എടുത്താലും അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളതും അറിയില്ല. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ അവരെ ഒപ്പീനിയൻസ് അവരെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ട് വേണം മെഡിസിൻ മുന്നോട്ട് പോകാൻ. അപ്പോൾ പൊതുവേ പ്രഗ്നൻസി ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതാണ് ഛർദി. അപ്പോൾ അവിടെ പറയുന്നത് മെഡിസിൻ എടുക്കണേക്കാൾ കൂടുതൽ നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ മെഡിസിൻ അല്ലാത്ത സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ എന്താ പറയുക, ഭക്ഷണം ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ എന്താ പറയുക എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുക, പിന്നെ ചില ബിസ്ക്കറ്റുകൾ ഇപ്പോൾ അമേരിക്കൻ അക്കാഡമിയൊക്കെ പറയുന്ന ഒരു സാൾട്ട് ലൈൻ ക്രാക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പൊടിയണ ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ട്, അതേപോലത്തെ ബിസ്ക്കറ്റ് കഴിക്കാം. അതായത് ഡ്രൈ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഫുഡുകൾ കഴിക്കുക.
1: നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്കിന് പുറമെ ഇപ്പോൾ ഡയബറ്റിക്കുള്ള ഒരു പ്രഗ്നൻ്റ് വിമൺ ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നല്ല തൈറോയിഡിന് മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ മറ്റ് അസുഖങ്ങൾക്ക് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ പ്രഗ്നൻസി ടൈമിൽ എന്ത് ശ്രദ്ധിക്കാൻ വേണ്ടത്?
0: ഓൾറെഡി അസുഖങ്ങൾ ഈ ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാർ, ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആൾക്കാർ എന്തായാലും തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കണം. ഹൈപ്പർ അതായത് തൈറോയിഡ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അതിന് മെഡിസിൻ കഴിക്കണം. പക്ഷേ ഈ ഹൈപ്പർ തൈറോയിഡ് ഹോർമോൺ കൂടുതലുള്ള ആളാണെങ്കിൽ നമ്മളെ ഗൈഡ് ലൈൻ പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്ഗാണ് മെഡിസിനാണ് മെത്തിമസോൾ, പിന്നെ പ്രൊപ്പൈൽ തയോഗ്രാസിൽ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെത്തിമസോൾ യൂസ് ചെയ്യാനേ പാടില്ല, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നോട്ട് റെക്കമെൻഡാണ്, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതിന് പകരം നമുക്ക് പ്രൊപ്പൈൽ തയോഗ്രാസിൽ എന്ന മെഡിസിൻ കഴിക്കാം. പിന്നെ എന്തുകൊണ്ട് മെത്തിമസോൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ അമേരിക്കൻ അസോസിയേഷൻ ഈ ഒബ്സ്റ്റാട്രിക് അസോസിയേഷൻ പറയുന്നത് മെത്തിമസോൾ ആണ് അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസി അല്ലാത്ത അവസ്ഥയിൽ മെത്തിമസോൾ ആണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്, ഫസ്റ്റ് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് മെത്തിമസോൾ സൈഡ് എഫക്റ്റ് കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് കുറേ പ്രയാസം ഉണ്ടാകാൻ കാരണം ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മെത്തിമസോൾ കൊടുക്കാൻ പാടില്ല, പ്രൊപ്പൈൽ തയോഗ്രാസിൽ കൊടുക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെത്തിമസോൾ കൊടുക്കാം.
1: അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ചിലപ്പോൾ മറ്റേ ഇപ്പോൾ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ അറിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ഒരു ജാഗ്രത കൂടി വേണം.
0: ഇപ്പോൾ
1: ഓൾറെഡി ഇപ്പോൾ തൈറോയിഡ് അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലത്തെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗർഭിണി ആവുണ്ടോ അല്ല എന്നുള്ളത് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് മരുന്ന് കഴിക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്.
0: ഇപ്പം
1: നമ്മൾ ഈ പ്രഗ്നൻസി 8-ാം മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 7-ാം മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 9-ാം മാസത്തിലൊക്കെ എത്തി, ആ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു പനിയോ ബാക്കി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തൊക്കെയായാലും നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ?
0: അതിലിപ്പോൾ ഈ പനി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ടീരിയ കാരണത്താൽ ഉണ്ടാകുന്ന പനിക്ക് മാത്രം നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമുള്ളൂ. പൊതുവേ ഒരു കാലഘട്ടത്തിൻ്റെ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ വിൻ്ററിൽ തണുപ്പുള്ള കാലത്ത് പൊതുവേ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പൊതുവേ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരില്ല, എന്തായാലും ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് അവർ പറയുന്ന സിംറ്റമാറ്റിക് സിംറ്റംസിന് ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻ, സേഫ് ആയിട്ടുള്ള മെഡിസിൻ. പിന്നെ പനി വരികയാണെങ്കിൽ നമുക്ക് മെഡിസിൻ ഇല്ലാത്ത ടെക്നിക്സുകളുണ്ട്, അതായത് നനച്ച് തുടക്കുക, പിന്നെ തലവേദന ഉണ്ടെങ്കിൽ അതിനുള്ള കൗണ്ടർ റിട്ടൻറ്റ്, അതായത് നമ്മൾ ഉള്ളിക്ക് അബ്സോർപ്ഷൻ നമ്മുടെ ശരീരം ബ്ലഡിലേക്ക് എത്താത്ത മെഡിസിൻസുകളുണ്ട്, പുറത്ത് നമ്മൾ സ്കിന്നിൽ മാത്രം ആക്ട് ചെയ്തിട്ട് സ്കിന്നിൽ മാത്രം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനത്തെ ടൈഗർ ബാം പോലത്തെ മെഡിസിന് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ചില കണ്ടീഷൻസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മുത്തറിൽ പഴുപ്പ് പഴുപ്പുണ്ടാകുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കണം, മെഡിസിൻ എടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇപ്പോൾ ഏത് പ്രഗ്നൻസി ഏത് ഫേസിലാണെങ്കിലും മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറെ കാണിക്കണം, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം. പിന്നെ അവർ പ്രഗ്നൻ്റ് ആണെങ്കിൽ വേറെ ഡോക്ടർ, ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലാത്ത ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അവരോട് പറയണം ഞാൻ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ചില മെഡിസിൻ നമ്മൾ ബ്യൂട്ടി കൂട്ടാൻ ഭംഗി കൂട്ടാൻ യൂസ് ചെയ്യണ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യണ ഒരു മെഡിസിനാണ് ഐസോട്രെറ്റിനോയിൻ. ആ മെഡിസിന് ഉപയോഗിക്കുമ്പോൾ പറയണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി രണ്ട് ടെസ്റ്റ് ചെയ്യണം, പ്രഗ്നൻസിൻ്റെ രണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഐസോട്രെറ്റിനോ എന്ന ബ്യൂട്ടി എൻഹാൻസ് ചെയ്യണം, ബ്യൂട്ടി കൂട്ടുന്ന മെഡിസിൻ ഉപയോഗിക്കാൻ.
1: വെച്ചാൽ ഭംഗി കൂടുന്നു പറഞ്ഞുകൊണ്ട് പോയി ഒന്നായിട്ട് കഴിക്കണമൊക്കെ വളരെ ഉണ്ടാക്കുന്ന സംഗതിയാണെന്നുള്ളത് നമ്മൾ ജാഗ്രതയിൽ കാണാനാണ്. ഉള്ളിൽ എന്ത് മെഡിസിൻ എടുക്കുകയാണെങ്കിലും മെഡിസിൻ എന്ന് പറയുന്നത് ഭക്ഷണമല്ല, ആ രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. ഈ പറഞ്ഞ രൂപത്തിൽ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ഒന്നും കൂടി നമ്മൾ കൃത്യമായി ആലോചിക്കണം. സാറിന് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഛർദ്ദി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമല്ല എടുക്കാൻ പാടുള്ളൂ.
0: അതെ അതെ, ഛർദ്ദി ഉണ്ടാവുമ്പോൾ ഛർദ്ദി വളരെ കോമൺ ആണ്, ചിലർക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് ലൈഫ് ലോങ് ഇവന്റ്
1: 9 മാസം. അപ്പോൾ അതിൽ കുറച്ചുള്ളവർ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും ഛർദ്ദിക്കണവരുണ്ട്, സ്ഥിരമായിട്ട് ഛർദ്ദിക്കണവരുണ്ട്. അപ്പോൾ ഉള്ളതിനനുസരിച്ച് പിന്നെ ട്രീറ്റ്മെൻറ്റ് ബാക്കി ഇത് ചെയ്തിട്ട് വേണം പോകാനെന്നുള്ളതാണ്.
0: അതെ,
1: ഏതായിരുന്നാലും നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണെങ്കിലും പ്രഗ്നൻസി ടൈമിൽ മരുന്ന് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ബഹുമാനായ ഡോക്ടർ മുഹമ്മദ് സലീം നമ്മളോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ മരുന്നുകളുടെ ഉപയോഗം പ്രത്യേക സമയങ്ങൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കേസുകളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു ഈ ഒരു എപ്പിസോഡുണ്ടായിരുന്നത്. ഇതോടുകൂടി പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഒന്ന് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: താങ്ക് യു ഡോക്ടർ സാലിം, ഡോക്ടർ നസീഫ് പി പി. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ആശങ്കകളും അതുപോലെ തന്നെ ചില അറിവുകളുമായിരുന്നു ഇന്നത്തെ ചർച്ചയിലൂടെ നമുക്ക് കിട്ടിയത്.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ ഇന്നത്തെ മോർണിംഗ് ഷോ ആരംഭിക്കുകയാണ്.
1: ഹൃദയം തകർന്ന നിമിഷങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു എന്ന് ഓർക്കുക. നമ്മൾ കാണാത്ത വഴികളിലൂടെ അവൻ നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് സന്മാർഗം കൊള്ളുവാൻ പ്രേരകമാകുന്ന ചിന്തകളാൽ നിറയട്ടെ ഈ പ്രഭാതവും.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ ഹസ്സൻ അൻസാരി. ഇന്ന് 2026 ജൂൺ 23 ചൊവ്വ,
1: ഹിജ്റ വർഷം 1447 മുഹറം 7,
0: കൊല്ലവർഷം 1201 മിഥുനം 9.

0: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് മധുരം ഖുർആനിന് ശേഷം പുലരുവട്ടത്തിന് മുമ്പായി അവരിലേക്ക് നമുക്കെത്താം. ആദ്യമായി നമുക്ക് മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا بالعهد إن العهد كان مسؤولا
0: أبو بكر الشاطري حفظه الله. സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തുരി.
3: അതെ,
0: സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തി.
3: അതുപോലെ തന്നെ ശരീഅത്ത് വിഷയത്തിൽ ബിരുദം, ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇമാമത്ത്, ദഅ്‌വാ പഠന രീതികൾ എന്നീ മേഖലകൾ അദ്ദേഹം പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്.
0: ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ട ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ്.
3: അതെ,
0: അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി, നിങ്ങൾ നീതിമുറ അതിനുവേണ്ടി നിലകൊള്ളുന്നവരായി നിങ്ങൾ നിലകൊള്ളണം. ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതിയുടെ ആ ഒരു അവസ്ഥ, നീതിയോടൊപ്പം നിങ്ങൾ നിലകൊള്ളണം. എന്തിനു വേണ്ടി? ഷുഹദാ അലില്ലാഹി, അള്ളാഹുവിനുള്ള സാക്ഷികളായിട്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. വല വല അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരായിരുന്നാൽ പോലും, നീതി നിങ്ങൾക്കെതിരായിരുന്നാൽ പോലും. അവിൽ വാലിദേനി, അതല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിരുന്നാൽ പോലും. വല്ല ഖറബീൻ, അടുത്ത ബന്ധുക്കൾക്കെതിരായിരുന്നാൽ പോലും. ഈ യക്കുൻ ഖനിയൻ ഔ ഫഖീറൻ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ, രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാ ബിഹിമ, അള്ളാഹുവാണ് ആ രണ്ടാളുമായും അധികം ബന്ധപ്പെട്ടവൻ. ഫല തത്തബിഉ അൽ ഹവാ, ഫല തത്തബിഉ അൽ ഹവാ അൻ തഅദിലു, അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിൽ കാണിക്കുന്നതിന്

0: കൊടുത്താലേ അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
1: തീർച്ചയായും.
0: അപ്പോൾ അതൊന്ന് ചെക്ക്.
1: അതെ അതെ അതെ, ശ്രോതാക്കൾ പറയുന്നുണ്ട് നമ്മുടെ റേഡിയോ ശബ്ദത്തിന് എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളത്. അതെ അതെ. അസ്സലാമു അലൈക്കും അൻസാരി സാർ, ആഷിഫ് കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും, സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ അങ്ങേയറ്റം, കേരളത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള രണ്ട് സുഹൃത്തുക്കളാണ്. വലൈക്കും സലാം ഉമ്മു ഫർഹീൻ കരിപ്പോൾ, സൗദാ മുട്ടം, അവരൊക്കെയും ഈ സംഗതി പറയുന്നുണ്ട്. ഫൗസിയ മമ്മു, പിന്നെ കൊല്ലം ലൈല അമയൂർ, ഉമൈബ കല്ലടിക്കോട്, പിന്നെ സീനത്ത് ചീട്ടി ആ ചുള്ളിയോട്,
0: ഉമ്മു ഫർഹീൻ കരിപ്പോൾ, മുംതാസ് ബേപ്പൂർ, സീനത്ത് പാലക്കാട്, അങ്ങനെ അങ്ങനെ പോയാൽ ഇന്നിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിനായിട്ടിരിക്കേണ്ടിരുന്നു.
1: ധാരാളക്കണക്കിന് ശ്രോതാക്കൾ നമ്മുടെ കൂടെയുണ്ട്. ഹിബാ ഹുസ്ന വാക്കാട്, പുതിയ പുതിയ ആളുകളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ മുംതാസ് ബേപ്പൂർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ശബ്ദം ക്ലിയറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നഫീസ പി, താമരശ്ശേരി, റെജീന ബി സബീർ, നസീമ കാരിപ്പറമ്പ്, താഹിറ ടി കെ കാസർഗോഡ്, ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, അങ്ങനെ നിരവധി നിരവധി ആളുകൾ നമ്മുടെ കൂടെയുണ്ട്.
0: വാക്കാട് പറയുന്നത് അവർക്ക് മധുരം ഖുർആന്റെ അർത്ഥം ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ അത് അവര് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്,
1: നമുക്ക് റിവൈൻഡിൽ നമുക്കിത് ലഭ്യമാണല്ലോ. അതേപോലെ തന്നെ സാബിറ തിരുപ്പൂർ തമിഴ്നാട്, അമീർ ടി എടത്തനാട്ടുകര, അസ്ന കടമ്പഴിപ്പുറം, മുഹമ്മദ് കയ്പമംഗലം, ഉമൈബ കല്ലടിക്കോട്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. ഇനി നമുക്ക് നമ്മുടെ ശ്രോതാക്കളുടെ ഒരു സമയം എത്തി നിൽക്കുകയാണ്.
0: അതെ,
1: നമുക്കറിയാം നിങ്ങൾക്ക് നേർക്കുനേരെ നമ്മളുമായി സംവദിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരു ശബ്ദ പ്രവാഹത്തിൻ്റെ കൂടെ പ്രസരണത്തിൻ്റെ കൂടെ ചേരാൻ പറ്റിയ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ
0: പോകുന്നത്,
1: എത്തി നിൽക്കുന്നത്.
0: അതിൽ പലരും എന്താ വെച്ചാൽ ഈ ഫീഡ്ബാക്കിൽ സജീവമാകുന്നത് പോലെ അവർ ഈ ഒരു വിഷയത്തിൽ സജീവമാകുന്നില്ല പലരും.
1: അതെ,
0: അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അവനവൻ്റെ അഭിപ്രായങ്ങളും റേഡിയോയിൽ നിന്ന് കിട്ടിയ നന്മകളൊക്കെ പങ്കുവെച്ചാൽ അത് മറ്റുള്ളവർക്കും ഉപകാരമാണ്.
1: അതെ, മാത്രമല്ല ഇപ്പം ഇന്നത്തെ പിന്നെ നമ്മളൊരു പ്രോഗ്രാമിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മുടെ പ്രൊഡക്ഷൻ ടീമിലൊരു ആളാണ് നമ്മുടെ കൂടെയുള്ളത്, ഹനീഫ വണ്ടൂർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകം, നമ്മൾ ആങ്കറിങ് ഒരു ഡെസ്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ മാത്രമാണ് നിങ്ങളുമായി നേരിട്ട് സംവദിക്കുകയുള്ളൂ. പക്ഷെ നേർക്കുനേരെ നിങ്ങളുമായി ബന്ധപ്പെട്ട് ലൈവായി നിൽക്കുന്ന വ്യക്തികളാണ് ആ ഒരു ടീമിലുണ്ടാവുക. അപ്പോൾ തീർച്ചയായും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു പിന്നെ ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേരാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പീസ് ടൈം എന്ന് പറയുന്നത്. ഇന്നത്തെ പീസ് ടൈം എന്താണ്?
0: ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഫോണിൽ ആദ്യം തുറക്കുന്നത് പീസ് റേഡിയോ ആപ്പാണ്. അത്രത്തോളം ജീവിതവുമായി ചേർന്നു പോയിരിക്കുന്നു. അള്ളാഹു ഈ ദാവത്ത് പ്രവർത്തനം കൂടുതൽ വിജയിപ്പിക്കട്ടെ, ആമീൻ. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയ ശേഷം ഇസ്ലാമിക അറിവുകളോടുള്ള താല്പര്യം വർദ്ധിച്ചു. അറിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമാണ്. ചില റേഡിയോകൾ സമയം കളയുന്നു, എന്നാൽ പീസ് റേഡിയോ സമയം ഫലപ്രദമാക്കുന്നു. കേൾക്കുന്ന ഓരോ മിനിറ്റും എന്തെങ്കിലും പഠിക്കാനോ ചിന്തിക്കാനോ സഹായിക്കുന്നു.
1: മാഷാല്ലാ, വളരെ ഒരു ഹൃദ്യമായ ഒരു പിന്നെ എല്ലാവർക്കും ഒരു പാഠമാകുന്ന അല്ലേ
0: അതെ
1: ഒരു ഫീഡ്ബാക്കാണ് ആ ഒരു പേര് വെക്കാത്ത ഒരു ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ ഒരുപാട് ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംവദിക്കാനുണ്ടാകും.
0: ഇതൊരു ആലങ്കാരിക വാർത്ത ഒന്നുമല്ല.
1: അതെ,
0: സത്യമാണ്. നമുക്ക് വരുന്ന ഫീഡ്ബാക്ക് ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അറിയാതെ ചെയ്തു പോകുന്നതൊക്കെ അതൊക്കെ തിരുത്താൻ പറ്റിയ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പഠനം നടന്നു, അവര് അതിജീവിതത്തിൽ പകർത്തി, നന്മകൾ മുന്നേറി, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൊണ്ടു. ഇതൊക്കെ റേഡിയോ വഴി ഉണ്ടായതാണ്.
1: അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾക്കും പങ്കുവെക്കാനുണ്ടാകും. മാത്രമല്ല ഈ പങ്കുവെക്കൽ എന്താണ് ഒരു സന്തോഷമാണ്.
0: അതെ,
1: നമുക്ക് കിട്ടിയ ഒരു നന്മ മറ്റൊരാൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതൊരു വലിയൊരു സന്തോഷമായിട്ട് നമ്മൾ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മാഷാല്ലാ, നമ്മുടെ ഹാരിസ് മൗലവി നമ്മളിലേക്ക് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ നമ്മൾ കാത്തിരിക്കുന്ന ഒരു വേളയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇൻഷാല്ലാ അടുത്തതായി നമ്മൾ കേൾക്കുന്നത് പുലരിവട്ടം.
2: പുലരികളിൽ പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മളോട് സംവദിക്കുന്നത് നഷ്ടമാവില്ല എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ്. ആ വാക്കുകൾ ഇനി നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ്.

0: വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വലിയ ഒരു ഓഫർ നമുക്കെല്ലാവർക്കുമുണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ആകെ മാറും. അത്ര പ്രധാനമായ കാര്യം. അതായത് അള്ളാഹു പറയുന്നത് ഇന്നക്കലൻ തദാശയൻ ഇല്ല, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീ എന്തെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അള്ളാഹു എന്തു ചെയ്യും, നിനക്കതിനൊരു പകരം തന്നിരിക്കുന്നതാണ്. മാവു ഹൈറുൻ ലക്ക മിൻഹുന്നാണ്, നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും ഉത്തമമായ ഒന്നിനെ അള്ളാഹു നമുക്ക് തിരിച്ചു തരുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിഷ്ടമുള്ളത് ദീനിയായിട്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, ഇത്രയെല്ലാം ഹറാമുകൾ നമ്മൾ വിട്ടു നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി തന്നെയല്ലേ? ഒരുപക്ഷെ അള്ളാഹുവിന് നമ്മൾ ഭയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ തെറ്റുകളൊക്കെ സുരക്ഷിതമായി ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ സാധിച്ചേക്കും. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം അത് മാറ്റി വെക്കുമ്പോൾ, നമ്മളത് ആത്മാർത്ഥമായി മാറ്റി വെക്കുകയും അള്ളാഹിന് പ്രതിഫലം ആഗ്രഹിക്കുന്നതിന് അള്ളാഹു നമുക്കൊരു ഹയർ തന്നിരിക്കുന്നതാണ് എല്ലാ നിലക്കും. ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന് വേണ്ടി എന്തെല്ലാം ത്യജിച്ചു, ആ ത്യജിച്ചതിനുള്ള പകരം ഇന്നും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇന്നും ഇസ്ലാം ഏറ്റവും സ്വീകരിക്കപ്പെട്ട് ഏറ്റവും പ്രചാരത്തിലായി വന്നു. അന്ന് അവരുപേക്ഷിച്ച അവരെ വീടും കുടുംബവും സ്വത്തൊക്കെ ഉപേക്ഷിച്ചതിൻ്റെ ഫലം എത്ര വലുതായിരുന്നു നിങ്ങൾ ആലോചിച്ചോക്കും. നിങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അത് നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കതെന്ത് ചെയ്യും, ലഭിക്കുമെന്നതാണ്. എനിക്ക് വളരെ അത്ഭുതമുണ്ടാക്കിയൊരു കാര്യമുണ്ട്. അതായത് ഒരു അന്താരാഷ്ട്ര സ്പോർട്സ് നടക്കുന്നൊരു സമയമാണ്. ഈ അന്താരാഷ്ട്ര സ്പോർട്സ് നടക്കുന്ന സമയത്ത് രണ്ട് രാഷ്ട്രങ്ങളിൽ രണ്ട് പ്രതിനിധികൾ തമ്മിൽ ഓട്ടം നടക്കണം, ഓട്ടമത്സരം നടക്കണം. അപ്പം ഈ ഓടി വരുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടുന്ന ആളുണ്ടല്ലോ, ഏറ്റവും മുന്നിലുള്ള ആൾ, അയാൾ ഈ ഫിനിഷിംഗ് പോയിന്റിൽ എൻ്റെ മുമ്പ് ഓട്ടം അവസാനിപ്പിച്ചു. കാരണം അയാൾ ഫിനിഷിംഗ് പോയിന്റ് എത്തിയെന്ന് വിചാരിച്ചിട്ടാണ് അവസാനിപ്പിക്കണത്. പക്ഷെ തൊട്ട് പിന്നിൽ വരുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് മനസ്സിലായി ഇവരിത് ഫിനിഷ് ചെയ്തിട്ടില്ല, ഫിനിഷിംഗ് പൂർത്തിയാക്കുന്ന സ്ഥലത്ത് എത്തിയെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണതെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു അറിയോ, ഈ രണ്ടാമത് വന്ന കക്ഷി എന്ത് ചെയ്തു, ഇയാളോട് പറഞ്ഞു ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, പക്ഷെ അയാൾക്ക് ഇയാളുടെ ഭാഷ മനസ്സിലാവണില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇയാൾ പിന്നിൽ നിന്ന് ഈ മുന്നിലുള്ള ആളെ തള്ളി തള്ളി ഫിനിഷിംഗ് പോയിൻ്റ് അപ്പുറത്തേക്ക് എത്തിച്ച്, അങ്ങനെ അയാൾ തന്നെ ഫസ്റ്റായി. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ചോദിച്ച്, നിങ്ങളത് പറയാതെ നിങ്ങളുടെ മുന്നിൽ കിടന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടൂലേ, നിങ്ങൾക്കല്ലേ ഫസ്റ്റ് കിട്ടുക, പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് നഷ്ടപ്പെടുത്തിയെന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആ ഫസ്റ്റ് ആൾക്ക് അർഹതപ്പെട്ടതാണോ? അല്ലല്ലോ, മറ്റേക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് അർഹതപ്പെടാത്ത ഒന്ന് എനിക്ക് വേണ്ടാന്നാണ്. ഇത് നിങ്ങൾ ആലോചിക്കണം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര മത്സരത്തിലാണിത് നടക്കുന്നത്. സ്പെയിനും കെനിയും തമ്മിലാണെന്നാണ് എൻ്റെ ഓർമ്മ. രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ഒരാൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അയാളുടെ ചോദിക്കുന്നുണ്ട്, എനിക്ക് അർഹതയില്ലാത്ത ഒന്ന് എന്ത്, എനിക്കെന്തിനാണെന്ന് ചോദിക്കണം. അവിടെ തരൂ, നമുക്ക് അർഹതയില്ലാത്ത ഒന്നിനെ ഉപേക്ഷിക്കാനുള്ള മനസ്സാണത്. അത് പണമായാലും സ്ഥാനമാനങ്ങളായാലും എന്താണെങ്കിലും നമുക്ക് പറ്റാത്ത ഒന്ന് നമ്മൾ അള്ളാഹുക്ക് വേണ്ടി ഉപേക്ഷിച്ചാൽ അതിന് പകരം നമുക്ക് ലഭിച്ചിരിക്കുന്ന. ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നഷ്ടപ്പെടുന്ന നമുക്ക് നഷ്ടങ്ങളല്ല, അതൊക്കെ അള്ളാഹു നമുക്ക് തിരിച്ചു തരുമെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഉൾക്കൊള്ളാം, അള്ളാഹു എല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഉപേക്ഷിക്കാനും അതിനേക്കാളും ഹയർ ലഭിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ആമീൻ. മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് മൗലവിയാണ് നമ്മളോട് സംവദിച്ചത്. നഷ്ടമാവില്ല എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് വളരെ ഹൃദ്യമായ ഒരു അവതരണമാണ് നമ്മൾ ഇതുവരെ ശ്രവിച്ചത്.
2: സുഹൃതം തരും ഗുരു ഷറഫുടനിധിമതി സന്തോഷ പൊന്തുരുൾ ചന്തം മുന്തിര സുന്ദര ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുറ അഹമ്മദ് പുണർന്തേ സുഗന്ധേ വല്ലി മീഗന്ധേ പുഗന്ധേ കന്നി.
1: നമ്മളിന്ന് പറഞ്ഞ ഒരു വിഷയം അല്ലേ, വളരെ നമുക്കൊരു ഒരു പകർത്തലാണ്. നമുക്കൊരു ഈ ഒരു ഭൗതിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു സ്വാർത്ഥതയാണ്.
3: എല്ലാ നിലക്കും
1: ആ, അതായത് നമുക്ക് പിന്നെ വാരി കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അതിൽ അപരനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പൊ പതിവ് പോലെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പുലരിവട്ടം എന്ന് പറയുന്നത് നൂറുകണക്കിന് നമ്മുടെ ശ്രോതാക്കൾ അത് കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നതിൽ നമുക്കൊരു കറക്ഷൻ ഉണ്ടാകും, അതല്ലെങ്കിൽ നമുക്കതിലൊരു വെളിച്ചമുണ്ടാകും, അതല്ലെങ്കിൽ അതിലൊരു നന്മയുണ്ടാകും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. പുലരിവട്ടത്തിനാണ് ലൈവിൽ ഏറെക്കുറെ ആളുകൾ അതിൻ്റെ ഒരു തുടക്കം കിട്ടുക എന്നുള്ള നിലക്ക് അതിനാണ് കാത്തിരിക്കാറുള്ളത്.
3: നമ്മളിപ്പോൾ മോർണിംഗ് ലൈവ് കഴിഞ്ഞ് കയറാൻ കേൾക്കാൻ പറ്റാത്തവർ, എനിക്ക് തോന്നുന്നത് മിക്കവാറും ദിവസങ്ങളിലൊക്കെ പലരും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫീഡ്ബാക്കിൽ മെസ്സേജ് അയക്കും, ഇന്നത്തെ പുലരിവട്ടത്തിൻ്റെ വീഡിയോ ഒന്ന് അയച്ചു തരുമോ, അതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ, കേൾക്കാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ ഇന്നത്തെ പുലരിവട്ടം എനിക്ക് വേണ്ടിയിട്ടാണ് ഹാരിസ് മൗലവി അവതരിപ്പിച്ചത്.
1: അപ്പോൾ
3: ഇന്ന് വന്നൊരു ഫീഡ്ബാക്ക്, സാജിദ വീട്ടിൽ വല്ലപ്പോഴ പുലരിവട്ടം കുറച്ച് പഴയതാണെങ്കിലും ഇന്നും പുതുമയുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് പുലരിവട്ടത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരും അതിനുവേണ്ടി പ്രതീക്ഷിച്ച് റേഡിയോ തുറന്നു നിൽക്കുന്നവരൊക്കെ ഒരുപാട് ആളുകൾ നമുക്കുണ്ട് എന്നുള്ളത് വലിയൊരു സന്തോഷ വാർത്തയാണ്.
1: തീർച്ചയായും അതേപോലെ തന്നെ ഷെരീഫ വളരെ നല്ല സന്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ തോട്ടശ്ശേരിയറ, സുലേഹ ഹമീദ നോർത്ത് പറവൂർ, സെലീന കരുവാരക്കുണ്ട്, ഷാജിദ വീട്ടി വല്ലപ്പുഴ, നഫീസ പി എ താമരശ്ശേരി പറഞ്ഞിട്ടുള്ളത് മാഷാല്ല, എത്ര നല്ല അറിവുകളാണ് ഉസ്താദ് ദിവസവും പറഞ്ഞു തരുന്നത്. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത് മുതൽ ഈ വക കാര്യങ്ങളിലെല്ലാം വളരെ സൂക്ഷ്മത പാലിക്കാറുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. സൗദ വലിയ പള്ളി, പീസ് റേഡിയോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, ഇത് കേട്ടാൽ മനസ്സിന് നല്ലൊരു സമാധാനവും ധൈര്യവുമാണ് എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്.
3: അത് വായിച്ചപ്പോഴേ എനിക്ക് തോന്നിയെന്താ വെച്ചാൽ, ഇതേപോലെ ഒരു നമ്മുടെ ഒരു സഹോദരി ഒരു പിന്നെ എന്തോ ഒരു വിഷയത്തിൽ, ഒരു കുടുംബപരമായ വിഷയത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നമുക്ക് അന്ന് എന്തോ അതിന് പിന്നെ അവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ റേഡിയോയിൽ കൂടെ മറുപടി കൊടുക്കാൻ സാധിച്ചില്ല, എന്തോ ഒരു കാര്യത്തിൽ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ അവർ പിന്നീട് അത് അവരെ വിളിച്ച് എന്താ ഇത് ക്ലിയർ ആയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഇനി നിങ്ങളതിന് ഉത്തരം തരേണ്ടതില്ല, എനിക്കതിന് റേഡിയോ തന്നു ഉത്തരം എന്ന്
1: പറഞ്ഞു.
3: കാരണം ഞാനത് അത് കേട്ട് എനിക്കെല്ലാം ക്ലിയർ ആയി എന്ന് പറഞ്ഞു. അങ്ങനത്തെ നല്ല ഫീഡ്ബാക്കുകൾ നമുക്ക് ചെയ്യാറുണ്ട്, റേഡിയോക്ക് വരാറുണ്ട്.
1: ഹൈർ ന്യൂസ് ആശ്രവ് പടിഞ്ഞാറത്തറ വയനാട്, മുനീറ മാട്ടൂൽ, ഷുഹൈബായം വളപട്ടണം, സലീന തോട്ടശ്ശേരിയറ, ജമീല നെമ്മിനി, റസിയ മാളിയക്കൽ അരീക്കോട്, റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, കുട്ടി അഹമ്മദ് പേരശന്നൂർ, മൊഹ്സിന ചെലവൂർ, ഉമ്മർ കളപ്പാറ, ഷാജിദ്, സുലേഹ തിരുവാലി, അമീർ ടി എടത്തനാട്ടുകര, ബേബി ഷാക്കിറ ഒമാനൂർ, നാദിര ഇടിമുഴിക്കൽ, റോസിന വർക്കല തിരുവനന്തപുരം, എൻ്റെ ഉമ്മാക്ക് സലാം പറയുമോ, ഉമ്മാക്ക് പീസ് റേഡിയോ ഓണാക്കി കൊടുക്കുന്നത് ഞാനാണ്, അപ്പോൾ മകളായിരിക്കാം അത് ചെയ്തു കൊടുക്കുന്നത്, അപ്പോൾ ഉമ്മാക്ക് സലാം പറയാമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉമ്മ അത് കേൾക്കുന്നുണ്ടാകും, സലാം പറയണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ആളുകൾ പിന്നെ സലഫിക്ക് ഇന്ന് ലീവ് കൊടുത്തോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സലഫി ഒരു അനിവാര്യമായ കാരണത്താൽ ലീവ് എടുത്തതാണ്. സുബൈദ ഇസ്മായിൽ മടിക്കേരി സലാം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സി പി കോളിക്കൽ, റജീന കൂട്ടുമല, റസിയ ചങ്ങാണി, അതേപോലെ തന്നെ ജമീല വി കെ, പുനൂർ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതേപോലെ തന്നെ സനിയ കാഞ്ഞിരമറ്റം, അബ്ദുൽ മജീദ്, സക്കീന ഉദരംപൊയിൽ, നസീറ മമ്പാട്, ഉമ്മു സൽമ, നസീറ മമ്പാട് പറഞ്ഞിട്ടുള്ളത് മാഷാല്ല എന്നത്തെയും പോലെ ഇന്നും നല്ലൊരു ഉപദേശമായി പുലരിവട്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, സൗമ്യ താറ്റിങ്ങൽ പാലാങ്കോണം, റുബീന താനൂർ, അതേപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. പുലരിവട്ടം എത്ര കേട്ടതായാലും വീണ്ടും വീണ്ടും കേൾക്കാനാണ് തോന്നുക. അൽഹംദുലില്ലാ, സമാധാനമുള്ള ഓരോ വാക്കുകളും ഉസ്താദിൽ നിന്ന് കേൾക്കും. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്.
3: അതുപോലെ സലീമ ഒതുക്കുങ്ങൽ, പുലരിവട്ടം എന്നും ഒരു നല്ല ഉത്ബോധനം തന്നെ എന്ന് അവർ കമൻ്റ് ചെയ്തിട്ടുണ്ട്.
1: അതേപോലെ തന്നെ മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ, നാസിഹ മാട്ടൂൽ, റസ്നി ഹാജിയർപള്ളി, ഇന്ന് സൗണ്ട് കുറച്ച് കുറവായി തോന്നുന്നു എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ല അത് ടെക്നിക്കൽ ടീം ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. നാദിറായി ഇടിമുഴിക്കൽ, വളരെ അർത്ഥവത്തായ വാചകങ്ങൾ. മൗലവിയുടെ ഓരോ ദിവസത്തെ പുലരിവട്ടം എന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു. അൽഹംദുലില്ലാ, ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. സഫിയ എടപ്പാൾ നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. നജ്മ കെ കെ, സെറീന ചമൽ താമരശ്ശേരി, മറിയം ഹസീന ബിൻത് അബ്ദുള്ള, അതേപോലെ
3: കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, അവര് സലാം പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല മെസ്സേജാണ് ആരിസ് മൗലവിയുടെ എന്നവര് കമന്റ് എഴുതിയിട്ടുണ്ട്.
1: അനീഫ സാഹിബെ, ഷാജിദ വീട്ടി വല്ലപ്പുഴ അബു മൊസിന്റെ സൗണ്ട് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
3: അതെ അതെ,
1: അപ്പൊ നിങ്ങളെ വോളിയൊന്ന് കൂട്ടണം.
3: അതെ.
1: ഹൈറുനിസ ചെറുപ്പളശ്ശേരി, നാസിഹ മാട്ടൂൽ, ജമീല നെമ്മിനി, ആയിഷ കരുമ്പിൽ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനിയും ഇതേപോലെയുള്ള ഒരു ലൈവ് നമ്മളിലേക്ക്, പിന്നെ അതിലെ ഒരു ഹൈലൈറ്റ് പ്രോഗ്രാമിലേക്ക് നമ്മൾ പതിയെ പ്രവേശിക്കുകയാണ്. ആശിക കൊപ്പം, സംന, കെ ബി, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ പിന്നെ നമ്മുടെ ലൈവിൻ്റെ ലൈവ് ക്വിസിൻ്റെ ഒരു നിയമാവലികളൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്കൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
3: അതെ, അതായത് പുതിയ ശ്രോതാക്കളുള്ളത് കൊണ്ട് തന്നെ എന്ന് ഓർമ്മിപ്പിക്കുന്നതും അവർക്കും നല്ലതാണ്, അവർക്കൊന്നും ഒരുങ്ങാനും നല്ലതായത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം എന്ന ഓപ്ഷൻ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യാം. പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്തണമെന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം പലരും എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ഇതിൽ നമുക്കെന്നറിയാം, നമ്മൾ വായിക്കുന്ന അതിൽ കുറേ സെഫിയ എന്ന പേര് നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ സെഫിയ തിരുരങ്ങാടി, സെഫിയ എടപ്പാൾ അല്ലേ, അങ്ങനെ കുറേ ആളുകൾ ഒരേ പേരുള്ള പലരുമുണ്ട്. ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇത് ആരാണ്, നമ്മളിപ്പോൾ ഒരു വിജയമായി, ഇത് എവിടുത്തെ ആളാണ്, ഏതാണ് ആളെന്ന് അറിയില്ല. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പേരിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സ്ഥലവും മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ വിജയിയാണോ അല്ലേ എന്ന് അറിയാൻ സാധിക്കും. പിന്നെ വിൻഡോ തിരഞ്ഞെടുക്കുമ്പോൾ മോർണിംഗ് ലൈവ് ക്വിസ് എന്ന വിൻഡോ തന്നെ തിരഞ്ഞെടുക്കണം. ഓപ്ഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, അത് മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ബീപ്പ് ശബ്ദം കഴിയുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, അയക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം.
1: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ഓപ്ഷൻ എ ലുബൈദ് ബിൻ റബീഅ, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അമ്മാർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു.
3: ഒന്നുകൂടി പറയാലേ?
1: അതെ,
3: ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ലുബൈദ് ബിൻ റബീഅ, അലി റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, മുഗീറ ബിൻ ശുഅയ്ബ റളിയല്ലാഹു അൻഹു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ഓപ്ഷൻ എ ലുബൈദ് ബിനു റബീഅ, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അമ്മാർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇന്ന് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. അതായത് മിക്കവാറും ഇപ്പം നമ്മൾ പിന്നെ ഈ
3: നറുക്കിടേണ്ടി വരും,
1: അതായത് ഇപ്പം നമ്മൾ പിന്നെ ക്വിസ് ഒക്കെ നടത്തുമ്പോഴേ മിക്കവാറും ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവാം,
3: ലാസ്റ്റ് ഇതാണ് കൊടുക്കുക.
1: അതെ അതെ,
3: മിക്കവാറും ക്വിസ് മാസ്റ്റർ ആയിട്ട് നമ്മൾ ഉണ്ടാകുമ്പോൾ ഇത് എടുത്തു വെക്കും.
1: അതെ,
3: രണ്ട് ചോദ്യങ്ങളുണ്ട് ഇതേപോലെ.
1: അതെ,
3: ഇസ്ലാമിലെ രണ്ടാമത്തെ അമീറുൽ മുഅ്മിനീൻ ആരാന്ന് ചോദിക്ക, അപ്പൊ എല്ലാരും ഉമർ റളിയല്ലാഹു അൻഹു എഴുതുക.
1: അതെ അതെ അതെ,
3: ശരിക്ക് അല്ലല്ലോ.
1: അതെ അതെ,
3: അപ്പൊ ഇത് ടൈ ഇടാൻ വേണ്ടിട്ട് ഏതായാലും എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്നു,
1: ധാരാളക്കണക്കിന് പ്രതികരണങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
3: അതെ,

0: മനാഫ് കെ വി പാലക്കാഴി പറഞ്ഞിട്ടുള്ളത്, മൂപ്പരെ നമ്മൾ പിന്നെ മനാഫ് കെ വി പാലക്കാഴി നമ്മുടെ കൂടെ ഉള്ള ആളാണ്, മൂപ്പര് അത്ര വലിയ എളുപ്പം അല്ല എന്നാണ് പറഞ്ഞത്.
1: ആ
0: അപ്പൊ അത്
1: മിക്കവാറും കറക്കി കുത്തിയ ആളുകളായിരിക്കും അല്ലെ
0: ഇന്ന്. ആ അതെ, പിന്നെ ഹുസൈൻ വി എം എടത്തനാട്ടുകര പിന്നെ പറഞ്ഞിട്ടുള്ളത്, പിന്നെ കൊതിപ്പിക്കല്ലേ ചോദ്യം എളുപ്പമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ വൈകുന്നേരത്തെ ലൈവിൽ ഇങ്ങനെ വേറൊരു ചോദ്യം വന്നിരുന്നു, അത് അമീറുൽ മുഅ്മിനീൻ ആരായിരുന്നു എന്നായിരുന്നു ചോദിച്ചത്. അത് പറഞ്ഞത് സഫിയ കെ തിരുവങ്ങാടിയാണ്, ഉമ്മു യഹിയ കണ്ണൂരിൽ നിന്ന് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ ആരും പറയുന്നില്ല. സുഹൈല മംഗലശ്ശേരിയും ജാസ്മിൻ കബീർ പൂച്ചാക്കൽ ഇവരൊക്കെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ്, അവർ ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ ഹഫ്സ ബി വി കാക്കനാട്, കിസ് നോ ഐഡിയ, വെയിറ്റിംഗ് ഫോർ ആൻസർ.
1: മുഴക്കൽ പറയുന്നത് കറക്കി കുത്തി എന്തായാലും പുതിയ അറിവ് കിട്ടുമല്ലോ, അതാണ് അതിന്റെ.
0: ആ നമ്മുടെ സദക്കത്തുള്ള വന്നിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതേപോലെ തന്നെ നസീമ അഷ്റഫ് തിരുവേഗപ്പുറ ഓപ്ഷൻ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സുലേഹ പേരിൻ്റെ കൂടെ സ്ഥലം കൂടി വെക്കണം. പിന്നെ സലാം പറഞ്ഞിട്ടുണ്ട്, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സബീന പാലാങ്കോണം, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ. പുലരിവട്ടം ഓരോ ദിവസവും അനേകം കുടുംബത്തിന് വെളിച്ചം നൽകുന്ന ഒന്നാണ്. അള്ളാഹു എല്ലാവിധ നന്മകളും ഉസ്താദിനും പീസ് റേഡിയോയിലെ എല്ലാ അംഗങ്ങൾക്കും നൽകട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സഫ്ന മുഹമ്മദ് പാണക്കാട്, ഇന്നത്തെ പുലരിവട്ടം എനിക്കുള്ളതാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം ഇന്നത്തെ പുലരിവട്ടവുമായി വളരെ കണക്റ്റഡാണ്. അൽഹംദുലില്ലാ, റബ്ബിന് വേണ്ടി നമ്മളൊരു ചെറിയ കാര്യം മാറ്റിവെച്ചാൽ റബ്ബ് നമുക്ക് പകരം നൽകുന്നത് നമ്മൾ സ്വപ്നം കാണുന്നത് അപ്പുറമായിരിക്കും എന്നൊരു കമൻ്റാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ ചില ഹുത്തുബകൾ കേട്ടാലേ നിങ്ങൾ ഇന്ന കുറിച്ചാണ് പറഞ്ഞ്, അത് ചില ഒരു വിഷയം നമ്മളെന്നാ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, പക്ഷേ അത് അവർക്കത് കണക്റ്റഡ് ആയിരിക്കും അവരുടെ വിഷയത്തിൽ.
1: അതാണ് ഹൈറി.
0: അതെ,
1: അധികം ആൾക്കാരും ഇന്ന് മറ്റാളൊന്ന് വന്ന് കേട്ടിരുന്നെങ്കിൽ,
0: ഇന്ന് മറ്റൊരൊന്ന് വന്ന് കേട്ടിരുന്നെങ്കിൽ, ഇതിപ്പം അവനവനെ കുറിച്ചുള്ള ഒരു ചിന്ത, നല്ലൊരു ഉഷാറായൊരു മെസ്സേജാണ്. ജാസ്മിൻ ചേലക്കുളം, നൌഷിത നടുവന്നൂർ, അഷ്റഫ് പിന്നെ പേര് സ്ഥലം കൂടെ വെക്കണം പേരിൻ്റെ കൂടെ, അസ്മാ ബി കെ പാലക്കാഴി, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരിയിൽ നിന്ന് പിന്നെ പറഞ്ഞിട്ടുള്ളത്, അജുവ വജീ കരിവാരെ കൊണ്ട് ചോദ്യം ഇച്ചിരി കടുപ്പമേറി, മാഷാല്ല ഇന്ന് ഒരു പുതിയ അറിവ് കിട്ടും, ആൻസർ നോ ഐഡിയ എന്നാണ് സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞിട്ടുള്ളത്.
1: അതിനിടയിൽ നമ്മളെ ഹുസൈൻ വി ഒരു കോമഡി അടിച്ചു വന്നിട്ടുണ്ട് അല്ലേ, അത് ഇനിയും കേൾക്കുന്നില്ല എന്ന് പറയുന്നവർ എന്താണ് അടുത്തുള്ള ENT ഡോക്ടറെ കാണിക്കണം എന്നാണ്.
0: അതെ, ആ ഒരു ദേഷ്യം ചിലപ്പോൾ ആ റബ്ബറിന്റെ തടിയോടായിരിക്കും ഇപ്പൊ തീർക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ അസ്മ നടുവന്നൂർ, എളുപ്പം എന്ന് പറഞ്ഞ് മനസ്സിലായില്ല, എനിക്ക് എളുപ്പമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അഷറഫ് ടി പടിഞ്ഞാറത്ത് പിന്നെ പടിഞ്ഞാറത്തറയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. യാസീൻ ഷെരീഫ് നിറമരുദൂർ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. നസീറ മമ്പാടി, ഇന്ന് ഞാനും കറക്കി കുത്തിയതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കെ വി കബീർ പാലക്കാഴി, അസ്സലാമു അലൈക്കും, ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ ഉത്തരം അറിയില്ല, അതാണ് നമ്മുടെ ആള്.
1: അതെ,
0: ചോദ്യം നമ്മൾ സിമ്പിളാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഉത്തരം നമ്മൾ സിമ്പിളാണെന്ന് പറഞ്ഞിട്ടില്ല. കെ വി കബീർ പാലക്കാഴിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അതേപോലെ തന്നെ അബ്ദുൽ മജീദ് കറക്കി കുത്തി, അറിഞ്ഞാൽ ഒരറിവായി. സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, ചോദ്യം അറിയുന്നവർക്ക് എളുപ്പമാണ്, അറിയാത്തവർക്ക് എളുപ്പമല്ല. അസൻ കെ പുത്തനത്താണി കറക്കി കുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളൊരു 1 മിനിറ്റ് ടോക്കിൻ്റെ ഒരു സമയത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കീം എൻട്രൻസ് ഫലം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നു. എൻട്രൻസ് പരീക്ഷയുടെ മാർക്കിനോടൊപ്പം പ്ലസ് ടു സയൻസ് വിഷയങ്ങളിലെ മാർക്ക് കൂടി ഉൾപ്പെടുത്തിയാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാറുള്ളത്. എന്നാൽ ഈ വർഷത്തെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ കേരള സിലബസിൽ പഠിച്ച സയൻസ് വിഷയങ്ങളിൽ മുഴുവൻ മാർക്ക് നേടിയ കുട്ടികൾക്ക് പോലും നോർമലൈസേഷന്റെ ഭാഗമായി 27 മാർക്കോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് 54 മാർക്ക് വരെ പോയിട്ടുണ്ട്. കേരള സിലബസിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്രയും അധികം മാർക്ക് ഒരു എൻട്രൻസ് പരീക്ഷയിൽ നഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ റാങ്ക് ഒരുപാട് പിറകോട്ട് പോകാൻ കാരണമാകുന്നുണ്ട്. CBSE, ICSE സിലബസിലെ വിദ്യാർത്ഥികൾ കൂടി എൻട്രൻസ് എഴുതുന്നത് കൊണ്ടാണ് നോർമലൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കേണ്ടതുണ്ട്.
1: അതെ,
0: മാഷാല്ലാ, വളരെ ഒരു ഹൃദ്യമായ ഒരു പിന്നെ ഒരു അനുഭവമാണ്, അല്ല ഒരു 1 മിനിറ്റ് ടോക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ദീർഘകാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അദ്ദേഹം ഇന്ന് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെയൊക്കെ ഇപ്പോൾ ഈ ഒരു പിന്നെ ലൈവായിട്ട് നിൽക്കുമ്പോൾ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ, അതേപോലെ തന്നെ ഡിഗ്രി, അവരുടെയൊക്കെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ മക്കൾ ഓരോ ദിവസവും ഒരു എരിപൊരി സഞ്ചാരത്തിലാണ്. ഒന്ന് പിന്നെ ഉദ്ദേശിച്ച കലാലയം കിട്ടുമോ, അതിൽ കൂട്ടുകാരെ കിട്ടുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓപ്ഷൻ കിട്ടുമോ, അതിലാണ് ഇങ്ങനത്തെ ഇരുട്ടടി വരുന്നത്. ഇപ്പം നമ്മൾ ആ നീറ്റിൻ്റെ നമ്മൾ അറിയുന്നതാണല്ലോ. ഇപ്പം ഇന്നലെ വളരെ മനോഹരമായൊരു പിന്നൊരു റീല് കണ്ടു. അതായത് തമിഴ്നാട്ടിലാണ് ആ സംഭവം തോന്നുന്നു. അതായത് പരീക്ഷാ ഹാള് തെറ്റി വന്ന ഒരു വിദ്യാർത്ഥിയെ പോലീസ് ജീപ്പിൽ എന്ത് ചെയ്യുന്നു, വളരെ പെട്ടെന്ന് അവരടുത്ത ഒരു, കാരണം ആ ഒരു നിമിഷത്തിൽ പിന്നെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പം അതിലുണ്ടാകുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ആഘാതങ്ങൾ എത്രയാണ്. അപ്പം ഇതുപോലെ അതെ, മാത്രമല്ല ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിൽ അവർ നീറി നീറി കഴിയാണ്. അതായത് ഇപ്പം നമുക്കിപ്പോൾ അത് നമ്മളൊരു അനുഭവസ്ഥരല്ല, അല്ലെങ്കിൽ അതിന് വിധേയരല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ഉള്ളിലേക്ക്. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ആ വീട്ടിലത്തെ മൊത്തം സമാധാനം പോയി. അതായത് ഓരോ ലിസ്റ്റുകൾ വരുമ്പോഴും അതിലെൻ്റെ പേരില്ല, അല്ലെങ്കിൽ എൻ്റെ പേരുണ്ട്, എൻ്റെ കൂട്ടുകാരികളുടെ പേരില്ല, അപ്പം ഇനി അവിടെ പോയി ഞാൻ ഒറ്റക്കാവില്, അങ്ങനെ നൂറുകൂട്ടം പ്രതിസന്ധികളാണ്. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ഏരിയകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ജനപ്രതിനിധികൾ, അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്കത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഇന്നത്തെ വൺ മിനിറ്റ് ടോക്ക് നമ്മൾ കേട്ടത് 1899 ദിവസങ്ങളിലായി പ്രിയപ്പെട്ടവരെ വൺ മിനിറ്റ് ടോക്ക് പ്രക്ഷേപണം നടക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ കേൾക്കാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇത് കമൻ്റ് നടത്താനും ഇത് മറ്റുള്ള നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല കഴിഞ്ഞുപോയ ഓരോ വൺ മിനിറ്റ് ടോക്കുകളും നമുക്ക് വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 5:24 നമുക്ക് ഇത് കാതോർക്കാം, അതിൻ്റെ കൂടെ നേർവഴിയും കേൾക്കാം എന്നൊരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതെ.

0: അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ് കൊണ്ട് ഒരു വലിയ അറിവ് കിട്ടി അൽഹംദുലില്ലാ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നതാണ് സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുള്ളത്. ജമീല വി കെ പുനൂർ, ചോദ്യം എളുപ്പമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇന്ന് കട്ടിയാണ് എന്ന്. ഹാങ്ങർമാർ നമ്മെ കൊതിപ്പിക്കലാണ് എന്നാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ ജമീല വി പി കാളിക, അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മളെ ഇതിപ്പോൾ ഈ ജമീല വി കെ പുനൂറിൻ്റെ മെസ്സേജ് കണ്ടപ്പോഴേ, നമ്മൾ ഇഞ്ചക്ഷൻ വെക്കാൻ കുട്ടികളെ കൊണ്ടുപോകും. അപ്പം നമ്മൾ ഈ കുട്ടികളോട് നമ്മളെന്താ പറയുക, നല്ല വേദന ഉണ്ടാവും നമ്മൾ പറയില്ലല്ലോ. നമ്മളൊരു ഒരു ഒരു ഉറുമ്പ് കടിക്കണം അത്ര. ഈ പച്ചലമലിക്ക് നിന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് അത്രയേ ഉള്ളൂ എന്നാ പറയാ. പിന്നെ കുട്ടിക്കരയും സീന് മാറും എന്നുള്ളത് വേറെ കാര്യമാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോവാറുള്ളത്. അത് മാത്രമാണ് ജമീല വി കെ പുനൂറിനോട് പറയാനുള്ളത്. അതേപോലെ തന്നെ
1: അദ്ദേഹം പറയുന്ന കിസ് പെട്ടെന്ന് ചോദിച്ചല്ലോ, നിസ്കാരം കഴിഞ്ഞ് ഇരിക്കാണ്.
0: ഗൾഫിലത്തെ നിസ്കാരം അല്ലേ? ഓ, നമ്മളെ നാട്ടിലത്തെ നിസ്കാരം ഒരു വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ജമീല വി പെ, നമ്മള് പിന്നെ കിസ് നമ്മള് മിക്കവാറും 25 മുതൽ പ്രിപ്പറേഷൻ തുടങ്ങും. 28 അതിൻ്റെ ഒരു കൃത്യസമയം നമുക്ക് ഷെഡ്യൂളിൽ വരുന്നത്. അപ്പം അത് തന്നെ മിക്കവാറും കുറേ ആളുകൾ അത് കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് തെറ്റിക്കാറില്ല. ആ ഒരു സമയം തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകാറുള്ളതാണ് പതിവ്. അതേപോലെ തന്നെ പിന്നെ ഷിഹാബ് കൽപ്പറ്റ വയനാട് സലാം പറഞ്ഞിട്ടുണ്ട്. സുഹൈല മംഗലശ്ശേരി, എനിക്ക് ഉത്തരം അറിയില്ല, പുതിയ അറിവ് കിട്ടുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സുഹ്ര കൽപ്പറ്റയും സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുലൈഹ മുണ്ട സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: അപ്പോൾ പിന്നെ ഞാനൊരു 3-4 വർഷം മുമ്പേ പിന്നെ ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ എറണാകുളത്ത് ആയിരുന്നു ജോലി. അപ്പോൾ ആ സമയത്ത് ഫാമിലിയായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെക്കേഷനിൽ ഇവിടെ വരും, അങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ ഞാൻ യാത്രയൊക്കെ പലപ്പോഴും രാത്രിയിലാണ് പോവുക. ഒന്ന് ട്രാഫിക് ജാം ഉണ്ടാവില്ല, പിന്നെ സുഖമായിട്ട് പോവാം, കുട്ടികളങ്ങനെ ഉറങ്ങിക്കോളും. അപ്പോൾ ആ നിലക്ക് അങ്ങനെയാണ് പോവുക. ഞാനങ്ങനെ ഒരിക്കൽ ഒരു രാത്രി ഒരു മണി സമയത്ത് കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങി, പാതി ഉറങ്ങി, പിന്നെ വണ്ടിയിലെടുത്ത് വെച്ച് ഞങ്ങളങ്ങനെ പോവാണ്. നമ്മുടെ ഈ പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ എന്തോ അറിയാതെ, അതായത് ഒരു സൈഡാക്കി ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു അലർട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്തോ എന്നറിയില്ല, വെറുതെ ഒന്നും സൈഡാക്കി. വൈഫ് ചോദിച്ചു, അതെ ഒന്നുമില്ല, വെറുതെ സൈഡാക്കി എന്ന് പറഞ്ഞു. ഒന്ന് ഇറങ്ങി ഡോറ് തുറന്ന് നോക്കുമ്പോൾ പെട്രോൾ ഇങ്ങനെ ഉറ്റുന്നുണ്ട് വാഹനത്തുനിന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ താക്കോലിടുമ്പോൾ എന്താണ്, പെട്രോൾ ഉറ്റുന്നു. അതെടുക്കുമ്പോൾ പെട്രോളിലേക്ക് അവസാനിക്കുന്നു. വാഹനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മക്കളെല്ലാവരും ഉറങ്ങുകയാണ്, വൈഫ് മാത്രമേ ഉറങ്ങാത്തുള്ളൂ, ഞാനും. അപ്പോൾ ഇനി എന്താ ചെയ്യുക, സമയം ഏകദേശം ഒരു 2 മണി ടൈമാണ്. ആരുമില്ലാത്തൊരു സ്ഥലം, അവിടുന്ന് പട്ടാമ്പിക്ക് ഒരു 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡോർ തുറന്ന് ഇങ്ങനെ പുറത്ത് നിന്നു. ആ കുറേ പയ്യന്മാർ, നമ്മൾ പിന്നെ ഇപ്പോഴത്തെ പറഞ്ഞ ജെൻസി പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഒരു 10-ലേറെ ബൈക്കിൽ അവരൊരു ജാഥ പോലെ പോയിട്ട് എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവരങ്ങനെയാണ് പോയി. അതിൻ്റെ മുമ്പും പിമ്പൊക്കെ കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും ഇങ്ങനെ നിന്നിട്ടൊന്നും ചോദിച്ചൊന്നുമില്ല. ആ പോയ ബൈക്കുകളൊക്കെ അതേപോലെ തിരിച്ച് ഇങ്ങനെ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ട്, കാരണം സ്ത്രീകളുണ്ട് കാറിൽ, ഒഴിഞ്ഞൊരു സ്ഥലമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, വാഹനത്തിൽ ഇങ്ങനെ പെട്രോള് ഇങ്ങനെ ലീക്കാവുന്നുണ്ട്, എന്താണെന്നറിയില്ല. മഴയൊക്കെ പെയ്തിട്ട് ഒരു ചെറിയ ചളിയൊക്കെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അതിലൊരു കൂട്ടത്തിലൊരു പയ്യൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇരുട്ടുണ്ട്, ഈ മൊബൈൽ വെളിച്ചത്തിൽ അവൻ ഈ കാറിൻ്റെ അടിയിൽ നിരങ്ങിപ്പോയി, ആ ചളിയിൽ കടന്നു പോയിട്ട് പറഞ്ഞു, ഇത് പെട്രോൾ പോകുന്നൊരു ഭാഗത്ത് ഇത് ഈ റബ്ബർ ലീക്കായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, എന്തായാലും പോകാൻ കഴിയില്ല, ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, പട്ടാമ്പിയിലേക്കെങ്കിലും എത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ആ കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ അവിടെ ഇങ്ങനെ ആ മൊബൈൽ ലൈറ്റിൽ ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് അവിടുന്ന് ഒരു ട്യൂബ് കഷ്ണം എടുത്തിട്ട് അവൻ്റെ വണ്ടിയിൽ എങ്ങനെയോ എന്ന് തന്നെ പറയാണ്, ഞാനിത് എപ്പോഴോ വെച്ചതാണ്, ഒരു പ്ലയർ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ആ പയ്യൻ എന്ത് ചെയ്തു, അത് നന്നായി ടൈറ്റാക്കി ചുറ്റി. അപ്പോൾ അവന് തൃപ്തിയായില്ല, അന്ന് നിൽക്കിട്ട് പറഞ്ഞു. അവൻ ബൈക്കിൽ പോയിട്ട് എവിടുന്നോ ഒരു 10 മിനിറ്റോളം സമയമെടുത്തു, ഒരു ഇൻസ്റ്റലേഷൻ ടൈപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടികളായിട്ട് എന്തായാലും വാഹനത്തിൽ പോയത് ഭയങ്കര അപകടം സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും മെല്ലെ പോയി പട്ടാമ്പി സൈഡാക്കി ഒരു റൂം എടുത്ത് നിന്നിട്ട് രാവിലെ വണ്ടി ശരിയാക്കിയിട്ട് പോയാൽ മതി ഈ കുട്ടികളൊക്കെ. അപ്പം എൻ്റെ അടുത്താണെങ്കിൽ ഞങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ ഇവർ പറയുന്നത് അവരതിൻ്റെ തൊട്ടടുത്ത് എവിടെ കൊപ്പം ഭാഗത്ത് എവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അവരുടെ വീട് ഈ ഭാഗത്തൊന്നും അല്ല. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഏതൊക്കെയോ കടകളുണ്ട്. അപ്പോൾ അവരൊന്ന് വഴി മാറി പിന്നെ വെറുതെ വന്നതാണ് പട്ടാമ്പിക്ക്. അങ്ങനെയാണ് ഇത് കാണുകയും അവരെന്നെ സഹായിക്കുന്നു ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളേതായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയല്ലേ. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ ബക്കറ്റിലൊക്കെ കുറേ അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു നിങ്ങളെന്തെങ്കിലും നമ്മളെ സന്തോഷത്തിന് നിങ്ങൾ എന്തെങ്കിലും കഴിക്കണമെന്നാണ് കുറച്ച് പൈസ കൊടുത്തപ്പോൾ പറഞ്ഞു. അവർ പറഞ്ഞു ഏ ഒരു കാര്യവും വേണ്ട, കാരണം ഞങ്ങൾ ഇത് ഞങ്ങൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ വന്നതാണ്.
0: അതെ,
1: ഞങ്ങളൊരിക്കലും വഴി വരേണ്ടവരല്ല എന്ന് പറഞ്ഞ് അവരങ്ങനെയാണ് പോയി. പിന്നെ എനിക്ക് അവർ ഒരാളെയും ഫോൺ നമ്പർ വാങ്ങാനൊന്നും പറ്റിയതുമില്ല. പക്ഷേ മാഷാല്ല ഞാൻ ഇങ്ങനെ പട്ടാമ്പി എത്തി. പട്ടാമ്പി എത്തിയപ്പോൾ ഞാനിങ്ങനെ നോക്കി ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തൃശ്ശൂർ എത്തിയിട്ട് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ തൃശ്ശൂരെത്തി. തൃശ്ശൂരെത്തിയപ്പോലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഓടി ഓടി ഓടി അവസാനം എന്തേ
0: ഞാൻ
1: അവിടെ എത്തി. സുബസ്കാരം കഴിഞ്ഞ് അവിടെ എത്തി. പിന്നെ നേരം വെളുത്തിട്ട് വർക്ക്ഷോപ്പ് പോയപ്പോൾ അയാൾ പറഞ്ഞു ഇത് കമ്പനി പോലും ഇങ്ങനെ ഒരു ചിറ്റ് ചുറ്റൂല. അയാൾ പറയണേ ഇത് കമ്പനി പോലും ഇത്ര ഒരു സ്ട്രോങ്, കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു ഇത്രയും ദൂരം. അപ്പൊ അയാൾ പറഞ്ഞു ഭയങ്കര അത്ഭുതം ഉണ്ടോ, കാരണം ഇത്രയും ടൈറ്റാക്കി. അപ്പൊ ആ പയ്യന്മാരെ ഞാൻ അങ്ങനെ എപ്പോഴും നമ്മളെപ്പോഴും ഈ കുട്ടികളെ നമ്മളിങ്ങനെ ഈ ഇപ്പത്തെ ഈ കാലത്തെ കുട്ടികളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നിനും കിട്ടൂല. ഞാനത് നിർത്തി. ഞാൻ ആരോടും
0: അവരെ പറയലില്ല,
1: കാരണം ഇത്രയും നന്മ ചെയ്ത. കാരണം അവരെ കണ്ടാൽ നമുക്കൊക്കെ തോന്നും അവരെ മുടിയും അവരെ സംസാരം അവരെ പാൻറും ഒക്കെ കണ്ടാൽ അങ്ങനെ നമുക്ക് തോന്നുള്ളൂ, ഒന്നിനും പറ്റ. പക്ഷെ ഈ ജെൻസി പിള്ളേരെ നമ്മളെപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നല്ലൊരു കുറച്ച് കുട്ടികൾ, ഒരു 10-17 കുട്ടികളുണ്ടാവും. അവര് ഒരു ക്രൗഡായി അവിടെ നിന്ന് എല്ലാ ഹെൽപ്പും ചെയ്ത് അവർ ഒരു പ്രതിഫ ഒരു കുറച്ച് പലഹാരം ഉണ്ടായിരുന്നു, അതുപോലും അവരെന്ത് ചെയ്തില്ല, വേണ്ടെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ചെയ്തു.
0: അതായത് പിന്നെ ഇപ്പോൾ പിന്നെ ഇപ്പം ഇതിന് സമാനമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാറുണ്ട്. അതായത് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രാത്രി ഹയാത്താക്കുക എന്നുള്ളത് അവരുടെ ഒരു ഒരു ഒരു ജീവിത ലക്ഷ്യമായിട്ട് കൊണ്ടുനടക്കുന്ന ആ അതായത് എല്ലാവരും ഇങ്ങനെ ഉറങ്ങി ഇതായിട്ട്. എന്നാലും അതിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഈ മോശം വഴികളിൽ പോകുന്നത്. ബാക്കിയൊക്കെ ഒരു കമ്പനി കൂടുക അല്ലെങ്കിൽ അങ്ങനെ പോവുക, അങ്ങനെ അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളിലാണ് ഇപ്പം ഇതൊക്കെ നമ്മൾ വന്ന്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പം ഈ രാത്രി കുടുങ്ങുന്ന ആൾ ഇപ്പം ഇതേപോലെ പിന്നെ ഒരു സംഗതി ഉണ്ടായിപ്പോ പിന്നെ ബസ് കിട്ടാതെ അതായത് ഒരു രാത്രി ഒരു അങ്ങാടിയിൽ ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് നടക്കണം ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഏതോ ഒരു ഒരു ആൾ ഇതേപോലെ റിട്ടേൺ തിരിച്ചു വന്ന് എന്താ നടക്കുന്ന ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരു വഴിയില്ല, ബൈക്കും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അയാള് ആകെ 1 കിലോമീറ്ററേ ഉള്ളൂ അവിടുന്ന് അയാളെ വീട്ടിലേക്ക്. അപ്പൊ അയാൾ വീണ്ടും ഒരു പിന്നെ അയാൾക്ക് പിന്നെയും വീണ്ടും ഒരു 7 കിലോമീറ്റർ ഓടണം. അപ്പം എന്ത് ചെയ്യണം, ഒരു നമ്മളിതേപോലത്തെ ഒരു പയ്യനാണ്, അവൻ നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ ആക്കി തന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിഫലം ചോദിച്ചപ്പോൾ ഒന്നും നമ്മളോട് ദേഷ്യപ്പെടുക ചെയ്തത്. അപ്പം ഇങ്ങനത്തെ കുറേ നന്മ. പിന്നെ അതിൽ വേറൊരു സംഭവം പിന്നെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്കൊരു കാവലുണ്ട്, അതും കൂടി ഇതിനോട് ചേർത്ത് വെക്കണമല്ലോ. അതായത് പിന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ ഈ പടച്ചോനെ ഞാൻ കണ്ടു അറിയില്ലേ, ചില ആളുകൾ ഇപ്പോൾ വിശ്വാസമില്ലാത്ത, ഇപ്പം നമ്മളൊക്കെ സ്ഥിരമായിട്ട് പടച്ചവൻ്റെ ആ ഒരു ഇത് നമ്മൾ തൊട്ടറിയുന്നവരാണ്. പക്ഷെ ചില ആളുകൾ നമ്മളെ പിന്നെ വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ അന്യമതസ്ഥരായ ആളുകൾ പറയും ഞാൻ പടച്ചോനാണ് കണ്ടു അറി, അത് ദേ രൂപമാണ്. അതായത് നമ്മളിപ്പോൾ
1: സംരക്ഷണം
0: ആ വഴിയിൽ നമ്മൾ കടന്ന എന്തേ ഒരു അവസ്ഥ, അതായത് കുട്ടികളുണ്ട്, നമ്മൾ ഒറ്റക്കാണെങ്കിലും ഒരു പ്രശ്നമല്ല, നമുക്ക് നടന്ന് അടുത്തൊരു ഡെസ്റ്റിനേഷൻ പിടിക്കാം. പക്ഷെ ഇത് മക്കളുണ്ട്, പിന്നെ പിന്നെ സ്ത്രീകളുണ്ട്, എന്തായിരിക്കും നമ്മൾ ചെയ്യുക. മാത്രമല്ല ചിലപ്പോൾ ഒരു ടെക്നോളജിയും കൂടിയും പഠിക്കാത്ത കുട്ടിയായിരിക്കും, അവൻ അവൻ്റെ ഒരു ഒരു ഇബദായത്തനുസരിച്ച് ഒരു കെട്ട് കെട്ടിയത്, ആ കെട്ടുകൊണ്ട് നിങ്ങൾ ദൂരം പോയില്ലേ,
1: എത്ര ദൂരം. അതാണ് അതുമല്ല, ഒരു തീപ്പൊരി വീണാൽ വൻ അപകടം സംഭവിക്കാം. ഞാനാണെങ്കിൽ രാത്രി ഇനി പമ്പിലൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അത്യാവശ്യം അവിടെ എത്തി കുറച്ചുകൂടി ഓടാനുള്ള ഒരു ഫുൾ ടാങ്ക് പോലെ എണ്ണ കടിച്ചിട്ടാണ് പോയത്. അത്രയും എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വൻ സ്ഫോടനം നടക്കും, അത്രയും ആളുകളെ നമുക്ക് രക്ഷിക്കാനും കഴിയില്ല. അപ്പൊ അതിൽ നിന്നും അള്ളാഹു വലിയൊരു സംരക്ഷണം നൽകി. അപ്പൊ അതിലൊക്കെ എന്താ വെച്ചാല് വലിയ നമുക്ക് പറയുമ്പോൾ വലിയ അത്ഭുതമായിട്ട് അനുഭവപ്പെടും.
0: അപ്പോ നമുക്ക് പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഈ ഒരു അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്, ഇങ്ങനെ കുറേ വഴികളിലൂടെ അള്ളാഹു നമ്മളെ കൊണ്ടുപോകും, അതിലൊക്കെ അവൻ കാവലൊരുക്കും. അപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ എല്ലാം ശ്രദ്ധിച്ചു, ഇപ്പൊ എണ്ണടക്കം നമ്മൾ ശേഖരിച്ചു വെച്ചു, പക്ഷെ അതില് ഒരു പൈപ്പിൽ നമുക്ക് പോലും അറിയാത്തൊരു പൈപ്പിൽ ഒരു ലീക്ക് വെച്ചു, അതിൽ എണ്ണ ഒഴുകി പോകുന്ന സമയത്ത് നമ്മൾ നിസ്സഹായരാണ്. പക്ഷെ അവിടെയൊക്കെ പടച്ചവൻ്റെ കാവൽ നമ്മൾ തൊട്ടറിയുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല എന്നുള്ളൊരു ബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉപകരിക്കട്ടെ എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പോയി നമുക്ക് തിരിച്ചു വരാം.

0: ശുഹൈബായം വളപട്ടണം നല്ലൊരു അനുഭവം കേട്ട് ചിരി വന്നുപോയി. അൽഹംദുലില്ല, നമ്മുടെ കൂടെ എന്നും അള്ളാഹു ഉണ്ടല്ലോ. സൗദാ കടമ്പഴിപ്പുറം അള്ളാഹുവിൻ്റെ കാവൽ, ഇതാണ് പറയുന്നത്. ഒരാളെയും കണ്ടിട്ട് വിലയിരുത്തരുതെന്ന്. സഫിയ കെ തിരുരങ്ങാടി അനുഭവം കേട്ടപ്പോൾ ആദ്യം സങ്കടം തോന്നി, പിന്നെ സന്തോഷമാണ് തോന്നിയത്. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് ഒന്നുമില്ലാതെ രക്ഷപ്പെട്ട് അവിടെ എത്തിയല്ലോ. ആ കുട്ടികളും നിങ്ങളെ സഹായിച്ചു എന്നൊരു കമൻറ്റ് സമീറ എം പി പുളിക്കൽ സലാം പറഞ്ഞ കൂടെയുണ്ട്.
1: പിന്നെ റുഷ്ദ കാളികാവ് ഇപ്പൊ നിങ്ങളെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
0: അതെന്താ?
1: നിങ്ങളിപ്പോ പിന്നെ ഇടയ്ക്കൊരു പാട്ട് പാടുന്നില്ല.
0: അത് ടെക്നിക്കൽ ടീമാണ്, അതിന്റെ മുമ്പുള്ള മെസ്സേജിന്റെ തലകൾ പറന്നുപോയി. ടെക്നിക്കൽ ടീം ഇടയ്ക്ക് പാട്ടിടുന്നത് മാഷാല്ല സൂപ്പർ എന്ന് അത് ടെക്നിക്കൽ ടീമിനുള്ള ആദരവാണ്. നമ്മൾ ഇൻഷാല്ല അവരുടെ പേര് അവസാനം നമ്മൾ മെൻഷൻ ചെയ്യും ഇൻഷാല്ല.
1: ഏതായിരുന്നാലും നിങ്ങൾ പാട്ട് മറക്കണ്ട.
0: തീർച്ചയായിട്ടും. അസ്സലാമു അലൈക്കും. നല്ല ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് കുറേ ദിവസമായി കിസിൽ പങ്കെടുത്തിട്ട് ഇൻഷാല്ല വീട്ടിൽ എത്തിയിട്ട് പങ്കെടുക്കാം. ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം, എന്താണ് പിന്നെ രോഗം എന്തോ അതേപോലെ തന്നെ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പി ആർ ഫാമിലിയുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അള്ളാഹു പെട്ടെന്ന് തന്നെ ഷിഫാവ് നാജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുസ്തഫ വള്ളിത്തോട്, ഉത്തരം വേഗത്തിൽ പറഞ്ഞാൽ ജോലിക്ക് പോകുന്ന നമ്മളെപ്പോലത്തെവർക്ക് അറിവ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ പിന്നെ ഉത്തരം പറയേണ്ടുന്ന ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് ഇനി ഒരു രണ്ട് മൂന്ന് പരിപാടികൾ കൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് എത്താൻ കഴിയുക. എന്നിരുന്നാലും നമുക്ക് പറഞ്ഞാലോ ഉത്തരങ്ങൾ?
1: ഉത്തരം പറയാം.
0: ഉത്തരം പറയാം, വിജയികളെ നമുക്ക് പിന്നീട് പ്രഖ്യാപിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിച്ചത് ആരാണ്? ഉത്തരം മുഗീറത്ത് ബിൻ ശുഅ്ബ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. ഇൻഷാല്ലാ അതിൻ്റെ പിന്നെ വിജയികളെ നമുക്ക് അടുത്ത ഒരു പിന്നെ സ്ലോട്ടിന് ശേഷം നമുക്ക് പിന്നെ പ്രഖ്യാപിക്കാം. ബിനിത നൊച്ചിമ ആലുവയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തു. അമീർ ടി എടത്തനാട്ടുകര പതിവ് പോലെ ഒരു കവിതയുമായി നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. നിനക്കായി അഖില ലോകനാഥൻ കുറിച്ചൊരാ വിധി എന്ന പുസ്തകത്താളുകളിൽ നിനക്കുള്ള പങ്കിതെന്നുദ്ദേശിച്ചതെല്ലാം വന്നിടും കാലത്തിൻ ചക്രഗതികളിൽ മഴത്തുള്ളി പോലെയായി വന്നിടും നന്മകൾ അർഹമായതെല്ലാം നിൻ പാദപീഠത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിന്നെ തേടും വിധിയാം വിധിയാൽ നിൻ കൈക്കുമ്പിളിൽ പകരം നീ ചെയ്യേണ്ടതൊന്നേയുള്ളൂ കർമ്മത്തിൻ ചക്രം നീ നന്നായി കറക്കുക ലഭ്യമായതിൽ ഇന്നേ തൃപ്തിപ്പെടുക അവനിൽ നിൻ ഭാരങ്ങൾ പൂർണ്ണമായി വെക്കുക എന്ന മനോഹരമായ ഒരു കവിതയാണ് അദ്ദേഹം പതിവ് പോലെ കുറിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട്, ഇതുമാത്രമല്ല രാത്രിയുള്ള വാഹനാപകടത്തിൽ രക്ഷകരായും ഇവർ എത്താറുണ്ട് എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സമീറ എ പി മാട്ടൂൽ, ഇന്നത്തെ അനുഭവം അള്ളാഹു തന്ന കാവൽ തന്നെയാണ് എന്നൊരു കമൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം മൽനൂർ ടെക്സ് ഉള്ള അൾമാംഗ്ലൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാല്ലാ, നല്ലൊരു അനുഭവമാണ്. സത്യവിശ്വാസികൾക്ക് പ്രത്യേകം സഹായമുണ്ട്, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ എന്നൊരു കമൻറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അമീൻ. ജുമൈലത്ത് തുറക്കൽ സലാം പറഞ്ഞിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി ഉത്തരം തെറ്റിപ്പോയി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അനുഭവം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഷാജിദ വിട്ടി വല്ലപ്പുഴ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാല്ല നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം എന്നാണ് തോന്നുന്നത്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അല്ലേ?
0: അതെ. അടുത്തതായി നമ്മൾ കേൾക്കുന്നത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് സൂറ മറിയം സൂറത്തിലെ 38-40 വചനങ്ങളാണ്.
1: നമ്മൾ ഖിറാഅത്തിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. അതേപോലെ തന്നെ പിന്നെ ആയത്തിനെ കുറിച്ചും അതിൻ്റെ ആശയ സംഗതികളെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. അപ്പം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇത് ഖുറാനിൻ്റെ ഒരു വലിയൊരു അമാനുഷികതയാണ്. ഇപ്പം നമുക്കറിയാം, ആയിരക്കണക്കിന് ഖിറാഅത്തുകൾ നമുക്കൊന്ന് ലഭ്യമാണ്. അതുമാത്രമല്ല, പേരറിയുന്നതും പേരറിയാത്തതുമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ചില പള്ളികളിൽ ചെന്നാൽ നമ്മൾ വളരെ അവിചാരിതമായി ചില ഖിറാഅത്തുകൾ കേൾക്കും. പിന്നീട് നമ്മൾ ആ പള്ളികളിലൊരു സ്ഥിരം മഹമുമായിട്ടുണ്ടാവും. കാരണം അത്രമേൽ ഹൃദ്യമാണ് ഖുർആനിൻ്റെ പാരായണം എന്ന് പറയും. അത് അതിൻ്റെ ഒരു അമാനുഷികതയാണ്.
0: നമ്മുടെ നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ തന്നെ,
1: അതെ, മാഷാല്ലാ
0: അല്ലേ, സുബഹിക്കൊക്കെ നമ്മളെ ആങ്കർമാർ പറയും, നിസ്കരിക്ക് അവിടേക്ക് എത്താൻ വേണ്ടി.
1: അതെ അതെ,
0: പ്രയത്നിക്കും.
1: ഇപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളെ ടൗണിലെ, പിന്നെ നമ്മുടെ സലഫി പള്ളിയാണെങ്കിലും പെരിന്തൽമണ്ണ നമ്മളെ ടൗൺ പള്ളിയിലേതാണെങ്കിലും അതേപോലെ തന്നെ മൗലാന പള്ളിയിലത്തെ ഇമാം, അത് നമുക്ക് വളരെ പക്ഷെ കുറച്ച് അവിടെ നമുക്കത് തികയില്ല. പക്ഷെ അവിടുത്തെ രോഗികളെയും വിലയ്ക്ക് പ്രതീക്ഷ പിന്നെ ആ ഒരു കണക്കാക്കിയിട്ടാണ് ആ ഒരു ഇത്. പക്ഷെ അത് വളരെ ഒരു ഹൃദ്യമായൊരു ഇതാണ്.
0: അതേപോലെ
1: ആ മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ എത്ര നിന്നാലും അതായത് നമുക്കത് ഇനിയും എന്താണ് നീട്ടാത്തത്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ചില ഖിറാഅത്തുകൾ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതി. അത് ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മളത് ഒരു അള്ളാഹിൻ്റെ ഒരു വാക്താണല്ലോ ഇത് നിലനിർത്തും എന്ന് പറയുന്നത്. അള്ളാഹു ഇതിനൊരു സംരക്ഷണ, ഇപ്പോൾ ആൾക്കാർ ഇതിനെ കത്തിക്കണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്യമായിട്ട് കത്തിച്ചിട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അവരൊക്കെ ഒരു ഒരു മടയന്മാരാണ്. ഇതിനെ കത്തിച്ചാലൊന്നും ഇതൊന്നും നശിച്ചു പോകില്ലല്ലോ. എത്രയോ ആളുകളുടെ മനസ്സുകളിൽ പിന്നെ ഇപ്പോഴും പിന്നെ ഒരു പിന്നെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ഇമാമ് നമ്മളൊരു സുഹൃത്താണ്. അപ്പോൾ അയാളോട് സംസാരിച്ച് പറയണത് പിന്നെ വളരെ സരസമായിട്ട് അയാൾ പറയുന്നുണ്ട്, ഇവിടെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ,

0: ഇല്ലാത്തപ്പോൾ പല
1: ആ അതെ
0: സംഘടനകൾക്കുണ്ടല്ലോ,
1: അതെ
0: ആ സംഘടനകൾക്കൊക്കെയും എന്തുണ്ട്, ഇതേപോലെ ഖുർആൻ
1: ഇപ്പൊ
0: ഹിഫ്ളാക്കുന്ന
1: നിലമ്പൂർ ഭാഗത്തൊക്കെ 600 കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ള വളരെ ശാസ്ത്രീയപരമായിട്ടൊക്കെ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്.
0: അതെ അതെ. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പങ്കുവെക്കാനുള്ള ഇത് മാത്രമാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, ഇത് ഇതിനെ ഒരാൾക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല. മലവെള്ളപ്പാച്ചിലിനെ ചിറകെട്ടി തടുക്കുക എന്ന് പറയുന്ന ഒരു രൂപമുണ്ടല്ലോ, അതൊരിക്കലും സാധ്യമല്ലല്ലോ. അതുപോലെയാണ് ഇത് മനസ്സുകളിലേക്ക്, ഒരു കാതുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അതിനെ ഹടാതെ ആകർഷിക്കും, അത് അതിൻ്റെ ആഴങ്ങളിലേക്ക് അതിനെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സബബായി മാറാം, ഒരു കാരണമായിട്ട് മാറാം.
1: ഒരു നമ്മുടെ ഒരു മുസ്ലിമായ ഒരാൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, ഖുർആനിന് ഒരു എന്തോ ഒരു വശ്യത ഉണ്ട് എന്ന്. അപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുക, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ ഉണ്ട്. അദ്ദേഹം ഖുർആൻ വായിച്ചപ്പോൾ അദ്ദേഹം പറയണത്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അതിനൊരു വശ്യത ഉണ്ട്, അത് ജനങ്ങൾക്കിടയിൽ അത് വലിയ എന്താ പറയുക വിപ്ലവം സൃഷ്ടിക്കും എന്ന് അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്.
0: അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു പിന്നെ ഹൈന്ദവയായ ഒരു ഒരു ലേഡി ടീച്ചർ, അപ്പോൾ അവരിങ്ങനെ റീലിങ്ങനെ മാറ്റുന്ന ഇടയ്ക്ക് അവിടുത്തെ ഒരു പിന്നെ ഗൾഫിലത്തെ ഒരു അനുഭവം പറയുന്ന സമയത്ത് അവിടുന്ന് ബാങ്ക് കേൾക്കുകയാണ്. അപ്പോൾ ഈ ടീച്ചർ തലവേദനിച്ച് തല വെച്ച് അവിടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് പറയും, പക്ഷെ അതൊന്നും കൂടി വെക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ ബാങ്ക്, അപ്പോൾ അവർ കുറേ കാലം കുവൈത്തിൽ നിന്നിരുന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. അത് ബാങ്ക് കേട്ടപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ ഇത് ചില മനസ്സുകൾക്ക് കുളിരാണ്, ചിലതെന്നല്ല, ഒരു വക്രതയില്ലാത്ത മനസ്സുകൾക്കൊക്കെ ഇതൊരു ആനന്ദമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തു വിടാൻ തുടങ്ങിയിട്ട് 2418 ദിവസമായി. ഇപ്പം നമ്മൾ കേട്ടത് 2394 എപ്പിസോഡിനാണ് നമ്മൾ കാതോർത്തത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു ശബ്ദപ്രവാഹത്തിൽ ഇതുപോലെ ഒരുപാട് നന്മകൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഒരു ഭഗീരഥമായ പരിശ്രമം പീസ് റേഡിയോ അതിൻ്റെ അണിയർ പ്രവർത്തകരും സജീവമായി നടത്തുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾക്കൊന്നും മറക്കാൻ കഴിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രോഗ്രാമുകൾ, ഒട്ടനവധി പിന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ മനസ്സിരുത്തിക്കൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഒരു പ്രഭാതത്തിലായിരിക്കാം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വൈകുന്നേരത്തിലായിരിക്കാം ഉണ്ടാവുക. പക്ഷെ അതല്ലാത്ത സമയങ്ങളിലും ഇത് 24 മണിക്കൂറും ഇത് പ്രസരണം ചെയ്യുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് ഒരുപാട് അവതാരകർ ഒരുപാടൊരുപാട് പരിപാടികളുമായി കുരുന്നുകൾ മുതൽ പിന്നെ വയോധികരായ ആളുകൾക്ക് വരെ ഹൃദ്യമാകുന്ന രൂപത്തിൽ ഒട്ടനവധി പരിപാടികൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏത് പരിപാടിയാണ്?
1: ആരോഗ്യ
0: ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും ഉച്ചക്ക് 2 മണിക്കാണ് ആരോഗ്യ ചിന്തകൾ നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ മാലിക് നമ്മളോട് പനി നാം അറിയേണ്ടത് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സംസാരമാണ് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നുള്ള നിലക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കാനുള്ളത്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസലാത്തു വസലാം അലാ റസൂല. പേസരുടെ ആരോഗ്യ ചിന്തയിൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത് പനിയെക്കുറിച്ചാണ്, അഥവാ ഫീവർ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പല അസുഖങ്ങളുടെയും ലക്ഷണമായിട്ടാണ് പനി പറയുന്നത്. പനി ഒരു അസുഖമല്ല, എന്നാൽ ഒരു അസുഖ ലക്ഷണമാണ്. മിക്കവാറും ശരീരത്തിൽ വരുന്ന അണുബാധകളാണ് പനി ആയിട്ട് പ്രത്യക്ഷപ്പെടാറുള്ളത്. ശരീരത്തിൽ വരുന്ന അണുക്കൾക്കെതിരെ ശരീരം ചെയ്യുന്ന ഒരു പ്രതിരോധമാണ് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ഊഷ്മാവ് കൂട്ടി ആ ഒരു അണുക്കളെ കൊല്ലുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പനി വരുന്നത്. എന്നാൽ വളരെ വിരളമായിട്ട് വേറെ ചില അവസ്ഥയിലും പനി വരാം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു പനി പോലൊരു അസുഖം, ഒരു അവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ പല ക്യാൻസർ അസുഖങ്ങളുടെയും ഭാഗമായിട്ടും പനി വരാറുണ്ട് എന്നുള്ളതും കൂടി നാം മനസ്സിലാക്കണം. ഈ ഒരു പനീൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നത് തലച്ചോറിലുള്ള ഹൈപ്പോ തലാമസ് എന്ന സെൻ്ററാണ്. ആ സെൻ്ററാണ് ഈ ഒരു പനീൻ്റെയും കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പനി ഉള്ളപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പനിയുള്ള

0: അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് പനി ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. രോഗലക്ഷണത്തിൻ്റെ രോഗകാരണം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിന് ചികിത്സ എടുക്കുകയും ചെയ്യണം. പലപ്പോഴും നാം ചെയ്യാറുള്ളത്, മിക്കവാറും പനി വന്നു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ആളുകളാണ് കാണാറുള്ളത്. ഒന്ന്, ചെറിയൊരു പനി വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണിക്കും, എന്നിട്ട് മരുന്ന് വാങ്ങും, മരുന്ന് കഴിച്ച് ഏതാനും മണിക്കൂറുകൾ കാത്തു നിൽക്കും, കുറവില്ലെങ്കിൽ വീണ്ടും മറ്റു ഡോക്ടറത്തേക്ക് പോയിട്ട് പനി യാതൊരു കുറവില്ല, ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ച് ബേജാറാവുന്ന ആളുകൾ. മറ്റൊരു ടൈപ്പ് ആളുകൾ എന്ന് പറയുന്നത്, പനി വന്നു കഴിഞ്ഞാലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ച് പറ്റുകയാണെങ്കിൽ അവരുടെ ഭാഗമായിട്ട് തന്നെ അവരുടെ പരിചയത്തിൽ ഏതെങ്കിലും ഫാർമസിയിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിക്കഴിച്ച് അങ്ങനെ പനി നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് നോക്കി. പലപ്പോഴും അത് നിസ്സാരമായ പനികളാണെങ്കിൽ അതുകൊണ്ട് കുറഞ്ഞു പോകും. എന്നാൽ പലപ്പോഴും മാരകമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തി രോഗിയുടെ നില ഗുരുതരമായതിന് ശേഷം മാത്രം ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന രീതിയുമുണ്ട്. ഇത് രണ്ടും നടുക്കാണ് ശരിക്കും നാം ശ്രദ്ധിക്കേണ്ടത്. ചെറിയ പനികളെല്ലാം, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പനികളെല്ലാം ജലദോഷത്തിൻ്റെ കൂടെ വരുന്ന പനി, അതൊക്കെ മിക്കവാറും വൈറസ് അണുബാധയായിരിക്കും. ആ വൈറസ് അണുബാധ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ റെസ്റ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ആ റെസ്റ്റും അതുപോലെ തന്നെ പാരസെറ്റമോൾ ഗുളിക കഴിക്കുകയാണെങ്കിൽ ആ ഗുളികയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയും. എന്നാൽ അതുകൊണ്ട് കുറയില്ലെങ്കിൽ മാത്രം നാം ഹോസ്പിറ്റലിലേക്ക് പോവുക. കാരണം ഈ വൈറസ് അണുബാധ മൂലമുള്ള പനികളൊക്കെ മിക്കവാറും നന്നായിട്ട് പകരുന്ന മറ്റൊരാൾക്ക് പകരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ദിവസം ചെറിയൊരു പനി വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ഉറക്കം സംസാരിക്കുക, ചുമക്കുക, തുമ്മുക ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ നല്ല തിരക്കുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അടുത്തുള്ള ആളുകൾക്ക് കൂടി അത് പകരുകയും അടുത്ത ദിവസം അവരും ഈ ഒരു അസുഖമായിട്ട് വരികയും ചെയ്യുന്ന അവസ്ഥകൾ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു പനി വരുമ്പോഴേക്കും നാം ഹോസ്പിറ്റലിലേക്ക് പോകാതെ നാം റെസ്റ്റ് എടുക്കുക. ഒന്നോ രണ്ടോ ദിവസത്തെ റെസ്റ്റിൻ്റെ കൊണ്ടും ചെറിയ പാരസെറ്റമോൾ ഗുളിക എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം നമുക്ക് 4 നേരം വരെ എടുക്കാം. ഒരു ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിലെത്തി അത് ആകിരണം ചെയ്ത് രക്തത്തിലെത്തി അത് തലച്ചോറിൽ പോയിട്ട് ഈ ആക്ഷൻ ഉണ്ടാക്കുമ്പോഴേക്കും ഏകദേശം 1 മണിക്കൂർ എടുക്കും. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് തുടങ്ങുന്ന ആക്ഷൻ 5-6 മണിക്കൂറാണ് പാരസെറ്റമോളിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക ഒരു കറക്റ്റ് ഡോസിൽ കഴിച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പനീൻ്റെ കാരണം പോയിട്ടില്ലെങ്കിൽ വീണ്ടും പനി വരും. അപ്പോൾ ഒരു ദിവസം ഏകദേശം 4 നേരം വരെ നമുക്ക് പാരസെറ്റമോൾ ഗുളിക കഴിക്കാം. പുതുതായിട്ട് മറ്റ് ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല, പനീൻ്റെ തീവ്രത കൂടിയിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ധാരാളം വെള്ളം കുടിക്കുകയും പോഷകാഹാരം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വൈറൽ പനികളൊക്കെ തനിയെ കൺട്രോളായി പോയിക്കോളും. ഇത് കൊണ്ട് കുറയുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് നാം ഡോക്ടർമാരെ സമീപിക്കുകയും പനീൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനകൾ നടത്തി അതിൻ്റെ ചികിത്സ എടുക്കുകയും ചെയ്യണം.
1: മാഷാല്ലാ, ആരോഗ്യ ചിന്തകളിൽ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിലാണ് ഡോക്ടർ അബ്ദുൽ മാലിക് നമ്മോട് സംസാരിച്ചത്. നാട്ടിലിപ്പോൾ നന്നായി പനിയുടെ ആധിക്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്.
2: അതെ അതെ,
1: പലർക്കും പനിയും അതുമായി ബന്ധപ്പെട്ട പല പ്രയാസങ്ങളുണ്ട്, ശരീരവേദന ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് വളരെ മുന്നറിയിപ്പുകളുമായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രോതാക്കളെ, നമ്മൾ വിശ്വാസികളാണ്, അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ആ മുന്നറിയിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അത് പാലിക്കണം അല്ലേ. അവരെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അവർ പറയുന്ന വെള്ളം ചൂട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം, പരിസരങ്ങൾ വൃത്തിയാക്കണം. ഇതൊക്കെ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടതാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്.
2: അപ്പോൾ അതിലെ

0: ശുഹൈബായം വളപട്ടണം നല്ല നിർദ്ദേശങ്ങളാണ് ആരോഗ്യ ചിന്തയിലൂടെ നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നത്. അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ എന്ന് പറയുന്നു. റുഖയ്യ അബ്ദുൽ ഖാദർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. നസീബ വി പി കുനിയിൽ, ഇന്നത്തെ അനുഭവം നല്ല ഗുണപാഠം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നാം റെഡിയായാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു തന്നെ ഒരു പോംവഴി ഉണ്ടാക്കിത്തരും എന്നതാണല്ലോ ഖുർആൻ വചനം എന്ന ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നൗഫൽ എസ് ചുങ്കം പാലക്കാട് സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷ കരുമ്പിൽ, എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, ഒരു അറിവ് കിട്ടി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ബാസിം ഷാ വേണൂർ, അൽഹംദുലില്ലാ, ഖുർആൻ കേട്ടാൽ പിന്നെ വേറെ പാട്ടിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഖൈറുന്നീസ അഷ്റഫ്, പടിഞ്ഞാറത്തറ വയനാട്, ഉത്തരം ശരിയാണ്. സലീമ ഒതുക്കുങ്ങൽ, അസ്സലാമു അലൈക്കും, എപ്പോഴും ഓർക്കാൻ ഒരനുഭവമല്ലേ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫൗസിയ മമ്മു, അസ്സലാമു അലൈക്കും, എനിക്ക് ഇപ്പോൾ ഉത്തരം കിട്ടി, പക്ഷേ ഞാൻ അയച്ച ഉത്തരം തെറ്റി എന്ന ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ജാസ്മിൻ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അതിൽ ആരോഗ്യ ചിന്തയിൽ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ഗുളിക ഒരു ഡോക്ടറെ അടുത്ത് പോകും, എന്നിട്ട് കുറച്ച് 2 മണിക്കൂർ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യും, എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഇയാൾ തന്ന ഗുളിക ശരിയല്ല, അല്ലെങ്കിൽ വേറെ ഡോക്ടർ, അങ്ങനെ പോകുന്നൊരു മാനസികമായ ഒരു അവസ്ഥ അദ്ദേഹത്തിന് സൂചിപ്പിച്ചിരുന്നു. നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പം ശരിക്കും നമ്മൾ കുടിക്കുകയും ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം അല്ലേ?
2: ഈ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ഡോക്ടർമാർ ചികിത്സിച്ചെങ്കിൽ ആ രോഗം മാറുള്ളൂ, അത് അവരുടെ ഒരു മാനസികാവസ്ഥയാണ്. അത് ചില പിന്നെ ആൾക്കാരെ കണ്ടാൽ, അയാളെ കണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം അയാളെ കണ്ടില്ലാന്ന് ചോദിക്കുക, അതിനേക്കാൾ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണെങ്കിലും ഇതോട്ടൊന്നും ശരിയാവില്ല, നമുക്ക് അയാളെ തന്നെ പോയി കാണാം, അതിനിപ്പോൾ എത്ര തിരക്കാണെങ്കിലും. അത് ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പം എന്ത് ചോദിച്ചെങ്കിൽ പിന്നെ എന്നാൽ എന്ത് ചെയ്യും, അവരെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ രോഗം മാറിയിട്ടില്ല, ഇപ്പൊ കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട് എന്ന രൂപത്തിൽ.
1: അതുമായി ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറയാൻ ആയിരിക്കും. ഞങ്ങളെ നാട്ടില് പിന്നെ ഒരു കരീം ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഈ പിന്നെ ആരോഗ്യ രംഗത്ത് ഒരുപാട് വലിയ സംഭാവനകൾ നൽകിയിട്ടാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് പോയത്. പറയുന്നത് വെച്ചാല് അയാള് പിന്നെ അയാളെ ഉപ്പ പിന്നെ ഒരു വസിയത്താണ്, എന്ത് കിട്ടുന്ന സാലറി അത് ശമ്പളത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗം അവിടുത്തെ ഒരു എത്തീംഖാനം ഒക്കെ കൊടുക്കണം, അത് പിന്നെ ബാക്കി അങ്ങനെ ഒരു ഭാഗം നീ എടുക്കാൻ പാടല്ലോ. അപ്പം എൻ്റെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹം വണ്ടൂർ ഉണ്ട്, അപ്പോൾ 5 രൂപയാണ് അന്ന് വാങ്ങാം. ഇപ്പോൾ 2.50 എത്തീംഖാനക്കും, 2.50 അദ്ദേഹത്തിനും, അങ്ങനെയാണ് പോകുന്നത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം വണ്ടൂർ വലിയൊരു ഹോസ്പിറ്റൽ വന്നു, അതിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫീസ് 10 രൂപയാണ്, മറ്റുള്ളവർക്ക് 150 അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് വെച്ചാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ പറയാം, കയറി ഇങ്ങനെ വരുമ്പോഴേക്ക് മരുന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, കയറി വരുമ്പോഴേക്ക് മരുന്ന് എഴുതിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾക്ക് അതൊരു വലിയ എന്തില്ല, ഒരു സംതൃപ്തി ഇല്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് വേറൊരു ഡോക്ടറുണ്ട്, അപ്പം അയാളടുത്ത് പോകണമെങ്കിൽ ഒരുപാട് സമയം ക്യൂ നിൽക്കണം, പെട്ടെന്ന് കാണണമെങ്കിൽ 25 രൂപ അധികം കൊടുക്കണം. അതുമാത്രമല്ല ഒരുപാട് നേരം പരിശോധന ഉണ്ട്. ഇപ്പോൾ ഒരാൾ ചെന്നു ആദ്യം ഈ പറഞ്ഞ കരീം ഡോക്ടറെ അടുത്ത് വന്ന്, കരീം ഡോക്ടർ ഇങ്ങനെ വന്ന് പനിയാണ് മരുന്ന് എഴുതി മുപ്പര് ആണ് കൊടുത്തു. അപ്പോൾ ഇയാൾക്കൊരു അതിലൊരു വലിയൊരു ഇയാളെന്താ നോക്കിയതൊന്നുമില്ല, പരിശോധിച്ചൊന്നുമില്ല. അപ്പോൾ മറ്റേ അവിടെ പോയി, ഈ മരുന്ന് വാങ്ങാതെ മറ്റേ ഡോക്ടറെ അടുത്ത് പോയി, അവിടെ ഒരു മണിക്കൂറിലേറെ നിന്ന് പിന്നെ 25 രൂപ എക്സ്ട്രാ കൊടുത്ത് കയറി. അപ്പോൾ അയാൾ ഡെസ്കിൽ കിടത്തി, തിരിച്ചു വന്നു, ശ്വാസം വലിക്കാൻ മാറും, ഇങ്ങോട്ട് അങ്ങനെ ഭയങ്കര സന്തോഷമായി. ഈ 2 ഷീറ്റും ഇയാൾ മെഡിക്കൽ ഷോപ്പ് കൊണ്ടുകൊടുത്തപ്പോൾ 2
2: മരുന്നൊന്നാണ്. അതെ അതെ, ഒന്ന് ചിലപ്പോൾ ഒരു അനുഭവങ്ങളായിരിക്കാം ഏതാളുടെ ഒരു, പിന്നെ അത് ചില പിന്നെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇങ്ങനെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ ഒക്കെ പെട്ടെന്ന് രോഗം അവർക്ക് റീഡ് ചെയ്യാൻ കഴിയും. ചില ആളുകളുടെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ചില വ്യക്തികൾക്ക് നല്ല വിശക്കുന്നുണ്ടല്ലേ, അത് നമുക്ക് അപ്പൊ വിശപ്പുണ്ടാവും, പക്ഷെ നമ്മൾ പ്രകടനം, പക്ഷെ ചിലതിൽ നിന്ന് ചില ആൾ അത് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവാണ്.
1: അദ്ദേഹം പറഞ്ഞാല് മാഷാല്ലാ ഒരു വലിയ സംഭവമായിരുന്നു, കാരണം ഒരു ഒരു ദിവസം ഒരു 200-300 ആളുകളെ പിന്നെ രോഗികളെ അദ്ദേഹം എന്ത് ചെയ്യും,
2: ചികിത്സിക്കും.
1: കുറഞ്ഞ പൈസ വാങ്ങുള്ളൂ, അതെല്ലാവർക്കും ഭേദമാണ്, കുറഞ്ഞ പൈസ മരുന്ന് എഴുതുള്ളൂ, 1-2 മരുന്നുകൾ മാത്രം അത്യാവശ്യമായിട്ടൊക്കെ. സേവനം വലിയ സേവനമായിരുന്നു നമ്മുടെ നാട്ടിൽ അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഞാനത് ഓർമ്മ വന്നത് അതുകൊണ്ടാണ്.
2: അതേപോലെ തന്നെ ഹലീമ കെ മുഹമ്മദ് പാങ്ങ് സലാം പറഞ്ഞു, വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസീല തയ്യിലക്കടവ്, ഡോക്ടർ അഭിപ്രായം നല്ല സൂപ്പറായിരുന്നു, ഞങ്ങളെ വീട്ടിൽ അങ്ങനെ തന്നെ ചെയ്യാറില്ല, ഇതുവരെ ഇന്നേവരെ പനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല, ഇനി അങ്ങനെ വരാതിരിക്കട്ടെ. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ജേക്കബ് വടക്കഞ്ചേരി എന്ന നാച്ചുറൽ ഡോക്ടറുടെ ഒരു ചികിത്സ എന്നൊരു ദീർഘമായൊരു മെസ്സേജാണ് നൽകിയിട്ടുള്ളത്.
1: ഇന്ന് അബ്ദുള്ള സലഫി എവിടെ പോയി എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്.
2: അതെ,
1: അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവിന് എന്തോ ഒരു ചെറിയ അസുഖം കാരണം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചുറ്റുപാടിലാണ്
2: അല്ലെ.
1: അതുകൊണ്ടാണ് പെട്ടെന്ന് വരാൻ പറ്റാതായത്. അടുത്ത
2: വെള്ളിയാഴ്ച എനിക്ക് ലീവ് നന്നായിട്ട് അപേക്ഷിച്ചിട്ടും അത് അത്രയും ശക്തി കൊടുക്കാതെ റിജക്ട് ചെയ്തു എന്നുള്ള
1: ചാനല് ലീവില്ലല്ലോ.
2: അതെ അതെ. സുലൈമാൻ സി എച്ച് കെ പാറ ഉത്തരം കേട്ടില്ല എന്ന് പറഞ്ഞു. ഇൻഷാല്ല ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ അമീറുൽ മുഅ്മിനീൻ എന്ന് ആദ്യമായി വിളിച്ചത് ആര് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹുൻഹു എന്നതാണ് ഇന്നത്തെ ഉത്തരമായിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ സജ്ന സലാം പറഞ്ഞിട്ടുണ്ട്. ഉമ്മു യഹിയ കണ്ണൂരിൽ നിന്ന് ഇന്നത്തെ ചോദ്യം കേട്ടില്ല, ആ സമയം റേഡിയോ ബഫറിങ്ങിലായിരുന്നു. ഇൻഷാ അല്ലാ നമ്മളിവിടെ വായിച്ചല്ലോ. അതേപോലെ തന്നെ റഷീദ മുനീർ വടകരയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുംതാസ് പാലപ്പുഴ ഉത്തരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇൻഷാ നമ്മളിവിടെ പറഞ്ഞു. സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും, ആരോഗ്യ ചിന്ത ഇടക്ക് കേൾക്കാറുണ്ട്, വലിയ ഉപകാരം തന്നെയാണ് അൽഹംദുലില്ല എന്നൊരു കമൻറ്റ് നടത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു സ്ലോട്ടിൻ്റെ ഒരു തിരക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്.
1: പുലരിവട്ടം പോലെ തന്നെ അല്ലേ ആളുകൾ കാത്തിരിക്കുന്നതും പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതുമായ ഒരു സ്ലോട്ടാണ് തിരുമൊഴികൾ.
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
2: മഴ റബ്ബിന്റെ മഹാ അനുഗ്രഹം, അപകടമാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തുന്ന സംസാരമാണ് നമ്മൾ ഇനി കാതോർക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. عن عائشة أم المؤمنين رضي الله عنها قالت أن النبي صلى الله عليه وسلم كان إذا رأى ناشئا في أفق السماء ترك العمل وإن كان في صلاة ثم يقول اللهم إني أعوذ بك من شرها فإن مطر قال اللهم صيبا هنيئا. برشوداك لي أم المؤمنين عائشة رضي الله عنها يعني حديث نبيه دنا جينا عائشة رضي الله عنها أبو بكر صديق رضي الله عنها مغلانا مقريا هجر أمبتي أتلانا ഐഷ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. വലിയ പണ്ഡിതയും ദീനി വിഷയങ്ങളിൽ അവഗാഹവുമുള്ള വ്യക്തിത്വമായിരുന്നു ഐഷ റളിയല്ലാഹു അൻഹ എന്നതാണ് ചരിത്രം. അനവധി സ്വഹാബിമാർ താബിഉകളൊക്കെ തങ്ങളുടെ സംശയ നിവാരണത്തിനും ദീൻ പഠിക്കുന്നതിനും ഐഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചതായി കാണാം. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തിട്ടുണ്ട് എന്നതും നാം മനസ്സിലാക്കുന്നു. ഐഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന ആയിരുന്നു, ഇദാ റഅ നാശിഅൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാർമേഘം ഉയർന്നു പൊങ്ങിയത് കാണുമ്പോൾ, തറക്കൽ അമൽ ചെയ്യുന്ന പണി നിർത്തും ഒഴിവാക്കും, വൈങ്കാന ഫി സ്വലാത്തിൻ നമസ്കാരത്തിലാണെങ്കിലും ശരി, ഐച്ഛികമായ നമസ്കാരം നിർവഹിക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് അത് ഒഴിവാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരിഹ, അല്ലാഹുവേ ഞാൻ നിന്നോട് അതിൻ്റെ ഷെറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. കാർമേഘം ചിലപ്പോൾ വലിയ ഷർറായി വരാം, ചില മുൻ സമുദായങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അതാലോചിച്ചുകൊണ്ട് ഈ സമുദായത്തിനൊരു ഷർറായി ഈ മേഘക്കൂട്ടം വരരുതേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരിഹ എന്ന് പ്രാർത്ഥിച്ചത്. തുടർന്ന് ഐഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു, ഫ ഇൻ മുതിറ, അങ്ങനെ മഴ വർഷിച്ചാൽ, കാർമേഘം മഴയായി പെയ്തിറങ്ങിയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ, അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ, അല്ലാഹുവേ അല്ലാഹുവേ ഈ കോരിച്ചെറിയുന്ന മഴയെ ഉപകാരമുള്ള സന്തോഷകരമായ മഴയാക്കണേ, ഹനി ആയ മഴയാക്കണേ എന്ന് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമെന്നാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഖൈർ ലഭിക്കുന്ന മുബാറക്കായ ഒരു ഉപദ്രവമില്ലാത്ത മഴയാക്കണം, തൊയ്യബൻ മുബാറക്കൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സന്തോഷകരമായ, അതിനെ തുടർന്നൊരു ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെയുള്ള ഒരു മഴയാക്കി ഇതിനെ മാറ്റണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഴ തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാറുണ്ട് എന്നതാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സന്ദർഭത്തിലും എങ്ങനെ പെരുമാറണം, എന്ത് പ്രതികരണം ഉണ്ടാകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഴ എന്നത് അല്ലാഹുവിൻ്റെ മഹാ അനുഗ്രഹമാണ്. പലപ്പോഴും അത് ചില പ്രയാസങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടാക്കാറുമുണ്ട്. മഴ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നതോടൊപ്പം മഴയെന്ന ആ അനുഭവത്തെ ശരിയായ രൂപത്തിൽ അനുഭവിക്കുമ്പോൾ ഒരു വിശ്വാസി പ്രതികരിക്കേണ്ടതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ കണ്ടത്. പ്രാർത്ഥനയുണ്ടാകണം, അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ. ചില റിപ്പോർട്ടുകളിൽ അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചേർത്തി വായിക്കേണ്ട ഒരു കാര്യമാണ് ഹദീസിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്ന കാർമേഘം കാണുമ്പോൾ ആശങ്കയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അള്ളാഹു ഇനി അഴുതിപ്പിക്കു മിൻ ശരീഹ, അള്ളാഹു ഇതിൻ്റെ ചെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സമൂഹത്തിനെ 7 ഒരാഴ്ചയോളം നീണ്ടു നിന്ന കൊടുങ്കാറ്റടിച്ച് അവർ നാമാവശേഷമായപ്പോൾ അതിനു മുമ്പ് ആ കാറ്റിന് മുന്നോടിയായി വന്നത് കൂരിരുട്ട് പടർത്തിയ ഉയർന്നൊരു കാർമേഘമായിരുന്നു. ഇതാ നമുക്ക് മഴയുള്ള മഴ ലഭിക്കുന്നൊരു മേഘം വന്നിരിക്കുന്നു എന്നവർ പറഞ്ഞു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അത് മഴ ലഭിക്കുന്ന മേഘമായിരുന്നില്ല, അവർക്കുള്ള ശിക്ഷയായിരുന്നു. അങ്ങനെ ഒരു ശിക്ഷയുണ്ടാകരുതേ എന്ന നിലക്കും അതോടൊപ്പം ആ വരുന്ന കാർമേഘം എന്തായിരുന്നാലും അതൊരു ശിക്ഷ ഒരു പ്രയാസമുണ്ടാക്കുന്നതാകില്ലേ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്നതാണ് ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, മഴ പെയ്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഴയെ അനുഭവിച്ചത് അതോടൊപ്പം അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അള്ളാഹുമ്മ സുയ്യിബൻ ഹനീആ, അല്ലെങ്കിൽ അള്ളാഹുമ്മ സുയ്യിബൻ നാഫിആ എന്ന്. മാത്രവുമല്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്താൽ അള്ളാഹുമ്മ സുയ്യിബൻ നാഫിആ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. മുത്തിർന ബി ഫളില്ലാഹി വറഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ ഫളു കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും നമുക്ക് മഴ ലഭിച്ചു എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഹാദിഹി റഹ്മ, ഇതായത് കാരുണ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടും പറയാറുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മഴ അത് സന്തോഷകരമാകണം, അപകടകരമാകാതിരിക്കാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപകടമാകരുതേ എന്നത് അള്ളാഹുമ്മ സുയ്യിബൻ ഹനീആ അല്ലെങ്കിൽ അള്ളാഹുമ്മ സുയ്യിബൻ നാഫിആ എന്ന പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഗുണകരമായതാകണമല്ലോ മഴ. അതുകൊണ്ടാണ് ആ മഴയെ അങ്ങനെയുള്ളൊരു മഴ ലഭിക്കുമ്പോൾ അങ്ങനെയൊരു പ്രാർത്ഥന റസൂൽ നിർവഹിച്ചത്. മാത്രവുമല്ല ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് റസൂൽ പ്രഖ്യാപിച്ചു, റഹ്മത്തുല്ലാ റഹ്മത്തുല്ലാ എന്നും. അതേപോലെ ഹമീദ് അല്ലാ അള്ളാഹുവിനെ സ്തുതിച്ചോ, മഴ പെയ്തപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചതൊക്കെ നമുക്ക് കാണാനാകണം. അപ്പോൾ മഴയിൽ സന്തോഷിക്കണം, റഹ്മത്താണെന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്താണെന്ന് തിരിച്ചറിയണം, അള്ളാഹുവിൻ്റെ ഫളു കൊണ്ടാണ് ഇത് ലഭിച്ചത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ മഹാ അനുഗ്രഹത്തെ ഉൾക്കൊള്ളാനും വിശ്വാസികൾക്കാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ നനയാനും മഴയെ ഇഷ്ടപ്പെടാനും മഴ കാരണത്താൽ സന്തോഷിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്നു. മഴ സമയം അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മഴയെ അനുഭവമാക്കാൻ, വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ തിരിച്ചറിയാൻ, അവൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കാൻ, അവനിലേക്ക് കൂടുതലെടുക്കാൻ, നന്ദിയുള്ളവനാകാൻ സാധ്യമാകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, ഒരു തിരുമൊഴികൾ എന്ന് പറയുമ്പോൾ എന്നും എന്താണ് കേൾക്കാനും പഠിക്കാനും ആളുകൾ കൊതിച്ചു നിൽക്കുന്നതാണ്.
2: തീർച്ചയായും
1: ഇന്നത്തെ തിരുമൊഴികളും മനുഷ്യരെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, എന്തുണ്ട് വന്നാലും ഒരു ഇറിറ്റേഷൻ.
2: മഴ
1: രാവിലെ തന്നെ അങ്ങനെ പറയുന്ന അത് ശരിക്ക് വിശ്വാസികൾ എന്തായാലും പറയാൻ പാടില്ല, മനുഷ്യന്മാരാരും പറയാൻ പാടില്ല. കാരണം ഇതൊന്നും നമ്മുടെ ഒരു പിടുത്തത്തിലല്ലോ. മഴ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ അല്ലേ?
2: അതെ. നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോകുമ്പോൾ നമ്മുടെ നസ്റു മഞ്ഞപ്പെട്ടി, നമ്മുടെ നസ്റുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഓരോ ശ്രോതാക്കൾക്കും അവതാരകർക്കും പിന്നണി പ്രവർത്തകർക്കും
1: എന്തെങ്കിലും
2: നേർക്ക് നേരെ ഇപ്പോൾ ചോദിച്ചു വാങ്ങുന്നത്. ഉമ്മാമിന അത്തോടിയിൽ ഇന്ന് അൽഹംദുലില്ലാ ഉത്തരം ശരിയായി ആദ്യമായാണ് കിസിൽ പങ്കെടുക്കുന്നത്. ഇന്നാണ് എങ്ങനെയാണ് മത്സരിക്കേണ്ടത് എന്നറിഞ്ഞതും എന്നൊരു കമൻറ്റ്. മാഷാല്ലാ, തുടർന്ന് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
1: മനാഫ് കെ വി പാലക്കാട് പറയും, ഇതേപോലെ ഞങ്ങൾ അലനല്ലൂർ

0: മനാഫ് കെ വി പാലക്കാഴി പറഞ്ഞത് പറഞ്ഞോളി മനീഫ് സാഹിബ്.
1: അവരുടെ നാട്ടിലും ഇതേപോലെ ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ സലീം മുഖത്ത് നോക്കി രോഗം നിർണയിക്കും, അതുപോലെ എന്ത് കാര്യവും മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. ചെറുപ്പ വലുപ്പം ഒന്നും മൂപ്പർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ മരണപ്പെട്ടു പോയി എന്ന്.
0: ജാസ്മിൻ സലീം തൊടുപുഴയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം
1: വറഹ്മത്തുള്ളാഹി.
0: മാഷാല്ലാ, എൻ്റെ ഉത്തരം ശരിയായി സിസ്റ്റം തിരഞ്ഞു. ഈ കെ കെ പാറ എവിടെയെന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ? അപ്പം നമ്മളിവിടെ വളവന്നൂർ ഒരു കെ കെ പാറ ഉണ്ട്, അത് എവിടെയാണെന്നുള്ളത് ഇതൊന്ന് വ്യക്താക്കിയാൽ നന്നായിരിക്കും. ഷീബായെ, ഷീബയുടെ കൂടെ സ്ഥലം കൂടി ഉൾപ്പെടുത്തണം. സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഹൈറുനിസ തെക്കിൽ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹലീമ കെ മുഹമ്മദ് പാങ്ങ് പിന്നെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു അല്ലേ
1: അതെ
0: സ്ലോട്ടിൻ്റെ സമയത്തിലേക്കാണ് നമ്മളിങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് ചില അറിയിപ്പുകൾ കൊടുക്കാമെന്ന് തോന്നുന്നു.
0: അതെ അതെ.
1: ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയം, മദ്രസ സ്കൂളും പുസ്തകങ്ങളൊക്കെ വാങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ വാങ്ങിയവരൊക്കെ ഉണ്ടാവും. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുക, കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ്, പെൻസിൽ പൗച്ച്, നെയിം സ്ലിപ്പ്, കുടകൾ, ടീഷർട്ടുകൾ, തൊപ്പികൾ എന്നിവ എന്തുണ്ട്? പീസ് റേഡിയോ മെമെൻഡോസ് ഉണ്ട് അല്ലേ.
0: അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്കതിലൊരു അസ്വസ്ഥത ഉണ്ടാവില്ല. കാരണം മിക്കവാറും നമ്മളെല്ലാവരും അതിൻ്റെ പിന്നെ പിന്നണി പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ഗുണഭോക്താക്കളുമാണ്. 500 മൊഡ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്.
1: അതെ.
0: അതായത് ലോക മലയാളി സമൂഹത്തിന് വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഇത്രയും ഹൃദ്യമായ രൂപത്തിൽ നമ്മൾ സംവിധാനിച്ചത് തന്നെ നമുക്കൊരു മഹാഭാഗ്യം. നമുക്ക് ക്ലാസ് എടുക്കുന്ന ഒരു വലിയൊരു പണ്ഡിതനും അതേപോലെ തന്നെ അത് കേൾക്കുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലും കൂടിയാകുമ്പോൾ എന്തായാലും അതൊരു നവ്യാനുഭവമായിരിക്കും. 32 ക്ലാസ് നാളെ രാത്രി 10 മണിക്ക് സംപ്രേഷണം ചെയ്യും. ഇപ്പം നമ്മൾ മൊഡ്യൂൾ 16 ഉള്ളത്, അതിൻ്റെ 32 ക്ലാസ്സാണ് രാത്രി 10 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പിന്നെ ക്ലാസ് സൂറ ബക്കറയിലെ 180 മുതൽ 87 വരെയുള്ള ആയത്തുകളെത്തി. ഏകദേശം ഖുർആനിലെ തന്നെ ഏറ്റവും വലിയ അധ്യായത്തിൻ്റെ 75% നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായി കേൾക്കുന്നവരുണ്ടാകും, ഇതിൻ്റെ പഠിതാക്കളുണ്ടാകും. അപ്പോൾ ആദ്യമായി കേൾക്കുന്നവരോട് പറയട്ടെ, നമുക്ക് ഇതിൻ്റെ പിന്നെ കോഴ്സ് ഓപ്ഷൻ വഴി നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാം. ഏത് സമയത്തും നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാം, അതിൻ്റെ ആൻസറുകൾ നമുക്ക് ചെയ്യാം, അതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കയറാൻ കഴിയാത്തതോ കേൾക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ വിഷയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 9747845845 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. ഒരിക്കൽ കൂടി നമ്പർ പറയുന്നു, 9747845845 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട് മുതിർന്ന ആളുകളും പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഫാമിലി ലൈവ് ടെലികേസ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് ബന്ധപ്പെടാൻ
1: കഴിയും.
0: അതെ അതെ. അപ്പം നമുക്ക് പിന്നെ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 9720840840 എന്ന നമ്പറിലേക്ക് നമ്മൾ വാട്സപ്പ് ചെയ്താൽ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമുക്കതിൽ ലഭ്യമാകും എന്ന കാര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ എന്നുള്ള നിലക്ക് നമുക്ക് നൽകാനുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെല്ലാം തന്നെ പ്രത്യേകിച്ചും ഈ മോർണിംഗ് ഷോ അല്ലേ കേൾക്കുന്നവരൊക്കെ അതിൽ പങ്കെടുക്കാനും മറ്റുള്ളവരെ അറിയിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നന്നാവും.
0: അതെ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു
1: ഇപ്പോൾ സമയം 7:21 അപ്പോൾ ഒരു നല്ലൊരു സ്വരം കേട്ടു വന്നാലോ?
0: അതെ, തീർച്ചയായും.
1: അതെ.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ ഒരു അറബി ഗാനമാണ് നമ്മൾ കേട്ടത്. യാ ഇഖ്വാൻ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം നമ്മൾ കേട്ടു. വളരെ ഹൃദ്യമായ പിന്നൊരു ഗാനമായിരുന്നു നമ്മളിതുവരെ കേട്ടത്. ഇൻഷാല്ലാ നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമ്മൾ പെട്ടെന്നൊന്ന് പോയി തിരിച്ചു വരാം. സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും. സ്വരം സൂപ്പർ, അറബി സോങ് മൂളം നന്നായി പാടി. പാടിയവർക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. റുഷ്ദ കാളികാവ്, മാഷാല്ലാ സ്വരം സൂപ്പർ, കുറേയായി ഗാനം കേട്ടിട്ട് എന്നൊരു കമൻ്റ്
1: നടത്തിയിട്ടുണ്ട്. സൂപ്പർ.
0: അതെ. ആസിഫ് ഉദ്യവാർ, ദാറുസലാം, ജുമാ മസ്ജിദ് കുഞ്ചത്തൂർ. ആസിഫ് കാ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഷുഹൈബ
0: എം വളവട്ടണം, സ്വരം സൂപ്പർ, മാഷാല്ലാ നല്ല അർത്ഥവത്തായ അറബി ഗാനം പാടിയ മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
1: അമീർട്ടി അടുത്തനാട്ടുകര പറയുന്നത്, ഇന്നത്തെ സ്വരം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, റൂഹൊരു നാൾ എന്ന ഗാനത്തിന്റെ ഈണമാണ് എന്ന് ഓർമ്മിച്ചു. ശരിയാണ് അല്ലേ? അപ്പോ പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു.
0: ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, സ്വരം സൂപ്പർ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. സഫിയ കെ തിരുവരങ്ങാടി, അസ്സലാമു അലൈക്കും. തിരുമൊഴിയും അലഹമ്മദില്ല, പുലിരിവട്ടത്തെ പോലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടിയാണ്. എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയും. ഒരു സഹാബിയെക്കുറിച്ചും അലഹമ്മദില്ല, ഉപകാരപ്രദമായ മഴ പെയ്യട്ടെ, അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
1: റംല പി സി ചിങ്ങപുരം പറയുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, മഴ കാരണം നെറ്റ് പോയി, മഴ പെയ്തുകൊണ്ടേ അതുകൊണ്ട് ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സങ്കടം അവർക്കുണ്ട്, ഒരു അറിവ് നഷ്ടമായല്ലോ എന്നൊരു സങ്കടം അവർക്കുണ്ട്.
0: ഷജിത വീട്ടി വല്ലപ്പുഴ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ കെ വിയുടെ നേർവഴിയും തിരുമൊഴിയും വളരെ ഉപകാരപ്രദമായി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
1: നമ്മളെ സഫിയാത്ത പറയുന്നത്, അറബി ഗാനം അറബി അർത്ഥം അറിയില്ലെങ്കിലും പാട്ട് മനോഹരമായിരുന്നു, മ്യൂസിക് ഇല്ലെങ്കിലും കേൾക്കാൻ ഇമ്പമുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്.
0: ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടുകൊണ്ട് കൂടെയുണ്ട്. അലഹമ്മദില്ല, ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, വേലായുധൻ ഡോക്ടർ. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് സഫി അടപ്പാൾ പറയുന്നത്. സുലൈമാൻ സി എച്ച് പറയുന്നത്, വളവന്നൂർ കിഴക്കേ പാറ. ആ മാഷാല്ലാ. ജാസ്മീൻ, കേൾക്കുന്നില്ല, എനിക്ക് മാത്രമാണോ എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. മിക്കവാറും നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ ആരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മരണപ്പെട്ട നമ്മുടെ ഹാഷിമിനെ കുറിച്ചൊരു പോസ്റ്റർ കണ്ടു. ആ കുട്ടിയുടെ ഫോട്ടോ വെച്ച് മരണപ്പെട്ട വിവരമൊക്കെ എഴുതി അവസാനം ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് മരണകാരണം അമിതമായ മൊബൈൽ ഉപയോഗം എന്നാണ് എന്നൊരു മെസ്സേജ് അവരയച്ചിട്ടുണ്ട്. എന്തോ അല്ലാഹു
1: അലം, അറിയില്ല
0: എന്താന്നുള്ളത്. ആയിഷ കരുമ്പിൽ, സ്വരം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ മുനീർ ചമ്മനാട്, നല്ല ഗാനമാണ്, സൂപ്പർ മാഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. നമ്മൾ സ്വരം നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു
1: നമ്മുടെ വഴിവിളക്കല്ലേ?
0: അതെ,
1: വഴിവിളക്ക് പോസ്റ്ററുമായി ബന്ധപ്പെട്ട അല്ലേ, നമ്മളെ വൺ മിനിറ്റ് പോലെ ഒരു പോസ്റ്ററാണ്.
0: അതെ, ഇന്നത്തെ നമുക്കറിയാം 2572 വഴിവിളക്കാണ് ഇന്നത്തേത്. ഈ വഴിവിളക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്ക്, നേപ്പാളി അങ്ങനെ തുടങ്ങുന്ന ഭാഷകളിലൊക്കെ നമുക്കത് ലഭ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വഴിവിളക്ക്. ഇതാണ്
1: ബന്ധങ്ങൾ വിളക്കി ചേർക്കുക, നിന്നോട് ബന്ധം വിച്ഛേദിക്കുന്നവരുമായി നീ ബന്ധം സ്ഥാപിക്കുക, ഇതാണ് ഇന്നത്തെ വഴിവിളക്ക്. പക്ഷെ ഒരു മിനിറ്റ് പോലുമില്ല,
0: അതെ
1: ഒരു കാ മിനിറ്റ്. പക്ഷെ അതിൽ വലിയ മെസ്സേജാണ്,
0: ഒരു ആശയമാണ് നമ്മൾ പങ്കുവെക്കപ്പെട്ടത് അല്ലേ. അതായത് നിന്നോട്
1: മുറിച്ചവരോട് നിബന്ധം ചേർക്കുക, നമ്മളെന്താ ചെയ്യാ?
0: അതെ
1: അല്ലേ,
0: ഇങ്ങോട്ട് കിട്ടുന്നതിനല്ലേ, ഒരു പകരത്തിനു പകരം.
1: അതെ,
0: ഇത് നേരെ നമ്മൾ പിന്നെ ബന്ധം ചേർക്കണം എന്ന് പറയുന്നതിലേ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ നമ്മൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്.
1: നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലേ, നിങ്ങൾ ഞങ്ങളോട് നന്മ ചെയ്താലും ഞങ്ങൾ നിങ്ങളോട് നന്മ ചെയ്യും, നിങ്ങൾ ഞങ്ങളോട് തിന്മ ചെയ്താലും ഞങ്ങൾ നിങ്ങളോട് നന്മ ചെയ്യും, അല്ലാതെ തിന്മ ചെയ്യുന്നല്ല. അത്രയും പ്രാധാന്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
0: പക്ഷെ നമുക്കൊക്കെ എത്രമാത്രം അങ്ങനെയുള്ള ഒരു പിന്നെ മനസ്സിൻ്റെ വിശാലതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ പിന്നെ ഇതിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പിന്നെ ഒരു സംഗതി കൂടിയുണ്ട്. ഇത് അള്ളാഹു ഖുറാനിൽ പറഞ്ഞൊരായത്തുണ്ടല്ലോ, ഇത് ഫബില്ലത്തി ഹിയാസൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കാന്നഹു വലിയുൻ ഹമീം. നീ ഏറ്റവും നല്ലതുകൊണ്ട് അതിനെ ദഫ് ചെയ്യണം, പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിച്ചാൽ പിന്നെ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്ത്, നിങ്ങൾ തമ്മിലുള്ള ശത്രുത, കാന്നഹു വലിയുൻ ഹമീം, ഒരു ഉറ്റ ബന്ധുവിനെ പോലെ ആകുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും അങ്ങനത്തെ ഒരു ദർജയിലേക്ക് ഉയരാൻ കഴിയാറില്ല. ഒന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞു ജി, ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിനാണ് കഴിയില്ല, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളോട് ഒഴിവാവാണ് ചെയ്യാറ്. അപ്പം അവിടെ അങ്ങനെയുള്ള ഒരു പിന്നെ പൈശാചികതയിലാണ് നമ്മളൊക്കെ കുടുങ്ങി നിൽക്കാറുള്ളത്. നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും പെരുമാറാറുള്ളത്. പക്ഷെ അതങ്ങനെ പോരാ എന്നുള്ളതാണ് പിന്നെ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളോടിപ്പോൾ പിന്നെ ചില ബന്ധങ്ങളിലും ചില ഉറ്റ പിന്നെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നൊരു വാർത്തയാണത്. ഇത് എന്നാൽ ഇന്നോട് അങ്ങനെയൊക്കെ പറയും, ഇത്ര കൊല്ലായി ഞാനിത് സഹിക്കണു അല്ലേ, ആ ഒരു ടൈം ഉണ്ടല്ലോ, ഇത്ര കൊല്ലായി ഞാനിത് സഹിക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനൊരു ആയത്ത് നമ്മൾ ഓതി കൊടുക്കുമ്പോൾ അത്രയൊന്നും ഞാൻ മുത്തക്കി ആയിട്ടില്ല എന്ന് പറഞ്ഞ് പിശാചിൻ്റെ ഒരു സംരക്ഷണ വലയത്തിലേക്ക്
1: ഓടിക്കയറുന്നവരുണ്ട്
0: ഇഷ്ടം പോലുണ്ട്. അതായത് നമ്മളിത് പിന്നെ ഒരു മറ്റൊരു ലോകത്തേക്ക് പോകണം, അവിടെ ഹിസാബുണ്ട്, അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ പുറമെയൊക്കെ നമ്മൾ വളരെ ക്ലീനായി എല്ലാം കൊണ്ട് നടക്കും, പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ കറകളെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ബോധപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് അവിടെ കിടന്നിങ്ങനെ അഴുകി പിന്നിങ്ങനെ ജീർണിച്ച് അത് എന്ത് നിസ്കരിച്ചിട്ടെന്താ, അല്ലെങ്കിൽ എന്ത് പള്ളിയിൽ വന്നിട്ടെന്താ, എത്ര കമ്മിറ്റിയിൽ വന്നിട്ടെന്താ എന്നൊക്കെ ആളുകൾ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്. പുറമെയൊക്കെ നമ്മൾ ശുദ്ധീകരിക്കും, പക്ഷെ മനസ്സിലേക്ക് നമ്മളുടെ ഒരു വെളിച്ചവും ഇതിൻ്റെ ഒക്കെ കൂടെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഒന്നും ഒരു ഹലാവത്ത് കിട്ടുന്നില്ല. അതാണല്ലോ അതിൽ പ്രധാനം. എല്ലാ നന്മയിലും സക്കാത്തിലുണ്ട്, ഹജ്ജിലുണ്ട്, ഉംറയിലുണ്ട്, സ്വതക്കയിലുണ്ട്, പക്ഷെ ഇതിൻ്റെ ഒന്നും മധുരം മനസ്സിക്ക് കിട്ടുന്നില്ല. അപ്പം എന്തൊരു ദുര്യോഗമാണ്,
1: ഈമാൻ്റെ കുറവാണ്.
0: അതെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബന്ധങ്ങൾ അർശുമായി ബന്ധപ്പെട്ടതാണ്.
1: അത്
0: വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ ബന്ധങ്ങളെ നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം പരാജയപ്പെടുന്നുണ്ടോ അത്രമാത്രം നമ്മൾ ക്ഷയിച്ച ഒരു ദുർബലപ്പെട്ട ഒരു ഈമാനുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ നമ്മളൊരു നുരുമ്പിയ വസ്ത്രമായിട്ട് അങ്ങാടിയിലൂടെ നടക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗം കൂടിയാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരുപാട് പ്രതികരണങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും, പിന്നെ ഒരു മിനിറ്റ് ടോക്ക് വഴിവിളക്ക്, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ എല്ലാം സ്റ്റാറ്റസ് വെക്കാറുണ്ട് അൽഹംദുലില്ലാ. സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ, പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന ഒരു കമൻ്റാണ് സഫിയ കെ തിരൂരങ്ങാടി നൽകുന്നത്. സഫിയ അടപ്പാൾ സ്വരം സൂപ്പർ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് സി പി കോളിക്കൽ, വളരെ സന്തോഷം കിട്ടി, ചിന്തിച്ച് ഉൾക്കൊള്ളാനും കഴിഞ്ഞു, സ്വരം സൂപ്പർ എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഹലീമ കെ മുഹമ്മദ് പാങ്ങ്, മാഷാല്ലാ സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൊയ്തീൻ കുട്ടി വേങ്ങര, 97 47 854 845 വേറെ നമ്പറാണ്, നമ്മൾ അതല്ലല്ലോ പറഞ്ഞത്, 845 845 അവസാനം അല്ലേ. നിങ്ങൾ എഴുതി ടൈപ്പ് ചെയ്ത നമ്പർ ആദ്യം 854 എന്നുള്ളതാണ്, അത് തെറ്റാണ്. 845 845 എന്നാണ് നമ്പർ. 97 47 845 845 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. റംലാസ് പി സി ചിങ്ങപുരം, മാഷാല്ല അടിപൊളി ഗാനം, വളരെ അർത്ഥവത്തായ ഗാനം, പാടിയ മക്കൾക്കും മണിയറ പ്രവർത്തകർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സെറീന ചമൽ താമരശ്ശേരി, സ്വരം സൂപ്പർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഷീബ കൊല്ലം കണ്ണനല്ലൂർ, സ്വരം സൂപ്പർ വീണ്ടും കേൾക്കാൻ യൂട്യൂബിൽ കേൾക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ. നമ്മൾ സ്വരം റിവൈൻഡിലുണ്ടാവും മിക്കവാറും.
1: പിന്നെ ഇപ്പോൾ ജാസ്മിൻ കുറേ ക്വസ്റ്റ്യൻ അല്ല കുറേ ക്വസ്റ്റ്യൻ ചിഹ്നം ഇട്ടിട്ടുണ്ട്, എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല.
0: അതെ, മിക്കവാറും നമ്മുടെ ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പിന്നെ എല്ലാവരും പിന്നെ അതിന് ഒരു നെഗറ്റീവ് എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെ, അല്ലെങ്കിൽ എപ്പോഴോ കമൻറ്റുകൾ വരേണ്ട സമയമായി.
1: ജമീല വി കെ പൂനൂർ, ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഏത് പാവപ്പെട്ടവരോടും പണക്കാരോടും 5 രൂപയായിരുന്നു 30 വർഷം മുമ്പ് വാങ്ങിയിരുന്നത്. ഹംസാസ് നഹ എന്നായിരുന്നു അവരുടെ പേര്. മരിച്ചുപോയി, പരലോകം ഹൈറായി കൊടുക്കട്ടെ ആമീൻ എന്നവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ നാട്ടിലും ഓരോ വിളക്കുമാടങ്ങളുണ്ട്.
0: തീർച്ചയായിട്ടും റമ്മലാ എടത്തനാട്ടുകര നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നതിൽ നിങ്ങൾക്ക് ആ വീഡിയോ നമുക്ക് കാണാൻ കഴിയും.
1: അതെ, വീഡിയോ ആണ് അതിൻ്റെ ഒരു വീഡിയോയിൽ വന്നത്.
0: ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇൻഷാല്ലാ നമുക്കത് ഇത് എഡിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും.
1: ആ വീഡിയോ പിന്നെ എന്താന്ന് വെച്ചാൽ നല്ല മഴയാണ്. അപ്പോൾ ഒരു ടീച്ചർ കുട പിടിച്ച് നിൽക്കുന്നു. ആളുകൾ ഇങ്ങനെ തിരക്കേറിയ ഒരു സൈഡിൽ കൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, കുട്ടികളൊക്കെ പോകുന്നു. പക്ഷെ ടീച്ചർ അവിടെ നിന്ന് പോകുന്നില്ല. ടീച്ചർ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്താണ് സംഭവം? അതിൻ്റെ അടിയിൽ ഒരു പക്ഷി, കാക്കയാണ് തോന്നുന്നു, പക്ഷി എന്താ നോർമല്ല, അത് നനയാതിരിക്കാൻ വേണ്ടി ഒരു കുട നിവർത്തി ടീച്ചർ അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഒരു ഇൻസ്റ്റയിൽ കാണാൻ പറ്റിയത്.
0: അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഒരു വലിയ പാഠങ്ങൾ നൽകുന്ന, ഒരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു ഒരു ചിത്രങ്ങൾക്ക് പതിവ് ആ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. അതായത് ജനത്തിരക്കേറിയ ഒരു വഴിയാണ്, ആളുകൾ കൊടയില്ലാതൊക്കെ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ അതിൻ്റെ മുമ്പിലൂടെ ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ നമുക്കറിയാം, ചിറകൊക്കെ ഇങ്ങനെ വിറച്ച് ഒരു ഒരു പക്ഷി കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു പക്ഷി, അത് പിന്നെ ഇപ്പോൾ ഏതാണ് പക്ഷി എന്നറിയാം, എന്തായിരുന്നു, ഏതോ പക്ഷി ആയിക്കൊള്ളട്ടെ. അപ്പോൾ അതിന് ഒരു മഴ കൊള്ളാതെ ഒരു റൂഫായി ഒരുക്കുന്ന ഒരു ടീച്ചറുടെ ഒരു ഒരു ഒരു മനസ്സാണ് നമ്മളവിടെ കാണുന്നത്. അതിനും നമുക്ക് ആ ഒരു വെള്ളക്കെട്ടിൽ അവഗണിച്ച് പോവായിരുന്നു. പക്ഷേ അതിനെ എന്തോ ആ ഒരു പിന്നെ ടീച്ചറെ, അല്ലെങ്കിൽ ആ ഒരു പിന്നെ സ്ത്രീയെ തടസ്സപ്പെടുത്തിയ ആ ഒരു കാഴ്ച, അതായത് പിന്നെ എന്തോ ആവട്ടെ, അതായത് തന്നെ പോലുള്ള ഒരു ഒരു മിണ്ടാപ്രാണിയാണല്ലോ എന്ന് കരുതിയിരിക്കാം. അപ്പോൾ അതിനെന്ത് ചെയ്യാണ്, ആ മഴ കൊള്ളാതെ ഒരു തണലൊരുക്കുകയാണ്. മഴ പെയ്യാതെ അത് അവിടെ തന്നെ ആ പിന്നെ ടീച്ചറും ആ വെള്ളത്തിൽ അവിടെ തന്നെ നിൽക്കുകയാണ്, ആ പിന്നെ പക്ഷിക്ക് പിന്നെ മഴയേൽക്കാതെ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് നൽകുന്ന, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തിരക്കേറിയ ജീവിതത്തിൽ കിട്ടുന്ന ചില ചില കാഴ്ചകൾ, അത് ചില ചെറിയ മനുഷ്യർ വലിയ ലോകം സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചില ആളുകളുടെ മരണശേഷമായിരിക്കും ആ വലിയ ലോകത്തെക്കുറിച്ച് അറിയാം. ചില ഇത്തരം വീഡിയോകൾ അത് നമ്മളെ ഓർമ്മപ്പെടുത്തണം. ഏത് ഒരു കുഞ്ഞു മനസ്സിൽ ഒരു വലിയ ലോകം പടുത്തു നടക്കുന്ന മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരിലേക്ക് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നമ്മളെന്താ അങ്ങനെ ആവാത്ത എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ലോകം എങ്ങനെ ആകുന്നു എന്നുള്ളതല്ല, നമ്മളെന്താണ് അങ്ങനെ ആവാത്തത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളിലൊക്കെ അങ്ങനത്തെ ഒരു നന്മയുണ്ട്. ആ നന്മയെ നമ്മൾ ഊതി പിന്നെ കാച്ചി
1: സാഹചര്യത്തിനനുസരിച്ച്
0: അതിനെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. അതായത് കുറേ നന്മകൾ നമുക്കറിയാം എന്നതിനേക്കാൾ ഉപരി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ അതിനെ എടുത്തു ഉപയോഗിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു നന്മയാകട്ടെ ഇന്ന് നമ്മൾ പിന്നെ ഈ പുറത്തിറക്കുന്ന വീഡിയോ എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇൻഷാല്ലാ ഇനി നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരു അല്പസമയം പോയി നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാമെന്നാണ് തോന്നുന്നത്. റംല ഇടത്തനാട്ടുകര നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.

0: ആയിഷ അങ്ങാടിപ്പുറം അസ്സലാമു അലൈക്കും, ആ വീഡിയോ ഞാനും കണ്ടു എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. മൈമുന ചീക്കിലോട് സമൂഹത്തിൽ കരുണ പറ്റിയിട്ടില്ല, ഏത് പച്ചക്കറികളുള്ളത് പച്ചക്കരളുകളുള്ള ഇതിനോടും കരുണ കാണിക്കണമല്ലോ എന്ന നബിവചനം പ്രസക്തമാണ് എന്ന കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഷെഫീഖ് പഠിക്കപ്പാടാ, മുമ്പേ ഒരു ചൂണ്ടയായിട്ടാണ് വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും, അൻസാരി സുഖമാണോ? എടത്തനാട്ടുകരയിലേക്ക് വരുന്നില്ലേ? ഇവിടെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ ചൂണ്ടയാണ് അനിഫ സാഹിബ്, നമുക്ക് ഇട്ടിട്ടുള്ള ഒരു ചൂണ്ടയാണ്. അപ്പോൾ അതിൽ ഇടക്ക് നമ്മൾ വല്ലാതെ ചൂണ്ടയിട്ട് വരുമ്പോൾ നമ്മൾ കൊത്താറുണ്ട് ഇൻഷാല്ലാ. അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ പിന്നെ ആ ഒരു കം പിന്നെ നമുക്ക് മൊയ്തീൻ കുട്ടി വേങ്ങര വീണ്ടും
1: ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഒന്ന് നേരിട്ട് വിളിച്ചിട്ട് ആ നമ്പർ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ തോന്നും. കാരണം അതിൽ ട്രൂ കോളറിൽ അബ്ദുൽ ജബ്ബാർ എന്നാണ് കാണിക്കുന്നത് എന്നാണ്.
0: അപ്പോൾ
1: അതിപ്പോൾ എന്താ ഇപ്പൊ പരിശോധിക്കാൻ കഴിയില്ല, എന്തായാലും നമുക്കത്
0: റിപ്ലൈ തരാൻ എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഹാഷിമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ കണ്ട കാര്യം കമൻറ്റിൽ കണ്ടു, കേട്ടപ്പോൾ മനസ്സിൽ ഭയങ്കര പ്രയാസം തോന്നി. ആ മോൻ അത് ചെയ്തിരുന്നോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അല്ലാഹു
1: അവന്റെ കബർ
0: വിശാലമായി കൊടുക്കട്ടെ,
1: അല്ലാഹു അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവനെയും നമ്മളെയും അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോ എന്താണെങ്കിലും മോന് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നന്മയിലാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവന് നന്മയിലായിരുന്നു അതൊക്കെ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിലെന്തില്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അല്ലാഹു അതിൽ ഖൈർ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം.
0: ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു നന്മയെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു നന്മയുടെ വിളക്കുമാടം തന്നെ എന്ന് പറയാം അല്ലേ. നമ്മുടെ ജാമിയ അൽ ഹിന്ദിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ ജാമിയ അൽ ഹിന്ദിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാനുള്ളത്, പിന്നെ അത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല, നമ്മുടെ നാടുകളിലേക്കൊക്കെ അതിൻ്റെ ഒരു നന്മയുടെ പ്രസരണമുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അതിൻ്റെ കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ മദീന അറബി കോഴ്സിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള അറബി ഭാഷാ പഠന സംവിധാനമാണിത്. അതായത് പിന്നെ ഒരു ആളെ, ഒരു നമ്മളൊരു കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ആലിമാക്കി മാറ്റുക എന്നുള്ളതിന് മുൻതൂക്കം കൊടുക്കുന്ന, അതായത് ഭൗതികമായ ഒരു ജോലി അങ്ങനത്തെ സാധ്യതകളെക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക എന്നതിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സംവിധാനമാണത്. അതായത് നൂറുകണക്കിന് പിന്നെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു പി ജി തലം വരെ അല്ലേ. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഹാഫിലായിട്ട് നമ്മളൊരു ഏഴാം ക്ലാസ്സിൽ, ഇപ്പോൾ നമ്മളെ ഗ്രീൻ വാലിയും കൂടി അവിടേക്ക് ചേരുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളൊരു പിന്നെ ഒന്നാം ക്ലാസ് തുടങ്ങി ഒരു പി ജി വരെ വരുന്ന രൂപത്തിൽ അങ്ങനെ പിന്നൊരു പണ്ഡിത ശ്രേഷ്ഠന്മാരെ വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം അതിൽ പിന്നെ പൂർണ്ണമായും കോഴ്സ് പൂർത്തിയാക്കി ഒട്ടേറെ ആളുകൾ നമ്മുടെ മഹല്ലുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ മദ്രസകളായിട്ടും പിന്നെ അതേപോലെ തന്നെ ജാമിയ തന്നെ ഒരുക്കുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അതായത് അവിടെ ക്യാമ്പസിൽ മാത്രമല്ല, ഇപ്പം നമുക്കൊക്കെ തദാറുക്ക് എന്നൊക്കെ പറഞ്ഞ് പല നാടുകളിലും അതേപോലെ തന്നെ സ്കൂൾ
1: സാധാരണക്കാർക്കും ജാമിയ നേതൃത്വം നൽകുന്ന
0: തീർച്ചയായിട്ടും. അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആൻ, അത് അതിൻ്റെ മറ്റൊരു സംരംഭമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ നമുക്കത് തൊട്ടറിയാൻ പറ്റുന്ന കുറേ സംഗതികൾ, ജാമിയെ തൊട്ടറിയാൻ പറ്റുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താൻ. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇവരുടെ ഒരുപാട് ദർസുകൾ, ഇപ്പോൾ പിന്നെ കഴിഞ്ഞ ഒരു പിന്നെ ദിവസം ഇപ്പോൾ നമ്മളെ മഞ്ചേരി ആ ഭാഗത്താണ് തോന്നുന്നു അബൂബക്കർ സലഫിയുടെ ഒരു ദർസ് എന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ അതൊരു പിന്നെ ജാമിയയുടെ ഒരു സംരംഭമാണ്. അതായത് നാട്ടിലുള്ള ഒരു ആലിമിനെ വെച്ചിട്ട്, ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ആ ഓതിപ്പഠിക്കുക എന്നുള്ളതല്ലേ, അതായത് എൽമിന്റെ ഒരു പ്രധാന ഘടകമാണ് ഗുരുമുഖത്ത് നിന്ന് കേൾക്കാറുള്ളത്. ഇന്നിപ്പോ നമ്മള് ഓൺലൈൻ അത് നമുക്ക് ഓൺലൈനിൽ കേൾക്കാം, പക്ഷെ ആ കേൾവി ഉണ്ടാവില്ല. ആ കേൾക്കുന്നതിന് തന്നെ എന്തുണ്ടാവും, നമ്മൾ കടന്നിട്ടും ചെരിഞ്ഞിട്ടും ഉറങ്ങിയിട്ടും പാതി
1: അതും എത്രത്തോളം അതൊക്കെ ശരിയാണെന്ന്, ഒരു മിനിറ്റിലും രണ്ട് മിനിറ്റിലൊക്കെ
0: ഇത് പിന്നെ പൂർണ്ണമായും ഒരു ഗുരുമുഖത്ത് നിന്ന് നമുക്ക് കേൾക്കാനുള്ള അവസരം. അപ്പൊ ഞാൻ പറയുന്നത് അത് ജാമിയയുടെ നന്മയുടെ പ്രസരണം ആ ക്യാമ്പസിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് നമ്മുടെ നാടായ നാടുകൾക്കൊക്കെ. അപ്പൊ എനിക്കൊരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ കേരളം വിട്ട് തന്നെ
1: കേരളവും ഇന്ത്യയും ഒക്കെ വിട്ടിട്ട് അതെ നടക്കുന്നു.
0: ഇപ്പൊ ഈ ഹിക്കമികളൊക്കെ ഇപ്പോ പിന്നെ ഇവിടെ മദീനത്ത് നിൽക്കുന്ന കാഴ്ചകളും അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് തന്നെ കാണാൻ കഴിയും. ഇപ്പൊ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ ഖാദിമീങ്ങളായിട്ട് അവരെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തമിഴ്നാട് പോലെയുള്ളിടത്തൊക്കെ ഇതിന് ഓരോ ക്യാമ്പസുകളുണ്ട്. ഇപ്പൊ ദാറുലർക്കം തിരുവനന്തപുരത്തുണ്ട്, എടത്തനാട്ടുകരയുണ്ട്, പിന്നെ അതേപോലെ തന്നെ കാസർഗോഡ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ സബ് സെൻ്ററുകളും. അപ്പോൾ ഇവിടെ നമ്മളെ മിനി ഊട്ടിയിൽ മാത്രമല്ല അത് ഒതുങ്ങി നിൽക്കുന്നത്, അത് നമ്മുടെ സംസ്ഥാനമൊട്ടാകെ അതിന് ശൃംഖലകൾ ഉണ്ട് എന്നുള്ളത് കൂടി ഇത് ഓർത്തു വെക്കണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് അള്ളാഹുവിൻ്റെ ദീന് അത് ശരിയായ സ്രോതസ്സിൽ നിന്ന് കിട്ടി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ഭഗീരഥമായ പരിശ്രമമാണ്. അപ്പോൾ അതിൽ നമുക്കും അതിൻ്റെ കൂടെ ചേരാം. എങ്ങനെ? ഒന്ന്, ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ചേരാം.
1: പ്രാർത്ഥന എല്ലാവർക്കും പറ്റും.
0: അതെ, അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. അതായത് ഇങ്ങനത്തെ ഒരു സംഗതി ഇപ്പോൾ പണ്ട് പിന്നെ ഇങ്ങനെ ഓരോ അറബി കോളേജുകൾ ഇപ്പോൾ നമ്മളുടെ ഞങ്ങൾ പിന്നെ ഒന്ന് ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ മുൻകാലക്കാരായ പണ്ഡിതന്മാർ അവർ ശ്രദ്ധിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? സമൂഹത്തിൽ അറബി കോളേജുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം നമ്മൾ തിരുവരങ്ങാടി എത്തിഖാന, അതേപോലെ തന്നെ ജാമിയ സലഫി എടവണ്ണ, അതേപോലെ തന്നെ പുളിക്കൽ, അതേപോലെ തന്നെ ഞങ്ങളുടെ പാലക്കാട് പോകുമ്പോൾ ഇവിടെ പിന്നെ പറളി, പിന്നെ കയ്പമംഗലത്ത് ബുസ്താനലുലു, പിന്നെ എറണാകുളത്ത് പുല്ലേപ്പടി, അങ്ങനെ ഇവിടെ പിന്നെ ഇവിടുക്ക് നമ്മളെ പിന്നെ വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ മേപ്പയൂര്, അങ്ങനെയുള്ള പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് പേരറിയുന്നതാണ്, പേരറിയാത്ത അങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നത് എന്താണ്? പിന്നെ അത് കടം വാങ്ങിയിട്ടും അതേപോലെ തന്നെ ആളുകൾക്ക് പിന്നെ
1: അവരുടെ സംഭാവന
0: സംഭാവന പിരിച്ചിട്ടൊക്കെയാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്, നടന്നു പോകുന്നത്. അപ്പോൾ പിന്നെ ഈ നമ്മൾ തലയുർത്തി ഇപ്പോൾ വളവന്നൂരിലെ അൻസാർ അറബി കോളേജ് പോലെ, ഇതേപോലെ ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഈ നമ്മളെ റൗളത്തുൽ ഉലൂമിനെ കുറിച്ച്, ഫറോക്കിലെ റൗളത്തുൽ ഉലൂമിനെ കുറിച്ച് അബുസബാഹ് മൗലവിയുടെ ഒരു ചരിത്രം ഒരു പ്രാസംഗികൻ പറയുന്നത് കേൾക്കാനിടയായി. എന്ത്? അദ്ദേഹം വല്യങ്ങാടിയിൽ ഇവിടെ പിന്നെ കോഴിക്കോട് വല്യങ്ങാടി പോയിട്ട് പറയണം, എൻ്റെ കുട്ടികൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരുന്ന ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അന്നൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആളുകളെ വാർത്തെടുക്കുക എന്നുള്ളത്. അപ്പം അതിലൂടെയാണ് ഒരു സമൂഹം യഥാർത്ഥ പുരോഗതിയിലേക്ക് എത്തുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ യു പി പോലെ, അതായത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മളെക്കാൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കിട്ടിയ ഇസ്സത്തിൻ്റെയൊക്കെ പിന്നിലെന്താണ്? അത് ദീനീപരമായി യഥാർത്ഥത്തിൽ ഒരു ഒരു സമൂഹം ഉന്നതിയിലേക്ക് എത്തുന്നത് അല്ലേ? പിന്നെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഹുവല്ലദി പിന്നെ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അതായത് പ്രവാചകനെ പറഞ്ഞയച്ചു കിതാബുമായിട്ട്, എന്നിട്ട് ആ പ്രവാചകൻ ചെയ്തെന്താണ്? യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വലിഹിക്കും, കിതാബ് പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെയാണ് സംസ്കരണം ഉണ്ടാക്കിയത്. അപ്പോൾ അതിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് ഉന്നതിയിലെത്താൻ കഴിയും. അപ്പം നമ്മൾ വിചാരിക്കണം കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി, അങ്ങനെ നമ്മൾ പുരോഗതിയിലെത്തൂല. ഇപ്പം നമുക്ക് കുറേ മറ്റ് മെഡിക്കൽ കോളേജുകളുണ്ടായി, കുറേ എൻജിനീയറിംഗ് കോളേജുകളുണ്ടായി. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, സകാത്ത് നൽകാൻ അറിയാത്തൊരു മുസ്ലിം ഡോക്ടർ ഉണ്ടായിട്ട് എന്താ കാര്യം? കൈക്കൂലി വാങ്ങുന്ന ഒരു എൻജിനീയർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ മറുഹവും ചെറിയ മുണ്ടം പിന്നെ അബ്ദുൽ ഹമീദ് മൗലവിയുടെ ഒരു പുസ്തകത്തിലത്തെ രചനകളാണ്. അദ്ദേഹം ഒരു പിന്നെ എഴുതിയിട്ടുള്ള പണ്ട് ഷബാബിലൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എഡിറ്റോറിയൽ പിന്നെ പുസ്തകമാക്കിയിട്ട് ഒരു ദേവാ ചിന്തകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഈ മുസ്ലിം ഉമ്മത്ത് എങ്ങനെ പുരോഗതിയിലെത്തും? അപ്പോൾ അതിൻ്റെ ഉത്തരം അദ്ദേഹം ഇങ്ങനെ കണ്ടെത്തുന്ന കൂട്ടത്തിൽ പറയുകയാണെന്ത്? മുസ്ലിം ഉമ്മത്തിൻ്റെ യഥാർത്ഥ പുരോഗതി ഖുർആനിലൂടെയും ഹദീസിലൂടെയും മാത്രമേ സാധ്യമുള്ളൂ. അതല്ലാത്തത് കൊണ്ട് എന്തുണ്ടാവുക എന്ന് ചോദിക്കണതിൻ്റെ ഉത്തരമാണ് അദ്ദേഹം പറയുന്നത്. കുറേ എഞ്ചിനീയർമാരുണ്ടായി, പക്ഷെ ഒരാൾക്കും നിസ്കരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെയുള്ള എഞ്ചിനീയർമാരുണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ വ്ളോഗിൽ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് യാത്ര പോവാണ്, അതല്ലെങ്കിൽ ഈ ദുനിയാവ് ഒന്നല്ലേ ഉള്ളൂ, ഇവിടെ അടിച്ചു പൊളിക്കുക എന്നല്ലാതെ പിന്നെ നമ്മളെന്താ ധാരാ പറയുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ കയറിയിട്ട് വ്ളോഗ് എടുക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥം ഇപ്പോൾ ഒരു പിന്നെ ഇതൊന്നും ദീനൊന്നുമില്ലാത്ത സമയത്ത് ഇതൊക്കെ നമ്മളെ മുസ്ലിം പെൺകുട്ടികളൊക്കെ പുരോഗതിയിലെത്തി എന്ന് പറയാം, പക്ഷെ അത് യഥാർത്ഥ പുരോഗതി അല്ലല്ലോ. അപ്പം യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത് ഖുർആൻ വിഭാഗം. അപ്പം എന്തുകൊണ്ട് ഖുർആൻ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുപടിയും ഇതാണ്. എന്താണ് മറുപടി? നമ്മളുടെ മനസ്സറിയുന്ന റബ്ബിനാണ് നമ്മുടെ പുരോഗതി നമുക്ക് പറയാൻ കഴിയുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോയത് ഇവിടുന്നാണ് ജാമിയ എന്ന് പറയുന്ന ഈ ഒരു മഹൽ സ്ഥാപനം. അപ്പം അത് നിർവഹിക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പിന്നെ പ്രയാണത്തെക്കുറിച്ചുള്ള പിന്നെ സംസാരത്തിലാണ് നമ്മളിവിടേക്കൊക്കെ പോയത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞു അത് നമ്മൾ അറിയുക എന്നതിന്, ഇപ്പം നമുക്ക് ആ ക്യാമ്പസുകൾ മിക്കവാറും അതൊരു ടൂറിസ്റ്റ് ഏരിയയിൽ കൂടിയാണ്. ഇപ്പം മിനി ഊട്ടി എന്നൊക്കെ പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു പരിചയപ്പെടുത്തലിന് തന്നെ ആവശ്യമില്ല. മിക്കവാറും ആളുകൾ ജാമ്യ വരുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച ആളുകളായിരിക്കാം. അപ്പോൾ അവിടെ വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ വിശാലമായി കിടക്കുന്ന ഒരു ക്യാമ്പസും അതിനേക്കാൾ മനോഹരമായൊരു പള്ളിയുണ്ട്, കൗസർ എന്ന് പറയുന്ന ഒരു പള്ളി കൂടിയുണ്ട്. അപ്പോൾ നമ്മളവിടെ സന്ദർശിക്കാൻ നമുക്ക് പിന്നെ സാധ്യമാകുന്ന ഒരിടത്താണതുള്ളത്. അപ്പോൾ കഴിയുന്നവർ സന്ദർശിക്കുക. അതേ കൂടെ തന്നെ ഒരുപാട് ഉമ്മമാർ അവരുടെ പ്രാർത്ഥന കൊണ്ട് മക്കളെ അവിടെ കൊണ്ടു ചെന്നാക്കിയിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ കുറേ കുട്ടികൾ അവിടെ ഹിഫ്ദ് പഠിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ദീൻ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ ഉമ്മമാരുടെ പ്രാർത്ഥന അവരുടെ മക്കളുടെ വിഷയത്തിൽ അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളവരാണെങ്കിൽ നമുക്കറിയാം അവിടെ ലക്ഷക്കണക്കിന് രൂപ ഒരു ദിവസം തന്നെ ചെലവാണ് ഇവർക്കൊക്കെ ഭക്ഷണം. എനിക്ക് തോന്നുന്നത് വളരെ എല്ലാവർക്കും മിക്കവാറും കഴിയുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ് പണം സ്വീകരിക്കും, ബാക്കിയൊക്കെ സൗജന്യമാണ്. നമ്മുടെയൊക്കെ സക്കാത്തിൻ്റെ വിഹിതം, അതേപോലെ തന്നെ നമ്മൾ വർഷത്തിൽ റമദാനിൽ കൊടുക്കുന്ന വിഹിതം മാത്രമാണ് അതിൻ്റെ ദൈനംദിന ചെലവിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെയൊക്കെ മദ്രസകൾ കൊണ്ടു നടക്കാൻ, നമ്മുടെയൊക്കെ പള്ളിയുടെ മെമ്പറിൽ നിന്ന് നമുക്ക് ദീൻ പഠിപ്പിച്ചു തരാൻ തക്ക മക്കളെയാണ് അവിടെ നിന്ന് വാർത്തെടുക്കുന്നത്. അപ്പം നമുക്കറിയാം അതിൻ്റെ ഒരു ഗൗരവം. കാരണം പള്ളികൾ അനാഥമാകരുതല്ലോ, മദ്രസകൾ അനാഥമാകരുത്. അപ്പം ആ നിലക്കുള്ള ഒരു പിന്നെ ചിന്ത കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നതാണ് ആ ഒരു നന്മയെക്കുറിച്ച് കൂട്ടിച്ചേർക്കാനുള്ളത്. ഇനി നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒരു അല്പസമയം കയറി നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഉമൈബ ഉളവണ്ണ,
1: അവരൊരു ഡോക്ടറെ കുറിച്ചാണ് അവർ ചോദിച്ചത്, അത് നമുക്ക് അവരെ അറിയിക്കാം.
0: അതെ,
1: പിന്നെ
0: ഷാമില ശംസുദ്ദീൻ വയൽക്കരയിൽ നിന്ന് ഇത്താത്തയുടെ മോൾക്കും ഇക്കാക്കയുടെ മോൾക്കും കിട്ടി ജാമിയ അൽ ഹിന്ദ് പാണക്കാട് അലഹമ്മദില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
1: എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ? ഈ പറഞ്ഞ സ്ഥാപനത്തിൽ അവിടെ അഡ്മിഷൻ കിട്ടാനും കുറച്ച് പണിയാണ്,
0: നല്ല പണി. അതായത് പിന്നെ സംസ്ഥാനത്ത് നിന്ന് തന്നെ പണ്ടൊക്കെ നമ്മൾ പിന്നെ എസ് എൽ സിയിൽ കുറഞ്ഞ മാർക്കുള്ള ഒരു അറബി കോളേജിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള സംസ്കാരം തന്നെ മാറി. അവിടെ പിന്നെ എ പ്ലസ് കിട്ടിയ ആളുകൾക്ക് തന്നെ കിട്ടാൻ വളരെ പിന്നെ പ്രയാസമുള്ള ഒരു പിന്നെ സാഹചര്യമാണ്.
1: ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്.
0: അതെ, ഒരു പിന്നെ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടിരുന്നു, ഒരു കുതിരവണ്ടിക്കാരൻ പോലീസ് ചൂടിയ കൂടെ കൊടുത്തു, നല്ലൊരു മെസ്സേജ് ആയിരുന്നു എന്ന് മുംതാസ് പാലപ്പുഴ കക്കയങ്ങട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് റേഡിയോ വെക്കാൻ വൈകി ഇക്കയും ഫാമിലിയും ഖത്തറിൽ നിന്ന് വന്നു, വിളിക്കാൻ പോയി എന്ന് ഷാമില ശംസുദ്ദീൻ പറഞ്ഞു. ഉബൈദുള്ള ഏരിയയുടെ ഞങ്ങളുടെ നാട്ടിലും ഒരു ഡോക്ടറുണ്ട്, ആ ഒരു ഡോക്ടറുണ്ട്, ലുക്മാൻ ഫാറൂഖ് എന്ന ഒരു കമൻ്റ് അദ്ദേഹം നടത്തി. ബഷീർ അബു തലശ്ശേരി സലാം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി അടുത്ത പിന്നെ ഒരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യവും

0: അർബഅത്തും ഹുറും, അതിൽ നാല് മാസങ്ങൾ ഹറാമായ പവിത്രമായ മാസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു. മൂന്ന് മാസങ്ങൾ തുടർച്ചയായിട്ടാണ്: ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം. പിന്നീട് മുദർ ഗോത്രത്തിന്റെ റജവ് മാസവും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ മാസത്തിന് പവിത്രതയുണ്ട്. ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതാല പ്രത്യേകത കൽപ്പിച്ച കൂട്ടത്തിൽ മുഹറം മാസത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതായത്, മുൻഗാമികളായ ആളുകൾ മൂന്ന് പത്തുകൾക്ക് അതിൻ്റേതായ സ്ഥാനം മനസ്സിലാക്കിയിരുന്നു എന്നാണ്. റമദാൻ അവസാനത്തെ പത്തും, ദുൽഹിജ്ജ ആദ്യത്തെ പത്തും, മുഹറം മാസത്തിലെ ആദ്യത്തെ പത്തുമൊക്കെ അവർ ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലാ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല ഹിജ്റ കലണ്ടർ തുടങ്ങിയതും അവസാനിപ്പിച്ചതുമൊക്കെ, അല്ലെങ്കിൽ ഒരു വർഷത്തിലെ ആദ്യത്തെ മാസവും അവസാനത്തെ മാസവുമൊക്കെ ഹറാമായ പവിത്രമായ മാസമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു സിയാമി വഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാവുന്നു എന്നാണ്. എല്ലാ മാസങ്ങളും അള്ളാഹുവിൻ്റേതാണ്. പക്ഷേ മുഹറം മാസത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഉള്ളതുകൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ജാഹിലിയത്തിലുണ്ടായിരുന്ന അറബികൾ പോലും മുഹറമിന്റെ പവിത്രത മനസ്സിലാക്കുകയും അവർ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു എന്ന്. പ്രവാചകൻ മദീനയിലെത്തിയപ്പോ ഫർ അൽ യഹൂദ തസൂമയോം ആഷൂറ, മുഹറം പത്തിന്റെ ആഷൂറായിന്റെ നോമ്പ് ജൂതന്മാർ നോൽക്കുന്നത് കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ നോമ്പ് നോൽക്കാൻ കാരണം? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹിൻ, നല്ലൊരു ദിവസമാണിത്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ അൻ മിൻ അദുബിഹിം ഫസാമഹു മൂസ. അല്ലാഹു സുബ്ഹാനഹു വതആല ഫിർഔന്റെ ചെങ്ങലക്കെട്ടുകളിൽ നിന്നും ബനു ഇസ്രായേൽ സമൂഹത്തെ രക്ഷപ്പെടുത്തിയത് ഈ ഒരു ദിവസത്തിലാണ്. അതുകൊണ്ട് തന്നെ നന്ദി സൂചകമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പനുഷ്ഠിച്ചു. റസൂലുള്ള പറഞ്ഞു, ഫ അന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ബന്ധമുള്ളവൻ ഞാനാണ് എന്ന് പറയുകയും റസൂലുള്ള നോമ്പനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് ഹിജ്റ രണ്ടിൽ റംദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട റസൂലുള്ള പറഞ്ഞു, ഇനി വേണ്ടവർക്ക് നോമ്പ് നോൽക്കാം എന്ന്. അപ്പോ പൊതുവെ മുഹറം മാസത്തിൽ കൂടുതലായി നോമ്പനുഷ്ഠിക്കുക. മുഹറം ഒമ്പതിനും പത്തിനും ഉള്ള നോമ്പിന് മറ്റു ചില മഹത്വങ്ങളുമുണ്ട്. അശ്വറായിന്റെ നോമ്പിനെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, അഹ്തസിബു അലല്ലാ അൻ യുകഫിറസ്സനത്ത് അല്ലതീ ഖബലഹ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ്. എന്നാൽ വഫാത്തിന്റെ തൊട്ടുമുമ്പായി റസൂലുള്ള പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ജൂതന്മാരുമായി എതിരാകാൻ അവരും മുഹറം പത്തിന് നോമ്പനുഷ്ഠിക്കുന്നുല്ല, അതുകൊണ്ട് അവരുമായി എതിര് നിൽക്കണം. ഞാൻ താസുആന്റെ മുഹറം ഒമ്പതിന്റെ നോമ്പും നോൽക്കുമെന്ന് പറഞ്ഞു. ഫൈദാ കാനൽ ആമുൽ മുഖ്ൽ ഇൻഷാല്ലാ സുംനൽ യോമു താസിഅ. പക്ഷേ റസൂലുള്ളാഹി അടുത്ത മുഹറം വരുന്നതിന് മുമ്പായി വഫാത്തായി. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫിഇ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളും അഹമ്മദ് പോലുള്ള പ്രഗത്ഭരായ ആളുകൾ, അവർ പറഞ്ഞു, സഹബു സോമുത്താസു അത്താസി വലാഷർ ജമീഅൻ, മുഹറം ഒമ്പതിനും പത്തിനും ഒക്കെ നോമ്പനുഷ്ഠിക്കൽ, അത് ഒരുമിച്ച് നോമ്പനുഷ്ഠിക്കൽ ഏറ്റവും നല്ലതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
1: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് മുഹറം നോമ്പിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. നമുക്കറിയാം, അലിജാബ ചോദ്യോത്തര പിന്നെ പരിപാടിയെക്കുറിച്ചാണ് പറയാനുള്ളത്. എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 നമുക്ക് ലൈവായിട്ട് എല്ലാ ദിവസവും ശനിയാഴ്ച അല്ലേ, എല്ലാ ദിവസവും അല്ല, എല്ലാ ശനിയാഴ്ചയും ഉച്ചക്കല്ലേ, മഗ്‌രിബിന് ശേഷമാണ് അതിൻ്റെ സംസാരം എന്നുള്ളത്.

സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ ഈ പ്രഭാത പ്രക്ഷേപണം ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇനി ഇൻഷാല്ല നമ്മൾ മോർണിംഗ് വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ നുസാൻ രണ്ടത്താണി, ഞാൻ മുസ്തഫ അൻസാരി.
1: മാഷാ, നമ്മൾ ഇന്നത്തെ റേഡിയോ വൈബ്സ് അൽഹംദുലില്ലാ വളരെ സജീവമായിക്കൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. നല്ലൊരു ലൈവ് കഴിഞ്ഞ് നമ്മൾ ഇനി ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇൻസൈറ്റിലേക്കാണല്ലേ.
0: യെസ്,
1: ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നത് മനുഷ്യർ പ്രയാസപ്പെടുമ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയാണ് എന്ന് ചോദിക്കുന്ന യുക്തിവാദികളുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. ഹിലാൽ സലീം സി പി ആണ് നമ്മുടെ സംസാരിക്കുന്നത്. ഇൻസൈറ്റിലേക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പലപ്പോഴും ഈ തെങ്ങിൻ ചോട്ടിലുള്ള നിരീശ്വരവാദികൾ മുതൽ തെങ്ങിൻ്റെ മണ്ടക്കുള്ള നിരീശ്വരവാദി നേതാക്കൾ വരെ ഉള്ള നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു ആർഗ്യുമെൻ്റാണ് പലപ്പോഴും വിശ്വാസികളുടെ, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങളീ പറയുന്ന ദൈവം, സൃഷ്ടാവ്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രപാട് ഇത്രമാത്രം പിന്നെ ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കുന്നത്? ഇതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന് അവർ വിളിക്കാറുള്ളത്. ഇത്രയും വലിയ തെറ്റുകളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾ യുദ്ധം ചെയ്യുന്നു, കുറേ ആളുകൾ മരണപ്പെടുന്നു. ഇങ്ങനെ നമ്മൾക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയാണ്? അല്ലെങ്കിൽ പിന്നെ നമ്മളീ പറയുന്ന മാറാ രോഗങ്ങൾ, കൊറോണ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ പിന്നെ ഒന്നും ചെയ്യാത്ത പാവങ്ങളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയാണ്? ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാൾക്ക് ആ സമയത്ത് പിന്നെ കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള ആൾക്ക് വിശ്വാസികൾ പോകുമ്പം ഇവർ മറുവശത്ത് ഇങ്ങനെ മാറിയിരുന്ന് ഇങ്ങനെ പിന്നെ വലിയ രീതിയിൽ ചിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവം എവിടെ പോയി? ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന് മാറിയിരുന്ന് ചിരിക്കുന്ന ചില ആളുകളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കേരളത്തിലെ നിരീശ്വരവാദികളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിലൊക്കെ വലിയൊരു വിഭാഗവും മീസോതീസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. മീസോതീസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ദേഷ്യമുള്ള ആൾക്കാർ, ദൈവത്തോടൊരു ദേഷ്യം, ആ ദേഷ്യത്തിൽ നിന്ന്, ആ എറഗൻസിൽ നിന്നാണ് അവർ ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പറയുന്നൊരു ആർഗ്യുമെൻ്റാണിത്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന് ചോദിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ആണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം. ദൈവം ഏറ്റവും നല്ലവനാണ്, അൽബറാണ്, എല്ലാ പിന്നെ ഗുണങ്ങളുടെയും അതിൻ്റെ സോഴ്സാണ് ദൈവം, സോഴ്സ് ഓഫ് ഓൾ ഗുഡ്നെസ്, അൽബർ. ഇതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവം. അതേപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഓംനിപൊട്ടൻ്റാണ്, എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദൈവത്തിന് എന്തുകൊണ്ട് ഇവിടെയുള്ള തിന്മകൾ ഒഴിവാക്കിക്കൂടാ എന്ന വലിയ രീതിയിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അവർ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻ്റ് ഇതാണ്, പിന്നെ ഗോഡ്, ദൈവം, അവന് പിന്നെ ഈ തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ അവനക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ആ ദൈവത്തെ ഏറ്റവും നല്ലവനായിട്ടുള്ള ദൈവം എന്ന് പറയാൻ കഴിയുക? തിന്മകൾ വേണ്ട, ഈ ലോകത്ത് തിന്മകൾ വേണ്ട എന്ന് പറയുന്നൊരു ദൈവം അല്ല എങ്കിൽ പിന്നെ ആ ദൈവം എങ്ങനെയാണ് ഏറ്റവും നല്ലവനായിട്ടുള്ളൊരു ദൈവമാകാം? ഇനി ദൈവത്തിന് ഈ ലോകത്ത് തിന്മകൾ വേണ്ട എന്ന് തന്നെ വെക്കാം, എന്നാൽ ദൈവത്തിന് അത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, അതിന് കഴിയുന്നില്ല, നൗദുബില്ല, ദൈവത്തിന് ഇവിടെയുള്ള തിന്മകളൊന്നും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ അവനെ എങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും പവർഫുള്ളാണ്, ഏറ്റവും ശക്തനാണ് എന്ന് എങ്ങനെ അവനെ പറയാൻ സാധിക്കും? ഇതാണ് ഇവർ ഈ പറയുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം ഏറ്റവും ശക്തനായിട്ടുള്ള ദൈവമാണ്, ഏറ്റവും എല്ലാ ഗുണമേന്മയുള്ള, ഏറ്റവും ഗുണം കാംക്ഷിക്കുന്ന ദൈവമാണ് എന്ന് പറയുമ്പോൾ ആ ദൈവം ഉണ്ടാകുമ്പം അതേസമയം ഇവിടെ തിന്മകളും അതേപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവം ഇല്ല എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻ്റ്. അവിടെ ഇവർക്ക് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട ഒരു പഴം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രം എടുക്കും. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളുടെയും ഉറവിടമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തനാണ്, അല്ല അസീസാണ്, അതുപോലെ തന്നെ അൽ ബറാണ്, അതുപോലെ തന്നെ അൽ മുക്കുത്തദിറാണ്, ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ചില നാമങ്ങൾ ഇവരെടുത്തു വെക്കും. എന്നിട്ട് വേറെ ചില നാമങ്ങൾ ഇവർ കണ്ടില്ല എന്നടിക്കും. അതാണ് നമ്മൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പം കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇതാണ്. അൽ ഹക്കീം എന്നുള്ളത് ദൈവത്തിൻ്റെ മറ്റൊരു നാമമാണ്, അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ ഹക്കീം എന്നുള്ളത്. എന്താ അൽ ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ഓൾ വൈസ്, ഓൾ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അറിവുള്ള ആൾ. ഈ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ അലീം എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ, എല്ലാറ്റിനെ കുറിച്ചും അറിവുള്ള ഒരാൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ്. ഇതിവർ കണ്ടില്ല എന്നടിക്കും. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൽ ഹക്കീം അല്ലെങ്കിൽ അൽ അലീം എന്ന് പറയുന്ന നാമത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ആർഗ്യുമെൻ്റ് ശരിയാണ്. ഏറ്റവും ശക്തനായിട്ടുള്ള ദൈവം, അതേപോലെ തന്നെ ഏറ്റവും ഈ പറയുന്ന എല്ലാ നന്മകളും മാത്രം കാക്ഷിക്കുന്ന ഒരു ദൈവം എന്ന് പറയുമ്പം ഇവിടെ ഈവിൾസ്, തിന്മകൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് പ്രോബ്ലം ഓഫ് ഈവിൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ആ അതേ ദൈവം തന്നെ, അതേ ദൈവത്തിൻ്റെ, അതേ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ ഹക്കീം എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇന്നൊരു കാര്യം തെറ്റാണ് എന്ന് തോന്നുന്നു, അതുകൊണ്ട് ആ കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവത്തിനത് ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയുടെ ബുദ്ധിയുടെ പരിമിതിയാണത്. നമ്മൾ നേരിട്ടൊരു കാര്യം നോക്കുമ്പോൾ, നമ്മൾ നേർക്കുന്നൊരു കാര്യം നോക്കുമ്പോൾ അതൊരു തെറ്റായി നമുക്ക് തോന്നുന്നു. എന്നാൽ ഒരു പക്ഷേ നമ്മൾ കാണാത്ത, നമ്മൾക്കറിയാൻ സാധിക്കാത്ത ഒരു ഒരു ഒരു ഭാവി അതിനുണ്ടാവാം. ഇപ്പോൾ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു കുട്ടിയെ വാക്സിനേഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകണം. സൂചി എടുത്തിട്ട് ഡോക്ടർ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ നേഴ്സ് ഇങ്ങനെ വരുമ്പം, കുട്ടി എന്ത് ചെയ്യുക? കുട്ടിക്കാരെയും എനിക്ക് ഈ സൂചി വെക്കണ്ട, എൻ്റെ മേലെ ഈ സൂചി വെക്കണ്ടെന്ന് പറയും. അത് കേട്ടിട്ട് കുട്ടിയുടെ പിന്നെ ആ ഒരു നിലവിളി കേട്ടിട്ട് നമ്മൾ സൂചി വെക്കാതെ പോകും, ഇല്ലല്ലോ. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അറിയില്ല ഇത് ഈ വാക്സിനേഷൻ വെച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ സൂചി എനിക്ക് വെച്ചിട്ടില്ലെങ്കിൽ, കുത്തിയിട്ടില്ലെങ്കിൽ അത് എനിക്ക് എന്ത് ചെയ്യുക? പിന്നെ അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റനോട്ടത്തിലൊരു പ്രശ്നമാണ്. എന്നാൽ നമ്മൾ പിന്നെ പൂർണ്ണാർത്ഥത്തിൽ അത് നോക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബെനിഫിറ്റാണ് ഉണ്ടാക്കുക. ആ വാക്സിനേഷൻ വെച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ആ കുട്ടിക്ക് വരും, അപ്പോൾ അതില്ലായ്മ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കുട്ടി ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണ്, അവൻ്റെ ശരീരത്തിന് അത്ര നല്ലതല്ലാത്തൊരു ഭക്ഷണം കഴിക്കുകയാണ്, അപ്പോൾ പിതാവ് ആ കുട്ടിയോട് അത് ഭക്ഷിക്കേണ്ടെന്ന് പറയുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റനോട്ടത്തിൽ ഇതൊരു പ്രശ്നമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ചിന്തയുടെയും അറിവിൻ്റെയും പരിമിതിയാണിത്. ആ പിതാവിന് എന്തുണ്ട്? ആ പരിമിതിയെ അപ്പുറം മറ്റൊരു അറിവ് പിതാവിനുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പിതാവാണെങ്കിലും കുട്ടിയാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ വാക്സിനേഷന് കുത്താൻ വരുന്ന ഒരു നേഴ്സും ആ കുട്ടിയാണെങ്കിലും, ഇവരൊക്കെ വെച്ചുകൊണ്ട് ഇതൊക്കെ ക്രിയേച്ചേഴ്സാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് പോലും തമ്മിൽ ഇത്രത്തോളം അന്തരമുണ്ട് അവരുടെ അറിവിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഈ സൃഷ്ടികളും അവരുടെ സൃഷ്ടാവും തമ്മിൽ അറിവിൻ്റെ വിഷയത്തിൽ എത്രമാത്രം വലിയ അന്തരമുണ്ടാവും? അള്ളാഹുവിൻ്റെ അറിവിൻ്റെ, ദൈവത്തിൻ്റെ അറിവിൻ്റെ ഒരു അംശത്തിൻ്റെ ഒരു അംശം പോലും അറിയാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹു ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒറ്റനോട്ടത്തിൽ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നാം, എന്നാൽ യഥാർത്ഥത്തിൽ അത് നമുക്ക് നന്മയായിരിക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബക്കറയിലെ 216-ാമത്തെ വചനം, വാസാ അൻ തക്രഹു ഷൈഅം വഹുവ ഖൈറുല്ലക്കും വാസാ അൻ തുഹിബ്ബു ഷൈഅം വഹുവ ഷറുല്ലക്കും. അപ്പോൾ എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരുകയും ചെയ്യാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഇത് എത്ര കൃത്യമായിട്ടാണ് ഇസ്ലാം ഈ ഒരു വിഷയം പിന്നെ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇത് അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു എപ്പിസ്റ്റമിക് ഹ്യൂമിലിറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിനയമാണ് നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. നമുക്ക് വരേണ്ടതൊരു വിനയമാണ്. കാരണം അള്ളാഹു മുന്നോട്ട് വെക്കുന്നൊരു കാര്യം, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യം, അത് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു പ്രശ്നമായിട്ട് കാണാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നം ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ അറിവിൻ്റെ പരിമിതിയാണ് എന്നുള്ളതാണ് നമുക്കവിടെ വ്യക്തമാകേണ്ട ഒരു കാര്യം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു കഹ്ഫിൽ ഹിദിർ നബിയുടെയും അതുപോലെ തന്നെ മൂസാ നബിയുടെയും ഒരു ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രം പറയുന്നിടത്ത് കൃത്യമായിട്ട് മൂസാ നബിയുടെ ഒരു സദസ്സിൽ മൂസാ നബിയുടെ അനുയായികളായിട്ടുള്ള ആളുകൾ മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്ത് ഏറ്റവും അറിവുള്ള ആൾ ആരാണ്? മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹു നിയോഗിച്ച ദൂതനാണ്. അപ്പോൾ ഭൂമി ലോകത്ത് ഏറ്റവും അറിവുള്ളവൻ ഞാനാണ് എന്ന് മൂസാ നബി അവിടെ പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു അറഗൻസിൻ്റെ അല്ലേ, എനിക്ക് ഭയങ്കര ഒരു അറിവുള്ള ഒരു മനുഷ്യനാണെന്നുള്ള നിലക്ക് മൂസാ നബി പറയുന്നതല്ല. പക്ഷേ ഒരു അള്ളാഹു സുബ്ഹാന തആല പിന്നെ അയച്ചൊരു ദൂതനാണ് ഞാൻ, ഒരു പ്രവാചകനാണ് ഞാൻ. അപ്പോൾ ഭൂമി ലോകത്ത് സ്വാഭാവികമായും ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ള മനുഷ്യൻ എന്നുള്ള നിലക്കാണ് മൂസാ നബി അത് പറയുന്നത്. എന്നാൽ അവിടെ മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിനക്ക് പറയാൻ സാധിക്കുക, എന്നേക്കാൾ അറിവുള്ള ആളുകളുണ്ടാവും. അപ്പം മൂസാ നബി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അയാളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അങ്ങനെയാണ് ഹിദിർ നബി അലൈഹിസ്സലാമയുടെ മുന്നിലേക്ക് മൂസാ നബി എത്തുന്നത്. ആ ഹിദിർ നബി അലൈഹിസ്സലാമയുടെ കൂടെ മൂസാ നബി അങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാര്യം, എനിക്ക് താങ്കളുടെ കൂടെ താങ്കളിൽ നിന്ന് അറിവ് ലഭിക്കാൻ, താങ്കളുടെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു നിശ്ചയിച്ച് അയച്ചൊരു പ്രവാചകൻ മറ്റൊരാളോട് അറിവ് തേടിപ്പോവുകയാണ്. അത് അവരുടെ ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വിനയമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അറിവ് കിട്ടുക എന്നുള്ളതിന് വിനയം പ്രധാനമാണ് എന്നുള്ളത് അവിടെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം. അപ്പോൾ ഹിദിർ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് തിരിച്ച് പറയുന്നുണ്ട്, എൻ്റെ കൂടെ നിനക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല, കാരണം പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിനക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് അതിനുള്ള പേഷ്യൻസ് ഉണ്ടാവില്ല, അതിനുള്ള ഒരു ക്ഷമ നിനക്ക് ഉണ്ടാവണമെന്നില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാമയോട് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അതിനുശേഷവും പറയുന്നത് എനിക്ക് താങ്കളുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ്. അപ്പോൾ വിനയം, അതേപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമ, ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് തേടി മുന്നോട്ട് പോകുന്ന സമയത്ത് ആവശ്യമാണ് എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അവരുടെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് പോകാൻ ഒരു കപ്പലിലേക്ക് അവർ കയറാണ്. ഹിദർ നബി അലൈഹി സ്വലാമയെ അറിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരെ ഫ്രീ ആയിട്ട് അപ്പുറത്തേക്ക് എത്തിക്കാന്ന് പറയാൻ. അപ്പോൾ ഈ കപ്പൽ അങ്ങേ തലക്കലേക്ക് എത്തുന്നതിന് മുമ്പ് ഹിദർ നബി അലൈഹി സ്വലാം ഈ കപ്പലിൻ്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിക്കുകയാണ്. അവരെ ഫ്രീ ആയി കരക്കേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ ആളുകളുടെ അതേ കപ്പൽ തന്നെ ഹിദർ നബി അലൈഹി സ്വലാം വെട്ടിമുറിക്കുകയാണ്, ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗം. അപ്പോൾ മൂസാ നബി തിരിച്ച് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ഹിദർ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, എൻ്റെ കൂടെ താങ്കൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതുകൊണ്ടാണ്, കാരണം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മൂസാ നബി വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, അവരുടെ യാത്ര മുന്നോട്ട് പോകണം. പിന്നീട് കാണുന്ന എന്താണ്, കുറേ കുട്ടികൾ ഒരുമിച്ച് കളിക്കുകയാണ്. ഈ കളിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ മാറ്റി നിർത്തി ആ കുട്ടിയെ വധിച്ച് കളയാണ് ഹിദർ നബി അലൈഹി സ്വലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ വീണ്ടും അവിടെ പ്രതികരിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഒരു നിരപരാധിയായിട്ടുള്ളൊരു കുഞ്ഞിനെ വധിച്ച് കളഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഹിദർ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, എൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ക്ഷമ വളരെ അത്യാവശ്യമാണ്. വീണ്ടും ക്ഷമ പറഞ്ഞ് അവർ പിന്നെ മൂസാ നബി ഹിദർ നബി അലൈഹി സ്വലാമയുടെ കൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. മറ്റൊരു നാട്ടിലെത്തുകയാണ്, ആ നാട്ടിലേക്ക് ഇവരെത്തുമ്പോൾ സ്വാഭാവികമായും അതിഥികൾ എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കണം, ഒരു നാട്ടിലെ ആളുകൾ. പക്ഷേ അതൊന്നും കൊടുക്കാതെ ഒരു റൊട്ടി കഷ്ണം പോലും കൊടുക്കാതെ നിന്ന ആ നാട്ടിലൂടെ അവർ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മതിൽ, ആ മതിലിങ്ങനെ പൊളിഞ്ഞു പോകാനായിരിക്കണം. അപ്പോൾ ഹിദർ നബി അലൈഹി സ്വലാം ആ മതിൽ നേരെയായി കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും മൂസാ നബി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കപ്പൽ നിങ്ങൾക്ക് ഗുണം ചെയ്ത കപ്പൽ നിങ്ങളെന്ത് വെട്ടിപ്പൊളിക്കുകയാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ദോഷം ചെയ്ത് നിങ്ങൾക്കൊരു റൊട്ടി കഷ്ണം പോലും തരാത്ത ഒരു നാട്ടുകാരുടെ ഒരു മതിൽ നിങ്ങൾ ശരിപ്പെടുത്തുകയും ചെയ്യുന്നു, ഇതെന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അവിടെ ഹിദർ നബി അലൈഹി സ്വലാം പിന്നെ വീണ്ടും പറയുകയാണ്, എൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു പക്ഷേ സാധിക്കുന്നില്ല എന്ന് ആദ്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നിട്ട് അവർ വേർപിരിയാണ്. ആ വേർപിരിയുന്നതിന് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാമയോട് ഈ ചെയ്ത കാര്യങ്ങളുടെ പിന്നിൽ എന്താണ് അതിൻ്റെ വിഷയം എന്നുള്ളത് ഹിദർ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. കാരണം ആദ്യം യാത്ര ചെയ്ത കപ്പൽ, ആ കപ്പൽ മറുകരയിലെത്തുമ്പോൾ അവിടെ ഒരു യുദ്ധം ഒരു പിന്നെ നയിച്ചുകൊണ്ട് രാജാവും പടയാളികളും വരുന്നുണ്ട്. ആ പടയാളികൾ അവിടെയുള്ള എല്ലാ കപ്പലും അവരുടേതാക്കി മാറ്റും. പക്ഷേ ഒരു കപ്പൽ, പൊളിഞ്ഞൊരു കപ്പൽ എന്നുണ്ടെങ്കിൽ ആ കപ്പൽ അവർ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ പിന്നെ ഈ ഇവരെ സഹായിച്ച ആളുകൾ, അവരുടെ കപ്പൽ ആ പടയാളികൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പിന്നെ ആ കപ്പലിൻ്റെ ഒരു ഭാഗം ഹിദർ നബി അലൈഹി സ്വലാം വെട്ടിപ്പൊളിക്കുന്നത്. അതേപോലെ തന്നെ ആ ബാലൻ്റെ വിഷയം, ഒരു കുട്ടിയെ വധിച്ചു കളയുന്നൊരു വിഷയം വന്നപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പിന്നെ തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കുട്ടിയായി മാറും. അതേപോലെ തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ല മനുഷ്യരാണ്, അവർക്കൊരുപാട് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കുട്ടിയായി ആ കുട്ടി മാറും. അതുകൊണ്ടാണ് ആ കുട്ടിയെ ഞാൻ വധിച്ചു കളഞ്ഞത്. അതേസമയം തന്നെ ആ കുട്ടിയുടെ മാതാവിന് മറ്റൊരു ഗർഭം അതേസമയം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മതിൽ ഒരു യാതൊരു തരത്തിലും ഇവരെ സഹായിക്കാത്തൊരു ജനതയുടെ നാട്ടിൽ പോയി അവരുടെ മതിൽ ശരിയാക്കി കൊടുത്ത വിഷയം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മതിൽ അത് അവിടെയുള്ള മരണപ്പെട്ടു പോയ ഒരു നല്ല മനുഷ്യൻ്റെ രണ്ട് മക്കൾക്ക് അവകാശപ്പെട്ടൊരു മതിലാണ്. ആ മതിലിൻ്റെ അടിയിൽ അവർക്കൊരു നിധിയുണ്ട്. ഈ നിധി ഈ മതിൽ പൊളിഞ്ഞു വീണു കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ അത് കാണുകയും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പിശുക്കരായിട്ടുള്ള മനുഷ്യന്മാരാണ്. ഒരു റൊട്ടി കഷ്ണം പോലും ഈ വന്ന ആളുകൾക്ക് കൊടുക്കാത്ത മനുഷ്യന്മാരാണ്. സ്വാഭാവികമായിട്ടും അവർ ഈ നിധി എടുക്കും. ആ കുട്ടികൾക്ക്, ആ പിഞ്ചുപാലങ്ങൾക്ക് അത് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ ആ മതിൽ വീണ്ടും ശരിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടികൾ വലുതാകുകയും ആ സമയത്ത് അവർ ആ നിധി കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ ഉള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ നിശ്ചയിച്ചൊരു പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകന് പോലും അറിയാത്ത വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട് എന്ന് പ്രവാചകനെ അറിയിച്ചു കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മളറിയാത്ത പല വിഷയങ്ങളും അവിടെ ഉണ്ടാവും. അതിൻ്റെ പിന്നെ പൂർണ്ണമായിട്ടുള്ളൊരു നോളജ്, പൂർണ്ണമായിട്ടുള്ളൊരു അറിവ് നമ്മൾക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ഹ്യൂമിലിറ്റിയാണ്, ഒരു വിനയമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആവശ്യം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇവർ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, തിന്മയും ദൈവവും ഒരുമിച്ചുണ്ടാവുകയില്ല. കാരണം എന്താ, ദൈവത്തിന് പിന്നെ തിന്മ കൽപ്പിക്കാൻ സാധിക്കുമോ നിങ്ങൾ പറയുന്ന ദൈവത്തിന്? അവിടെ നമ്മൾ ചോദിക്കുന്നൊരു കാര്യം, പിന്നെ ഇവർ പലപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തുകൊണ്ട് ദൈവത്തിന് ഒരു തിന്മയുമില്ലാത്തൊരു ഒരു ലോകം ഉണ്ടാക്കിക്കൂടാ? നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നു. ഒരു തിന്മയുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്തൊരു ലോകം വരാനിരിക്കുന്നുണ്ട്, അതാണ് സ്വർഗം. എന്തുകൊണ്ട് പിന്നെ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരെ ദൈവത്തിന് സൃഷ്ടിച്ചുകൂടാ? എന്തുകൊണ്ട് തെറ്റുകൾ ചെയ്യാത്ത സൃഷ്ടികളെ ദൈവത്തിന് സൃഷ്ടിച്ചുകൂടാ? ആരാണ് സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞത്? ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹു പറഞ്ഞത് അതേപോലെ അനുസരിക്കുന്ന സൃഷ്ടികളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് മലായിക്കത്തുകൾ, മലക്കുകൾ. വിശുദ്ധ ഖുർആനിൽ 66-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് ലാ യഅസൂന അല്ലാഹ മാ അംറഹും വയഅഖിലൂന മാ യുഅ്മറൂൻ. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോട് അനുസരണക്കേട് അവർ കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അത്തരത്തിൽ കൃത്യമായി അള്ളാഹു എന്താണ് പറഞ്ഞത് അതേപോലെ ചെയ്യുന്ന മനുഷ്യൻ. അതേസമയം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീ വില്ല് എന്ന് പറയുന്നൊരു സംഗതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം എന്ന രണ്ട് ഓപ്ഷൻ തരികയും ചെയ്യുന്നു. നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കോൺട്രഡിക്ഷനാണ്. നിങ്ങൾക്ക് തിന്മയും നന്മയും ചെയ്യാനുള്ള അവസരം തരുമ്പോൾ സ്വാഭാവികമായിട്ടത് ചെയ്യാൻ കഴിയണം. അവിടെ ദൈവം വന്നിട്ട് തിന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്ത രീതിയിൽ ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളത് സ്വാഭാവികമായും അതൊരു കോൺട്രഡിക്ഷനാണ്. അവിടെയാണ് നമ്മളുടെ ഒരു പരീക്ഷണമാണ് ഈ ജീവിതം. ആ പരീക്ഷണത്തിൽ എത്രത്തോളം നമ്മൾ കൃത്യമായി മുന്നോട്ട് പോകുന്നോ അവിടെ നമുക്ക് ഈ പറയുന്ന തിന്മകളില്ലാത്ത ലോകത്തേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇതിനെയൊക്കെ ദൈവാസ്തിക്യത്തെ എതിർക്കാൻ വേണ്ടി, ദൈവമില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരിഹാസ്യരായി മാറുകയാണ്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ, വളരെ വ്യക്തമായ എന്നാൽ വളരെ വിമർശനാത്മകമായ ഒരു ചോദ്യമാണ്. സാധാരണ ഇത്തരം ചോദ്യത്തിലൂടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, അതുപോലെ യുക്തിവാദികളായിട്ട് അറിയപ്പെടുന്ന പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിന് കൃത്യമായും വ്യക്തമായും ഒരു മറുപടിയാണ് ഹിലാൽ സലീം സി പി നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ, ഇനി നമ്മൾ റേഡിയോ അതിൻ്റെ ഈ വൈബ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വൈബാക്കാൻ ചില കാര്യങ്ങളൊക്കെ ആവശ്യമാണ്.
1: ഒരു പാട്ടല്ലേ?
0: യെസ്. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് വൈബായിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സാഹിൽ കൊല്ലമാണ്. മരുപ്പരപ്പിലെ പൊള്ളും മണലിൽ എന്ന് തുടങ്ങുന്നൊരു ഗാനവുമായിട്ടാണ് സാഹിൽ നമ്മോടൊപ്പം ചേരുന്നത്.

0: മഷാല്ല, നമ്മൾ കേട്ടത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു, എന്നാൽ അതേ സമയം തന്നെ വളരെ സന്ദേശവും നൽകുന്ന ഒരു ഗാനമാണ്. മരുപ്പരപ്പിലെ പൊള്ളും മണലിൽ എന്നുള്ളൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആലപിച്ചത് സാഹിൽ, കൊല്ലം. ഓക്കെ, നമ്മളിനി പോകുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. പലപ്പോഴും പല ആളുകൾക്കുമുള്ളൊരു സംശയമാണ് ഈ വായി പുണ്ണ്, അല്ലേ, വായിൽ പുണ്ണുണ്ടാവുക എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ വേഗത്തിൽ ക്യാൻസറാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മളൊക്കെ ഒന്നെങ്കിലും ഒക്കെ ഒരു എക്സാഗറേറ്റഡ് ആണല്ലോ, വയറ്റിൽ വേറെന്താ പഠിച്ചോനെ വയറിൻ്റെ ക്യാൻസറാണോ, അല്ലേ, അല്ലെ, ഇതൊന്നും അതാ തൊണ്ടയിൽ കിറ്റിച്ച് വന്നാലും അറിയാം നമ്മൾ എന്ത് പഠിച്ചോനെ തൊണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക. പെട്ടെന്ന് ഒക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ആവാം, അതിന് കൃത്യമായ അറിവ് കിട്ടുക എന്നുള്ളതാണ് അതിന് കാരണം. അപ്പം എന്നു വെച്ചാൽ ഒന്ന് എന്ത് വേണമെച്ചാൽ അതിനെപ്പറ്റി ധാരണ ഉണ്ടാവണം. അപ്പം അതിനുള്ള ഒന്ന് എന്ത്, നമ്മൾ റേഡിയോയിലെ ഒരു പരിപാടിയാണ് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത് വായി പുണ്ണും വായു പിന്നെ വായിലെ ക്യാൻസറും തിരിച്ചറിയാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
1: യെസ്,
0: ഡോക്ടർ ജംഷീർ വീട്ടിയുമായി കൊണ്ട് പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി നടത്തിയ ഒരു സംസാരമാണ് ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സാധാരണയായിട്ട് നമ്മളുടെയൊക്കെ ഇടയിൽ ആളുകൾക്കിടയിൽ കാണുന്ന ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണ് ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത്, അതായത് വായിൽ ഉണ്ടാവുന്ന എന്താ പറയുക ക്യാൻസർ. അപ്പോൾ വായിൽ സാധാരണ പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പിന്നെ ക്യാൻസർ ആണോ അല്ലേ, അല്ലെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ, അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വായിൽ പുണ്ണുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്താണ്, എങ്ങനെ നമുക്ക് പിന്നെ ക്യാൻസറിലേക്ക് പോവോ, അല്ലെങ്കിൽ എന്താണ് ക്യാൻസറിലേക്ക് വരാനുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻ്റ് ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. അപ്പോൾ സാറേ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ വായിലുള്ള അൾസറിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അത് മൗത്ത് ക്യാൻസർ എന്ന് പറയും. അപ്പോൾ ശരിക്ക് പിന്നെ പല ആൾക്കാർക്കും നല്ല സംശയം ഉണ്ടാവും, ഈ വായിലെ പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഈ മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ അത് എന്താണെന്നൊന്ന് നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു.
3: വായ്പുണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇല്ലാത്ത ആളുകളില്ല, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആളുകൾക്ക് വരും. അപ്പോൾ പക്ഷേ ഇതിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് വായ്പുണ്ണിനെ പേടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം.
2: അങ്ങനെയാണ്.
3: വായിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വായിലുണ്ടാവുന്ന പുണ്ണിൻ്റെ ഒരു 90-95% പ്രശ്നക്കാരനല്ല
2: എന്ന്
3: പേടിക്കേണ്ടതില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആഫ്റ്റസ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ വായ്പുണ്ണെന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ കോമൺ
2: ആയിട്ട്
3: കാണുന്നത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ വല്ല ഈ സ്മോക്കിങ് അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനത്തെ ദുശീലങ്ങളുള്ള ആളുകളിൽ വേദന ഇല്ലാതെ വായ്പുണ്ണ് വരികയാണ് ഒന്ന്. രണ്ടാമത് പിന്നെ മുറിവ്, വായിൽ പുണ്ണുണ്ട്, ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, വേദന ഉണ്ടാവില്ല. പിന്നെ അത് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം എന്നാണ്. അതാണ് അങ്ങനെയുള്ള വേദന ഇല്ലാത്ത രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കണ അങ്ങനെയുള്ള അൾസറിനാണ് അല്ലെങ്കിൽ മുറിവിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്.
2: അതിനാണ് നമ്മൾ
3: പേടിക്കുന്നത്. അല്ല, നാട്ടിൽ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും
2: ജീവിതത്തിൽ
3: ഉണ്ടാവുന്ന സാധാരണ അൾസറിനെ, അത് പ്രത്യേകിച്ച് അതിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഇടക്കിടക്ക് വരുമല്ലോ, അതിനെ നമ്മൾ വല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന്. രണ്ടാമത് ഇതെന്ത് ചെയ്യും, അവർ തന്നെ ഹിസ്റ്ററി പറയും, എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, മാറുമായിരുന്നു, പിന്നെ വീണ്ടും മരുന്ന് കഴിച്ചു, മാറി, അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് ശരിക്കും.
2: അപ്പോൾ നമ്മൾ സാർ പറഞ്ഞപ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടാഴ്ചയ്ക്ക് കൂടുതൽ ഇത് മുറിവ്
3: നിൽക്കുന്ന, പ്രത്യേകിച്ച് വേദന
2: ഇല്ലെങ്കിൽ
3: ഒന്ന്. പിന്നെ അതേപോലെ ചില ആളുകൾക്ക് അതിന്റെ കൂടെ ബ്ലീഡിങ് ഉണ്ടാവും, ചെറിയ അൾസറിന്
2: രക്തസ്രാവം കൂടി ഉണ്ടാവും ചില ആളുകളുടെ,
3: ഭയങ്കര ബ്ലീഡിംഗ് അല്ല, ചെറുതായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവും,
2: ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത്രേ ഉള്ളൂ, സാധാരണ കാണുന്ന പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, വായനകത്ത് പുണ്ണുണ്ടാവും. അപ്പോൾ അത് പക്ഷേ വേദന ഇല്ലാത്തൊരു സാഹചര്യത്തിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ
3: ഒരു അടുത്തുള്ള ഉള്ള ഏതെങ്കിലും ഡോക്ടറെ കാണിക്കുക,
2: കാണിക്കുക,
3: പ്രശ്നക്കാരനല്ലാന്ന് ഉറപ്പിക്കുക, കൺഫേം ചെയ്യാം ബസ്.
2: അതെ, ഓക്കെ. പിന്നെ ഇപ്പൊ സാധാരണ ഇപ്പം വായയുടെ ഏത് ഭാഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ അല്ലെ? അങ്ങനെ
3: നമ്മള് സാധാരണ രണ്ട് രീതിയിലാണ് അൾസർ വരിക. ഒന്ന് ഇപ്പൊ ഇതേപോലെ ക്യാൻസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അൾസർ, അല്ലാത്ത അൾസർ. അല്ലാത്ത അൾസർ എവിടെയും വരാം, ക്യാൻസറുമായിട്ടുള്ളതും എവിടെയും വരാം. പക്ഷെ നമ്മള് അതിൽ നമ്മളെപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഇവര് ഈ ഹാൻഡ്സ് പോലെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ആ കറക്റ്റ് സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേഷൻ എന്ന് പറയും, ചെറിയ മുറിവുണ്ടാക്കി അതിങ്ങനെ കാലങ്ങളോളം നിന്നിട്ട് നില നിന്നിട്ടാണ് അത്
2: പ്രശ്നം.
3: അത് നമ്മള് പല്ലിന്റെ ഈ GBS എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. പല്ലിന്റെ നമ്മളെ താടിയല്ലുണ്ടല്ലോ, അതിലാണല്ലോ നമ്മളെ പല്ല് വെച്ചിട്ടുള്ളത്. അതിന്റെയും നമ്മളെ കവിളിന്റെ ഇടയിലുള്ള സ്ഥലത്താണ് പൊതുവെ താഴെ ഉണ്ടാവുക. ചില ആളുകൾ മേലെ വെക്കുമ്പോൾ അവിടെ
2: ഉണ്ടാവും.
3: പിന്നെ ഉണ്ടാവുക നാവില് പൊതുവെ അൾസർ ഉണ്ട്, നാവിലെ അൾസർ ബേസിക്കലി. പിന്നെ ബാക്കിയുള്ള ഇതിനെ അപേക്ഷിച്ച് കേരളത്തിൽ കുറച്ച് കോമൺ ആണ്
2: നാവിൽ കാണാം. നാവില് സാധാരണ പിന്നെ നാവില് പുണ്ണും കൂടുതലാണല്ലോ അല്ലേ? നാവിന്റെ ഭാഗത്തുണ്ടോ അടിഭാഗത്തോ ഒക്കെ
3: പുണ്ണായിട്ട് വരും. അത് നമ്മൾ പുണ്ണിന് പുണ്ണായിട്ട് ചികിത്സിക്കുക, ചിന്തിക്കുക, പേടിക്കാതിരിക്കുക, അതാണ് ഇതിലുള്ള പോയിന്റ്. കാരണം അത് കോമൺ ആണ്, ക്യാൻസർ കോമൺ അല്ല, പേടിക്കേണ്ട ആവശ്യം.
2: പേടിക്കേണ്ട ആവശ്യം, ഓക്കെ. സാർ, ഇപ്പോൾ പിന്നെ സംസാരത്തിൽ സൂചിപ്പിച്ചു നമുക്ക് ഈ പാൻപരാഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, പുക വലിക്കുന്നവർ അല്ലേ, ഇവരുടെ ഇങ്ങനത്തെ ആളുകളാണ് കൂടുതൽ കാണുക. പക്ഷെ ഇതല്ലാത്ത ആളുകളിൽ വരാനുള്ളൊരു സാധ്യത എങ്ങനെയാണ്?
3: അത് നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്ക് വിഷമമുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പല്ല് സ്ഥിരമായിട്ട് നമ്മളെ പല്ല് ചെറുതായിട്ട് ക്രോണിക് ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ ചെറുതായിട്ട് പല്ല് തട്ടും ഈ നാവില്, എന്നിട്ട് തട്ടിയിട്ട് ഇവർ വേദന ഇല്ല എന്നുള്ള കാരണത്തിൽ ഇത് ശ്രദ്ധിക്കൂല. അക്കാരണം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അതൊരു ഒരു ഓവർ ടൈം തട്ടി തട്ടി തട്ടി കുറേ കാലത്തെ ഇറിറ്റേഷൻ കൊണ്ട് അത് ക്യാൻസറായി മാറും. അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുക, ബയോപ്സി എടുക്കുക. യൂഷ്വലി ഡെന്റിസ്റ്റിൻ്റെ അടുത്തോ ENT ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് പോവുക. അപ്പോൾ അവിടുന്ന് ബയോപ്സി എടുത്തിട്ട് പിന്നെയാണ് നമ്മളെ അടുത്ത് പലപ്പോഴും വരാറുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാവ് തട്ടിയിട്ട് ഷാർപ്പ് എഡ്ജ് ഉണ്ടാവില്ലേ പല്ലില്, അത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് പല്ല് ശരിയാക്കിയാൽ, നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത പോലും ഇല്ല. ഇത് മിസ് ചെയ്തിട്ട് പലപ്പോഴും വരാം. ഇത് നമുക്കൊരു വിഷമം ഉണ്ടാക്കണം, മറ്റുള്ളവർക്ക് വിഷമം ഇല്ലാഞ്ഞിട്ടല്ല, മറ്റുള്ളവരിൽ ഉപരി ഇത് തീരെ ഒരു അപ്രതീക്ഷിതമാണ് ബേസിക്കലി.
2: കാരണം മറ്റു ദുസ്വഭാവങ്ങളൊന്നും അവർക്ക്
3: ഒന്ന് ഉള്ള ആളുകൾ പലപ്പോഴും മുറിവ് വരുമ്പോൾ അവർക്ക് ഓൾറെഡി നമ്മളെ അതറിയാത്തൊരു മലയാളി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണില്ല. ഉപയോഗിക്കുന്ന ദുസ്വഭാവം
2: ഉള്ളവരും
3: ഈവൺ ആൽക്കഹോൾ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കിയിട്ട് മുറിവുണ്ടാക്കി, അൾസർ ഉണ്ടാക്കി, ക്യാൻസർ ഉണ്ടാക്കും. പക്ഷെ ഇവരെ മനസ്സിലെപ്പോഴും ഉണ്ടാവും ഇതെനിക്ക്.
2: അപ്പൊ
3: അതുകൊണ്ട് അവരെ മിസ് ചെയ്യാറില്ല പലപ്പോഴും, മറ്റേതും പലപ്പോഴും മിസ് ചെയ്ത്
2: വലുതായിട്ട്. സത്യമാണ്. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തൊട്ടടുത്ത ഒരു ഡെന്റൽ കൺസൾട്ടന്റിനെ അല്ലെങ്കിൽ ഒരു ENT എന്നെ ഡോക്ടറെ കാണിച്ചിട്ട് അവരുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഇത് വേറൊരു
3: ഫർദർ
2: പ്രൊസീഷന് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മുറിവ് കാണുമ്പോൾ തന്നെ ബെജറാവേണ്ട ആവശ്യമില്ല.
3: പലപ്പോഴും
2: ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ഭയം തോന്നാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് കൂട്ടിച്ചേർത്തത്.
3: ക്യാൻസർ ബേസിക്കലി ഒരു അൺകോമൺ ഡയഗ്നോസിസ് ആണ്, ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അസുഖമല്ല.
2: അപ്പൊ
3: അതുകൊണ്ട് അത് ഇപ്പൊ നമ്മളെ സാധാരണ ഒരു മുറിവ് ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്, എക്സ്ട്രീം ഭയങ്കര കുറവാണ്. നമ്മൾ ഇതേ പറഞ്ഞ പോലെ തീരെ ശ്രദ്ധിക്കാതെ കുറെ നാൾ ഇട്ട് കളിച്ചത് മാത്രമേ ക്യാൻസർ ആവുള്ളൂ.
2: ഓക്കെ. സാധാരണ ഇപ്പൊ നമുക്കറിയാം, പിന്നെ ഈ ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ കൺസൾട്ടിങ് പോയി പല്ലിന്റെ പൊന്തി വരുന്നതിന് വേണ്ടി കമ്പിടുന്ന ആളുകളുണ്ട് അല്ലേ? അപ്പോ അങ്ങനെ ചില ആളുകൾക്ക് മുറിവ് വരാനുള്ള സാധ്യതയുണ്ട്.
3: പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊന്നും ക്യാൻസർ.
2: അതോടൊപ്പം തന്നെ പിന്നെ ഓറൽ ഹൈജീൻ കുറവ്, അതായത് നമ്മൾ വായ കൃത്യമായിട്ട് എന്താ പറയാ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ
3: ഓറൽ ഹൈജീൻ്റെ കുറവും, പിന്നെ അതേപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ബേസിക്കലി അത് കുറച്ചുകൂടെ വായൻ്റെ ഉൾഭാഗത്തേക്ക് ഉള്ള ഭാഗത്ത് ക്യാൻസറിനൊരു കാരണം. മറ്റൊരു കാരണം ഇപ്പം നമ്മൾ ഈ സ്മോക്കിംഗ് ആയാലും പല്ലിൻ്റെതായാലും പറഞ്ഞാൽ വായൽ ഇൻ കേസ് ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉള്ള അതിന് പിന്നാലെ സപ്പോർട്ട് ചെയ്യണം, ക്യാൻസറിനെ വളർത്താൻ സഹായിക്കണം ഇതാണ് ഓറൽ ഹൈജീൻ. ഓറൽ ഹൈജീൻ്റെ കുറവ് ഇതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്. അത് ബേസിക്കലി ഓറോ ഫാരിങ്സ് എന്ന് പറഞ്ഞിട്ട് നാവിൻ്റെ ഒക്കെ തുറച്ച് ബാക്കിലുള്ള ആ ഭാഗത്താണ് ഈ ക്യാൻസർ ഉണ്ടാക്കാറുള്ളത്.
2: അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രോതാക്കളുണ്ടാവുന്ന ഒരു സംശയമാണ്, അപ്പോൾ ഇത് നമുക്ക് നേരത്തെ അറിയാൻ അല്ലെ കണ്ടെത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഒരു ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അപ്പോൾ ഈ ലഹരികൾ ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ അല്ലാത്തൊരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ചോ നമുക്കിത് ഇപ്പോൾ എല്ലാ നമുക്കറിയാമല്ലോ, നേരത്തെ കണ്ടെത്തിയാൽ കൂടുതൽ അതിന് ട്രീറ്റ്മെൻറ്റും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടെത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്?
3: പൊതുവേ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് പലപ്പോഴും പലരും ഇപ്പോൾ കുറേ സ്ക്രീനിങ്ങും ടെസ്റ്റുകളൊക്കെ ആയിട്ട് നേരത്തെ വരുന്നുണ്ട് ആളുകൾ നമ്മളെ അടുത്ത്. റിസൾട്ടും നന്നാവും, നമ്മളും ഹാപ്പിയാവും. കാരണം നമ്മളെ എൻ്റെ റിസൾട്ട് നമ്മളിത് ഇവരെ അസുഖത്തുനിന്ന് പുറത്തിറക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നാവിലെ അല്ലെങ്കിൽ വായയിലുള്ള ക്യാൻസറിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഒരു പ്ലസ് എന്ന് പറയുന്നത് അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന്. രണ്ടാമത് പലപ്പോഴും ഇതുണ്ടാവുന്നത് ഒരു പാച്ച്, വൈറ്റ് പാച്ചോ അല്ലെങ്കിൽ റെഡ് പാച്ച് ഉണ്ട്, ലുക്കോപ്ലേക്കിയ അല്ലെങ്കിൽ എറിത്രോപ്ലേക്കിയ എന്നാണ് നമ്മൾ അതിന് ടെക്നിക്കലി പറയുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നാവിൻ്റെ ഷേപ്പ് കാണാനുള്ള രൂപം അതിലൊരു സ്ഥിരമായിട്ടൊരു ഒരു പാച്ച് പോലത്തെ ഒരു വ്യത്യാസം ഉള്ളതാണെങ്കിൽ പലപ്പോഴും ഇത് ഓവർ ഇയേഴ്സ്, ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ അല്ല, വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇത് ക്യാൻസറിലേക്ക്
2: പോകുന്നുള്ളൂ.
3: അതിനെ മാലിഗ്നൻ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക. ഈ സാധനം ഉണ്ടാവണമെങ്കിൽ എത്രയോ വർഷം എടുക്കും. അപ്പോൾ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ രണ്ട് രീതിയിൽ ചികിത്സിക്കും. ഒന്ന് ഒബ്സർവേഷൻ, രണ്ട് നമ്മൾ സംശയമുള്ള അതിനെ എടുത്ത് കളയും. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള ക്യാൻസറിൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്കില്ല.
2: ഇല്ല, സത്യമാണ്,
3: ഇതിലുണ്ട്.
2: സാർ പറഞ്ഞ പോലെ നമുക്കത് കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളെ
3: എസ്പെഷ്യലി എനിവേ ദുശീലങ്ങളുള്ളവരെ നിർത്തേണ്ടതാണ് നമ്മൾ ആഗ്രഹം, അത് തന്നെയാണ്. പക്ഷെ ഇൻ കേസ് അത് ഉള്ള ആളുകളും ഇത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ഇതിലൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് പല ആളുകളും വരാറുണ്ട്. നമ്മൾ ഈ പാച്ച് നമ്മൾ പലപ്പോഴും ഒന്നുകിലും ഒബ്സർവേഷനിൽ വെക്കും, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, അതങ്ങനെ തന്നെ ഈ ദുശീലം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഫെയ്ഡായിട്ട് അത് അവർ ഔട്ട് ഓഫ് ഡിസീസ് ആയി മാറും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സംശയമുള്ള നമ്മൾ ബയോപ്സി എടുക്കും. അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ് ചെയ്യൂ, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടുവരെ നമ്മൾ ഫോളോ അപ്പിൽ വെച്ച് കൊണ്ടുപോകാറ്.
2: അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അത് നേരത്തെ കണ്ടെത്തിയാൽ രണ്ടോ മൂന്നോ വർഷമോ കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ ക്യാൻസറിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ പാച്ചസ് നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ അതിനെടുത്ത് മാറ്റിയാൽ
3: പാച്ചസ് തന്നെ ഒഴിവാക്കാം. സ്വന്തം സബ്സിഡി ചില ആളുകളിൽ സ്വന്തം അത് നമ്മൾ ഇൻസൈറ്റിംഗ് സ്റ്റിമുലേ അല്ലെങ്കിൽ ഈ ഈ ഇത് വളർത്താനുള്ള നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സ്വന്തം സബ്സൈഡ് ചെയ്ത് ക്യാൻസർ ഉണ്ടാവൂല. പിന്നെ
2: അതിന്റെ കാരണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഇത് ഒഴിവാക്കി കിട്ടും എന്നുള്ളതാണ്.
3: അതുപോലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാൻസറുകളിൽ ഇങ്ങനൊരു സാധനമില്ല.
2: മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങളിൽ
3: പൊതുവേ ഇല്ല, കാരണം ഇതൊക്കെ ശരീരത്തിന്റെ ഉൾഭാഗത്തെ നമുക്കൊന്നും കാണാനില്ല സാധാരണ. ഒന്നുകിൽ പിന്നെ കോളൻ അല്ലെങ്കിൽ കുടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കോളോസ്കോപ്പിയും നമുക്കിലൊക്കെ ചെയ്താലേ നമുക്ക് അവിടെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുള്ളൂ. ഞാൻ പറഞ്ഞു ക്യാൻസറിൽ പൊതുവേ വേദന ഉണ്ടാവില്ല. അപ്പം നമ്മൾ വേദന ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ വായാലും അങ്ങനെ നമുക്ക് തന്നെ നേരിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
2: പിന്നെ അപ്പോൾ സാധാരണ ഈ വായിൽ അൾസർ വരുന്ന സമയത്ത് ആളുകളിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം എന്താണ് പറയാൻ പറ്റുമോ? അപ്പോൾ കാരണം എന്താ വെച്ചാൽ അങ്ങനെ അൾസർ വന്നാൽ അതിനെ ആ ഒരു മിസ്റ്റേക്കായിട്ട് പറയാൻ
3: നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ രണ്ട് രീതിയിൽ ആളുകൾ കൊണ്ടുനടക്കും. പ്രശ്നമില്ലാന്ന് ചിന്തിച്ചിട്ട് ആൾ കൊണ്ടുനടക്കും, പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയിട്ടും കൊണ്ടുനടക്കും. പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുനടക്കണവർ അത് ഓവർ ടൈം അത് വലുതായി പ്രശ്നത്തിലേക്ക് നീങ്ങും. പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഇനിയും വലിയ പ്രശ്നങ്ങൾ വരുമോ, അവർക്കെന്നെ തോന്നും ഇത് ക്യാൻസർ ആണോ എന്ന് പറഞ്ഞാൽ ബേജാറായിട്ട് അവർ കൊണ്ടുനടക്കും. അപ്പം എന്താണ്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലുതാവും, വലുതായിട്ട് നമ്മൾ വലുതായി ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് പടർന്ന് അതിനുശേഷം നമ്മളെടുത്ത് വരും. അപ്പം നമ്മൾ റിസൾട്ട് ഭയങ്കരമായിട്ട് മോശമാവും. അപ്പോൾ അതാണ് നമ്മൾ ഫുൾ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് നമ്മൾ സ്റ്റേജ് പലപ്പോഴും ചെറിയ നാവിലെ മുറിവുകളൊക്കെ ഉണ്ട്, വളരെ ചെറുതാവും. നമ്മൾ സർജറി ചെയ്തെടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ പലരും ഇപ്പോൾ നമ്മൾ പല ആളുകളും ഇപ്പോൾ കുറേ പേര് ഇതേപോലെ നാവിലെ ചെറിയ മുറിവ് കാരണം നമ്മളെ സർജറി കഴിഞ്ഞ്, സർജറി കുറച്ച് വലുതാണെങ്കിലും സർജറി കഴിഞ്ഞ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണ കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇവർക്കൊന്നും തിരിച്ചു വന്നിട്ടില്ല,
2: തിരിച്ചു വന്നില്ല.
3: അതൊരു വളരെ ഭയങ്കര പോസിറ്റീവ് കാര്യമാണ്. നമ്മൾ മീൻസ് ഞാൻ കേരളത്തിൽ വന്ന് 8-3 വർഷമായിട്ടുള്ളൂ, പക്ഷേ ഈ സമയത്തിനുള്ളിൽ ചെയ്ത പല ആളുകളും ഇപ്പോഴും നല്ല വൃത്തിയിൽ ഫോളോ അപ്പ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട്.
2: കുഴപ്പങ്ങളൊന്നും
3: അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സർജറി ചെയ്തിട്ടുണ്ട്, അത് മേജറായിരുന്നു, സത്യം തന്നെയാണ്. പക്ഷെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തിരിച്ചു വന്നിട്ടില്ല.
2: അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ് സാറ് പറഞ്ഞത്. ഒന്നാമത് എന്താ വെച്ചാൽ മിസ്റ്റേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിനെ ഗൗനിക്കാതെ പോടും അല്ലേ. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സാധാരണ വരണമെന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതെ അതിനെ ഗൗനിക്കാതെ വളരാൻ സമയം കൊടുക്കും. അപ്പോൾ അതൊരു അപകട സാധ്യത കൂടുതലാക്കും. ഇനി വേറെ കൂട്ടരെന്ന് പറഞ്ഞത് ഇത് അതാണെന്നൊക്കെ മനസ്സിലായിട്ടും പിന്നെ അതിന് വേണ്ട പരിഗണന കൊടുക്കാതെ
3: പേടിച്ചിട്ട് വലിയ ട്രീറ്റ്മെന്റ് വരുമോ, സർജറി വരുമോ, റേഡിയേഷൻ വരുമോ, കീമോതെറാപ്പി വരുമോ എന്ന് പേടിച്ചിട്ട്
2: പേടിച്ചുകൊണ്ട് അതെ ആ ഒരു അതിന്റെ ട്രീറ്റ്മെന്റും ഭാഗങ്ങളും ആലോചിച്ച് ഇതായിട്ട് ഒഴിഞ്ഞു നിൽക്കും. ബേജറായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഒരു ഭയം തന്നെയാണ് അവർ അതിൽ നിന്ന് ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ നിന്ന് വിട്ടു നിർത്തി.
3: അപ്പൊ
2: ഇത് രണ്ടാണെങ്കിലും വളരെ ഡേഞ്ചർ ആണ്.
3: റിസൾട്ടിനെ ഭയങ്കരമായിട്ട് നമ്മൾ ഉണ്ടാവാൻ പോണെ ഫുൾ പൂർണ്ണമായി മാറുക എന്നുള്ള സിറ്റുവേഷനെ അവര് തന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ അവര് അതിന് ആ ഒരു സാധ്യതകൾ അവര് അതിനെ കുറയ്ക്കുകയാണ്.
2: നമ്മൾ തന്നെ അതിനൊരു തടസ്സം കൊടുക്കുകയാണ്, ക്യൂർ ആവാനുള്ള സാധ്യത. അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ അഡ്വൈസ് ഒരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ചികിത്സ തുടങ്ങുക, അല്ലെങ്കിൽ അതിനെന്താണ് സംഗതി മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പെട്ടെന്ന് തന്നെ പോവുക എന്നുള്ളതാണ്.
3: ഓക്കെ,
2: അപ്പോൾ സാറേ, നമുക്കിനി ഇപ്പോൾ ഈ ഒരു മൗത്ത് അൾസർ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആധുനിക രീതിയിൽ കണ്ടെത്തുന്നത് ഒന്ന്?
3: നമ്മൾ സാധാരണ ഫസ്റ്റ് നമ്മൾ കണ്ടാൽ, ഞാൻ പറഞ്ഞ് മുന്നേ എന്ത്, നമുക്കത് എക്സാമിൻ ചെയ്യാം. നമ്മൾ കണ്ടു
2: കഴിഞ്ഞാൽ
3: നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കൽ ഒരു പിക്ചർ കിട്ടും, നമ്മൾ രോഗിനെ പരിശോധിച്ചിട്ടുള്ള പിക്ചർ ഒന്ന്
2: ക്ലിനിക്കൽ എക്സാമിനേഷൻ
3: ചെയ്യുക. എന്നിട്ട് സംശയമുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അൾസറിനെ, ഈവൺ നമുക്ക് പലപ്പോഴും തോന്നും അത് പ്രശ്നമല്ലാന്ന് തോന്നും, പക്ഷെ എന്നാൽ കൂടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയില്ലേ, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സിയാണ്. അപ്പം നമ്മൾ ഡീപ്പായിട്ട് നല്ല കുറച്ചൊരു വൃത്തിയിൽ കുറച്ച് നല്ല രീതിയിൽ നോർമൽ ടിഷ്യൂവും ക്യാൻസറും സംശയിക്കുന്ന ടിഷ്യൂക്കും കോശങ്ങളൊക്കെ കൂടി നമ്മളൊരു ബയോപ്സി എടുക്കും. അപ്പം നമ്മൾ ഈ ക്യാൻസർ സംശയിക്കുന്ന കോശങ്ങൾ ഉണ്ടാവുമല്ലോ ആ ശരീരഭാഗം, അതിൻ്റെ പുറമെ നമ്മൾ നോർമലുള്ള ഈ ഭാഗം കൂടി ഒരു ഡീപ്പ് ബയോപ്സി, കുറച്ച് കൂടുതൽ കോശങ്ങൾ എടുത്തിട്ട് നമ്മൾ പഠനത്തിൽ
2: ഇടപെടുന്നുണ്ട്. ഈ ബയോപ്സി എന്ന് സാധാരണ ആളുകൾ കേട്ട് പരിചയമുള്ള വേർഡാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ ഈ ബയോപ്സി എന്ന് കേൾക്കുന്നതിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ബയോപ്സി എടുക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് പലപ്പോഴും ഇത് ഭയങ്കര വേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര എന്തോ കോംപ്ലിക്കേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ ബയോപ്സി എന്ന്
3: ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഭാഗങ്ങളെ നമ്മൾ ടെസ്റ്റിന് അയച്ച് മൈക്രോസ്കോപ്പിൽ നോക്കി അതിൽ രൂപ വ്യത്യാസം വരും ക്യാൻസർ കോശങ്ങളും നോർമൽ കോശങ്ങളും തമ്മിൽ. അപ്പോൾ അതൊരു പത്തോളജിസ്റ്റാണ്, പത്തോളജിസ്റ്റാണ് ബേസിക്കലി ബയോപ്സി റിസൾട്ട് നമുക്ക്
2: തരിക.
3: അപ്പം നമ്മൾ പക്ഷേ ഇതിലെ പോയിന്റ് ആളുകളെ പേടിപ്പെടുത്തുന്നത് എന്താണെന്ന് നമുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര സംശയമായി, എന്താണ് ആളുകൾ അത്രയും പേടിപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോപ്സി ഒരു ലോക്കൽ പ്രൊസീജിയറാണ്. നമ്മൾ തൊലിയിൽ വണ്ടിയിൽ നിന്നൊക്കെ മുറിവ് വീണ് മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തൊലിയിൽ ചെറിയ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് തുന്നിടൂലേ, അതുപോലെ ലോക്കൽ അനസ്തീഷ്യ സാധാരണ നാവിലാണെങ്കിൽ നാവിൽ, വായിലാണെങ്കിൽ വായിൽ ചെറിയൊരു അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ അവിടുന്ന് ഒരു ടിഷ്യൂവിനെ എടുക്കും. എന്നിട്ട് ചെറിയ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ തുന്നിടും, ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ തുറന്നു വിടും, എന്നിട്ട് നമ്മൾ അന്ന് തന്നെ പേഷ്യൻറ്റ് വീട്ടിൽ വിടും ചെയ്യും. ഒ പി ഡി ബേസിസിലുള്ളൊരു വെറും സിമ്പിൾ പ്രൊസീജിയറാണ് ബയോപ്സി. പക്ഷേ ഇതാണ് നമ്മളെ ക്യാൻസറിലെ അൾട്ടിമേറ്റ് ഗൈഡ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് സർജറിയാണോ റേഡിയേഷൻ ആണോ, ഈ ശരീരത്തിൽ ഇവിടെ നല്ല എവിടെയാണെങ്കിലും ബേസിക്കലി ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തീരുമാനിക്കുക, അതാണ് രാജാവ്, നമ്മളെ ട്രീറ്റ്മെന്റിലെ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സി റിസൾട്ട്.
2: ബയോപ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കിയെല്ലാം അതിന്റെ അടുത്ത സ്റ്റെപ്പിലെ
3: ഫുൾ ഫുൾ ടെസ്റ്റ്. ഈവൻ ടെസ്റ്റ് എന്താ ചെയ്യേണ്ടത് പോലും നമ്മൾ പലപ്പോഴും തീരുമാനിക്കൽ, ഇപ്പം നമുക്ക് കുറെ ഇനി സ്കാനുകൾ അങ്ങനെയൊക്കെ വരുമല്ലോ, ഒക്കെ തീരുമാനിക്കൽ ബയോപ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ബയോപ്സി നോർമലാണ്, മുറിവ് മാറുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അതോടെ വിട്ടു, നമ്മളെ അവരെ വിട്ടു, അവർക്കൊരു പ്രശ്നമില്ല.
2: ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇതായിരുന്നു ഇത് എങ്ങനെ കണ്ടെത്താന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ബയോപ്സിയിലേക്ക് വന്നത്. ബയോപ്സി കൂടാതെ പിന്നെ വേറെ പിന്നെ ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളോ?
3: സാധാരണ വായൻ്റെ ക്യാൻസറിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ, മറ്റൊരു ചില ക്യാൻസറുകളിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ട്യൂമർ മാർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂമറിൻ്റെ മാർക്കർ ഉണ്ടാവും ബ്ലഡിൽ, അത് സാധാരണ കുടലിൽ, ശ്വാസകോശത്തിൽ, ലിവറിൽ, പിന്നെ അങ്ങനെയുള്ള ശരീരഭാഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
2: അത്
3: ഓവറി അണ്ടാശയത്തിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബ്ലഡ് ടെസ്റ്റിന് റോളുണ്ട്. ഇപ്പം നമ്മൾ പ്രോസ്റ്റേറ്റിനൊക്കെ പലപ്പോഴും ആളുകൾ പി എസ് എ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായ ആളുകളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. പ്രോസ്റ്റേറ്റിന് മൂത്രത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ പോയി ആളുകൾ
2: ചെയ്യും,
3: അതൊക്കെ ഒരു ക്യാൻസർ ഉണ്ട്. അതുപോലെ വായിൽ സത്യം പറഞ്ഞ അതിന്റെ ആവശ്യമില്ല, നമ്മൾ പറഞ്ഞു ഓൾറെഡി, കണ്ടാല് നമുക്ക് പലപ്പോഴും പിക്ചർ ക്ലിയർ ആവും ഇത് എങ്ങോട്ടാണ് പോകുന്നുള്ളത്.
2: പിന്നെ മെയിൻ ഈ ബയോപ്സി വെച്ചിട്ട്
3: ബയോപ്സിയാണ് ഗോൾഡ്
2: ഐഡന്റിഫൈ ചെയ്യാന്നുള്ള. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ ബയോപ്സി പറഞ്ഞു, പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ അതിനകത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞു, പിന്നെ വേറെ എന്തെങ്കിലും സ്കാനിങ്ങുകൾ എന്തെങ്കിലും സാധ്യതകളുണ്ടോ?
3: അപ്പൊ പിന്നെ നമ്മൾ അതിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബയോപ്സി എന്ന് പറഞ്ഞത് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ അടുത്തത് നമ്മളെ ചോദ്യം എന്താണ്, ആളുകളൊക്കെ വന്നൊരു സ്ഥിരം ചോദിക്കണതാണ്, വേറെ എവിടെയെങ്കിലും ഉണ്ടോ, പടർന്നിട്ടുണ്ടോ, എന്റെ സ്റ്റേജ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്.
2: സ്റ്റേജ് ഈ പറഞ്ഞ പോലെയാണ് സത്യത്തില്, പലപ്പോഴും ആളുകളിൽ കുറെ സ്റ്റേജ് പറയുന്ന കേൾക്കാം. അപ്പൊ എന്താണ് സ്റ്റേജ് എന്നുള്ള നമുക്ക് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകാൻ തോന്നുന്നു.
3: അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ബേസിക്കലി നമുക്കുള്ള സ്റ്റേജ്, ആളുകൾ ചോദിക്കണത് എന്താണെന്നറിയോ? ബേസിക്കലി ഞാൻ ചിന്തിക്കണത് സ്റ്റേജ് 4 ആണോ, ഞാൻ മരിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി മരിക്കും, ഇത് മനസ്സിലാക്കാനാണ് ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കുന്നത്.
2: സ്റ്റേജ് ഏതാണ് ചോദിക്കുന്നത്?
3: പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് നമുക്ക് ഉള്ള ഒരു ഗൈഡാണ്. ട്രീറ്റ് ചെയ്യണം. നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡാണ് സ്റ്റേജ്. അത് നാലാം സ്റ്റേജ് മുന്നേ നമ്മളും ഒരു ഒരു 10 or 15 years മുന്നേ നാലാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു അവർ 6 months മരിക്കും എന്നുള്ളത്. ഇന്ന് അങ്ങനെയൊന്നും അല്ല. ഇന്ന് കുറെ ടെസ്റ്റുകൾ ഉണ്ട്, അതിൻ്റെ മേലെ ജനറ്റിക് സ്റ്റഡീസ് ഉണ്ട്, പിന്നെ അത് അങ്ങനെ കുറേ പാനൽ ടെസ്റ്റുകളും ഇതൊക്കെ വന്നിട്ട് പുതിയ പുതിയ മരുന്നുകൾ ഡെയിലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പുതിയത്. ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ 4th stage ആണെങ്കിൽ അവരെ ഡിസീസിനെ മരുന്ന് നല്ല വൃത്തിയുള്ള മരുന്നുകൾ കൊടുത്ത് ബ്രേക്ക് ഇട്ട് നമ്മൾ ബി പിക്ക് മരുന്ന് കുടിക്കുന്ന പോലെ 100% അവരെ അസുഖം മാറുന്നോ അല്ലെങ്കിൽ അവർ മരിക്കൂല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ പലപ്പോഴും നല്ല വൃത്തിയിൽ മോർബിഡിറ്റി എന്ന് പറയും, നമ്മളൊരു അസുഖ കാരണമുള്ള ആളെ ബുദ്ധിമുട്ടുകൾ, ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞു, അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആക്കണം, ഓക്സിജൻ കുറയും, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ, വേദന ഇങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കാനൊക്കെ ഉള്ള നല്ല രീതിയിലെ സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്.
2: ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജിലേക്ക്
3: സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് സാധാരണ 1, 2, 3, 4 നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയവത്തിൽ നിന്ന് മറ്റുള്ള, ഇപ്പോൾ വയലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്വാസകോശത്തിലൊക്കെ പടരും അല്ലെങ്കിൽ ലിവറിൽ പടരും, അങ്ങനെയൊക്കെയാണ് വരിക. അതൊക്കെയാണ് 4th stage എന്ന് പറയുക. 1st stage എന്ന് സാധാരണ ആ ഭാഗത്ത് മാത്രം നിലനിൽക്കും. പിന്നെ 2nd and 3rd എന്ന് പറഞ്ഞാൽ പലതും ചിലത് കാളലകളിലേക്ക് പടർന്നു, പിന്നെ ചിലത് പടർന്നില്ല. പിന്നെ അതിൻ്റെ സൈസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഓരോ അവയവങ്ങളിൽ പിന്നെ ഉള്ളതിനനുസരിച്ച്. ഈവൻ തൈറോയിഡിലൊന്നും പലപ്പോഴും സ്റ്റേജിനൊന്നും നമ്മൾ ചിന്തിക്കുക, വേറെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ പടർന്നാൽ പോലും അതെന്ത് ചെയ്യാറില്ല, ആളുകളെ കൊല്ലണ രീതിയിൽ മോശമാവാറില്ല. അപ്പം അത് നമ്മൾ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ആസ് സച്ച് ഒരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യരുത്. നമുക്കുള്ള
2: ഗൈഡാണ്
3: ഏത് ചികിത്സ
2: തുടങ്ങാനും
3: സ്വീകരിക്കണം എന്നുള്ള ഒരു ഗൈഡാണ്.
2: ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ബയോപ്സി പറഞ്ഞു, പിന്നെ സ്കാനിങ്ങിലേക്കാണ് നമ്മൾ വന്നിരുന്നത് അല്ലേ. അപ്പോൾ സി ടി സ്കാൻ ചെയ്യും എങ്ങനെ അതിൻ്റെ?
3: പൊതുവെ നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞൊരു സ്കാൻ ഉണ്ട്. ഇതിൽ നമുക്ക് കടലുകൾ ഉണ്ടോയെന്ന് അറിയാമെന്നല്ലാതെ ക്യാൻസറിൽ ആസ് എച്ച് ക്യാൻസറിലാണെങ്കിൽ ആസ് എച്ച് വലിയൊരു റോളില്ല. തൈറോയിഡിൻ്റെ ക്യാൻസറിൽ പലപ്പോഴും അൾട്രാസൗണ്ടിന് ഭയങ്കരമായ റോളുണ്ട്. കടലുകളിലേക്ക് പടർന്നാൽ കണ്ടുപിടിക്കാൻ അത് മതി പൊതുവെ. പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ നാവിലും ഒക്കെ നമ്മൾ MRI ആണ് ചെയ്യുക.
2: MRI ആണ് ചെയ്യുക.
3: അപ്പോൾ നമ്മൾ കടലുകൾ പിന്നെ നാവിലേക്ക് എത്ര ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പൊതുവെ താടിയല്ലിൽ അല്ലെങ്കിൽ വായൻ്റെ ഉള്ളിൽ ഉൾഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ CT scan ചെയ്യും. അപ്പോൾ CT scan ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CT scanൽ അവിടെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിലുപരി നമ്മൾ അത് ശ്വാസകോശത്തിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് എത്രത്തോളം നമ്മളെ ശരീരത്തിൽ വ്യാപിച്ചു എന്നുള്ളതിൻ്റെ ഒരു
2: കണ്ടുപിടിക്കാനുള്ളതാണ്
3: നമ്മൾ സ്കാനിങ്ങുകളുണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 1 biopsy, 2 scanning, ഇതാണ് നമ്മളെ പൊതുവേ ഉള്ള ടെസ്റ്റുകൾ.
2: എനിക്ക് തോന്നുന്നു നമുക്ക് അനുവദിച്ച സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നും. എന്തായാലും നമ്മൾ വായിലെ അൾസറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിലിപ്പോൾ എന്താണ് വായിലെ അൾസർ എന്നുള്ളതും അതുപോലെ ഒക്കെ പ്രത്യേകിച്ചും വായ്പൊണ്ണും വായിൻ്റെ വരുന്ന അൾസറും രണ്ടും രണ്ടും തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വരാനുള്ള സാധ്യതകൾ ആർക്കൊക്കെയാണ്, അതുപോലെ പിന്നെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്.
3: ഫൈനലി എനിക്ക് രണ്ട് കാര്യങ്ങളെ പറയുള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വായ്പുണ്ണിനെ നമ്മൾ ക്യാൻസർ ആണെന്ന് കരുതിയിട്ട് ആരും പേടിക്കരുത്. രണ്ടാമത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ നമ്മൾ അവഗണിക്കരുത് ആരെ, ഈ പറഞ്ഞ രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ നിലനിൽക്കുന്ന വേദന ഇല്ലാത്ത മുറിവുകൾ നമ്മൾ അവഗണിക്കരുത്. അത് നല്ല വൃത്തിയിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക.
2: അതെ, അത് തന്നെയാണ് ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത്.
3: ഏർലി നമ്മൾ ഡിറ്റക്ഷൻ ക്യൂറിന്റെ റേറ്റ് വളരെ ഉഷാറാക്കും.
2: നന്നായി പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖം ഭേദമായി കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കി. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ ഒരു തുടർച്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വിട്ടിയായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ ഒരു തുടർച്ച ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ, ഈ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിച്ച് തലവുണ്ണാക്കാറുണ്ട്. പക്ഷേ ഈ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ രോഗം വന്നിട്ട് മാത്രം ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യനുള്ളത്. പ്രത്യേകിച്ച് ആദ്യമൊക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണും, പിന്നെ അത് അതിൻ്റെ എല്ലാ പിന്നെ സീമകളും കടന്ന് വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോകുന്നത്. എന്നാൽ അത്തരം ഒരു പിന്നെ വിചാരം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആരോഗ്യ വിചാരം. നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത് വായ്പുണ്ണും വായിലെ ക്യാൻസറും തിരിച്ചറിയാനുള്ള വഴികൾ, അത് അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ വളരെ വിശാലമായ രൂപത്തിൽ ഡോക്ടർ ജംഷീർ വീട്ടിയും മുസ പി പിയും ചർച്ച ചെയ്ത് കഴിഞ്ഞു.
0: മഴക്കാലമാണിപ്പോൾ അല്ലേ, ഈ മഴ കൊണ്ടൊരുപാട് നന്മകൾ നമുക്കുണ്ടാകാറുണ്ട്. മഴ നല്ല ചൂടുള്ള സമയത്തൊരു മഴ കിട്ടിയിരുന്നെങ്കിൽ നാശിച്ചവരാണ് നമ്മുടെ ഓരോരുത്തരും. മഴ കണ്ട് പെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ പല ആൾക്കാരും പറയുന്നത്, മഴ ശപിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നന്ദി കിട്ടിയിട്ട് അതിനെ ശപിക്കുന്ന ആൾക്കാർ. പക്ഷേ മഴ ലഭിക്കുമ്പോൾ മഴ കൊണ്ട് നമുക്കൊരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഒരു നല്ല മഴ പെയ്യുന്ന സമയത്ത് ചൂടങ്ങോട്ട് പോയി കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ആശ്വാസം എത്രത്തോളം ഉണ്ടല്ലോ നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ ലഭിക്കുമ്പോൾ നമ്മളൊരു നന്ദി പറയാനുണ്ട്. നമ്മൾ റബ്ബിനോട് എത്ര പേര് നന്ദി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ നന്ദിക്കൊരു പ്രാർത്ഥന, മഴ ലഭിക്കുമ്പോൾ നന്ദി കാണിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മളിന്ന് പ്രാർത്ഥനാ പഠനത്തിൽ പഠിക്കാൻ പോകുന്നത്. അബ്ദുറൗഫ് അലി കമിയാണ് നമ്മുടെ സംസാരിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഴയെന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് ജീവിക്കും മഴ വലിയ അനുഗ്രഹം തന്നെയാണ്. മഴയില്ലാതെ വരൾച്ച ബാധിച്ചാൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടും. മഴ അധികമായി കഴിഞ്ഞാൽ അത് പരീക്ഷണമായി മാറും. അതിനിടയിൽ മഴ മിതമായിക്കൊണ്ട് ഈ ലോകത്ത് വർഷിക്കുകയാണ് എങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. കന്നുകാലികൾ അതിൽ നിന്ന് വെള്ളം കുടിക്കും, മനുഷ്യർ അതിൽ നിന്നും അതിൻ്റെ നന്മകളെ എടുക്കും, അതുപോലെ തന്നെ ഉപകാരങ്ങളെടുക്കും, സസ്യങ്ങൾ മുളച്ചു പൊന്തും. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ എല്ലാ മേഖലയിലും പരന്നുകിടക്കുന്ന ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹമാണ് മഴയെന്നുള്ളത്. ആ മഴ പെയ്യുമ്പോൾ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകി. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, വളരെ ചുരുങ്ങിയ ലളിതമായ ഒരു പ്രാർത്ഥന, പഠിക്കാൻ എളുപ്പമാണ്. നമ്മളെല്ലാവരും നിർബന്ധമായും ഈ പ്രാർത്ഥന പഠിക്കണം. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന നമ്മുടെ നാവിൽ നിന്ന് ഉരുവിടണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കുകയാണ്: അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഇതൊരു ഉപകാരപ്രദമായ മഴയായി മാറ്റണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. എല്ലാവരും പഠിക്കുക, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പഠിക്കാൻ എളുപ്പമാണ്, ലളിതമാണ്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, എല്ലാവരും ഒരിക്കൽ കൂടി ഏറ്റു ചൊല്ലുക: അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. ഒരാവർത്തി കൂടി പറയാം: അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. എല്ലാവരും പഠിക്കുക, പ്രാവർത്തികമാക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
1: അപ്പോൾ നമുക്ക് അള്ളാൻ്റെ ഒരു അനുഗ്രഹമായ മഴ ലഭിക്കുമ്പോൾ നമ്മളതിനെ ശപിക്കാനും അതില്ലാത്തുമ്പോൾ അതില്ലാത്തതിനെ ശപിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് വളരെ ബോധപൂർവം നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളിൽ വളരെ വിലമതിക്കാൻ കഴിയാത്തൊരു അനുഗ്രഹമാണ് മഴ. അപ്പോൾ ആ മഴ ലഭിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം. ആ നന്ദി എങ്ങനെയാവണം എന്നതാണ് പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് അബ്ദുറൗഫ് അലി കമി നമുക്ക് പഠിപ്പിച്ചു നൽകിയത്.
5: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇൻഷാല്ലാ, നമ്മളിങ്ങനെ ഈ റേഡിയോ വൈബ്സ്, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ചില പേരുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അതിന് അതിൻ്റെതായ ചില മാനങ്ങളുണ്ടാകും, അർത്ഥങ്ങളുണ്ടാകും, അതിൻ്റെ പ്രകടനങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് റേഡിയോ മോർണിംഗ് ലൈവിന് ശേഷം നമ്മൾ ഒരു വൈബ്സിൻ്റെ ഒരു സമയം ഇങ്ങനെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയക്കാരം, സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാനും ചായ കുടിക്കട അതെടുക്ക് ഇതെടുക്ക് അല്ലേ മദർസിൽ നിന്ന് വന്ന ആ സമയം, അങ്ങനെയുള്ളൊരു കൃത്യമായൊരു സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ ഈ റേഡിയോ വൈബ്സിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അത്രമൊരു സമയമാണ്. പിന്നെ ഏകദേശം സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ എന്ത് കിട്ടും ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ, അപ്പോഴും ചിലപ്പോൾ വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ ഈ പൂമരത്തണൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, യഥാർത്ഥത്തിൽ അത് കുട്ടികളെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സമയത്താണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യില്ല, ഇതിന് ഒരുങ്ങിയിരിക്കുന്നൊരു സമയമല്ല അല്ലേ, നമുക്കറിയാം. അപ്പോൾ അത് ശരി, നമ്മളെ സംബന്ധിച്ചോളം പൂമരത്തണൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം 24 മണിക്കൂറും റിവൈൻഡ് ചെയ്യുന്ന നമുക്ക് കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ
6: 8:30 എന്ന് പറയുന്ന സമയം ചില ആൾക്കാരൊക്കെ മദ്രസ വിട്ടു വന്ന് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും, അതിനുള്ളിൽ കേൾക്കാൻ കഴിയുന്ന ഒരു സമയം കൂടി ഇതിലുണ്ട് വിചാരിച്ചാൽ പറ്റും.
1: പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം, കാരണം നമ്മളിപ്പോൾ കുട്ടികൾ മദർസ് വിട്ട് വന്നാൽ സ്കൂൾ പോകുന്നവരെ ചിലപ്പോൾ കളിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യച്ചാൽ കുട്ടികളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് സമയം അല്ലേ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും കേൾപ്പിച്ചിട്ട് പിന്നെ ബാക്കി പിന്നീട് അവർക്ക് കേൾക്കാനുള്ള ഒരു പ്രചോദനം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ അവരുടെ സമയത്ത് നിന്ന് ക്രമീകരിക്കുക അല്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് പൂമരത്തണൽ കേൾക്കാൻ പറ്റും. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ അൽഫഹദ് പൂന്തുറ നടത്തിയിട്ടുള്ള ഒരു സംസാരമാണ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ പൂമരത്തണലിലെ കുഞ്ഞു അനുജത്തിമാരെ, അനുജന്മാരെ, പൂമരത്തണലിൻ്റെ പല എപ്പിസോഡുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാതുകൾ കേൾക്കുന്നതിന് വേണ്ടി ചേർത്ത് വെക്കുക. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ കുറേ ദിവസമായി, കുറേ ആഴ്ചകളായി നമ്മൾ പീസ് റേഡിയോയുടെ ഈ പൂമരത്തണൽ എന്ന എപ്പിസോഡ് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ കേൾക്കുക, എന്നിട്ട് അതനുസരിച്ച് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, പ്രവർത്തിക്കുന്നില്ലേ? വിനയം പഠിപ്പിച്ചു, വിനയത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരാകുക എന്നത് പഠിപ്പിച്ചു, സ്നേഹമുള്ളവരാകുക എന്ന രീതിയിൽ നമ്മൾ സ്നേഹമുള്ളവരായി ജീവിക്കുന്നുണ്ട്. നമസ്കാരം പഠിപ്പിച്ചു, നോമ്പ് പഠിപ്പിച്ചു, സക്കാത്ത് പഠിപ്പിച്ചു, തൗഹീദ് പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം നമ്മൾ മാത്രമാണോ ഇത് ചെയ്യുന്നത്? അതൊക്കെ നമുക്ക് പകർത്തിയാൽ മാത്രം നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റുമോ? കൂട്ടുകാരെ, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? നമ്മൾ യഥാർത്ഥ മുഴുവൻ സൽക്കർമ്മങ്ങളും ചെയ്ത ആളുകളായി മാറുകയില്ല. നോക്കൂ കൂട്ടുകാരെ, ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് നമ്മൾ വിരോധിക്കേണ്ടതുണ്ട്, അത് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കണം. എങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കാം? അങ്ങനെ നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക? നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്കവരെ ഈ പ്രോഗ്രാം കേൾക്കാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഇസ്ലാമിൻ്റെ

സ്വാഭാവം. എന്താ കൂട്ടുകാരെ ഈ സൂറത്തിൽ പറയുന്നതെന്നറിയോ നിങ്ങൾക്ക്? ഈ ചെറിയ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കാത്തവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. വല്ല അസിർ, കാലം തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു തആല പടച്ചു പരിപാലിക്കുന്ന ഈ കാലം തന്നെയാണ് സത്യം. എന്താണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാവരും, കൂട്ടുകാരെ മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോനം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോനം ഉപദേക്ഷിക്കുകയും ചെയ്തവരൊഴികെ. നോക്കൂ കൂട്ടുകാരെ, സത്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി. അഹദ്

എല്ലാരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ. അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്, അവന് നമ്മളെല്ലാവരും വഴങ്ങണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമസ്കരിക്കണമെന്നും മനസ്സിലാക്കി, നോമ്പെടുക്കണം നമ്മൾ മനസ്സിലാക്കി, അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി, വിശ്വസിച്ചു. എന്നിട്ട് അതൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ടോ ആ സത്യം കൈക്കൊള്ളാൻ, ഇങ്ങനെയുള്ള ഈ സത്യം കൈക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉപ്പച്ചിയോടും പിന്നെ നമ്മുടെ ഉമ്മയോടും പിന്നെ നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരികളോടും നമ്മുടെ കുടുംബക്കാരോടും എല്ലാവരോടും നമ്മൾ പറയേണ്ടതുണ്ട്. അങ്ങനെ ക്ഷമ കൈക്കൊള്ളാൻ, സത്യം, ഈ സത്യം കൈക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരോട് എന്ത് ചെയ്യണം? ഉപദേശിക്കണം. എങ്കിലേ നമ്മൾ സൽക്കർമ്മങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. എന്നിട്ടോ തീർന്നില്ല, ക്ഷമ കൈക്കൊള്ളാനും അന്യോനം ഉപദേശിക്കുകയും വേണം. ക്ഷമ കൈക്കൊള്ളാനും അന്യോനം ഉപദേശിക്കുകയും വേണം. അങ്ങനെ ഉപദേശിച്ചവർ ഒഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. അപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, നമസ്കരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരോട് നമ്മളൊന്നും പറയണില്ല, ഒന്നും അവർ കേൾക്കണില്ല, ഒന്നും അവരറിയണില്ല. എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കൂടുതൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് ഞാൻ സത്യം എത്തിച്ചു തന്നിട്ട് നീ എന്തുകൊണ്ട് മറ്റാളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ല? നമ്മുടെ മേലത് ഒരു ഉത്തരവാദിത്തമാണ് കൂട്ടുകാരെ. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ മേലുള്ള ഒരു ഉത്തരവാദിത്തങ്ങളാണ്. ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങളെ ഏൽക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൂട്ടുകാരെ, കുല്ലുക്കും റഈയുൻ വ മസ്ഊലുൻ അൻ റഈയതിഹി, എല്ലാവരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരെയും പറ്റി ആ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നതാണ് നാളെ അള്ളാഹുവിൻ്റെ കോളിൽ എത്തിപ്പെട്ട്. വാപ്പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് എന്തേ നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരണം, നമ്മളെ വളർത്തണം എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഉപ്പാക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഉമ്മാക്ക് നമുക്കാവശ്യമായ ഭക്ഷണങ്ങളും നമ്മളെ വളർത്തേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. നമ്മക്ക് പഠിക്കണമെന്ന ഉത്തരവാദിത്തം നമ്മുടെ മേലുണ്ട്. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. പീസ് റേഡിയോയുടെ പൂമരത്തണലിലെ ഈ എപ്പിസോഡ് കേട്ട കൂട്ടുകാരെല്ലാവരും തൻ്റെ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പറഞ്ഞു കൊടുക്കണമെന്നതൊരു ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ അവരെയും ഇത് കേൾക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവരൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാന തആല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടിങ്ങനെ നിന്ദ്യരായി നിൽക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ. അങ്ങനെ വേണോ? അങ്ങനെ വേണോ കൂട്ടുകാരെ? അങ്ങനെ വേണ്ട എങ്കിൽ, അങ്ങനെ വേണ്ട എങ്കിൽ നമ്മൾ എല്ലാവരടുത്തും പോയി പറയണം ഇങ്ങനത്തെയുണ്ട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നമസ്കരിക്കണം നമ്മൾ ഓരോരുത്തരും, സക്കാത്ത് കൊടുക്കണം നമ്മളെല്ലാവരും, നോമ്പെടുക്കണം നമ്മളെല്ലാവരും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെടും. അള്ളാഹു സുബ്ഹാന വതാല പറയുകയാണ്, നന്മയിലേക്ക് നയിക്കുന്ന, അതിലേക്ക് വരുവാൻ വേണ്ടി പറയുന്ന നല്ല വാക്ക് പോലെ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് എന്ന്.

0: അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്നിട്ട് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അങ്ങനത്തെ വാക്കുകൾ പറയുന്ന, വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരാളുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് പറയുകയും അള്ളാഹിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുകയും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിങ്കിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്കു പറയുന്ന മറ്റാരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കാണ്. ഇങ്ങനെ പറയണം, എന്ത്, ഞാൻ മുസ്ലിമിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, എന്നിട്ട് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ വിശിഷ്ടമായ വാക്കുകൾ പറയുന്ന മറ്റാരുണ്ട് എന്ന് ചോദിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു തആല. അല്ലെ കൂട്ടുകാരൻ, അത് അങ്ങനെ പറയുന്നത് എത്ര വിശിഷ്ടമായ കാര്യമാണ്, എത്ര നന്മയുള്ള കാര്യമാണ്. നമ്മൾ മുഖേനെ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അവർ അത് പ്രവർത്തിക്കുമ്പോൾ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ അതേ പ്രതിഫലം നമുക്കും ലഭിക്കും. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. ഒരാൾ ആ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം അതുപോലെ നമുക്കും പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അതുപോലെ നമുക്കും ലഭിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ശരി കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് നമ്മൾ അവർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ആ തെറ്റിന് നമ്മൾ തടയിട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? നഉമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര സംഭവം എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കപ്പൽ യാത്രാ സംഘം കടലിൻ്റെ വഴിമധ്യേ പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഒരാൾ താഴെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മുകളിലേക്ക്, കപ്പലിൻ്റെ മുകളിലേക്ക് കയറിപ്പോകണം. അങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ കപ്പലിൻ്റെ താഴ്ഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങോട്ട് കയറി വരും, നമുക്കത് കുടിക്കുകയും ചെയ്യാമല്ലോ എന്ന് ഒരാൾ പറയുകയാണ്. ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആളെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദ്വാരമുണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങിയ ആള് ദ്വാരമുണ്ടാക്കുകയും വെള്ളം കയറുകയും അത് മുങ്ങി നശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കപ്പലിലുള്ളവരും എല്ലാവരും മുങ്ങി നശിക്കും. അതുപോലെയാണ് ദഅവത്ത്, ഒരാളെ നല്ലതിലേക്ക് ക്ഷണിക്കുക എന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവർ തെറ്റിലേക്ക് പോകുന്നത് കാണുമ്പോൾ അവരെ ആ തെറ്റിൽ നിന്ന് നമ്മൾ തടയണം. എങ്ങനെ? അത് പാടില്ല. ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആള് കൂട്ടുകാരെ, ആ ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ ആ ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ ആ കപ്പൽ മുഴുവനും മുങ്ങിപ്പോകും. അതിനു പകരം ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആളുടെ കൈക്ക് പിടിച്ച് തടയുകയാണെങ്കിലോ ദ്വാരമുണ്ടാക്കുകയുമില്ല, കപ്പൽ മുങ്ങിപ്പോകുകയുമില്ല, ആർക്കും ഒരു നഷ്ടവും സംഭവിക്കുകയില്ല. നേരെ അതുപോലെയാണ് കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ നാട്ടുകാരെ, അവരെ എല്ലാവരെയും നമ്മൾ നല്ലതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എങ്കിൽ അവർ തെറ്റു ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ കണ്ണടച്ചു മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ, അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ തെറ്റിലേക്ക് പോവുകയും നാളെ അള്ളാഹുവിനെ കോളിലെത്തുമ്പോൾ നമുക്ക് അള്ളാഹു ശിക്ഷ തരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ? നമ്മളും ദഅവത്തിൻ്റെ മേഖലയിൽ ക്ഷണിക്കുന്ന, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബത്തെ കണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒരു കാര്യം അറിഞ്ഞാൽ അപ്പം അത് ജീവിതത്തിൽ പകർത്തുകയും എന്നിട്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആദ്യഘട്ടത്തിൽ പ്രവാചകനെക്കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ ആരാണെന്ന് അബൂദറിന് അറിയില്ല, പ്രവാചകൻ്റെ രൂപം അബൂദറിന് അറിയില്ല. അങ്ങനെ പ്രവാചകനെക്കുറിച്ച് അന്വേഷിക്കാൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തൻ്റെ സഹോദരനെ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞയക്കുകയാണ്. സഹോദരൻ ഒരു യാത്രയ്ക്ക് പാതേയമൊരുക്കി മക്കയിലെത്തി മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിച്ചു. തിരിച്ചു വന്നു പറഞ്ഞു, മുഹമ്മദ് നല്ല സ്വഭാവമുള്ളയൊരാൾ, മാന്യമായ വർത്തമാനം പറയുന്ന ഒരാൾ, മാന്യമായ കൽപ്പനകൾ കൽപ്പിക്കുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ടും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ദാഹത്തിന് ക്ഷമനമേകിയില്ല, തൻ്റെ ദാഹത്തിന് ക്ഷമനമേകിയില്ല. എന്നിട്ടോ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വയം ഒരു യാത്രയ്ക്ക് പാതയമൊരുക്കി, ഒരു യാത്രയ്ക്ക് സ്വന്തമായി ഒരു യാത്രയ്ക്ക് പാതയമൊരുക്കി മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. മക്കയിലെത്തി മുഹമ്മദിൻ്റെ രൂപം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. മുഹമ്മദ് ആരാണെന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം മുഴുവനും അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു മരത്തിൻ്റെ തണലിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പോയിരുന്നു, വിശ്രമിച്ചു. ശേഷം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ രണ്ടാമത്തെ ദിവസവും അന്വേഷിച്ചു, കാണുവാൻ സാധിച്ചില്ല. ഇതെല്ലാം അലി റളിയല്ലാഹു അൻഹു കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് മൂന്നാമത്തെ ദിവസവും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അന്വേഷിച്ച് കണ്ടെത്താനായില്ല. മൂന്നാമത്തെ ദിവസവും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് കാര്യം അന്വേഷിച്ചു, എന്താണ് നിങ്ങളിവിടെ വരാൻ കാരണം, ആരാണ്, നിങ്ങൾ എന്തിനാണ് വന്നത്? മൂന്ന് ദിവസമായി നിങ്ങളിവിടെ നിന്ന് ചുറ്റിപ്പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. എനിക്ക് മുഹമ്മദ് ആരാണെന്ന് അറിയില്ല, എനിക്ക് മുഹമ്മദിൻ്റെ രൂപം അറിയില്ല, ഞാൻ മുഹമ്മദിനെ കണ്ടിട്ടില്ല. ആ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ, ആ മുഹമ്മദിനെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ് ഞാനെന്ന് വന്ന് പറഞ്ഞപ്പോൾ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അലി റളിയല്ലാഹു അൻഹു മുഹമ്മദിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് മുഹമ്മദിനെ കണ്ടു. അബൂദർ അൽ ഗിഫാർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ സംസാരിച്ചു. അബൂദർ അൽ ഗിഫാർ റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് അബൂദർ അൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, തനിക്ക് കിട്ടിയ ഈ കാര്യം താൻ തൻ്റെ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അബൂദർ അൽ ഗിഫാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഞാൻ എൻ്റെ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ് കൂട്ടുകാരെ. അങ്ങനെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു തൻ്റെ ജനതയിലേക്ക് എത്തിപ്പെട്ട് എന്നിട്ട് അവിടുത്തെ പള്ളിയിലെ പരിസരത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു സത്യം അറിയിച്ചു തരട്ടെ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും തന്നെയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അവിടെയുള്ള ആളുകളിങ്ങനെ അമ്പരപ്പെട്ടുകൊണ്ട് നോക്കി നിന്നുകൊണ്ട് അബൂദർ താൻ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പൂർവിക ദൈവത്തേക്ക് താൻ തള്ളി പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന സത്യവാക്യം സാക്ഷ്യം വഹിച്ചു, ആളുകൾക്ക് പറഞ്ഞുകൊടുത്തു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, കൂട്ടുകാരെ, അങ്ങനെയാണ് സ്വഹാബത്തെല്ലാവരും താൻ പഠിച്ച കാര്യം, മനസ്സിലാക്കിയ കാര്യം ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് യാതൊരു മടികൂടാതെ എല്ലാവർക്കും പറഞ്ഞുകൊടുക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരുന്നു സ്വഹാബത്ത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്ത് മുഴുവനും അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവരാരും ഒന്നിനും മടി കാണിച്ചിരുന്നില്ല. ഇസ്ലാം പഠിച്ച ആളുകൾ മുഴുവനും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മളും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ നന്മയിലേക്ക് നയിക്കുന്നവർക്ക് വിജയം ലഭിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടായിരിക്കട്ടെ, അവരത്രേ വിജയികൾ. അപ്പോൾ കൂട്ടുകാരെ, നന്മയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ വിളിക്കുക, നമുക്ക് ഈ ക്ലാസ് കേൾക്കാൻ പോകാം, വെക്കേഷൻ സമയമല്ലേ, ഈ കാര്യങ്ങൾ കേൾക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിക്കുക. അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന നല്ല കൂട്ടുകാരായി മാറുക. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, എല്ലാവർക്കും ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നല്ല കൂട്ടുകാരായി മാറുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ, നമ്മളിപ്പോൾ കേട്ടത് നന്മകളാൽ മുഖരിതമാകണം നമ്മുടെ ജീവിതം മുഴുവനും. ആ ഒരു നന്മ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, നമ്മളിനി പ്രവേശിക്കുന്ന നുറുങ്ങുകളിലേക്കാണ്. നുറുങ്ങുകളിൽ ഇബ്നു അലി അടുത്തനായിട്ട് ഇങ്ങനെ നടത്തിയ ഒരു രചന, സ്കൂൾ വാർഷികാനുഭവങ്ങൾ എന്നുള്ള വിഷയത്തിൽ ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാടാണ്. നുറുങ്ങുകളിലേക്ക്.
2: കുറച്ചു വർഷങ്ങളായി അവരുടെ സ്കൂൾ വാർഷികത്തിന് ക്ഷണിക്കപ്പെടാറുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അവർ സമ്മാനം നൽകാറുമുണ്ട്. സമ്മാനം സ്പോൺസർ ചെയ്യാറുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്നാൽ ആ കൂട്ടുകാരൻ ഇതുവരെ സ്കൂൾ വാർഷികത്തിന് എത്തിയിട്ടില്ല. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സ്കൂളാണെന്നതിനാൽ കണ്ടിരിക്കാൻ കഴിയില്ല എന്നതാണ് കാരണം. ഒരു വാർഷിക ദിനത്തിൽ കണ്ട കാഴ്ചകളിലൊന്ന് ഇപ്പോഴും മനസ്സിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല. കുറേ കുട്ടികൾ സ്റ്റേജിൽ കളിക്കുകയാണ്. ഒപ്പനയ്ക്ക് സമാനമായ ഒരു കലാരൂപം. വ്യത്യസ്ത വസ്ത്രങ്ങൾ അണിഞ്ഞും മേക്കപ്പ് ചെയ്തുമുള്ള കളിക്കിടയിൽ ഒരു കുട്ടിയുടെ ഉടുമുണ്ട് അഴിഞ്ഞു തുടങ്ങി. കാണികൾക്കത് വളരെ വിഷമമുണ്ടാക്കി. എന്നാൽ അതറിഞ്ഞിട്ടോ അല്ലാതെയോ അവൻ കളി തുടർന്നു. സ്റ്റേജിന്റെ പിൻഭാഗത്തുള്ള ടീച്ചർ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവനത് മനസ്സിലായില്ല. ഒടുക്കം ടീച്ചർ അവൻ്റെ കളിക്കൊപ്പം കൂടെ നടന്ന് വസ്ത്രം ശരിയാക്കി കൊടുത്തു. അവൻ കളി തുടർന്നുകൊണ്ടേയിരുന്നു. സാധാരണ ബുദ്ധിയുള്ള ഒരു കുട്ടിയല്ലാത്തതിനാൽ ഉടുമുണ്ടഴിഞ്ഞത് അവനെ സങ്കടപ്പെടുത്തിയില്ല. തൊട്ടുമുമ്പുള്ള ഒരു വാർഷികത്തിൽ എനിക്കും പ്രസംഗിക്കാനുള്ള അവസരം ലഭിച്ചു. മുനിസിപ്പൽ കൗൺസിൽ അധ്യക്ഷൻ തൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ സദസ്സിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ നിലത്ത് കിടന്നുരുണ്ട് നിർത്താതെ അലറിക്കരയുന്നു. കുട്ടിയാവട്ടെ സ്റ്റേജ് പരിപാടിക്കായി മേക്കപ്പ് ചെയ്ത് വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാരും രക്ഷിതാക്കളും ഇടപെട്ടെങ്കിലും കുട്ടി കിടന്നിടത്ത് നിന്നെണീക്കാനോ കരച്ചിൽ നിർത്താനോ തയ്യാറായില്ല. അധ്യാപികമാർ എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്നു. പരിപാടി അലങ്കോലപ്പെടുമോ എന്ന സംശയത്തിൽ. ഒടുവിൽ ഉദ്ഘാടകൻ പ്രസംഗം നിർത്തി. വേദിയിൽ നിന്ന് ഹെഡ് ടീച്ചർ അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അത്ഭുത സ്പർശനം കൊണ്ടോ മാന്ത്രിക വാക്കുകൾ കൊണ്ടോ എന്ന പോലെ കുട്ടി കരച്ചിൽ നിർത്തി. തൻ്റെ ഊഴവും കാത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ കസേരയിൽ ചെന്നിരുന്നു. പ്രസംഗത്തിന് എനിക്ക് അവസരം ലഭിച്ചപ്പോൾ പറയണമെന്ന് കരുതിയ കാര്യങ്ങൾ എന്നെ കൈവിട്ടുപോയിരുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളെ നൽകിയതിലൂടെ പടച്ചവൻ പരീക്ഷിക്കുകയാണെന്നും ഇത്തരം കുട്ടികളുടെ മാതാക്കളും അവരുടെ അധ്യാപികമാരും നൽകുന്ന സ്നേഹവും കരുതലും മാതൃകാപരമാണെന്നും മറ്റും പറഞ്ഞൊപ്പിച്ചു. വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വൈകല്യങ്ങളും കുറവുകളും ഒന്നുമില്ലാതെ നമ്മിൽ ഭൂരിപക്ഷം പേർക്കും സന്താനങ്ങളെ സൃഷ്ടാവ് നൽകിയിരിക്കുന്നു. നമ്മളെത്ര അനുഗ്രഹീതർ! അതിന് നമ്മൾ നന്ദി കാണിക്കാറുണ്ടോ?
3: മാഷാ, നമ്മളീ നുറുങ്ങുകൾ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ പഠന നുറുങ്ങുകളുണ്ട്, വായനാദിന നുറുങ്ങുകളുണ്ട്, റേഡിയോ അവതരണ നുറുങ്ങുകളുണ്ട്, മൊബൈൽ ഫോട്ടോഗ്രാഫി നുറുങ്ങുകളുണ്ട്, ആരോഗ്യം സംബന്ധിച്ച നുറുങ്ങുകളുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമ്മൾ കേൾക്കുന്ന നുറുങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് വായിച്ച് എത്താൻ സാധിക്കാത്ത ഒരുപാട് രചനകൾ, പുസ്തകങ്ങൾ, സമകാലിക പിന്നെ എഴുത്തുകൾ ഒക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശബ്ദാവിഷ്കാരം അല്ലെങ്കിൽ ശബ്ദം നമുക്ക് നൽകിക്കൊണ്ട് വായിക്കാൻ സമയമില്ലാത്തവർക്ക് അത് കേൾവിയിലൂടെ വായിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണല്ലോ. അപ്പോൾ നുറുങ്ങുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വ്യക്തമാണ്, നമ്മളെപ്പോഴും ഓരോ ലേഖനങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾപ്പിക്കാനുള്ളൊരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകൾ നമ്മൾ കേട്ടിട്ടുള്ളത് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിൽ ഇബിനു അലി എടത്തനാട്ടുകാരെ രചിച്ചിട്ടുള്ള സ്കൂൾ വാർഷികാനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമായിരുന്നു.
1: ഓക്കേ, മഷാല്ലാ. ഈ സ്കൂൾ വാർഷികാനുഭവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ സ്കൂളിലെ കലോത്സവങ്ങളൊക്കെ ഒരു ഒരു അല്ലെങ്കിൽ വാർഷികങ്ങളൊക്കെ ഒരു പേക്കൂത്തുകളായി മാറുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. പേക്കൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പരിധികളില്ലാത്ത രൂപത്തിൽ എന്തും ചെയ്ത് കൊണ്ടു നടക്കുന്നൊരവസ്ഥ. സോ അതിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തമാകാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളിനി പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്കാണ്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ പഠിക്കണമെന്ന് അർറഹീം അർ റസാഖ് എന്നുള്ള അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ രണ്ട് നാമങ്ങളാണ് ഈ ഒരു നാമത്തെക്കുറിച്ച് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. ബഹുമാന പണ്ഡിതൻ ഷമീർ മദിനിയാണ്. അസ്മാഉൽ ഹുസ്നയിലേക്ക്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله سهودرن ماري سهودرغلي. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കി പടച്ചറബിനെ കൂടുതൽ അറിയുന്തോറും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആദരവും ബഹുമാനവും നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടുകയും അള്ളാഹുവിൻ്റെ നിയമശാസനകൾ വളരെ ഭക്തിയോടുകൂടി അള്ളാഹുവിനോടുള്ള സ്നേഹവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവ സ്വീകരിക്കുവാനും അനുസരിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും വിശദീകരിക്കുന്ന ഈ ക്ലാസുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി പാഠങ്ങളായി നമ്മൾ ഗ്രഹിക്കുകയും പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. 30-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അർറഹീം എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. കരുണ ചെയ്യുന്നവൻ, പരമകാരുണ്യകൻ എന്നാണതിന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്ന പരിഭാഷ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി കരുണ ചൊരിയുന്നവനാണ്. അവൻ്റെ അടിയാറുകൾക്ക് വ്യത്യസ്തങ്ങളായ നിരവധി അനുഗ്രഹങ്ങൾ, കരുണയുടെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സത്യവിശ്വാസികളോട് പ്രത്യേകിച്ചും പ്രത്യേകമായ കാരുണ്യം അവൻ്റെ വകയായി ദുനിയാവിലും ആഖിറത്തിലുമുണ്ട്. ദുനിയാവിൽ നന്മകൾക്കുള്ള തൗഫീഖ് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. പരലോകത്ത് പ്രത്യേകമായ സ്വർഗ സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിരാശപ്പെടാതെ അതിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയ നാമങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു വിശേഷണമാണ് പടച്ചറബിൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട റഹ്മാൻ, റഹീം എന്നീ നാമങ്ങൾ. സ്വാഭാവികമായും നമുക്ക് തോന്നും, എന്താണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അർറഹ്മാൻ ദാല്ലുൻ അല സിഫത്തിൽ ഖായിമത്തി ബിഹി, അള്ളാഹുവിൻ്റെ പക്കലുള്ള കരുണയുടെ വിശേഷണത്തെയാണ് റഹ്മാൻ എന്ന പദം അറിയിക്കുന്നതെങ്കിൽ, വർറഹീമു ദാല്ലുൻ അല തഅല്ലുഖിഹാ ബിൽ മർഹൂം, അള്ളാഹു ആർക്കാണോ കരുണ ചൊരിയുന്നത് അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തെ സംബന്ധിച്ചാണ് റഹീം എന്ന പദം അറിയിക്കുന്നത്. അപ്പോൾ ഒന്ന് കരുണയുള്ളവൻ എന്നും രണ്ടാമത്തെ പദം റഹീം എന്നത് കരുണ ചൊരിയുന്നവൻ, കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലുമാണ് വരുന്നത്. അർറഹ്മാൻ ഹുവല്ലാഹു ദുർറഹ്മത്തിൽ വാസിഅ, വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമ എന്ന അർത്ഥമാണ് റഹ്മാൻ എന്ന പദത്തിനുള്ളതെങ്കിൽ, നാമത്തിനുള്ളതെങ്കിൽ. അർറഹീം എന്നത് ഹുവദ്ദു അർറഹ്മത്തിൽ വാസില, തുടർച്ചയായ നിരന്തരമായ കാരുണ്യം ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് കരുണ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ വഖാന ബിൽ മുഅ്മിനീന റഹീമ എന്ന് പറഞ്ഞു. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ റഹ്മാൻ എന്ന് പറഞ്ഞില്ല. ഇബ്നുൽ ഖയ്യിം തൻ്റെ ബദായിഉൽ ഫവാഇദ് എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ട് രൂപത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെ അറിയിക്കുന്ന നാമമാണ് റഹ്മാൻ എന്നതും റഹീം എന്നതും. ആ കാരുണ്യത്തെ സംബന്ധിച്ച് നാം നിരന്തരം ഓർക്കുകയും പടച്ചറബിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണമെന്നാണ്. പലപ്പോഴും നമ്മൾ മനുഷ്യർ പൊതുവെ കിട്ടിയത് മറന്നുകൊണ്ട് കിട്ടാത്തതിനെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും പറയുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ധാരാളമായി നാം ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ നേരവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിലയിലും നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, നാം വസിക്കുന്ന ഭൂമി, നാം ഉടുക്കുന്ന വസ്ത്രം എന്ന് വേണ്ട എല്ലാ മേഖലയിലും പടച്ചറബിൻ്റെ കാരുണ്യത്തിൻ്റെ അനവധി നിരവധി തലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ പടച്ചറബിനെ നാം ചോദിക്കാതെ തന്നെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ആ പടച്ചറബ് നമുക്ക് ചോദിച്ചിട്ടെന്ന പോലെ നാം ആവശ്യപ്പെടാത്തത് ധാരാളമായി തന്നവനാണ്. എന്നാൽ ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ വല്ല പ്രയാസങ്ങളും വേദനകളും വരുമ്പോഴേക്കും, ഉദാഹരണം പറഞ്ഞാൽ നമ്മളാരും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് പടച്ചവനോട് പറഞ്ഞില്ല, അള്ളാഹുവെ എനിക്ക് പോകേണ്ടി വരുന്ന ഭൂമിയിൽ പലതും കാണണമെങ്കിൽ എനിക്ക് രണ്ട് കണ്ണ് വേണം എന്ന് ഞാനോ നിങ്ങളോ ചോദിച്ചിട്ടില്ല. ഇവിടെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ, ഇവിടെയുള്ള കാര്യങ്ങൾ അറിയാൻ എനിക്ക് രണ്ട് കാതുകൾ വേണം പടച്ചവനെ എന്ന് ഞാനോ നിങ്ങളോ ചോദിച്ചിട്ടില്ല. പക്ഷെ കാരുണ്യവാനായ പടച്ചറബ് നമുക്ക് രണ്ട് കണ്ണും രണ്ട് കാതും അതേപോലെ നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയുമെല്ലാം നൽകി. അതിന് നന്ദി കാണിക്കുന്നതിന് പകരം ആ കൈയിനോ കാലിനോ കണ്ണിനോ കാതിനോ എന്തെങ്കിലുമൊക്കെ ഒരു വേദനയോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ധാരാളമായി നമ്മത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നൽകിയ പടച്ചറബിനെ മറന്നു പോവുകയാണ് പലപ്പോഴും. അതേപോലെ അള്ളാഹു നൽകിയ കാരുണ്യത്തിൻ്റെ ഭാഗമായി പടച്ചറബ് നമുക്ക് നൽകിയ അവൻ്റെ അനുഗ്രഹമാണ് മഴയും മക്കളും ആരോഗ്യവും സമ്പത്തും എല്ലാം. അത് പടച്ചറബിലേക്ക് ചേർത്ത് പറയുന്ന വിഷയത്തിലും അള്ളാഹു നൽകിയത് എന്ന് പറയാൻ പല ആളുകളുടെയും മനസ്സ് വരാറില്ല. അതുകൊണ്ട് പരമകാരുണ്യകനായ പടച്ചറബിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ, അർറഹ്മാൻ അല്ലെങ്കിൽ അർറഹീം എന്നീ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് തിരിച്ചറിയുകയും പടച്ചറബിനോട് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് നന്ദി കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അതേപോലെ അള്ളാഹുവിനോട് ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കുകയും വേണ്ടതുണ്ട്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ റഹംനി യാ റഹീം, കാരുണ്യവാനായ അള്ളാഹുവേ നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് തേടാം. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന വിശേഷണത്തെ മുൻനിർത്തിക്കൊണ്ട് പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിനായി നമ്മൾ ചോദിക്കുമ്പോൾ അത് കൂടുതൽ സ്വീകരിക്കപ്പെടുവാൻ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുവാനുള്ള ഒട്ടേറെ വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി പ്രത്യേകമായി സത്യവിശ്വാസികൾക്ക് അള്ളാഹു കരുതി വച്ചിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ അതിരുകളില്ലാത്ത അറ്റമില്ലാത്ത ലോകം, സ്വർഗലോകം, അവിടുത്തെ കാരുണ്യം നമുക്ക് നേടിയെടുക്കാൻ, പടച്ചറബിൻ്റെ ആ അളവറ്റ കാരുണ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം മനസ്സ് വെക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർറഹ്മാൻ, കരുണ കാണിക്കുന്ന ആളുകളോട് അള്ളാഹു കരുണ കാണിക്കും. റഹ്മാനായ റബ്ബ് നമുക്ക് കരുണ ചൊരിയണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കരുണയുള്ളവരാകണം. നമ്മുടെ മക്കളോട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോട് മാത്രമല്ല, മറ്റുള്ളവരോടും, സഹജീവികളും അതേപോലെ തന്നെ മിണ്ടാപ്രാണികളായ മറ്റ് ജീവജാലങ്ങളോടുമൊക്കെ ആ കരുണ കാണിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് നേടിത്തരുമെന്നാണ്. ഇർഹമു മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചൊരിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലുണ്ട്, സ്വർഗപ്രവേശനം ഒരാളുടെയും കർമ്മങ്ങൾ കൊണ്ട് മാത്രം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സംഗതിയല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടില്ലെങ്കിൽ, പൊതിഞ്ഞിട്ടില്ലെങ്കിൽ ഒരാൾക്കും ഒരാളുടെയും കർമ്മം കൊണ്ട് സ്വർഗം നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വല അൻ തയ്യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അങ്ങേക്കും ഇത് ബാധകമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനും അല്ല, എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം എനിക്കൊരിക്കലും സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു, അള്ളാഹു അവൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടില്ലെങ്കിൽ സ്വർഗത്തിലെത്തുവാൻ സാധിക്കുകയില്ല എന്നാണ്. അഥവാ അത്രമാത്രം കാരുണ്യത്തിൻ്റെ ഒരു പ്രത്യേക ലോകമാണ് സ്വർഗം. ആ റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികൾക്ക് കരുതി വച്ചിട്ടുള്ള സ്വർഗീയ ലോകം റഹ്മത്തിൻ്റെ വലിയൊരു ലോകമാണ്. അത് നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ അറിയണം, അവൻ്റെ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. 31-ാമത്തെ നാമമായി നമ്മൾ പരിചയപ്പെടുന്നത് അർറസാഖ് എന്ന നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നവനാണ്, അഥവാ ആവശ്യമുള്ളതെന്തും ഒരുക്കിത്തരുന്നവൻ, ഉപജീവനം നൽകുന്നവൻ, നമുക്ക് വേണ്ട എല്ലാം. റിസ്ക് എന്ന് പറയുമ്പോൾ കേവലം ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല, കുല്ലു മാ യൻതഫിഉ ബിഹി, മനുഷ്യന് ഉപകാരമുള്ള എല്ലാം അത് അവന് നൽകപ്പെടുന്ന റിസ്ക്കിൻ്റെ ഭാഗമാണ്. ശരീരത്തിന് വേണ്ടതാണ് തീർച്ചയായും അന്നപാനീയങ്ങൾ, ഭക്ഷണവും വെള്ളവുമൊക്കെ ശരീരത്തിൻ്റെ ഊർജമാണെങ്കിൽ, ഉപജീവനത്തിൻ്റെ ഭാഗമാണെങ്കിൽ, ആത്മീയമായി നമുക്ക് വേണ്ടുന്ന വിശ്വാസവും അറിവും തിരിച്ചറിവുമൊക്കെ അതും അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, സൂറത്തു ദാരിയാത്തിലെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, തീർച്ചയായും അള്ളാഹു അവൻ അർറസാഖ്, ധാരാളമായി റിസ്ക് നൽകുന്നവനാണ്. അവൻ ശക്തനും അതേപോലെ തന്നെ പ്രതാപവാനുമാണ്. ഉപജീവനത്തിൻ്റെ എല്ലാ വഴികളും നമുക്ക് എളുപ്പമാക്കി തന്നത് പടച്ചറബിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്, അവൻ നമുക്ക് റിസ്ക് നൽകുന്നതിൻ്റെ ഭാഗമാണ്. ഓരോ അവയവത്തിനും വേണ്ട വിധത്തിൽ ഓരോ അവയവത്തെയും മനുഷ്യന് അനുയോജ്യമായ രീതിയിൽ മനുഷ്യന് റിസ്ക് തേടിപ്പിടിക്കുവാൻ പറ്റുന്ന പാകത്തിൽ എല്ലാം സംവിധാനിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല. ആ ഒരുക്കിയ റിസ്ക് അള്ളാഹുവാണത് കണക്കാക്കുന്നവൻ, അള്ളാഹുവാണത് നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പേരിൽ ഒരു അസ്വസ്ഥത നമ്മൾ പ്രകടിപ്പിക്കേണ്ടി വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅലമു അന്നഹു ലൻ തമൂത അഹദുൻ ഹത്താ യസ്തക്മില റിസ്ഖഹു, നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളും തന്നെ അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ള റിസ്ക് പൂർത്തിയാക്കാതെ അയാളുടെ അവസാനത്തെ വറ്റും അയാൾ ഭക്ഷിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് അയാൾക്ക് വിട പറയേണ്ടി വരികയില്ല. അതുകൊണ്ട് ഫത്തഖുല്ലാഹ വ അജ്മിലു ഫി ത്വലബ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ റിസ്ക് നിങ്ങൾ തേടിപ്പിടിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുകയും മാന്യമായ രീതിയിൽ നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്യണം. വലാ യഹ്മിലന്നകും ഇസ്തിബ്ത്വാ ഉർ റിസ്ഖ്, ആ റിസ്ക് നിങ്ങളിലേക്ക് എത്താൻ അല്പമൊന്ന് വൈകിപ്പോകുന്നു എന്നുള്ളതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ, അള്ളാഹു വിലക്കിയ മാർഗത്തിലൂടെ അത് തേടിപ്പിടിക്കാൻ, അത് കണ്ടെത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്, നിങ്ങളതിനെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബാണ് നമുക്ക് റിസ്ക് നൽകുന്നത് എന്ന ആ തിരിച്ചറിവും, എനിക്ക് അള്ളാഹു നിശ്ചയിച്ച റിസ്ക് എൻ്റെ കയ്യിൽ കിട്ടുമെന്നുള്ള ആ ഒരു ഉറപ്പും നമുക്കുണ്ടെങ്കിൽ, നമുക്ക് നടക്കാതെ പോയ ബിസിനസ്സിനെ സംബന്ധിച്ച്, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിനെ സംബന്ധിച്ച് ഒരു അസ്വസ്ഥതയും ബദ്ധപ്പാടും പ്രയാസവും സത്യവിശ്വാസി പ്രകടിപ്പിക്കുകയില്ല. അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള ടെൻഷനും വിശ്വാസികൾക്ക് വേണ്ടതില്ല. ദാരിദ്ര്യത്തെപ്പറ്റിയുള്ള ഭയപ്പാട് കൊണ്ട് പലതും കാട്ടിക്കൂട്ടുന്ന വെപ്രാകളങ്ങൾ ഉണ്ടാക്കുന്ന, എന്തിനേറെ ആത്മഹത്യക്ക് വരെയും തുനിയുന്ന ആളുകളെ നമ്മൾ കാണും. സ്വന്തം മക്കളെ കൊന്നുകളയുന്ന ആളുകളുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ഭയപ്പാടോടുകൂടി മക്കളെ വേണ്ട എന്ന് വിചാരിച്ച് ജനിച്ച മക്കളെ തന്നെ ജീവനോടെ കുഴിച്ചു മൂടിയ, അറുകൊല ചെയ്ത ആളുകൾ. അള്ളാഹു അവരോട് പറഞ്ഞു, വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. മിൻ ഇംലാഖിൻ, ദാരിദ്ര്യ ഭയത്താൽ. നഹ്നു നർസുഖുക്കും വ ഇയാഹും, അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നവൻ നാമാണ്. അതേപോലെ വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വ ഇയാക്കും, ഖുർആൻ സൂറത്തുൽ അഅറാഫിലും സൂറത്ത് അൻആമിലും ആവർത്തിച്ചു പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ റിസ്ക് നൽകുന്നത്, എനിക്കും മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവരെ തീറ്റിപ്പോറ്റുന്നത്, അവരെ പഠിപ്പിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരാ, എങ്ങനെയാണ് സാധിക്കുക എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടുകയോ അസ്വസ്ഥത കാണിക്കുകയോ ചെയ്യേണ്ടതില്ല. അതേപോലെ അള്ളാഹു എനിക്ക് നൽകാത്തത് വേറൊരാൾക്ക് നൽകി, അതിൻ്റെ പേരിൽ അയാളോട് അസൂയ കാണിക്കേണ്ടതില്ല. എനിക്ക് നൽകാതിരുന്നതും അയാൾക്ക് നൽകിയതും അള്ളാഹുവാണ്. എനിക്ക് തരാതിരുന്നതിൽ എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടാകും, അയാൾക്ക് കൊടുത്തതിലും ചില നന്മകളുള്ളതുപോലെ. കൊടുത്ത ആൾക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, കൊടുക്കാതിരുന്ന ആളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സമചിത്തതയോടുകൂടി ആ ഭാഗത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ എത്ര തന്നെ നമ്മുടെ കൈകളിലേക്ക് വന്നാലും അത് പടച്ചറബിൻ്റെ പരീക്ഷണമാണ് എന്നറിയുമ്പോൾ, പടച്ചറബ് നൽകിയതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വിനയം കാണിക്കുവാനും നന്ദി പ്രകടിപ്പിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. പിശുക്കും ലുബ്ധതയുമില്ലാതെ, അഹങ്കാരികളാകാതെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമുക്ക് ചെലവഴിക്കുവാനും കൊടുക്കുവാനുമൊക്കെ സാധിക്കണം. അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ആരുമില്ല, അള്ളാഹു തടഞ്ഞാലോ അത് വാങ്ങിത്തരാനും ആരുമില്ല എന്നത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ കൈകളിലുള്ള എല്ലാം അള്ളാഹുവിൻ്റേതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, അള്ളാഹു ഏൽപ്പിച്ച ആ അമാനത്തിൽ നിന്ന് വിനിയോഗിക്കുവാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പലയിടങ്ങളിലും പറഞ്ഞ ഒരു പ്രയോഗം, മിമ്മ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് എന്നാണ്. അഥവാ നമ്മുടെ കയ്യിലുള്ള സമ്പത്തും നമ്മുടേതായ സൗകര്യങ്ങളുമെല്ലാം സാക്ഷാൽ അള്ളാഹുവിൻ്റെ അധീനത്തിലും അധികാരത്തിലുമുള്ളതാണ്, അവനാണ് നമുക്ക് നൽകിയത്. ആ ഒരു തിരിച്ചറിവോടുകൂടി വിനയാന്വിതരും നന്ദിയുള്ളവരുമാകുവാനും, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവനെന്ന ഉത്തമമായ വിശ്വാസത്തോടുകൂടി അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, അവനോട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്, ആഗ്രഹങ്ങൾ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രതീക്ഷയോടെ നമ്മുടേതായ കർമ്മപദങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ.
3: മാഷാല്ലാ. പിന്നെ നമ്മൾ ഈ അസ്മാഉൽ ഹുസ്നനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും റേഡിയോ വൈബ്സിൽ കേൾക്കണമൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ നമ്മളീ ഈ അർറഹീം അർറസാഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം പറഞ്ഞ് എന്താ പറയുക, നമുക്ക് ഉപജീവന മാർഗം നൽകുന്നവൻ അല്ലെങ്കിൽ റഹീം, നല്ല കാരുണ്യമുള്ളവൻ എന്നൊക്കെ അർത്ഥം നമുക്ക് അതിൻ്റെ ഒരു വാക്കർത്ഥങ്ങളിലൂടെ മാത്രം ഇങ്ങനെ ഒരു കേട്ട് പരിചയമാണ് അധികം ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളെ കൊണ്ട് ഏതൊക്കെ തലത്തിലേക്ക് നമുക്ക് അതിനെ വ്യാപിപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഇത് കേട്ടാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. കാരണം അസ്മാൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ നാമങ്ങളാണ്. അള്ളാഹിൻ്റെ നാമം എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് നാമങ്ങൾ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ളൊരു പിന്നെ പേരുകളെ ജസ്റ്റ് കേട്ട് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഇതിൻ്റെയൊക്കെ ആരാണ്, റഹീം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള റഹീമാണ്, റസാക്ക് എന്ന് പറയുമ്പോൾ ആ റസാക്ക് ഏതൊക്കെ അർത്ഥത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഓരോ സൃഷ്ടിജാലങ്ങളിലും അള്ളാഹു എങ്ങനെ റസാക്കായിട്ട് മാറുന്നു എന്നത് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബ് നമുക്ക് തന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പേരുകളുടെ കൃത്യമായ ഉദ്ദേശവും പ്രവർത്തന മേഖലയുമൊക്കെ നമുക്കതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കേൾവിക്കാരായിട്ട് അസ്മാൽ ഹുസ്നയെ കേൾക്കുന്നവരായിട്ട് നമ്മൾ മാറണം. മാഷാല്ലാ, ഇന്നത്തെ അസ്മാൽ ഹുസ്നയിൽ അർറഹീം അർറസാഖ് എന്ന് പറയുന്ന അള്ളാഹിൻ്റെ ഉത്തമമായ നാമത്തെക്കുറിച്ചാണ് ഷമീർ മദീനി ക്ലാസ് എടുത്തിട്ടുള്ളത്.
1: കഥ കേൾക്കാൻ ഇഷ്ടമാണ്,
3: കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടല്ലേ?
1: ഇഷ്ടമാണ്.
3: അപ്പൊ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കഥ കേൾക്കുക എന്നുള്ളത്. നമുക്ക്
1: കഥ കേട്ടല്ലോ,
3: കഥ പറയാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക്
1: കഥ പറയാൻ ഇഷ്ടമാണ്?
3: പറയാൻ ഇഷ്ടമാണ് അല്ലേ. പക്ഷെ കഥ പറയുമ്പോൾ എന്താ അറിയോ, പറയണ മാതിരി പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വയലാകാൻ പറ്റൂല അല്ലേ. കാരണം കഥക്ക് ചിലപ്പോൾ നമ്മൾ കണ്ണുകളൊക്കെ ഒന്ന് തുറപ്പിച്ച്
1: ചില വോയിസ് മോഡുലേഷൻ,
3: ആ വോയിസ് മോഡുലേഷനും ഒക്കെ നമ്മൾ കുട്ടികളെ മുമ്പിൽ പറയുന്ന ആൾക്കാരങ്ങൾ നമ്മളൊക്കെ അല്ലേ. അപ്പൊ അവിടെ ശരിക്കേ നമ്മളെ കണ്ണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ കണ്ണുകൾ ഇങ്ങനെ ഉരുട്ടി ചില സ്ഥലത്ത് അവർ മുമ്പിലേക്ക് പെട്ടെന്ന് തന്നെ ചാടി അല്ലേ. അപ്പം ഇങ്ങനെ കുട്ടികൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുക കഥയുടെ ആവേശം കേൾക്കാൻ. അപ്പം അങ്ങനത്തെ ഒരു ആവേശം കിട്ടുന്ന ഒരു കഥ തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോണത്.
1: അതെ, കഥ പറയലേക്കാണ് പോകുന്നത്. കഥ പറയൽ ഇതാണ് വലിയ ലാഭം എന്നുള്ള കഥയാണ് നമ്മൾ കേൾക്കുന്നത്. കുട്ടികളുടെ വീട്ടിയങ്കിൾ അബ്ദുസ്സലാം
3: വീട്ടിയാണ്
1: കഥ പറയൽ സെഷനിൽ നമ്മുടെ ഒപ്പം ചെയ്യുന്നത്. കഥ പറയൽ
5: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഇതാണ് വലിയ ലാഭം. മദീനയെ വലിയ ക്ഷാമം പിടിച്ചുലച്ചിരിക്കുകയാണ്. എല്ലായിടത്തും പട്ടിണിയാണ്. ഒന്നും ഭക്ഷണം കഴിക്കാനില്ല. ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ട് ആകെ വിഷമത്തിലാണ്. ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ചരക്കുകൾക്കൊക്കെ വലിയ വില പറയണം. തീവില എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് വിൽക്കുന്നത്. ഈ സമയത്താണ് ദൂരെ ഷാമിൽ നിന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട ചരക്കുകൾ ഇങ്ങനെ മദീനയിലേക്ക് എത്തുന്നത്. നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള വിഭവങ്ങൾ അതിലുണ്ട്. ഓ, ഒന്ന് നോക്ക്, നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പുറത്തേക്ക് ഏറ്റുവെക്കാൻ കയറ്റിവെക്കാൻ പറ്റിയ വലിയ ധാന്യത്തിൻ്റെ വിഭവങ്ങൾ അതിലുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള. ചെറുകിട കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഉടനെ ഓടിയെത്തുകയാണ്. ചരക്കുകൾ ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് വിലക്ക് വാങ്ങണം. ഇരട്ടി വിലക്ക് സാധാരണക്കാർക്ക് മറിച്ച് വിൽക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ എത്ര വില പറഞ്ഞിട്ടും അതിനേക്കാൾ ലാഭം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മറുപടി. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹുവിനു മുഴുവൻ കച്ചവടച്ചരക്കും ജനങ്ങൾക്ക് അങ്ങനെ ദാനമായിട്ട് നൽകിയ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ആർക്കും കൊടുക്കാതെ അവസാനം ഈ നൂറുകണക്കിന് ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്ന വിഭവങ്ങൾ മുഴുവനും മദീനയിലെ ആളുകൾക്ക്, പാവങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്തു. കച്ചവടക്കാരേക്കാൾ പ്രതിഫലം ഇരട്ടി വില പറഞ്ഞു വന്ന ആളുകളുണ്ടല്ലോ, അവർ നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ആര് നൽകും എന്ന് ഉസ്മാൻ അള്ളാഹുന് പറഞ്ഞിട്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ പോലെ പ്രതിഫലം നൽകാൻ വേറെ ആൾക്കും കഴിയില്ല, അതന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് തിരിച്ചറിഞ്ഞ് ആ വിഭവങ്ങൾ മുഴുവനും അവിടെ ദാനം ചെയ്ത കഥയാണ് ഇപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, നല്ലൊരു കഥ നമ്മൾ കേട്ടു. കഥ എന്താ പറയുക, ഏത് കഥയിലും ഒരു ഗുണപാഠം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കേൾപ്പിക്കണ ഒരു കഥയിൽ വെറുതെ കുറേ ഈ പിന്നെ സ്പൈഡർമാനും മറ്റേതും മറിച്ചതും ഇല്ലാ കഥകളും കുട്ടികളെ കാണിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ അങ്ങനെ ഒരു ഒരു സംഗതി അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ല. കാരണം എന്താ, അവരെ മനസ്സിൽ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വളരും, ഓല് ചിലപ്പോൾ അതിലൊക്കെ അങ്ങനെ അന്ധമായി അതിനെ വിശ്വസിച്ച് അതുപോലെ ആകണമെന്ന് വിചാരിക്കുക, അങ്ങനെ പല രൂപം മാറാനും വേഷം ധരിക്കാനും ഒക്കെ കുട്ടികളുടെ മനസ്സിൽ ചിന്ത വരിക. അതിൻ്റെക്കപ്പുറത്ത് ആശയങ്ങളെ അവരിലേക്ക് എത്തിക്കുകയും ആശയങ്ങളെ പ്രവർത്തനങ്ങളിലൂടെ അത് പിന്നെ തൻ്റെ സഹോദരങ്ങളിലേക്കും കൂട്ടുകാരിലേക്കുമൊക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കഥയിലൂടെ ഒരു ഗുണപാഠം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കഥ പറയല് നല്ലൊരു കഥയായിട്ട് തോന്നി. ഇതാണ് വലിയ ലാഭം എന്നുള്ള വിഷയത്തിൽ നമ്മുടെ വീട്ടിൽ അബ്ദുസ്സലാമാണ് ഇന്ന് കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അനുസാൻ നമ്മൾ പിന്നെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികളെ ഉദ്ദേശിച്ച് നമ്മൾ കഥയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ ജനങ്ങളിലേക്ക് നമ്മൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റേഡിയോ അറിയിച്ചു കൊടുക്കുന്നുണ്ട്.
1: അതെ, അതാണ് ജനക്ഷേമം പ്രോഗ്രാം.
3: യെസ്,
1: ഈ ജനക്ഷേമം പ്രോഗ്രാം പലപ്പോഴും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടാണ്. ഇൻകം ടാക്സിന് ഒരു അത്യാവശ്യം ജോലി ചെയ്യുന്ന പല ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടിയാണല്ലോ. അപ്പോൾ ഇൻകം ടാക്സിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നജ്മുദ്ദീൻ MH, ഇബ്നു അലി അടത്തനാട്ടുകര എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത് ജനക്ഷേമം പരിപാടിയിലേക്ക്.
6: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇടക്ക് പത്രങ്ങളിലും ഇതര മീഡിയകളിലും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാറുണ്ട്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ഇൻകം ടാക്സ് റെയ്ഡ് അടുത്ത ദിവസം പുലർച്ചെയും തുടരുകയാണ് എന്നിങ്ങനെയൊക്കെയുള്ള, ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫീല് ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട, ആദായ നികുതിയുമായി ബന്ധപ്പെട്ട അറിവുകളുടെ കുറവ് തീർച്ചയായും ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം. നമുക്കിന്ന് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ അതിഥി നജ്മുദ്ദീൻ MH ആണ്. MH ആൻഡ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം അദ്ദേഹം നടത്തുന്നുണ്ട്. പെരിന്തൽമണ്ണയിലും അതേപോലെ അലനല്ലൂരിലും സ്ഥാപനങ്ങളുണ്ട്. 15 വർഷത്തോളമായി അദ്ദേഹം ഇൻകം ടാക്സ് പ്രാക്ടീഷണറായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ശരിക്കും ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേടിക്കേണ്ട സംഗതിയാണ്.
7: യഥാർത്ഥത്തിൽ നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും അതിൻ്റെ റിട്ടേൺസൊക്കെ ഫയൽ ചെയ്യുകയും അത് അനുസരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, എത്ര കോടികൾ നമ്മൾ ഇൻകവും അല്ലെങ്കിൽ അതുമായി ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു യാതൊരു വക പേടിയും പേടിക്കേണ്ടതില്ല. പ്രധാനമായിട്ടും നമ്മൾ ഈ റെയ്ഡ് അതുപോലെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നോട്ടീസുകളൊക്കെ വരുന്നത് അതിൻ്റെ ഒന്ന് അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ വളരെയധികം ബിസിനസ് ചെയ്യുകയും അല്ലെങ്കിൽ ഇൻകം നമ്മുടെ അക്കൗണ്ടുകളിലൂടെയും ഒക്കെ നടക്കുകയും ചെയ്യും, പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന, അതിനെക്കുറിച്ച് അത്രയും ഒരു ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആളുകളിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാറുള്ളത്.
6: ഇൻകം ടാക്സ് അഥവാ ആദായ നികുതി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ്. നമുക്ക് എന്താണ് ഇൻകം ടാക്സ് എന്ന് ചോദിച്ചാൽ, ആദായ നികുതി എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ചുരുക്കിയിട്ട് എന്താണ് പറയാൻ പറ്റുക?
7: നമ്മൾ ഇതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻകം ടാക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായി ഒരു വലിയ വായ്പാടോടുകൂടിയിട്ടാണ് ഇതിനെ സമീപിക്കുന്നത്. ഈ ഒരു അവസ്ഥ തന്നെ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗവൺമെൻറ്, ഏതൊരു രാജ്യത്തെ ഗവൺമെൻറ്റിനും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ അഥവാ നമ്മുടെ ഹോസ്പിറ്റലുകളാണെങ്കിലും റോഡുകളാണെങ്കിലും പാലങ്ങളും നമ്മുടേതായ വികസനത്തിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്ന ഒരു രീതി, ഒന്നെങ്കിൽ ലെവി അല്ലെങ്കിൽ ടാക്സ്, ഇങ്ങനെ പല പേരിലും പല രാഷ്ട്രങ്ങളിലും അത് കളക്ട് ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന രീതി, ആ ഒരു ഇൻകം ടാക്സ് അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ് പണം കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻകം ടാക്സ് അടക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതൊരു കുറ്റകരമോ പേടിപ്പെടുത്തുന്നോ അല്ല, അത് മറിച്ച് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകൾ ഹോസ്പിറ്റലുകളും സ്കൂളുകളും മറ്റുള്ള സംവിധാനങ്ങളും റോഡുകളും പാലങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻകം ടാക്സ് അടക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊരു അഭിമാനിക്കേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഇന്ന് പലരും അതിനെ പേടിയോടുകൂടി കാണുന്നത് അതിന് ആവശ്യമായ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അത്രയും അതിനെക്കുറിച്ച് ഒരു മിഥ്യാധാരണ വെച്ച് പുലർത്തുന്നതുകൊണ്ടോ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട നമ്മുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിനെ സഹായിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ആ ഈ സംവിധാനത്തെ കാണേണ്ടത്. ആ രീതിയിലാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും.
6: നമ്മുടെ വരുമാനത്തെ അല്ലെങ്കിൽ ലാഭത്തെ അതിനെ സർക്കാർ ടാക്സ് ചെയ്യുന്നു.
7: ആ അതിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ എല്ലാം നമ്മളുടെ ബാങ്കിലൂടെ വരുന്നതിനോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തിനും നേരെ ടാക്സ് അടക്കുക എന്നുള്ളൊരു സിസ്റ്റമല്ല ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. നമ്മൾക്ക് അത് പല രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അത് സാലറി അല്ലെങ്കിൽ പെൻഷൻ മറ്റുള്ള രീതിയിലോ അതല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കിട്ടുന്ന വരുമാനത്തിലോ അതല്ലെങ്കിൽ നമ്മൾ വല്ല സ്ഥല റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഗവൺമെൻറ് അർഹമായ രീതിയിൽ നമ്മളുടെ ചിലവുകളൊക്കെ കഴിച്ച് കിട്ടുന്ന ബാക്കി കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും അതിൻ്റെ ആ അതിന് ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത്. അതല്ല നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ആ വരുമാനത്തിൻ്റെ ഇൻകത്തിൻ്റെ മൊത്തം മേൽ ഗവൺമെൻറ് ഒരിക്കലും ടാക്സ് ചുമത്തുന്നില്ല. നമുക്ക് ആ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അർഹമായിട്ട് നമ്മൾക്ക് കിട്ടേണ്ട എക്സ്പെൻഡിച്ചറൊക്കെ കിഴിവ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടി വരുന്നത്.
6: അതായത് സംഗതി പേടിക്കേണ്ടതില്ല.
7: തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ 2019-20 കാലഘട്ടത്തിന് ശേഷം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതുവെ എല്ലാം റെക്കോർഡഡാണ്. അഥവാ പാൻ ആധാർ ഒക്കെ ലിങ്ക്ഡായി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പാൻ എല്ലാ രീതിയിലും നമ്മളുടെ സിസ്റ്റമാറ്റിക്. അത് ഒരു ലോകത്ത് നടക്കുന്ന ഒരു ടെക്നോളജിയുടെ ഭാഗം സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം അതിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഏത് ട്രാൻസാക്ഷൻസും നമ്മളുടെ ബാങ്കുകളിലൂടെയാണെങ്കിലും നമ്മളുടെ മറ്റ് പിന്നെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളിലൂടെയാണെങ്കിലും ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു കണക്റ്റഡായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്രയൊക്കെ എമൗണ്ടുകൾ വന്നാലും അത് വളരെ നല്ല രീതിയിൽ അക്കൗണ്ട് അതിൻ്റെ ഇൻകം ടാക്സ് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോകണേ ഒരു വലിയൊരു എമൗണ്ട് ടാക്സ് അടക്കണം എന്നുള്ളത് ഗവൺമെൻറ് നിർബന്ധിക്കുന്നില്ല. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും അതിൻ്റെ സമയാസമയങ്ങൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴുമാണ് ഈ പറയുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകുന്നത്.
6: നികുതി അടക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് അഥവാ എല്ലാവരും ചെയ്യേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആ വരുമാനത്തിൽ നിന്നാണ് സർക്കാരുകൾ നിലനിൽക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാകുന്നതും. അതുകൊണ്ട് തന്നെ ആരൊക്കെ അടക്കണം എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരും.
7: തീർച്ചയായിട്ടും. അതിപ്പോൾ ഇന്ന് സാധാരണ ആളുകളുടെ ഇടയിൽ സംശയം വളരെയധികം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ഞാൻ ഇൻകം ടാക്സ് അടക്കണോ, അതല്ലെങ്കിൽ ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് അടക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ വന്ന കുറേ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടക്കണോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും സ്വാഭാവികമായിട്ടും സാധാരണ ആളുകളുടെ ഇടയിൽ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ടും ഇൻകം ടാക്സ് ആരൊക്കെ അടക്കേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് ഒന്ന് പറയാം. പ്രധാനമായിട്ടും നമ്മൾ ഒരു 2,00,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഫിനാൻഷ്യൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ ഏപ്രിൽ മാസം മുതൽ പിറ്റേത്ത വർഷത്തിലെ മാർച്ചോടുകൂടി അവസാനിക്കുന്ന വർഷത്തെയാണല്ലോ നമ്മൾ ഫിനാൻഷ്യൽ എന്ന് പറയുന്നത്. ഈ കാലയളവിൽ നമ്മൾക്ക് 2,00,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് നിയമം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് അടക്കണം എന്ന് അല്ല പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നാൽ ഗവൺമെൻറ് പല ചെറുകിട ആളുകൾക്കും ചെറിയ വരുമാനമുള്ളവർക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള പല എക്സംഷൻസും ടാക്സ് ഫ്രീ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2,00,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ നമ്മൾ 1 കോടിയിൽ കൂടുതൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പല തവണകളായി ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല തവണകളായിട്ട് ഈ കാലയളവിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ 1,00,000 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ 2,00,000 രൂപയ്ക്ക് മുകളിൽ വിദേശയാത്ര ചിലവ് വന്നിട്ടുള്ള ആളുകളും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ടാക്സ് അടക്കണോ അടക്കണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം മാത്രമാണ്. ഫയൽ ചെയ്യുന്നതോടുകൂടി തന്നെ റിട്ടേൺ ടാക്സ് അടക്കണം എന്നില്ല. അവന് ടാക്സ് അടക്കേണ്ട ലിമിറ്റ് ഇപ്പോൾ 500,000 രൂപ വരെ ഗവൺമെൻറ് പഴയ സ്കീമിലാണെങ്കിൽ ടാക്സ് അടക്കേണ്ടതില്ല, നിങ്ങൾ റിട്ടേൺ മാത്രം ഫയൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിനെ, അധികാരികളെ നമ്മൾ നമ്മുടെ ഇത്രയാണ് നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്ന് അറിയിക്കുന്നതിനുള്ളൊരു മെത്തേഡ്, ഒരു സിസ്റ്റം മാത്രമാണ് റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളത്. ആ റിട്ടേൺ ആ ഗവൺമെൻറ് പറയുന്ന ടാക്സ് ഫ്രീ സ്ലാബുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടക്കാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
6: ചുരുക്കി പറഞ്ഞാൽ 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ 1 കോടിയുടെ മുകളിൽ ട്രാൻസാക്ഷൻ ഉള്ള ബാങ്ക് ട്രാൻസാക്ഷൻ ഉള്ളവർക്ക് ഒരു സാമ്പത്തിക വർഷം April 1 to March 31 ഉള്ള കാലയളവിലുള്ള സാമ്പത്തിക വർഷത്തിലുള്ള വരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്.
7: തീർച്ചയായിട്ടും
6: റിട്ടേൺ ഫയൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ ഒരു ഫോം എടുത്ത് പൂരിപ്പിച്ച് അങ്ങനെയൊന്നും അല്ല.
7: അല്ല, തീർച്ചയായിട്ടും.
6: എങ്ങനെയാണ് ഫയലിംഗ്?
7: സാധാരണ കേസിൽ വളരെ സിമ്പിളാണ്. പഴയ കാലത്തെ അപേക്ഷ, ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഇലക്ട്രോണിക് പേപ്പർലെസ് യുഗത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഏതൊരാൾക്കും ഒരു ഈവൺ ഒരു മൊബൈലിൽ ഒരു ആപ്പ് ഇടാൻ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് ഇതുവരെ ഇൻകം ടാക്സ് രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ ഫയൽ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അവർ ആധാർ അവരുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആധാറും ഈ പാൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ www.incometax.gov.in എന്ന് പറയുന്ന ഫയൽ അല്ലെങ്കിൽ ഈ ഫയലിംഗ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ പാൻ കാർഡ് വെച്ചിട്ട് അതുപോലെ നമുക്ക് നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് നമ്മൾക്ക് തന്നെ സ്വമേധയാ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കത് ഈ ഫയലിങ്ങിൽ അതിൻ്റേതായ പോർട്ട് വിൻഡോ അതിലുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഒരു സാധാരണ ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ സാധാരണ ഇതിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൺലൈനിൽ ചെറിയ സംവിധാനങ്ങളൊക്കെ ചെറിയ ഇൻകംസൊക്കെ ആണെങ്കിൽ അവർക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വേണം അത് ചെയ്യാനെന്ന് മാത്രം.
6: പാൻ കാർഡ് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പാനിനെ കുറിച്ചൊന്ന് ചുരുക്കിയിട്ട് പറയാം.
7: പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് നമ്മൾ പാൻ നമ്പറിനെ പറയുന്നത്. ഓരോ വ്യക്തിക്കും ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിക്കും നമുക്ക് പാൻ കാർഡ് എടുക്കാവുന്നതാണ്. ഈ പാൻ കാർഡ് എടുത്തു എന്നുള്ളതുകൊണ്ട് പലരുടെയും ധാരണ പാൻ കാർഡ് എടുത്താൽ ഞാൻ ഇൻകം ടാക്സ് അടക്കണോ എന്നൊരു ധാരണയൊക്കെയുണ്ട്. അതൊക്കെ വളരെ തെറ്റായൊരു ധാരണയാണ്. പാൻ കാർഡ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾക്കൊരു വർഷത്തിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതും ഇൻകം ടാക്സ് അടക്കേണ്ടതും ബാധ്യതയുള്ളൂ. ഇൻകം ഇല്ലാത്തൊരു വർഷത്തിലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരു വർഷം ഫയൽ ചെയ്തു, അടുത്ത വർഷം ഇൻകം ഇല്ലെങ്കിൽ അവൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതില്ല. പക്ഷേ പലരുടെ ചിന്താഗതി പോകുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ പാൻ കാർഡ് എടുത്താൽ ഇൻകം ടാക്സ് അടക്കേണ്ടി വരും, സ്ഥിരമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ ധാരണ പൊതുവേ ജനങ്ങളിലുണ്ട്. പക്ഷേ അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. അപ്പോൾ നമ്മൾ ഈ പാൻ ഫോം 49A എന്ന് പറയുന്ന ഒരു ഫോമിൽ അപ്ലോഡ് നമുക്ക് സ്വമേധയാ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മളെ ഫെസിലിറ്റേഷൻ സെൻറ്റർ പോലെയുള്ള ഈ ടാക്സി സെൻറ്ററോ അതല്ലെങ്കിൽ ഈ അക്ഷയ കാർവേ പോലത്തെ സെൻറ്ററുകളോ നമ്മൾ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിത്തിൻ 24 hours അല്ലെങ്കിൽ 48 hours എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും മാക്സിമം ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് പാൻ കാർഡ് ലഭിക്കുന്നതാണ്. ഇല്ലെങ്കിൽ പാൻ നമ്പറെങ്കിലും നമുക്ക് ലഭിക്കുമോ മെസ്സേജ് വഴിയോ മൊബൈൽ വഴിയോ മെയിൽ വഴിയോ. സാധാരണ ഗവൺമെൻറ് പറയുന്നത് 24 hours ഉള്ളിൽ പാൻ കൊടുക്കണം എന്നൊക്കെയാണ്. പക്ഷേ അത് സൈറ്റിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും നടക്കാറില്ലെങ്കിലും ഒരു 3 working days ഉള്ളിലൊക്കെ എന്തായാലും പാൻ നമ്പർ അലോട്ട് ചെയ്യുന്നുണ്ട്.
6: മൊത്തത്തിലൊരു ഒരു ഇലക്ട്രോണിക് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാൻ കാർഡും ആധാർ കാർഡും മൊബൈൽ നമ്പറും എല്ലാം പരസ്പരം ബന്ധിതമാണ്. നമുക്ക് വരുമാനമുണ്ടെങ്കിൽ അത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പരിധിയിൽ കൂടുതലാണെങ്കിൽ, ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്.
7: തീർച്ചയായിട്ടും ഞാൻ 2-3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട് പറയാം. നമ്മൾ ശ്രദ്ധിക്കുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നതൊന്നും ഗവൺമെൻറ് അറിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലൊന്നും വലിയ തെറ്റില്ല എന്നുള്ള അധികം ആളുകളുടെ ഒരു ധാരണയാണ് ഇപ്പോഴും അതിന്. പക്ഷേ ഗവൺമെൻറ് നമ്മുടെ ബാക്കെൻഡിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പാനും ആധാറും നമ്മുടെ എല്ലാ ഫിംഗർ വരെ എല്ലാം അവർ റെക്കോർഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാലറി വാങ്ങുന്ന ഒരാൾ, ആ സാലറി വാങ്ങുന്ന ആൾക്ക് TDS TCS എന്ന സംഭവങ്ങളുണ്ട്. TDS പിടിച്ചിട്ടാണ് അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട് പലരുടെയും ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ആ എംപ്ലോയർ ആ സാലറി കൊടുക്കുന്ന ആളുടെ ബാധ്യത. ഈ TDS പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് സൈറ്റിൽ 26 AS എന്ന് പറയുന്ന ഒരു ഫോമുണ്ട്, അതിൽ ഓൾറെഡി കിടക്കുന്നുണ്ടാകും ഈ എംപ്ലോയർ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ അത് നമ്മൾ ഫയൽ ചെയ്യാതെ പോകുമ്പോൾ ആ നമ്മളിരുന്ന് പിടിച്ച ടാക്സ് നമുക്ക് കിട്ടാതെ പോവുകയും അതേപോലെ ഗവൺമെൻറ് ഇത് നിരന്തരമായിട്ട് ടാക്സ് അടക്കേണ്ട ഒരാൾ പിടിച്ച സംഭവം റിട്ടേൺ ഫയൽ ചെയ്യാതെ പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് നോട്ടീസ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് പലരുടെയും ഇടയിൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ബാങ്ക് ഡെപ്പോസിറ്റിന് ടി ഡി എസ് പിടിക്കുന്ന ഒരു സംഭവം, ടാക്സ് പിടിച്ചു എന്ന് പറയുന്ന ആൾ. സ്വാഭാവികമായിട്ടും നമ്മൾ ബാങ്കിലൂടെയുള്ള ട്രാൻസാക്ഷൻ ഒരു വർഷത്തിൽ 200,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ക്യാഷ് വിഡ്രോവൽ ഒരു അക്കൗണ്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിരുന്ന് 2% ടി ഡി എസ് പിടിക്കും. അത് മുൻപേ അതൊന്നും നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ ഇടയിൽ അത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഗതിയാണ്. പക്ഷേ ഗവൺമെൻറ് അതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ആ ബാങ്കിൽ നിന്ന് പിടിച്ച ടി ഡി എസും നഷ്ടമാവും. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാൾ 2,00,000 രൂപയ്ക്ക് മുകളിൽ സ്വാഭാവികമായിട്ടും അവനക്ക് ഇൻകം ഉള്ള ഒരാളാണല്ലോ സ്വാഭാവികമായിട്ടും ബാങ്കിലൂടെ 20,00,000 മുകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നുള്ള ധാരണ ഗവൺമെൻറിൽ വരും. അങ്ങനെയൊക്കെ നോട്ടീസ് വരാനുള്ള ഒരു 10-13 കാരണങ്ങൾ ഗവൺമെൻറ്റിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഗതികളാണ് ഇങ്ങനെ ടി ഡി എസ് പിടിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളുകൾ, അതുപോലെ

0: തലവെച്ച് കൊടുക്കരുത്.
1: അതെ അതെ, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. പല അത് മുമ്പൊക്കെ നടന്നിരുന്നത് നിർബാധം ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് ട്രേസ് ചെയ്യാൻ വളരെ സെക്കൻഡുകൾ മതി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പ്രാക്ടീസ് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
0: TDS എന്ന് പറഞ്ഞു, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഒന്ന് ചുരുക്കിയിട്ട് പറയാം.
1: TDS എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റാണെങ്കിലും നമ്മൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു ടാക്സ്, ഒരു ഈ വരുമാനം ഗവൺമെൻറ് കുറേ സ്ലാബുകൾ നിശ്ചയിച്ചിട്ടുണ്ട് നിയമത്തിൽ. ഇത്ര പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് TDS പിടിക്കുക എന്ന് പറയുന്നത്. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണല്ലോ. ആ സോഴ്സിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ടാക്സ് പിടിച്ചിട്ടേ കൊടുക്കാവൂ എന്നാണ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത്. അത് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളുകൾക്കുള്ള ഒരു റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഒരു സാലറി കൊടുക്കുന്ന ഒരു എംപ്ലോയിക്ക് അവർ 500,000 മുകളിൽ, പഴയ സ്കീമാണെങ്കിൽ 500,000 മുകളിൽ ഒരു വർഷത്തിൽ ടാക്സ് സാലറി കൊടുക്കുന്നുണ്ട് എങ്കിൽ, ഏകദേശം ഒരു 42,000 രൂപയ്ക്ക് മുകളിൽ ഒരു മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ 500,000 രൂപ ക്രോസ് ചെയ്യും. സ്വാഭാവികമായിട്ടും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർ എംപ്ലോയിയുടെ പേരിൽ TDS ടാക്സ് സ്ലാബ് നോക്കിയിട്ട് പിടിച്ചിട്ട് ഗവൺമെൻറ്റിൽ അടക്കണം എന്നുള്ളതാണ് ഈ എംപ്ലോയിയുടെ പേരിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റെക്കോർഡായി, എംപ്ലോയി എത്ര എമൗണ്ട് വാങ്ങുന്നുണ്ടെന്നും എത്രയാണ് അതിൻ്റെ ടാക്സ് ഉയരുന്നതെന്നും ഗവൺമെൻറ്റിന് നമ്മൾ സ്വമേധയാ, എംപ്ലോയി സ്വമേധയാ ഡിക്ലെയർ ചെയ്യാതെ നമ്മുടെ എംപ്ലോയർ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കും. അങ്ങനെ TDS പിടിക്കാതിരുന്നാൽ ആ എംപ്ലോയർക്ക് വളരെയധികം ലോസ് ഉണ്ടാകും. ആ എംപ്ലോയർക്ക് ആ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല, അതിൻ്റെ മുകളിൽ അദ്ദേഹം ടാക്സ് വേറെ അടക്കേണ്ടി വരും എന്നൊക്കെ വരും. അതുപോലെ TDSൽ തന്നെ പല കേസുകളുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ഇൻകം വാങ്ങുന്ന ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, അതുപോലെയുള്ള പ്രൊഫഷണൽ സ്പെസിഫൈഡ് പ്രൊഫഷണൽ ആളുകളൊക്കെ 10% അവരുടെ TDS പിടിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതുപോലെ നമ്മുടെ കോൺട്രാക്ട് വർക്കേഴ്സ്, അവർക്കൊക്കെ ഇൻഡിവിജ്വലാണ് ഈ 1%, ഇൻഡിവിജ്വൽ അല്ലാത്ത ആളുകൾക്ക് 2% ഒക്കെ TDS പിടി. പല സ്ലാബും പല രീതികളും ആണ് ഗവൺമെൻറ്, ഓരോ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ അനുസരിച്ചാണ് ഈ TDS എന്ന് പറയുന്ന സംഗതി പിടിക്കേണ്ടത്. സാലറിക്ക് വേറെയും സാലറി അല്ലാത്ത നോൺ സാലറി ഐറ്റംസ്, അത് പ്രൊഫഷണൽ ഇൻകം, കോൺട്രാക്ട്, അതുപോലെയുള്ള പിന്നെ കമ്മീഷൻ, ഇതിനൊക്കെ വേറെ പെർസെൻറ്റേജും ലിമിറ്റും. ഒരു വർഷത്തിൽ ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് പിടിക്കണം. പ്രൊഫഷണൽ ഇൻകം ആണെങ്കിൽ ഒരു വർഷത്തിൽ 30,000 രൂപയ്ക്ക് മുകളിൽ ഒരാൾക്ക് പ്രൊഫഷണൽ ഇൻകം എന്നുള്ള നിലയ്ക്ക് TDS പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർ അത് 10% TDS പിടിക്കണമെന്ന്. കോൺട്രാക്റ്റ് ആണെങ്കിൽ സിംഗിൾ പേയ്മെൻറ്റ് 65,000 മൾട്ടിപ്പിൾ പേയ്മെൻ്റ് ആയിട്ട് ഒരു വർഷത്തിൽ 1,00,000 രൂപയ്ക്ക് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1% ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2% നോൺ ഇൻഡിവിജ്വൽ കേസിലും TDS പിടിച്ചിട്ട് എംപ്ലോയർ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ TDS പിടിക്കുക എന്ന് പറയുന്നതിലപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ചാനലിൽ ഓൾറെഡി ഇത് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് കിട്ടുന്ന ആൾ ഇൻകം ടാക്സ് ഓട്ടോമാറ്റിക് ആയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ 2,00,000 ആയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടണമെങ്കിൽ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് TDSൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്.
0: TDS എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ജോലിയുടെയോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷനിലോ വരുമാനമുണ്ടെങ്കിൽ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ജോലി കൊടുക്കുന്ന ആൾ, ജോലി ചെയ്യുന്ന ആളെടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ബാക്കിയെ കൊടുക്കാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ടും അത് എല്ലാ ഔദ്യോഗിക രേഖകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യത ഇല്ലെങ്കിൽ പോലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ അവർക്ക് ആ നേരത്തെ കളക്ട് ചെയ്തിട്ടുള്ള TDS തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ വളരെ അനിവാര്യമാണ്. ടാക്സിൻ്റെ ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത വരാത്ത ആളാണെങ്കിൽ പോലും അതിൽ കുറഞ്ഞ വരുമാനമാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്താലേ ഈ തീർച്ചയായിട്ടും ഈ എമൗണ്ട് റീഫണ്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സാരം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. TDSമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സ് എന്നൊരു ചില്ലറ സംഗതിയല്ല, നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും സാമ്പത്തികമായ ഇടപാടുകളും ഇലക്ട്രോണിക് മീഡിയ വഴി നിരീക്ഷിക്കപ്പെടുന്നു എന്നതാണ് അതിൻ്റെ ചുരുക്കം. നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. നമ്മുടെ കൂടെയുള്ള അതിഥി നജിമുദ്ദീൻ MH ആണ്. അദ്ദേഹവുമായി നമുക്ക് ഈ ചർച്ച തുടരാം.
2: ഈ ഇൻകം ടാക്സിനെ കുറിച്ചൊക്കെ അറിയാന്ന് പറയുമ്പോഴേ, ഇപ്പോൾ സാധാരണ നമ്മൾ ഗവൺമെൻറ് ജോലിക്കാർക്ക് എന്തായാലും വർഷാവർഷം ഇൻകം ടാക്സ് അടക്കേണ്ട ഒരു സംഭവം എല്ലാവർക്കും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു പരിധിയിലെത്തിയ ആളുകൾക്കൊക്കെ ചെയ്യേണ്ടി വരും. രണ്ടാമത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻകം ടാക്സ് അടച്ചാലുള്ളൂ അവർക്ക് അവരെ പ്രോപ്പറായിട്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയേണ്ട ഒരൊത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ജനക്ഷേമം പ്രോഗ്രാം.
3: ഇൻകം ടാക്സ് അടക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ എടുക്കാൻ പറ്റും.
2: അതെ,
3: ഹലാലായ

0: ബെനിഫിറ്റ്സുകളെന്ന് ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റും.
1: ഉം
0: അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. മറ്റേത് ഇങ്ങനെയൊക്കെ ഇൻകം ടാക്സ് അടക്കുമ്പോൾ കിട്ടുന്ന കുറെ ബെനിഫിറ്റ്സുകളുണ്ട്. അത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാ, ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാകുമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: ഇൻഷാല്ലാ ഇനി നമുക്ക് വളരെ സുപ്രധാനമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം അതിന് മുമ്പൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തുന്നു, കേൾക്കുന്നു, കേട്ട ആളുകൾ അഭിപ്രായം പറയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ജീവിതത്തിൽ സ്വയം പഠിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത പല കാര്യങ്ങളുണ്ട്,
0: തീർച്ചയായിട്ടും
1: അല്ലേ. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ പലതും ആശ്രയിക്കുമ്പോൾ, അപ്പം എല്ലാവരും ഈ പുതിയ കാലത്ത് ഒരുപാട് AI സംവിധാനങ്ങളെയൊക്കെ ആശ്രയിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മളിതൊക്കെ പറയാന്നല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അടുക്കും ചിട്ടയിലും പഠിക്കാനും മനസ്സിലാക്കാനും ചിലപ്പോൾ സാധിക്കുന്നുണ്ടോ വെച്ചാൽ, നിരന്തരം അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് സാധിക്കും അല്ലേ. എന്നാൽ ഇസ്ലാമിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമുക്കൊരിക്കലും സ്വയം പഠിച്ചെടുക്കാൻ സാധിക്കാത്തതുമായ ചില പഠന മേഖലകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അൽ ഉസൂൽ പോലെയുള്ള അല്ലേ. അപ്പം അൽ ഉസൂലിൽ നമ്മൾ പഠിക്കുന്ന തഫ്സീറിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ്. ഒരു തഫ്സീറിൻ്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒറ്റയടിക്ക് ഇപ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിസ്രഡയിലെ അൽ ഉസൂൽ പോലെയുള്ള പ്രോഗ്രാമുകളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ റേഡിയോ വൈബ്സിൽ നമ്മൾ ഈ ഒരു സമയത്ത് അൽ ഉസൂൽ എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. തഫ്സീറിൻ്റെ നിയമങ്ങളെ കുറിച്ച് അതിൻ്റെ 7-ാമത്തെ ഭാഗമാണിന്ന് അബ്ദുൽ മാലിക് സലഫി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറുകൾ നമ്മൾ ചെയ്യുമ്പോൾ, മനസ്സിലാക്കേണ്ട അടിസ്ഥാന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നാം പരിശോധിക്കുമ്പോൾ അതിന് ചിലപ്പോൾ ബാഹ്യമായ അർത്ഥമുണ്ടാകും, ബാഹ്യമായ അർത്ഥമല്ലാത്ത ചില ആന്തരികമായ അർത്ഥങ്ങളും ചിലപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾക്കുണ്ടായേക്കാം. എന്നാൽ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് ആ ആയത്തിൻ്റെ ആശയത്തെ നാം തെറ്റിക്കുമ്പോൾ അവിടെ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം ഉണ്ട്. ഉസൂലിൻ്റെ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ഈ കാര്യം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ജരീർ റത്തബരി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു നിയമം, വഗൈറു ജായിസ് തർക്കുല്ലാഹിർ മഫ്ഹൂം മിനൽ കലാം ഇലാ ബാത്തിനിൻ ഇല്ലാ ബിദലീൽ. ഒരു പ്രത്യക്ഷമായ അർത്ഥം ഒരായത്തിൽ നിന്ന്, അത് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ ആകണം എന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോ ശരീഅത്തിൻ്റെ ഏത് കലാമാണെങ്കിലും ഏത് സംസാരമാണെങ്കിലും അതിൻ്റെ ലാഹിറായ പ്രത്യക്ഷമായ മഫ്ഹൂമായിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് അതിനെ ആന്തരികമായ മറ്റൊരു അർത്ഥത്തിലേക്ക് നമ്മൾ മാറ്റുന്നത് ഇല്ലാ ബിദലീൽ, കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ഇതേ വിഷയം ഇമാം ശംഖീത് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ അൽവാഉൽ ബയാനിൽ പറഞ്ഞു, വൽ ഖാഇദത്തുൽ മുഖററ ഫിൽ ഉസൂൽ, ഉസൂലിൻ്റെ പണ്ട് നിയമങ്ങളിൽ ഒരു അംഗീകരിക്കപ്പെട്ട നിയമമാണ് അന്ന ലാഹിർ അൽ ഖുർആൻ ലാ യജൂസുൽ അദൂൽ അൻഹു ഇല്ലാ ബിദലീലി യജിബുർ റുജു ഇലൈഹി. ഒരു വ്യക്തമായ നിർബന്ധമായിക്കൊണ്ട് നമുക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഖുർആനിൻ്റെ പ്രത്യക്ഷമായ അർത്ഥങ്ങളിൽ നിന്ന് ആ ഖുർആനിൻ്റെ അർത്ഥത്തെ മാറ്റുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോൾ ഖുർആൻ അതിൻ്റെ അടിസ്ഥാനപരമായി ഏതൊരു പദപ്രയോഗമാണോ നടത്തിയിട്ടുള്ളത് ആ പദപ്രയോഗത്തിൽ തന്നെ അതിൻ്റെ ആശയത്തെ പരിമിതപ്പെടുത്തി നിർത്തുക. അതിന് സാധിക്കാതെ വരുമ്പോഴും അല്ലെങ്കിൽ നിർബന്ധമായിക്കൊണ്ടും ആ അർത്ഥത്തിൽ നിന്ന് അതിനെ തെറ്റിക്കേണ്ടി വരുമ്പോഴും മാത്രമേ ആ അർത്ഥം നമ്മൾ മാറ്റാൻ പാടുള്ളൂ. ചിലപ്പോൾ ബാഹ്യമായ അർത്ഥം പ്രയോഗിച്ചാൽ അതല്ലെങ്കിൽ അതിൻ്റെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപകടം സംഭവിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ആന്തരികമായ അർത്ഥങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കുന്ന സന്ദർഭങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. അവൾ ഓരോന്നും അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചു കൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആനിനെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ചില ഉദാഹരണങ്ങൾ പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. വഇന്നഹാ ലകബീറ ഇല്ലാ അലൽ ഖാശിഈൻ. وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ. ഖുശൂഉള്ള ഭക്തിയുള്ള ആളുകൾക്കല്ലാതെ അത് ഒരു വലിയ സംഭവമാണ്, ഒരു വലിയ സംഗതിയാണ്. അപ്പോൾ وَإِنَّهَا, നിശ്ചയമായും അത്, ഈ ഇന്നഹ എന്നു പറഞ്ഞതിൽ ഉള്ള അഹ എന്നു പറയുന്ന ലമീർ എവിടേക്കാണ് മടങ്ങുന്നത്? രണ്ടഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അത് വഇന്നഹ എന്ന് പറഞ്ഞാൽ സ്വലാത്തിലേക്കാണ്, നമസ്കാരത്തിലേക്കാണ്. ചില ആളുകൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് വഇന്നഹ എന്ന് പറഞ്ഞാൽ ബിമഅന ഇജാബത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉത്തരം നൽകുക, ആ പ്രവാചകൻ നിങ്ങളെ വിളിച്ചാൽ വിളി കേൾക്കുക. ആ പ്രവാചകൻ്റെ വിളി കേൾക്കുക എന്നുള്ളത് ഖാശിഈങ്ങളായ ആളുകൾക്കല്ലാത്തവർക്കെല്ലാം ബുദ്ധിമുട്ടാകുന്നു. ഈ അർത്ഥമാണ് അവർ നൽകിയിട്ടുള്ളത്. ഇവിടെ വൈന്നഹ എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നർത്ഥം പറഞ്ഞു. രണ്ടാമത്തൊരർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം, ഇജാബത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ രണ്ട് അർത്ഥങ്ങളിൽ ഏതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ലാഹിറിനോട്, അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ അതിനോട് യോജിക്കുന്ന ഏതാണ്? സ്വാഭാവികമായിക്കൊണ്ട് നമുക്കറിയ നമസ്കാരം എന്നർത്ഥമാണ്. കാരണം വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത് പരാമർശിക്കപ്പെട്ടത് വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വൈന്നഹ. അപ്പോൾ നമസ്കാരം എന്നുള്ളത് ഖുശൂ ഉള്ള ആളുകൾക്കൊരു വലിയ സംഗതിയല്ല, പക്ഷേ ഖുശൂ ഇല്ലാത്ത ആളുകൾക്കതൊരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെ ഇജാബത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മറുപടി ആശയപരമായിക്കൊണ്ട് അത് ശരിയായിരിക്കാം, പക്ഷേ ആ ആയത്തിൽ അത് പരാമർശിക്കപ്പെടുന്നില്ല. അവിടെ ഇജാബത്ത് എന്നൊരു പദപ്രയോഗം തന്നെ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ലാഹിറിൽ തന്നെ അത് വ്യക്തമാണ്, പിന്നീട് അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതില്ല. മറ്റൊന്ന്, വമിൻ ദുര്രിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥനയാണ്. വമിൻ ദുര്രിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് മുസ്ലിമികളായ ആളുകൾ നീ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളുടെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അറബികളാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മായിൽ നബിയും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബിയും, അതും ഒരഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഇവിടെ ഒമിൻ ദുര്രിയത്തിന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേർക്ക് നേരെയുള്ള സന്താനങ്ങളാണ്. അറബികൾ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ പരമ്പരയിൽ വരുമെങ്കിലും അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അവരുടെ സന്താനങ്ങളും എന്ന അർത്ഥത്തിലാണ്. അതുപോലെ വനദഉൽ മവാസീനിൽ ഖിസ്ത് ലിയൗമിൽ ഖിയാമ, വനദഉൽ മവാസീൻ, മീസാനുകൾ നാം പരലോകത്ത് സ്ഥാപിക്കും, നീതിയുടെ മീസാനുകൾ. അപ്പം മവാസീൻ എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം തുലാസുകൾ, അത് മീസാൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വലാഹുൽ ഖുർആൻ തഅദ്ദുദുൽ മവാസീൻ ലിക്കുല്ലി ശഖ്സ്, ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിക്കു തന്നെ വ്യത്യസ്തമായ മീസാനുകൾ ഉണ്ടാകും എന്നാണ് ഈ ഖുർആനിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമൻ സഖലത് മവാസീനുഹു വമൻ ഖഫ്ഫത് മവാസീനുഹു. അപ്പോൾ ഒരു വ്യക്തിക്കു തന്നെ ഒരുപാട് മീസാനുകൾ ഉണ്ടാകാം. ഇത് ഖുർആൻ്റെ ലാഹിറാണ്. ഇനി അങ്ങനെ ഇല്ല എന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ വേണം. അപ്പോൾ ഖുർആനിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ ഒരു സംഗതി പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആശയതലത്തിൽ പ്രത്യേകിച്ച് ശരീഅത്തിൻ്റെ നിയമങ്ങളോടോ ശരീഅത്തിൻ്റെ മറ്റു കാര്യങ്ങളോടോ അതിൻ്റെ അർത്ഥങ്ങൾ ഏറ്റുമുട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അസലിൽ അഥവാ ലാഹിറിൽ തന്നെയാണ് അതിനെ നിലനിർത്തേണ്ടത് എന്നതാണ് ഈ നിയമത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഖുർആൻ പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുമ്പോൾ നല്ല ബോധത്തോടുകൂടി അതിൻ്റെ നിയമങ്ങൾ വശങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് അപകടം സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാ, നമ്മളിപ്പോൾ കേട്ടത് അൽ ഉസൂൽ, തഫ്സീറിൻ്റെ നിയമങ്ങൾ. തഫ്സീർ സ്വാഭാവികമായിട്ടും തഫ്സീറിന് ചില നിയമങ്ങളുണ്ട്, തോന്നുന്ന പോലെ തഫ്സീർ എഴുതാൻ പറ്റൂലല്ലോ അല്ലേ?
1: യെസ്.
0: അപ്പോൾ പല ഘട്ടങ്ങളും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും വ്യക്തമായൊരു മാർഗമാണ് ബഹുമാനായ അബ്ദുൽ മലക് സലഫി നമ്മോട് നിർവഹിച്ചത്. അൽ ഉസൂൽ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ കേട്ടത്. അൽ ഉസൂലിൽ നമ്മുടെ പഞ്ചരുന്നത് ബഹുമാനായ അബ്ദുൽ മലക് സലഫിയാണ്. നമ്മളിനി പോകുന്നത് അതെ, നമ്മൾ പോകണില്ല, പക്ഷെ നമ്മൾ സെഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെഷനിലേക്ക് പോകുന്നത് നമ്മളിനി സ്നേഹക്കൂടിലേക്കാണ്. സ്നേഹക്കൂടിൽ കമിതാക്കൾ ചോദിക്കുന്നു, പ്രണയം ഒരു കുറ്റമാണോ?
1: അല്ല, നിങ്ങൾ പറയും, പ്രണയം ഒരു കുറ്റമാണോ? നിങ്ങൾ പ്രണയിച്ചിട്ടില്ലേ?
0: പ്രണയം കുറ്റമല്ല.
1: കുറ്റമല്ല, അപ്പോൾ പ്രണയം തെറ്റല്ല. ആരെയും പ്രണയിക്ക, അള്ളാഹിനെ പ്രണയിക്ക, റസൂലിനെ പ്രണയിക്ക.
0: ഞാൻ പറഞ്ഞ പ്രണയം ഒരു കുറ്റമല്ല.
1: അല്ല, നിങ്ങൾ പ്രണയം എന്ന് പറയുമ്പോൾ
0: ആരോട് കുറ്റമില്ലാതെ പറഞ്ഞത്? സ്വന്തം ഭാര്യയോട് പ്രണയം കുറ്റമല്ല.
1: അല്ല, ഞാൻ പറയുന്ന അള്ളാഹിനെ നമുക്ക് ഇഷ്ടപ്പെടാം,
0: അത് പറ്റും
1: അല്ലേ? ഈ ഇഷ്ടം എന്നുള്ളതിന്റെ മറ്റൊരു പിന്നെ പേരാണല്ലോ പ്രേമം. അല്ലെ, പക്ഷെ പ്രേമത്തിന് വേറെ പല അർത്ഥങ്ങളും നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന പ്രേമം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കരുതിയ പ്രേമം തന്നെയാണ്.
0: അതെ, വിവാഹിതമല്ല, വിഹിതമല്ലാത്തൊരു പ്രേമം അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പൊ അവിഹിതമായൊരു പ്രേമം, പ്രേമത്തിന് രണ്ട് രൂപത്തിന്റെ വിഹിതവും അവിഹിതവും ഉണ്ട്.
1: അതെ,
0: അപ്പൊ അവിഹിതമായൊരു പ്രേമം അത് കുറ്റമാണോ എന്നുള്ളതാണ് ചോദ്യം. കമിതാക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഒരു വ്യക്തമായൊരു ഉത്തരം ബഹുമാനായ ഹാരിസ് ബിൻ സലീമും താഹിദ് സലാഹും കൂടി ചേർന്ന് സംസാരത്തിലേക്ക് നമുക്ക് പോകാം.
4: അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇന്നത്തെ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹക്കൂടിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നമ്മുടെ സ്ഥിരം അതിഥി ബഹുമാനനായ ഹാരിസ് ബിൻ സലീം അവറുകൾ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും സ്നേഹക്കൂടിൻ്റെ ചർച്ചകളുടെ ചില ശേഷിപ്പുകളിലേക്കും ബാക്കി വെക്കപ്പെട്ട വിഷയങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ എത്തുന്നത്. വിശേഷിച്ചും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അഭിമുഖീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളെയാണ്. ഒരു SSLC മുതൽക്ക് +2 മുതൽക്ക് ഡിഗ്രി വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രത്യേക എപ്പിസോഡിലേക്കാണ് ഇന്ന് ഏവരെയും ഹൃദയപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ചാനൽ ചർച്ചകളിൽ നിന്നും അല്ലെങ്കിൽ ചാനൽ പെരുമഴകളിൽ നിന്നും ഫിലിമുകളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നുമൊക്കെ സ്വന്തം കുടുംബ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കെട്ടിപ്പടുക്കുന്ന കുട്ടികൾക്കിടയിൽ വ്യാപകമായി കാണുന്ന തെറ്റായ പ്രവണതകളോടുള്ള പ്രതികരണങ്ങളായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. നമുക്ക് ഏറ്റവും ആദ്യം ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കുക എന്നത് അതൊരു പ്രകൃതിയുടെ തേട്ടമാണ്. ഇരുമ്പ് കാന്തത്തിലേക്ക് അടുക്കും പോലെയുള്ളൊരു മാനസികാവസ്ഥയാണ്. അതിനെന്തിനാണ് അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് ആ വിശാലമായ സ്നേഹത്തിൻ്റെ ലോകത്ത് മതം ഒരു ആചാരത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ കുരുക്കുകൾ തീർക്കുന്നത്? അതുകൊണ്ട് ഈ രണ്ട് വ്യക്തികൾക്കുമുള്ള ഗുണമെന്താണ്, സമൂഹത്തിനുള്ള ഗുണമെന്താണ്? ആ മതിൽക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞുകൊണ്ടുള്ള പാറിപ്പറക്കും പറവകളായി ആഘോഷപൂർവ്വം ജീവിക്കലല്ലേ നല്ലത് എന്ന ഒരു ന്യൂ ജനറേഷൻ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം.
5: നമ്മുടെ ഈ ചോദ്യം വിശകലനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് നല്ലൊരു പ്രവേശിക്കാൻ നമുക്ക് ലഭിക്കും. വിവാഹിതരല്ലാത്ത ഒരാണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും തോന്നൂല. എന്നാൽ ഇതേ സമയം അവിടെ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് നടക്കുന്നത്. നല്ലൊരു കുടുംബിനിയായിട്ട് ഒരു സ്ത്രീ കഴിഞ്ഞു കൂടുമ്പോൾ കുട്ടികളും മക്കളും ഭർത്താവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയുമായിട്ട് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് തടസ്സം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു വിവാഹത്തിന് മുമ്പുള്ള ആണിനും പെണ്ണിനെ ഫ്രണ്ട്ഷിപ്പ് പറ്റുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ല പ്രശ്നം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും തൻ്റെ പ്രായത്തിലൊരു പെൺകുട്ടിക്ക് തൻ്റെ പ്രായത്തിലൊരു പെൺകുട്ടിയോടാവാം, ഒരാൺകുട്ടിക്ക് ഒരാൺകുട്ടിയോടാകാം. ആ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും പ്രോത്സാഹനകരവും പുണ്യകരവുമായി തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. നല്ല സുഹൃത്തുക്കൾ ഏറ്റവും നല്ല വഴിയിലേക്കും നന്മയിലേക്കും നമ്മളെ നയിക്കുന്നതാണ്. പക്ഷെ ആണ് പെണ്ണ് എന്ന് പറയുമ്പോൾ അവിടെ ജീവശാസ്ത്രപരമായ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അടുപ്പം എന്ന് പറയുമ്പോൾ ആ അടുപ്പങ്ങൾക്കുള്ളിൽ ഒരു സ്ത്രീ പുരുഷൻ എന്ന നിലക്കുള്ളൊരു അന്തരം, ജീവശാസ്ത്രപരമായി പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളെപ്പോലെയുമുള്ള ഒരടുപ്പത്തിൻ്റെ വശം അതിലുണ്ട്. ആ വശം ഇല്ലാതെ ആർക്കെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റൂ? സ്വാഭാവികമായും ഈ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് വളർന്ന് വന്ന് അവസാനം എന്ത് ചെയ്യും, ഒരാണ് പെണ്ണിന് അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടുമ്പോൾ അത് അവിഹിതമായ ബന്ധങ്ങളിലേക്കും ശാരീരിക ബന്ധങ്ങളിലേക്കും വളർന്നു വരും. അതിന് വലിയ അന്വേഷണങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ പിന്നീട് ഇവർ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് അവസാനം വിവാഹത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഇത്തരം ഒരു പരിണതിയിലേക്ക് എത്താതെ അവസാനിക്കാത്തത് അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു പെണ്ണിനോട് ആണിന് തോന്നുന്ന സ്നേഹം, ആണിന് പെണ്ണിനോട് തോന്നുന്ന സ്നേഹം, അത് സ്വാഭാവികമായും ജീവശാസ്ത്രപരമായിട്ടുള്ളൊരു ബന്ധമാണ്. അതിൻ്റെ ആത്യന്തികമായ താല്പര്യം ശാരീരികമായ വൈകാരികമായ ബന്ധങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രേമത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അഫെയറായിട്ട് എത്ര കാലം അവർ മുന്നോട്ട് പോയാലും ഒരു പക്ഷേ അവർക്ക് അഫെയർ നിലക്കൊരു ജീവിതം സാധ്യമാകും. പക്ഷെ വിവാഹത്തിലേക്ക് ഇത് പരിവർത്തിപ്പിക്കപ്പെടുന്നതോടുകൂടെ അത് പ്രശ്നമായി വരാൻ കാരണം ഒരു ഒരു സമയത്തുള്ള അല്ലെങ്കിൽ ഒരു ദിവസത്തിലുള്ള ഒരു ശാരീരിക ബന്ധമാണ് പ്രകൃതിയിൽ ഈ സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരം. അത് നടക്കണോടുകൂടെ എന്ത് ചെയ്തു, അവരുടെ ബന്ധത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ചു. പിന്നെ അവർക്കൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഈ ഒരു താല്പര്യത്തിനപ്പുറത്തേക്കുള്ള മറ്റൊന്നിനെ കുറിച്ചും അഫെയർ ആകുമ്പോൾ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവാം, പക്ഷെ തുടക്കത്തിൽ അതിലേക്ക് എത്തുന്നത് തികച്ചും ഈ ശാരീരികവും മാനസികവുമായ അടുപ്പങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പേരിട്ടുകൊണ്ട് ഒരു തിന്മയെ എന്താണ്, തൽക്കാലം അത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു കുറ്റബോധം ഇല്ലായിരിക്കാൻ ഒരു ന്യായം മാത്രമാണത്. പക്ഷെ അതിൻ്റെ പരിണതികളും അതിൻ്റെ കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പോൾ അത് ഗുരുതരമായ ഒരു അപകടത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
4: രണ്ട് വ്യക്തികൾക്കും അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളും പ്രതിസന്ധികളും വരാനുണ്ട്. അവർ കാണുന്നത് അവരുടെ പ്രായത്തിൻ്റെ വലുപ്പത്തിലും അവരുടെ ജീവിതത്തിൻ്റെ തലത്തിലും മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് വരും ദിവസങ്ങളിൽ അവർ കാണേണ്ട കുറേ കാഴ്ചകൾ എത്തുമ്പോഴായിരിക്കും ഇത് ദുരന്തങ്ങളിൽ എത്തിപ്പെടുക എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ജീവിക്കുന്ന, ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു വലിയ അവകാശവാദം കാലങ്ങൾ കൊണ്ട് അറിഞ്ഞും അടുത്തും ഇടപെട്ടും ഒരാളെ തിരഞ്ഞെടുക്കുന്നതും, പെട്ടെന്നൊരു ദിവസം ഒരു വീട്ടിൽ പോയി ഒരാണിനെയോ ഒരു പെണ്ണിനെയോ കണ്ട് കല്യാണം കഴിക്കുന്നതും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ അറിഞ്ഞും കണ്ടും കൊടുത്തും വാങ്ങിയും ഇടപെട്ടും സംസാരിച്ചുമൊക്കെ ഒരു ആളെ തിരഞ്ഞെടുക്കലല്ലേ? അഥവാ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്നതിൻ്റെ അപ്പുറത്ത് ഒരു അഫെയർ മാരേജിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിന് അങ്ങനത്തെ ചില ഗുണങ്ങളില്ലേ എന്നതാണ് സാധാരണഗതിയിൽ ഇത്തരം ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പോയിന്റ്.
5: ഇതിലത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. അതായത് ക്യാമ്പസൊന്നും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മൾ പരിചയപ്പെട്ടു വരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ തൽക്കാലം അവരുടെ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് അവരൊരു ആസ്വാദനം ജീവിതത്തിൽ നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ അഫെയറിൽ സംഭവിക്കുന്നത്. അതിൽ അറിയാന്നുള്ളൊരു പ്രശ്നം തന്നെ ഉണ്ടാവണില്ല. ഞാൻ പറഞ്ഞത് പലപ്പോഴും 4, 5, 6 കൊല്ലം അഫെയറായി ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ, അന്ന് നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒന്നല്ലല്ലോ എന്നാണ് പറയുന്നത്. പല കമിതാക്കളും പ്രേമിക്കുന്ന ആളുകൾ പിന്നീട് പറയാ, ഞാൻ ശരിക്കും എനിക്ക് അന്ന് അവളുടെ സ്വഭാവം അവൻ്റെ സ്വഭാവം മനസ്സിലായിരുന്നില്ല എന്നാ പറയാം. ഞാൻ സാധാരണ ആയവർക്കുന്നൊരു അനുഭവമുണ്ട്. ഒരു ഡെന്റൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് അവൻ്റെ ഹൗസ് സർജൻസിൻ്റെ സമയത്ത് എന്നോട് സംസാരിച്ച് ഞാൻ ഓർക്കുകയാണ്. അവൻ വന്നിട്ട് പറയണ എന്താന്ന് വിചാരിച്ചാൽ 4 വർഷത്തിലേറെയായിട്ട് അവൻ്റെ കോളേജിൽ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. എത്രമാത്രം എന്ന് വെച്ചാൽ ഗൾഫിലുള്ള തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളുടെ വലിയൊരു പങ്ക് ഇവൾക്കാണ് അവൻ കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല എന്നും അവൻ കോളേജിലേക്ക് പോകുമ്പോൾ അവർ ഒന്നിച്ചു പോകും, അവൾക്കുള്ള ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവനെടുക്കും, അതിലെ ഭക്ഷണങ്ങളൊക്കെ അവൻ വഹിക്കും. ശരിക്കും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പരിചരിക്കുന്നത് പോലെ അവൻ ശരിക്കും ക്യാമ്പസിൽ അവളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ് ഉണ്ടായതെന്ന് വിചാരിച്ചാൽ അവസാന ഘട്ടത്തിൽ എക്സാമിന് കുറച്ച് പേഷ്യൻസ് വേണം. ആ പേഷ്യൻസ് അടക്കം അവന് കിട്ടിയ പേഷ്യൻസിനെ അവൾക്ക് കൊടുത്ത് അവൻ തോറ്റു, അവൻ ആ പേപ്പർ തോറ്റു. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വീട്ടിലെത്തിയതിൻ്റെ പിറ്റേന്ന് രാവിലെ അവന് ഫോൺ വന്നു, എൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞാൻ സോറി പറയാണ്, നിങ്ങൾ എന്താണ് വിചാരിച്ചത് എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ബന്ധമല്ല നിങ്ങളോട് വിചാരിച്ചിരുന്നത് എന്ന് അവൾ പറയാണ്. ശരിക്കും അവൻ ഞെട്ടിപ്പോവാണ്. ഞാൻ പറഞ്ഞത് 4 കൊല്ലം സംസാരിച്ചിട്ടും എന്തില്ല, ഇവൾ ഇവനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലായില്ല. അവൻ തിരിച്ചു ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ എന്നോട് മറ്റു ആൺകുട്ടികളോടില്ലാത്ത ഒരു പേഴ്സണൽ ബന്ധം നീ കീപ്പ് ചെയ്ത് എന്തിനാണ്? അതിന് അവളെ മറുപടി എന്തായാലും, എനിക്ക് ചില കാര്യങ്ങൾ നടന്നു പോകാൻ അത് ഗുണമായല്ലോ എന്നൊരു പെൺകുട്ടി പറയുന്നുവെങ്കിൽ ഇത് അപൂർവമായ ഒരു കേസല്ല. കമിതാക്കൾക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തൻ്റെ കൂടെയുള്ള ആളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിലൊരു ഉദാഹരണം എന്താ വേണ്ടത്? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തുടക്കത്തിൽ ഒരു പ്രേമം ആരംഭിക്കുമ്പോൾ തനിക്ക് പറ്റുന്ന ഒരാളാണോ അല്ലേന്ന് അന്വേഷിച്ചിട്ടല്ലോ പ്രവേശിക്കുന്നത്. സ്വാഭാവികമായും പെട്ടുപോവല്ലേ, പിന്നെ അതാണ് തനിക്ക് ഗുണം എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. അതല്ലാതെ പരിചയപ്പെടുന്നതിൽ ദോഷമുണ്ടോ ഗുണമുണ്ടോ എന്ന് ചിന്തിച്ച് ദോഷമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും കമിതാക്കൾ വേർപിരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചത് ഓക്കെ, എന്ത് ആദ്യൊരു പരിചയം ഉണ്ടാക്കുക, ആ പരിചയം ശരിയല്ലെങ്കിൽ പിരിയുക. ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് കല്യാണമായി പോകുന്നു. പക്ഷെ വിവാഹത്തിൽ അറേഞ്ച്ഡ് മാരേജിൽ അങ്ങനെയല്ല. നമ്മൾ പോയി നോക്കുന്ന എല്ലാ പെണ്ണിനെയും നമ്മൾ കല്യാണം കഴിക്കണില്ല. അവിടെ അന്വേഷണങ്ങളിൽ ചോയ്സ് ഉണ്ട്, 10 ആളെ കണ്ട് 11-ാമത്തെ ആളേക്കാരെ കല്യാണം കഴിക്കുന്നുണ്ടാകുക. പക്ഷെ കമിതാക്കൾക്ക് ചോയ്സ് ഇല്ല, അവർ ഏതിലാണോ പോയി പെടുന്നത്, അത് പ്രായമില്ല, ജാതിയില്ല, മതമില്ല, വയസ്സില്ല, ഒന്നുമില്ല. അപ്പം സത്യത്തിൽ പരിചയപ്പെടുത്തു ഇങ്ങനത്തെ പ്രേമ വിവാഹങ്ങളെക്കാളും ചോയ്സും അന്വേഷണവും പരിചയപ്പെടലും സുരക്ഷിതവും ഒക്കെ നടക്കേണ്ടതായിരിക്കും അറേഞ്ച്ഡ് മാരേജിലായിരിക്കും.
4: അറേഞ്ച്ഡ് മാരേജിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഫെയർ മാരേജുകളുടെ ദുരന്തങ്ങൾ എന്താണ്? ഒരുപാട് അനുഭവങ്ങളുടെ അനുഭവ സമ്പത്ത് താങ്കളുടെ അടുത്തുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന കുറേ സംഭവ വികാസങ്ങളുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനുവേണ്ടി കാതോർക്കുന്ന സ്നേഹക്കൂടിൽ ഈ ചോദ്യത്തിനു വേണ്ടി കാതോർക്കുന്നവരുടെ ഹൃദയങ്ങളോടുള്ള ആ ഒരു നിരത്തിവെക്കലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം.
5: ഇന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഈ അവിഹിത ബന്ധങ്ങളൊക്കെ ശരിക്കും വ്യഭിചാരങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ എന്താ വെച്ചാൽ 2, 3, 4 കൊല്ലമൊക്കെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രേമിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. സത്യത്തിൽ ഇത്രയും വലിയൊരു ദുരന്തത്തെ സ്നേഹമെന്നോ പ്രേമമെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നോന്നോ വിളിച്ചിട്ട് പിശാച് അതിനൊരു നന്മയുടെ ഒരു മുഖം മൂടി കൊടുക്കുന്നു എന്ന് മാത്രമുള്ളൂ. ശരിക്കും കൈകൊണ്ട് തൊട്ടാൽ കൈകൊണ്ട് വ്യഭിചരിച്ചു, അതേപോലെ തന്നെ കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും വ്യഭിചാരം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഹറാമായ നിലക്ക് ഉള്ള ഒരു ബന്ധത്തിലൂടെയാണല്ലോ പരിശുദ്ധവും പവിത്രവും ഇഹലോകത്തും പരലോകത്തും തുടരേണ്ട ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി എന്തായാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു വഴിയിലൂടെയാണ് പ്രവേശിക്കുന്നത്. ഇത് പ്രവേശിക്കുന്നതിനുള്ള ഒരു ദോഷം എന്താ വെച്ചാൽ, ഒന്ന്, നല്ലതല്ലാത്തൊരു തുടക്കത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുമോ?
6: കിട്ടില്ല,
5: നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഈ ഒരു കുറ്റബോധം ജീവിതകാലം മുഴുവൻ അവർ അലട്ടിക്കൊണ്ടിരിക്കും. മറ്റേത് തെറ്റാണെങ്കിലും സമയത്ത് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഈ തെറ്റ് ഒരു ജീവിതമായി പരിണമിച്ചതുകൊണ്ട് സ്വാഭാവികമായും ആ തെറ്റിൽ പങ്കാളികളായവർ ആജീവനാന്തം ജീവിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ വലിയൊരു ദുരന്തമാണ്. പിന്നെ ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് പറയാവുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. പൊതുവേ ഈ ആൺകുട്ടികളെ പെൺകുട്ടികളെ പിന്നാലെ ഇങ്ങനെ നടക്കണമല്ലോ, അതാണ് അവസാനം സംഭവിക്കുന്നത്. ഈ നടത്തം വിവാഹം കഴിഞ്ഞാലും എന്താ ഉണ്ടാവുക വെച്ചാൽ, വിവാഹ ഇത്തരം പ്രേമ വിവാഹങ്ങൾ എപ്പോഴും മേധാവിത്വം സ്ത്രീകൾക്കാണ് കാണുന്നത്. അപ്പോൾ ഒരു കുടുംബം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളെ എല്ലാ ഇഷ്ടങ്ങളും പാലിച്ച് പിന്നാലെ കൂടി ഒരാൾ നിലനിൽക്ക് വിവാഹം കഴിഞ്ഞാലും അവൾ അങ്ങനെ അവനെ കാണുള്ളൂ. അപ്പോൾ അവൻ എന്തായിരിക്കും, എപ്പോഴും ഇവളുടെ ആനുകൂല്യങ്ങൾ പറ്റാൻ പിന്നാലെ നടക്കുന്ന ഒരാളായിട്ടാണ് വിവാഹ ജീവിതത്തിലും. അത്തരം ആളുകൾ പിന്നീട് വിവാഹ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കും മനസ്സിലാകുന്നത്, ആ പെൺകുട്ടികളുടെ സ്വരം എപ്പോഴും എന്താണ്, ഒരു മേധാവിത്വത്തിൻ്റെ സ്വരമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഒരു കുട്ടി ഈ അവസ്ഥയിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കുടുംബത്തിൽ മറ്റുള്ളവരെല്ലാവരും ഒരു മാതൃകയായിട്ട് എന്ത് ചെയ്യും, അത് എടുത്തു പറയും. പിന്നെ മറ്റൊരു ദുരന്തമാണെന്ന് വെച്ചാൽ സംശയ രോഗം. ഇന്ന് ദാമ്പത്യങ്ങളെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയ്ക്ക് സംശയം. ഈ സംശയം എന്തായാലും പ്രേമവിവാഹത്തിലൂടെ വന്ന ആളുകൾക്ക് അധികരിക്കും. കാരണം അവിഹിതമായൊരു ബന്ധം നേരത്തെ നടന്നതുകൊണ്ട് ഇനിയും അവിഹിത ബന്ധങ്ങളുടെ സാധ്യത അവർക്ക് എന്ത് ചെയ്യും, എപ്പോഴും മനസ്സിൽ ഇങ്ങനെ സംശയമുണ്ടായിക്കൊണ്ടിരിക്കുന്നതിലാണൊന്ന്. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, സാധാരണ നമ്മളൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഏജ് ഡിഫറൻസ് ഒരു 6 വയസ്സുമാണ് അല്ലെങ്കിൽ 5 വയസ്സുമാണെന്ന് ചില ആൾക്കാർ പറയും, കുറച്ച് കാണാൻ സൗന്ദര്യം വേണമെന്ന് പറയും, അല്ലെങ്കിൽ വെളുത്ത കുട്ടി വേണം, കറുത്ത കുട്ടി വേണം, അല്ലെങ്കിൽ ഒരു ആവറേജ് മീഡിയം കുടുംബം വേണം, എൻ്റെ അതേ പ്രൊഫഷൻ ആകണം. ഇങ്ങനെ സാധാരണ വിവാഹം അന്വേഷിച്ച് വരുന്ന ആളുകൾ എന്തെല്ലോ നിബന്ധനകളാണ് നമ്മോട് പറയുക. ഇതൊക്കെ നിബന്ധനകൾ വേണമെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ജീവിതത്തിൽ സെലക്ട് ചെയ്യുമ്പോഴും ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണെങ്കിലും ഒരു വാഹനമാണെങ്കിലും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പ്രായോഗികത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. ഇതേപോലൊരു ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യാൻ ഇസ്ലാം പറയുന്നുണ്ട്. കാരണം പെണ്ണിൻ്റെ സമ്മതം വേണം, അന്വേഷണം വേണം, പോയി കാണണം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം യാതൊരു സ്റ്റെപ്പുകൾക്കുമുള്ള അവസരം ആർക്കില്ല, പ്രേമവിവാഹത്തിലില്ല. ആലോചിക്കാതെയുള്ളൊരു എടുത്തു ചാടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കാതെ ചെന്നുപെട്ട ഒരു ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ എന്ത് ചെയ്യും, ഇത്തരം വിവാഹങ്ങൾ എന്ത് ചെയ്യും, ബാധിക്കുന്നുള്ളതാണ് മനസ്സിലാണ്. പിന്നെ അതിലേറെ ദുരന്തം, പിൽക്കാലഘട്ടത്തിൽ ഇവർക്ക് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മക്കൾ എന്ത് ചെയ്യുന്നവരെ പിന്നീട് ചോദിക്കും. അവരെ നമ്മൾ എന്തെങ്കിലും ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ച് പറയണത് നിങ്ങളുടെ മകൾ ഇവിടെ എന്തൊക്കെയോ അവിഹിതമായ കുട്ടികളുടെ കൂടെ ബന്ധങ്ങൾ പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ചെല്ലാൻ പറ്റൂല. ചോദിക്കുമ്പോൾ നിങ്ങളെ കല്യാണം എങ്ങനെ എന്നൊരു ചോദ്യം ജീവിതകാലം മുഴുവൻ അവരെന്ത് ചെയ്യേണ്ടി നേരിടേണ്ടി വരും. അതൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ അഫയറുകളിലൂടെ വിവാഹം കഴിഞ്ഞ് മിക്കവാറും ആളുകൾ രണ്ടാളെ മാതാപിതാക്കളെ പിണക്കിയിട്ടുണ്ടായിരിക്കും. കാരണം മാതാപിതാക്കളുടെ ഇഷ്ടത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടി വിവാഹം നടക്കൂലല്ലോ. അപ്പോൾ പാരൻസ് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് നഷ്ടപ്പെട്ടു പോകാന്നുള്ളത് ഇത്തരം വിവാഹങ്ങൾ അവിടെ അതൃപ്തി അത് ജീവിതത്തെയും ബാധിക്കും, അതിൽ നിന്ന് വേറിട്ട് പോകുന്നതിനും ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെയുള്ള കുറേ ദുരന്തങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റും.
7: ഇടക്ക് പറഞ്ഞൊരു പരാമർശം, അതൊരു ചോദ്യമാകുന്നു അല്ലെങ്കിൽ ചോദ്യമാക്കേണ്ടതുണ്ട്. വയസ്സ് ഒരു നിർണായക വിഷയമാണോ? ഒരു ദാമ്പത്യത്തിൽ പ്രായം എന്നതൊരു നിർണായക വിഷയമാണോ? ഒരു ഒരു വയസ്സിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ സമപ്രായം, പ്രണയ കാര്യങ്ങളിലൊക്കെ മിക്കവാറും സംഭവിക്കുന്നൊരു ഏരിയയാണത്. പ്രണയിതാക്കളൊക്കെ ഒരു ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു ലാബിലെ 2 ടേബിളുകളുടെ പരിസരത്തെ ഒക്കെ പശ്ചാത്തലങ്ങളിൽ നിന്നാണ് പ്രണയം രൂപപ്പെടുന്നത്. അതുകൊണ്ട് അതൊരു ഒരു പിന്നെ ഒരു വലിയ വിഷയമായി എടുക്കേണ്ടതുണ്ടോ? അതിൻ്റെ ജീവശാസ്ത്ര വശം ഒരു ഭാഗത്തുണ്ട്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊരു ഭാഗത്തുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ കാണുന്നു?
5: ഈ വിവാഹ ജീവിതത്തിൽ പ്രശ്നമാകുന്ന കാര്യങ്ങളേത്, പ്രശ്നമാകാത്ത കാര്യങ്ങളേത് എന്നതിനെ കുറിച്ച് ഉള്ള ഒരു പൊതു ചർച്ച നടത്തുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വിവാഹം കഴിക്കുന്ന സമയത്ത് ബോധപൂർവം നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൊതുവിവാഹാനന്തരം പ്രശ്നമാവൂല. അപ്പോൾ ഉദാഹരണം, എനിക്ക് ജോലിയുള്ള ഒരു സ്ത്രീ വേണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ പിന്നെ അവളുടെ ജോലിയും ജോലിയിൽ വരുന്ന അപ്രായോഗികതകളും കുടുംബ പ്രശ്നങ്ങളും അയാൾക്ക് പ്രശ്നമാവൂല. കാരണം അയാൾ ബോധപൂർവം സെലക്ട് ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറഞ്ഞു, അവള് ഒരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അവളെ അന്വേഷിക്കാൻ വേണ്ടി വന്നത്. അയാളൊരു സൈക്യാട്രിക് പേഷ്യൻ്റാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു, ആ അന്വേഷണത്തിൽ മുന്നോട്ട് പോയി വിവാഹം നടന്നു. ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞു, അയാൾ ഇപ്പോഴും സൈക്യാട്രിക് പേഷ്യൻ്റ് ആണ്. അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒരു രോഗി എന്ന നിലക്ക് അയാളെ ഏറ്റെടുത്ത് പരിചരിക്കാമെന്ന് അന്ന് തീരുമാനിച്ചത് കൊണ്ട് ഇന്ന് അവൾക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ ഈ ഏജ് കമിതാക്കൾക്ക് പ്രശ്നം വരും. കാരണം അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഏജിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് അറേഞ്ച്ഡ് മാരേജിൽ വരുമ്പോൾ എന്റെ സമത്തിലുള്ള പ്രായത്തിലുള്ള ഒരു പെണ്ണെന്നെ ആവട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. കാരണം അങ്ങനെ ആരും തീരുമാനിക്കണില്ല. ഞാൻ പറഞ്ഞ ഒരു നോർമൽ സ്റ്റേജിൽ വിവാഹങ്ങളൊന്നും നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒരാളും എൻ്റെ അതേ ഏജിലൊരു പെണ്ണ് വേണമെന്ന് തീരുമാനിക്കുന്നത് വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം അത് ഇവർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഇവർ വിചാരിക്കാതെയും ചിന്തിക്കാതെയും അതിലേക്ക് എത്തുമ്പോൾ പിന്നെ ഈ പെൺകുട്ടിക്ക് പ്രായമായി വരുമ്പോൾ കുറച്ചൊരു 10-40 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായി തൻ്റെ തന്നെക്കാളും പ്രായമുള്ള ഒരു സ്ത്രീയായി തോന്നും. അപ്പം അന്ന് ചെയ്തൊരു അബദ്ധത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും, അന്നൊരു ബോധമില്ലാതെ കടന്നു വന്നതിൻ്റെ കുറ്റബോധങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഏജ് ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ അത്ര പ്രശ്നമായിക്കോളുന്നില്ല, ബോധപൂർവ്വമല്ലാതെ വരുന്നത് കൊണ്ട്.
7: അബോധമായി ആരംഭിക്കുന്നതാണ് അഫെയറുകളെല്ലാം. അപ്പോൾ അറേഞ്ച്ഡ് മാരേജുകളിലെ ചില പോയിന്റുകൾ അവരൊരിക്കലും പ്രസക്തമായി കാണുന്നേയില്ല. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെയും എഴുത്തുകുത്തുകളുടെയും ഒക്കെ ഇടയിൽ നിന്നും പിശാചിൻ്റെ ഒരു ആവേശപ്പെടുത്തലിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ രണ്ട് വീടുകളുടെ പശ്ചാത്തലം, അറേഞ്ച്ഡ് മാരേജിൽ സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണത്. രണ്ട് വീടുകളുടെ പശ്ചാത്തലം ഇവരുടെ മുന്നോട്ട് പോക്കിൽ പ്രധാനമാണ്. അപ്പോൾ ഈ രണ്ട് വീടുകളുടെ പശ്ചാത്തലത്തെ കല്യാണത്തിൽ എത്രത്തോളം പരിഗണിക്കേണ്ടതുണ്ട്? ഇപ്പോൾ ഇസ്ലാമിൽ കുഫു എന്ന ഒരു അടിസ്ഥാനമുണ്ടല്ലോ, ആ കുഫു എന്ന അടിസ്ഥാനത്തിൻ്റെ ഉള്ളിൽ കൂട്ടിയെണ്ണിയ കാര്യമാണിത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ രണ്ടുപേരുടെയും ഈ ഒരു സംഭാഷണത്തെ ശ്രദ്ധിക്കുന്നവരിൽ ഒരാളുമായുള്ള അഫെയർ ബന്ധത്തിൽ എത്തിപ്പെട്ട ഒരു കുട്ടി അവൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു പോയിന്റ് എന്നുള്ള നിലക്ക് രണ്ട് വീട്ടിലെയും പശ്ചാത്തലം, രണ്ട് വീടിൻ്റെയും സാമ്പത്തികാവസ്ഥ, രണ്ട് വീടിൻ്റെയും ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതെത്രത്തോളം കുടുംബജീവിതത്തിൽ നിർണായകമാണ്, രണ്ട് നാടുകളുടെ രണ്ട് കൾച്ചറുകളുടെ സാഹചര്യം ഇതൊക്കെ എത്രത്തോളം നിർണായകമാണ് എന്നതുകൂടി നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് പറയാവുന്നതാണ്.
5: എന്തായിരുന്നാലും ഒരു ഫാമിലിയുടെ അതേ സെയിം ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും യോജിക്കാവുന്ന മറ്റൊരു ഫാമിലിയെ കണ്ടെത്താൻ എന്തായാലും സാധ്യമല്ല എന്ന് നമുക്ക് ഉറപ്പാണ്.
7: തീർച്ചയായും.
5: അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഒട്ടേറെ ഉണ്ടാകും. പക്ഷെ കുറച്ചൊക്കെ നമ്മളത് പരിഗണിക്കുന്നത് നല്ലതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഇങ്ങേ മലപ്പുറത്തുള്ള ഒരാൾ തിരുവനന്തപുരത്തോ കാസർഗോഡോ ഒക്കെ ഒരു കുടുംബ പശ്ചാത്തലം, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഭക്ഷണം എല്ലാതും വ്യത്യസ്തമാണ്. അപ്പം എന്താ വെച്ചാൽ ചില ആളുകൾക്കൊക്കെ എന്താ വെച്ചാൽ ഏത് കൾച്ചറിൽ ചെന്നാലും അതിനോട് എന്ത് ചെയ്യാൻ പറ്റും, യോജിക്കാൻ പറ്റും. എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, കാരണം കുടുംബ സമീപ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ആ സാഹചര്യങ്ങളിൽ വളരെ സാമ്പത്തികമായ താഴ്ചയുള്ള ഒരു കുടുംബത്തിലേക്ക് വളരെ ഉന്നതമായ ഒരു കുടുംബം, ഇതുവരെ ബസ്സിൽ കയറിയിട്ടില്ലാത്ത, ഇതുവരെ ഒന്ന് പിന്നെ ചൂടോടുകൂടെ ഉറങ്ങിയിട്ടില്ലാത്ത, എപ്പോഴും ഒരു എ സി ഇതുവരെ ജീവിതത്തിൽ ഉപയോഗിക്കാതിരിക്കാത്തൊരവസ്ഥ ഇല്ലാത്ത, ഇങ്ങനത്തെയൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങളെ ചിലപ്പോൾ എന്തായിരിക്കും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ പൊതുവെ ഇതിൽ മുൻഗണന കൊടുക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം കഴിക്കുന്ന പുരുഷൻ യോഗ്യനാണോ, ആ യോഗ്യതയിൽ അവന് ഇസ്ലാമികമായ ഒരു വ്യക്തിത്വവും അതേപോലെ തന്നെ ശരിയായൊരു തൻ്റെ ഇടവുമുള്ള ഒരു പുരുഷനാണെങ്കിൽ തൻ്റെ കൂടെ വരുന്ന പെൺകുട്ടിയെ ഏതു സാഹചര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതേ ഒരു മനസ്സൊരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ ഏത് ഉന്നത കുടുംബത്തിൽ വന്ന പെൺകുട്ടിയാണെങ്കിലും അവൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ വീടുമായി അഡ്ജസ്റ്റ് ചെയ്യാനും സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുവാനും പറ്റും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ സാഹചര്യങ്ങളെക്കാളും പ്രധാനം വിവാഹം കഴിക്കുന്ന ആള്, അതേപോലെ തന്നെ അയാൾ ഒരു മതപരമായ യോഗ്യതയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുള്ള ആളാണോ എന്നുള്ളതിനാണ് കൂടുതൽ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത്.
7: വിവാഹം എന്നത് ഇസ്ലാം ഭൂമിയിലെ ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒന്നായിട്ടല്ല പരിഗണിക്കുന്നത്, മറിച്ച് മരണത്തിൻ്റെയും ശേഷം ഉദുഹുലുൽ ജന്നത്ത് അൻതും വസുവാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ഒന്നിച്ച് സ്വർഗത്തിൽ കയറിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ അങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഇസ്ലാം വിവാഹത്തെ പരിഗണിക്കുന്നു. അതുകൊണ്ട് അബോധാവസ്ഥയിൽ നല്ല ബന്ധങ്ങൾ തുന്നിച്ചേർക്കപ്പെടേണ്ടത് എന്നത് തന്നെയാണ് ചർച്ചയുടെ ആദ്യപാതി നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചർച്ച നമ്മൾ തുടരുന്നു. തൽക്കാലം ഒരു കുഞ്ഞു ഇടവേളയ്ക്ക് വേണ്ടി പിരിയുന്നു.
6: പ്രവാചക അധ്യാപനങ്ങൾക്ക് 14 നൂറ്റാണ്ട് പഴക്കമുണ്ട്. പഴക്കമേറെയുണ്ടെങ്കിലും അത് പഴഞ്ചനല്ല. കാലവും ലോകവും അത് അനുവർത്തിക്കുന്നു. നബി ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം തിരുനബിയോടൊപ്പം. വരൂ, നമുക്ക് കാതോർക്കാം പുതിയ കാലത്തിന്റെ കരുത്താർന്ന ശബ്ദത്തിനായി. പീസ് റേഡിയോ,
7: പീസ് റേഡിയോ സ്നേഹക്കൂട് ചർച്ച നമ്മൾ പുനരാരംഭിക്കുകയാണ്. ഇനിയുള്ള ചർച്ചയുടെ അടുത്ത പാതിയിൽ പ്രണയ വിവാഹത്തിലേക്ക് എത്തിപ്പെട്ടവരുടെ ചില ന്യായങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അത് ഇടക്ക് നമ്മൾ ചർച്ച ചെയ്തു, അതിൻ്റെ ഒരു തുടർച്ച. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ രക്ഷപ്പെടണം എന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് പറയാൻ പറ്റും?
5: സ്വാഭാവികമായി ബന്ധച്ചാൽ ഇങ്ങനത്തെ ബന്ധങ്ങളിലേക്ക് സ്വാഭാവികമായി നേരത്തെ പറഞ്ഞ പോലെ അശ്രദ്ധ കൊണ്ടോ ഇസ്ലാമികമായ അറിവില്ലായത് കൊണ്ടോ എത്തിപ്പെടുകയാണ് ചെയ്യണത്. പക്ഷെ നന്നായി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും പരലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ആളുകൾ ഇതൊരു തെറ്റാണെന്ന് അറിയുമ്പോൾ പിൻവാങ്ങാൻ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ വരുന്നവരെ തീർച്ചയായും നമ്മൾ സഹായിക്കണം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ മനുഷ്യനെ സ്വാധീനിച്ച തെറ്റായാലും എത്ര അഡിക്ഷൻ വന്ന തെറ്റാണെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് വലിയ അന്വേഷണങ്ങളൊന്നും വേണ്ടതില്ല. ഒരു സാമൂഹികമായി വരാവുന്ന എല്ലാ തെറ്റുകളും ദുരന്തങ്ങൾക്കും അടിമപ്പെട്ടിരുന്ന ഒരു ജനസമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്. അപ്പോൾ അതിലൊരു മദ്യപാനിക്ക് മാറാൻ പ്രയാസം ഉണ്ടായിട്ടില്ല, ഒരു വ്യഭിചാരിക്ക് മാറാൻ പ്രയാസം ഉണ്ടായിട്ടില്ല, അവിഹിതമായി ഉണ്ടായ നൂറുകണക്കിന് ഭാര്യമാരെ ഉപേക്ഷിക്കാൻ അവർക്കാർക്കും തടസ്സം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇസ്ലാമികമായ അന്നുള്ള അതേ വിശ്വാസം തന്നെയാണല്ലോ ഇന്നുള്ളത്. അതിൻ്റെ ബോധങ്ങൾക്ക് ഏതൊരു കുട്ടിയെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇത്തരം അഫയറുകളിൽ പെട്ടുപോകുന്ന കുട്ടികളെ നമ്മൾ ബോധവൽക്കരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പെട്ടതിന് ശേഷം കുറച്ച് പ്രയാസകരമായ സംഗതി തന്നെയാണ്. അത് നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അതിന് നമ്മളെന്താ വെച്ചാൽ പിന്നെ അവരെ നമ്മളത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവർ സ്വാഭാവികമായി മാനസികമായി തയ്യാറാവുകയും ചെയ്താൽ സാധിക്കും. ഒരു കുട്ടി സഹകരിക്കണം, ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയതാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ എത്രയോ ആളുകൾ നമ്മൾ വിളിക്കാറുണ്ട്. നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററിൽ വരാറുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒക്കെ കൗൺസിലിംഗ് സെൻ്ററുകളിൽ ധാരാളം വരുന്ന കേസ് ഇതാണ്. അങ്ങനെ വരുന്ന ഒരു കുട്ടിയെ, മനസ്സുകൊണ്ട് എനിക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാത്തൊരു കുട്ടിയെ എന്തായാലും നമുക്ക് സഹായിക്കാൻ പറ്റും. അതെങ്ങനെ സഹായിക്കാന്ന് വെച്ചാൽ, ഒന്ന് എന്താ വെച്ചാൽ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുക. അതായത് ഈ ഇവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ അവരുപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ, അവരെ ബന്ധപ്പെടുത്തി കൊടുക്കുന്ന ഏജന്റുമാർ, ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് 100% എന്ത് ചെയ്യണം, അവർ ഒഴിവാകണം. അത് ഏത് തെറ്റുകൾക്കും വേരോടുകൂടെ പിഴുതെറിയുക എന്നുള്ള തത്വപ്രകാരം ഒഴിവാകണം. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിൽ ഈ പ്രേമിക്കുന്നവൻ്റെ പിന്നെ പേരോ നമ്പറോ കണ്ടാൽ അവരുമായുണ്ടായിരുന്ന എല്ലാ അനുഭവങ്ങളെയും നമ്മുടെ മൈൻഡിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ പഠിച്ചതും നമ്മളെ ബോധവൽക്കരിച്ചതും നമ്മളെ മനസ്സിലാക്കിയ തത്വങ്ങളൊക്കെ തൽക്കാലം എന്ത് ചെയ്യും, നമ്മൾ വിസ്മരിക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ 100% ആ സിം എന്ത് ചെയ്യണം, ഊരിയേറിയണം. പൊതുവെ അത്തരം വ്യക്തികളെ കാണാൻ ഉള്ള സാഹചര്യം ഒഴിവാകുക. പുതിയ ചില കുട്ടികൾ പറയും, എന്തെന്നു പിന്നെ അകറ്റിത്തരണം, എനിക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ റിക്വസ്റ്റ് ചെയ്യണം, നിന്നങ്ങനെ ഈ കോഴ്സ് തൊട്ടപ്പുറത്തൊരു കോളേജിലുണ്ടല്ലോ, അങ്ങോട്ട് മാറാലോ, അല്ലെങ്കിൽ ഈ പരീക്ഷ വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് എഴുതാലോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ സമ്മതിക്കാറുണ്ട്. കാരണം അതേ ക്യാമ്പസിൽ നിന്ന് അവിടെ കോഴ്സിനോ ഒന്നും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലുള്ള ഒരു ചേഞ്ച്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ സാഹചര്യങ്ങൾ പരസ്പരം കാണാനും ബന്ധപ്പെടാനും സമ്മതിക്കാതിരിക്കുക. പൊതുവെ എന്താ വെച്ചാൽ, ഇതിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് ഇസ്ലാം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പ്രതികൂലതകളുണ്ടെങ്കിലും അവർ പിരിഞ്ഞു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മാനസിക ബന്ധം ജാലബൈനക്കും അബദ്ധം റഹ്മാൻ പറഞ്ഞ ഒന്നുണ്ടല്ലോ, സ്നേഹവും കാരുണ്യം, അതുപ്രകാരമുള്ളൊരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവിടെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമായിരിക്കും, പക്ഷെ ഒരു സമയം അനുവദിച്ചാൽ മതി. അതായത് ഇവര് ഈ ബന്ധം സ്റ്റോപ്പ് ചെയ്ത് ഒരു 3 മാസം 4 മാസം പരസ്പരം ഒരു കണക്ഷനും ഇല്ലാതെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിന്നാൽ ഉറപ്പാണ് മനസ്സുകളാകലും. അതാണ് ആദ്യ സ്റ്റെപ്പ്. സാഹചര്യമില്ലാതിരിക്കുക, നീണ്ടൊരു സമയം അവർക്ക് അകന്ന് നിൽക്കാൻ അവസരം കൊടുക്കുക. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, പൂർണ്ണമായും മനസ്സിൽ ഇയാളുടെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ പൊതുവെ ഒരു കൗൺസിലർക്ക് പറ്റും ഒരു പരിധിവരെ. ഉദാഹരണം പറയുന്നത്, നമ്മൾ കൗൺസിലർമാരായ ആളുകൾ പറഞ്ഞു കൊടുക്കും എന്താണ്, സത്യത്തിൽ എന്താ വെച്ചാൽ ഇയാൾ നിന്റെ മിത്രമല്ല, ശത്രുവാണ്. കാരണം ഈ വ്യക്തിയുമായുള്ള കണക്ഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ മതജീവിതം, നിന്റെ പരലോകം, പാരൻസുമായിട്ടുള്ള ബന്ധം, നിന്റെ അഭിമാനം, നിന്റെ കോഴ്സ്, ഇതിന് മുഴുവനും കത്തിവെക്കാൻ വന്ന ഒരുത്തൻ നിന്റെ ഫ്രണ്ട് എങ്ങനെയാവും, നിന്റെ സ്നേഹിതനും. അപ്പോൾ ഇനി മുതൽ ആ പിന്നെ ആ സുഹൃത്തിനോടുള്ള മാനസികാവസ്ഥ തികച്ചും തൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ വന്ന ഒരു ശത്രുവിനോടുള്ള മാനസികാവസ്ഥ. അപ്പോൾ ഒരു ആൻറ്റി മെൻറ്റാലിറ്റി സൃഷ്ടിക്കപ്പെടും. നമുക്ക് നിരന്തരം പോയിന്റുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടിനെ നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ ആ കുട്ടിക്ക് അത് ഇത്ര താല്പര്യത്തോടെ വരുന്ന കുട്ടികൾക്ക് അത് എന്ത് ചെയ്യും, അവൾ കൺവീൻസ്ഡ് ആവും, അവൻ അതിനെപ്പറ്റി ബോധം വരും, അപ്പം അവൻ പിൻവാങ്ങാൻ നമ്മുടെ കൂടെ എന്ത് ചെയ്യും, സഹായിക്കും. പിന്നെ നിരന്തരമായ ഇസ്ലാമിക ഉത്ബോധനങ്ങൾക്ക് അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക, അതിലൂടെ അങ്ങനെയാണ് മുന്നോട്ട് പോവുക. പിന്നെ എത്രയും പെട്ടെന്ന് മനസ്സ് മാറിക്കഴിഞ്ഞാൽ പുതിയൊരു വിവാഹത്തിലേക്കും ജീവിതത്തിലേക്കും അവരെ സജ്ജമാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരമാണ്.
7: ഈ കോഴ്സ് ഇങ്ങനെ ഒരു കോഴ്സ് മാറി ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ എടുത്തു. അടുത്തൊരു നിർദ്ദേശം നമ്മൾ പറഞ്ഞത് വിവാഹമാണ്. വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും കോഴ്സ് കഴിയട്ടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളൊരു ഒരു അവസ്ഥ പൊതുവെ കുട്ടികളൊക്കെ മനസ്സിലുണ്ടാവാറുണ്ട്. എന്നാൽ അവരുടെ ഒരു മൊറാലിറ്റി, ധാർമ്മികത കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റാറുമില്ല. അങ്ങനത്തെ ഒരു അനുഭവങ്ങളുള്ള ആളുകളോട് വിവാഹത്തെ സംബന്ധിച്ച്, വിവാഹം, ജോലി, പഠനം, ഈ 3 പോയിന്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് പറയാൻ കഴിയുക?
5: ഇതിൽ ചില വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നെന്താ വെച്ചാൽ, എനിക്ക് വിവാഹം പിന്നീട് മതി എന്ന് പറയുന്ന പല പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരം അഫയറുകളിൽ പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ യാഥാർത്ഥ്യ തലത്തിൽ അവർക്ക് എന്ത് വേണം, ഒരു പുരുഷന്റെയോ ഒരു സ്ത്രീയുടെയോ സാന്നിധ്യം വേണം. അപ്പൊ അത്തരം ഒരു മാനുഷികമായ അവസ്ഥ ഉണ്ടായിട്ടും വിവാഹം വേണ്ടെന്ന് പറയുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പിന്നെ വിവാഹത്തെക്കുറിച്ചുള്ള തെറ്റായ ഭയങ്ങളാണ്. വിവാഹം കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് തടസ്സപ്പെടും, എൻ്റെ ജീവിതം തടസ്സപ്പെടും, എൻ്റെ ഭാവി തടസ്സപ്പെടും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എവിടെ ഒരു വിവാഹം നടക്കുമ്പോഴും വിവാഹം എന്നത് തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുകൂലതകളെയും കൂടുതൽ ശക്തിപ്പെടുത്താനും അതിന് ഒരു പിന്തുണ നൽകാനുമുള്ള ഒരു പാർട്ണറാണല്ലോ കടന്നു വരുന്നത്.
7: തീർച്ചയായും
5: അത്തരമൊരു പാർട്ണർ തൻ്റെ ജീവിതത്തിന് നല്ല ഭാവിക്ക് പ്രതികൂലതകൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നത് അനാവശ്യമായൊരു ഭയം മാത്രമാണ്. സ്വാഭാവികമായും അവർക്ക് എന്താണോ താല്പര്യം, ആ താല്പര്യങ്ങൾ വിവാഹം കഴിക്കാൻ വരുന്ന ആളോട് പറയാ. വിവാഹവും ജീവിതവുമാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക. ആ ജീവിതത്തിന് അനുഗുണമായ സാഹചര്യങ്ങൾക്ക് വിവാഹത്തിലൂടെ കടന്നു വരുന്ന ആൾ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം ഈ വിവാഹങ്ങൾ വൈകിപ്പിക്കുന്നവർക്ക് വരുന്നൊരു ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർ 23-24 ഒക്കെ വയസ്സാകുമ്പോഴാണ് പിന്നെ വിവാഹത്തിന് ഒരുങ്ങുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിവാഹ പ്രായമുള്ള മിക്കവാറും ആളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അവർക്ക് ചോയ്സ് ഉണ്ടാവില്ല. അങ്ങനെ വിവാഹ ജീവിതവും ഭാവി ജീവിതവും ഒക്കെ വലിയ ദുരന്തങ്ങളിലേക്കാണ് പിന്നീട് എത്തിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ വിവാഹം വേണ്ടെന്ന് പറയുന്നവർ ഇത്തരം അഫയറുകൾ പെട്ടുപോകുമ്പോൾ വിവാഹം വേണം, അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ് അവരതിലേക്ക് നയിക്കുന്ന കാര്യം. എന്നാൽ ഇപ്പം നമ്മൾ വേറൊന്ന് കാണുന്നത് വെച്ചാൽ, വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇപ്പം ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ അവരാണ് സത്യസന്ധർ എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ ഉണ്ടാകുന്ന മൂല്യച്യുതിയെക്കുറിച്ചും അവിടെ സംഭവിച്ചു പോകുന്ന തെറ്റുകളെക്കുറിച്ചും അവിഹിത ബന്ധങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ 100% അറിയുന്നത് കൊണ്ട് തൻ്റെ കൂടെ തനിക്ക് തമാശകൾ പറയാനും വൈകാരികതകൾ പങ്കുവെക്കാനും അനുവദിക്കപ്പെട്ട രൂപത്തിൽ ഒരു ഇണയുണ്ടായാൽ പിന്നെ വെറുതെ കുറ്റബോധത്തോടു കൂടെ ഈ ജീവിതം തുടരേണ്ട ആവശ്യമില്ലല്ലോ എന്ന നിലക്ക് എന്ത് ചെയ്യാണ്, വിവാഹം നടക്കട്ടെ, അതൊന്നും കോഴ്സിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ രക്ഷിതാക്കന്മാരെ തടസ്സം.
7: നേരത്തെ ഈ വിഷയം നമ്മൾ സ്നേഹ കൂടുതൽ ചർച്ച ചെയ്തു. വിവാഹം ആഗ്രഹിക്കുന്ന ആളുകളുടെ വിലാപങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മൾ നടത്തിയിരുന്നു.
5: നേരത്തെ
7: നമ്മൾ നടത്തിയിരുന്നു. ഇതില് പിന്നെ ഒന്ന് രണ്ട് പോയിന്റ് കൂടി നമ്മൾ സമയത്തിന്റെ പരിമിതിയിൽ നിന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ നിലക്കും മനസ്സിനെ മോചിപ്പിച്ച് രക്ഷപ്പെട്ടു പോരുന്ന ഒരു കുട്ടിക്ക് മുന്നിൽ പിന്നീട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സാധാരണഗതിയിൽ അതിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാത്ത ആളുകൾ ഉയർത്തുന്ന ചില വെല്ലുവിളികളുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യും, നിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പം അതൊരു ഊരാക്കുടുക്കായി കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളോട് നമ്മൾ എന്തു പറയും?
5: നമ്മൾ ഈ അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. അതായത് രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ രണ്ടാൾക്കും ഒരേ മാനസികാവസ്ഥ ആവൂല. ഒരാൾ ചിലപ്പോൾ തമാശക്കാവും, ഒരാൾ വളരെ സീരിയസ് ആവും. ഇങ്ങനെ വരുമ്പോഴാണ് ഈ വേർപെടുന്ന സമയത്ത് എന്തുണ്ടാവുന്നത്, പെട്ടെന്ന് ഷോക്ക് ഉണ്ടാവുകയും അത് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു പറയല്ല, ആത്മഹത്യ ചെയ്യാൻ എന്ത് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഒരു ആത്മഹത്യക്കുള്ള പ്രേരണ കുറ്റമോ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുന്ന ഒരു കേസിന്റെ തലങ്ങളിലേക്ക് സംഗതികൾ പോകും. ഈ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് നല്ല ബോധം നമ്മൾ നൽകണം, വളരെ നൽകണം. ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു അഫയർ കേസ് വന്നപ്പോൾ അതിൽ കണ്ടത് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയാണ്. അപ്പം ആ പെൺകുട്ടി രക്ഷിതാക്കന്മാരെ നിയമപരമായ നിലക്ക് നീങ്ങാൻ തുടങ്ങുകയാണ്. അത് തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ചെറിയ വൈകാരിക തലങ്ങളിലും ഫ്രണ്ട്ഷിപ്പിലൊക്കെ നിന്ന ആള് മാതാപിതാക്കളെ ആന്റി ആയിട്ട് കേസിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അയാൾക്ക് ബോധമുണ്ടായത് ഇത് എന്നെ എന്ത് ചെയ്യും, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നല്ല ബോധം എന്ത് ചെയ്യണം, നൽകണം. കാരണം അത് അതിലേറെ വലിയ എന്ത് ചെയ്യും, അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സംഗതികളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അഥവാ ഒരു കുട്ടി സ്വയം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഞാൻ ഇത്തരം ഒരു തിന്മയിൽ നിന്ന് പിൻവാങ്ങാണ് എന്ന് വിചാരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ആള് എന്ത് ചെയ്യാണ്, ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പിൻവാങ്ങുമ്പോൾ ചില സ്റ്റെപ്പുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അതിലുള്ളത്. പിൻവാങ്ങുമ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ ബന്ധത്തിൻ്റെ ശക്തിയും ആ ബന്ധത്തിൻ്റെ പരിണിതികളൊക്കെ ഈ ബന്ധപ്പെടുന്ന ആളുകൾക്ക് നന്നായി മനസ്സിലാവും. ഞാനിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ, അങ്ങനത്തെ കേസുകളിൽ അവരെന്ത് ചെയ്യണം, കുറച്ച് യുക്തിപരമായി നീങ്ങണം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യുക, ഞാൻ പിൻവാങ്ങുന്നു എന്ന ആ ഏറ്റവും ശക്തമായ മെസ്സേജ് അവർക്ക് നൽകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, തൽക്കാലം കോണ്ടാക്ട്സ് കുറക്കുക, നേടവരുമായുള്ള ബന്ധപ്പെടലുകൾ എന്ത് ചെയ്യുക, കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, പുതിയ പരീക്ഷയുടെയോ അല്ലെങ്കിൽ പുതിയ തലങ്ങളുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, തൽക്കാലം ഇത് നടക്കില്ലെന്നും ഇത് മുന്നോട്ട് പോകില്ലെന്നും ഗ്രാജ്വലായിട്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് പിൻവാങ്ങാനേ പറ്റുള്ളൂ. അത് കേസിനനുസരിച്ചാണ്. പക്ഷെ ചില മിക്കവാറും 90% കേസിൽ ഏറ്റവും നല്ലത് ഒറ്റയടിക്കാണ് അവസാനിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോണും ബന്ധവും കാര്യങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ട് അവസാനിപ്പിക്കുക. കാരണം രണ്ടുപേരും ഒരുപോലെ തെറ്റുകാരാണല്ലോ. അതുകൊണ്ട് ഒരാൾ പിൻവാങ്ങുമ്പോൾ അതിലെന്തെങ്കിലും ഇസ്ലാമികമായി ചിന്തിക്കേണ്ട ഒരു ചതിയോ ഒരു വഞ്ചനയോ കരാറില്ലെങ്കിലും ഒന്നുമില്ല, ഒരു തെറ്റാണ് മനസ്സിലായപ്പോൾ പിൻവാങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കുറ്റബോധത്തിന്റെ ഒന്നും അതിൽ ആവശ്യമില്ല, ഒരു കരാറില്ലെങ്കിലും ഒന്നും അതിലില്ല. ഇപ്പൊ വിവാഹം കഴിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റാണ്, എന്റെ ഭാവിക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിയാൽ ആർക്കും പിൻവാങ്ങാൻ അവകാശവും അധികാരവും ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഇത്തരം പ്രയാസങ്ങൾ വരുമെന്ന് തോന്നുന്ന കേസുകളിൽ എന്ത് ചെയ്യുക, അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക.
7: ഇതിൽ ബാക്കി നിൽക്കുന്ന ചില ശേഷിപ്പുകൾ ഏത് പ്രണയ വിച്ഛേദങ്ങളിലും ഉണ്ടാകും, ഫോട്ടോസ് അങ്ങനത്തെ ചില കാര്യങ്ങൾ. അത് അത് അത് അത് പിന്നെ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്യാണ്. ഇതിപ്പം മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ടാകൂല. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രൊഫ്കോൺ, CRE, നമ്മുടെ മറ്റു പ്രബോധന സംരംഭങ്ങൾ അവിടെയൊക്കെ വന്നിരുന്ന് ഇതൊക്കെ ആദ്യമായി കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നിറക്കണ്ണുകളോട് കൂടെ ആ പിന്നെ സദസ്സിലിരുന്ന് തീരുമാനമെടുത്ത് ഞാനേ മാറിയിട്ടുള്ളൂ, എൻ്റെ ക്യാമ്പസ് മാറിയിട്ടില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഫീഡ്ബാക്ക് എഴുതി തരുന്ന കുട്ടികളെ നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പേടിക്കുന്ന ഒരു ലോകമാണ് ഫോട്ടോസ് അടങ്ങുന്ന കാര്യങ്ങൾ, യാത്രകൾ അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിനെ ഇത് ഈ ബന്ധങ്ങൾ വിച്ഛേദിക്കുമ്പോൾ ഇതിനെ എങ്ങനെ കാണണം, ഏത് രീതിയിൽ ഡീൽ ചെയ്യണം?
5: എന്താ, ഏത് തെറ്റുകൾക്കും അതിന് പിൻവാങ്ങുമ്പോൾ കുറേ ബാക്കി പത്രങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു മദ്യപാനി മദ്യപാനം നിർത്തുകയാണെങ്കിൽ അയാളെ കരളിന് അസുഖം ഉണ്ടാവും, ഹാർട്ടിന് അസുഖം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് പിന്നെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു പരിധിവരെ ഈ ഫോട്ടോസൊക്കെ നമുക്ക് തിരിച്ചു വാങ്ങാനും അത് നശിപ്പിക്കാനും കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ ഇന്നൊക്കെ ഇപ്പം എന്താ വെച്ചാൽ നശിപ്പിച്ചാൽ പോലും റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന സംവിധാനത്തിൻ്റെ ലോകത്ത് അതിനൊന്നും വലിയൊരു പ്രാധാന്യവും പ്രസക്തിയും ഇല്ല. പക്ഷെ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം ഒരു സംഗതി വരുമ്പോൾ ഇതിന് പല നിയമപരമായ വശങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി പൂർണ്ണമായും തൻ്റെ കുറ്റസമ്മതങ്ങൾ നടത്തി അവൾ തന്നെ സംബന്ധിച്ച തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാതാപിതാക്കളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അങ്ങനെ അവളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ ആർക്കും പറ്റില്ല. കാരണം എന്താച്ചാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഇത്തരം ദുരന്തത്തിൽ പെടുന്ന പെൺകുട്ടികൾ പിന്നീട് നിവർത്തില്ലാതെ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ഈ കുട്ടികളുടെ ബോധമില്ലാത്ത സമയത്തും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പും തുടങ്ങിയ ബന്ധങ്ങളിലൂടെ എന്ത് ചെയ്യാണ് അയാളിപ്പോ എന്താണ് ഒരു പീഡനത്തിലേക്കും ഉപദ്രവത്തിലേക്കും വരികയാണെങ്കിൽ ഇത് സത്യമാണല്ലോ. ഈ ഫോട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇവളെ ഉപദ്രവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പ്രേമമെന്നോ ബന്ധമെന്നോ സ്നേഹമെന്നോ ഒന്നും വിളിക്കാൻ പറ്റില്ല. അതിന് പീഡനത്തിന്റെയും വിവാഹ വാഗ്ദാനത്തിലൂടെയുള്ള ചൂഷണത്തിന്റെയും ഒക്കെ വശങ്ങളിലാണ് കാണുക. അപ്പൊ അതിനൊക്കെ നിയമപരമായി മുന്നോട്ട് പോകാനും ആ പെൺകുട്ടിക്ക് പരിക്കുകൾ പറ്റാതെ രക്ഷപ്പെടുത്താനും ഒക്കെ എന്ത് ചെയ്യും പിന്നീട് പറ്റും. പക്ഷെ കുട്ടികൾ എത്രയും പെട്ടെന്ന് ഈ കാര്യം എന്ത് ചെയ്യുക പാരന്റ്സിനെ അറിയിക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ സംരക്ഷണം കുട്ടികൾക്ക് നൽകുമെന്നുള്ള ഉറപ്പ് വേണം. അതിൽ പാരന്റ്സിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ. പിന്നെ എല്ലാം പൂർണ്ണമാവൂലല്ലോ, കാരണം ഏത് തെറ്റുകളുടെയും എല്ലാ അനന്തര ഫലങ്ങളെയും തിരിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമല്ല.
7: ഇതിൽ വേറെ ഒരു വിഭാഗം പ്രണേതാക്കളുണ്ട്, അവരിങ്ങനത്തെ സംസാരങ്ങളും ക്ലാസുകളും കേൾക്കുമ്പോൾ അവസാനം അവരെ പിന്മാറാൻ തയ്യാറായിരിക്കും. എന്നാൽ ഇവരുടെ പ്രണയത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ മൗനാനുവാദത്തോടുകൂടെ ഉള്ളതായിരിക്കും. മൗനാനുവാദത്തോടുകൂടെ പ്രണയിക്കാൻ വിടുന്ന മാതാപിതാക്കളോടും ആ പ്രണയത്തിന്റെ ലോകത്ത് സ്വപ്നം കാണുന്ന കമിതാക്കളോടും രണ്ടു കൂട്ടരോടും ചേർത്ത് നിർത്തി നമുക്ക് എന്താണ് പറയാനുള്ളത്?
5: എന്താ വെച്ചാൽ ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ചില കാര്യങ്ങളുടെ ഗൗരവബോധം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണത്. ഇപ്പോൾ 12 വയസ്സിൽ മോട്ടോർ ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നതും 9 വയസ്സിൽ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് കൊണ്ട് അത്തരം ഒരു കൾച്ചറിൽ ഒരു അവിഹിത ബന്ധം രൂപപ്പെട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടാവുക എന്നുള്ളത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ കുട്ടികൾ മനസ്സിലാക്കണം, ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ പുതിയൊരു സംസ്കാരം കാണുന്നത് കുട്ടികൾക്ക് ബോധ്യപ്പെട്ടാൽ അവർ മാതാപിതാക്കളെ കൂടെ മാറ്റുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. അപ്പൊ നമുക്ക് കുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ദോഷകരമായ ഒരു കാര്യം ആരുടെ ഭാഗത്തു നിന്ന് എന്ത് സപ്പോർട്ടുണ്ടെങ്കിലും അനുകൂലമുണ്ടെങ്കിലും നമ്മുടെ ഭാവി ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പരലോകവും ഇഹലോകവും ആലോചിച്ച് നമ്മൾ പിൻവാങ്ങണം. അതിലിപ്പോ വാപ്പ ഒരു പുകവലിക്കുന്ന ആളാണെന്നുള്ളത് കൊണ്ട് മകൻ പുകവലിക്കണമെന്നില്ലല്ലോ. പുകവലിയുടെ ദുരന്തം മനസ്സിലാക്കി വാപ്പയെ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കുക, തൽക്കാലം മാതാപിതാക്കൾ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ഇതിന്റെ ദുരന്തം മുഴുവനും ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന നിലക്ക് മനസ്സിലായ ഒരു തെറ്റിൽ നിന്ന് എന്ത് ചെയ്യുക പിൻവാങ്ങാൻ അവർ തീരുമാനിക്കാം. മാതാപിതാക്കളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ മക്കളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കൊക്കെ മക്കൾക്ക് പിന്തുണ കൊടുത്താൽ പിന്നെ മക്കൾ ദുരന്തത്തിൽ പെടുമ്പോൾ നമ്മൾ എന്തിനും കരയേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അറിവില്ലായ്മ കൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ മാതാപിതാക്കൾക്ക് ശരിക്കുള്ള ബോധങ്ങൾ നേടണം. ഇതുപോലുള്ള ചർച്ചകളും ക്ലാസ്സുകളും ഒക്കെ അവരിലേക്ക് എത്തിക്കുക, അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യം.
7: ഏറ്റവും അവസാനം സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം പറയേണ്ട ഒരു ഗൗരവമുള്ള ചോദ്യം, ഒരു രക്ഷയും ഇല്ല ഞങ്ങൾക്ക് ഇസ്ലാമികമായി, പക്ഷേ ഇനിയുള്ള കാലം ജീവിക്കണം, പിരിയാനും നിർവാഹമില്ല എന്ന് പറയുന്നവരോട് നമ്മൾ എന്ത് പറയും?
5: ഞാൻ പറഞ്ഞ ഇസ്ലാമികമായി ജീവിക്കണം എന്ന് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പിരിയാണ് എന്തുള്ളത് വേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെന്താന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ബന്ധം തുടർന്ന് പോയി, വിവാഹം കഴിച്ചവർ തുടർന്ന് പോയി എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരും മതപരമായിട്ടൊക്കെ മാനസികമായി പറ്റ മാറി കഴിഞ്ഞതിലൊക്കെ തെറ്റിനൊക്കെ തൗബ ചെയ്ത് പടച്ചോനത് സ്വീകരിച്ചൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഭാവി വരാം. പക്ഷെ സ്വാഭാവികമായി ഒരു തെറ്റ് എന്തായാലും തുടരാതിരിക്കലാണ് ഹയർ. അത് പിന്നീട് എപ്പോഴും ആലോചിക്കുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത്തരം തെറ്റുകൾ മനസ്സിലാക്കിയാൽ വീണ്ടും വീണ്ടും അത് ന്യായങ്ങൾ കണ്ടെത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാതെ എത്തിയോടത്ത് വെച്ച് പിൻവാങ്ങുവാൻ ശ്രമിക്കലാണ് ബുദ്ധി. അതാണ് ഇഹലോകത്തിനും പരലോകത്തും സുരക്ഷയ്ക്ക് നല്ലത്.
7: ഏറ്റവും വലിയ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് വിവാഹ ജീവിതവും വിവാഹ ജീവിതത്തിൻ്റെ തുടർച്ചകളും. അത് ബോധപൂർവമാകട്ടെ, ബുദ്ധിപൂർവമാകട്ടെ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാകട്ടെ, അതാണ് പ്രകൃതിയുടെ തേട്ടം. അതാണ് പെറ്റുവളർത്തി നമ്മെ സ്നേഹപൂർവം കൊണ്ടു നടക്കുന്ന മാതാപിതാക്കളുടെ ആഗ്രഹം. ആ ആഗ്രഹങ്ങൾക്ക് ഏറെ പ്രാർത്ഥനകളുടെ പുതിയ പശ്ചാത്തലങ്ങൾ ഒരുങ്ങും എന്ന നല്ല മനസ്സ് നമ്മൾ കാത്തു സൂക്ഷിക്കുക. പശ്ചാത്താപത്തിൻ്റെ കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയരുമ്പോൾ, മനസ്സ് സംസാരിക്കുമ്പോൾ പുതിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശിത്തുടങ്ങും. കുടുംബകങ്ങളിൽ നമുക്ക് വേദനയായി സങ്കടമായി നിലനിൽക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് തുറന്നു ചോദിക്കാം, തുറന്നു പറയാം. അത് അതിൻ്റെ എല്ലാ സീക്രസിയും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചർച്ചകൾക്ക് വിധേയമാക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ട നമ്പർ 9020840840 9020 840840 നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം പീസ് റേഡിയോ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഫീഡ്ബാക്ക് സംവിധാനം, അതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് സംവിധാനം, അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹു ഇനിയും നല്ല ചർച്ചകൾക്കും നല്ല ആശയ രൂപീകരണങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തേക്ക് തൽക്കാലം ഇപ്പോൾ വിടവാങ്ങുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മൾ പിന്നെ ഇപ്പം സ്നേഹക്കൂടിൽ നമ്മൾ കേട്ട വിഷയം കമിതാക്കൾ

0: പ്രശ്നങ്ങൾ നമുക്ക് പിന്നെ ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്.
1: യെസ്.
0: അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വിഷയം, സ്നേഹക്കൂടിൽ എന്നുള്ള ഒരു വിഷയം വളരെ ഗൗരവമാണ്. നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ മക്കളും നാളെ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ, സംശയമൊന്നുമില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൂടി ഒരു ഉത്തരം ആണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സ്നേഹക്കൂടിലെ വിഷയം. കാരണം പ്രേമം കുറ്റാണോ പ്രണയം കുറ്റാണോ എന്ന് നമ്മളെ മക്കൾ ചോദിക്കാൻ അധികം ദൂരമൊന്നും ഇല്ല അല്ലേ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് യാതൊരു മടിയും ലജ്ജയും ഇല്ലാത്ത,
1: ഇന്ന് പ്രേമത്തിന് പുതിയ മാനങ്ങൾ, പുതിയ തലങ്ങൾ, പുതിയ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പലതരത്തിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ, എന്ന് വെച്ചാൽ പല അതിനെ മറ്റേ മിഠായി പൊതിയിൽ പൊതിഞ്ഞു കൊണ്ടുവരാൻ, എന്ന് വെച്ചാൽ ഓള് നഞ്ചരത്ത് നിസ്കരിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിലേക്ക് അങ്ങനത്തെ കുട്ടീനെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ അവള് കാരണമാണ് കുറച്ചൊക്കെ നിസ്കാരവും ദീനൊക്കെ തുടങ്ങിയത്, അങ്ങനെ അതുകൊണ്ട് പ്രണയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന സാരങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അതിനൊക്കെയുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ഇൻഷാല്ലാ നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മള് ഇന്നത്തെ വൈബ്സ് ഇവിടെ
0: അവസാനിപ്പിക്കണ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് പറയുകയാണ്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു 10-20 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10-25 വയസ്സിനുള്ളിലുള്ള പല ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ ഒരു ജോലിയൊക്കെ നോക്കി ഒരു ജീവിതം തുടങ്ങേണ്ട ആളുകളാണല്ലോ. ഒരു കുടുംബജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രായവും തൻ്റെ ഇടഞ്ഞിപ്പോൾ ഒരു 23 വയസ്സ് കൂട്ടിക്കോളി. അപ്പോൾ ഒരു 23 വയസ്സൊക്കെ ആയ ഒരാൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് ആള് ലൈഫ് സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം പഠന മേഖല ഏകദേശമൊക്കെ കഴിഞ്ഞൊരു പ്രായമാണല്ലോ. പക്ഷെ ആ സമയത്തും ഇവർ ഇപ്പം ഈ പറഞ്ഞ രൂപത്തിൽ അവരുടെ ചില ആഗ്രഹങ്ങളും ചില പിന്നെ എന്താ സാധ്യമാക്കേണ്ട ചില മോഹങ്ങൾ അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ പിടികൂടുന്നത്, അല്ലെങ്കിൽ അതിന് കരുവാക്കാന്ന് പറയാലോ നമ്മൾ ആരെയെന്ന് വെച്ചാൽ ഈ ചെറിയ സ്കൂൾ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികളെയാണ്. അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അവനവൻ്റെ വീട്ടിൽ അനിയത്തിമാരെയും പെങ്ങന്മാരെ കുറിച്ചും പിന്നെ ഒന്നും ആലോചിക്കാതെ മറ്റുള്ള വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അല്ലേ എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള പ്രായത്തിലുള്ള കുട്ടികളെ ഇവർ എന്ത് ചെയ്യാണ്, അവരുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കാണ്. അപ്പോൾ ഇതൊക്കെ എത്ര ആഭാസം ആണ് എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീട്ടിലെ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവർക്ക് ഈ ഒരു ഇന്നത്തെ സ്നേഹക്കൂടിലെ പ്രോഗ്രാം കേൾപ്പിക്കണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഈ ഒരു സമയം വരെ ഉണ്ടായിരുന്നത് നിസാൻ രണ്ടത്താണിയും കൂടെ ഞാൻ മുസ്തഫ അൻസാരിയുമാണ്. നിസാൻ യഥാർത്ഥത്തിൽ അൻസാരിയാണ്, പക്ഷേ നിസാൻ അറിയപ്പെടുന്നത് നിസാൻ രണ്ടത്താണി എന്നാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും റേഡിയോയുടെ കൂടെയുള്ള ഈ യാത്രയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 91-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 91-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മനെ പഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുന്നഹലിലെ 91-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ. ബി എസ് എൻ എൽ 115 ഒഴിവ്. ബി എസ് എൻ എൽ രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ ജൂലൈ 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ, ശമ്പളം 16,400 ആണ്. തുടക്കം 40,500 രൂപ വരെ. ബി എസ് എല്ലിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50, ശമ്പളം 2,25,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ ബി എസ് എൻ എൽ 115 ഒഴിവ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in. പീസ് റേഡിയോ എന്നത് കേവലമൊരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സമ്പാദ്യമല്ല, സംതൃപ്തിയാണ് ഐശ്വര്യം. രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ഖുർറത്ത് അഴിൻ. സമ്പാദ്യമല്ല, സംതൃപ്തിയാണ് ഐശ്വര്യം. എഴുത്ത് സമീർ മുണ്ടേരി. ഒരിക്കലൊരാൾ പറഞ്ഞു, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ അധികം വൈകാതെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കേണ്ടി വരും. നമ്മുടെ വീടുകളിലെ പല തർക്കങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ആഡംബരത്തെക്കാൾ പ്രധാനം സ്വന്തം വീട്ടിനുള്ളിലെ സമാധാനമാണ്. ഒരു സാധനം വാങ്ങുന്നതിനു മുമ്പ് അത് നമ്മുടെ ആവശ്യമാണോ അതോ വെറും ആഗ്രഹമാണോ എന്ന് ചിന്തിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവാക്കുമ്പോഴും അനാവശ്യമായ പൊങ്ങച്ചങ്ങൾക്കായി പണം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന സാമ്പത്തിക നയം ഇതാണ്.
4: ചെലവഴിക്കലിൽ പിശുക്കോ ദൂർത്തോ പാടില്ല, മറിച്ച് മിതത്വമാണ് വേണ്ടത്. അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുന്നു, ചെലവഴിക്കുകയാണെങ്കിൽ അതിരുകവിയാത്തവരും പിശുക്ക് കാണിക്കാത്തവരും അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരുമാകുന്നു അവർ അള്ളാഹുവിന്റെ ദാസന്മാർ. സൂറത്തുൽ ഫുർഖാൻ വചനം 67. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചതും മറ്റൊന്നല്ല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ല. മുസ്നദ് അഹമ്മദ്. വീടിന്റെ വരുമാനത്തെക്കുറിച്ചും ചെലവുകളെക്കുറിച്ചും പങ്കാളിയോടും പ്രായപൂർത്തിയായ മക്കളോടും സംസാരിക്കുക. കുടുംബത്തിലെ എല്ലാവർക്കും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിവുണ്ടാകുന്നത് അനാവശ്യമായ ആവശ്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അതൊരു കൂട്ടായ ഉത്തരവാദിത്വമാണ്. പരസ്പരമുള്ള കൂടിയാലോചനകളിലൂടെ മാത്രമേ കുടുംബങ്ങളിൽ ബർക്കത്ത് നിലനിർത്താൻ സാധിക്കൂ. തങ്ങളുടെ കാര്യങ്ങൾ അന്യോന്യം കൂടിയാലോചന നടത്തുന്നവരാകുന്നു അവർ. സൂറത്തുഷ്ശുഅറ അധ്യായം വചനം 38. ഭക്ഷണം പാഴാക്കാതിരിക്കുന്നതും അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതും ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. എന്നാൽ ഈ കൊച്ചുശീലങ്ങൾ മക്കളിൽ വലിയൊരു ജീവിത വീക്ഷണം വളർത്തും. മിതവ്യയം എന്നത് പിശുക്കല്ല, മറിച്ച് വിഭവങ്ങളെ ആദരിക്കലാണ്. ഇതിന് വിപരീതമായി അഹങ്കാരത്തോടെ വിഭവങ്ങൾ പാഴാക്കുന്നതിനെ ഖുർആൻ ശക്തമായി എതിർക്കുന്നു. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാകുന്നു. പിശാചാകട്ടെ നിന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു. സൂറത്തുൽ ഇസ്റാ വചനം 27. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി ആഘോഷങ്ങൾ നടത്തുന്നതും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതും ദീർഘകാലാടിസ്ഥാനത്തിൽ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തും. കടബാധ്യതകൾ മനുഷ്യന്റെ അന്തസ്സും സമാധാനവും ഇല്ലാതാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ, പാപങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ ആരോ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അവിടുന്ന് കടത്തെക്കുറിച്ച് ഇത്രയധികം കാവൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ കടക്കാരനായാൽ അവൻ സംസാരിക്കുമ്പോൾ നുണ പറയും, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും. സ്വഹീഹ് ബുഖാരി. കയ്യിലുള്ളതുകൊണ്ട് സന്തോഷിക്കാൻ ശീലിക്കുന്നതാണ് യഥാർത്ഥ കൺകുളിർമ. ഇതിനെയാണ് ഇസ്ലാം ഖനാഅത്ത്, സംതൃപ്തി എന്ന് വിളിക്കുന്നത്. പണത്തിൻ്റെ ആധിക്യത്തിലല്ല, മനസ്സിൻ്റെ നിറവിലാണ് സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം, മറിച്ച് മനസ്സിൻ്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. സ്വഹീഹുൽ ബുഖാരി. ഈ ആശയത്തെ മുൻനിർത്തി മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫി പറഞ്ഞ വചനം എത്ര പ്രസക്തമാണ്. നിനക്ക് സംതൃപ്തിയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീയും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ രാജാവും ഒരുപോലെയാണ്. പണം കൊണ്ട് നമുക്ക് വീട് വാങ്ങാം, പക്ഷെ കുടുംബത്തെ വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് കിടക്ക വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ കഴിയില്ല. നമ്മുടെ ആവശ്യങ്ങൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ സമാധാനം വർദ്ധിക്കുന്നു. ലാളിത്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ലേ, തീർച്ചയായും ലാളിത്യം ഈമാനിന്റെ ഭാഗമാണ്. അബൂദാവൂദ്. അതുകൊണ്ട് ഇന്ന് കുടുംബാംഗങ്ങളുമായി ഇരുന്ന് അടുത്ത മാസത്തെ ചെലവുകളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടാക്കുക. അനാവശ്യമായി ഒഴിവാക്കാവുന്ന ഏതെങ്കിലും ഒരു ചെലവ് കണ്ടെത്തുക. ആ പണം ഒരു ചെറിയ സമ്പാദ്യമായി മാറ്റിവെക്കാം എന്നെല്ലാവരോടും പറയുക. മക്കളെയും അതിൽ പങ്കാളികളാക്കുക. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാകട്ടെ.
3: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സമ്പാദ്യമല്ല, സംതൃപ്തിയാണ് ഐശ്വര്യം. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി, ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ സലഫി ദുറൂസ് നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന ശീർഷകവുമായി ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രദ്ധാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവായി നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസായിരുന്നു. ആ ഹദീസിലടങ്ങിയ മൂന്ന് തെളിവുകൾ, അതിലൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായി മരിക്കും എന്ന് മുൻകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം നടത്തിയത്, അതങ്ങനെ തന്നെ സംഭവിച്ചു. മറ്റൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഫിത്നയുണ്ടാവുകയില്ല, ഈ ദീനിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഫിത്നയുണ്ടാവില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഫിത്നകൾ ഉണ്ടാകും. ഇതൊക്കെ റസൂൽ തിരുമേനിയുടെ ആ ഹദീസിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അടങ്ങിയ വിഷയമാണ്. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്ത് വല്ല ഫിത്നയും ഉണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നെ ഒതുക്കും, അങ്ങനൊരു ഫിത്ന തല പൊക്കാൻ സമ്മതിക്കില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിക്ക് യാത്ര ചെയ്താൽ പിശാജ് ഭയന്നിട്ട് വഴി മാറി സഞ്ചരിക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹീൽ ബുഖാരിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ചിലരങ്ങനെ ശ്രമിച്ചു, വളരെ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലത് ഫിത്ന ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലല്ലെങ്കിലും അത് ഫിത്ന വരും എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതിനെ തകർത്തത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, സബീഹ് ബിനു അസൽ എന്ന ഒരു വ്യക്തി, അദ്ദേഹം ചില സ്ഥലങ്ങളിൽ ഒക്കെ ചില ഫിത്നകൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്നിട്ട് വേറൊരു ആയത്ത് എടുക്കും, അത് ശ്രദ്ധിച്ചാൽ അവർക്കിടയിൽ വൈരുദ്ധ്യമില്ലേ, എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാക്കുകയാണ്. ഇത് എവിടെ അങ്ങാടികളിലൊക്കെ പോയിട്ടാണ് ചെയ്യണം, പഠിക്കണം ഉദ്ദേശത്തിലല്ല, അങ്ങനെ ആയത്തുകൾക്കിടയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് വിചാരിച്ചിട്ടുമല്ല, മറിച്ച് ആൾക്കാർക്കൊരു വസവാസം ഉണ്ടാക്കുക. അതല്ല ഫിത്നയല്ല ഉദ്ദേശമെങ്കിൽ ആ വിഷയത്തെപ്പറ്റി അറിയുന്ന ധാരാളം പണ്ഡിതന്മാരുടെ കാലഘട്ടമാണത്, സഹാബികൾ തന്നെ. കാരണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലമാണ്, പ്രഗത്ഭരായ സഹാബിമാരുണ്ട്, മഹാപണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. പക്ഷേ ആ പണ്ഡിതന്മാരെടുത്തുന്നല്ല ഇയാൾ അങ്ങാടിക്കണ്ട് ഇറങ്ങുന്നത്. അതുപോലെ ചിലപ്പോൾ ചില പട്ടാളക്കാരെ, ഇവിടെ നാഫിയ ഇമാം നാഫിയ പറയാണ്, അന്ന സബീഹൻ അൽ ഇറാഖി ജാല യസ്അലു അന്നഷിയ മിനൽ ഖുർആൻ ഫി അജ്നാദിൽ മുസ്ലിമീന, മുസ്ലിംകരുടെ സൈന്യത്തിലൊക്കെ പോയിട്ട് ഈ സബീഹ് എന്ന വ്യക്തി എന്ത് ചെയ്യാണ്, ഖുർആനെ പറ്റി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച് ഇയാൾ ഈജിപ്തിൽ വന്നു. അപ്പോൾ ഇയാളുടെ ഈ നിലപാട് അത്ര ശരിയില്ല എന്ന് കണ്ടപ്പോൾ അവിടുത്തെ അമീറായിരുന്ന അമർ ബിൻ അസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഇയാളെ പറഞ്ഞയച്ചു, ഇയാൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇയാൾ ഈ സാധാരണക്കാരുടെ അടുത്ത് പോയിട്ട് വിശുദ്ധ ഖുർആനെതിരെയൊക്കെ ചിന്തിപ്പിക്കുന്നുണ്ട്, ഓരോ പിന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുക, വിശുദ്ധ ഖുർആനിലെ ആയത്തെടുക്കുക, അത് പരസ്പരം അങ്ങനെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഉണ്ടല്ലോ, അതെന്താണ്. അപ്പോൾ അത് പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യും, ഒരു പ്രശ്നമില്ല, അത്ര വലിയ പണ്ഡിതന്മാരവിടെ ഉള്ളു. പക്ഷെ അവരോടല്ല, അങ്ങാടികളിലും അതുപോലെ മതത്തെപ്പറ്റി കാര്യമായി വിവരമില്ലാത്ത പിന്നെ സൈന്യങ്ങളുടെ ഇടയിലൊക്കെ പോയിട്ടൊക്കെയാണ് ഇയാൾ ചെയ്യണത്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഇയാളെത്തി. ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്, അദ്ദേഹത്തെ ഈത്തപ്പനയുടെ അതിൻ്റെ കൊലയുടെ ആ കമ്പുകളുണ്ടല്ലോ അതടിച്ചിട്ട് ഇയാളെ അടിച്ചു, നന്നായി പ്രഹരിച്ചു, അങ്ങനെ അദ്ദേഹത്തെ ബന്ധിച്ചു. പിന്നെ അബൂ മുസൽ അശ്ശരിയുടെ അടുത്തേക്ക് അയാളെ അയച്ചിട്ട് അബൂ മുസൽ അശ്ശരിയോട് പറഞ്ഞു, ഇയാളെ ശ്രദ്ധിക്കണം, അയാളെ കൂടെ മുസ്ലിങ്ങൾ ഇരിക്കരുത്, ഒന്ന് ബഹിഷ്കരിക്കുക, ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളവർക്ക്. അങ്ങനെ അതും ചെയ്തു. അതോടുകൂടി അയാൾ പാഠം പഠിച്ചു, പശ്ചാത്തപിച്ച് മടങ്ങി, ജീവിതം നന്നാക്കി തീർത്തു. അപ്പോൾ അബൂ മുസൽ അഷ്അരി ഉമർ റളിയല്ലാഹുവിനെ എഴുതി, കത് ഹസനത് തൗബത്തു, അദ്ദേഹത്തിൻ്റെ തൗബയൊക്കെ നന്നായിട്ടുണ്ട്, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നിത്തരം വികൃതികളുമായി അയാൾ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനെ എന്ത് ചെയ്തു എങ്കിൽ അയാളെ വിട്ടോളൂ, ഇനി ജനങ്ങളോട് ആ ബഹിഷ്കരണം ഒക്കെ ഒഴിവാക്കിക്കോളൂ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഒരു സംഭവം, കാരണം ഇയാൾ ഖുർആനെതിരെ പാവങ്ങളായ ആൾക്കാരെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് വസവാസാവാൻ അധികം പ്രശ്നമൊന്നും വേണ്ട, അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ആൾക്കാരായിരിക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ എന്തോന്നുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കും ആൾക്ക്. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് മുളയിലെ നുള്ളിക്കളയാണ്. അങ്ങനെ ഒരു ഫിത്ന ഇസ്ലാമിൻ്റെ സമൂഹത്തിലുണ്ടാകാൻ പാടില്ല. അപ്പം ഈ സംഭവത്തിൽ നിന്ന് കുറേ പാഠങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, മഷ്റൂഇയത്തു ഉഖൂബത്തുൽ ഇമാം ലിമൻ ഹാദാ ഹാലുഹു, മുസ്ലിംകളുടെ ഒരു ഇമാമിന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശിക്ഷിക്കാം, ഇങ്ങനെയുള്ള ഫിത്തനക്കാരെ ശിക്ഷിക്കാം. കാരണം ഫിത്തന വലിയ അപകടമാണ്. ചിലപ്പോൾ വിശുദ്ധ ഖുർആൻ വൽ ഫിത്തനത്തു അഷദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ അപകടകരമായിട്ട് ഫിത്തനയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ദീനെതിരെ സംശയം ജനിപ്പിക്കുന്ന അപകടകരമായ ഫിത്തനയാണിത്. അപ്പോൾ അവരും പിശാചിക്കളും കൂടിയിട്ട് പിന്നെ അവർക്ക് തന്നെ പണിയുണ്ടാകുക, മതത്തിനെതിരെ എങ്ങനെ, അതുപോലെ നല്ല വ്യക്തികൾക്കെതിരെ ഓരോന്ന് പറഞ്ഞ് ചെവികളിൽ മന്ത്രിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണിവർ. അപ്പം ഇങ്ങനെ ഉള്ള ആൾക്കാർ അവരെ ശിക്ഷിക്കാം. എന്നിട്ട് ഇമാം ആജുരി അദ്ദേഹത്തിൻ്റെ ശരിയ എന്ന ഗ്രന്ഥത്തിൽ, ബാബു തഹദീരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു അല്ലദീന യുജാദിലു നബി മുതശാബിഹിൽ ഖുർആനി വഉഖൂബത്തിൽ ഇമാം ലിമൻ യുജാദിലു ഫീ, വിശുദ്ധ ഖുർആനിലെ മുത്തശാബിഹായ കാര്യങ്ങളുണ്ട്, വചനങ്ങളുണ്ട്, അതിൽ തർക്കിക്കുന്നവർ അവർക്കെതിരെ നബി താക്കീത് ചെയ്തതും മുസ്ലിങ്ങളുടെ ഇമാം അവരെ ശിക്ഷിക്കണം എന്ന് പറയുന്നതുമായ ഹദീസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഹെഡിങ് തന്നെ വെക്കുന്നത്. അപ്പം എന്താണ് വിശുദ്ധ ഖുർആൻ? നമുക്കറിയാം, ഖുർആൻ സൂറത്ത് ആലി ഇമ്രാന്റെ തുടക്കത്തിൽ ഹുവല്ലദി അൻസല അലൈക്കൽ കിതാബ് മിൻഹു ആയാത്തു മുഹ്കമാത് ഹുന്ന ഉമ്മുൽ കിതാബ് വഹുറു മുത്തശാബിഹാത്ത്, അള്ളാഹു ആണ് താങ്കൾക്ക് ഈ ഗ്രന്ഥം ഇറക്കി തന്നത്, അതിൽ മുഹ്കമാത്തുണ്ട്, അതാണ് ഉമ്മുൽ കിതാബ്, ഈ കിതാബിൻ്റെ ഉമ്മ, ഏറ്റവും വലിയ കേന്ദ്രം അതാണ്, അതിൽ പിന്നെ ആർക്കും തർക്കിക്കാനൊരു വകുപ്പുണ്ടാവില്ല, അത്ര ഭദ്രമായി അത് ഇറക്കി. വേറെ ചിലത് ഒരു പരീക്ഷണം എന്ന നിലക്ക് മുത്തശാബി, ചിലർക്ക് ദുർവ്യാഖ്യാനം ചെയ്യാനും ഈ രൂപത്തിലുള്ള കളിക്കാർ കളിക്കുന്നുണ്ടോന്നൊക്കെ നോക്കാനും അള്ളാഹു ഒരു പരീക്ഷണം എന്ന നിലക്ക് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ വ്യക്തമാവാത്ത വല്ല ആശയവും വല്ല ആയത്തും ഖുർആനിലൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? അതിനെപ്പറ്റി അറിയുന്നവരോടൊക്കെ ചോദിക്കുക. അതല്ലാതെ നാട്ടിലേക്ക് ഇറങ്ങി അങ്ങാടികളിലേക്ക് ഇറങ്ങിയിട്ട് ഖുർആനിൽ അങ്ങനെ ഒന്നുണ്ട്, ഖുർആനിൽ വേറൊരു ആയത്തുണ്ട്, പരസ്പരം വൈരുദ്ധ്യമല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ ചോദിച്ച് നടക്കുക. അപ്പം ഈ ഹൃദയത്തിൽ രോഗമുള്ളവരാണ് ചെയ്യാന്നാണ്. അതാ ഫമ്മല്ലദീന ഫീ ഖുലൂബിഹിം സയ്ഗ്, ഹൃദയത്തിൽ വക്രതയുള്ളവർ, വളവുള്ളവർ, അവർക്ക് മുഹ്കമത്തായ ആയത്തുകളെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ അവർക്ക് പിടികൂടാൻ പറ്റിയതിലാണ് അതങ്ങനെ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ, അതങ്ങനെയാണല്ലോ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം അത്തരം ആൾക്കാർ അവരെ ഇമാമിന് ഒരു ഇസ്ലാമിക രാജ്യത്ത് ആണ് ജീവിക്കുന്നത്, ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഇമാമിനുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ ആദർശത്തിൻ്റെ വിഷയം. അപ്പോൾ അതിൽ വെള്ളം ചേർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ ഏത് രാജ്യത്തിൻ്റെയും സുരക്ഷയുടെ ഭാഗമായി എല്ലാവരും ചെയ്യും ഓരോ വിഷയത്തിലും. അതുപോലെ ഇസ്ലാമിലെ അമീറുമാർ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇമാം ആജുരി അദ്ദേഹത്തിൻ്റെ ശരി എന്ന ഗ്രന്ഥത്തിലെ പറയുന്നത്. അപ്പം ഇതുപോലെ മഹാനായ അലീബിൻ അബി ത്വാലിബ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അലീബിൻ അബി ത്വാലിബ് കൂഫയിൽ വെച്ചിട്ട് കൂഫയിലെ ആ മരുഭൂമിയിൽ 11 ആൾക്കാരെ വധിച്ചിരുന്നു എന്നാണ്. എന്താ കാരണം? ഇദ്ദഉ അന്നഹു ഇലാഹു, ഈ 11 ആൾക്കാരുടെയും വാദം എന്താണ്? അലീബിൻ അബി ത്വാലിബാണ് അവരുടെ ദൈവം എന്നാണ്, ആരാധ്യൻ. അപ്പം അലീബിൻ അബി ത്വാലിബിനെ ഉയർത്തി ഉയർത്തി എവിടെ എത്തുകയാണ് അവർ? അലീബിൻ അബി ത്വാലിബ് ഞങ്ങളുടെ ആരാധ്യനാണ്, ഞങ്ങളുടെ അള്ളാഹു അലീബിൻ അബി ത്വാലിബാണ്. അപ്പൊ ഇതൊക്കെ വല്ലാത്തൊരു ഫിത്തനയാണ്. ജനങ്ങൾക്കിടയിൽ ഫിത്തന വ്യാപിക്കുന്നുണ്ട് ഇന്നും ഷിയാക്കൾ ലോകത്തുള്ളത് കൊണ്ട് നമുക്കറിയാലോ, പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പൊ അമിതമായി അലി ബിൻ അബി ത്വാലിബിനെയും കുടുംബത്തെയും ഉയർത്തിയിട്ട് അള്ളാഹു അവരെ വെച്ച സ്ഥാനത്ത് നിന്ന് ഉയർത്തി, ഒരുപാട് ഉയർത്തി, പിന്നെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ കയറ്റുന്ന ഈ ഒരു പ്രവണത കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അദ്ദേഹം ഖലീഫ എന്ന നിലക്ക് ഇവരെ കൊന്നുകളയുകയാണ്. അത് ഹദ്ദലവും ഫില്ലി ഹുദൂദ, ഭൂമിയിൽ കിടങ്ങുകൾ കുഴിച്ചിട്ട് അതിൽ ഇട്ടിട്ട് അവരെ കൊന്നിട്ട് അതിലേക്ക് എറിഞ്ഞ കാര്യമാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെ ഉമർ ബിൻ അബ്ദുല്ലസീസ് അദ്ദേഹം അദീബിൻ അർത്താത് എന്ന അമീറിന് എഴുതി ഖദരികളെപ്പറ്റി, കലാഖദറൊന്നുമില്ല എന്ന് പറയുന്നൊരു കൂട്ടരംഗത്ത് വന്ന് ഫിത്തനുണ്ടാക്കുകയാണ്. ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ഓടി നടക്കുക. അപ്പം അങ്ങനെ ഒരു കൂട്ടരെ കണ്ടപ്പം ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹു അദീബിൻ അബി അദീബിന് അർത്ഥത്തിനോട് പറയാണ്, താങ്കൾ അവരോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം, അബദ്ധമായ ആദർശം ഒഴിവാക്കണം, പശ്ചാത്തപിക്കണം. അങ്ങനെ അവർ പശ്ചാത്തപിച്ചാൽ വെറുതെ വിടാം, അല്ലെങ്കിൽ അവരെ കൊന്നുകളയണം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടി ഈ ഒരു ഇസ്ലാമിക രാജ്യത്തെ പറ്റുള്ളൂ. പണ്ഡിതന്മാർ ഇതിന് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് നടപടി എടുക്കുമ്പോൾ, ഇതുപോലെ ഇവരെ ബഹിഷ്കരിക്കുമ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടോ, ഇസ്ലാമിക സമൂഹത്തിന് ഗുണമാകുമോ അതല്ല ദോഷമാകുമോ എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിം അല്ലാത്ത ഇസ്ലാമികമായ രാജ്യമല്ല എങ്കിൽ ഇവിടെ നിന്നൊരാൾക്കും ആ നിയമങ്ങൾ കയ്യിലെടുക്കാൻ പറ്റില്ല. ഓരോ നാട്ടിലും ഭരണാധികാരികൾക്ക് അതിൻ്റേതായ നിയമങ്ങളുണ്ട്, ആ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ അവർക്ക് നിയമങ്ങളെടുക്കാം, അവർക്ക് ശിക്ഷാ നടപടികളെടുക്കാം, അതിലൊന്നും സംശയമല്ല. പക്ഷേ നമ്മളൊക്കെ ഈ രൂപത്തിൽ ചെയ്താലോ അത് മഹാ അപകടം, അതിലും വലിയ അപകടം ഉണ്ടാകുക. അതുകൊണ്ട് അതിൻ്റെ മസ്ലഹത്തുകളൊക്കെ നോക്കണം. ഒരാളെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ തന്നെ ആ ബഹിഷ്കരണങ്ങൾ കൊണ്ട് അയാൾ ഇനി തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, അയാൾക്ക് വേണ്ടിയിരുന്നില്ല തോന്നും, അയാൾ മാറും എന്നൊക്കെ ആകുമ്പോഴാണ് ചെയ്യുക. അതല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഫിത്തനകൾ വരികയാണെങ്കിലോ അത് പ്രശ്നം പിന്നെ വേറെ രൂപത്തിലായി മാറും. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ ഈ ഹജ്ർ, ഈ ഒഴിവാക്കൽ, അത് ഒരു പിതാവിന് തൻ്റെ മകൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതുപോലെ ഒരു അമീറിന് തൻ്റെ ഭരണത്തിന് കീഴിലുള്ള ആൾക്കാർക്ക് അവർക്ക് ഈ ഫിത്തനുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റില്ലെങ്കിലോ നമ്മൾ മാറി നിൽക്കുക, ശുദ്ധമായ ആദർശവും അതനുസരിച്ച് ജീവിക്കുന്നവരും ഇത്തരം ഫിത്തനക്കാരിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് രണ്ടാമത് അതിനുള്ള ഒരു വഴി. അതല്ലെങ്കിൽ ആ ഫിത്തനയിൽ പെട്ടുപോകും എന്നാണ്. പൂർവികരൊക്കെ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഉദാഹരണത്തിന് മുഹമ്മദ് ബിൻ സീരീൻ എന്ന മഹാ ഇമാം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് രണ്ടാൾ വന്നു. ഈ രൂപത്തിൽ ഇങ്ങനെ വേണ്ടാത്ത കിതാബിലുണ്ട്, ഹദീസിലുണ്ട്, ഒരു അലി ബിൻ അബി ത്വാലിബ് അല്ലേ പിന്നെ മുന്തിക്കപ്പെടേണ്ട ആൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫിത്തനകൾ ഉണ്ടാക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ അതുപോലെ സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഹദീസിൻ്റെ വിഷയത്തിൽ സംശയം ഉണ്ടാക്കുക, അപ്പം ആ നിലകൊക്കെ സംശയിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് വന്നത് ഇമാം മുഹമ്മദ് ബിൻ സീരീൻ്റെ അടുത്ത്. എന്നിട്ട് അദ്ദേഹത്തോട് വന്നവർ പറഞ്ഞു, യാ അബാ ബക്കർ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ് ഒരു ഓമനപ്പേര്, ഈ മുഹമ്മദ് ബിൻ സീരീനോട് പറയുന്നു, ഹദീസുക്ക് ബി ഹദീസ്, ഒരു ഹദീസ് പറയട്ടെ, നിങ്ങളോട് പറയാൻ വന്നതാണ് ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിന് ഉദ്ദേശം മനസ്സിലായി, മുഹമ്മദ് ബിൻ സീരീൻ, ലാ നിങ്ങൾ പറയണ്ടെന്ന്. ഖലഫൻ അഖറോ അലൈക്കായ മിൻ കിതാബ് എന്നൊരായത്തോതട്ടെ, എന്തിനാ ആ ആയത്തിനെ പറ്റി അവർക്ക് എന്തോ ദുർവ്യാഖ്യാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് സംസാരിക്കാനാണ് ആ വരുന്നത്. അപ്പം മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, ലാ നിങ്ങൾ ആയത്തും പറയണ്ട, ല തഖൂമാനി എന്നെ അവലഖൂമന്ന, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ പോകാം, എന്താ വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു, അവർ പോയി. കാരണം ഈ രൂപത്തിൽ ഒരു തരം അധര വ്യായാമം, ബുദ്ധി വ്യായാമം എന്നൊക്കെ പറഞ്ഞിട്ട് കാട് കയറി വേണ്ടാത്തൊക്കെ ചിന്തിച്ച് അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന് ഒരു ഉപകാരമില്ലാത്ത ചർച്ചകളായിട്ട് വരുന്ന ടീമാണത്. അതുകൊണ്ട് പറഞ്ഞേ, നിങ്ങളെൻ്റെ അടുത്ത് നേതീശും പറഞ്ഞിരണ്ട, ആയത്തും പറഞ്ഞിരണ്ട, നിങ്ങൾ പോകുന്നില്ല ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഇതുപോലെ മറ്റൊരു സംഭവം, അതാണ് ഇതേ പിന്നെ അയ്യൂബ് എന്ന ഇമാമിനോട് ഒരാൾ പറയണം, അസ്അലുക അൻ കലിമ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചു. അവ ചോദ്യം ഇൽമു നേടാനൊന്നുമല്ല, ചോദ്യം പലതുമാണല്ലോ, അറിവില്ലാത്ത അറിയാൻ വേണ്ടി ചോദിക്കും. വേറെ ചിലരങ്ങനെയല്ല, ഇയാൾക്ക് അറിയോ നോക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി, അല്ലെ അയാൾക്ക് അറിവില്ലെന്ന് വരുത്താൻ വേണ്ടി, അല്ലെ നിങ്ങളറിഞ്ഞതല്ല അതിന് വ്യാഖ്യാനം വേറെയാണ്, അതല്ലെങ്കിൽ അവിടെ അങ്ങനെ വൈരുദ്ധ്യമുണ്ട്, അതുണ്ട്, പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാനാണ്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന്. അപ്പം ഇമാം അയ്യൂബ് പറഞ്ഞു, ഒരു കെലിമത്ത് ചോദിക്കട്ടെ വെച്ചോ, വലാ നിസ്ഫ കെലിമ, അര കെലിമത്തും ചോദിക്കണ്ട, ഒരു പദം ചോദിക്കട്ടെ വേണ്ട, അര പദവും ചോദിക്കണ്ട, മറുപടി രണ്ട് വട്ടം നിന്നോട് അര പദവും ചോദിക്കണ്ട. എന്നിട്ട് ഓ യുഷിറുബി ഉസ്ബോയിതൻ്റെ വിരല് കൊണ്ട് ആ അര കാണിച്ചു കൊടുത്തിട്ട് ഈ പകുതിയും ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇതുപോലെ കാന അബു ഖിലാബ യഖു ലാ തുജാലിസു അസ്ഹബല്ലഹുവ, ഈ അഹ്വാവിൻ്റെ തന്നിഷ്ടക്കാരുടെ ഈ ബിദ്അത്തിൻ്റെ ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. വലാ തുജാദിൽ അവരോട് തർക്കിക്കാനും പോകരുത്. കാരണം ഫൈനില ആമനു അൻ യഹ്മിസൂക്കും ഫിൽ ദലാല, അൻ യഹ്മിസൂക്കും ഫിൽ ദലാല, അവരുടെ ദലാലത്തിൽ നിങ്ങളെ മുക്കും. ഔ യൽബിസു അലൈക്കും ഫിദ്ദീൻ ബാലമാ ലബസലേ, അല്ലെ ദീനിൽ അവർക്ക് സംശയങ്ങളുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അത് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും സംശയം ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ പിന്നെ ഫിത്നകളുമായി നടക്കുന്നവരുണ്ടാകും. അപ്പം അത് ഇവർ സമ്മതിച്ചിരുന്നില്ല, കാരണം അവർക്ക് പിന്നെ മറുപടി അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ അവർ സമ്മതിച്ച് ഞങ്ങൾ അവരോട് സംസാരിച്ചു പറഞ്ഞിട്ട് പിന്നെ ഇവർ സാധാരണക്കാരിലേക്ക് ഇങ്ങനെ ഇറങ്ങും, അവരതൊക്കെ വലിയ തെളിവാക്കി മാറ്റും. മഹാനായ ഇമാം മാലിക്കിൻ്റെ സംഭവം വളരെ പ്രസിദ്ധമാണല്ലോ. ഒരാൾ വന്നിട്ട് എന്താണ് ഇസ്തിവ എന്ന് ചോദിച്ചാൽ, ആ സംഭവം ഉണ്ടല്ലോ, അയാൾക്കപ്പോൾ ആ ഇസ്തിവ അറിഞ്ഞിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ഇസ്തവ അലല്ലർഷ്, അള്ളാഹിനെപ്പറ്റി ഇസ്തവ അലല്ലർഷ് ഉണ്ടല്ലോ, എന്താണ് ഇസ്തിവ? അപ്പം ആ ചോദ്യം തന്നെ വേണ്ടാത്തൊരു ചോദ്യമായിരുന്നു. അവിടെ അത്തരം വിഷയങ്ങൾ റബ്ബിൻ്റെ ഇസ്തിവ എങ്ങനെയാണ് നമുക്ക് കൃത്യമായി അറിയാത്തത് കൊണ്ട് നമ്മളാ കിതാബിൽ വന്ന രൂപത്തിൽ, അതുകൊണ്ട് ഇമാം മാലിക്ക് പറഞ്ഞു അൽ ഇസ്തിവ മാലൂം, ഇസ്തിവാൻ്റെ അർത്ഥമൊക്കെ അറിയപ്പെട്ടത് തന്നെയാണ്, പക്ഷെ വൽ കൈഫ് മജൂൽ, അത് എങ്ങനെയെന്നുള്ള അറിയില്ല. അപ്പം എങ്ങനെയാന്ന് ഇയാൾ ചോദിക്കണേ. പിന്നെ വസ്തു ആലു അനു ബിദ്, അതിനെപ്പറ്റിയുള്ള ചോദ്യമൊക്കെ ബിദ്അത്ത്, അതൊന്നും പണ്ടുള്ള ആൾക്കാർ ചോദിച്ചിരുന്നില്ല. അവിടെയൊക്കെ ഇസ്തവ അലല്ല അർഷ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു ആശയവരെ മനസ്സിലുണ്ടാവും. അതനുസരിച്ച് പോയത് അതെങ്ങനെയാണ്, അത് അവിടെ ഇരിക്കുകയാണോ ചെയ്ത്, ഇരിക്കുകയാണെങ്കിൽ അർഷിൽ എങ്ങനെയാണ് ഇരുന്നത്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, ഈ വേണ്ടാത്ത രൂപത്തിലുള്ള ചർച്ചക്ക് ഒരു തുടക്കമായിരുന്നു അത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇയാൾ ശരിയില്ല, ഇയാളെ നമ്മുടെ സദസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന്. അങ്ങനെ ഇമാം മാലിക് അയാൾ സദസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പം ഏതായാലും ശരി, ഈ രൂപത്തിലുള്ള പിന്നെ ഫിത്നകൾ, ഈ ഫിത്നകൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒന്നും നടക്കൂല. പിൽക്കാലത്ത് ഫിത്നകൾ വന്നു, ഇങ്ങനെയൊക്കെ വന്നു, അതൊന്നും കെട്ടടക്കാൻ പിൽക്കാലത്ത് ഭരണാധികാരികളൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അതങ്ങനെ അഭംഗുരം തുടരുക ചെയ്തിട്ടില്ല. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഫിത്ന വന്നപ്പോൾ അത് തല പൊക്കുമ്പോൾ തന്നെ കണ്ടിട്ട് അദ്ദേഹം അത് തകർക്കുകയും ചെയ്യണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ സോബീഗിൻ്റെ പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് പ്രസിദ്ധമായ മറ്റേ സംഭവം, ദാനിയാൽ പ്രവാചകൻ. അതെന്താണ്, റോമിലോ പേർഷ്യയിലോ ഉള്ള പിന്നെ ഇസ്ലാമിൻ്റെ ഭരണാധികാരി, അവിടെയുള്ളൊരു പിന്നെ മൃതശരീരം കിട്ടിയപ്പോൾ ഉമറുള്ളവനെ അറിയിച്ചു, കേടുവന്നിട്ടില്ല, പണ്ടുള്ളവ എല്ലാവരും പറയുന്നത് ദാനിയാൽ പ്രവാചകൻ്റെതാണ്. ഉമറുള്ളവനോട് ചോദിക്കുക എന്ത് ചെയ്യണം. ഉമറുള്ളവന് പെട്ടെന്ന് കാര്യം മനസ്സിലായി, ഇത് പ്രശ്നമാവും, ഫിത്തന വരും, ജനങ്ങൾ ശിർക്കിലേക്ക് പോകും, ഏറ്റവും വലിയ ഫിത്തന ശിർക്കാണല്ലോ. ഉടനെ അബൂ മുസ അശ്ശരിയോട് പറഞ്ഞു, നിങ്ങൾ അന്തിക്ക് ഇരുട്ടത്ത് കുറേ കബറുകൾ കുത്തണം, 10-13 ആരും കാണരുത്, ഇരുട്ടത്തായിരിക്കണം. എന്നിട്ട് ആ മൃതശരീരം ഏതെങ്കിലും ഒന്നിൽ മറവ് ചെയ്യണം, എന്നിട്ട് എല്ലാ കബറുകളും മൂടണം. എന്തിനാ, ഒരു ഫിത്തന തല പൊക്കിയാണ് അതില്ലായ്മ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ കബറ് കെട്ടിപ്പൊക്കും, മുമ്പുള്ളൊരു നബിൻ്റെതാണ്, അത് കിട്ടി, അതുകൊണ്ട് അങ്ങോട്ട് തവാഫ് ചെയ്യും, പ്രശ്നങ്ങളാവും, ശിർക്കിലേക്ക് വരും. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഏത് ഫിത്തന തല പൊക്കുകയാണെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് അതില്ലായ്മ ചെയ്യും. അതാ നബി തിരുമേനിൻ്റെ ഈ പ്രവചനത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ഇൻഷാല്ലാ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
0: ജസാകുമുല്ലാഹു ഖൈറൻ. സലഫി ദുറൂസ് പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന ശീർഷകത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിലടങ്ങിയ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ തവക്കുൽ അവതരിപ്പിക്കുന്നത് ഹാമിദ് ഉപ്പള.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ഇഖ്ലാസോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ അവന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് തവക്കുൽ എന്നത്, അള്ളാഹുവിൽ വരെ മേൽപ്പിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ വരെ മേൽപ്പിക്കുക എന്ന്. മറ്റൊരിടത്ത് സൂറത്ത് തലാഖിൽ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അള്ളാഹുവിൽ വരെ മേൽപ്പിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു തന്നെ മതിയാകുന്നവനാണ് എന്ന്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ഇബാദത്താണ് തവക്കുൽ എന്ന് പറയുന്നത്. ആരാണ് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ഏറ്റവും കൂടുതൽ തവക്കുൽ ചെയ്യുക എന്ന് ചോദിച്ചാൽ, റബ്ബ് സുബ്ഹാനഹു തആലയെ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞ, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞവന് മാത്രമേ അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ വരെ മേൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അംബിയാ മുർസലീങ്ങളും ഷുഹദാക്കളും സ്വാലിഹീങ്ങളും ബദീരീങ്ങളുമൊക്കെ ധാരാളം പരീക്ഷണങ്ങൾ നേരിട്ടവരായിരുന്നു. അവരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തൻ്റെ വാർദ്ധക്യം വരെ സന്താനങ്ങളെ നൽകാതെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിഞ്ചുമകനെ അറുക്കാൻ വരെ കൽപ്പിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലൊക്കെ ആ പരീക്ഷണങ്ങളൊക്കെ പൂർത്തീകരിച്ച് വിജയിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തിട്ടുള്ളത്. ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നിന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എല്ലാത്തിൻ്റെ ഉടമ റബ്ബ് സുബ്ഹാനഹു തആലയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എല്ലാത്തിനെ നിയന്ത്രിക്കുന്നവൻ റബ്ബ് സുബ്ഹാനഹു തആലയാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൽ വരെ മേൽപ്പിച്ചുകൊണ്ട് അവിടെ പരീക്ഷണങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞ ഒരു കാര്യമാണല്ലോ, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ എന്ന്. അവിടെ വഅലല്ലാ, ഇവിടെ ഉപയോഗിച്ച അറബി ഭാഷ നിയമം എന്നത് തഖ്ദീമാണ്, ജാറു മജ്റൂറാണ്. അതുകൊണ്ട് തന്നെ ഈ അറബി ഭാഷ നിയമം നമ്മെ സൂചിപ്പിക്കുന്നത് തവക്കുലെന്ന ഇബാദത്തിന് അള്ളാഹുവിന് മാത്രമേ നൽകുവാൻ പാടുള്ളൂ എന്നതാണ്. അള്ളാഹുവിന് പുറമെ മറ്റൊരു പടപ്പിലേക്കും ഇതിനെ തിരിച്ചുവിടാൻ പാടുകയില്ല എന്നതുമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, അവൻ വരെ മേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനാണ് എന്ന്. അപ്പോൾ അള്ളാഹുവിൽ വരെ മേൽപ്പിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല സഹായിക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു തആല ആ തീ കുണ്ടാരത്തിലെ തീയിനോടായി പറഞ്ഞു, കുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, തീയേ നീ ആയിത്തീരുക ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മേൽ തണുപ്പുള്ളതും സമാധാനമുള്ളതായി തീരുക. അങ്ങനെ ആ തീക്കുണ്ടാരത്തിലെത്തി ഇബ്രാഹിം അലൈഹിസ്സലാമിന് മാത്രം തണുപ്പുള്ളതായി തീരുകയാണ്, സമാധാനമുള്ളതായിത്തീരുകയാണ്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു തആലക്ക് ഒരേ സമയത്ത് ഒരേ വസ്തുവിനെ പല സ്വഭാവങ്ങളിൽ കൊണ്ടുപോകുവാൻ സാധിച്ചു. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ഭരമേൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മൂസ നബി അലൈഹിസ്സലാമും തൻ്റെ അനുയായികളും സർവസന്നാഹുമായി വരുന്ന ഫിർഔനിൻ്റെയും പടയാളികളുടെയും ആർത്തിരമ്പുന്ന ചെങ്ങടലിൻ്റെ നടുവിൽ അകപ്പെട്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിയോട് തൻ്റെ അനുയായികൾ ചോദിക്കുകയാണ്, ഇന്നാ ലമുദ്റക്കൂൻ, നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണ്, ഇനി എവിടെയാണ് ഒരു രക്ഷാമാർഗമെന്ന് ചോദിക്കുമ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടി മൂസ നബി അലൈഹിസ്സലാം പറയുകയാണ്, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, കല്ലാ അങ്ങനെയല്ല കാര്യം, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, സയഹ്ദീൻ, അവനെനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്നും ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല മൂസ നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തുകയാണ്. ആ അക്രമികളായ ഫിർഔനിൻ്റെയും പടയാളികളുടെയും ഇടയിൽ നിന്നും മൂസ നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാമയുടെ വാക്കായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല പറയുകയാണ്, വഖാല മൂസ യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹ് ഫഅലൈഹി തവക്കലു ഇൻ കുൻതും മുസ്ലിമീൻ. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ കൗമി, എൻ്റെ സമുദായമേ, ഇൻ കുൻതും ആമൻതും ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഫഅലൈഹി തവക്കലു, നിങ്ങൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക, ഇൻ കുൻതും മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ. ഇവിടെ ഇസ്ലാമിൽ മൂന്ന് ദർജകളാണുള്ളത്. ഒന്ന് അൽ ഇഹ്സാൻ, രണ്ട് അൽ ഈമാൻ, മൂന്ന് അൽ ഇസ്ലാമുമാകുന്നു. ഈ മൂന്ന് ദർജകളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് സഹാബത്ത് കൂടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നതായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ജിബ്രീൽ എന്ന പ്രസിദ്ധ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം, മല്ലിസ്ലാം യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ ചോദ്യവും ചോദിക്കുന്നു, മലീമാനു യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ് ഈമാൻ എന്ന് ചോദിക്കുമ്പോൾ ഈമാനിൻ്റെ തൂണുകളായ ആറ് കാര്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ചോദ്യവും ചോദിക്കുന്നു, മല്ലിഹ്സാനു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൻ തഅബദല്ലാഹ്, താങ്കൾ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. എപ്രകാരം, കഅന്നക തറാഹു, താങ്കൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കലാണ്. ഫഇല്ലം തകുൻ തറാഹു, ഇനി നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കാണുന്നു എന്ന തിരിച്ചറിവോടുകൂടി സദാസമയം റബ്ബ് സുബ്ഹാനഹു തആല നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിരീക്ഷണ വലയത്തിലാണ് ഞാനുള്ളതെന്ന തിരിച്ചറിവോടുകൂടി എൻ്റെ കണ്ണിൻ്റെ കട്ടുനോട്ടം റബ്ബ് സുബ്ഹാനഹു തആല തിരിച്ചറിയുന്നു, എൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല തിരിച്ചറിയുന്നു എന്ന ബോധത്തോടുകൂടി റബ്ബ് സുബ്ഹാനഹു തആലയെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ ഏറ്റവും ഉയർന്ന ദർജയുള്ളത് അൽ ഇഹ്സാനിനാണ്, എന്നാൽ ഏറ്റവും താഴത്തെ ദർജയുള്ളത് ഇസ്ലാമിനുമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുകയാണ്, ഒരു മുസ്ലിമാകുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല എന്തൊക്കെ നിബന്ധനകൾ വെച്ചുവോ ആ നിബന്ധനകളൊക്കെ പൂർത്തീകരിച്ചാൽ മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി, യഥാർത്ഥ മുസ്ലിമായി അവൻ തീരുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ശുർക്കും കുഫ്രുമായിരിക്കുമെന്നാണ്. അതിലൊന്നാമതായിട്ടുള്ളത് അള്ളാഹുവിലുള്ള വിശ്വാസം, അത് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിത്തീരും. രണ്ടാമത്തെയായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കഴിവിലുള്ള വിശ്വാസം, അത് ഇല്ലാതെയായിത്തീരും. മൂന്നാമത്തത് അല്ലാഹുവിൻ്റെ മുൽക്കിൽ അവൻ്റെ ആധിപത്യത്തിലുള്ള വിശ്വാസം, അത് ഇല്ലാതെയായിത്തീരും. നാലാമത്തത് റബ്ബു സുബ്ഹാനഹു തആലയുടെ റഹ്മത്തിൽ അവൻ്റെ കാരുണ്യത്തിലുള്ള വിശ്വാസം, അത് ഇല്ലാതെയായിത്തീരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായി തീരുവാൻ റബ്ബു സുബ്ഹാനഹു തആല വെച്ച നിബന്ധനകളൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ നാടുകളിൽ പല ആളുകളും പുതിയ വാഹനങ്ങൾ വാങ്ങിയാൽ ജാറങ്ങളിൽ പോയി അവിടെ നിന്ന് പച്ച തുണിയും പല നിറത്തിലുള്ള തുണിയും സൂക്ഷിച്ചു വെച്ചാൽ, പ്രിയമുള്ളവരെ, എന്താണ് യഥാർത്ഥത്തിൽ അവൻ വിശ്വസിക്കുന്നത്? ആ മരിച്ചു പോയ ഷേഖ് വന്നുകൊണ്ട് അവനെ ആ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കും എന്നതാണോ, അല്ലെങ്കിൽ ആ തുണി അവനെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കും എന്നതാണോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഈ വിശ്വാസം ചെന്നെത്തിക്കുന്നത് അത് ശിർക്കിലേക്കുമായിരിക്കും എന്നാണ്. നമ്മൾ പറയുന്ന ഒരു വാചകമാണല്ലോ തവക്കൽ തു അലല്ലാ, തവക്കൽ തു അലല്ലാ എന്ന സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കാറുണ്ട്. ഈ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ തവക്കുലായി തീരുമോ? ഇല്ല. തവക്കുൽ എന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് യഅതിമാദു കൽബി അലല്ലാഹ്, തവക്കുൽ എന്നാൽ അള്ളാഹുവിൻ്റെ മേലുള്ള ഹൃദയത്തിൻ്റെ അവലംബമാണ്. തവക്കൽ തു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥന നമ്മൾ നിരന്തരമായി പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ് പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? നമ്മളെ കൊണ്ട് ഒന്നിനും സാധ്യമല്ല എന്നാണ്. എത്ര വലിയ കൊലകമ്പനായാലും അവനെ നിയന്ത്രിക്കുന്നത് റബ്ബു സുബ്ഹാനഹു തആലയാണെന്ന് എന്നാണ് ഈ പ്രാർത്ഥന കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിയായ അന റബ്ബുക്കുമല്ല അലാ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ച റാംസസ് രണ്ടാമനായ ഫിർഔൻ, ആ ഫിർഔൻ മരണമടയുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? റബ്ബു സുബ്ഹാനഹു തആലയിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. ആമന്തു ബി റബ്ബി മൂസാ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനിൻ്റെയും രക്ഷിതാവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ഫിർഔൻ ആ സമയത്ത് പറഞ്ഞത്. എന്നാൽ മരണത്തൊണ്ടയിൽ എത്തിയ സമയത്തുള്ള വിലാപത്തിൻ, അവിടെയുള്ള തൗബക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ആ തൗബ റബ്ബു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ഏതൊരു തെറ്റിനും തൗബ ഉണ്ട്. റബ്ബു സുബ്ഹാനഹു തആല നമ്മുടെ തെറ്റുകൾ പുറത്തു തരും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ വരമേൽപ്പിച്ചുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലായാലും ശരി, റബ്ബു സുബ്ഹാനഹു തആല എന്നെ സഹായിക്കുമെന്ന ബോധത്തോടുകൂടി അല്ലാഹുവിൽ വരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ. തവക്കുൽ എന്ന വിഷയം അവതരിപ്പിച്ചത് ഹാമിദ് ഉപ്പള.
4: ഇന്ന് നമ്മൾ യഥാർത്ഥത്തില് ഒരാൾക്ക് പിന്നെ പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഉണ്ടല്ലോ. ഒരു ഉമ്മ മരിച്ചെന്നൊരു റോസാപ്പൂ കാണുന്ന ഇതിന്റെ ഫീലിംഗ് എന്തായിരിക്കും?
5: അതുകൊണ്ട്
4: എന്നാ കല്യാണത്തിന്റെ ദിവസം, വിവാഹത്തിന്റെ ദിവസം കാണുമ്പോൾ നമ്മളെ കാഴ്ചപ്പാടുകളാണ് യഥാർത്ഥത്തിൽ സന്തോഷവും ദുഃഖവും എന്ത് ചെയ്യുന്നത്, നിർണയിക്കുന്നത്. മനസ്സ് ഇരുണ്ട് മേഘം വന്നാൽ അവിടെ എന്ത് ചെയ്യും?
5: കാണുന്നതെല്ലാം
4: ആ രൂപത്തിലായിരിക്കും. മനസ്സ് പുഷ്പിച്ചു നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ എന്ത് ചെയ്യും? ആ വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ, ഉൾക്കൊള്ളുമ്പോൾ, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരാൾ പിന്നെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് ഒരാൾക്ക് മാറാൻ പറ്റുക എങ്ങനെയെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. ശുഭങ്ങളെ കാണാൻ, ശുഭങ്ങളെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ.
5: കാണുന്നതെല്ലാം അശുഭമല്ല, നമ്മൾ കാണുന്നത് അനുസരിച്ച് എല്ലാം ശുഭമാണ് എന്നുള്ള രൂപത്തിലേക്ക്
4: അതിലേക്ക്
5: മനസ്സിനെ കൊണ്ടുവരണം.
4: മനസ്സിനെ കൊണ്ടുവരണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ആരെ കണ്ടാലും അയാൾ ത്യാഗിയാണ്. യഥാർത്ഥത്തിൽ അയാൾ ത്യാഗിയാണ്. ഒരാൾക്ക് രാവിലെ ഡ്രസ്സ് ഇടണമെങ്കിൽ, ബാത്റൂമിൽ പോകണമെങ്കിൽ, കുളിക്കണമെങ്കിൽ, വിരിച്ച് കിടക്കണമെങ്കിൽ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒക്കെ ത്യാഗമുണ്ട്. ഒരാൾക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ എന്താണ്,
5: വലിയ
4: വലിയ ത്യാഗമാണ്. അപ്പോൾ എല്ലാവരും ത്യാഗികളാണെങ്കിൽ എല്ലാവരെയും നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മളൊരാളെ ആദരിക്കുമ്പോൾ അയാൾക്കൊരു പോസിറ്റീവ് കൊടുക്കണം. അയാളുടെ അടുത്ത് നിന്ന് രണ്ട് പോസിറ്റീവ് അങ്ങോട്ട് കിട്ടും, ഇങ്ങോട്ട് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ
5: പോസിറ്റീവ്. പറഞ്ഞത് നിങ്ങൾ കണ്ട പുഞ്ചിരിക്കണം,
4: പുഞ്ചിരിക്കണം
5: അല്ലേ. ആലോചിച്ച് നോക്കി, നമ്മളൊരു സദസ് പോവാണ്, ഒരു കല്യാണമാകാം, എന്താവാം, അവിടെ ഒരു കുട്ടി അവിടെ ഇങ്ങനെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് ചിരിച്ചാൽ നമ്മൾ ചിരിച്ച അതിനേക്കാൾ സുന്ദരമായൊരു പുഞ്ചിരി ആര് തരും?
4: ആ കുട്ടി
5: തരും. നമ്മൾ ചിരിച്ചതിനെക്കാട്ടിലും ആ കുട്ടിക്ക് ഉണ്ടായ സന്തോഷത്തെക്കാട്ടിൽ നമുക്ക് എന്ത് ചെയ്യും? സന്തോഷം നൽകും. അപ്പോൾ നമ്മൾ എവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം? കാണാൻ ശ്രമിച്ചാൽ. എല്ലാവരും നമ്മളെ ആക്രമിക്കാനും നമ്മളെ നശിപ്പിക്കാനും വേണ്ടി വരില്ല. നമ്മളൊന്ന് മിണ്ടാനും പറയാനും ഒന്ന് മനസ്സ് തുറക്കാനൊക്കെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ അനുഭവത്തിൽ പറഞ്ഞതുപോലെ കുറേയേറെ നമുക്കെന്ത് ചെയ്യും.
4: ഞങ്ങൾ ടീമിലൊരു ഫാമിലി മീറ്റിലെ ഞങ്ങൾ സെഷൻ വെച്ച് ഈ പിന്നെ ഭാര്യമാര് ഭർത്താക്കന്മാരെ മൂന്ന് ഗുണങ്ങൾ പറയാം, ഭർത്താക്കന്മാര് ഭാര്യമാരെ മൂന്ന് ഗുണങ്ങൾ പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും ഭയങ്കര ബോണ്ടായി. അതിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര ബോണ്ടായി. കാരണം എന്താ വെച്ചാൽ ഗുണം എടുത്തു പറയല്ലേ. ഈ ഗുണം പറയുമ്പോ തന്നെ ചില ഭാര്യമാർക്ക് എന്ത് ചെയ്യുന്നില്ല, പറയാൻ കിട്ടണില്ല, പിന്നെ കരയ പറയാൻ കിട്ടാത്തത് കൊണ്ട് എന്ത്
5: ചെയ്യാഞ്ഞിട്ടല്ല.
4: അപ്പൊ സാധാരണ എന്താ വെച്ചാൽ ഈ ദമ്പതിമാർക്കിടയിൽ ഒരാളെ ദോഷം മറ്റാള് നോക്കും, മറ്റാള് ദോഷം നീ ഇയാളെ നോക്കും, അതോടുകൂടി ഇത് മാറ്റാൻ ശ്രമിക്കും. ഭാര്യന്റെ ദോഷം മാറ്റേണ്ടതാരാ ഭാര്യ, ഭർത്താവിന്റെ ദോഷം മാറ്റേണ്ടതാ ഭർത്താവ്. ഇത് നേരെ ഓപ്പോസിറ്റ്, ഭാര്യ ഭർത്താവിന്റെ ദോഷം മാറ്റാനും ഭർത്താവ് ഭാര്യന്റെ ദോഷം മാറ്റാനും നിൽക്കുമ്പോൾ ആകെ കച്ചറയാവും, ആകെ പ്രശ്നമാവും. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഗുണം പ്രതീക്ഷിച്ച് നമ്മളെ അടുത്തൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളൊരു 10 ഗുണം ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് സന്തോഷ ദുഃഖം ഉണ്ടാവുകയാണ്. അപ്പൊ സന്തോഷം എന്ന് പറയും.

0: എൻ്റെ ഭാര്യൻ്റെ നല്ലൊരു ഗുണം എന്തു ചെയ്യണം, എപ്പോഴെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കണം. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇന്നത്തെ ഭക്ഷണം നന്നായിരുന്നു ഒന്ന്, പിന്നെ എന്ത് പോയി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വല്ലാതെ മിസ് ചെയ്തു നിൻ്റെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾപ്പുളക ഉണ്ടല്ലോ, ഒരു സന്തോഷം. ഭർത്താവിൻ്റെ അതേപോലെ ഭാര്യമാർ പറയാൻ ശ്രമിക്കണം, മാറ്റങ്ങൾ നല്ല ഉണ്ടാവും, പോസിറ്റീവ് മൈൻഡിലേക്ക് നമ്മൾ വരണമെന്നുള്ളത്.
1: ഈഗോ സമ്മതിക്കൂല, അവിടെയാണ് പ്രശ്നം. ഈഗോ സമ്മതിക്കൂല, ഇനി ആരെങ്കിലും പുകഴ്ത്തി കഴിഞ്ഞാൽ അയാൾ പിന്നെ കേട് വരുമോ എന്ന് വിചാരിക്കും. പുകഴ്ത്തി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പുകഴ്ത്തി പറഞ്ഞാൽ എന്ത് ചെയ്യും, കേടുവരുമോ? പിന്നെ അവരെ മോശം പറഞ്ഞാൽ അവർ നന്നാവുന്നില്ലൊരു തെറ്റായ ധാരണ ഉണ്ട്
0: അല്ലേ. ഇപ്പൊ ഭാര്യമാരടുത്തു നിന്ന് നല്ല ഒരു പരിഗണന കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലൊരു അവരിഷ്ടപ്പെടുന്ന ഒരു കമാൻഡ് വന്നാൽ മതി.
1: ഇത് ഈ സ്നേഹത്തിൻ്റെ ചാലകങ്ങളുണ്ട്. സ്നേഹം ഒരു ഈ പിന്നെ ഇവിടേക്ക് ഈ കറണ്ട് ഈ വെളിച്ചം കത്തുന്നത് ഇടുക്കിയിൽ നിന്ന് ഇതുവരെ പിന്നെ മുറിയാതെ വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്,
0: ഇവിടെ വെളിച്ചം
1: കത്തുന്നത്. അതേപോലെ സ്നേഹത്തിൻ്റെ ചാലകങ്ങളുണ്ട്: സംസാരം, സമയം കൊടുക്കൽ, സാമീപ്യം, സമ്മാനം, പിന്നെ സ്പർശനം. ഇതൊക്കെ എന്താണ് സ്നേഹത്തിൻ്റെ ചാലകങ്ങളാണ്. ഇതിലൂടെ സ്നേഹം ട്രാൻസ്ഫർ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ പിന്നെ എന്ത്,
0: ശരിയാണ് നമ്മള് പറഞ്ഞ കുറെ ഈ സമയം കൊടുക്കുന്ന ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം.
1: സംസാരം,
0: സംസാരിക്ക, എപ്പോഴെങ്കിലും ഒന്ന് മാറിയിരുന്നിട്ട് നമ്മള് ഭർത്താവിനോട് ഭാര്യയോട് സംസാരിക്കും, കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മള് ഇത് പോവും. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ പറഞ്ഞ സമ്മാനം, നമ്മൾ ഭാര്യയ്ക്ക് എപ്പോഴെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടോ? ഒരു ഒരു എന്താ പറയുക, ഇന്നിപ്പോൾ അതിൻ്റെ കാലഘട്ടമാണ്, ഇന്ന് റീൽസും കാര്യങ്ങളൊക്കെ അതാണ്. അത് പോട്ടെ, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, എന്ത് നിങ്ങൾ മനസ്സുകൾ തമ്മിൽ അടുക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഹദിയ കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഭർത്താവിനൊരു സമ്മാനം, ഭാര്യയ്ക്കൊരു സമ്മാനം അപ്രതീക്ഷിതമായിട്ട്, ആ സ്നേഹപ്രകടനങ്ങൾ അപ്പോൾ നമുക്ക് കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ ഭാര്യക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും, ഭർത്താവിന് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹു തആല കൂടുതൽ മനസ്സുകളെ
1: ചില ആളുകളോടെ സംസാരിക്കാൻ തോന്നും, ചില ആളുകളോട് സംസാരിക്കാൻ തോന്നൂല. അതെന്താ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പൊ എന്താ ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കാൻ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയിൽ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, യഥാർത്ഥത്തിൽ പരസ്പരം സംസാരിക്കുക. അതിന് ഭാര്യയെ സഹകരിക്കണം, ഭർത്താവ് എന്ത് ചെയ്യണം,
0: അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
2: മധുരം ഖുർആൻ അതിമനോഹരമായ കേൾവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ മധുരം ഖുർആനെ ഇനി വൈകിപ്പിച്ചുകൂടാ, കേൾക്കാം.

0: സൂറത്തു നിസായിലെ 17-18 വചനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ കേട്ടത്. സലംക, പശ്ചാത്താപത്തെക്കുറിച്ച് ഒരുപാട് ഒരു വെളിച്ചം കിട്ടുന്ന ആയത്തുകളാണല്ലേ.
1: ഈ ഒരു വചനം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. കാരണം യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് തൗബ. തെറ്റിപ്പോയി എന്ന് ഓർമ്മിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ എൻ്റെ വഴി തെറ്റി എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്കേ യൂട്ടേൺ എടുക്കാൻ കഴിയുള്ളൂ. അത് ബോധ്യപ്പെടാത്ത ഒരാൾ റോങ് വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹു നിൻ്റെ വഴി തെറ്റാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച്, ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന ഒരു ചിന്ത സ്വയം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അടുത്ത് തെറ്റുകളുണ്ടായി എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയാണ്, ഇന്നമ തൗബത്തു അലല്ലദീന ലില്ലദീന യഅമലൂനസ്സുഅ ബിജഹാലത്തിൻ. അല്ലേ, ആ വചനത്തിൻ ശരിക്കും

0: അള്ളാഹു നമ്മളങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കോറിയിട്ട് പോവുകയാണ്. എന്താ അതിൻ്റെ ആശയത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വരികളിലൂടെ ഒന്ന്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കൽ ബാധ്യതയുള്ളത്. വിഡ്ഢിത്തം നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അടുത്തു തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകളാണ് യാതൊരു കൂട്ടർ. അവർക്കല്ല പശ്ചാത്താപം സ്വീകരിക്കൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരിലൊരാൾക്ക് മരണം ആസന്നമായാൽ അവൻ പറയുകയാണ്, നിശ്ചയമായും ഇതാ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന്. അവിശ്വാസികളായിക്കൊണ്ടും മരണപ്പെടുന്നവർക്കുമല്ല പശ്ചാത്താപമുള്ളത്, പശ്ചാത്താപം സ്വീകരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പം മരിക്കാൻ സമയത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്ന ഹത്താ ഇദാ ഹലറ അഹദുഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽ ആൻ എന്ന് പറയുന്നവർക്കല്ല ലൈസത്തി തൗബ, അവർക്കല്ല തൗബയുള്ളത്. തൗബയുള്ളത് ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സുഅ ബിജഹാലത്തിൻ, തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെടുകയും അതുമാത്രമല്ല അള്ളാഹു ആ ഒരു തിന്മ പിന്നെ അറിവില്ലായ്മ കൊണ്ട് അവനിൽ സംഭവിച്ചതിന് മനസ്സിലായിട്ട് അള്ളാഹുലേക്ക് ഉടനെ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ മരിക്കുന്ന നേരത്ത് എല്ലാ മനുഷ്യനും തോന്നും അതുകൊണ്ട് കാര്യമില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു.
1: നിസ്സഹായത ശരിക്ക് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ആ സമയത്ത് നമ്മൾ തൗബ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? മരിക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ നിസ്സഹായനാണ്. ഇതുപോലെ തന്നെയാണ് പല വിഷയങ്ങളിലും. നമ്മളൊരു നിസ്സഹായത ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയിട്ട് കാര്യമില്ല, മറിച്ച് ഇതുപോലത്തെ ഓരോ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലിങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ തന്നെ എഡിറ്റ് ചെയ്യുകയും പിന്നീട് ആ തെറ്റിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വാതിലുകൾ കുറ്റിയിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കേണ്ടത്.

0: പീസ് റേഡിയോ ഡയലോഗ് പരിപാടിയിലേക്കാണ് ഇനി ശ്രോതാക്കൾ പ്രവേശിക്കുന്നത്. ഇസ്ലാമോഫോബിയയുടെ കേരള മോഡൽ എന്ന വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് തബ്ലീഗ് ജമാഅത്തിന് നേരെയുണ്ടായ ആരോപണത്തെ ആസ്പദമാക്കി അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ വെച്ചുകൊണ്ടാണ് ഡയലോഗിൽ നമ്മൾ കേൾക്കുന്ന വിഷയം. ഇസ്ലാമോഫോബിയയുടെ കേരള മോഡൽ, അത് അവതരിപ്പിക്കുന്നത് അബ്ദുർ റഷീദ് കുട്ടമ്പൂരാണ്. നമുക്ക് ഡയലോഗ് കേൾക്കാം.
1: ഇസ്ലാമിനെ സംബന്ധിച്ച് സമൂഹത്തിൽ ഭയം വളർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും അതിൻ്റെ ശ്രമങ്ങൾ എത്ര വ്യാപകമായ നിലക്ക് ആസൂത്രിതമായി നടന്നു വരുന്നു എന്നുള്ളത് സമീപകാല സംഭവങ്ങൾ അനലൈസ് ചെയ്താൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നാനാത്വത്തിൽ ഏകത്വം എന്നതും ഭരണഘടനാപരമായി തന്നെ സ്വീകരിച്ചിട്ടുള്ള വൈവിധ്യങ്ങളുടെ സഞ്ചിത രൂപമായ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം. ഈ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒരു മനസ്സെന്നോണമുള്ള മുന്നോട്ടുള്ള പ്രയാണമാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതും ഇന്നു വരെയുള്ള രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിൽ സഹായകമായി തീർന്നതും എന്ന് നമുക്കറിയാം. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പോലെ തന്നെ വളരെ വ്യവസ്ഥാപിതമായ, വളരെ ആസൂത്രിതമായ ഇസ്ലാമിനെ സംബന്ധിച്ച് ഭയം വളർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്നു എന്നതൊരു സത്യമാണ്. അതിൻ്റെ അവസാനത്തെ ചില ഉദാഹരണങ്ങളിൽ പെട്ടതാണ് നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിലെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ചില പ്രചാരണങ്ങൾ. പ്രത്യേകിച്ചും ജിഹാദ് എന്ന പദത്തെ ഏറ്റവും വ്യാപകമായ നിലക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ആ ഇസ്ലാമിലെ സാങ്കേതിക സംജ്ഞകളിൽ വളരെ കൃത്യവും വ്യക്തവുമായ അർത്ഥവും ആശയവുമുള്ള ഇസ്ലാമിലെ ജിഹാദ് എന്ന പദത്തെ ഇസ്ലാമോ ഫോബിയ വളർത്തുന്നതിൽ വളരെ വ്യാപകമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കൊറോണയുടെ സാഹചര്യത്തിൽ തബ്ലീഗ് ജമാഅത്തിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ചില പ്രചാരണങ്ങൾ. ആ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് വളരെ ആഴത്തിലുള്ള ചില ഗൂഢാലോചനകളുടെ ഭാഗമാണ് എന്ന് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഗവൺമെൻറ് തന്നെ ഇന്ത്യയിലെ കൊറോണയുടെ വ്യാപനത്തിലെ പ്രധാനപ്പെട്ട സ്രോതസ്സ് തബ്ലീഗ് സമ്മേളനമായിരുന്നു എന്ന് ഔദ്യോഗിക തലത്തിൽ തന്നെ പ്രഖ്യാപനമുണ്ടായിത്തീർന്നതും, അത് ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെ വർഗീയ ഫാഷിസ്റ്റുകൾ ഇസ്ലാമിനെ അടിക്കാനുള്ളൊരു വഴിയായി ഉപയോഗപ്പെടുത്തുകയും അത്തരമൊരു സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ നീക്കത്തിനെതിരായിക്കൊണ്ട് പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു വന്നത്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഈ കോവിഡിനെ മുൻനിർത്തിയിട്ടുള്ള ഇസ്ലാമോഫോബിയക്കെതിരായുള്ള ചില ശബ്ദങ്ങൾ ഉണ്ടായപ്പോഴാണ് 2020 ഏപ്രിൽ 19 രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കു തന്നെ ട്വിറ്ററിൽ തൻ്റെ വരികൾ കുറിക്കേണ്ടി വന്നത്. അന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി, COVID-19 does not see race, religion, color, caste, creed, language or borders before striking. ഈ രോഗം ഒരിക്കലും ഏതെങ്കിലും വർഗ, വർണ്ണ, മത, ജാതി, ഭാഷ അല്ലെങ്കിൽ അതിർത്തി കാര്യങ്ങളെ നോക്കിയിട്ടല്ല ഒരു മനുഷ്യനെ ബാധിക്കുന്നത് എന്നും അങ്ങനെ പറയേണ്ടി വന്നതാണ്. കാരണം അത്രയേറെ വ്യാപകമായ തലത്തിൽ ഈ ഒരു രോഗത്തെപ്പോലും ഇസ്ലാമിനെതിരെയുള്ള ഭീതി ജനങ്ങളിൽ വളർത്തുന്നതിന് വേണ്ടി ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടിയുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ രാജ്യത്ത് നടന്നിരുന്നു എന്നതാണ് വസ്തുത. ആ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ അനുബന്ധമായി ഇതേപോലുള്ള ഒട്ടനവധി ഒത്തുചേരലുകൾ അതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയിൽ വേറെയും നിരവധി നടന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി ഇന്ത്യയിൽ കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 10 March കർണാടക സ്റ്റേറ്റിലെ കൽബുർഗി ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രദേശത്തായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? ആ പ്രദേശത്ത് തന്നെയാണ് 16 April അവിടുത്തെ പ്രമുഖമായ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി 10,000 അണിചേർന്ന ഒരു പൊതു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടത്. മാത്രവുമല്ല, ഇതേ കാലയളവിൽ തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത ആരാധനാലയങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായി 8 വരുന്ന പ്രസ്താവ്യമായ, പ്രത്യേകം എടുത്തു പറയാവുന്ന ഉത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. രാഷ്ട്രീയ രംഗത്താണെങ്കിൽ മധ്യപ്രദേശത്തിൽ കോൺഗ്രസിനെ പുലർത്തിക്കൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിൻ്റെ വിപുലമായ ഒരു ആഘോഷവും മാർച്ച് 23 നടന്നിരുന്നു. ചുരുക്കത്തിൽ 10,000 സംഗമിക്കുന്ന നിരവധി വരുന്ന സംഗമങ്ങൾ അന്നത്തെ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടന്നുവെങ്കിലും നിസാമുദ്ദീനിൽ നടന്ന ഒരു മതസമ്മേളനം മാത്രം മീഡിയകളിൽ വ്യാപകമായ പ്രചാരണത്തിൻ്റെ മാർഗമായി തീർന്നതിൻ്റെ ഉപാധിയായി മാറിയതിൻ്റെ കാരണം പരിശോധിക്കുമ്പോഴാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ അതിൻ്റെ പിന്നിലുള്ള അജണ്ടകളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ വർഗീയ നിലപാടിനെ എതിർത്തുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എമർജൻസി പ്രോഗ്രാം ഡയറക്ടറായ മൈക്ക് റയാൻ ആ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചു, ഹാവ് ഇറ്റ് COVID-19 ഈസ് നോട്ട് എനിബഡീസ് ഫോൾട്ട്, എവറി കേസ് ഈസ് എ വിക്ടിം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് വി ഡു നോട്ട് പ്രൊഫൈൽ ദ കേസ് ഓൺ ദി ബേസിസ് ഓഫ് റേഷ്യൽ ഓർ റിലീജിയസ് ഓർ എത്നിക് ലൈൻസ്. ഈ രോഗമെന്ന് പറയുന്നത് അത് ബാധിക്കുന്ന ആൾ അതിന് വിധേയമാകുന്നു എന്നതല്ലാതെ അത് വ്യക്തിയുടെ കുറ്റമല്ല. തീർച്ചയായും മനസ്സിലാക്കേണ്ടത് അതൊരു വർഗത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഈ രോഗം ബാധിക്കുന്നത് എന്നതാണ്. അഥവാ ഒരു മതവുമായി കൂട്ടിച്ചേർക്കരുത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദപ്പെട്ട വ്യക്തിക്ക് പോലും ലോകത്ത് നിന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ടി വന്നുവെങ്കിൽ എത്ര വലിയ നാണക്കേടാണ് സഹോദരങ്ങളെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടം പോലും ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി രാജ്യത്തൊരു ന്യൂനപക്ഷ മതവിഭാഗത്തിനെതിരെ ഏറ്റവും സന്നിഗ്ധഘട്ടത്തിൽ ഒരു രോഗത്തിനെതിരെയുള്ള ആരോഗ്യപരമായ ആരോഗ്യശാസ്ത്രപരമായ പ്രതിരോധത്തിൻ്റെ നിലപാടിനെക്കുറിച്ച് ഗൗരവതരമായി ആലോചിക്കേണ്ടുന്ന ഘട്ടത്തിൽ പോലും രാജ്യത്തൊരു ന്യൂനപക്ഷ മതവിഭാഗത്തിന് നേർക്കുള്ള ഭീതി വളർത്താൻ അത് ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഇത്തരം ആളുകളുടെ തലച്ചോറുകൾക്ക് എന്ത് സംഭവിച്ചുപോയി എന്ന് വ്യാകുലപ്പെടാനല്ലാതെ നമുക്കെന്താണ് സാധിക്കുക സഹോദരങ്ങളെ? എന്ന് മാത്രമല്ല, 69 ഫേക്ക് വീഡിയോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഇറങ്ങിയെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട 28 അക്രമങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ഈ ഒരു പ്രചണ്ഡ പ്രചാരണത്തിൻ്റെ ഫലമെന്നോണം ഉണ്ടായിത്തീർന്നു എന്നാണ് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെയും നമുക്കൊരു വസ്തുത കാണാൻ സാധിക്കും, ഇന്ത്യയിൽ ഈ ഇസ്ലാമോഫോബിയ വളർത്തിയതിന് പിന്നിൽ പ്രധാനമായി പങ്കുവഹിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഫാഷിസമാണ്. ഇന്ത്യയിലെ ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഫാഷിസത്തിൻ്റെ ഒരു പൊതുവായ നിലപാട്, അവർക്കെതിരെയുണ്ടാകുന്ന വിമർശനങ്ങളെയും അവർക്കെതിരെ വരുന്ന ചോദ്യങ്ങളെയും നേരിടാൻ സാധിക്കാതിരിക്കുമ്പോൾ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകമായ അജണ്ടകൾ പുറത്തെടുക്കുക എന്നതാണ്. ഇന്ത്യ രാജ്യത്ത് കോവിഡ് വ്യാപിച്ച സന്ദർഭത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ഒട്ടനവധി വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളായ ആളുകൾക്ക് ജന്മനാടുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. മാർച്ച് 29 വരെ നടന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ദുരന്ത യാത്രയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഈ നിസാമുദ്ദീൻ കോവിഡ് എന്ന പേര് പറഞ്ഞിട്ട് അതിന് വ്യത്യസ്തങ്ങളായ ഹാഷ്ടാഗോടുകൂടി വ്യാപകമായി കൊറോണ ജിഹാദ്, കൊറോണ ബോംബ്, അതേപോലെ തന്നെ COVID-786, നിസാമുദ്ദീൻ ഇഡിയറ്റ്സ് എന്നിങ്ങനെ വ്യത്യസ്ത ഹാഷ്ടാഗുകളിൽ സോഷ്യൽ മീഡിയകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ഉണ്ടായിത്തീർന്നത്. 165 മില്യൺ ആളുകളാണ് ട്വിറ്ററിൽ ഈ വാർത്ത പങ്കുവച്ചത് എന്നാണ് ടൈം മാഗസിൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നു മാത്രവുമല്ല, ഡൽഹി കലാപത്തിന് കാരണക്കാരനായ BJP നേതാവ് കപിൽ മിശ്ര തബീലീഗ് ജമാഅത്തുകാർ ടെററിസ്റ്റുകളാണ് എന്ന് പച്ചയായി പ്രഖ്യാപിച്ചു. 2020 February 20 പോലീസ് വിചാരണക്കിടയിൽ ഒരു പ്രതി പോലീസിന് നേരെ തുപ്പുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിട്ട് ഈ പിടികൂടപ്പെട്ട തബീലീഗുകാരായ ആളുകൾ കണ്ടില്ലേ രോഗം വ്യാപിപ്പിക്കാൻ വേണ്ടി അവർ ഇതാ ജനങ്ങൾക്ക് നേരെ പോലീസിന് നേരെ തുപ്പുന്നു എന്നുവരെ പ്രചരിപ്പിക്കാൻ തയ്യാറായി. സഹോദരങ്ങളെ, പോലീസ് വിചാരണക്കിടയിൽ മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി തുപ്പിയ ആ രംഗം പോലും, ആ വീഡിയോ പോലും കോവിഡ് പകർത്താൻ വേണ്ടി ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷ വിഭാഗക്കാരായ ആളുകൾ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്ന വ്യാഖ്യാനം നൽകിക്കൊണ്ട് അത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെട്ടു നമ്മുടെ രാജ്യത്ത്. മാത്രവുമല്ല, ഡൽഹി കേന്ദ്രമായുള്ള വോയേജർ ഇൻഫോസെക് എന്ന ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ ലാബ് 30,000 ടിക്ടോക്ക് വീഡിയോകളാണ് ഈ സമയത്ത് വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തപ്പെട്ടു എന്ന് അവരുടെ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ നേതാവ് രാജ് താക്കറെ April 4 പ്രഖ്യാപിച്ചു, തബലീഗുകാരെ കാണുന്നിടത്ത് വെച്ച് വെടിവെക്കണം, അവർക്കൊരിക്കലും ചികിത്സ നടത്തരുത് എന്ന്. സഹോദരങ്ങളെ, സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വഭാവനയുടെയും ഉത്തമ ഉദാഹരണമായി ലോകത്തിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന ഒരു രാജ്യത്തെ മാധ്യമങ്ങളാണ്, ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരത്തിലുള്ള വളരെ മടുപ്പിക്കുന്ന മോശമായ പ്രതികരണങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ശേഷം നമുക്ക് ദർശിക്കാൻ സാധിച്ചത് കൊറോണ കാലത്ത് ലോകരാജ്യങ്ങളെല്ലാം പരമാവധി തങ്ങളുടേതായ നിലക്ക് കുറ്റവാളികളെ ജയിലിൽ നിന്ന് മുക്തരാക്കാനുള്ള ശ്രമം നടത്തപ്പോ നേരെ വിപരീതമാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. പരമാവധി ആളുകളെ, പരമാവധി മുസ്ലിങ്ങളെ ജയിലിനകത്താക്കാൻ അതിന് കാരണമായി കണ്ടെത്തിയത് NRC വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു അവർ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നിരവധി പേർക്കെതിരെ UAP ചുമത്താൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ച കുവൈത്ത് ഗവൺമെന്റിന് ട്വിറ്ററിൽ നന്ദി പറഞ്ഞതിനാണ് ഡൽഹി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ജഫറുൽ ഇസ്ലാം ഖാനെതിരായി കേസെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുപോലെയുള്ള നിരവധി വരുന്ന UAP ചുമത്തുന്ന സംഭവങ്ങൾ. എന്നാൽ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുള്ള കപിൽ മിശ്ര, പരേഷ് വർമ്മ, അതേപോലെ കേന്ദ്രമന്ത്രിസഭയിലുള്ള അനുരാഗ് താക്കൂർ തുടങ്ങിയ നിരവധി നേതാക്കൾക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായി തീർന്നില്ല. ഈ അടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിച്ചതാണ് രാജ്യത്തെ പ്രമുഖ ചാനലുകളിലൊന്നിൻ്റെ വക്താവ്, അവതാരകൻ, അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഓർത്തുപോകുന്ന അദ്ദേഹം അവതരിപ്പിച്ചിരുന്ന വാർത്ത വായിച്ചിരുന്ന നിമിഷങ്ങൾ, എൻ്റെ രാജ്യത്തെ നശിപ്പിക്കുന്ന ഈ വൈറസുകളെ ഇവിടെ നിന്ന് ഓടിക്കണമെന്നാണ് അദ്ദേഹം ചാനലിൽ വെച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു നടപടിയും അത്തരത്തിൽ വിദ്വേഷമിപ്പിച്ച ആളുകൾക്കെതിരെ ഈ രാജ്യത്തുണ്ടായിത്തീർന്നില്ല. കാരണം ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച ഭയം രാജ്യത്തെ മറ്റു വിഭാഗങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കുക, നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങളെ അതിൻ്റെ പിന്നിൽ ഭിന്നിപ്പിക്കുക, അതുവഴി രാഷ്ട്രീയമായ മുതലെടുക്കുക. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഈ വിദ്വേഷ പ്രചരണം അടുത്ത കാലത്തൊന്നും ആരംഭിച്ചതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ രാജ്യത്ത് രൂപം കൊണ്ടിട്ടുള്ള രാജ്യത്തെ വർഗീയ ഫാഷിസ്റ്റുകൾ വളരെ ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ ആ നീക്കങ്ങൾ ആരംഭിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിരവധി വർഗീയ കലാപങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നു. 1982 നടന്ന മീററ്റ് കലാപം, 84 ഭീവണ്ടി കലാപം, 1992 ബോംബെ കലാപം, 2002 ഗുജറാത്ത് കലാപം, 2013 മുസഫർനഗർ കലാപം, ഇങ്ങനെ തുടങ്ങിയുള്ള നിരവധി കലാപങ്ങൾ, അതേപ്രകാരം തന്നെ വ്യക്തികൾ വധിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ. ബാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖ് വധിക്കപ്പെട്ടു 2015, വീട്ടിൽ ഗോമാംസം സൂക്ഷിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് അടിച്ചു കൊന്നു. ജുനൈദ് ഖാൻ എന്ന 14-കാരനായ കൊച്ചുബാലൻ ട്രെയിനിൽ വെച്ചുകൊണ്ട് ക്രൂരമായ നിലക്ക് മർദ്ദിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. മുഹമ്മദ് അഫ്രാസ് എന്ന യുവാവ് രാജസ്ഥാനിൽ വധിക്കപ്പെട്ടു. അൻവർ ഹുസൈൻ, ഹാഫിദുൽ ഷെയ്ഖ് എന്നീ യുവാക്കൾ ബംഗാളിൽ അടിച്ചു കൊല്ലപ്പെട്ടു. ഇതൊക്കെ ഈ പറഞ്ഞ വളരെ ആസൂത്രിതമായി നടന്ന പ്രചാരണത്തിൻ്റെ ഫലമായി മനസ്സുകളിൽ ഈ വെറുപ്പും തെറ്റിദ്ധാരണയും കുമിഞ്ഞുകൂടി നിസ്സാരമായ കാരണത്താൽ മനുഷ്യരെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങളായി മാറുകയാണ് ഉണ്ടായിത്തീർന്നത്. വ്യാപകമായ ഈ വെറുപ്പിൻ്റെ പ്രചാരണമാണ് ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണത്തിനും കാരണമായി തീർന്നിട്ടുള്ളത്. 2006 ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ള സച്ചാർ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പ്രധാനമായി 3 ഘടകങ്ങളാണ് പഠന വിധേയമാക്കിയത്: സോഷ്യൽ, എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് മൈനോറിറ്റീസ്. ആ റിപ്പോർട്ടിൽ അവർ ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഡിസ്ക്രിമിനേഷൻ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. അവർ ഈ ഡിസ്ക്രിമിനേഷൻ അഭിമുഖീകരിക്കാനുള്ള പ്രധാനമായ കാരണം സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഹെയ്റ്റ് ആൻഡ് ഇസ്ലാമോഫോബിയ എന്നാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉപയോഗിച്ച പദം ഹെയ്റ്റ് ആൻഡ് ഇസ്ലാമോഫോബിയ എന്നാണ്. അഥവാ വെറുപ്പും ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭയവും പൊതുസമൂഹത്തിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സാമൂഹിക അവസ്ഥകളുടെ മേഖലകളിലെല്ലാം പിറകോട്ട് പോയിട്ടുള്ളത്. എന്നിട്ട് കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു, 6 മുതൽ 14 ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഡ്രോപ്പ് ഔട്ട്സ് മുസ്ലിം സമൂഹത്തിൽ 25%, 4% മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിന് അവസരം ഉണ്ടായിത്തീരുന്നുള്ളൂ, അഥവാ 25-ൽ 1 മാത്രം. പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിൽ അത് 50-ൽ 1 മാത്രം, അഥവാ 2% ആയി കുറയുന്നു. ഇത്ര പിന്നോക്കം പോകുന്നതിനു പിന്നിൽ ഈ വെറുപ്പും ഈ ഭയവും കാരണമായിട്ടുണ്ട്, അഥവാ മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമായിട്ടുണ്ട് എന്ന് സച്ചാർ കമ്മിറ്റി പോലും രേഖപ്പെടുത്തുന്നു. മാത്രവുമല്ല, ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എണ്ണിപ്പറഞ്ഞതുമല്ലാത്തതുമായ ചെറുതും വലുതുമായ നിരവധി വരുന്ന കലാപങ്ങൾ, നൂറുകണക്കിന് ആളുകൾ അടിച്ചുകൊല്ലപ്പെട്ട ചുട്ടുകൊല്ലപ്പെട്ട വർഗീയാഗ്നിയാളിപ്പടർന്ന കലാപങ്ങൾ, ആ കലാപങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള 2012 ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് മൈക്കൽ ബിഗ്സും റഹീദ് ദാട്ടിവാലയും അവരുടെ പഠന റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കലാപങ്ങൾ പരിശോധിച്ചാൽ അവയൊന്നും റയറ്റ്സ് അല്ല, അഥവാ കേവല കലാപങ്ങളല്ല, മറിച്ച് ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ മസാക്കറായിരുന്നു. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നടന്നിട്ടുള്ള രാഷ്ട്രീയമായ അക്രമമായിരുന്നു ആ സംഭവങ്ങളെല്ലാം. എന്നിട്ട് ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത്, ഈ കലാപങ്ങളെല്ലാം നടന്നത് BJP അല്ലെങ്കിൽ ഫാഷിസ്റ്റ് കക്ഷികളുടെ ഭൂരിപക്ഷ സ്ഥലങ്ങളിലല്ല, മറിച്ച് അവർ ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുന്നതിനുള്ള ഉപാധിയായിട്ടാണ് വെറുപ്പ് വിളയിച്ചുകൊണ്ട് വെറുപ്പ് കൃഷി ചെയ്തുകൊണ്ടുള്ള ആ കലാപങ്ങൾ അവർ നടത്തിയിട്ടുള്ളത് എന്നതാണ് ഈ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമാത്രവുമല്ല, വളരെ വ്യാപകമായ നിലക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ന് മുസ്ലിം സമൂഹത്തിനെതിരെ ഈ വിദ്വേഷം, ഈ ഭയം ജനിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മറ്റൊരു വിഷയമാണ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. 20 കോടി മുസ്ലിങ്ങളും ഏകദേശം 96.5 കോടി ഹിന്ദുക്കളുമുള്ള ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ മുന്നേറുമെന്നുള്ള പ്രചാരണം നേരത്തെ പറഞ്ഞ ഭയം ജനിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ്. ആ പ്രചാരണം വളരെ ശക്തമായി ഏറ്റെടുത്തിരിക്കുന്നു ഒരു NGO, എല്ലാ നിലക്കും ഈ ഫാഷിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ജനസംഖ്യാ സമാധാൻ ഫൗണ്ടേഷൻ അഥവാ പോപ്പുലേഷൻ റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ എന്ന ഒരു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന ചൗധരി എന്ന വ്യക്തി ഈ അടുത്ത കാലത്ത് സൂചിപ്പിച്ചത്, 400 വാട്സപ്പ് ഗ്രൂപ്പുകൾ ജനങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വർധനവിൻ്റെ ഭീതിതമായ അവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയിട്ടുണ്ട്. 100,000 അംഗങ്ങൾ, സജീവരായ പ്രവർത്തകർ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 725 മേഖലകളിലായി ഇന്ത്യയിൽ 150,000 വരുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു എന്നാണ്. എന്നു മാത്രമല്ല, രാജ്യത്തിൻ്റെ ഭരണഘടനയെ തൊട്ടുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രിസഭയിൽപ്പെട്ട കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് വളരെ പച്ചയായി പറഞ്ഞത്, ഇന്ത്യയിലെ ജനസംഖ്യാ പെരുപ്പത്തിന് കാരണം ഇന്ത്യയിലെ ഒരു മതവിഭാഗമാണ് എന്നാണ്, അഥവാ മുസ്ലിങ്ങളാണ് എന്ന് പച്ചയായി പറയാൻ തയ്യാറായി തീർന്നു. അതിൻ്റെ ഫലമെന്നോണമാണ് പോപ്പുലേഷൻ കൺട്രോൾ ബിൽ ഈ അടുത്ത് തന്നെ പാർലമെന്റിൽ കൊണ്ടുവരും, അടുത്ത ബില്ലായി കൊണ്ടുവരാൻ പോകുന്നത് പോപ്പുലേഷൻ കൺട്രോൾ ബില്ലാണെന്ന് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്ത് പ്രസംഗിച്ച് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഹ്യൂമൻ റിസോഴ്സ് എന്നത്, മനുഷ്യ വിഭവം എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പാദ്യമാണ്. പക്ഷേ ആ ഹ്യൂമൻ റിസോഴ്സ് വർദ്ധിക്കുന്നതിനെ പോസിറ്റീവായി കാണുന്നതിന് പകരം ആ വർധനവിന് പോലും കാരണമാകുന്നത്, ആ വർധന വഴി രാജ്യത്ത് അപകടം വരുത്തുന്നത് ഈ മതവിഭാഗമാണ് എന്ന പ്രചാരണമാണ്. ഇന്ത്യയെ ഭിന്നിപ്പിക്കണം, ഇന്ത്യയുടെ സമാധാനം തകർക്കണമെന്നാഗ്രഹിക്കുന്ന ഇന്ത്യൻ ഫാഷിസ്റ്റുകൾ ലക്ഷ്യമായി കാണുകയും അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രാജ്യത്തെ സ്നേഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന നമുക്കൊരു ബാധ്യതയുണ്ട് ഈ പ്രചാരണങ്ങളുടെ നിജസ്ഥിതി തിരിച്ചറിയുക. ഇനി നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിൻ്റെ അന്തരീക്ഷം, സുന്ദരമായ കേരളം, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ നാടായിട്ടുള്ള കേരളം, വ്യത്യസ്ത മതവിഭാഗങ്ങൾ കൃത്യമായ മതപരമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുമ്പോഴും സാമൂഹിക വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് നീങ്ങിയ ചരിത്രമാണ് കേരള സംസ്ഥാനത്തിനുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ, പൊതു രാഷ്ട്രീയ ബോധത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് എന്നും അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ സാധിച്ചത്. എന്നാൽ നേരത്തെ പറഞ്ഞ വെറുപ്പിൻ്റെ കൃഷി ഇളക്കുന്ന, വെറുപ്പിന്റെ കൃഷിയിളക്കി വിളവ് കൊയ്യാനുള്ള ശ്രമം നടത്തുന്ന ശക്തികൾ നമ്മുടെ സംസ്ഥാനത്തും കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അതിൻ്റെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് തുടർന്നു വരുന്നുണ്ട്. അതിനെ നശിപ്പിക്കേണ്ടത്, അതിനെ തകർക്കേണ്ടത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന, മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ RSSന്റെ രൂപീകരണ കാലം മുതലേ തന്നെ ഏറ്റവും കൂടുതൽ ശാഖകൾ നിലവിൽ വന്ന, നിലനിന്ന, പ്രവർത്തിച്ചു വന്ന RSSന്റെ ഘടകങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ സന്തോഷകരമെന്ന് പറയട്ടെ, രാജ്യത്തിൻ്റെ ഒട്ടനവധി പ്രദേശങ്ങൾ ആ ഫാഷിസത്തിൻ്റെ കരാളഹസ്തത്തിനുള്ളിൽ അകപ്പെട്ടപ്പോൾ

ദൈവത്തിൻ്റെ ഭരണഘടന എഴുതിയുണ്ടാക്കി ആളുകൾ നൽകിയിട്ടുള്ള മനുഷ്യത്വപൂർണമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് സംവരണം എന്ന് പറയുന്നത്. അത് ഔദാര്യമല്ല, അത് ഭരണഘടനാപരമായ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെതിരെ മനുഷ്യസ്നേഹികൾ ഉണരേണ്ടതുണ്ട്. കാരണം സവർണ താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത്, ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ആഗ്രഹങ്ങളാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നത്. ഇതേപോലെ തന്നെ എത്ര വ്യക്തമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ തലച്ചോറുകളിൽ അവരറിയാതെ കുത്തിവെക്കപ്പെട്ട വിദ്വേഷം എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നതിന് നിരവധി സംഭവങ്ങൾ സമീപകാലത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ദുഃഖകരമായ ഒരു രാഷ്ട്രീയ കൊലപാതകം തലശ്ശേരിക്കടുത്ത് സംഭവിച്ചു. ഞാനത് വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. 53 വെട്ടുകളേറ്റ് ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ട സംഭവം. പക്ഷേ ആ അക്രമ സംഭവം നടന്ന കാറിൻ്റെ പിന്നിൽ പോലും മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു എന്ന് നമുക്ക് പത്രങ്ങളിൽ വായിക്കാൻ സാധിച്ചു. അതെന്താണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്? ഒരു സ്റ്റിക്കർ നേരത്തെ ഇവിടെ

ആലോചിച്ച് നോക്കൂ, പുരോഗതിയുടെ ഈ കാലഘട്ടത്തിൽ എത്തിയിട്ടും കേരളത്തിൽ ആദ്യമായി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിത്തീർന്നപ്പോൾ, അതിൻ്റെ തലപ്പത്ത് വർഷങ്ങളായി വളരെ പേരെടുത്ത അക്കാദമിക പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളെ വൈസ് ചാൻസലറായി നിയമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിമായി എന്നതുകൊണ്ട് ആ വിഷയത്തെ വർഗീയമാക്കി മാറ്റാനുള്ള ശ്രമം നമ്മുടെ സംസ്ഥാനത്ത് നടന്നു എന്നത് എത്രയധികം നമ്മെ ലജ്ജിപ്പിക്കേണ്ടുന്ന വിഷയമാണ് സഹോദരങ്ങളെ. ഇവിടെ നിരവധി യൂണിവേഴ്സിറ്റികളുണ്ട്, അവയ്ക്കൊക്കെയും വൈസ് ചാൻസലർമാരുണ്ട്, കാലാകാലങ്ങളിലായി പുതിയ വൈസ് ചാൻസലർമാർ വരാറുണ്ട്. പക്ഷേ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ വന്നപ്പോൾ അതുപോലും വർഗീയമാക്കി മാറ്റാനുള്ള ശ്രമം അതെത്ര ഹീനമാണ് എന്നുള്ളത് നാം ചിന്തിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായ ചില താല്പര്യങ്ങളുമായി, അതെന്തുമാകട്ടെ, നടന്ന ഒരു കേസായിരുന്നല്ലോ വർഷങ്ങൾ നീണ്ടു നിന്നിരുന്ന ISROയിലെ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പറയപ്പെടുന്നൊരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള

രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും മതസംഘടനകളും അങ്ങനെ വിവിധ ഘടകങ്ങൾ ഒരുമിച്ചു ചേർന്നതിന്റെ ഫലമായിട്ടാണ് പഠനത്തിലും പരീക്ഷയിലും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിനൊരു മതവുമായി കൂട്ടിച്ചേർക്കുന്ന, അങ്ങ് പാലക്കാട്ട് ഒരാന എങ്ങനെയോ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അതുപോലും മലപ്പുറത്താണ് മലപ്പുറത്ത് ഇത്തരം മൃഗങ്ങൾക്കെതിരെ ക്രൂരത നടത്തുന്നു എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും മാധ്യമങ്ങളിൽ എഴുതിയ ദുഃഖകരമായ സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി.

0: ചില ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അനാവരണം ചെയ്യപ്പെട്ട ഒരു സംസാരമാണ് ഇപ്പോൾ ഡയലോഗ് പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത്. ഇസ്ലാമോഫോബിയയുടെ കേരള മോഡൽ, ഈ ഒരു വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ അബ്ദുർ റഷീദ് കുട്ടമ്പൂർ ആയിരുന്നു.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ.

0: സർവീസിനും പുറമെ മലബാർ മേഖലയിലെ ടൗൺ ടു ടൗൺ, ഇടുക്കി എറണാകുളം ജില്ലകളിലുള്ള ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, മറ്റ് ജില്ലകളിലെ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നിവയിലും ഇളവ് ലഭിക്കും. സൗജന്യ യാത്ര ലഭിക്കുന്ന ബസ്സുകളുടെ വാതിലിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിക്കും. യാത്രക്കാർ തിരിച്ചറിയൽ കാർഡ് കാണിക്കേണ്ടതില്ല. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ കാർഡും ആവശ്യമില്ല. കൂടാതെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൗജന്യം ലഭ്യമാകും. പ്രതിവർഷം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്ന 750-800 കോടി നഷ്ടം സർക്കാർ നികത്തും. ശമ്പളവും മറ്റും നൽകാൻ നിലവിൽ 1500 കോടി രൂപ പ്രതിവർഷം കെ എസ് ആർ ടി സിക്ക് സർക്കാർ നൽകുന്നതിന് പുറമെയാണിത്. ഓരോ മാസവും പദ്ധതി അവലോകനം ചെയ്ത ശേഷം ഫാസ്റ്റ് പാസഞ്ചർ അടക്കം കെ എസ് ആർ ടി സിയുടെ മറ്റ് ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കും. കൂടുതൽ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തിയ ശേഷമാകും ഇത്. പ്രിയദർശിനി സൗജന്യ യാത്ര. സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാഗാന്ധി പദ്ധതി പ്രകാരം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ സൗകര്യം. പ്രധാന വിവരങ്ങൾ. പദ്ധതി പ്രാബല്യത്തിൽ 2026 ജൂൺ 15 മുതൽ പദ്ധതി നിലവിൽ വന്നു. അർഹരായ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര ലഭിക്കും. ടിക്കറ്റ് നിർബന്ധം. സൗജന്യ യാത്രയായാലും യാത്രക്കാർ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ടിക്കറ്റിന് നിരക്ക് ഈടാക്കുന്നതല്ല. യാത്രാപരിധി. കേരളത്തിനുള്ളിലെ ഓർഡിനറി സർവീസുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യം ലഭിക്കുക. പ്രായപരിധി 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ ഒപ്പമുണ്ടെങ്കിൽ അവർക്ക് പണം നൽകിയുള്ള ഹാഫ് ടിക്കറ്റ് എടുക്കണം. യാത്രക്കിടെ ആവശ്യപ്പെടുന്ന പക്ഷം സാധുവായ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം. ട്രാൻസ്ജെൻഡർ യാത്രക്കാർ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ലഗേജ് അനുമതി. സൗജന്യ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നിലവിലുള്ള ചട്ടപ്രകാരം 15 കിലോ വരെ ലഗേജ് കൈവശം വയ്ക്കാം. ഓർഡിനറി ബസ് സർവീസുകൾ. കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ് സർവീസുകളിൽ മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാവുക.
1: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തീരിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിന്നും ഏതാനും ആയത്തുകൾ ഹൃദ്യസ്ഥമാക്കാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന ഹിഫ്ലുൽ ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹുജറാത്ത് 4 വചനം ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജഅഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സൂറത്തു ഹുജുറാത്തിലെ 4 വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. ആദ്യ വചനം മുതൽ ഒന്ന് പാരായണം ചെയ്യാം.

0: തീ
1: ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. മിവറോഇൽ ഹുജുറാതി, ഹുജുറാതി, ഹുജുറാതി, ജീമിന് ലൊമ്മാണ്. ഹുജുറാതി സാധാരണ പെട്ടെന്ന് പറയുമ്പോൾ ഹുജുറാത്ത് എന്ന് പറയും. സൂറത്തിൻ്റെ പേര് തന്നെ ഹുജുറാത്ത്, ജീമിന് ലൊമ്മാണ്. ഹുജുറാത്ത്.

അക്സറുഹും ലാ യഅ്ഖിലൂൻ അക്സറുഹും ലാ യഅ്ഖിലൂൻ അക്സറുഹും ലാ യഅ്ഖിലൂൻ.

0: ഹുജുറാത്തിലെ നാലാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ അഞ്ചാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹുജറാത്തിലെ നാലാം വചനം ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജഅഫർ സലഫി.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മയ്യത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം നേരിട്ട് അനുഭവിക്കേണ്ട ഒന്നാണ് മരണമെന്നുള്ളത്. മരണം അതൊരു സത്യമാണ്. ഇന്നക്ക മയ്യിത്തുൻ വ ഇന്നഹു മയ്യിത്തുൻ. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ഐനമാ തകൂനു യുദിരിക്കുകുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. അംബരച്ചുംബികളായ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലായിരുന്നാൽ പോലും മരണമെന്നത് നമ്മെ അഭിമുഖീകരിക്കും, കണ്ടുമുട്ടും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രതിഫലം ലഭിക്കാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിൽ തന്നെ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുണ്ട്. മരിച്ച ഒരാളുടെ 3, 7, 14, 40 തുടങ്ങി പല ഇടവിട്ട ദിനങ്ങളിലൂടെ നമ്മൾ ഘോഷിക്കുന്ന പല പ്രവർത്തനങ്ങളും. മരണവീട്ടിലെ ഖുർആൻ പാരായണം. പ്രവാചകൻ്റെ മാതൃകയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖബറിൻ്റെ സമീപത്ത് ഖുർആൻ പാരായണം. യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും പ്രമാണങ്ങളുടെ ഒരു പിൻബലവുമില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധ്യമാകും എന്നത് പ്രവാചകൻ്റെയും വിശുദ്ധ ഇസ്ലാമിൻ്റെയും അധ്യാപനങ്ങളിലൂടെ നമ്മൾ പഠിക്കണമെന്നതാണ്. നമുക്കറിയാം, മയ്യത്തിന് ഉപകാരം ലഭിക്കുന്നതിനായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അഥവാ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഇത് ചൊല്ലാറെങ്കിൽ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടാലും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ പരലോക മോക്ഷത്തിനു വേണ്ടിയും അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ മയ്യത്ത് കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ അഫിർ ലി ഫുലാൻ എന്നിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അഫിർ ലി ഫുലാൻ വർഫഅ ദറജതഹു ഫിൽ മഹ്ദീൻ വഖ്ലഫുഹു ഫി അഖബിഹി ഫിൽ ആബിരീൻ വഅഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് നല്ലത് പറയണം. കല അൻ ഉമ്മു സലമ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹളർതുമുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലമ തഖൂലൂൻ. പൊതുവേ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് സമയത്തിൻ്റെ സമീപത്ത് വെച്ച് നല്ലത് പറയണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇനി മയ്യത്ത് നമസ്കാരത്തിലോ മാമിൻ മയ്യത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅത കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീ. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നൂറോളം പേരടങ്ങുന്ന ഒരു സംഘം മുസ്ലിങ്ങൾ ഒരു മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്തു ഫയഖൂമു അലാ ജനാസതിഹി അർബഊന റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞതായി കാണാം, റസൂലുള്ള പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും അള്ളാഹുവിൽ യാതൊരു പങ്ക് ചേർക്കാത്തവരായ 40 പേർ അവൻ്റെ ജനാസ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവൻ്റെ കാര്യത്തിലുള്ള അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. മാത്രവുമല്ല, മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഖാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിതി വഖഫ അലൈഹി ഫഖാല ഇസ്തഗ്ഫിറു ലി അഖീകും വസല്ലൂ ലഹു അത്തസ്ബീത ഫഇന്നഹു ആന യുസ്അൽ. മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ അവിടുന്ന് നിന്നുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുകയും ഖബറിലെ ചോദ്യത്തിൽ ദൃഢതയും സ്ഥൈര്യവും ആവശ്യപ്പെടുകയും ചെയ്യുക, നിശ്ചയം അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. ഈ പ്രാർത്ഥനകൾ, ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്നതാണ് പാപമോചനം ലഭിക്കാൻ, ഖബറിൽ സ്ഥൈര്യം ലഭിക്കാൻ. ആ ഖബറിലുള്ള വ്യക്തിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളിൽ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നതി ഫയഖൂലു അന്ന ഹാദാ ഫയഖാലു ബിസ്തിഗ്ഫാരി വലദിക ലക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, എന്താണ് ഹദീസിലുള്ളത്? അള്ളാഹു ഒരു സ്വാലിഹായ ഒരു അടിമക്ക് സ്വർഗത്തിൽ തൻ്റെ പദവി ഉയർത്തി കൊടുക്കും. അപ്പോൾ അവൻ അയാൾ പറയും, എനിക്കിതെങ്ങനെയാണ് ലഭിച്ചത്? അപ്പോൾ അള്ളാഹു പറയും, നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനത്തിന് തേടിയതുകൊണ്ടാണ് എന്ന് പറയുമെന്നാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന് മരിച്ചയാളുടെ കടം വീട്ടൽ. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബി ദൈനിഹി ഹത്താ യഖള അൻ. കടം വീട്ടുന്നത് വരെ സത്യവിശ്വാസിയുടെ ആത്മാവ് അതുമായി ബന്ധിക്കപ്പെടുമെന്നാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അള്ളാഹു കടക്കെണികളിൽ നിന്ന് നമ്മെ വളരെ പെട്ടെന്ന് മരണത്തിന് മുമ്പ് രക്ഷപ്പെടാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ കടം ഒരു വലിയ ബാധ്യത തന്നെയാണ്. മരണപ്പെട്ടയാൾക്ക് ഉപകാരം ലഭിക്കുന്നതിനായി കടം വീട്ടുന്നതിന് രക്തബന്ധമോ കുടുംബബന്ധമോ ഒന്നും നിബന്ധനയില്ല എന്നാണ്. ഒരു സത്യവിശ്വാസിക്ക്, മരണപ്പെട്ട ഏതൊരു സത്യവിശ്വാസിക്ക് വേണ്ടിയും ഇത് ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നു. മറ്റൊന്ന് സ്വതക്കയാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അടുത്ത ബന്ധുക്കൾക്ക് സ്വതക്ക നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ബന്ധുക്കളുടെ സ്വതക്ക പുണ്യമാണ്, അത് മയ്യത്തിന് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന അബി മാത വതറക മാലൻ വലം യൂസി ഫഹൽ യുകഫിറു അൻഹു അൻ അതസദ്ദഖ അൻഹു ഖാൽ നഅം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഒരു വസീയത്തും ചെയ്യാൻ സാധിക്കാതെ എൻ്റെ പിതാവ് മരിച്ചു, ഞാൻ അവർക്ക് വേണ്ടി സദക ചെയ്താൽ അവരുടെ പാപങ്ങൾ മായ്ക്കപ്പെടുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ ജീവിതത്തിൽ അള്ളാഹു എങ്ങനെയാണ് കണക്കാക്കിയെന്ന് അറിയില്ല. ഏത് സമയത്തും വിളിക്ക് ഉത്തരം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാം പരമാവധി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, മരണപ്പെട്ടവർക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി വഖഫ് ചെയ്യാവുന്നതാണ്. ഇസ്ലാമിൻ്റെ പേരിൽ, പള്ളിയുടെ പേരിൽ,

0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ നബിയോട് വന്ന് ചോദിച്ചു, എൻ്റെ മാതാവ് ഹജ്ജിന് നേർച്ചയാക്കിയിരുന്നു, അങ്ങനെ അത് നിർവഹിക്കാൻ കഴിയാതെ അവർ മരിച്ചുപോയി എങ്കിൽ അതുകൊണ്ട് അവർക്ക് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ? നബിസ് പറഞ്ഞു, അതെ, അവർക്ക് പകരമായി നീ ഹജ്ജ് ചെയ്യുക. നിന്റെ മാതാവ് കൊടുത്തു വീട്ടേണ്ട കടമുണ്ടായിരുന്നെങ്കിൽ നീ അത് വീട്ടുമായിരുന്നില്ലേ? അള്ളാഹുവിൻ്റെ ബാധ്യത നിർവഹിക്കൂ, അവൻ്റെ ബാധ്യതയാണ് നിർവഹിക്കാൻ കൂടുതൽ അർഹമായിട്ടുള്ളത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒട്ടനവധി ബാധ്യതകളും നിർബന്ധ കാര്യങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി നമുക്കും അവർക്കും പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളെ പ്രത്യേകം നിർവഹിക്കുവാൻ വേണ്ടി താല്പര്യം കാണിക്കുക. അള്ളാഹു ആ നിലക്ക് മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകട്ടെ. മരണത്തിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ബാധ്യതകൾ നിർവഹിക്കാനുള്ള തൗഫീക്കും ആഫിയത്തും ആയുസും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം മയ്യത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാം, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസ്വാരി, എപ്പിക്കാട്.

0: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. ദിക്റുകളുടെ അത്ഭുതം. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു ഹിഫ്ളാണ്, ഒരു സംരക്ഷണമാണ് അദ്കാറുകൾ എന്നുള്ളത്. ശാരീരികമായും മാനസികമായും ഉണ്ടാകാനിടയുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഒരു വിശ്വാസിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന രക്ഷാകവചമാണ് ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ രക്ഷാകവചമാണ് യഥാർത്ഥത്തിൽ അദ്കാറുകൾ. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതും ഈ ദിക്റിലൂടെ തന്നെയാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ, അത് ഹൃദയത്തിന് നൽകുന്നത് ശാന്തിയാണ്. വളരെയധികം മഹത്വമുള്ള ഒരു ഇബാദത്താണ് ദിക്റുകൾ. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ഇദാ ഖാല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വതബാറകല്ലാഹ് എന്നൊരടിമ പറഞ്ഞാൽ, ഖബദ അലൈഹിന്ന മലക്കുൻ, ഒരു മലക്ക് അത് പിടിക്കും, ഫലമ്മഹുന്ന തഹ്ത ജനാഹിഹി, എന്നിട്ട് ആ മലക്കിൻ്റെ ചിറകിൻ്റെ അടിയിൽ അത് ചേർത്തു വെക്കും, വസ്വഅദ ബിഹിന്ന, എന്നിട്ട് അതുമായി കയറും, ലാ യമുറു ബിഹിന്ന അലാ ജംഇൻ മിനൽ മലായിക ഇല്ലസ്തഗ്ഫറു ലിഖാഇലിഹിന്ന. അങ്ങനെ മലക്കുകളുടെ കൂട്ടങ്ങളിലൂടെ പോകുമ്പോഴെല്ലാം ആ ദിക്ര് ചൊല്ലിയ ആൾക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. അപ്പോൾ ദിക്റിൻ്റെ ഒരു മഹത്വമാണ് ഈ അസറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞില്ലേ, ഫദ്കുറൂനീ, നിങ്ങൾ എന്നെ ഓർക്കുവീൻ, അദ്കുർക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പോൾ അല്ലാഹുവിന് ദിക്റെടുക്കുമ്പോൾ, അല്ലാഹുവിനെ സ്മരിക്കുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഓർക്കുമെന്ന് പറയുമ്പോൾ അതെത്ര വലിയ കാര്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു പറഞ്ഞതായിട്ട്, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ ഞാൻ അവിടെയായിരിക്കും, വ അന മഅഹു ഹീന യദ്കുറുനി, അവൻ എന്നെക്കുറിച്ച് ഓർത്താൽ ഞാൻ അവൻ്റെ

കൂടെ ഉണ്ടാകും. ഇൻ ദക്കറനീ ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവനവൻ്റെ മനസ്സിൽ എന്നെ കുറിച്ചോർത്താൽ ഞാൻ അവനെക്കുറിച്ചും ഓർക്കും. വ ഇൻ ദക്കറനീ ഫീ മലഇൻ, ഇനി ഒരു സദസ്സിൽ വെച്ച് അവൻ എന്നെ ഓർത്താലോ. ദക്കർതുഹു ഫീ മലഇൻ ഹും ഖൈറും മിൻഹും, ഞാൻ അവനെയും ഒരു സദസ്സിൽ വെച്ചോർക്കും. ആ സദസ്സിൻ്റെ പ്രത്യേകത, അവൻ എന്നെക്കുറിച്ച് സ്മരിച്ച സദസ്സുണ്ടല്ലോ, അതിനേക്കാൾ ഉത്തമമായ ഒരു സദസ്സിൽ വെച്ച് ഞാൻ അവനെ ഓർക്കും. അഥവാ മലക്കുകളുടെ സദസ്സായിരിക്കും അത്. അപ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മളെ കുറിച്ച് സ്മരിക്കുവാൻ ഓർക്കുവാൻ കാരണമായി തീരുന്ന ഒരു മഹത്തരമായ ഇബാദത്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ഈ അദ്ക്കാറുകളിൽ നിന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് ദുനിയാവിലെ പല കാര്യങ്ങളും അകറ്റി നിർത്തും. അള്ളാഹ് പറഞ്ഞില്ലേ, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്രിനെ തൊട്ട് നിങ്ങളുടെ മക്കളോ സമ്പത്തുക്കളോ നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ നമ്മളെ ഇത്തരം അദ്ക്കാറുകളിൽ നിന്ന് അശ്രദ്ധമാക്കും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. എത്രയാണ്

അവർ നിങ്ങളുടെ പിരട് വെട്ടുകയും അഥവാ യുദ്ധം, അതിനേക്കാൾ നല്ലൊരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അപ്പൊ പ്രിയമുള്ളവർ ആലോചിച്ചു നോക്കി, എന്തൊക്കെ പ്രവാചകൻ പറഞ്ഞത്? നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനമുയരാൻ കാരണമാകുന്നത്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായത്, യുദ്ധത്തേക്കാൾ ഉത്തമമായ പ്രവർത്തനം. സ്വഹാബത്ത് പറഞ്ഞു, അതേ റസൂലെ. റസൂലുള്ളാഹി പറഞ്ഞു, ദിക്റുല്ലാഹ്, അള്ളാഹുവിനുള്ള ദിക്റാകുന്നു. അപ്പം ഇത്രയും മഹത്വമുണ്ട് എന്നർത്ഥം. അതുപോലെ അബ്ദുല്ലാഹി ബിൻ ബുസർ റളിയല്ലാഹുനഹു പറയാണ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഇന്ന ശറായിഉൽ ഇസ്ലാമി ഖദ് കസറത് അലയ്യ. അള്ളാഹുവിൻ റസൂലെ, ഇസ്ലാമിൻ്റെ ഈ ശരീഅത്തുകൾ, ഇത് എനിക്ക് പ്രയാസമായി തോന്നുന്നു. അഥവാ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമോ എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്, ലാ യസാലുൽ ഇസ്

ജീവിച്ചിരിക്കുന്നവൻ്റെയും ഉപമ പോലെയാണ്. അപ്പം അള്ളാഹുവിനെ ഓർക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനെപ്പോലെയാണ്, അള്ളാഹുവിനെ ഓർക്കാത്തവൻ മരണപ്പെട്ടവനെപ്പോലെയാണ്. മരണപ്പെട്ടവൻ, അവനെക്കൊണ്ട് പിന്നെ അവനെന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒന്നുമില്ല. അപ്പം അള്ളാഹുവിനെ ഓർക്കാത്തവൻ, അവന് എന്താണ്? വേസ്റ്റാണ് എന്നർത്ഥം. അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ അമില ഇബ്നു ആദമ അമലൻ, ആദമിൻ്റെ പുത്രൻ ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല, അഞ്ജാലഹു മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവനെ രക്ഷിക്കുന്നതായ ഒരു പ്രവർത്തനവുമില്ല, മിൻ ദിക്രില്ല, അള്ളാഹുവിനുള്ള ദിക്റിനേക്കാൾ വലുതായി. അപ്പം അള്ളാഹുവിനുള്ള ദിക്ർ,

0: പോവും. ഇനി ഒരാൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നുവെങ്കിൽ, സ്മരിക്കുന്നുവെങ്കിൽ, അതാണ് നാവുകൊണ്ട് മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, നാവുകൊണ്ട് ദിക്റെടുക്കൽ അത് പുണ്യമാണ്, പക്ഷെ അത് ഏറ്റവും താഴ്ന്ന ദർജയാണ്. ഇനി ഒരാൾ ഹൃദയം കൊണ്ട് മാത്രം അള്ളാഹുവിനെ ദിക്റെടുക്കുന്നുവെങ്കിൽ, ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് ആലോചിക്കുന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു, അത് നല്ലതാണ്, അത് രണ്ടാമത്തെ ദർജയാണ്. എന്നാൽ ഏറ്റവും ഉത്തമമായത് ഹൃദയവും നാവും ഒരുമിച്ച് കൂടുന്ന ദിക്റാകുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ സാധിക്കും. നമുക്ക് തെറ്റുകളിൽ നിന്നുള്ള ഒരു രക്ഷയാണ് യഥാർത്ഥത്തിൽ അദ്ക്കാറുകൾ എന്ന് പറഞ്ഞാൽ. അൽ ഫുളൈൽ ഇബ്നു അയ്യാൽ റഹിമഹുള്ള പറയുന്നുണ്ട്, അദ്-ദാക്കിറു ദിക്റെടുക്കുന്നവൻ സാലിമും മിനൽ ഇസ്മ്, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ്. മാദാമ യദ്കുറുള്ള, അവൻ അള്ളാഹുവിനെ ഓർക്കുന്ന അത്രയും സമയം അവൻ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ്. ഗാനിമും മിനൽ അജർ, അതുപോലെ ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിയവനുമാണ് എന്നദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ജഅഫർ ഇബ്നു മുഹമ്മദ് അസ്-സാദിഖ് റഹിമഹുള്ള പറയുന്നുണ്ട്, ഇദാ ജാഅക മാ തുഹിബ്, നിനക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ, ഫഅക്സിർ മിൻ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന സ്തുതിയുടെ വാചകം നീ അധികരിപ്പിക്കൂ. വ ഇദാ ജാഅക മാ തുക്രഹ്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഫഅക്സിർ മിൻ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, നീ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നത് അധികരിപ്പിക്കൂ. വ ഇദസ്തബ്ത അർറിസ്ഖ്, അത് പതുക്കെയാവുകയാണെങ്കിൽ, ഫഅക്സിർ മിൻ ഇസ്തിഗ്ഫാർ, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഏതായിരുന്നാലും, നന്മയാണെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും, എന്തായിരുന്നാലും ദിക്റുകൾ അധികരിപ്പിക്കാനാണ് പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അദ്-ദിക്റു ലിൽ ഖൽബി, ഹൃദയത്തിന് ദിക്ർ എന്ന് പറഞ്ഞാൽ, ബിമൻസിലത്തിൽ ഗിദാഇ ലിൽ ജസദി, ശരീരത്തിന് ഭക്ഷണം പോഷകം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ ഹൃദയത്തിന് ദിക്ർ ആവശ്യമാണ്. ഫക്കമാ ലാ യജിദുൽ ജസദു ലദ്ദത ത്വആമി മഅസ്സഖമി, ഒരു ശരീരത്തിന് അസുഖമുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ഫക്കദാലിക്കൽ ഖൽബു, അതുപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ അവസ്ഥയും. ലാ യജിദു ഹലാവത്ത ദിക്രി മഅഹുബ്ബിദ്ദുനിയ, ദുനിയാവിനോടുള്ള ഹുബ്ബ്, സ്നേഹം, അമിതമായ ആർത്തി, അത് ഹൃദയത്തിലുള്ളിടത്തോളം കാലം ദിക്റിൻ്റെ മാധുര്യവും ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, അദ്ക്കാറുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, കോടിക്കണക്കിന് സമ്പത്ത് നമ്മൾ ചിലവഴിച്ചാലും, മണിക്കൂറുകളോളം ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിച്ചാലും നമുക്ക് ലഭിക്കാത്ത നേട്ടങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വലിയ പ്രതിഫലങ്ങളും സംരക്ഷണങ്ങളും നമുക്ക് അദ്ക്കാറുകളിലൂടെ ലഭിക്കും. ഈ ദുനിയാവിലെ ജീവിതം ധന്യമായി തീരുവാൻ, സമാധാനവും ശാന്തിയുമുള്ളതായി തീരുവാൻ അദ്ക്കാറുകൾ നമ്മെ സഹായിക്കും. അതുകൊണ്ട് അദ്ക്കാറുകൾ, അത് ഹൃദയം കൊണ്ടും നാവുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക, അധികരിപ്പിക്കുക, വ്യത്യസ്ത രീതികളുടെ അദ്ക്കാറുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി അവനെ ഓർക്കുന്ന ദാക്കിരീങ്ങളുടെയും ദാക്കിറാത്തുകളുടെയും കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ തബാറകല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ, ദിക്റുകളുടെ അത്ഭുതം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോയിൽ അടുത്തതായി

0: ഖുർആൻ പാഠങ്ങൾ രോഗവും രോഗശാന്തിയും. നമ്മോട് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. നാമൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി രോഗികളായി മാറാറുണ്ട്. രോഗം മനുഷ്യജീവിതത്തിലെ അനിഷേധ്യമായ, തടയാൻ കഴിയാത്ത ഒരു കാര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ആരാണ് നമ്മെ രോഗിയാക്കുന്നത്? നമ്മുടേതായ പ്രവർത്തനങ്ങൾ, നമ്മുടേതായ തെറ്റായ സമീപനങ്ങൾ, ഇതെല്ലാം രോഗത്തിന് കാരണമായി തീരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച വളരെ വലിയ ഒരു ഖദറാണ് രോഗം. ഒരു പരീക്ഷണാർത്ഥം നാം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് രോഗം വന്നേക്കാം. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തി കാരണമായും നമുക്ക് രോഗം വന്നേക്കാം. ഏതവസരങ്ങളിലും നമുക്ക് രോഗം വന്നാൽ അതിനെ ശമിപ്പിക്കാനുള്ള കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്തു ശുഅറയിലെ 80-ാമത്തെ വചനത്തിൽ പറയുന്നത്, വഇദാ മരിദ്തു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്, അഥവാ രോഗശമനം നൽകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ രോഗിയായാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ പലപ്പോഴും രോഗകാരണങ്ങൾ മനുഷ്യരിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ശിഫ നൽകുന്നത് ആരാണ്? ഫഹുവ യഷ്ഫീൻ, അള്ളാഹുവാണ് എനിക്ക് ശിഫ നൽകുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നാം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. രോഗം മാറ്റാൻ കഴിവുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗികളെ സന്ദർശിച്ചാൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ വഷ്ഫി അൻത ശാഫി, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, നീ ഈ പ്രയാസത്തെ രോഗത്തെ മാറ്റണമേ, നീ ഇതിന് ശമനം നൽകണമേ, നീ മാത്രമാണ് ശമനം നൽകുന്നവൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, യഥാർത്ഥത്തിൽ രോഗത്തിന് ശമനം നൽകുന്നത് അല്ലാഹുവാണ് എന്ന യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നു മാത്രമല്ല, രോഗം വരുന്ന സന്ദർഭങ്ങളിൽ ആ രോഗം എത്ര കടുത്തതാണെങ്കിലും ശരി, എത്ര ദൈർഘ്യമേറിയ കാലഘട്ടത്തിൽ ആ രോഗം നാം അനുഭവിക്കേണ്ടി വന്നാലും ശരി, അത്തരം സന്ദർഭങ്ങളിലൊക്കെ അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും നാം കാത്തുസൂക്ഷിക്കുകയും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായും ഒരു നാൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് രോഗശമനം നൽകും. എന്നു മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല അതിനു പുറമെ നമ്മിൽ നിന്ന് രോഗസന്ദർഭത്തിൽ നഷ്ടപ്പെട്ടുപോയിട്ടുള്ള എന്തെല്ലാമുണ്ടോ അതൊക്കെ തിരിച്ചു നൽകുകയും അതിൽ കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുകയും ചെയ്യും. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയയിലെ 83-84 തുടങ്ങിയ വചനങ്ങളിൽ മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും രോഗശമനത്തിനുവേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഫലവും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വ അയ്യൂബ ഇദ്നാദ റബ്ബഹു, അയ്യൂബ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ എനിക്ക് ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, രോഗം ബാധിച്ചിരിക്കുന്നു, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ നീയാണല്ലോ, അഥവാ തൻ്റെ രോഗത്തെ നീ ശമിപ്പിക്കണം എന്ന അർത്ഥത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്തജബ്നാ ലഹു, അങ്ങനെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിനുണ്ടായിരുന്ന രോഗം നാം അദ്ദേഹത്തിന് നീക്കിക്കൊടുത്തു. അതിനു പുറമെ വആതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ തിരിച്ചു നാം നൽകി. അതുമാത്രമല്ല വമിസ്ലഹും മഅഹും, അവരുടെ കൂടെ അതേപോലെ തന്നെ അത്ര തന്നെ വേറെയും നൽകി. അഥവാ അദ്ദേഹത്തിന് ധാരാളം സന്താനങ്ങളെയും മറ്റു നിഅമത്തുകളും അല്ലാഹു അധികരിപ്പിച്ചു കൊടുത്തു. റഹ്മത്തൻ മിൻ ഇന്ദിന, അത് നമ്മുടെ അടുക്കൽ നിന്നുള്ള ഒരു കാരുണ്യം എന്നുള്ള നിലക്കാണ്. വദിഖറാ ലിൽ ആബിദീൻ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരു ഗുണപാഠമുണ്ട്, ഒരു ഉത്ബോധനമുണ്ട് എന്നല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വളരെ സുദീർഘമായ ഒരു കാലഘട്ടം, പത്തിലധികം വർഷം അദ്ദേഹം കഠിനമായ രോഗത്തിന് വിധേയനായി. അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നുള്ള നിലക്കാണ് ആ രോഗം അദ്ദേഹത്തെ ബാധിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും അള്ളാഹുവല്ലാത്ത ഒരാളിലേക്കും തൻ്റെ സങ്കടം അദ്ദേഹം പറഞ്ഞില്ല. അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയിലേക്കും അദ്ദേഹം തിരിഞ്ഞില്ല. അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. അദ്ദേഹം ക്ഷമ അവലംബിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അള്ളാഹു ആ അടിമയുടെ ക്ഷമയെ അങ്ങേയറ്റം പരീക്ഷിച്ചതിന് ശേഷം അതിലെല്ലാം അദ്ദേഹം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്കുത്തരം നൽകി. അദ്ദേഹത്തിൻ്റെ രോഗത്തെ പരിപൂർണമായും ഇല്ലാതെയാക്കി. എന്നു മാത്രമല്ല, രോഗസന്ദർഭത്തിൽ അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയ തൻ്റെ ഭാര്യമാരിൽ പലരെയും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ പലരെയും അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായും തിരിച്ചു നൽകുകയും അതിൻ്റെ കൂടെ സന്താനങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തിന് വർദ്ധനവ് നൽകുകയും ധാരാളം ഐശ്വര്യവും സമ്പത്തും അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ആയത്തിന് അവസാനിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്, വദിഖറാ ലിൽ ആബിദീൻ, ആബിദീങ്ങളായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന സ്വാത്തികന്മാരായ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗുണപാഠമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗം നമുക്ക് പിടിപെട്ടാൽ അത് ഏത് കാരണം കൊണ്ടാകട്ടെ, അവിടെ രോഗശമനമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ രോഗശമനത്തിനു വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നാം ക്ഷമ അവലംബിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്താൽ നമ്മുടെ രോഗം മാറുമെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഒരുപാട് റഹ്മത്തുകൾ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇത് നമുക്കെല്ലാവർക്കും ഒരു ഗുണപാഠമാകട്ടെ. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: രോഗവും രോഗശാന്തിയും എന്ന വിഷയത്തിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അവതരിപ്പിച്ച ഖുർആൻ പാഠങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ, താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സ്കൂൾ ക്ലാസ് റൂമിൽ വലിയ അനുഭവങ്ങളാണ് നമുക്ക്. ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും പ്രായത്തിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ക്ലാസ്സിലും വ്യത്യസ്തമായ ചില അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞതാണ്, മാഷേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നും പറഞ്ഞു തരണം, എന്നും പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികൾ പറഞ്ഞാൽ ഈ ഉപദേശങ്ങൾ അഡ്വൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വെറുപ്പാണ്, ബോറാണ്. സംഭവം ശരിയാണ്, പക്ഷെ നമ്മുടെ ഒരു പ്രസൻറ്റേഷനും പറയുന്ന കാര്യങ്ങളുടെയും ഒരു ഇതിനനുസരിച്ചായിരിക്കും കുട്ടികൾ അതിനെ എടുക്കുക. ഫുള്ള് നമ്മൾ ഉപദേശമായി കഴിഞ്ഞാൽ ബോറന്നെയായിരിക്കും. വ്യത്യസ്തമായ രൂപത്തിൽ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് ആവശ്യമാണ് എന്നും ഓരോ കാര്യങ്ങൾ കിട്ടണം.
3: ഇതൊരു ചിന്തയാണ് അല്ലേ? അതായത് രണ്ട് രൂപത്തിലൊരു ചിന്തയാണത്. ഒന്ന്, നമ്മുടെ രക്ഷിതാക്കൾ മിക്കവാറും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ചാൻസുകൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമത് പഠിക്കാനുള്ളത്, അവർ വളരാനുള്ളത്, അവർക്ക് പിന്നെ ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം ആത്മീയമായി അവരിലേക്ക് അവരെ ഒന്ന് പരിപോഷിപ്പിക്കാനുള്ള ചിന്തകൾ എന്താണ് നമ്മൾ കൊടുക്കാറുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന നമ്മളുണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം നമുക്കൊരു പേടിയുണ്ട്, രക്ഷിതാക്കൾക്ക് ഒരു പേടിയുണ്ട്, ഞാനത് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമോ, അവരെന്തെങ്കിലും വിചാരിക്കുമോ, അതല്ലെങ്കിൽ അവരുടെ പിന്നെ പരാജയം സംഭവിക്കുമോ, ഇങ്ങനെയുള്ള പല ബേജാറുകളും അവർക്കുണ്ടാവാറുണ്ട്. അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മൾ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്, ചെറുപ്പകാലങ്ങളിൽ മദ്രസ സംവിധാനത്തിൽ നിന്ന് കിട്ടിയിരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കിട്ടാതെ പോവാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ, പത്തിൽ പഠിക്കുന്നൊരു കുട്ടിക്ക് അവളുടെ മനസ്സിൽ തോന്നിയതാണ് ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് ഇടക്കങ്ങൾ തരി എന്ന് പറയാനുള്ള കാരണം എന്താ? അത് കിട്ടാനുള്ള വസ്തുതല്ല. അപ്പം അധ്യാപകരെ സംബന്ധിച്ചും രക്ഷിതാക്കളെ സംബന്ധിച്ചും അവർക്ക് കൊടുക്കാവുന്ന ചില ടിപ്സുകളിൽ പലതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഏ അതെ, ഒന്നുകിൽ അവരോട് പറ ഒരു ചെറിയൊരു, ഞാൻ എൻ്റെ ഇതിൽ ഒരു മക്കളോട് ഞാൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്, നിങ്ങൾ ഡയറി ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. അപ്പം അത് നിസ്സാരമായിട്ട് ഉമ്മാക്ക് പാത്രം കഴുകി കൊടുക്കണതോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഞാനൊരു പേന കൊടുത്തു, ഇങ്ങനെ രൂപത്തിൽ
2: എന്തോ
3: അത് എവിടെ എത്താറിയങ്ങൾ, അവർക്കൊരു നന്മക്ക് പ്രചോദനമാവും. നാളെപ്പം എന്താ ഞാൻ
2: എഴുതുകയാണല്ലോ.
3: അതെ, അപ്പം അങ്ങനെ ആ ഒരു രൂപത്തിലൂടെ നമ്മളെ കുട്ടികളെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വെറും ഉപദേശമല്ല, വെറും ഇതിനെക്കുറിച്ചുള്ള ഇതല്ല, കുറച്ച് ഇടക്കൊക്കെ അവർക്ക് നന്മ കൊടുക്കണം.
2: അങ്ങനെയുള്ള നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചിന്ത നമ്മൾ എടുത്തത്.
3: അതെ അതെ അതെ.
2: പിന്നെ ഒരു കാര്യം കൂടെ, പെർമനന്റ് ആയിട്ട് നമ്മളൊരു കുട്ടിയെ നന്നാവണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ കണ്ട തെറ്റിനെ അടച്ച് ആക്ഷേപിച്ച് അവരെ പ്രയാസപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, മാറ്റങ്ങൾ ഉണ്ടാവില്ല.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹിമഹുള്ളയുടെ പ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിലെ ഹദീസുകളെ മുൻനിർത്തി വിഷയാധിഷ്ഠിത വിശദീകരണ പഠനമാണ് ഈ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. വിശ്വാസിയും പ്രതിഫലവും ഈ ശീർഷകത്തിൽ നിന്നുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തുൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദു സ്വാലിഹീനിലെ ബാബു സ്വബ്റിൽ എട്ടാമതായി ഇമാൻ നവവി റഹിമഹുള്ള ചേർത്തിട്ടുള്ള ഹദീസാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത്. അഥവാ റിയാദു സ്വാലിഹീനിലെ 32-ാമത്തെ ഹദീസ്. വഅബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال يقول الله تعالى ما لعبدي المؤمن عندي جزاء إذا قبلت صفيه من أهل الدنيا ثم احتسبه إلا الجنة. رواه البخاري رحمه الله. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് കേട്ട് പറഞ്ഞു തരുന്നത്. ഇമാം ബുഖാരി റഹിമഹുള്ളയാണ് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, മാ ലി അബ്ദി, എൻ്റെ അടിമക്ക് ഇല്ല, അൽ മുഅ്മിനി, സത്യവിശ്വാസിയായ എൻ്റെ അടിമക്ക് ഇല്ല, ഇന്ദി, എന്റെ പക്കൽ, എന്റെ അടുക്കൽ, ജസാഉൻ, യാതൊരു പ്രതിഫലവും ഇല്ല. ഇദാ ഖബൽതു, ഞാൻ പിടിച്ചാൽ, സ്വഫിയ്യഹു, വിശ്വാസിയായ എന്റെ ആ അടിമയുടെ സ്വഫിയിനെ ഞാൻ പിടിച്ചാൽ, അഥവാ ആ സൊഫീയിൻ്റെ റൂഹിനെ ഞാൻ പിടിച്ചാൽ, മരിപ്പിച്ചാൽ എന്നുദ്ദേശം. മിൻ അഹ്ലി ദുനിയാ, ദുനിയാവിൻ്റെ അഹ്ലുകാരിൽ നിന്ന്, ദുനിയാവിൽ നിന്ന് ആ വിശ്വാസിയായ അടിമക്ക് ഉള്ള സൊഫീയെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ, സ്നേഹഭാജനം എന്നൊക്കെ പറയാവുന്ന പദമാണ് സൊഫീയ്. സുമ്മഹ്തസബഹു, പിന്നെ ആ വിശ്വാസിയായ എൻ്റെ അടിമ തനിക്കേറ്റവും പ്രിയപ്പെട്ട ആളുടെ, സൊഫീയിൻ്റെ മരണത്തിൽ, അല്ലാഹു തആല അദ്ദേഹത്തെ മരിപ്പിച്ചതിലുള്ള വിഷമം, അതിലൊക്കെ അയാൾ ക്ഷമ അവലംബിക്കുകയും പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്താൽ, അങ്ങനെയുള്ള എൻ്റെ അടിമക്ക് ഇല്ല, പ്രതിഫലമായി ഇല്ല, ഇല്ലൽ ജന്നത്തു, സ്വർഗമല്ലാതെ, സ്വർഗം മാത്രമാണ് ഈ പറഞ്ഞ വിശേഷണങ്ങൾ സ്വഭാവം ഒക്കെ ഉള്ള എൻ്റെ വിശ്വാസിയായ അടിമക്ക് ഉള്ളത് സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മെ ഓർമ്മപ്പെടുത്ത് പഠിപ്പിക്കുകയാണ്. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള വിവരണം, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ലഘുവായ ഒരു വിവരണം, മുൻകഴിഞ്ഞ പല ഹദീസുകളിൽ നിന്നും, ഹദീസുകൾ പഠിക്കുമ്പോഴും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയുന്ന ഈ ഹദീസ്, ഇത് പൊതുവെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നാൽ ഹദീസു അൽ ഖുദ്സിയു, രണ്ട് അൽ ഹദീസു അൽ ഇലാഹിയു എന്നീ രണ്ട് അർത്ഥത്തിലും രണ്ട് പ്രയോഗങ്ങളും ഈ ഹദീസിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഈ ഹദീസുകളും വിശുദ്ധ ഖുർആനും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന്, ഖുർആനിന് ഇഅ്ജാസുണ്ട്, അമാനുഷികതയുണ്ട്. ഒരു സൃഷ്ടിക്കും കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യമാണല്ലോ ഇഅ്ജാസ് എന്ന് പറയുന്നത്. ആ ഇഅ്ജാസ് ഉണ്ട് എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. രണ്ട്, ഖുർആനും ഖുദ്സിയ ഹദീസും തമ്മിലുള്ള വിധികളിലും ചില വ്യത്യാസം, അവയോടുള്ള സംബന്ധമായ വിധികളിൽ, അഥവാ അവയെ ഖുർആൻ സ്പർശിക്കുക, പാരായണം ചെയ്യുക പോലെയുള്ള വിധികളിലും ഖുർആനും ഖുദ്സിയ ഹദീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അശുദ്ധിയോടുകൂടെ, ചെറിയ അശുദ്ധിയോടുകൂടെ, വലിയ അശുദ്ധിയോടുകൂടെയാണെങ്കിൽ ഏതായിരുന്നാലും ഖുർആൻ സ്പർശിക്കാൻ പാടില്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ നാല് മദ്ഹബിൻ്റെ ഇമാമുകളും ഏകകണ്ഠമായി പറഞ്ഞ കാര്യമാണ് ഖുർആൻ സ്പർശനം, അതിന് അംഗശുദ്ധി ഉണ്ടായിരിക്കണം എന്നത്. എന്നാൽ ഖുദ്സിയ ഹദീസിന് ഈ വിധി ബാധകമല്ല. അതേപോലെ വിശുദ്ധ ഖുർആൻ വലിയ ശുദ്ധിയുള്ള ആളുകൾ പാരായണം ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല, എല്ലാ ആളുകളും യോജിക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വിധി ഖുദ്സിയ ഹദീസിന് ബാധകമല്ല. ജനാബത്തുള്ള ആൾക്ക് ഈ ഹദീസ് വായിക്കുന്നതിന് വിരോധമില്ല. മറ്റൊരു പ്രധാന വ്യത്യാസമുള്ളത്, വിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരവും പാരായണം ചെയ്യുമ്പോൾ അത് പത്ത് നന്മ ചെയ്തതിനുള്ള പ്രതിഫലമായി അത് കണക്കാക്കപ്പെടും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിധത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വിശുദ്ധ ഖുർആനും ഖുദ്സിയ ഹദീസും തമ്മിൽ കാണാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഖുദ്സിയ ഹദീസാണ് ഇന്ന് നാം പഠനവിധേയമാക്കുന്നത്. മാലി അബ്ദി അൽ മുഅ്മിൻ, എൻ്റെ മുഅ്മിനായ അടിമക്ക് ഇല്ല, ഇന്ദി എൻ്റെ അടുക്കൽ. അബ്ദ് എന്ന് പറയുമ്പോൾ അടിമകളെ പൊതുവെ മൂന്നായി തരംതിരിക്കാറുണ്ട്. ഒന്ന് അബ്ദുൻ ഖാസ്, രണ്ടാമത്തേത് അബ്ദുൻ ആം, മൂന്ന് അബ്ദുൻ അഹസ്. അബ്ദുൻ ആമുൻ വഹാസ് വഹസ് ഇങ്ങനെ മൂന്നായി തിരിക്കാറുണ്ട്. ആമായ അടിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. മുസ്ലിമായാലും കാഫിറായാലും ജിന്നായാലും ഷെയ്ത്താനായാലും മലക്കായാലും സർവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നർത്ഥത്തിലാണ് അബ്ദുൻ ആം എന്ന് പറയുന്നത്. ഖാസ്വായ അടിമകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിശ്വാസികളായ അടിമകളാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അടിമകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനിൽ ശരിയാമിതം വിശ്വസിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുകയും ഒക്കെ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചാണ് അബ്ദുൻ ഖാസ് എന്ന് പറയാറുള്ളത്. അബ്ദുൻ അഹസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയും പദവിയും ഒക്കെയുള്ള പ്രവാചകന്മാരെ പോലെയുള്ള അടിമകളെയാണ് അബ്ദുൻ അഹസ് എന്ന് പറയാറുള്ളത്. ഇങ്ങനെ അതിൻ്റെ ഒരു മൂന്ന് തരത്തിലുള്ള അടിമകളുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ലഅബ്ദി, എൻ്റെ അടിമ എന്ന് അല്ലാഹു തആല പറയുമ്പോൾ ഈ ഹാസ്വായ അടിമകൾ എന്തായാലും അതിൽ ഉൾപ്പെടും. ഈ അബ്ദ് എന്ന് പറയുമ്പോൾ അത് ഇലാഫത്ത് തഷ്രീഫ്, നമ്മളെ ഒന്ന് പരിഗണിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ഇലാഫത്ത് ആണ് അത് എന്നാണ് അതിന് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ എൻ്റെ അടിമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്നേഹപുരസ്സരം വിളിക്കുകയും അവർ എൻ്റെ അടിമകളായതുകൊണ്ടാണ്, എൻ്റെ വിധിവിലക്കുകളൊക്കെ ശ്രദ്ധിച്ചു പാലിക്കുന്നത് കൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന വിധത്തിലുള്ള സൽസ്വഭാവവും സൽഗുണവും അവരിൽ സമ്മേളിച്ചിട്ടുള്ളത് എന്നതൊക്കെ അതിൽ മൽമൂനാണ്, അതിൽ അടങ്ങിയിട്ടുള്ള ആശയമാണ്. അൽ മുഅ്മിൻ എന്ന് പ്രത്യേകം പിന്നെ പറയാനുള്ള കാരണം, ഒരു വിശ്വാസിയായ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയായ ഒരാൾക്ക് ഇനി പറയാൻ പോകുന്ന സ്വഭാവം ഉണ്ടാകുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താനും സൂചിപ്പിക്കുവാനുമാണ്. അങ്ങനെ വിശ്വാസത്തോടുകൂടെ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസിയായിക്കൊണ്ട് തന്നെ അതിൽ നിലനിൽക്കുകയും പ്രതിഫലം കാംക്ഷിക്കുകയും ഒക്കെ ചെയ്തെങ്കിലേ, ഈമാനുണ്ടെങ്കിലേ എന്ന് ചുരുക്കം, ഈമാനുണ്ടെങ്കിലേ, ശരിയാം വിധത്തിലുള്ള ഈമാൻ ഉണ്ടെങ്കിലേ ഇനി പറയാൻ പോകുന്ന ഉന്നതമായ പ്രതിഫലം കിട്ടുവാൻ അവൻ അർഹനാകുകയുള്ളൂ, അവനത് ലഭിക്കുകയുള്ളൂ എന്നൊക്കെ അൽ മുഅ്മിൻ എന്ന് പറയുന്ന ഈ വിശേഷണത്തിൽ നിന്ന് ലഭ്യമാണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതിഫലം ലഭിക്കണമെങ്കിൽ, ജീവിതം മുഴുവനും ഖൈറാക്കി മാറ്റാൻ സാധിക്കുകയും ചെയ്യണമെങ്കിൽ, ഒന്ന് നാം അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളാകുകയും അഥവാ യഥാർത്ഥ വിശ്വാസികളായി മാറുകയും ചെയ്തെങ്കിലേ സ്വർഗം പ്രതിഫലമായി ലഭിക്കുകയുള്ളൂ എന്നതാണ് ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് നിന്ന് പ്രധാനമായും നാം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ചു മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ റിയാദു സ്വാലിഹീൻ ഇവിടെ സമാപിക്കുന്നു.
0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമുക്ക് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത് എല്ലാ ദിവസവും. മധുരം ഖുർആൻ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതൊരു ഊർജമാണ് തീർച്ചയായിട്ടും. മധുരം ഖുർആൻ.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറ 43, 44, 45 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഷേഖ് ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ബനു ഇസ്രായേലിലേക്കുള്ള ഒരു സന്ദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് വിശുദ്ധ ഖുർആൻ വിവിധ സ്ഥലങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ 2-ാം അധ്യായത്തിൽ തന്നെ ഏകദേശം ഒരു തുടക്ക ഭാഗത്ത് കാണുന്ന 1-2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. വാഖൈമുസ്സലാത്ത വാതു സക്കാത്ത വർക്കഉ മറാഖൈൻ, ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളോടുള്ള ഒപ്പം ഖുർആൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മൊത്തത്തിലുള്ളവരാണല്ലോ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. കുമ്പിടുന്ന അഥവാ നമസ്കരിക്കുന്നവരോടുകൂടി നിങ്ങളും കുമ്പിടുക അഥവാ നമസ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ മനുഷ്യരോട് പുണ്യകാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നുകളയുകയും ചെയ്യുകയാണോ? നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. നിശ്ചയമായും ഇത് വലിയ ഒരു ഭാരിച്ച കാര്യം തന്നെയാകുന്നു ഭക്തന്മാർക്കൊഴികെ. ഖുർആനിൻ്റെ ഈയൊരു ഉപദേശം നെഞ്ചോട് ചേർത്ത് വിശ്വാസികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതിൻ്റേതായ അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതുണ്ടായിക്കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഖലീഫ മുഹമ്മദ് അത്തുനൈജി റഹ്മത്തുള്ളാ അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അല്ലെങ്കിൽ പാരായണ ശൈലിയുമൊക്കെ ലോകമെമ്പാടുമുള്ള ഖുർആൻ ശ്രോതാക്കൾക്ക്, പ്രത്യേകിച്ച് ഖിറാഅത്ത് പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കൃത്യമായിട്ടറിയാം. അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ

0: മസ്ജിദുകളിൽ ഇമാമായിട്ടും ഖാരിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായിട്ടും മുഖ്യ പാരായകനായിട്ടും ഒക്കെ പങ്കെടുക്കാറുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായ ഖുർആൻ അക്കാദമിക്കൽ പ്രോഗ്രാമുകളിലൊക്കെ ഒരു മാതൃകാ പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട്. പോരാത്തതിന് ഓൺലൈൻ പാരായണ ക്ലാസ്സുകൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഹിഫ്ദ് തജ്വീദ് കോഴ്സുകളൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനേകം മഖാമാത്തുകൾ അഥവാ ദർജകൾ കീഴടക്കിയ ലോകത്തെ പ്രശസ്ത ഖാരിഇകളിൽ പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ് ഖലീഫ അത്തുനേജി എന്ന് നമുക്കറിയാം.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം. പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. ജീവിതശൈലി രോഗങ്ങൾ പുതുതലമുറയിലും അവതരിപ്പിക്കുന്നത് ഡോക്ടർ അബ്ദുൽ മാലിക്.
3: ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. കഴിഞ്ഞ ദിവസം ഒരു 40 വയസ്സുള്ള ഒരു രോഗി വരികയുണ്ടായി. അദ്ദേഹം രണ്ട് കണ്ണിനും ചെറിയ രീതിയിൽ കാഴ്ചക്കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണിൻ്റെ ഞരമ്പിലും അത്യാവശ്യം നീർക്കെട്ടുണ്ട്. അപ്പോൾ ആ നീർക്കെട്ടിൻ്റെ കാരണം പ്രഷറാണ് എന്ന് മനസ്സിലായി. പ്രഷർ നോക്കുമ്പോൾ വളരെയധികം കൂടുതലാണ്. അദ്ദേഹത്തിന് അറിയാം ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് പ്രഷറുണ്ട്, അത് കൂടുതലാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ പോലും അദ്ദേഹം മരുന്ന് കഴിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്. അങ്ങനെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അറിയാൻ വേണ്ടിയിട്ട് രക്തത്തിലെ പരിശോധനകളെല്ലാം ചെയ്തു. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് നിർണ്ണയിക്കുന്ന ക്രിയാറ്റിൻ എന്ന് പറയുന്നത് അതിൻ്റെ അളവ് വളരെ കൂടുതലായിരുന്നു. ഇത് അറിഞ്ഞതോടുകൂടി അദ്ദേഹം വളരെയധികം സ്തബ്ധനാകുകയാണ്. അദ്ദേഹത്തിന് ടെൻഷൻ വരികയാണ്. അദ്ദേഹത്തിനുള്ള പ്രഷർ പിന്നെയും കൂടുകയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു ഇത്രയും പ്രഷർ കൂടുതലാണ് എന്നുള്ള അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു, പക്ഷേ മരുന്ന് കഴിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ അവസ്ഥ ഇതാണ്. പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം അതല്ലെങ്കിൽ അമിതവണ്ണം തുടങ്ങി ജീവിത ശൈലി രോഗങ്ങളോടുള്ള പൊതുവെ മലയാളികളുടെ ഒരു കാഴ്ചപ്പാടും ഇങ്ങനെ തന്നെയാണ്. കൂടുതലായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടങ്ങളിൽ മുമ്പതൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രഷറും പ്രമേഹമൊക്കെ ഇന്ന് 30 വയസ്സ് 20 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ഇളം തലമുറയെ പിടികൂടുകയാണ്. അതിൻ്റെ കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. അത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ ഈയൊരു പ്രഷറിൻ്റെയും പ്രമേഹത്തിൻ്റെയും അല്ലെങ്കിൽ അമിതമായ കൊളസ്ട്രോള് അല്ലെങ്കിൽ അമിതവണ്ണം ഇതിൻ്റെയൊക്കെ ഉപഘടകങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദയാഘാതം, അതുപോലെ തന്നെ മസ്തിഷ്ക ആഘാതം, അതല്ലെങ്കിൽ CV എന്ന് പറയുന്ന പക്ഷാഘാതം, അതുപോലെ തന്നെ കിഡ്നിക്ക് വരുന്ന ഫെയിലിയർ, അതുവഴി ഡയാലിസിസിലേക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവസ്ഥ, അതുപോലെ തന്നെ ചില ക്യാൻസറുകളും, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളടക്കം പലതും നമ്മുടെ ജീവിതശൈലി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അത് ഡിലേ ചെയ്യിക്കാൻ കഴിയും. അഥവാ ഒരു 20 വർഷം കൊണ്ടൊക്കെ ഒരു പ്രമേഹ രോഗിക്ക് ഒരു 20 വർഷം കൊണ്ടൊക്കെ നന്നായിട്ട് നിയന്ത്രിച്ചാൽ പോലും പല അവയവങ്ങൾക്കും പ്രയാസം വന്നേക്കാം. പക്ഷെ അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് 10 വർഷമായിട്ടോ 5 വർഷമായിട്ടോ ചുരുങ്ങും എന്നുള്ളതാണ്. അത്രയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ഓരോ അവയവങ്ങൾ പണിമുടക്കിലേക്ക് പോകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണശൈലി നന്നായിട്ട് നിയന്ത്രിക്കുക, അഥവാ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളുടെ അളവ് ഒന്ന് കുറക്കുക, അതുപോലെ തന്നെ അന്നജത്തിൻ്റെ അളവ് കുറക്കുക. അന്നജം എന്ന് പറയുമ്പോൾ നമ്മളുടെ അരി തന്നെയാണ്. അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിൻ്റെ അളവ് പരമാവധി കുറക്കുക. പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, പൊരിച്ച ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതൊന്നും കഴിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെയൊക്കെ തോത് നന്നായിട്ട് കുറക്കുക. സ്ഥിരമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആയിട്ട് അത് മാറ്റാതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾക്കൊള്ളിക്കുക. പ്രമേഹ രോഗികളാണെങ്കിൽ ചക്ക, മാങ്ങ, ഈ രണ്ട് ഫ്രൂട്ട്സ് നമ്മൾ പരമാവധി ഒഴിവാക്കണം. അത് പഴുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷുഗർ ഉണ്ടാക്കുന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് നന്നായിട്ടുള്ള രണ്ട് പഴവർഗ്ഗങ്ങളാണ് ചക്കയും മാങ്ങയും. അതല്ലാത്ത ഫ്രൂട്ട്സ് എല്ലാ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ ഭക്ഷണത്തിൽ റെഗുലേറ്റ് ഉൾപ്പെടുത്തുക. നമ്മൾ പൊതുവെ മലയാളികളുടെ ശീലം കൂട്ടാൻ കൂട്ടി ചോറുന്ന എന്നുള്ളതാണ്. അത് മാറ്റി ചോറ് കൂട്ടി കൂട്ടാൻ നിന്ന ഒരവസ്ഥയിലേക്ക് എത്തുക, അഥവാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോത് ഒരു നേരെ തിരിച്ചാക്കുക, ഈ രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് നമ്മൾ ഉറക്കമുണ്ടാവുക, കൃത്യമായ ഒരു വ്യായാമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ പ്രമേഹം നന്നായിട്ട് നിയന്ത്രിക്കും.

0: കഴിയും, നമ്മളുടെ തടി കുറക്കാൻ കഴിയും, അമിതമായ കൊളസ്ട്രോൾ നമുക്ക് കുറക്കാൻ കഴിയും. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ലാതെ തന്നെ നമുക്ക് പൊതുവെ മലയാളികൾക്ക് മരുന്നിനോടും ഒരു അലർജിയാണ്. മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് കിഡ്നി പോകും, ലിവർ പോകും എന്ന് പറഞ്ഞിട്ട് നമ്മളെ മരുന്നും കഴിക്കില്ല. എന്നതൊന്നുമില്ലാതെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഈ രീതിയിൽ ഭക്ഷണ ക്രമീകരണം, അതുപോലെ തന്നെ വ്യായാമവും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പ്രഷർ കുറക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഉപ്പിൻ്റെ അംശമാണ് നമുക്ക് കുറക്കേണ്ടത്. ചമ്മന്തി, അച്ചാർ, ഉണക്കൽമീൻ, പപ്പടം തുടങ്ങിയ വസ്തുക്കൾ, അതുപോലെ തന്നെ ബേക്കറി, ഫ്രൈഡ് ഐറ്റംസ്, ഇതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അംശം നന്നായിട്ട് കുറക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ കറിയിലും ഉപ്പേരിലും എത്രയാണോ ഉപ്പിടുന്നത് അതിൻ്റെ അംശം പകുതിയാക്കി കുറക്കുക. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രഷറും ഷുഗറും എല്ലാം നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. അതുവഴി ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും നമുക്ക് തടയാൻ കഴിയും. ആ രീതിയിലുള്ളൊരു ജീവിതശൈലി നമുക്ക് വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് അനുഗ്രഹിക്കുമാറോട്ടെ.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ജീവിതശൈലി രോഗങ്ങൾ പുതുതലമുറയിലും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ആരോഗ്യ ചിന്തകൾ അവതരിപ്പിച്ചത് ഡോക്ടർ അബ്ദുൽ മാലിക്.
2: ഒരു പ്രവാസിയുടെ ഒരു ചെറിയ എഴുത്തുണ്ട്. നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ പീസ് റേഡിയോ സംബന്ധിച്ച് ഓരോ വ്യക്തിക്കും രേഖപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നൊരു സ്പേസിലാണ് നമ്മൾ തീർച്ചയായും ഇത് വായിക്കുന്നത് പീസ് ടൈമിൽ. അസ്സലാമു അലൈക്കും. ഒരു പ്രവാസിയാണ് എങ്കിലും പീസ് റേഡിയോ കൂടെയുള്ളപ്പോൾ അങ്ങനെ തോന്നാറേയില്ല. ഒഴിവ് സമയമായാലും ജോലിയായാലും പീസ് റേഡിയോക്കൊപ്പം എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് അന്നൂർ ഖുർആനിൻ്റെ മാസ്മരിക ലോകത്തിലൂടെ ഒരു സഞ്ചാരം അത്രയ്ക്കും ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകുന്നു. ഓരോ വചനങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്ത് ചരിത്രത്തിലൂടെ അവതരണ പശ്ചാത്തലങ്ങളിലൂടെയുള്ള ഒരു യാത്ര. പ്രത്യേകിച്ചിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദുആയുടെ ആയത്ത്, കേൾക്കാത്തവർക്ക് പഠിക്കാൻ ശ്രമിക്കാത്തവർക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. ഉസ്താദിനിത് പഠിപ്പിക്കുവാനും അത് കേട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും അത് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് തോഫീഖ് നൽകട്ടെ. ഉസ്താദിന് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ലഭിക്കുമാറാകട്ടെ എന്ന് മുഹമ്മദ് അസ്ലം ഖോർ ഫുഖാൻ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെസ്സേജ് വരുന്നത്.
3: ഈ അടുത്ത ദിവസം വളരെ ഹൃദ്യമായി തോന്നിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ശാഖകളിലും മണ്ഡലങ്ങളിലുമൊക്കെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ മറ്റു വിസ്ഡം ഘടകങ്ങളുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ധർമ്മ സമര സംഗമം എന്ന പ്രോഗ്രാം, അപ്പം അത് ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ധർമ്മസമര സംഗമം ചെർപ്പുളശ്ശേരിയിൽ അതിൻ്റെ തൊട്ടടുത്ത് മഞ്ചക്കല്ല് വെച്ച് നടക്കുകയാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടി, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ആ പ്രോഗ്രാം. കുട്ടികളെ അവരെ യഥാർത്ഥ വഴിയിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്കവിടെ ഒരു കുട്ടിയിൽ കണ്ട ഒരു കാഴ്ച എന്നെ ഏറെ സന്തോഷിപ്പിച്ചു. ആ കുട്ടിയെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുട്ടിയാണ്. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ റമദാനിൽ ചെർപ്പുളശ്ശേരിയിൽ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷവും അസർ നമസ്കാരത്തിന് ശേഷവും അവൻ്റെ സാന്നിധ്യം പള്ളിയിൽ സജീവമായിരിക്കും. എന്താ വെച്ചാൽ നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോൾ ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം ഷെൽഫിലേക്ക് പോയി അതൊരു കെട്ടെടുത്ത് ആളുകൾക്കൊക്കെ കൊടുക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന പ്രാർത്ഥനകൾ. അപ്പൊ ഇവൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു കൺകുളിർമ. മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഏതൊരു വഴിയിലേക്കാണോ തിരിച്ചുവിടുന്നത് ആ വഴിയുടെ അങ്ങേയറ്റത്തെത്താൻ അവർ പരിശ്രമിക്കും. അവരെ ഒന്ന് ട്യൂൺ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പൊ ഈ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിൽ മഞ്ചക്കല്ലിൽ നടന്ന വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ അർഷദ ഹക്കമിത്താനൂരും ഉപാധ്യക്ഷൻ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ഒക്കെ പങ്കെടുത്ത ഒരു നല്ല പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ ലിങ്ക്, പ്രോഗ്രാമിൻ്റെ ലിങ്ക് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെ ആ സംഘാടകരെന്നുള്ള നിലക്ക് നമ്മുടെ നാട്ടിലാണത്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഒരുക്കങ്ങളിലും മറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പോകണം. എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ട്. വാടാ നമുക്ക് അത് കാറൽ മസാജല്ല നിറവും പോക്കറ്റ് കൈയിടാണ്. അപ്പൊ അവന്റെ പോക്കറ്റിൽ നിന്ന് ആ ബുക്ക് എടുത്തിട്ട് എന്റെ മോനെയും കൂട്ടിയിട്ട് അവനൊരു ഭാഗത്തേക്ക് പോവാണ്. എനിക്ക് വലിയ സന്തോഷമായി ആ കുട്ടിയെ ആലോചിച്ചു. ആ കുട്ടിയുടെ ഉപ്പ ദുബായിലാണ്, കുറച്ച് ഇസ്ലാമികമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഒരു ഉപ്പയുടെ മകനാണവൻ. അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു നിലപാട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ പള്ളിയിൽ ഒതുങ്ങിയെന്ന് മാത്രമല്ല, പള്ളിക്ക് പുറത്തും ആ കുട്ടി അത് കയ്യിൽ വെക്കുകയും എന്നിട്ടൊരു സുഹൃത്തിനെ കിട്ടിയപ്പോൾ അവനെ കൊണ്ടുപോയി അത് ചെല്ലാം നമുക്ക് കളിക്കാൻ വാടാ എന്നല്ല പറയുന്നത്, പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം അല്ലെങ്കിൽ നമുക്കൊന്ന് കളിക്കാം എന്നല്ല അവൻ പറയുന്നത്, നമുക്ക് അത് കാറിൽ മസാജ് ചെല്ലാം. അപ്പോൾ ആ ഒരു കുട്ടിക്ക് ദീനീപരമായി അവൻ നേടിയെടുത്ത ഒരു നിഷ്ഠയുടെ പ്രതിഫലനം അത് ഏറെ സന്തോഷിപ്പിച്ചു എന്ന ഒരു അനുഭവമാണ് ഈ സമയത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ.
4: മഷാല്ലാ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കളൊക്കെ ഇത്തരത്തിലുള്ള അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു കൺകുളിർമയുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മളൊക്കെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യണം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
5: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം,
6: കച്ചവടത്തിൻ്റെ സക്കാത്ത് എങ്ങനെയാണ്? ഇലക്ട്രിക് ഷോപ്പാണ് ഉള്ളത് എന്നാണ്.
7: ക്രെഡിറ്റ് ഒഴിവാക്കി തൻ്റെ മുതലായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ ഉള്ളത് അതിന് തന്നെയാണ് സക്കാത്ത് നൽകേണ്ടത്. അല്ലാഹു അഅലം.
6: ഖുർആനിൽ പുരുഷന്മാർക്ക് മാത്രമായി സ്വർഗത്തിൽ ലഭിക്കുന്ന പല നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർഗത്തിലെ സ്ത്രീകൾ, ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ എല്ലാവരും പുരുഷന്മാരായിരുന്നല്ലോ. മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് മാത്രമാണോ അള്ളാഹു സ്ത്രീകളെ സൃഷ്ടിച്ചത് എന്നാണ്.
8: അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം സംവിധാനിച്ചത് തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർക്കാണ്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർ എന്നുള്ളതാണ്. അത് ആണായാലും പെണ്ണായാലും, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ആണാകട്ടെ പെണ്ണാകട്ടെ, സുകൃതമനുഷ്ഠിച്ച് ജീവിച്ചാൽ, അവിശ്വാസിയായിക്കൊണ്ടാണ് ആ സുകൃതമനുഷ്ഠിക്കുന്നതെങ്കിൽ അവന് വിശിഷ്ടമായ ജീവിതമുണ്ട് എന്നുള്ളതാണ്. അത് ഈ ലോകത്തും ബർസഖി ലോകത്തും പരലോകത്തും. സ്വർഗത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകം പരാമൃഷ്ടമായ അനുഗ്രഹങ്ങൾ, അത് പൊതുവിലും പറയപ്പെട്ടിട്ടുണ്ട്. വൈയക്തികമായിട്ടുള്ള വിഷയങ്ങളിലും നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ വായിക്കാൻ സാധിക്കും. പലയിടത്തും സ്വർഗീയാനുഗ്രഹങ്ങൾ, അതിൽ അറബി ഭാഷയിൽ പുല്ലിംഗമാണ് പ്രയോഗമെങ്കിലും അതിൽ സ്ത്രീകളും ഉദ്ദേശം തന്നെയാണ്. പ്രത്യേകമായ തെളിവുകൾ കൊണ്ട് പുരുഷന്മാരെ പ്രത്യേകമാക്കാത്തിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ വജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്രാബൻ ലിഅസ്ഹാബിൽ യമീൻ. ഇതാരെക്കുറിച്ചാണ്? സ്ത്രീകളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ പ്രവേശനത്തിന് സ്ത്രീകൾക്ക് പ്രത്യേക സൃഷ്ടിപ്പ് അല്ലെങ്കിൽ പ്രത്യേക സൃഷ്ടിപരമായ ശാരീരികമായ ഘടന നൽകുമെന്നുള്ളതാണ്. അവരെ കന്യകകളാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിക്കുമെന്നുള്ളതാണ്. അവരെ സ്വീകരിക്കാനുള്ള ഇണകൾ അവരിലേക്കെത്തും മുമ്പ് ഈ സ്വർഗീയ അനുഗ്രഹീതരായ മഹദികൾ ഇങ്ങനെ ആദരിക്കപ്പെട്ട് അവർ സ്വർഗത്തിൽ ഇടം കാണുമെന്നുള്ളതാണ്. ഇതുപോലെ പ്രത്യേകമായിട്ട് ഇപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു. അതിൽ കയറാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതാർക്കുള്ള കൊട്ടാരമാണ്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മുൻകടന്ന് പരലോകയാത്രയിലായ മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സ്വർഗീയ കൊട്ടാരമാണ്. وبشرها ببيت في الجنة من سخب لا نصب في من قصب لا نصب فيها ولا سخب പളുങ്കിനാൽ നിർമ്മിതമായ സ്വർഗീയ കൊട്ടാരം, ക്ഷീണമോ ബഹളമോ ഇല്ലാത്ത ഒരു അനുഗ്രഹീത കൊട്ടാരം. ഇതേപോലെ സുമയ്യ ബിന്ത് ഖബ്ബാത് റളിയല്ലാഹു തആല അൻഹ രക്തസാക്ഷിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്റൻ ആലയാസിർ ഫൈന്ന മൗഈദകുമുൽ ജന്ന എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് അവരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആ സന്ദർഭത്തിലാണ്. സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചതായി കാണിക്കപ്പെട്ട ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുന്നിൽ ഒരു ഖശഫ കേട്ടു എന്നാണ്. ഖശഫ, അപ്പോൾ ലിമൻ ഹാദിഹിൽ ഖശഫ, ആരുടേതാണ് ഈ ഖശഫ എന്ന് ചോദിച്ചു. കാൽവെപ്പുകളാണ്. അപ്പോൾ ലി ഉമ്മി സുലൈം, ഇത് ഉമ്മു സുലൈമിൻ്റെ കാൽവെപ്പുകളാണ് എന്നാണ് പറഞ്ഞത്. ഉമ്മു സുലൈം ഖുമൈസ അല്ലെങ്കിൽ റുമൈസ ബിന്ത് മൽഹാൻ റളിയല്ലാഹു തആല അൻഹ. ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും എന്നേക്കുമായി അള്ളാഹു സുബ്ഹാനഹു വതആല മാതൃക പറഞ്ഞ മഹദിയാണ് ഇമ്രാഅത്തു ഫിർഔൻ ആസിയ ബിന്ത് മുസാഹിം. അവരെ കുറിച്ച് എന്താ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വായിക്കുന്നത്? ദറബ അല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇമ്രാഅത്ത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ തനിക്കൊരു വീട് വേണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ആ വീട് കനിഞ്ഞു എന്ന് മാത്രമല്ല, അവർ ഇവിടെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഫറവനും അവൻ്റെ കിങ്കരന്മാരും അവരെ കൈക്കാലുകൾ ബന്ധിച്ച് കിടത്തി പീഡിപ്പിക്കുമ്പോൾ അവർ ചിരി തൂകിയെന്നാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത്, അവരെ ദ്രോഹിക്കുന്നവർ പറയുന്നത് ഭ്രാന്തിപ്പെണ്ണ് എന്നാണ്. കാരണം ഇത്ര പീഡനമേറ്റ് ബന്ധനത്തിൽ കിടക്കുമ്പോൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്തിയുടെ ലക്ഷണമാണ് ഈ ഭൗതികമായ കാഴ്ചപ്പാടിൽ. പക്ഷേ അവർ ചിരിച്ചതിനെക്കുറിച്ച് എന്താ പ്രമാണം പറഞ്ഞത്? അവർക്ക് നിർമ്മിക്കപ്പെട്ട, അവർ അള്ളാഹുവിനോട് നജിനി മിൻ ഫിർഔന വ അമലിഹി വ നജിനി മിനൽ ഖൗമി ളാലിമീൻ എന്ന് ദുആ ചെയ്തു. അതിനു മുമ്പ് റബ്ബിബിൻ ഇൻദക ബൈതൻ ഫിൽ ജന്ന എന്ന് പറഞ്ഞു. അള്ളാഹു ആ വീട് അവർക്ക് സമ്മാനിച്ചു, സ്വർഗീയ കൊട്ടാരം സമ്മാനിച്ചു, അതവർക്ക് പ്രദർശിപ്പിച്ചു. അപ്പോൾ ആ സ്വർഗീയ കൊട്ടാരം കണ്ടാണ് അവർ ചിരിക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന ആ സമയം ഫാത്തിമ റളിയല്ലാഹു തആലാന അകതയായി. അവർ തിരുദൂതരുടെ വിയോഗ വാർത്തയറിഞ്ഞു വിഷമിച്ചു, കരഞ്ഞു. അവരെ ആശ്വസിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ തിരുമൊഴിയിൽ, അമാ തർദൈന അൻ തകൂനി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഇല്ല മറിയം ബിന്ത് ഇമ്രാൻ, ഫാത്തിമ സ്വർഗീയ സ്ത്രീകളുടെ നേതാവാകുന്നത് നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നിങ്ങൾ സ്വർഗ സ്ത്രീകളുടെ നേതാവായിരിക്കും. മറിയം ബിന്ത് ഇമ്രാനൊഴിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതേപോലെ പൂർണ്ണത വരിച്ച സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗസ്ത്രീകളുടെ നേതാക്കന്മാരെ നാല് പേരെ പറഞ്ഞപ്പോൾ മറിയം ബിന്ത് ഇമ്രാൻ, ഖദീജ ബിന്ത് ഖുവൈലിദ്, ഫാത്തിമ ബിന്ത് മുഹമ്മദ്, ആസിയ ബിന്ത് മുസാഹിം അലൈഹിന്ന അസ്സലാം, ഈ നാല് മഹദികളെ പറഞ്ഞു. ഇവർ സ്വർഗത്തിൽ നേതാക്കളാണ് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ധാരാളം വചനങ്ങൾ, തെളിവുകൾ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ എന്ത് എന്നുള്ള വിഷയത്തിൽ, കൂടുതൽ സ്ത്രീകളായിരിക്കും സ്വർഗത്തിൽ ഇടം കാണുക എന്നുള്ള വിഷയത്തിലൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിലും തിരുമൊഴികളിലും ഉദാഹരണങ്ങൾ വായിക്കും. ഇത് ഇങ്ങനെയുള്ള പ്രത്യേകം സ്ത്രീകൾക്കുള്ള പരാമർശങ്ങളുള്ള വിഷയങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ്. പിന്നെ നമ്മൾ ഹും വ അസ്വാജു ഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ജന്നാതി അദ്നി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം വ ദുർറിയാതിഹിം, ഭർത്താക്കന്മാർ ഇണകളോടൊപ്പം സ്വർഗം പങ്കിടുന്ന വിഷയത്തിൽ അവിടെ ഇണകളെ പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചത്. ഇതൊക്കെ നമ്മൾ ഇതുപോലത്തതും നമ്മൾ തെളിവുകളിൽ വായിക്കും. അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീകൾക്ക് എന്ത് എന്നുള്ളത് പ്രത്യേകം പരാമർശമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. സ്ത്രീകളുടെ പ്രത്യേകം പരാമർശമായിട്ടുള്ള പുരുഷന്മാരുടെ ഒപ്പം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഈമാനും തഖ്വയും സാക്ഷാത്കരിച്ച അവർക്കുള്ള ഇതാണ് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, സ്വർഗീയാനുഗ്രഹങ്ങൾ എന്നതിൽ സ്ത്രീകൾ അവിടെ ഉദ്ദേശമാണ്. സ്ത്രീകൾക്കുള്ളും ആ മേൽവിലാസം പേർന്നവരാണ് എങ്കിൽ പുരുഷന്മാരെപ്പോലെ സ്ത്രീകളും ആ സ്വർഗീയാനുഗ്രഹങ്ങൾ അനുഭവിക്കാനും ആസ്വദിക്കുവാനുമുള്ളവരുമാണ് എന്നുള്ളതാണ് ദീൻ പറയുന്നത്. അള്ളാഹു ആലം.
6: സുബഹി നിസ്കാരം പള്ളിയിൽ നിർവഹിച്ച ശേഷം അവിടെ വെച്ച് തന്നെ ഇരുന്ന് ദിക്റുകളും ദുആകളും ചെയ്ത് ഖുർആൻ ഓതിയും അല്പസമയം ചെലവഴിച്ച് ളുഹ നിസ്കരിച്ചാൽ ഉംറയും ഹജ്ജും ചെയ്ത കൂലി നമുക്ക് ലഭിക്കുമോ എന്നാണ്.
2: ഇശ്രാഖ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള നിസ്കാരമാണ്. ആ വിഷയത്തിൽ വന്ന ഹദീസ് സ്വഹീഹ് ആണോ അതല്ല ളഈഫ് ആണോ എന്ന വിഷയത്തിലാണ് അഭിപ്രായ ഭിന്നതയുള്ളത്. സ്വഹീഹ് ആണെന്ന് പറഞ്ഞയാളുകൾ ഇശ്രാഖ് നിസ്കാരം സുന്നത്താണ് എന്നും ളഈഫാണെന്ന് പറഞ്ഞയാളുകൾ ഇശ്രാഖ് നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരമില്ല എന്നുമെല്ലാം അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. കൂടുതൽ ശരിയോടടുത്തു നിൽക്കുന്നത് ഹദീസ് പ്രബലമാണ് എന്ന വാദം തന്നെയാണ്. അതുകൊണ്ട് ആ നിസ്കാരം സ്വഹീഹുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ സല്ലൽ ഖദാത ഫി ജമാഅതിൻ സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലു അശ്ശംസു സുമ്മ സല്ല റകഅതൈനി കാനത് ലഹു കഅജ്രി ഹജ്ജതിൻ വ ഉംറതിൻ താമതിൻ താമതിൻ താമ. റവാഹു അത്തുർമുദി. ഇമാം തുർമുദിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലൽ ഖദാത, ആരെങ്കിലും പ്രഭാത നിസ്കാരം നിർവഹിച്ചു, ഫി ജമാഅത്തിൻ, ജമാഅത്തിലായിക്കൊണ്ട് നിസ്കരിച്ചു, സുമ്മ ഖഅദ, പിന്നീട് അവൻ പള്ളിയിലിരിക്കുകയാണ്, യദ്കുറുല്ലാഹ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, ഹത്താ തത്ലുഖശ്ശംസു, സൂര്യൻ ഉദിക്കുന്നതുവരെ, സുമ്മ സല്ല റകഅതൈനി, പിന്നീട് അവൻ രണ്ട് റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ, കാനത്ത് ലഹു കഅജിരി ഹജ്ജത്തിൻ, അവന് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണുള്ളത്, അവന് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണുള്ളത്, വ ഉംറത്തിൻ, ഉംറയുടെ പ്രതിഫലവും, താമത്തിൻ, താമത്തിൻ താമ, പരിപൂർണമായ നിലക്ക് അവന് ആ പ്രതിഫലം ലഭിക്കുമെന്ന് മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരൻ്റെ ചോദ്യം, ഈ പള്ളിയിൽ ഇരിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഉറക്കം വരാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. അതു കാരണത്താൽ പള്ളിയിൽ തന്നെ നടന്നുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുകയും അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലുകയും ചെയ്യുന്ന രീതിയാണ് താൻ സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രതിഫലം തനിക്ക് ലഭിക്കുമോ അതല്ലെങ്കിൽ നടന്നു എന്നതുകൊണ്ട് നഷ്ടപ്പെടുമോ എന്നതാണ്. ഇവിടെ ഇരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നത് ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുക, അവിടെ തന്നെ നിൽക്കുക, അതല്ലെങ്കിൽ നിസ്കരിച്ച സ്ഥലത്തു തന്നെ കഴിച്ചുകൂട്ടുക എന്നതാണ്. അഥവാ മറ്റു ഷുഗലിലേക്ക്, മറ്റു ജോലികളിലേക്ക് പോകാതെ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ആ പള്ളിയിൽ തന്നെ കഴിച്ചുകൂടുക എന്നതു മാത്രമാണ്. നിസ്കരിച്ച സ്ഥലത്തു തന്നെ അനങ്ങാതെ ഇരിക്കുക എന്ന രീതിയല്ല, മറിച്ച് ആ പള്ളിയിൽ തന്നെ, ആ പള്ളിയുടെ ഏതു ഭാഗത്തിരുന്നാലും, ആ പള്ളിയുടെ ഉള്ളിൽ തന്നെ നടന്നാലുമെല്ലാം ഈ പ്രതിഫലം ഇൻഷാ അല്ലാ ലഭിക്കുന്നത് തന്നെയാണ് എന്നാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിസ്കാരത്തിനു ശേഷം ജമാഅത്തായി ഫർളായ ഫജർ ജമാഅത്ത് ജമാഅത്തായി കൊണ്ട് നിർവഹിച്ച് ശേഷം ആ നിർവഹിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു കൊണ്ടോ നടന്നുകൊണ്ടോ, അതല്ലെങ്കിൽ ആ സമയത്ത് അവിടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സൂര്യോദയം വരെ നിൽക്കുകയും പിന്നീട് നിസ്കാരം ഹലാലായ സമയം ആരംഭിക്കുന്ന സമയത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ഈ വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
6: പൂച്ചയുടെ രോമം നജസാണെന്ന് ഒരു ഉസ്താദ് പറയുന്നത് കേട്ടു, അത് ശരിയാണോ എന്നാണ്?
9: അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂച്ചയെ കുറിച്ച് പറഞ്ഞു, വഇന്നമാ തവാഫുന അലൈക്കും വത്തവാഫാ, അത് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് തന്നെ പൂച്ച പാത്രത്തിൽ തലയിട്ടാലോ നമ്മുടെ ശരീരത്തിൽ ഒരതിയാലോ വസ്ത്രത്തിൽ അവയുടെ രോമമായാലോ അവയൊന്നും നജസല്ല, നജസായി ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല.
6: സ്വർണത്തിൻ്റെ സക്കാത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഉപ്പാക്ക് വരുമാനം ഒന്നുമില്ല, ഉപ്പ സുഖമില്ലാത്ത ആളാണ്. ഉമ്മാക്ക് ചെറിയൊരു ഷോപ്പുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. സ്വന്തമായി സ്ഥലമുണ്ട്, അവർ സക്കാത്തിൻ്റെ അവകാശികളാകുമോ എന്നാണ്.
2: സ്വന്തം മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത ആൺമക്കൾക്കും പെൺമക്കൾക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണ് എങ്കിലും അവരുടെ സക്കാത്തിൻ്റെ അവകാശമായി കൊണ്ടുവരുന്ന ധനം അതൊരിക്കലും തന്നെ തൻ്റെ മാതാപിതാക്കൾക്ക് നൽകേണ്ടവരല്ല. മാത്രവുമല്ല, അത്തരം നൽകുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരുടെ സക്കാത്ത് വീടുകയില്ല എന്നു മാത്രമല്ല, തൻ്റെ മാതാപിതാക്കളെ അവർ ഭക്ഷിപ്പിക്കുന്നത് തൻ്റെ സ്വത്തിലെ എച്ചിൽ കൂടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം മാതാപിതാക്കളെ എച്ചിൽ തീറ്റിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു നല്ല മകൻ്റെ നല്ല മകളുടെ സ്വഭാവമായി കൊണ്ടൊരിക്കലും തന്നെ അത് എണ്ണപ്പെടുകയില്ല. മാത്രവുമല്ല, സക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടേതല്ലോ, അത് നമ്മുടെ സ്വത്തിൽ പാവപ്പെട്ട മറ്റുള്ളവരുടെ അവകാശമാണ്. നമ്മുടെ ചെലവിൽ കഴിയേണ്ട ആളുകൾക്ക് നൽകാൻ പറ്റിയതല്ല അത് എന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അവകാശത്തെ ഒരിക്കലും തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ചെലവിൽ നമ്മൾ നോക്കേണ്ട ആളുകളിലേക്ക് വരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
6: നോമ്പിന് നെയ്യത്ത് എന്നും വെക്കണോ? റമദാനിൽ തുടക്കത്തിൽ തന്നെ നമ്മുടെ നെയ്യത്ത് നോമ്പ് നോൽക്കുക എന്നാണല്ലോ. പിന്നെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നത് തന്നെ നോമ്പ് നോൽക്കുവാനല്ലേ? അത് അള്ളാഹുവിന് നമ്മളേക്കാൾ അറിയില്ലേ എന്നൊക്കെയാണ്.
9: നിർബന്ധ നോമ്പ്, നിർബന്ധ നോമ്പ് എന്ന് പറയുമ്പോൾ റമദാനിലെ നോമ്പ്, അതേപോലെ തന്നെ റമദാനിലെ കലാ വീട്ടേണ്ട നോമ്പ്, നേർച്ചയുടെ നോമ്പ്, പ്രായശ്ചിത്തമായി ചെയ്യുവാനുള്ള നോമ്പ്, ഈ നോമ്പിനൊക്കെ തന്നെയും രാത്രി കാലത്ത് തന്നെ നിയ്യത്ത് ഉണ്ടാവുകയാണ് വേണ്ടത്. മൻ ലം യജ്മഅ സിയാമ ഖബ്ല അൽ ഫജ്ര ഫലാ സിയാമ ലഹ്. ഫജ്റിന് മുമ്പായി ഒരാൾ നിയ്യത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അവന് നോമ്പ് ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ് അതിന് ആധികാരികമായി പണ്ഡിതന്മാർ കൊടുക്കാറുള്ളത്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, ഇപ്പോൾ റമദാൻ പോലുള്ള നോമ്പ് അത് റമദാൻ്റെ തുടക്കത്തിൽ ഈ മാസം മുഴുവൻ നോമ്പ് നോൽക്കും എന്നൊരു നിയ്യത്തുണ്ടായാൽ മതി, പിന്നീട് ഇടയ്ക്ക് വെച്ച് നോമ്പ് യാത്ര കാരണത്താലോ മറ്റു തടസ്സങ്ങൾ കാരണത്താലോ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിയ്യത്ത് വേണ്ടി വരും എന്നാണ്. ഇവിടെ നിർബന്ധ നോമ്പാണെങ്കിലും കലാ വീട്ടുകയാണ്, റമദാനിലെ നോമ്പ് മുഴുവനായി തുടർച്ചയായി നോൽക്കേണ്ട നോമ്പാണ്, തുടർച്ചയായി നോൽക്കേണ്ട നോമ്പല്ലാത്തവ, ഇടയ്ക്ക് ബ്രേക്ക് ഒഴിവാക്കാൻ പറ്റുന്നവ, കലാ വീട്ടിൽ റമദാൻ കഴിഞ്ഞ് പിന്നീട് അടുത്ത റമദാനിന് മുമ്പ് ഏത് സമയത്തും നിർവഹിക്കാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നോറ്റ് വീട്ടുകയാണ് നല്ലത് എങ്കിൽ തന്നെയും. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോമ്പില്ലാതെ കഴിച്ചു കൂട്ടാൻ പറ്റുന്ന അത്തരത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരാളാണ് എങ്കിൽ ഓരോ നോമ്പിനും നിയ്യത്ത് ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കലാ വീട്ടുന്ന ഓരോ ദിവസവും തലേന്ന് രാത്രി അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പായി നിയ്യത്ത് ഉണ്ടാവുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആലം.
6: ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറയുന്നതിൻ്റെ വിധി എന്താണെന്നാണ്?
9: ത്വലാഖ് ഫുഖഹാക്കുകൾക്ക് ഇടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അവരുടെ ക്ലാസ്സുകളിലും ഗ്രന്ഥരചനകളിലും ഒക്കെ വലിയ ഒരു വിഷയമാണ്. പലപ്പോഴും ത്വലാഖിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നത് ദേഷ്യത്തിൽ ത്വലാഖ് ചൊല്ലി അവസാനം വേണ്ടിയിരുന്നില്ല, തെറ്റായിപ്പോയി എന്ന് ഖേദിക്കുമ്പോഴാണ്. പലരും അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങൾ പരിശോധിക്കാതെ ത്വലാഖ് സംഭവിച്ച് വീണ്ടും കുടുംബമായി കഴിയാറുണ്ട്. മറ്റു ചില ആളുകൾ ത്വലാഖായി എന്ന് തെറ്റിദ്ധരിച്ച് ഭാര്യയുമായി അകന്നു നിൽക്കാറുമുണ്ട്. ത്വലാഖിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു കക്ഷിയാണ് ചോദിക്കുക എന്നതുകൊണ്ട്
10: വിഷയത്തിൻ്റെ നിജസ്ഥിതി, എപ്പോഴാണ് തൊലാക്ക് ചൊല്ലിയത്, എങ്ങനെയാണ് തൊലാക്ക് ചൊല്ലിയത്, ആ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില എന്തായിരുന്നു എന്നൊന്നും പറയാറില്ല. പലപ്പോഴും ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം തൊലാക്കിൻ്റെ വിഷയങ്ങൾ ചോദ്യങ്ങളായി വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവരൊക്കെ പറയാറുള്ളത്, നിങ്ങളുടെ ഇപ്പോൾ സൗദി അറേബ്യ പോലെയൊക്കെയുള്ള രാജ്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മഹ്കമയിൽ, കോടതിയിൽ പോയി അതിൻ്റെ വിധി തേടുക എന്നത്. കാരണം ഭാര്യയോടും ഭർത്താവിനോടുമൊക്കെ പലതും ചോദിക്കാൻ ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയാൻ സാധിക്കുക. തൊലാക്ക് ചൊല്ലേണ്ടത് പല ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഭർത്താവാണ് തൊലാക്ക് ചൊല്ലേണ്ടത്. ഭാര്യയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി അറിയുമ്പോൾ ഉപദേശിക്കുക, അടുത്ത ഘട്ടം കിടപ്പറ മാറിക്കിടക്കുക, അത് അടുത്ത ഘട്ടം മാരകമല്ലാത്ത രൂപത്തിൽ അടിക്കുക, അടുത്ത ഘട്ടം ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ ഒന്നിരുന്ന് ചർച്ച ചെയ്യുക. ഇതൊന്നും സാധ്യമല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അവളുമായി ശാരീരിക ബന്ധം നടക്കാത്ത ശുദ്ധികാലത്ത് തൊലാക്ക് ചൊല്ലുക എന്നാണ്. അതുതന്നെയും മൂന്നും ചൊല്ലി എന്നല്ല, തൊലാക്ക് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് അവൾ ഇദ്ദേഹിരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ മൂന്ന് തവണ പല ഘട്ടങ്ങളിലായി വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവളെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. സ്വമേധയാ അവളെ മറ്റൊരാൾ വിവാഹം കഴിച്ച് അതിൽ തൊലാക്ക് സംഭവിച്ചാൽ ഇദ്ദ കഴിഞ്ഞാൽ ആണ്. തൊലാക്ക് ചൊല്ലി ഇദ്ദ പിരീഡ് അവൾ ഇരിക്കേണ്ടത്, താമസിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. അവൾക്ക് അദ്ദേഹം ചിലവിന് കൊടുക്കണം. ഇദ്ദകാലത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് അവളെ മടക്കിയെടുക്കാനുള്ള അവസരം ഉണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും തൊലാക്കിന് ശേഷം അവൾ ഇദ്ദേഹിരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഭർത്താവിൻ്റെ ചിലവിന് കീഴിലാണ്. ഇദ്ദകാലയളവിൽ അയാൾ അവളെ മടക്കിയെടുത്താൽ അത് വീണ്ടും മുന്നോട്ട് പോകാം. എന്നാൽ മൂന്നാം തവണയും വിവാഹമോചനം ചെയ്താൽ അവൾ ഇദ്ദേഹിരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ല, അവൾക്ക് പ്രത്യേകമായി ചെലവിന് കൊടുക്കേണ്ടതുമില്ല. പിന്നീട് അവൾ ഭാര്യയല്ല, അന്യയാണ്. ഇതാണ് തൊലാക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഭാര്യയല്ല തൊലാക്ക് ചൊല്ലേണ്ടത്. ഭാര്യ ഞാൻ നിങ്ങളെ ഒഴിവാക്കി, ഞാൻ നിങ്ങളെ ഫസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റായി പരിഗണിക്കുകയില്ല. അല്പമൊക്കെ പഠിച്ചവരാണ് എന്ന് വിചാരിക്കുന്നവർ പോലും ഇസ്ലാമിലെ ഖുൽഇനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഖുൽഇ എന്ന് പറയുമ്പോൾ ഭാര്യ ആവശ്യപ്പെട്ട് ഭർത്താവ് ഒഴിവാക്കി കൊടുക്കലാണ്. തൊലാഖ് എന്ന് പറയുമ്പോൾ ഭാര്യയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഭർത്താവ് വിവാഹമോചനം ചെയ്യലാണ്. ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് സ്ത്രീ ഭർത്താവിനെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീ വന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, ഫസ്ഖ് ചെയ്തിരിക്കുന്നു, ഖുൽഇ ചെയ്തിരിക്കുന്നു എന്ന് പറയലാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. എന്നാൽ ഇസ്ലാമിലെ ഖുൽഇ എന്ന് പറയുമ്പോൾ ഭർത്താവുമായി ശാരീരികമോ മാനസികമോ മതപരമോ മറ്റെന്തെങ്കിലും കാരണത്താൽ യോജിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമാകുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക, നിങ്ങൾ എന്നെ ഖുൽഇ ചെയ്യണം, എന്നെ ഒഴിവാക്കി തരണം, നിങ്ങളുടെ മഹറോ മറ്റോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. അങ്ങനെ ഭർത്താവ് ഒഴിവാക്കി കൊടുക്കുന്നു. ഇതാണ് ഖുൽഇ. അവളുടെ ഇദ്ദ ഏത് എന്നതിലൊക്കെ എത്രയാണ് എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളും ഒക്കെയുണ്ട്. ഇതാണ് ഇസ്ലാമിലെ ഖുൽഉം, ഇസ്ലാമിലെ തൊലാക്കും. അനിവാര്യ ഘട്ടത്തിൽ അത് സ്വീകരിക്കാം എന്നത് ഇസ്ലാം ഏത് കാലഘട്ടത്തിനും അനുയോജ്യമാണ് എന്നതിലൂടിയുള്ള ഒരു തെളിവാണ്. പല മതങ്ങളും ഇത്തരം അനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ട വിവാഹമോചനം പോലും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാരണത്താൽ മാനസികമായ സംഘർഷങ്ങളും ശാരീരികമായ പീഡനങ്ങളും ആത്മഹത്യകളുമൊക്കെ കണ്ടുവരുന്നു എന്നതും സർവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിന് ഒരു തെളിവ് കൂടിയാണ് ഇസ്ലാം അനുവദിച്ച ഇത്തരം ഖുൽഉം തലാഖുമൊക്കെ.
11: ഇന്നത്തെ അൽ ഇജാബ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
12: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: പീസ് റേഡിയോ സ്വരം അഖില ലോകങ്ങളെയും പഠിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ലോകനാഥനെക്കുറിച്ചുള്ള ഒരു ഗാനം. അഹദോന്റെ ദുനിയാവിൽ എന്നു തുടങ്ങുന്ന ഗാനം. ആലാപനം ഹാഷിം എറണാകുളം. രചന പൂവച്ചാൽ കാദർ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ശീർഷകത്തിൽ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്ക് പ്രോഗ്രാമുകൾ അയച്ച കൂട്ടുകാരുടെ പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ സ്റ്റാർ ക്വസ്റ്റിൽ കേൾക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ധാരാളം, നമ്മൾ മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പാട്ടായിട്ടും പ്രസംഗങ്ങളായിട്ടും കഥകളൊക്കെ ആയിട്ട് കുറേ കൂട്ടുകാർ റേഡിയോയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ നിങ്ങൾക്കും ഇതുപോലെ ഇനിയും അവസരങ്ങളുണ്ടാവും, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ജി എൽ പി സ്കൂൾ മമ്പാട്ടുമൂല മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നഹിയ കെയുടെ ഒരു സോങ് ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം.
1: അസ്സലാമു അലൈക്കും, ഞാൻ നഹിയ കെ.

0: അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ റബീഉലവ്വലിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തേക്കാൾ നമ്മൾ ഓർത്തിരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഗാനമാണ് നമുക്ക് മുന്നിൽ നാഹിയാക്കെ അവതരിപ്പിച്ചത്.
2: ഞാൻ ഇങ്ങനെ ആലോചിക്കണം എന്താ വെച്ചാൽ, ഈ സ്റ്റാർ ക്വസ്റ്റിനെ കുറിച്ചാണ്. അതായത് അവസരമില്ലാതെ പോയവരുടെ അവസര കേന്ദ്രം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ ക്വസ്റ്റ് നമുക്ക് അത് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് നോക്കൂ, നമ്മളിവിടെ ഇങ്ങനെ ഈ സ്റ്റാർ ക്വസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെയോ ഒരുപാട് ഒരുപാട് വിഭിന്നങ്ങളായ സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ ഒരു ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ റേഡിയോയുടെ ശ്രോതാക്കൾ.
1: ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്.
2: അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കും, ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു മത്സര പരിപാടി വരികയാണെങ്കിൽ, ഏറ്റവും നന്നായി പാടുന്ന, ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന, ഏറ്റവും നന്നായി എഴുതുന്ന, ഏറ്റവും നന്നായി ചിത്രം വരക്കുന്ന കുട്ടികൾക്കാണ് അവിടെ അവസരമുള്ളത്. ഇപ്പോൾ ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ടെങ്കിൽ ഒരു കലാമേള നടത്തുകയാണെങ്കിൽ ഒരു 50 കുട്ടികൾക്ക് അവസരമുണ്ടാവുകയും ബാക്കി 950 പേരെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് തഴയപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാവുക. അവസരം ഉണ്ടാവില്ല, അതിനുള്ള ചാൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തഴയപ്പെടുന്ന ആളുകൾക്കും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ മാക്സിമം ഒരു 500-600 ആളുകൾ അത് ശ്രമിക്കുമെന്നതിനപ്പുറത്തില്ല. എന്നാൽ റേഡിയോയിലൂടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ, നമ്മളവരെ കാണുന്നില്ലെങ്കിലും നമ്മളവരെ കേൾക്കുന്നില്ലെങ്കിലും നമ്മുടെ സൗണ്ട്, നമ്മുടെ ശബ്ദം കേൾക്കാൻ, നമ്മുടെ പ്രോഗ്രാമുകൾ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരമാണ് സ്റ്റാർ ക്വസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് അവരിലേക്കൊക്കെ എത്തിച്ച് അവരിൽ നിന്ന് പുതിയ പുതിയ ആളുകളിലേക്ക് സ്റ്റാർ ക്വസ്റ്റ് എത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: അതെ, ഈ സ്റ്റാർ ക്വസ്റ്റിൽ പുതിയ പാർട്ടിസിപ്പൻസ് ഉണ്ടാവട്ടെ അല്ലേ, പുതിയ ആളുകൾ വരട്ടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവാം. ഇനി നമ്മൾ കൂടെ വരുന്നത് വടകര പാതിയാരക്കര MLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ഖദീജ ബഷീറാണ്.
2: അതെ,
1: അതെ, ബഷീർ നമുക്കൊരു പാട്ടാണ് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്,
2: നമുക്കതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഖദീജ ബഷീർ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പതിയാരക്കര MLP സ്കൂൾ വടകര. എൻ്റെ ബാപ്പ എഴുതിയ ഒരു മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഇസ്ലാമിക ഗാനമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇരുളിൽ നിന്നു വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ, മാമലനാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ.

സന്തോഷത്തിൻ സ്വർഗം നേടാൻ മാതൃക കാട്ടിയ പുണ്യവരാം. സന്തോഷത്തിൻ സ്വർഗം നേടാൻ മാതൃക കാട്ടിയ പുണ്യവരാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമല്ല നാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ. ഭീകരമാകും നരകത്തിയതു ഓർത്താൽ മനമതു പൊള്ളിയിടും. ഭീകരമാകും നരകത്തിയതു ഓർത്താൽ മനമതു പൊള്ളിയിടും. കല്ലും രക്തച്ചലമാൽ പണിതൊരു ജനമെന്നതു ചൊന്നവരാം. കല്ലും രക്തച്ചലമാൽ പണിതൊരു ജനമെന്നതു ചൊന്നവരാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമലനാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ.

ഖുർആനും തിരുസുന്നത്തുകളെ എന്നും ജീവിത വഴിയാക്കാം. ഖുർആനും തിരുസുന്നത്തുകളെ എന്നും ജീവിത വഴിയാക്കാം. ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ. മാമലനാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ, പുണ്യറസൂലിനെ കാണണ്ടേ.

0: അശേഷം ദുർമാർഗത്തിൻ വഴിയോരം പിൻപറ്റാൻ അതിലില്ല ശേഷം ദുർമാർഗത്തിൻ വഴിയോരം ഇരുളിൽ നിന്ന് വെളിച്ചം നൽകിയ കരണഭൂതരെ അറിയണ്ടേ മാമലനാട് മഹത്തരമാക്കിയ പുണ്യറസൂലിനെ കാണണ്ടേ പുണ്യറസൂലിനെ കാണണ്ടേ.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ഹെഡിങ്ങിൽ പീസ് റേഡിയോ ഒരുക്കുന്ന സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ പ്രോഗ്രാം അവതരിപ്പിച്ചത് ഖദീജ ബഷീർ. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്, പക്ഷേ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ഒരു മുതിർന്ന കുട്ടി പാടുന്ന ഒരു ഫീലാണ് എനിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നല്ലൊരു സൗണ്ടാണ്, ലിഫ്റ്റഡ് സൗണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ശബ്ദമാണ് ഖദീജയുടേത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളത്. നല്ല നല്ല പാട്ടുകൾ പാടാനും പാട്ടുകൾ എഴുതാനും അത് അവതരിപ്പിക്കാനും ഒക്കെ തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ വളരെ ഉഷാറായിട്ട് തന്നെ മോളതിനെ അവതരിപ്പിച്ചിട്ടുണ്ട്.
2: ഇനി മറ്റൊരു പാട്ടുമായിട്ട് നമുക്ക് വടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാണിയൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൽ വഹാബ് ബഷീറാണ് ചേരുന്നത്. നമുക്കൊരു പക്ഷേ നമ്മൾ തൊട്ട് മുന്നേ കേട്ട പാട്ടിനെ അവതരിപ്പിച്ച ഖദീജ ബഷീറിൻ്റെ സഹോദരനാവാനാണ് സാധ്യത. ആ ഒരു നമുക്ക് നോക്കാം, എന്തായാലും പാട്ട് കേട്ടിട്ട് നോക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. എൻ്റെ പേര് അബ്ദുൽ വഹാബ് ബഷീർ. വടകര മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിക്കുന്നു. എൻ്റെ ബാപ്പ എഴുതിയ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഇസ്ലാമിക ഗാനമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്.

ഏറെ അടുത്തുള്ള അഹ്ലു സഹാബത്ത് കണ്ണു നിർവാർത്തുവല്ലോ, ലോകം ഞെട്ടിത്തരിച്ചുവല്ലോ. ഫാത്തിമ ബീവി കരന്നു കേട്ട അസ്ഹാബും തേങ്ങിക്കരന്നു. വഹിയും നിലച്ചുള്ള അന്ത്യസമയങ്ങൾ

0: മഷാല്ലാ. അബ്ദുൽ വഹാബ് ബഷീർ വടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിയൂരിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമുക്ക് മുന്നിൽ ഈ ഒരു പാട്ട് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഉപ്പ എഴുതിയ വരികളാണെന്ന് സൂചിപ്പിച്ചത്.
1: ഞാൻ ഇവൻ്റെ ഈ പാട്ട് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് അബ്ദുൽ വഹാബിനെ കുറിച്ചല്ല പറയാനുള്ളത്, അബ്ദുൽ വഹാബ് ബഷീർ അല്ലേ, അതിലെതിരെ ഒന്നുകിൽ വഹാബ് അല്ലെങ്കിൽ ബഷീർ വാപ്പയാണ് അല്ലേ,
0: ബഷീറാണെന്നാണ് നമുക്ക് തോന്നുന്നത്.
1: അയാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. സ്വന്തം പാട്ട് സ്വന്തം മകനിലൂടെ ഒരുപാട് പേര് കേൾക്കാനിടയാകുന്നു എന്നുള്ളതാണ്, അതാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ മനോഹരമായിട്ട് അവനത് അവതരിപ്പിച്ചു, ബാപ്പയുടെ ഒരു ആഗ്രഹം പോലെ തന്നെ അത് അവതരിപ്പിച്ചു, മനോഹരമായിട്ട് പാടി നമ്മളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നല്ല ഈ നല്ല വരികൾ അല്ലേ, നല്ല നല്ല വരികൾ, മറ്റൊരു പാട്ടിൻ്റെ ഈണമാണെങ്കിൽ പോലും അതിനോട് ഒക്കുന്ന വരികളാണ് അതിൻ്റെ ഒരു പ്രത്യേകത, മനോഹരമായി കോർത്തിണക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇനിയും ഇനിയും പുതിയ പുതിയ പാട്ടുകൾ എഴുതണം, അത് നമ്മളിലേക്ക് അയച്ചു തരണം. ഏറ്റവും മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നു എങ്കിൽ അത് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമുകൾക്കിടയിൽ പ്ലേ ചെയ്യുന്നൊരു നമ്മുടെ സ്വരം, ടീച്ചറുടെ സ്വരം ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്,
0: നല്ല
1: നല്ല നല്ല പാട്ടുകൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇൻഷാല്ലാ. ഇനിയും എഴുത്ത് അവസാനിപ്പിക്കാതെ പുതിയ പുതിയ പാട്ടുകൾ തുടരണമെന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ അബ്ദുൽ വഹാബിൻ്റെ ഫാദറിനോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്.
0: ജൗഹർ മാഷെ, നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു തോന്നുന്നു, ഇതുപോലെ ധാരാളം കഴിവുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ, നമുക്കിടയിൽ ഇങ്ങനെ വരികൾ എഴുതാൻ പറ്റുന്നവരുണ്ട്. അത് പ്രസംഗങ്ങളായാലും പാട്ടുകളായാലും കഥകളൊക്കെ എഴുതാൻ പറ്റിയ ആളുകൾ സാധാരണക്കാരും സാധാരണക്കാരനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
1: ഇതിലേ ഇപ്പോൾ ഈ പ്രസംഗം പറയുന്ന ആളുകളും അതുപോലെ തന്നെ പാട്ട് പാടുന്ന അല്ലെങ്കിൽ പാട്ട് എഴുതുന്ന ആളുകളും രണ്ടും വ്യത്യസ്ത കഴിവാണ്.
0: അതെ,
1: അതായത് ഈ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിന് രണ്ടിനും വാക്കുകളുടെ കുറവ് വേണം. എന്നിരുന്നാൽ പോലും അവതരണ ശൈലിയിൽ പ്രസംഗികൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഈ പാട്ട് എന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ ഈ കവിത, നമ്മൾ ഒരു കവിതയൊക്കെയാണ് വൃത്തങ്ങൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതേപോലെ അറബിയിലാണെങ്കിലും എല്ലാത്തിലും പാട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഒരു വൃത്തമുണ്ട്, ഒരു താളം, ആ താളത്തിനനുസരിച്ചുള്ള വരികൾ വേണം, ഈണം വേണം, ഒക്കെ വേണം. അപ്പോൾ ഈ പ്രസംഗം പറയ ഒരു പ്രാസംഗികനേക്കാൾ കൂടുതൽ പ്രയാസകരമായ ഒരു പാട്ട് എഴുതുക. ഇവിടെ നമുക്ക് നമ്മുടെ അബ്ദുൽ വഹാബിൻ്റെ ഉപ്പയുടെ കാര്യം അങ്ങനെ തന്നെ എടുക്കാം. ഒരു പ്രസംഗം എഴുതി കൊടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റും, പക്ഷെ ഒരു പാട്ട് എഴുതി അതിന് ഈണം കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസവും ശ്രമകരവുമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു എന്താ പറയുക, ഒരു പ്രസംഗത്തേക്കാൾ ചിലപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവും നല്ലൊരു പാട്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കുറേ കുട്ടികൾ പാടി മണിമുത്ത് റസൂലിൻ്റെ വിയോഗത്തിന് കഥ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹുവിൻ്റെ വഫാത്തിനെ കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര തന്നെ എഫക്റ്റ് കിട്ടിക്കോളുന്നില്ല. പക്ഷേ ഈ ഒരു പാട്ട് അങ്ങനെ ഒരു ഇതൊരു പാട്ടാക്കി മാറ്റി അതിനൊരു പ്രത്യേക ഒരു ടൂണൊക്കെ കൊടുക്കുമ്പോൾ എന്തായി അതിനെ കൂടുതൽ ആളുകളിലേക്ക് ഹൃദയത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഏതായിരുന്നാലും നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പീസ് റേഡിയോ ശ്രോതാക്കൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവരിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഴിവുകളുണ്ട് പാട്ടെഴുതാൻ അല്ലെങ്കിൽ

കുട്ടി നല്ലൊരു കഥ രചിക്കാൻ, നല്ലൊരു പ്രസംഗം കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ കഴിവുകളുണ്ട് എങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് പീസ് റേഡിയോ. വെറും ഒരു കേൾവിക്കാരൻ, ഒരു കാഴ്ചക്കാരൻ എന്നതിനപ്പുറത്തേക്ക് പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സഹയാത്രികനായി നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിലേക്കാണ് സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ കഴിവുകൾ വീട്ടിൽ ഒതുക്കേണ്ടതല്ല, തൂലികകളായി അത് ചലിക്കട്ടെ. ഇൻഷാല്ലാ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെല്ലാ നിലക്കും വിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഭാഗമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം അതിൽ ബദറിലേക്ക് എത്തി അവിടെ ഒരു ആശങ്കയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും. അപ്പം സ്വാഭാവികമായും അവർ കച്ചവട സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. പക്ഷേ അത് വഴുതി മാറി ഒരു യുദ്ധമുഖത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ, മക്കയിൽ നിന്ന് ഖുറൈശികളായിട്ടുള്ള മുശ്രിക്കുകളുടെ എണ്ണം, അവരുടെ ഭാവം, അവരുടെ കൃത്യമായ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടാളെ മുസ്ലിം സൈന്യം പിടികൂടുന്നുണ്ട്. അങ്ങനെ അവർ പല നിലക്ക് നിർബന്ധിച്ചിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഒരു കൃത്യമായൊരു വിവരം നൽകാൻ കഴിയുന്നില്ല. ഞാനിത് സൂചിപ്പിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഒരു കൂർമ്മ ബുദ്ധി അത് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിലൂടെ മുശ്രിക്കുകളായ ആളുകളുടെ കൃത്യമായ ഒരു എണ്ണം പ്രവാചകൻ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ചോദ്യം ഇതാണ്, നിങ്ങളൊരു ദിവസം എത്ര ഒട്ടകത്തെ നിങ്ങൾ അറുക്കുന്നുണ്ട്?
2: ഭക്ഷണം പാകം ചെയ്യുന്ന
1: ആളുകൾ, അപ്പോൾ അവർക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയും. മാത്രമല്ല യുദ്ധതന്ത്രങ്ങളോ യുദ്ധത്തിൻ്റെ തീരുമാനങ്ങളിലോ ഒന്നും ഒരു പങ്കാളികളല്ല. ഇവരെന്താണ്, ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യുക, സൈന്യത്തിന് ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഡ്യൂട്ടി. പക്ഷേ അപ്പോൾ ഇവരിലൂടെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും കിട്ടാൻ ഒരു വഴിയില്ല എന്നിരിക്കെ പ്രവാചകൻ അവരിലൂടെ തന്നെ ആ വിവരം പുറത്തേക്ക് എടുക്കുകയാണ്. പ്രവാചകൻ അതിനുപയോഗിച്ച ഒരു വഴി എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 9-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കാറുണ്ട് എന്നാണ്.
2: ഒരു ദിവസം
1: അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോടായി പറഞ്ഞു, സ്വഹാബത്തെ, അവർ 900-ത്തിനും 1000-ത്തിനും ഇടയിലാണ് അവരുടെ അംഗസംഖ്യ എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്.
2: അപ്പോൾ ഒരൊട്ടകത്തിന് 100 ആളെ
1: പ്രവാചകങ്ങൾക്ക് സാധാരണഗതിയിൽ അതൊരു ഒരു ഒരു നാടൻ കടക്കാണല്ലോ. ഇപ്പം നമ്മളൊരു സദ്യ തയ്യാറാക്കുമ്പോൾ, ഒരു എന്തെങ്കിലും ഒരു സംഗതി ഇതാക്കുമ്പോൾ അതിന് ഇത്ര, അതായത് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ 100 കോഴിയിൽ നിന്ന് ഇത്ര ആളുകൾ തിന്നും, അല്ലെങ്കിൽ ഒരു 100 കിലോ ഇറച്ചിയിൽ നിന്ന് ഇത്ര ആൾ കഴിക്കും. അപ്പോൾ ഒരു നാടൻ കണക്കാണ്.
2: അപ്പോൾ നമ്മളൊരു കിലോ അരി, ബിരിയാണിയുടെ അരിയൊക്കെ 1 കിലോ വെക്കുകയാണെങ്കിൽ
1: അതെ,
2: ഒരു 7-8 ആളുകൾക്ക് എന്നുള്ള ഒരു കണക്ക് പറയാറുണ്ട്.
1: അതെ,
2: നമ്മുടെ ഈ കാറ്ററിംഗ് സർവീസുകാരൊക്കെ
1: തീർച്ചയായും
2: അതുപോലെ.
1: അപ്പോൾ അതിൽ ശ്രോതാക്കൾക്ക് പകർന്നു നൽകാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒരു ഒരു കൂർമ്മ ബുദ്ധി, ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാഹചര്യങ്ങളെ വിലയിരുത്തി അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറ, അതായത് സഹാബത്ത് ഇവരെ ഭയങ്കരമായി നിർബന്ധിച്ചു എന്നാണ്. പക്ഷെ ഇവർക്ക് വേറൊരു വിവരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല, കാരണം ഇവർ ഒന്നും മുൻനിരയിലുള്ള ആളുകളല്ല. പക്ഷേ പ്രവാചകൻ്റെ ഈ ഒരു ചോദ്യത്തിലൂടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട് എന്നുള്ളത് സ്വഹാബത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, അത് ലഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഏതൊരു രംഗത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് നമ്മുടെ അനുഭവങ്ങളാകാം, അതുമല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പരിചയങ്ങളാകാം. അപ്പോൾ ആ ഒരു രൂപത്തിലൂടെ അവസ്ഥകളെ മനസ്സിലാക്കാനും അതിലൊരു യുക്തമായൊരു തീരുമാനമെടുക്കാനും പ്രവാചകൻ്റെ ഈ ഒരു മാതൃകയിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ അനുഭവത്തിലൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
2: ശരിക്കും ഒരു ബസീറത്തോടു കൂടിയുള്ള ഇടപെടലുകൾ,
1: അതെ,
2: ഒരു കാഴ്ചപ്പാട്
1: അതെ
2: ഉണ്ടാക്കുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഉപാധികൾ, തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ മനസ്സിലാക്കിയതുപോലെ അവരിനി എത്ര നിർബന്ധിച്ചാലും അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ആവശ്യപ്പെട്ടാലും ഒരുപക്ഷെ ഇവർക്ക് പറയാൻ കഴിഞ്ഞുള്ളതെന്നില്ല. കാരണം അവർ യുദ്ധതന്ത്രങ്ങളിലും യുദ്ധത്തിലെ ആഭ്യന്തര വിഷയങ്ങളിലും അതൊന്നും അവരിടപെടുന്നില്ലല്ലോ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന നിലക്ക് മാത്രമാണ് അവർ കൂടെ ഉള്ളത്,
1: അവരുടെ ഡ്യൂട്ടി അതാണ്.
2: അപ്പോൾ അതിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ യുദ്ധത്തിന്റെ സാഹചര്യം വിലയിരുത്താൻ പ്രവാചകൻ,
1: അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. പ്രവാചകൻ അവരിലൂടെ തന്നെ വിവരങ്ങൾ എടുത്തു, എന്നാൽ അവർക്കും അതറിയില്ല ഞങ്ങൾ എത്രയാണ് സംഖ്യ പറഞ്ഞെന്നുള്ളത്. പക്ഷെ പ്രവാചകൻ അവർക്ക് ഒരുക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്കെടുത്തതിലൂടെ തന്നെ അവർ എത്ര ആളുകളുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആ ഒരു എണ്ണം ഏകദേശം കൃത്യമായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം അത്രേ ആയിരുന്നല്ലോ.
2: അൽഹംദുലില്ലാഹ്, ഒരു ഗുണപാഠാത്മകമായ ഒരു അനുഭവം അല്ലെങ്കിൽ ചരിത്രമാണ് എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
0: പീസ് റേഡിയോ അൽ മിമ്പർ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയില്ല. ഖുതുബ നിർവഹിച്ചത് ടി കെ നിഷാദ് സലഫി.

0: ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله واحسن السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اتقوا الله عباد الله സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശ്വാസി വിശ്വാസിനികളെ പ്രപഞ്ചദാതനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് പരലോകത്തെ ആലോചിക്കുമ്പോൾ, വിചാരണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഖബറിലെ രക്ഷാശിക്ഷകളെക്കുറിച്ച് നമ്മുടെ മനസ്സിലൂടെ അത്തരം ആലോചനകൾ കടന്നു പോകുമ്പോൾ, ഏറ്റവും വലിയ പ്രതീക്ഷ നമുക്കുള്ളത് നമ്മുടെ പ്രാർത്ഥനകളിലാണ്. ഒരുപക്ഷേ നാം ചെയ്തു കൂട്ടിയ ഒരുപാട് നന്മകൾ, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലൊരു തെറ്റും വന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? എങ്കിലും ഒരു സ്വർഗത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നിരന്തരമായി അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ റബ്ബ് പൊറുത്തു തരാതിരിക്കുകയില്ല. സ്ഥിരമായി അള്ളാഹുവിനോട് നമ്മൾ സ്വർഗത്തെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പാപങ്ങൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ റബ്ബ് നമ്മുടെ പ്രാർത്ഥനയെ പരിഗണിക്കാതിരിക്കുകയില്ല. ശരിക്കും ആ പ്രാർത്ഥനയിലാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അടങ്ങി നിൽക്കുന്നത്. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ എന്തിലാണ് നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ളത്? നമ്മുടെ കയ്യിലെ ആകെയുള്ള അവലംബം പ്രാർത്ഥനയാണ്. പടച്ചവനോട് പറയണ്ട്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു ദയാപരനാണ്, റഹീമാണ്, റഹ്മാനാണ്. അതുകൊണ്ട് ഓരോ നമസ്കാര ശേഷവും ജീവിതത്തിൽ ഓർമ്മ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം, യാത്രകളിൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഉത്തരം ചെയ്യുന്ന പ്രത്യേക സമയങ്ങളിൽ ഇരുകരങ്ങളും വാനിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആ കൈകളെ അള്ളാഹു തിരസ്കരിച്ചാലോ, അത് തള്ളിക്കളഞ്ഞാലോ പിന്നെ എന്തിലാണ് നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ളത്? നോക്കൂ, പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുന്ന, പ്രാർത്ഥന തള്ളപ്പെടുന്ന ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന കാരുണ്യവാന്മാരിൽ കാരുണ്യവാനായ അള്ളാഹു തള്ളിക്കളയുമെന്ന്. പൊതുവിൽ അള്ളാഹു മനുഷ്യരുടെ പ്രാർത്ഥന സ്വീകരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബു ലക്കും, എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. പ്രവാചകരെ പറയൂ, എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കാനാണ് സാധ്യത കൂടുതൽ, പ്രാർത്ഥന തള്ളിക്കളയാനല്ല. ഇടയാളന്മാരില്ലാതെ, മധ്യവർത്തികളില്ലാതെ നേർക്കുനേരെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ആവർത്തിച്ചു പറയുന്നത്. നിങ്ങളുടെ കണ്ണനാടിയേക്കാൾ സമീപത്ത് ഞാനുണ്ട്. ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ. എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്നും ഞാൻ അവരുടെ സമീപത്തുണ്ടെന്നും പ്രവാചകരെ എന്റെ അടിമകളോട് പറയൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ നിങ്ങളെ പ്രാർത്ഥന കേൾക്കൂല എന്നല്ല അല്ലാഹു പറയുന്നത്, ഞാൻ തൗബ സ്വീകരിക്കുകയില്ലെന്നല്ല അല്ലാഹു പറയുന്നത്. ഒരുപാട് പാപം ചെയ്തവനല്ലേ, ഒരുപാട് ദോഷങ്ങൾ ചെയ്തവനല്ലേ, ഇടയിലൊരു ഇടയാളൻ വേണ്ടേ? അല്ല, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ അതിനുത്തരം ചെയ്യും. അള്ളാഹു ആവർത്തിച്ച് നമ്മോട് പറയുന്നു, അത്രമേൽ അള്ളാഹു കാരുണ്യവാനാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചത് എന്താ പടച്ചും തരാത്തത്? അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുന്നത് മൂന്ന് തരത്തിലാണ്. രണ്ട് വ്യത്യസ്ത ഹദീസുകളിൽ വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റൂ. അതിന് ഒന്ന്, പ്രധാനമായും പ്രവാചകൻ പറഞ്ഞത് മൂന്ന് തരത്തിലാണ് അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിക്കുന്നത്. ഏതാണ്? ഒന്ന്, അള്ളാഹു ഒരു പക്ഷെ അവൻ ചോദിച്ച അവന് കൊടുക്കും. നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു, മനസ്സുരുകി ചോദിച്ചു, ആ ചോദിച്ച കാര്യം അതുപോലെ അള്ളാഹു ഒരു പക്ഷെ നമുക്ക് നൽകിയേക്കാം. അതല്ലെങ്കിലോ അള്ളാഹു ആ ചോദ്യത്തെ, ആ പ്രാർത്ഥനയെ പരലോകത്തേക്ക് നീക്കിവെക്കും, ഖിയാമത്തു നാളിലേക്ക് മാറ്റിവെക്കും. എന്നിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായി പരലോകത്ത് അത് കൊടുക്കും. അവിടെയാണ് അതിന്റെ ഉത്തരം കിട്ടുന്നത്. ആ പ്രാർത്ഥന എന്ന കർമ്മത്തെ പരലോകത്തേക്ക് നീക്കിവെച്ച് പ്രാർത്ഥിച്ചതിന് അള്ളാഹു കൂലി തരുന്ന ചില റിവായത്തുകളിലൊക്കെ കാണാം, പ്രാർത്ഥനയ്ക്ക് ദുനിയാവിൽ ഉത്തരം കിട്ടാതെ പരലോകത്ത് അള്ളാഹു കൂലി കൊടുക്കുന്നത് കാണുമ്പോ ബാക്കിയുള്ളവർ പറയും, എന്റെ എല്ലാ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഉത്തരം കിട്ടിയാ, ഇവിടെ പ്രതിഫലം മതിയായിരുന്നു, എനിക്ക് ദുനിയാവിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടേണ്ടിയിരുന്നില്ല, പരലോകത്തേക്ക് നീക്കിവെച്ചാൽ മതിയായിരുന്നു എന്ന് ആളുകൾ പറയുമെന്നാണ്. അത്ര വലിയ പ്രതിഫലമുണ്ട് പ്രാർത്ഥനയ്ക്ക്. ഞാൻ പറയുന്നത് ചോദിച്ചത് കിട്ടിയില്ല എന്ന് വെച്ച് നമ്മൾ നിരാശരാകണ്ട. ഒരു പക്ഷേ അള്ളാഹു അതിന് പകരമായി മറ്റൊന്ന് നൽകുകയാണ് ചെയ്യുക. ചോദിച്ച കാര്യമല്ല ചിലപ്പോ പടച്ചും തരാം, അതിന് പകരം മറ്റൊന്ന് നൽകിയേക്കാം. അതല്ലെങ്കിൽ അതിനുപോലെയുള്ള ഒരു ഒരു പ്രയാസത്തെ അള്ളാഹു തടയുകയാണ് ചെയ്യുക. നമ്മളൊരു ആഗ്രഹമാണ് അള്ളാഹിനോട് ചോദിച്ചത്, നമ്മൾ നമ്മുടെ ഒരു സ്വപ്നമാണ് അള്ളാഹിനോട് ചോദിച്ചത്, നമ്മൾ നമുക്കൊരു ഒരു ഗുണം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. പക്ഷെ അള്ളാഹു ഒരു പക്ഷെ ആ ഗുണം നമുക്ക് തരുന്നതിന് പകരം നമുക്ക് വരാനിരിക്കുന്ന വലിയ ഒരു ഭാരത്തെ അള്ളാഹു തടഞ്ഞു വെച്ചു. അല്ലേ, ഒരു ആക്സിഡന്റിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ആ രോഗം അത് കാരണം ഞാൻ മരണത്തെ തൊട്ടു, അവിടെ വെച്ചാണ് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ഏതോ ആഗ്രഹം സാധിപ്പിച്ചു തരാതെ അള്ളാഹു ഒരു പക്ഷേ നമുക്ക് വരാനിരുന്ന ആക്സിഡന്റിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയതാകാം, ആ രോഗാവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയതാകാം. നമ്മൾ ചോദിക്കുന്നത് തന്നെ തരണമെന്നില്ല, അള്ളാഹു എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ അതുപോലെ തരുമെന്നും ഉടൻ ഉത്തരം ചെയ്യുമെന്നും അല്ല അള്ളാഹുവിന്റെ ഓഫർ, വാഗ്ദാനം എന്ന് പറയുന്നത്. മൂന്നിലൊന്ന് സംഭവിക്കും, ഒന്നുകിൽ അതുപോലെ തരാം, അല്ലെങ്കിൽ പരലോകത്തേക്ക് നീക്കിവെച്ച് അവിടെ അതിന്റെ പ്രതിഫലം ലഭിക്കാം, അതല്ലെങ്കിൽ സമാനമായ ഒരപകടത്തെ ആ നമ്മൾ ചോദിച്ച കാര്യം നൽകുന്നതിന് പകരമായി ഒരുപക്ഷെ ആ അപകടത്തെ അള്ളാഹു നമ്മിൽ നിന്ന് തടഞ്ഞു നിർത്താം. ഈ മൂന്നൊരു തരത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല, മൂന്നാലൊരു രൂപത്തിൽ. പക്ഷേ ആ ഉത്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, അശ്രദ്ധനായി പ്രാർത്ഥിക്കരുത്. അല്ലേ, ഉണ്ടാരോ പറഞ്ഞില്ലേ, പോയ ഒരു വാക്ക് കിട്ടിയ ഒരാന ഇതാണോ പടച്ചവനോട് ചോദിക്കേണ്ട രീതി? ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്, പ്രവാചകൻ പഠിപ്പിച്ചത് എന്താ? ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. ഞാൻ എന്റെ റബ്ബിനോടാണ് ചോദിക്കുന്നത്, അവൻ എനിക്ക് ഉത്തരം ചെയ്യുമെന്ന ദൃഢവിശ്വാസത്തോടു കൂടിയാണ്, ഉറപ്പോടു കൂടിയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്. വഅലമു അന്ന അല്ലാഹ ലാ യസ്തജീബു ദുആഅമൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹി. അശ്രദ്ധനായി അശ്രദ്ധനായി അലസനായി അള്ളാഹുവിനോട് ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം ചെയ്യുകയില്ല. അല്ലേ, രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞാ പ്രാർത്ഥിക്കുന്നവനുണ്ടോ ഉത്തരം ചെയ്യാമെന്ന് അല്ല പറയുന്നത്, തൗബ ചെയ്യുന്നവനുണ്ടോ പൊറുത്തു തരാമെന്ന് അള്ളാഹു പറയുന്നത്, ചോദിക്കുന്നവനുണ്ടോ നൽകാമെന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ടും ചോദിക്കുന്ന ചില ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? വിശ്വാസത്തോടു കൂടിയല്ല.
1: ചോദ്യം വിശ്വാസത്തോടു കൂടിയല്ല, കിട്ടിയാ കിട്ടി പോയാ പോയി എന്നാണ് മനോഭാവം. അത് പടച്ചവനോട് ചോദിക്കുമുണ്ടാകരുത്. ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുന്നു, അവൻ എനിക്ക് നൽകുമെന്ന ഉറപ്പോടെ ദൃഢവിശ്വാസത്തോടു കൂടി വേണം ചോദിക്കാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അലസതയോടുകൂടി അശ്രദ്ധനായി ആരോ പറയുന്ന പ്രാർത്ഥനയ്ക്ക് അലക്ഷ്യമായി ആമീന്ന് ആ അയാളുടെ ശ്വാസം അവസാനിക്കുന്നിടത്ത് പറയുന്നതല്ല പ്രാർത്ഥന, ഉള്ളിൽ നിന്നുണ്ടാകണം. മനസ്സറിഞ്ഞ് ചോദിക്കണം റബ്ബിനോട്, അല്ലാഹു തരും, അല്ലാഹു തരും, ഉദുഊനി അസ്തജിബ് ലക്കും എന്നുള്ളത് പടച്ചോന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളി, ഞാൻ ഉത്തരം തരാം എന്നത് അല്ലാഹന്റെ കരാറാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹു ഒരിക്കലും കരാർ ലംഘിക്കുകയില്ല. അതുകൊണ്ട് അലക്ഷ്യമായി അലസമായി ചോദിക്കരുത് അല്ലേ. രണ്ടാമത്തെ എന്താറിയോ? ധൃതി കാണിക്കാൻ പാടില്ല അല്ലേ, ധൃതി കാണിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനും എന്താണ്, യുസ്തജാബു ലിഅഹദികും മാ ലം യഅജൽ, ധൃതി കാണിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകും. എന്നിട്ടോ പ്രവാചകൻ പറയുന്ന ഖൗൽ, ചില ആൾക്കാർ പറയും, ദഅഉതു ഫലം യുസ്തജബ് ലി, ഞാൻ എത്രയായി പ്രാർത്ഥിക്കുന്നു പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ കുറേ പടച്ചോനോട് പറഞ്ഞു പക്ഷെ എനിക്കന്നും ഉത്തരം, എന്തായി പടച്ചോനെ പരിഗണിക്കാത്തത്, എന്തൊരു കഷ്ടകാലമാണ് എന്റെ കഷ്ടകാലം, എന്റെ അവസ്ഥ, അല്ലെന്നെ തിരിഞ്ഞു നോക്കണില്ലല്ലോ. സഹോദരങ്ങളെ, ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു നമ്മെ തിരിഞ്ഞു നോക്കാതിരിക്കുകയില്ല. ഉറച്ച വിശ്വാസത്തോടെ ധൃതി കാണിക്കാതെ ക്ഷമയോടുകൂടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഓക്കെ, എത്ര ചരിത്രമാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്. എന്തിനാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞത്? ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ റബ്ബിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അല്ലേ. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ആദ്യം വരുന്ന നബി ആരാ? അയ്യൂബ് നബി ആയിരിക്കും. എത്ര ദീർഘമായ കാലമാണ് രോഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബിയെ പരീക്ഷിച്ചത്. അക്ഷമയുടെ ഒരു വാചകം അയ്യൂബ് നബിയിൽ നിന്ന് വന്നിട്ടുണ്ടോ? പൊതുവിൽ പറയപ്പെടാറുണ്ട്, എന്റെ സിഹത്ത് എത്ര ഉണ്ട് എനിക്കറിയില്ല, അയ്യൂബ് നബിയുടെ നാവിന് രോഗം ബാധിച്ചപ്പോഴാണ് അയ്യൂബ് നബി പറഞ്ഞത് എന്നാണ്. പടച്ചോനെ, ഇനി എനിക്ക് നീ വേഗം സുഖപ്പെടുത്തി തരണമേ എന്ന്, നിന്നെ സ്മരിക്കാൻ എന്റെ നാവിന് കഴിയാതെ പോകുന്നു. ദീർഘമായി ഒരുപാട് കാലം മക്കൾ മരിച്ചുപോയി, സമ്പന്നനായ അയ്യൂബ് നബി എല്ലാ സമ്പത്തും പോയി അല്ലേ, എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട് ദരിദ്രനായി ശരീരം മുഴുവൻ രോഗം കാർന്നു നിന്ന് സ്വന്തം ഭാര്യ ജോലിക്ക് പോയി, അവിടെ നിന്ന് സമ്പാദിച്ചു കൊണ്ടുവന്ന് എത്ര കാലമാണ് അയ്യൂബ് നബി നിരാശയില്ലാതെ പ്രതീക്ഷ കൈവടിയാതെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അവസാനം അള്ളാഹു പറഞ്ഞെന്താ? ഫസ്തജബ്നാ ലഹു, ആ അയ്യൂബിന് നാം ഉത്തരം നൽകുകയുണ്ടായി. നമുക്ക് ഇന്ന് ചോദിച്ചാൽ നാളെ കിട്ടണം, ഇന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ കിട്ടണം. പടച്ചതമ്പുരാൻ ആക്ഷേപിക്കാണ് പലരും, പലരുടെ വാചകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരാശ പാടില്ല, ധൃതി കാണിക്കാൻ പാടില്ല, ക്ഷമയോടുകൂടി അള്ളാഹിനോട് ചോദിച്ചോളീം. നിങ്ങൾ നോക്കും, സക്കരിയാ നബിയുടെ കഥ പറഞ്ഞു. സക്കരിയാ നബി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്, സക്കരിയാ നബിയുടെ ഒരു വാചകം എന്താണ്? സക്കരിയാ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ എന്നെ ഒറ്റക്ക് വിടരുതേ, നീ എനിക്ക് ഒരു അനന്തരാവകാശിയെ തരണമേ. റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഗല റഅസ് ശൈബ, സക്കരിയാ നബി പ്രാർത്ഥിക്കാണ്, എന്റെ തലകൾക്ക് ജരാനരകൾ ബാധിച്ചു, എന്റെ തലക്ക് ജരാനരകൾ ബാധിച്ചു, എന്റെ എല്ലുകൾ ദുർബലമായി. അപ്പൊ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എത്ര വയസ്സായി? വാർദ്ധക്യത്തിലെത്തി. എന്നിട്ട് എന്താ പടച്ചോനോട് ചോദിക്കണത്? പടച്ചോനെ, എനിക്കൊരു കുട്ടിയെ തരുമോ, എനിക്കൊരു കുഞ്ഞിനെ നൽകുമോ? ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പറയുന്ന മറുപടി എന്താ? ഫസ്തജബ്നാ ലഹു, അയ്യോ സക്കരിയ നബിക്ക് നാം ഉത്തരം ചെയ്തു. വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു, ആ സക്കരിയ നബിക്ക് നാം യഹ്യയെ നൽകുകയുണ്ടായി. ദീർഘകാലത്തെ പ്രാർത്ഥനയാണ്. അതിന്റെ ഫലമായിട്ട് വീണ്ടും നമുക്ക് കാണാൻ കഴിയും ആരാണ് യൂനുസ് നബിയെ കുറിച്ച്, എത്ര കാലമാണ് മത്സ്യത്തിന്റെ വയറ്റിൽ പരീക്ഷിക്കപ്പെട്ടവനായി മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞുകൂടിയത്. വദന്നൂനു ഇദ്ദഹബ മുഗാളിബൻ ഫദന്ന അല്ലന്ന ഖദറ അലൈഹി ഫനാദാ ഫിൽ ളുമാത്ത്, ആ മത്സ്യത്തിന്റെ കടലിന്റെ ഇരുട്ടറയിൽ, മത്സ്യത്തിന്റെ വയറെന്ന ആ ഇരുട്ടറയിൽ കടന്ന് മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു അതിന് പറയുന്ന മറുപടി എന്താ? ഫസ്തജബ്നാ ലഹു, യൂനുസിന് നാം ഉത്തരം ചെയ്തു. വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി, ദുഃഖത്തിൽ നിന്ന് മോചനം നൽകി. തെറ്റുപറ്റിപ്പോയല്ലോ എന്ന കുറ്റബോധത്തിൽ നിന്ന് അല്ലാഹു യൂനുസ് നബിയെ രക്ഷപ്പെടുത്തി. അത്ഭുതകരമായി മത്സ്യം കരയിൽ വന്ന് യൂനുസ് നബിയെ തുപ്പിക്കളഞ്ഞു. ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥനക്കുത്തരമായി അല്ലാഹു സുബ്ഹാനഹു വതആല യൂനുസ് അലൈഹിസ്സലാമിയെ രക്ഷപ്പെടുത്താൻ. ഇബ്നു ഖയ്യിം അൽ ജൗസിയുടെ ഒരു വാചകമുണ്ട്, അദ്ദുആഉ കസ്സഹും, ദുആ ഒരു അമ്പ് പോലെയാണ്, അതിന് അമ്പും വില്ലും അതിന്റെ ഞാണും ഒക്കെ ആവശ്യമുണ്ട്. ക്ഷമ വേണം, പ്രതീക്ഷ വേണം, അല്ലെ, വിനയം വേണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരമായി ചോദിക്കണം. കുട്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ ഒരു വാചകം കാണാൻ സാധിക്കും, അല്ലേ. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാം? വാശി പിടിച്ച് കരയും, നിലത്ത് കടന്ന് ഉരുണ്ട് കരയും. നിങ്ങൾ അള്ളാഹുവിനോട് അതുപോലെ ചോദിക്കണം, കുട്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ ചോദിക്കണം, പടച്ചോൻ തരും, അള്ളാഹു നൽകും. അതുകൊണ്ട് ധൃതി കാണിക്കാൻ പാടില്ല. മൂന്നാമത്തെ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഹറാമ് തിന്നാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന സമ്പാദ്യല്ലേ, അതിനകത്ത് ഹറാം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഹറാം കഴിക്കുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു സഞ്ചാരിയുടെ കഥ, ഒരു യാത്രക്കാരന്റെ കഥ പ്രവാചകൻ പറഞ്ഞു. ഒരാളിങ്ങനെ യാത്ര പോകുന്നു, അയാളുടെ ശരീരത്തിൽ എന്താണ് മുടിയിലൊക്കെ പൊടി പുരണ്ട് ജടക്കുത്തി എന്ന് പറഞ്ഞ അത്ര ദീർഘമായ യാത്രയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ യാത്രക്കാരന്റെ പ്രാർത്ഥന മുസ്തജാബാണ്, അള്ളാഹു സ്വീകരിക്കും. യാത്രയെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങള് ഫ്ലൈറ്റിന് യാത്ര ചെയ്യുകയാണെങ്കിലും ദീർഘയാത്രാണ്, അതൊരു പരീക്ഷണമാണ്, യാത്ര ശിക്ഷയുടെ ഒരു ഭാഗമാണ് നഹദി. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, മുസാഫിറിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. ഒരു യാത്രക്കാരനെ പ്രവാചകൻ പരിചയപ്പെടുത്താണ്, അയാൾ ദീർഘമായി യാത്ര ചെയ്ത് ശരീരം പൊടി പുരണ്ട മനുഷ്യൻ വാനിലേക്ക് കൈകൾ ഉയർത്തി അയാൾ പറയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ റബ്ബേ, അള്ളാഹ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ പറയാണ്, മൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാൾ ഹറാം കൊണ്ടുവാങ്ങിയ വസ്ത്രമാണ്. വമത്വഅമുഹു ഹറാം, വമശ്റബുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്, അയാളുടെ പാനീയം ഹറാമാണ്, ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. ഫഅന്നാ യുസ്തജാബുല, എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക, എങ്ങനെയാണ് അയാളുടെ പ്രാർത്ഥന അള്ളാഹു പരിഗണിക്കുക? ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, അപരന്റെ അന്യായമായ ഒരു നാണയത്തിട്ട് നമ്മുടെ പോക്കറ്റിൽ വരാൻ പാടില്ല, അല്ലേ. ഉദ്യോഗസ്ഥനാണ്, ജോലി ചെയ്യുന്നുണ്ട്, ഉദ്യോഗസ്ഥനാണ്, എന്നിട്ടോ ഓഫീസിലേക്ക് ഒരാൾ ഒരു കാര്യം ആവശ്യപ്പെട്ട് വരുന്നു, അയാള് രേഖകളുടെ കൂടെ 100 രൂപ വെച്ച് തന്നാൽ, 500 രൂപ വെച്ച് തന്നാൽ വാങ്ങാൻ പറ്റുമോ? ഹറാമാണ്. അർറാശി വൽ മുർതശി കുല്ലുഹും ഫിന്നാർ, കൈക്കൂലി വാങ്ങുന്നവനും കൊടുക്കുന്നവനും നരകത്തിലാണ്. പാടുണ്ടോ? ഹറാമായ സമ്പാദ്യമാണ്. നമ്മുടെ കുട്ടികൾ കഴിക്കാൻ പാടില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിക്കാൻ പാടില്ല, നമ്മൾ കഴിക്കാൻ പാടില്ല. ഹറാമിൽ കിളിർത്തുണ്ടായ ശരീരം വന്നാറു ഔലാബി, പ്രവാചകൻ പറഞ്ഞു നരകമാണ് അതിന് ഏറ്റവും അർഹമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടാകും, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും, തഹജ്ജുദ് നമസ്കരിച്ച് സുജൂദിൽ കടന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ ഹറാമ് സമ്പാദ്യത്തിലുണ്ട്, പലിശ സമ്പാദ്യത്തിലുണ്ട്, അല്ലേ. അനർഹമായി സമ്പാദിച്ചതാരാ അവകാശപ്പെടാത്തയോ അർഹിക്കാത്ത സമ്പാദ്യം, നമ്മുടെ ഭക്ഷണത്തിനകത്ത്, വസ്ത്രത്തിനകത്ത്, വാഹനത്തിനകത്ത് കടന്നുകൂടി, ഫലാ യുസ്തജാബുല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖബലു ഇല്ലാ തയ്യിബ, അല്ലാഹ് നല്ലവനാണ്, അള്ളാഹു തയ്യിബാണ്, തയ്യിബ് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതൊരു തത്വമാണ്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പിന്നെന്നറിയോ, നാലാമത്തെ കാര്യം, അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ നശിച്ചു പോകട്ടെ, ഇവൻ തുലയട്ടെ, മറ്റോന് ശാപമുണ്ടാകട്ടെ, ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. നല്ല കാര്യം ചോദിക്കേണ്ടത്, ആളുകൾക്ക് ഹൈറാണ് ചോദിക്കേണ്ടത്, കടുത്ത ശത്രുക്കൾക്ക് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അവരുടെ ഹിദായത്തിന് വേണ്ടി. നമുക്ക് വേണ്ടി പറഞ്ഞാൽ ഹിദായത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, കുറച്ചോനെ ഹിദായത്ത് കൊടുക്കണമെന്നാണ് പ്രാർത്ഥിച്ചത്. നബിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത സഖൈഫുകാരെ കുറിച്ച് പറയുന്നുണ്ട്. തായിഫിലെ സഖൈഫുകാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നബിയെ കല്ലെറിഞ്ഞോടിച്ച സമൂഹം. അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി നബിയുടെ അടുത്ത് വന്നപ്പോ നബി എന്താ പറഞ്ഞറിയോ? അല്ലാഹുമ്മഹ്ദിഹിം, പടച്ചോനെ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേന്നാണ് നബി പ്രാർത്ഥിച്ചത്, അവരെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. അത്ര അപൂർവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ നേർക്കുനേരെയുള്ള ശത്രുവിനെതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, വളരെ അപൂർവമാണ്. അല്ലാഹുമ്മ അലൈക ബിഹിം എന്ന് അബൂജഹലിനെ കുറിച്ചൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്. അത്ര ദോഷം നബിക്ക് വ്യക്തിപരമായി ദോഷം ചെയ്ത ആളുകളെ നബി ആ നിലക്ക് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രവാചകൻ പറഞ്ഞെന്താർത്ഥന അതിനുത്തരം ചെയ്തുകൊണ്ടേയിരിക്കും, ഏതുവരെ കുടുംബബന്ധം മുറിക്കാനോ പാപത്തിന്റെ പേരിലോ അവൻ പ്രാർത്ഥിക്കാത്തിടത്തോളം. തെറ്റിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല. നമ്മൾ ഉറക്ക പറയണ്ടാവും, മനസ്സറിഞ്ഞു പറയണ്ടാവും, പക്ഷെ പടച്ചോനെ സ്വീകരിക്കൂല. കുടുംബബന്ധം മുറിക്കുന്ന പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങൾക്കുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ എന്താണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും, തിന്മ വിരോധിക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിച്ചാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. ഇതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ആളുകൾ, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതിലെ പലതും ആളുകൾക്ക് അറിയാം. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം അല്ലേ. ഹറാമ തിന്നവന്റെ പ്രാർത്ഥന ഇനി പ്രാർത്ഥനയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഹറാമ തിന്നാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ക്ഷമ വേണമെന്നുള്ളത് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. ധൃതി കാണിക്കാൻ പാടില്ല എന്ന് മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. പിന്നെന്താ അവിടെ പറയുന്നത്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവന്റെ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കില്ല. നമ്മളിങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്, അത് പള്ളിക്കമ്മറ്റിയും വേറെ കുറെ മൗലവിമാരും വേറെ കുറെ സംഘടനകളും അവരുടെ നേതാക്കന്മാരും അവർക്കൊന്നും വിട്ടുകൊടുക്കുക. എനിക്കോ, എനിക്കൊക്കെ വിമർശിച്ചടക്കല പരിപാടി. എവിടെയെങ്കിലൊക്കെ ഒരു കുറ്റുണ്ടോ കുറവുണ്ടോ അങ്ങനത്തെ കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെന്ന്, എല്ലാ ആൾക്കാരും വിമർശിക്കാൻ വേണ്ടി തുറന്നു വെച്ച് ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ ആൾക്കാർ. നമ്മളെ വിമർശകരെ നമ്മൾ ഒന്നും നിൽക്കില്ല. ഇനി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ അത് നൂറുമല്ല നമ്മൾ പറഞ്ഞടക്കം ചെയ്യും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ഉത്തരവാദിത്തമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ലുഇനല്ലദീന കഫറു, അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായീൽ അവിശ്വാസികളെ ശപിച്ചു. എന്താ കാരണം? ലാ യതനാഹൗന അൻ മുൻകരിം ഫഅലു, നാട്ടിൽ തെറ്റു കണ്ടാൽ അവർ എതിർക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ ശിർക്ക് ഉണ്ടായ പ്രശ്നമില്ല നമുക്ക്, ഇവിടെ ആൾക്കാർ അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രശ്നമില്ല, ഇവിടെ ജാറങ്ങളിൽ പോയി കുമ്പിട്ടുന്ന സുജൂദീത നമുക്ക് പ്രശ്നമില്ല, ഇവിടെ ജാറങ്ങളെ തവാഫ് ചെയ്താൽ നമുക്ക് പ്രശ്നമില്ല, അള്ളാഹു കൊടുക്കുന്ന നേർച്ചകൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അതൊക്കെ അവരായി അവരുടെ പാടായി. മതം പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്നാ, തെറ്റു കണ്ടാൽ അതിനെതിർക്കണം, സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അല്ലാഹുവാണേ സത്യം. ലതഉമുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ ആളുകളോട് നന്മ കൽപ്പിക്കണം, നിങ്ങൾ സമൂഹത്തിൽ കാണുന്ന തിന്മ വിരോധിക്കണം. നമ്മൾ എന്തിനാ അവന്റെ കാര്യത്തിൽ ഇടപെടാൻ പോണെന്നൊരു വിശ്വാസ്യത പറഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. നമ്മളെന്തിനാ മറ്റുള്ളവന്റെ വിഷയത്തിൽ ഇടപെടാൻ പോടെ, നമ്മളെ നമ്മളെ കാര്യം നോക്കിയാ പോരെ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ച ആളുകൾ ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. ചില ആൾക്കാരൊക്കെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതി, എന്താ ആയത്ത് എന്നറിയോ? എന്താ ആയത്ത്? അലൈക്കും അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മല്ലല്ല ഇദഹ്തദൈതും, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, എന്നാൽ വഴിപിഴച്ചു പോയ ആളുകൾക്ക് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ കഴിയില്ല. ആയത്തോതിട്ട് ചില ആളുകളൊക്കെ പള്ളി മെഹ്റാബിൽ കഴിഞ്ഞുകൂടിയാണ്. ഞാൻ എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ആരാധന, എന്റെ സക്കാത്ത്, എന്റെ വീട്, എന്റെ കുടുംബം, നമ്മളൊക്കെ എങ്ങനെ നമ്മളൊന്ന് സ്വയം ചിന്തിക്കുക, ആലോചന നടത്തുക. വേറെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. നാട്ടിൽ എന്ത് വൃത്തികേട് നടന്നാലും നമുക്ക് പ്രശ്നമില്ല, നമ്മളതിലില്ലാതെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആളുകൾ അങ്ങനെ ചിന്തിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളോട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? ഇന്നക്കും തഖറഊന ഹാദിഹിൽ ആയ വതളഊന ഫി ഗൈരി മൗളിഹി. നിങ്ങൾ ഇതാ ഈ ആയത്ത് ഓതുന്നു, വതളഊനഹാ ഫി ഗൈരി മൗളിഹ, എന്നിട്ട് അതിനെ ഉദ്ദേശിക്കാത്ത അർത്ഥം നിങ്ങൾ സങ്കൽപ്പിക്കുന്നു. ഏതായത്? അലൈക്കും അംഫസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം, എന്നാൽ വഴിപിഴച്ചിപ്പോയവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നുള്ള ആയത്ത്. നിങ്ങൾ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങൾ സമൂഹത്തിലുള്ള തിന്മകളെ എതിർക്കണം. നന്മ പഠിപ്പിക്കുമ്പോ അത്ര പ്രശ്നം ഉണ്ടാവൂല, തിന്മകൾ എതിർക്കുമ്പോഴോ ആളുകൾ തിരിച്ചു വിമർശിക്കും, ആളുകൾ തിരിച്ചെതിർക്കും, സമൂഹം ഒറ്റപ്പെടുത്തും, ജനങ്ങളെ കുറ്റപ്പെടുത്തും, അവരുടെ ആക്രമണങ്ങൾക്ക് നമ്മൾ വിധേയരാകും. അത് പ്രവാചകന്മാരുടെ മാതൃകയാണ്, അത് സ്വഹാബത്തിന്റെ മാതൃകയാണ്, അത് സലഫ് സ്വാലിഹുകളുടെ രീതിയാണ്. എവിടെയൊക്കെ നന്മ പഠിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം കല്ലെറിയപ്പെട്ടിട്ടുണ്ട്. എവിടെയെല്ലാം തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ടോ അവരെല്ലാം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയെല്ലാം ശിർക്കിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം കല്ലേറുകൊണ്ടിട്ടുണ്ട്. ബനു ഇസ്രായേലുകാരെ കുറിച്ച് പറഞ്ഞെന്നറിയോ, അകാരണമായി അവർ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്, കൊല്ലപ്പെട്ട സ്വഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? സുമയ്യ റളിയല്ലാഹു അൻഹ. പ്രായമേറെ ചെന്ന ഒരു വനിതയാണ്, ഒരു സ്വഹാബ വനിതയാണ്, പ്രായമേറെയുണ്ട്. അവരെ ക്രൂരമായി കൊന്നുകളഞ്ഞു. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു, ആളുകളെ ക്ഷണിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ഇങ്ങനെ ഇടക്കിടക്ക് പറയും, നബിയേ നമുക്ക് പരസ്യമായി പറയണ്ടേ, രഹസ്യ പ്രബോധനം നടക്കുന്ന കാലഘട്ടമാണ്. ഇടക്കിടക്ക് നബിനോട് പറയും, നബിയെ നമുക്കതൊന്ന് പരസ്യമായി പറയണ്ടേ, എപ്പോഴാ നമ്മൾ പരസ്യമായി പറയാം? നബി പറയും, അബൂബക്കറെ സമയം വരട്ടെ, സമയം വരട്ടെ, സമയമാകട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. എല്ലാവരും കഅബാലയത്തിന്റെ ഓരത്തെത്തി, ഒരുമിച്ചിരുന്നില്ല. പ്രവാചകന്റെ കൂടെ ഒരുമിച്ചിരുന്നാൽ ആളുകൾ സംശയിക്കും, എല്ലാവരെയും മക്കക്കാർ ആക്രമിക്കും. പലരും പല ഭാഗങ്ങളിലായി ചിതറിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പേരുണ്ട്, എന്തറിയോ? അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആദ്യത്തെ ഖതീബ്. ജനങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ എന്ന് സമൂഹ മധ്യത്തിൽ ആദ്യം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച പ്രാസംഗികൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ മഅശറ ഖുറൈശ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖുറൈശികളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവിന്. അവർ അദ്ദേഹത്തെ അടിച്ചു. ഉഖബത്ത് ഇബ്നു അബീ മുഈത്ത് തന്റെ ചെരുപ്പൂരി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരന്തരമായി അടിച്ചു. അദ്ദേഹം ബോധരഹിതനായി താഴെ വീണു, ബോധം നഷ്ടപ്പെട്ടു. ചരിത്രം പറയുന്ന അദ്ദേഹത്തിന്റെ മൂക്ക് മാത്രമാണ് കണ്ടാൽ തിരിച്ചറിഞ്ഞിരുന്നത്, അല്ലെ? മുഖത്തിന്റെ ഷേപ്പ് മാറ്റുന്ന അറിയില്ല. അത് ശരിക്കും സംഭവിച്ചു. ബനു തൈമ കുടുംബം, ഖുറൈശ് ഗോത്രത്തിലെ ബനു തൈമ കുടുംബത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു ഒരു തുണി വിരിച്ച് അബൂബക്കർ റളിയല്ലാഹു അതിലേക്ക് എടുത്തു കടത്തി. അവർക്ക് ഗോത്ര വർഗീയത കൂടുതലാ. അവര് പറഞ്ഞു, എന്താണ്? അബൂബക്കർ മരണം സംഭവിച്ചാൽ ഉഖബയെ ഞങ്ങൾ വെറുതെ വിടൂല. അബൂബക്കർ റളിയല്ലാഹു എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ വൈകുന്നേരം ആയിട്ടാണ്, അന്നത്തെ രാവോടടുക്കുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ബോധം വീണ്ടും കിട്ടിയത്. എഴുന്നേറ്റ ഉടനെ അദ്ദേഹം ചോദിച്ചത്, എന്റെ നബിക്ക് എന്തു പറ്റി? നബി ആരെങ്കിലും ആക്രമിച്ചോണം. ഉമ്മ ഉമ്മുൽ ഖൈർ പറഞ്ഞു, അബൂബക്കർ വെള്ളം കുടിക്കൂ. അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രവാചകൻ എന്തു സംഭവിച്ചു എന്നറിയാതെ ഒരിറ്റു വെള്ളം ഞാൻ എന്റെ തൊണ്ടയിലേക്ക് ഇറക്കുകയില്ല. ചരിത്രം വിശാലമാണ്, അത് മനസ്സിലാക്കിയത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിഞ്ഞ് അർഖം ഇബ്നു അബിൽ അർഖമിന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയിട്ട് അബൂബക്കർ തന്നെ വെള്ളം കുടിച്ചത്. ഞാൻ പറയുന്നത് സഹോദരങ്ങൾ, ഇതൊക്കെ ഒരു മാതൃകയാണ്, ആരേലും ചെയ്യേണ്ട പണിയല്ല. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയോ? കഴിയില്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചിലതുണ്ടാകും. ചിലപ്പോ പൈസ കൊടുക്കാനാവും പറ്റുക, ചിലപ്പോ എഴുതാനാവും കഴിഞ്ഞ് സാധിക്കുക, ചിലപ്പോ നമ്മളെ ഒന്ന് ശാരീരികമായി സഹായിച്ചു കൊടുക്കാനാവും പറ്റുക. ഞാൻ പറയുന്നത് തിന്മയെ വിലക്കുകയും നന്മയെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഒരു വിശ്വാസിക്കുണ്ട്. അറിയോ, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ കുഞ്ഞുമകന് കൊടുക്കുന്ന ഉപദേശമുണ്ട്, ചെറിയ മകന് കൊടുക്കുന്ന ഉപദേശം, നിസ്കരിക്കണമെന്നാ പഠിപ്പിക്കുന്ന ഒന്ന്, അല്ലേ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നാ പഠിപ്പിക്കുന്നത്. കൂട്ടത്തിൽ പറയുന്ന ഒന്ന് എന്തറിയോ? വഉമർ ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ ഒരു ധാരണ അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളുടേതാണ്. നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം സഹോദരങ്ങളെ. സമൂഹത്തിൽ അരാജകത്വം നടമാടുമ്പോ, സമൂഹത്തിൽ ശിർക്ക് വ്യാപിക്കുമ്പോ, ആളുകളിൽ ആ ഇലാഹ ഇല്ലല്ലാഹ് അകന്നു പോകുമ്പോ, ലഹരി ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുമ്പോ, ഞാൻ എന്തു ചെയ്യുന്നു, എന്റെ ഇടപെടൽ എന്താണ്, ഏതു മേഖലയിലാണ് പടച്ചു തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നത്. മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം ചെറുപ്പക്കാരികളെ, നിരീശ്വരവാദികളും നാസ്തികരും ഇവിടുത്തെ സ്വതന്ത്രവാദികളും റാഞ്ചി കൊണ്ടുപോകുമ്പോ ഞാൻ എന്തു എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരണ്ടോ? ഇല്ലെങ്കിൽ എന്താ പ്രവാചകൻ പറഞ്ഞു എന്നറിയോ? അള്ളാഹു അവന്റെ ശിക്ഷ നിങ്ങളുടെ മേലിറക്കും. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ തിന്മ വിരോധിക്കുന്നില്ലെങ്കിൽ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങും. ഏതാണ് ആ ശിക്ഷ? നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല. നമ്മുടെ വിഷയതാണ് അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം. നന്മ കൽപ്പിക്കാത്തവന്റെ, തിന്മ വിരോധിക്കാത്തവന്റെ ശിർക്ക് നടമാടുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ പ്രബോധനം നടക്കുമ്പോ ഒന്നും ഇടപെടാതെ മാറി നിൽക്കുന്നവൻ, അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കൂല എന്ന് പറയുന്നു. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: അല്ലാഹു യുബാരിക്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് അൽ മിംബർ. ഇവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയില്ല. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് ടി കെ നിഷാദ് സലഫി.
3: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ബി എസ് സി നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.pgimer.edu.in.
6: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും, ഏത് ജോലി ചെയ്യുമ്പോഴും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
7: പീസ് റേഡിയോയിൽ അടുത്തതായി അടിത്തറകൾ അവതരിപ്പിക്കുന്നത് ഷമീർ മദീനി.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങൾ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി എന്നുള്ള നിലയിൽ അതിൻ്റേതായ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഈ സംസാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതിനിടയിൽ സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും വ്യക്തത ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വിശദീകരണങ്ങളുമൊക്കെ നിങ്ങൾ ചോദിച്ച് അറിയാൻ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്ന സംവിധാനം ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്രകാരം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകും. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടതാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളുമായി അത് പങ്കുവെക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ നന്മയുടെ വഴിയിൽ പരസ്പരം കൈകോർത്ത് മുന്നേറുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരാട്ടങ്ങളോ കലഹങ്ങളോ യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടായാൽ വിശ്വാസികളായ മറ്റുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ചുകൂടി ഈ വിഷയങ്ങളുടെ സാന്ദർഭികമായ ഒരു തലം എന്നുള്ള നിലയിൽ സംസാരിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ പല പോരാട്ടങ്ങളെയും യുദ്ധങ്ങളെയും സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സത്യവിശ്വാസി എന്നുള്ള നിലയിൽ നാം ഏത് നിലപാട് സ്വീകരിക്കണം എന്നതും കൃത്യമായി ഇസ്ലാം നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയേണ്ടവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വിധത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഉപമകളിലൂടെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരൊറ്റ ശരീരം പോലെ വിശ്വാസികൾ കമസലിൽ ജസദിൽ വാഹിദ് മസലുൽ മുസ്ലിമീന ഫി തവാദ്ദിഹിം വതറാഹുമിഹിം, അവരുടെ പരസ്പരമുള്ള കാരുണ്യത്തിലും സ്നേഹത്തിലുമൊക്കെ വിശ്വാസികളുടെ ഉപമ ഒരൊറ്റ ശരീരം പോലെയാണ്. ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല തളർച്ചയും വേദനയും രോഗവും ഒക്കെ ബാധിച്ചാൽ ആ ഒരു അവയവത്തിന് മാത്രമല്ല അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുക, മറിച്ച് ശരീരത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും വേദന കൊണ്ടും രോഗങ്ങൾ കൊണ്ടും അസ്വസ്ഥതകൾ കൊണ്ടും ഉറക്കമൊഴിച്ചും അതിനോട് ഐക്യദാർഢ്യം പ്രാപിച്ച് താദാത്മ്യം പുലർത്തി നിലകൊള്ളുമെങ്കിൽ ഇതുപോലെയാണൊരു വിശ്വാസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കി തന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. വിശ്വാസികളുടെ ഉപമ കൽ ബുനിയാൻ, കല്ലുകൾ ചേർത്ത് വച്ച് അല്ലെങ്കിൽ ഇഷ്ടികകൾ ചേർത്ത് വച്ച് പടുത്തുയർത്തിയ ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅലുഹു ബഅലാ, ആ കെട്ടിടത്തിൻ്റെ ഓരോ കല്ലുകളും മറ്റ് കല്ലുകൾക്ക് ശക്തി പകർന്ന് അങ്ങനെ ശക്തിമത്തായ ഒരു കെട്ടിടം, ഒരു ബിൽഡിംഗ് രൂപപ്പെട്ടു വന്നതുപോലെ വിശ്വാസി സമൂഹത്തിലെ ഓരോ മുഅ്മിനും ഓരോ സത്യവിശ്വാസിയും ഓരോ ആദർശ സഹോദരനും സഹോദരിയും ഇതേപോലെ ചേർന്ന് നിന്ന് ഐക്യത്തോടെ സ്നേഹത്തോടെ അനുകമ്പയോടെ അനുവർത്തിക്കണം എന്നാണ് അവിടെയും നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ആ ഐക്യവും സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാനുതകുന്ന നിരവധി അധ്യാപനങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാമിൻ്റേതായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടേറെ ഹദീസുകൾ ആ വിഷയകമായി നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി, ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ഓരോന്നും ഈ ബന്ധത്തെ ശക്തിമത്താക്കുന്ന, ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. രോഗിയായാൽ സന്ദർശിക്കൽ, അതേപോലെ കണ്ടുമുട്ടിയാൽ സലാം പറയൽ, തുമ്മിക്കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് സത്യവിശ്വാസിയായ തൻ്റെ സഹോദരൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ യർഹമുക്കല്ലാ, അള്ളാഹു താങ്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, തിരിച്ച് അയാൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹ് ബാലകു, അള്ളാഹു താങ്കളെ നന്മയിലൂടെ നയിക്കട്ടെ, താങ്കളുടെ എല്ലാ അവസ്ഥകളും നന്നാക്കി തരട്ടെ എന്നൊക്കെ, ഇങ്ങനെ പരസ്പരം നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല മനസ്സുമായി ജീവിക്കുകയും ചെയ്യുന്ന രണ്ട് വിശ്വാസികൾ തമ്മിൽ ഒരിക്കലും വാളെടുക്കുവാനോ ശത്രുതയോടെ പെരുമാറുവാനോ ഉള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കുറവായിരിക്കും. അയാൾ രോഗിയായി കിടക്കുമ്പോൾ രോഗി സന്ദർശനം നടത്തി അയാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുക എന്നത് വിശ്വാസിയായ മറ്റൊരുത്തൻ്റെ ബാധ്യതയാണ് അഥവാ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുന്ന നമ്മൾ എങ്ങനെയാണ് പരസ്പരം പാരകളും അതേപോലെ തന്നെ ശത്രുതയുള്ള മനസ്സിൻ്റെ ആളുകളുമൊക്കെ ആവുക? അതേപോലെ ജമാഅത്ത് നമസ്കാരം, സംഘടിതമായി നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. സക്കാത്ത് സംഘടിതമായി കൊടുക്കുന്നതിൻ്റെ മഹത്വം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് നമ്മൾ അനുഭവിക്കുക എന്നതിനപ്പുറം അതിൻ്റെ ഒരു നിശ്ചിതമായ വിഹിതം പാവപ്പെട്ട സമൂഹത്തിലെ അവശരും അതേപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ സാമൂഹ്യ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ഉതകുന്ന സംഗതികളാണ് അവയെല്ലാം. എന്നാൽ എന്തെങ്കിലും കാരണത്താൽ മനുഷ്യസഹജമായ ആ ദുർബലതകളുടെ, വൈകാരികതകളുടെ അടിസ്ഥാനത്തിൽ വഴക്കും വിദ്വേഷവും കലഹങ്ങളുമൊക്കെ ഉണ്ടായാൽ അവിടെയും ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈകും. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ അവരെ ഗ്രൂപ്പുകളാക്കി തിരിച്ച് പരസ്പരം രണ്ട് ധ്രുവങ്ങളിലാക്കി ഏറ്റുമുട്ടുന്ന, തമ്മിലടിപ്പിക്കുന്ന രീതിയല്ല ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്. ഫഅസ്ലിഹു, നിങ്ങൾ അവരിൽ അനുരഞ്ജനമുണ്ടാക്കണം, അവർക്കിടയിൽ ഒരു സന്ധി ഉണ്ടാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നത് ആ പ്രശ്നത്തിൽ ഭാഗവാക്കാകാത്ത മറ്റുള്ളവരുടെ, ഒരു മൂന്നാം കക്ഷിയുടെ നിലപാടും അവരുടെ ബാധ്യതയുമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് വ്യക്തികൾ തമ്മിലാണെങ്കിൽ ചിലപ്പോൾ കക്ഷികൾ തിരിഞ്ഞോ രാജ്യങ്ങൾ തമ്മിലോ ഒക്കെ പലതരത്തിലുള്ള സായുധമായ ഏറ്റുമുട്ടലുകൾ വരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് അതാണ് നമ്മൾ അറിയേണ്ടത്. സത്യവും നീതിയും ആരുടെ പക്ഷത്താണ് എന്ന് വ്യക്തമാകുന്ന ഒരു സ്ഥിതിയുണ്ടെങ്കിൽ ഹക്കിൻ്റെ കൂടെയായിരിക്കണം ഒരു വിശ്വാസി നിൽക്കേണ്ടത്. ആരെല്ലാം അതിൻ്റെ മറുചേരിയിലുണ്ടായിരുന്നാലും സത്യം, അൽ ഹഖു, അതാണൊരു വിശ്വാസിയുടെ മുഖമുദ്ര. അൽ ജമാ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് പ്രേരിപ്പിച്ച, നിർദ്ദേശിച്ച, ശക്തമായ കൽപ്പനകൾ നൽകിയ ഒട്ടേറെ ഹദീസുകൾ കാണാം. ഇൽസം അൽ ജമാ, ആ ജമാഅത്ത് ഏതാണ് എന്ന് വിശദീകരിക്കുമ്പോൾ, മാ വാഫഖൽ ഹഖ് വലൗ കുൻത വഹ്ദക, നീ തനിച്ചാണെങ്കിലും ഹക്കിൻ്റെ കൂടെ, ഹക്കിനോട്

ങ്ങളിലൂടെ ബോധ്യപ്പെടുന്ന തെളിയുന്ന ഒരു വിഷയത്തിൽ അത് പിൻപറ്റുവാനും അതിൻ്റെ വക്താവായി മാറാനും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അതുമായി സഹകരിക്കുവാനും നമുക്ക് വേറെ ഒന്നും തടസ്സമുണ്ടാകുവാൻ പാടില്ല. ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി സൂചിപ്പിച്ചതുപോലെ ശവ്വാലിലെ ആറ് നോമ്പിനെ സംബന്ധിച്ചുള്ള ഹദീസും അതിൻ്റെ ചർച്ചയും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഷർഹ് മുസ്ലിമിൽ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിനെ വിശദീകരിക്കുന്ന ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ഷറഹ് മുസ്ലിമിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ശ്രദ്ധേയമായ ചില വാചകങ്ങളുണ്ട്. ഇദാ സബത്തത്തി സുന്നതു ലാ തുത്രക് ലിതർക്കി ബഅലിന്നാസ് ഔ അക്സരിഹിം ഔ കുല്ലിഹിം ലഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ഇന്നതാണ് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, അഥവാ ഒരു വിഷയത്തിലെ പ്രവാചക അധ്യാപനം ഹക്ക് ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അത് പിന്നെ ഒഴിവാക്കാൻ കൈയൊഴിക്കാൻ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. ഭൂരിഭാഗം ആളുകളും അതിനെതിരാണ്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും നീ വേറെ കാണുന്നില്ല. ഇതൊന്നും ഒരു ന്യായമായി പറഞ്ഞ് ആ സത്യത്തിൻ്റെ എതിരിൽ നിലനിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. നീ ഒറ്റക്കാണെങ്കിലും സത്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് വളരെ വ്യക്തമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ രണ്ടും വ്യക്തമാകാത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യമുണ്ടായാലോ? അപ്പോൾ ഒന്നിലും പക്ഷം ചേരാതെ ആ തിന്മയിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് അകന്നു പോകണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ആടുകളെയും കൊണ്ട് മലമുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞ സാഹചര്യം അത്തരമൊരു സാഹചര്യമാണ്. സമൂഹത്തിൽ ഛിദ്രതയും കലഹങ്ങളും ആശയ സംഘട്ടനങ്ങളും ഏതാണ് ഹക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ വളരെ മൈന്യൂട്ടായ വിഷയങ്ങളിൽ തർക്കിച്ച് കലഹിച്ച് ആളുകൾക്കിടയിൽ വലിയ കുഴപ്പങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, നീ മനസ്സിലാക്കിയ ആശയങ്ങളും ആദർശങ്ങളുമായി നിനക്ക് ജീവിക്കാൻ കിട്ടുന്ന കുറച്ച് ആടുകളാണെങ്കിൽ അവയെയും കൊണ്ട് നിന്റെ ആദർശ സംരക്ഷണാർത്ഥം ഈ രണ്ട് വിഭാഗത്തെയും വിട്ടുകൊണ്ട് നീ മല കയറിക്കോ എന്ന് പറയുന്ന സാഹചര്യം വരെയും ആ ഒരു പ്രത്യേകമായ പരിതസ്ഥിതിയിൽ വിശദീകരിക്കുന്ന ഹദീസുകൾ കാണുവാൻ സാധിക്കും. അൻ അബീ ബക്കറത്ത റളിയല്ലാഹു അൻഹു ഖാൽ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂബക്കറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുകയാണ്, ഇന്നഹ സതകൂനു ഫിത്തനുൻ, വഴിയെ ചില ഫിത്നകൾ ഉണ്ടാകും. അല സുമ്മ സതകൂനു ഫിത്ന, അറിയുക, വീണ്ടും പിന്നെയും ചില ഫിത്നകൾ ഉണ്ടാകും. അപ്പോൾ കുഴപ്പങ്ങൾക്ക് പിറകെ കുഴപ്പങ്ങൾ, ഫിത്നക്ക് പിന്നാലെ ഫിത്നകളായി ഈ ലോകത്ത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെന്നോണം ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖാഇദു ഫീഹ ഖൈറും മിനൽ മാശി ഫീഹ, ആ ഫിത്നയുമായി കുഴപ്പങ്ങളുമായി നടക്കുന്നവനേക്കാൾ അതിലൊന്നിലേക്കും പോകാതെ അടങ്ങിയിരിക്കുന്നവനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസിയാണ് മറ്റവരെക്കാൾ ഉത്തമൻ. വൽ മാശി ഖൈറും മിന സാഇ ഇലൈഹ, ആ ഫിത്നകളിൽ കുതിച്ചു പായുന്ന, അതിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവനേക്കാൾ സാവകാശം നടന്നു പോകുന്നവനുണ്ടെങ്കിൽ അവനാണ് ഉത്തമൻ എന്ന് പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, അല ഫഇദ നസലത് ഔ വഖഅത് ഫമൻ കാന ലഹു ഇബ്ലുൻ ഫൽയൽഹഖ് ബിഇബ്ലി. ഇനി നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ വസിക്കുന്ന ആ രാജ്യത്ത്, നാട്ടിൽ അങ്ങനെ വിശ്വാസികൾ പരസ്പരം കലഹിക്കുന്ന, പോരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിലേതാണ് ഹക്ക് എന്ന് മനസ്സിലാകാതെ ആളുകൾ രണ്ടു ഭാഗത്തും ആശയ വ്യക്തതയില്ലാതെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടകങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒട്ടകത്തെ മേച്ച് നിങ്ങളുടേതായ വഴിക്ക് പോയിക്കോ. വമൻ കാനത്ത് ലഹു ഗനമുൻ ഫലിയൽ ഹഖ് ബിഗനമി, ഇനി ഒട്ടകമില്ല, കുറച്ച് ആടുകളാണെങ്കിൽ നിങ്ങൾ ആ ആടുകളെയും പരിചരിച്ച് അതിൻ്റേതായ വഴിക്ക് നിങ്ങൾ നീങ്ങിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. വമൻ കാനത്ത് ലഹു അർളുൻ ഫലിയൽ ഹഖ് ബി അർളി, ഇനി നാൽക്കാലികളായി ഒന്നുമില്ല, ആടുമില്ല, ഒട്ടകവുമില്ല, പശുവില്ല, അങ്ങനത്തെ ഒന്നുമില്ല, കുറച്ച് ഭൂമിയുണ്ട് എങ്കിൽ നിങ്ങൾ കൃഷിയും മറ്റുമൊക്കെയായി
അതിൽ നിങ്ങൾ വ്യാപിച്ചു.

0: ഈ ഫിത്തനകളിലേക്ക് നിങ്ങൾ അടുത്തുപോകരുത്. ഒരാൾ ഇവയൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു കാര്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അയാൾക്ക് ഭൂമിയില്ല കൃഷി ചെയ്യാൻ, ആടില്ല, ഒട്ടകമില്ല, ഇങ്ങനെ മൃഗങ്ങളെ പരിചരിച്ചും കൃഷി ചെയ്തും ഒക്കെ ജീവിക്കാൻ, ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യവും സൗകര്യങ്ങളുമില്ലാത്ത മനുഷ്യനാണെങ്കിലോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ കയ്യിൽ വാളോ ആയുധങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂർച്ച, അതിൻ്റെ വാത്തല തല്ലിത്തകർക്കണം. സുമ്മലിയഞ്ജു ഇനിസ്തതാ അന്നജ, അതിൽ നിന്ന് അകന്നുപോയി രക്ഷപ്പെടാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അതിന് ശ്രമിക്കണം എന്നാണ്. അപ്പോൾ ഒരു നിലക്കും അതിലേക്ക് അകപ്പെട്ടു പോകാനുള്ള എന്തെല്ലാം വഴികളും സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടോ അതെല്ലാം ബന്ധിച്ച് അതിൽ നിന്ന് അകന്നു പോകണം. വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ, വാളെടുക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു പക്ഷത്ത് കൃത്യമായി 100% സത്യത്തിൻ്റെ ശരിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ നിൽക്കാമെന്നല്ലാതെ, ആശയ കുഴപ്പങ്ങളുള്ള അവ്യക്തതകളുള്ള സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ന്യായം പറഞ്ഞുകൊണ്ട് അതിലേതെങ്കിലും ഒന്നിൻ്റെ കൂടെ നിങ്ങൾ ചേരരുത് എന്ന്. ആരെങ്കിലും അങ്ങനെ നിങ്ങൾ നിഷ്പക്ഷമായി നിൽക്കുന്ന ആ ഫിത്തനകളിൽ കുഴപ്പങ്ങളിൽ ഇൻവോൾവ് ആകാതെ ഇടപെടാതെ മാറി നിൽക്കുമ്പോൾ നിങ്ങളെ കൊല്ലാൻ വന്നാലും നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യേണ്ടതില്ല. യബൂ ഒബി ഇസ്മിഹി വ ഇസ്മിക്, നിങ്ങളെ ആക്രമിച്ച് കൊല്ലാൻ വന്ന മനുഷ്യൻ നിങ്ങളുടെയും അയാളുടെയും പാപങ്ങളും തെറ്റുകുറ്റങ്ങളുമായി പാപഭാരങ്ങളായി അയാൾ മടങ്ങും. വയക്കൂനു മിൻ അസ്ഹാബിൻ നാർ, അയാൾ നരകത്തിൻ്റെ വക്താക്കളിൽ ഒരുവനായി തീരുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിച്ച് സഹിച്ചു നിന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ആ ഹദീസിൽ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ കാണാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രണ്ട് മക്കളുടെ കാര്യത്തിൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, യബൂഉ ബി ഇസ്മിഹി വ ഇസ്മിക്, അയാൾ നിങ്ങളെ ആക്രമിച്ച് നിങ്ങളുടെ ജീവഹാനി കൊതിച്ചു വന്ന ആ മനുഷ്യൻ, നിങ്ങളെ കൊന്ന പാപവും ഈ വിഷയത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റ് വലിയ പാപഭാരവുമായിട്ടായിരിക്കും അയാൾ വരാ നരകത്തിൻ്റെ വക്താവായിട്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വിശ്വാസികൾ തമ്മിൽ ആയുധമെടുക്കുന്ന, കലഹിക്കുന്ന ഒരു സംഭവം, ഒരു സാഹചര്യം ഇല്ലാതെയാക്കാനായിരിക്കണം ഒരു വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യൂഷിക്കു അൻ യകൂന ഖൈറ മാലിൽ മുസ്ലിം യുഗനമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം. വിശ്വാസിയുടെ ഏറ്റവും ഉത്തമമായ സമ്പത്ത് ആടുകളാകുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. ആ സന്ദർഭത്തിൽ യത്ബഉ ബിഹാ ശഅഫൽ ജിബാൽ വമവാഖി അൽ ഖത്ർ, മഴ പതിക്കുന്ന അതേപോലെ തന്നെ മലകളുടെ കുന്നിൻ ചെരിവുകൾ ഒക്കെ തേടി വിശ്വാസികൾ ആ ആടുകളെയും കൊണ്ടുപോകുന്നൊരു സാഹചര്യം, ഇത്തരം തിന്മകളുടെ ആധിക്യമുണ്ടാകുന്ന, പരസ്പരം വിശ്വാസികൾ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത്. യഫിറു ബിദീനിഹി മിനൽ ഫിതൻ, ഫിത്തനകളിൽ നിന്നും ഒരാൾ തൻ്റെ ദീനുമായി ആദർശവുമായി ഓടി അകലുന്ന ഒരു സാഹചര്യമാണത്. അപ്പോൾ ഹക്ക് അവ്യക്തമാകുന്ന സാഹചര്യത്തിൽ അതാണ് സുരക്ഷിതമായ മാർഗം. വിശ്വാസി ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ കൂടരുത്. എന്നാൽ ഹക്ക് വ്യക്തമായ, സത്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഹക്കിനെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇമാം തബരി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതുപോലെ, അൽ ഫിത്നത്തു അസ്ലുഹൽ ഇബ്തില, ഫിത്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം അതൊരു പരീക്ഷണമാണ്. വ ഇൻകാറുൽ മുൻകരി വാജിബുൻ, തിന്മ കണ്ടാൽ അതിനെ എതിർക്കുക, അതിനെ വിലക്കുക എന്നത് ഒരാളുടെ മേൽ ബാധ്യതയാണ്. അലാമൻ ഖദറ അലൈഹി, അതിനെ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് തിന്മയും കണ്ടാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് സാധിക്കുമെങ്കിൽ ആ തിന്മയെ നിങ്ങൾ കൈകൊണ്ട് തടയണം. സാധിക്കുന്നില്ല, കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യവും കഴിവും നിങ്ങൾക്കില്ല എങ്കിലോ നാവുകൊണ്ടതിനെതിരെ എതിർക്കണം, സംസാരിക്കണം. അതിനും പറ്റിയില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുത്ത് അതിനെതിരെയുള്ള ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. അപ്പോൾ തിന്മയോട് രാജിയാകുന്ന, സഹകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്, അതിനെ എതിർക്കണം. ഫമൻ അആനൽ ഹഖ അസ്വാബഹു, ആരെങ്കിലും ഒരു സത്യം അറിഞ്ഞ് ആ സത്യത്തെ പിന്തുണച്ചാൽ അയാൾ ശരി സ്വീകരിച്ച, നന്മ ഉൾക്കൊണ്ട ഒരു മനുഷ്യനാണ്. വമൻ അആനൽ മുഖ്തി അഅഖ്തഅ, അബദ്ധത്തിൻ്റെ വക്താക്കളെ ആരെങ്കിലും സഹായിച്ചാലോ അയാൾക്ക് പിഴവ് സംഭവിച്ചു എന്നാണ്. വഇൻ അഷ്കലൽ അംറു ഫഹിയൽ ഹാലത്തു അല്ലതി വറദ അന്നഹ്യു അനിൽ ഖിതാലി ഫിഹ വഇൻ ഉഷ്കിലൽ അംറു ഇനി അയാൾക്ക് ആശയക്കുഴപ്പമുണ്ടായി, വ്യക്തതയില്ലാതെ ആകെ കൺഫ്യൂഷനിലാണ് എങ്കിൽ അത്തരം സാഹചര്യത്തിലാണ് ഒന്നിൻ്റെയും കൂടെ കൂടാൻ പാടില്ല, കലഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചേരിയിൽ നിന്നുകൊണ്ട് കുഴപ്പങ്ങൾക്ക് ആക്കം കൂട്ടുന്നൊരു സാഹചര്യം പാടില്ല എന്നൊക്കെ പറഞ്ഞ ഹദീസുകളുടെ താല്പര്യം അതാണ് എന്ന് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞ കാര്യം ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുല്ലാഹി അലൈഹി തൻ്റെ ഫതുഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും കഴിയാനുള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്നാൽ ദീനിൻ്റെ പരലോകത്തിൻ്റെ വിഷയത്തിൽ ഹക്ക് എന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഹക്കിനെയും കൈയൊഴിച്ചു കൊണ്ടുള്ള ഒരു ഐക്യവും സ്നേഹവും അല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഹക്കിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കണം, ഹക്ക് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ രണ്ടിലേക്കും പോകാതെ നിൽക്കണം. അങ്ങനെയാണ് പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി ആ സത്യത്തിൻ്റെ കൂടെ അന്ത്യം വരെയും സഞ്ചരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്കലും ഉടയോനടുക്കുന്നു ലക്ഷം മീലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട്.

0: ജനകൊടിയടങ്കലും ഉടയോനു നടക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ പുരുത്തത്തിനൊരുങ്ങിക്കൊണ്ടി ജബോധി നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർ തുരസിച്ച്
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപദം. പണ്ഡിതന്മാരെ അനുസരിക്കൽ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ നിലപാട്. അവതരണം ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലയുടെ വിശ്വാസരംഗത്തുള്ള നിലപാടുകളെ സംബന്ധിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇമാം എടുത്തിട്ടുള്ള നിലപാടുകൾ പ്രാമാണികമാണ്, അഹ്ലു സുന്നൽ ജമാഅയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടുകളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനും അറിയാനും സാധിച്ചു. വിശ്വാസരംഗത്തുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല സംസാരിച്ചിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലുതും ചെറുതുമായിട്ടുള്ള വ്യതിയാനങ്ങൾ, പിഴവുകൾ സമൂഹത്തിലേറെയുണ്ട്. അതിനുള്ള പരിഹാരം എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളും ഉണ്ട്. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ നിന്ന് അവർ പ്രാമാണികമായി പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് കൃത്യമായ നിലപാട് കണ്ടെത്തുക, മറുപടി സ്വീകരിക്കുക എന്നതാണ് പ്രധാനമായ പരിഹാരങ്ങളിൽ ഒന്ന്. വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും വെളിച്ചത്തിലാണ് അവരെല്ലാം സംസാരിച്ചിട്ടുള്ളത്. ബുദ്ധിയുടെയോ ഭൗതികമായി നേടിയ അറിവിൻ്റെയോ അവർ ജീവിച്ച കാലഘട്ടത്തിലുണ്ടായ പുരോഗതികൾക്ക്, വളർച്ചയ്ക്ക് യോജിക്കുന്ന നിലക്കോ മതവിഷയങ്ങളെ മാറ്റിമറിക്കാനോ വ്യാഖ്യാനിക്കാനോ അവർ ശ്രമിച്ചിട്ടില്ല. പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഒതുങ്ങി നിന്ന് അവയെ അനുസരിച്ച് കാര്യങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണ് ഇമാമുമാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇമാമിൻ്റെ വാക്കുകളിൽ നിന്ന് ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാ. ഇമാമ് പറയുന്ന മറ്റൊരു വിഷയം, ഉലുൽ അംറിനെ അഥവാ അയിമ്മത്തിനെ അനുസരിക്കലുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്ക് ഒരു ഇമാറത്ത്, ഒരു നേതൃത്വം ഉണ്ടായിരിക്കും. ആ കാര്യത്തെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. യാത്രയിലാണെങ്കിൽ പോലും ഒരു അമീർ ഉണ്ടാകണം എന്നാണ്. സാധാരണ രീതിയിലുള്ള നമ്മുടെ ജീവിതത്തെ പറ്റി ആലോചിച്ചാൽ തന്നെ ആ കാര്യം നമുക്ക് ബോധ്യമാകും. ഒരു വീടാകുമ്പോൾ ഒരു അമീർ ഉണ്ടാകും. ഒരു നാട്, ഒരു പഞ്ചായത്ത്, ഒരു പ്രദേശം, ഇവിടെയെല്ലാം കാര്യങ്ങളെ നോക്കി നടത്താൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടവർ ഉണ്ടാകും. ഭൗതിക ജീവിതത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്. ഇസ്ലാം ആ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതാണ് നേതാക്കന്മാർക്ക് കീഴിൽ, അമീറുമാർക്ക് കീഴിൽ നിൽക്കാനുള്ള മാനസികമായ ഒരുക്കം മുസ്ലിമിന് ഉണ്ടാകണം. ആ കാര്യത്തിൻ്റെ പ്രാധാന്യത്തെ, മഹത്വത്തെക്കുറിച്ച് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല ആ വിഷയത്തിൽ പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. വുജൂബുസ്സമഇ വത്തഅഅ ലിഅയ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം പണ്ഡിതന്മാരെ അനുസരിക്കലും അവർ പറയുന്ന കാര്യങ്ങളെ കേൾക്കലും നിർബന്ധമാണ്. അവർ മഅസിയത്ത് അഥവാ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ അതാണ് അനുസരിക്കാതിരിക്കാനുള്ള കാരണം. പണ്ഡിതന്മാരാണ്, നേതാക്കന്മാരാണ്, ഉമറാക്കളാണ് എന്ന് കരുതി എന്തും പറയാം, ഏത് രീതിയിലും പ്രവർത്തിക്കാം, ആ ഒരു നിലപാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അഹ്ലു സുന്നൽ ജമാഅയുടെ അഇമ്മത്ത്, ഇമാമുമാർ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഒന്നാമത്തെ ഗുണം സത്യസന്ധതയുള്ള വിശ്വാസമായിരിക്കും. എന്താണോ സത്യം അതിനെ അറിഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. അസത്യത്തിനോ കളവിനോ കാപട്യത്തിനോ നിഷേധത്തിനോ അവർ ഉണ്ടാവുകയില്ല. അതുപോലെ ഇൽമുള്ളവരായിരിക്കും, അതുപോലെ അദില് നീതി കാണിക്കുന്നവരായിരിക്കും, അജ്ഞരായി അവിവേകികളായി പ്രവർത്തിക്കുന്നവരല്ല. അനീതി കാണിക്കുന്നവരോ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരോ അല്ല അഹ്ലു സുന്നൽ ജമാഅയുടെ അഇമ്മത്ത് എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിന് കീഴിലുള്ള നാടുകളാണെങ്കിൽ അവിടെ കൃത്യമായ രീതിയിൽ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളെ ഈ അയിമ്മത്തുകൾ നടപ്പിലാക്കും, അവരത് ചെയ്ത് മുന്നോട്ടു പോകും. അതുപോലെ മതകാര്യങ്ങളെ നിലനിർത്തി മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ, നാടുകൾ, നമ്മളൊക്കെ ജീവിക്കുന്ന നാട്, രാജ്യം, നമുക്ക് നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു ഭരണഘടന ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ആ ഭരണഘടന നമുക്ക് നമ്മുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. നമ്മുടെ രാജ്യം ആ കാര്യത്തിൽ നമുക്ക് സമാധാനമുള്ള നിർഭയത്വമുള്ള ഒരു നാടാണ്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമുക്ക് ലഭിച്ചതാണ്. നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ മതപരമായും ഭൗതികപരമായും ശ്രദ്ധിക്കേണ്ട അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും അഇമ്മത്തുകൾ ഉണ്ടാകും. ഒരു നേതൃത്വം, ഒരു ഇമാമത്ത് ഉണ്ടാകും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണതുണ്ടായത്? ഖുർആനിൻ്റെ കൽപ്പന പ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അനുസരിച്ചാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്താണല്ലോ സൂറത്തു നിസായിലെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അതിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വ അതിയുർ റസൂല, റസൂലിനെ അനുസരിക്കുക, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. മൂന്ന് തരത്തിലുള്ള അനുസരണങ്ങളെ സംബന്ധിച്ചാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിനുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരാളെയും ഒരു വ്യക്തിയെയും ഒരു സൃഷ്ടിയെയും നാം അനുസരിക്കാൻ പാടില്ല. അല്ലാഹുവിനെ ആരാധിച്ച് അവൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് അവന് അനുസരിച്ച് അവൻ്റെ വിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി ജീവിക്കുക, അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞാലോ അല്ലാഹുവിനെ അനുസരിക്കുന്ന പോലെയല്ല. അല്ലാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള വഹ്യ് അഥവാ ശരീഅത്ത്, മതനിയമങ്ങൾ, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ പഠിപ്പിച്ചത്. അവിടുന്നാണ് ആ വിഷയത്തിലുള്ള അധ്യാപകൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃക സ്വീകരിച്ച് അവിടുന്ന് പിൻപറ്റി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഉലുൽ അംറിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് തരത്തിലുള്ള ആളുകൾ അതിലുണ്ടാകും. ഒന്ന് ഹുക്കാമുകളാണ്. ഹുക്കാമുകൾ എന്ന് പറഞ്ഞാൽ മതവിധി പറയുന്ന ആളുകളാണ്. അതുപോലെ ഉമറാഅുകൾ, ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ നേതൃത്വം കൊടുക്കുന്നവരാണ്. അറിവും വിവേകവും അതുപോലെ തന്നെ അവധാനതയുമൊക്കെയുള്ള ആളുകളാണ്. ബസീറത്ത്, നല്ല ഉൾക്കാഴ്ചയുള്ള ആളുകൾ, അവരാണ് ഇമാറത്തിലേക്ക് എത്തപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ഉമറാക്കൾ ഇതിൽ വരും. മറ്റൊന്ന് ഫത്വ കൊടുക്കുന്ന ആളുകളാണ്. മതകാര്യങ്ങളിൽ സംശയമുണ്ടാകുമ്പോൾ, ഒരു മസ്അല, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഇതാണ് ആ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ സമകാലികമായൊക്കെ ഫത്വ കൊടുക്കുന്ന പണ്ഡിതന്മാർ, നല്ല ഇരുത്തം വന്ന ആഴത്തിലറിവുള്ള പണ്ഡിതന്മാർ, ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകൾ ചേർന്ന് വരുന്നതാണ് ഉലുൽ അംബർ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് എടുത്തു പോന്നവരാണ്. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഉല്ല ഈ വിഷയത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുലിസ്ലാം ഇബിനു തൈമിയ റഹിമഉല്ല, ഇബിനു റജബ് റഹിമഉല്ല, ഒട്ടേറെ പണ്ഡിതന്മാർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞവരാണ്. എന്തുകൊണ്ടവർ പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലഫാ, നാല് ഖലീഫമാർ, അവരെ പിൻപറ്റി പിന്നെയും ആളുകൾ വന്നിട്ടുണ്ട്, ശേഷവും ഒരുപാട് വന്നിട്ടുണ്ട്. നല്ലവരും കെട്ടവരും അതിലുണ്ടായിരുന്നു. ഭരണത്തിലൊക്കെ ഒരുപാട് കുഴപ്പം, ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ആളുകളൊക്കെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മതവിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അവരെപ്പോഴും വിശ്വാസവും അറിവും നീതിയും കൈമുതലാക്കിയാണ് ആ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ നാട്ടിൽ ദീനീയായ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഉമറാക്കൾ, ഹുക്കാമുകൾ, അതുപോലെ തന്നെ ഫത്വ നൽകുന്ന ആളുകൾ, അവരുടെ വിശ്വാസ ശുദ്ധിയും അവർക്കുള്ള അറിവിൻ്റെ വിശാലതയും അവർക്കുള്ള കഴിവും എല്ലാം പരിശോധിച്ച് സത്യസന്ധതയുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരം കാര്യങ്ങളെ അറപ്പോടെ വെറുപ്പോടെ കാണുന്ന ആളുകളുണ്ട്. നിലവിലുള്ള ഇൽമും ഈമാനും അതിലും ഉള്ള പണ്ഡിതന്മാരെ അനുസരിക്കാതെ വൃത്തത്തിൽ നിന്ന് പുറത്തു ചാടി സ്വതന്ത്രരായി പ്രവർത്തിക്കുന്നവരും ജീവിക്കുന്നവരുമുണ്ട്. അതിനെയൊന്നും തടയാൻ നമുക്ക് പാടില്ല. അവർക്കും അങ്ങനെ പ്രവർത്തിക്കാം. പക്ഷേ എന്താണ് അവസ്ഥ? കൂട്ടം തെറ്റിയാൽ അത്തരം ആളുകളെ ബാധിക്കുന്ന അപകടങ്ങൾ ഏറെയായിരിക്കും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരം കിട്ടാൻ പ്രയാസമുണ്ടാകും. മതവിഷയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തു കാണിച്ച് വലിയ പ്രശ്നങ്ങളാക്കി അവതരിപ്പിക്കാനും സമൂഹമധ്യത്തിൽ പ്രദർശിപ്പിക്കാനും അത്തരം ആളുകളുണ്ടാകും. വേറെ ചിലരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കുകയില്ല. അള്ളാഹുവിനെ അനുസരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനും പ്രമാണങ്ങളെ മുൻനിർത്തി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പണ്ഡിതന്മാരെ അനുസരിക്കാനും ഒന്നും തയ്യാറാകാത്തവർ. നുവല്ലിഹിമാ തവല്ല, അവർ തിരിഞ്ഞ ഭാഗത്തേക്ക് അള്ളാഹു അവരെ തിരിച്ചുവിടും. വനുസുലിഹി ജഹന്നം, നരകത്തിലിട്ട് കരിച്ചു കളയും. വസാഅത്ത് മസീറാ, ആ നരകം എത്ര മോശമായ സങ്കേതമാണ്. ഈ പേടി നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ ഇമാം നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ബിദഅത്തിൻ്റെ ആളുകൾ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും പുത്തനാചാരങ്ങളെ മാത്രം തപ്പിത്തെരഞ്ഞു പോകുന്ന ആളുകൾ, സുന്നത്തൊന്നും വേണ്ട, ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, അതിനെ പരിഗണിക്കുന്നില്ല. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അത് സമൂഹത്തിലേക്ക് തള്ളിവിടാൻ കുറേ ആളുകളുണ്ട്. അവരും പണ്ഡിതന്മാരാണ് എന്ന രൂപത്തിലാണ്, എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ തെറ്റായി പഠിപ്പിച്ചു കൊടുക്കുന്ന, ദുർബലവും നിർമ്മിതവുമായിട്ടുള്ള വാക്കുകളെ പ്രമാണങ്ങളാക്കി അവതരിപ്പിക്കുന്ന ഗൗരവകരമായ അവസ്ഥയാണ് അത്തരം ആളുകളിലൂടെ സമൂഹം കാണുന്നത്. അതിനെ തൊട്ട് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ആ കാര്യത്തിൽ ഒരു ഒരു വെറുപ്പ് നമുക്കുണ്ടാകണം. ബിദഅത്തിനെ അനുകൂലിക്കാൻ പാടില്ല, അന്ധവിശ്വാസങ്ങളെ അനുകൂലിക്കാൻ പാടില്ല. ഒരു തരത്തിലും അത്തരം കാര്യങ്ങളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ അനുവദിക്കരുത്. പ്രമാണങ്ങൾ കൊണ്ട് അവയെ മുറിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ ഷിർക്കിൻ്റെയും ബിദഅത്തിൻ്റെയും ആളുകൾക്ക് നേരെ പ്രമാണങ്ങൾ കൊണ്ട് പടവെട്ടിയ പണ്ഡിതനാണ്. അതാണ് നമ്മുടെ ആയുധം, ഖുർആനും നബിചര്യയുമാണ്. അത് മുൻനിർത്തി ഇമാമുമാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് ഖുർആനിക വചനങ്ങൾ ഓതി, നബി വചനങ്ങൾ പറഞ്ഞുകൊടുത്ത്, ഇസ്ലാമിൻ്റെ ശരിയായ ചരിത്രങ്ങൾ ഉദ്ധരിച്ചു കൊടുത്ത് സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ, മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ ഇമാമിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളാണ്. വിശ്വാസരംഗത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള, എടുത്തിട്ടുള്ള കണിശമായ നിലപാടുകളാണ്. ബിദഅത്തിൻ്റെ കാര്യത്തിൽ ഇമാം പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്ക് നോക്കൂ നിങ്ങൾ, അന്ന കുല്ല മുഹ്ദസത്തിൻ ഫിദ്ദീനി ബിദ്ആ, ദീനിൽ പുതിയതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം ബിദ്അത്താണ്. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തിൻ്റെ ഗൗരവം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടത്, സാമൂഹികമായി ഉണ്ടാകുന്ന, ഇസ്ലാം നമുക്ക് അനുവദിച്ച കുറേ കാര്യങ്ങൾ പുതിയതായിട്ടുണ്ട്. അത് ഇസ്ലാം വിലക്കിയിട്ടില്ല, കാരണം അതിൽ തെറ്റില്ല, അടിസ്ഥാനം ആ കാര്യത്തിനുണ്ട്. എന്നാൽ മതകാര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ്, ഫുറൂഇയായിട്ടുള്ള അതിൻ്റെ ശാഖാപരമായ കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും അവിടുന്നിൻ്റെ വഫാത്തോടെ അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അയിമ്മത്തിനെ അനുസരിക്കാനും അതിനെതിരായി ഉണ്ടാകുന്ന കാര്യങ്ങളെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ഇമാമിൻ്റെ ജീവിതം ആ കാര്യത്തിൽ നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ്. അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്മൃതി പദം. അവതരിപ്പിച്ചത് ബഹുമാന്യനായ മൂസ സ്വലാഹിക്കാര.
4: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിൻ്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിൻ്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ ആലിമ്രാനിലെ 135-ാം വചനം, ഭാഗം 3. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 135-ാമത്തെ വചനമാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ പോകുന്ന മുത്തഖികളായ ആളുകളുടെ വിശേഷണങ്ങളും അതുപോലെ തന്നെ തിന്മകൾ, പാപങ്ങൾ സംഭവിച്ചു പോയാൽ അവർ ചെയ്യുന്ന, അവരെടുക്കുന്ന നിലപാട്, അവരെന്തെങ്കിലും നീചകൃത്യമോ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ റബ്ബിനെ ഓർക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ അവരുടെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും. ഇവിടെ ഇസ്തഗ്ഫറ എന്ന പദം പാപമോചനം തേടി എന്നതാണ്. ഇസ്തഗ്ഫറ, ഇസ്തഗ്ഫിറു, അതിൻ്റെ മസ്ദർ ഇസ്തിഗ്ഫാർ എന്നാണ്, പാപമോചനം. അവിടെ ഫസ്തഗ്ഫറു എന്ന, അപ്പോൾ അവർ പാപമോചനം തേടുന്നു. എന്നാൽ ആ ഫസ്തഗ്ഫ എന്നുള്ള ആ ഫാഇന് ഫതഹിട്ടാലാണെന്ത്, അവർ പാപമോചനം തേടുന്നു. എന്നാൽ ഫസ്തഗ്ഫിറു എന്നാണെങ്കിൽ, ആ ഫാഇന് കസറാണെങ്കിൽ അതെന്തായി, അത് കൽപ്പനക്രിയയായി, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടൂ. ഇസ്തഗ്ഫിർ, ഇസ്തഗ്ഫിറ, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടൂ എന്ന കൽപ്പനക്രിയയാവും. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഒരു പിന്നെ ഹറക്കത്ത്, അതായത് ഫത്തഹ് പോയിട്ട് കെസറായാൽ അവിടെ എന്താവും, അർത്ഥം തന്നെ മാറും. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അവർ എന്തെങ്കിലും മ്ലേച്ഛകൾ ചെയ്താൽ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്കവർ ഇസ്തിഗ്ഫാറിനെ തേടുന്നതാണ്. അപ്പോൾ ഫസ്തഗ്ഫറു എന്നുള്ളത് ഫസ്തഗ്ഫിറു എന്നായാൽ നിങ്ങൾ പാപമോചനം തേടൂ എന്ന കൽപ്പനക്രിയ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നവരായ നമ്മൾ ഓരോരുത്തരും, അതെന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഒന്നെന്താണ്, ഒന്ന് അവർ പാപമോചനം തേടി എന്നതാണ്, മറ്റൊന്ന് നിങ്ങൾ പാപമോചനം തേടൂ എന്ന കൽപ്പനക്രിയയാണ്. ആ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലി ദുനൂബിഹിം, ദംബുൻ എന്നുള്ളതിൻ്റെ പ്ലൂരൽ ജംആണ്, ബഹുവചനമാണ് ദുനൂബ്. ദംബുൻ എന്ന് പറഞ്ഞാൽ പാപം, തിന്മ, തെറ്റ് എന്നൊക്കെയാണ് ദംബ്, ദുനൂബ്, പാപങ്ങൾ. അപ്പോൾ അതുതന്നെ ഇപ്പോൾ പിന്നെ ഹർക്കത്തില്ലാതെ എഴുതുമ്പോൾ ദാല് നൂന് ബാഹ്, അപ്പോൾ അത് ദനബുൻ എന്നും വായിക്കാം. എങ്ങനെ, ഒരു അറബി വേർഡ് ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ദംബുൻ എന്നുള്ളതിനും ദാല് നൂന് ബാ ആണ്, ദനബുൻ എന്നുള്ളതിനും ദാല് നൂന് ബാ ആണ്. ദനബൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ദനബൻ എന്ന് പറഞ്ഞാൽ വാൽ എന്നാണ്, ടെയിൽ, വാലാണ് അർത്ഥം. അതിൻ്റെ പ്ലൂരൽ, അതിൻ്റെ ബഹുവചനം അദ്നാബുൻ എന്നാണ്, വാലുകൾ, അദ്നാബുൽ ബക്കർ, പശുവിൻ്റെ വാലുകൾ പോലെ എന്നൊക്കെയുള്ള ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ദനബുൻ ജംഉ അദ്നാബ്, വാല്, വാലുകൾ. മറ്റേത് ദംബുൻ ദുനൂബുൻ, പാപം, പാപങ്ങൾ. അപ്പോൾ അങ്ങനെ അറബി ഭാഷയിലെ ഓരോ വാക്കുകൾ കൂടി നമ്മളവിടെ മനസ്സിലാക്കുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും, നമ്മൾ ഖുർആൻ പഠിക്കുന്നവരായ ആളുകൾ എന്നുള്ള നിലക്ക്. ശരി, അവർ അവരുടെ പാപങ്ങൾക്ക്, പാപങ്ങൾ ലി ദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ നിന്ന് പാപങ്ങൾക്ക് വേണ്ടി, അതിനെ പുറത്തു തരാൻ വേണ്ടി ഇസ്തിഗ്ഫാറിനെത്തോടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, വമൻ, ആരുണ്ട്, ആരാണ് യഗ്ഫിറു, ഗഫറ യഗ്ഫിറു, പൊറുക്കുന്നതാരാണ്, അത് ദുനൂബ, ദംബ് ദുനൂബ്, പാപങ്ങൾ പൊറുക്കുന്നത് ആരാണ്, ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? വല്ലാത്തൊരു ചോദ്യമാണത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, വളരെ നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റൊരാളും ഇല്ല പാപങ്ങൾ പൊറുക്കാൻ എന്ന ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെല്ലാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, പാപം പൊറുക്കാൻ അല്ലാഹ് അല്ലാതെ ആരാണുള്ളത് എന്നുള്ള ആ ഒരു ചോദ്യം, അതിൽ നിന്ന് ഗഫറ യഗഫിറു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്തു എന്നാണ്. അതായത് പാപങ്ങൾ പുറത്തു കൊടുത്തു, ഗഫറ. അഫറയല്ല, ഗഫറ എന്നാണ്. അഫറ എന്ന് പറഞ്ഞാൽ മണ്ണ് പുരട്ടി എന്നാണ്. അപ്പോൾ അതും നമ്മളെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, പാപം പൊറുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ. ഗഫറ യഗ്ഫിറു മഗ്ഫിറത്താണ്, അഫറ യഗ്ഫിറു മഗ്ഫിറത്തല്ല, ഐനല്ല, ഗൈനാണ് അവിടെ ഉച്ചരിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഐനാണെങ്കിൽ മണ്ണ് പുരട്ടി എന്നാണ്. ഗഫറ എന്ന് പറഞ്ഞാൽ പാപം പൊറുത്തു, ഗഫറ യഗ്ഫിറു. ഇത് അഫറ എന്നാണെങ്കിൽ മണ്ണ് പുരട്ടി എന്നുള്ള അർത്ഥമായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൈനിനെ ഗൈനായിക്കൊണ്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ലൈസ അഹദുൻ യഗ്ഫിറുൽ മഅസിയത, പാപങ്ങൾ തിന്മകൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ ഒരാളുമില്ല. വലാ യുസീലു ഉഖൂബതഹ ഇല്ലല്ലാ, അതിൻ്റെ ശിക്ഷയെ നീക്കിക്കളയാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ആ ചോദ്യം, ആരാണുള്ളത് എന്ന്. അല്ലാഹയല്ലാതെ വേറെ ആരാണ്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? അപ്പോൾ തിന്മകൾ ചെയ്ത ആളുകളോട്, പാപങ്ങൾ വന്നുപോയ ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ആശ്വാസത്തിൻ്റെ വചനം കൂടിയാണത്. അതേപോലെ തന്നെ സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്ത് കൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. എന്താ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത ആളുകളോട് നബിയെ പറഞ്ഞേക്കുക, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവേണ്ടതില്ല, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ്. ഇന്നഹു അൽ ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എന്ന ആ ഒരു വിശേഷണവും, അള്ളാഹു ഗാഫിറാണ്, ഗഫാറാണ്, ഗഫൂറാണ്, പൊറുക്കുന്നവനും ഏറെ പൊറുക്കുന്നവനും അങ്ങേയറ്റം പൊറുക്കുന്നവനും അടിമകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നുള്ള ആ ഒരു വിശേഷണം അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, സൂറത്തു നജ്മിൽ 32, നിന്റെ രക്ഷിതാവ് വിശാലമായി പൊറുക്കുന്നവനാണ്. വറഹ്മത്തി വസിഅത് കുല്ല ഷൈൻ, എൻ്റെ കാരുണ്യം എല്ലാത്തിൻ്റെയും മേൽ വിശാലമായിട്ടുണ്ട് എന്ന്. ഖുദുസിയായ ഹദീസിൽ കാണാമല്ലോ, യബ്ന ആദം ഇന്നക മാ ദഅഉതനി വറജഉതനി ഗഫർതു ലക മാ അലാ മാ കാന മിൻക വലാ ഉബാലി, നീ എന്നെ ആഗ്രഹിച്ച് എന്നോട് പ്രാർത്ഥിച്ച് തീർച്ചയായും വന്നാൽ ഞാൻ നിനക്ക് യാതൊരു സംശയവുമില്ല, ഞാൻ പുറത്തു തരും. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ലൗ ബലഗ്ത ദുനൂബുക അനാന സമാഇ ثم استغفرتني غفرت لك, അല്ല മനുഷ്യ, നിന്റെ പാപങ്ങൾ ആകാശത്തെ മേഘങ്ങൾ കണക്കെ എത്തിയാലും പിന്നീട് എന്നോട് നീ ഇസ്തിഗ്ഫാറിനെ തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു തരും. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم ലഖൈതനി ലാ തുശ്രിക ബി ഷൈആ ലാ അതൈതുക ബിഖുറാബിഹ മഗ്ഫിറ. അല്ല മനുഷ്യ, ഭൂമിയോളം പാപങ്ങൾ ചെയ്ത് തിന്മകൾ ചെയ്ത് എന്നെ നീ കണ്ടുമുട്ടുന്നു, എന്നിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാതെയാണ് എങ്കിൽ, ലാതൈതുക, ഞാൻ നിനക്ക് നൽകും, ബിഖുറാബിഹ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനം നൽകുന്നതാണ്. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കൂ, അടിമകളിൽ നിന്ന് അവരുടെ പാപങ്ങളെ മറച്ചു വെക്കുന്ന, അതിനെ പുറത്തു കൊടുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ അസ്സ വജൽ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സിത്തർ, അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്, അള്ളാഹു ലജ്ജയുള്ളവനാണ്. അടിമകളുടെ തെറ്റുകൾ അത് അവനെ വഷളാക്കാനല്ല, മറച്ചു വെക്കാൻ അവനും അതുപോലെ തന്നെ ഹയാഇനെയും സിത്തറിനെയും ഒക്കെ അള്ള ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ലാ യസ്തുറുല്ലാഹു അലാ അബ്ദിൻ ഫിദ്ദുന്യ ഇല്ലാ സത്തറഹു അല്ലാഹു യൗമൽ ഖിയാമ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരടിമക്ക് ദുനിയാവിൽ മറച്ചു വെക്കുന്നില്ല, അത് ഖിയാമത്ത് നാളിലും മറച്ചു വെച്ചിട്ടല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സംരക്ഷിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമിനെ വഷളാക്കാനല്ല, അത് വിശ്വാസികൾ മനസ്സിലാക്കണം. അവൻ സത്ര മുസ്ലിമൻ സത്രഹു അല്ലാഹു യൗമൽ ഖിയാമ. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും കുറവുകൾ, ന്യൂനതകൾ, വീക്ക്നെസ്സുകൾ മറച്ചു വെച്ചാൽ നമ്മുടെ കുറവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ആഖിറത്തിൽ അത് മറച്ചു വെക്കുന്നതാണ് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, പശ്ചാത്തപിച്ചു മടങ്ങുന്ന, തൗബ ചെയ്തു മടങ്ങുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഏറെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. അഷദ്ദു ഫറഹം ബി തൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി മിൻ അഹദികും, നിങ്ങളൊരാൾ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുക്ക് അതേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എങ്ങനെ? കാന അല റാഹിലത്തിഹി ബി അർദി ഫുലാത്, ഒരു മരുഭൂമിയിൽ ഒരാൾ തൻ്റെ വാഹനത്തിലായിരുന്നു, ഫംഫലത്തത് മിൻഹു വലൈഹ ത്വഅമുഹു വശറാബുഹു ഫഐസ മിൻഹ. പെട്ടെന്ന് അയാൾ അയാൾക്കത് നഷ്ടപ്പെട്ടു, തൻ്റെ ഭക്ഷണവും പാനീയങ്ങളും എല്ലാം ആ വാഹനപ്പുറത്തായിരുന്നു. അയാൾ വളരെ നിരാശനായി, അയാളൊരു മരച്ചുവട്ടിലിരുന്നു, അതിൽ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ അതാ തൻ്റെ മുന്നിൽ തൻ്റെ വാഹനം വന്നു നിൽക്കുന്നു. സുമക്കാല മിൻ ഷിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിൻ്റെ കാഠിന്യത്തിൽ അയാൾ പറഞ്ഞു, അള്ളാഹു അൻ അബ്ദി വ അന റബ്ബുക, അള്ളാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. ആ സന്തോഷത്തും കൊണ്ട് അഖ്ത മിൻ ഷിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിൻ്റെ കാഠിന്യത്താൽ അയാൾക്ക് ആ വാക്കൊന്ന് തെറ്റിപ്പോയി. അതെ, അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അവനിലേക്ക് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് മടങ്ങുക. ഗഫൂറായ, ഗഫ്ഫാറായ, ഗാഫിറായ അള്ളാഹു, നബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, എൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കുക ഞാൻ ഏറെ പൊറുക്കുന്നവനാണ് കരുണയുള്ളവനാണ് എന്ന്. സഹോദരങ്ങളെ, സൂറത്തുൽ ഹിജ്റിലെ 49, സൂറത്ത് യൂനസിലെ 107-ാമത്തെ ആയത്തിൽ, വയ്യം സസ്ക അള്ളാഹു ബിദുറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അതെ നിങ്ങൾക്കൊരു ഉപദ്രവം നൽകിയാൽ അത് നീക്കിത്തരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വഈയുരിദുക ബിഖൈറിൻ ഫലാ റാദ്ദ ലിഫളിഹി, അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ അതിനെ തട്ടിമാറ്റാൻ, അവൻ്റെ ഫളിലിനെ തട്ടാൻ ഒരാൾക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യഷാഉ മിൻ ഇബാദി, അടിമകൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചതാണ് സംഭവിക്കുന്നത്. വഹുവൽ ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ, കാരുണ്യത്തിൻ്റെ പാപമോചനം നൽകുന്ന ഗഫൂറാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. സൂറത്തുൽ ബഖറയിലെ 199-ൽ കാണാം, സുമ അഫീദു മിൻ ഹൈസ് അഫാദ അന്നാസ് ഫസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹു ഗഫൂറു റഹീം. ഹജ്ജുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ കാണാം, നിങ്ങൾ അവിടെ നിന്ന് ഒഴുകുക, ജനങ്ങൾ ഒഴുകുമ്പോൾ എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് തേടുക, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണ്. വസ്തഗ്ഫിറില്ലാഹ് ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, സൂറത്തുൻ നിസായിലെ 106, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് തേടുക, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ആ വിശാലമായ മഗ്ഫിറത്ത് എന്ന വിശേഷണം, വഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു, അല ദുൽമിഹിം അവരുടെ അക്രമങ്ങൾക്ക്. വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, നിശ്ചയമായും നിൻ്റെ റബ്ബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നോക്കൂ നിങ്ങൾ, പക്ഷേ സബഖത്ത് റഹ്മത്തി അല ഗളബി, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവൻ്റെ കോപത്തേക്കാൾ അതിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഗ്ഫിറത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതലായി നൽകുന്നത് തൻ്റെ അടിമകൾക്ക് എന്നാണ്. ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും, യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മഗ്ഫിറത്തും അദാബുമൊക്കെ നൽകും, പക്ഷേ ഏറെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അതാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് അവനോട് ഇസ്തിഗ്ഫാറിനെ തേടാൻ നമ്മൾ തയ്യാറാവണം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അല്ലിംനി ദുആഅൻ അദുഉ ബിഹി ഫീ സ്വലാത്തി, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം നിസ്കാരത്തിൽ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. അബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുലി, ഇങ്ങനെ ചൊല്ലിക്കു, അള്ളാഹുമ്മ ഇന്നി വലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറു റഹീം. അള്ളാഹുവേ, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിട്ടുണ്ട്, ധാരാളം ദുൽമ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല. ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക്, എനിക്ക് നീ പുറത്തു കൊടുക്കണേ നിന്നിൽ നിന്നാണ് മഗ്ഫിറത്ത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട് എന്ന ആ ക്വസ്റ്റ്യനുള്ള ആൻസർ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവൻ. ഗാഫിറു ദംബി വഖാബിലു തൗബ, തൗബ സ്വീകരിക്കുന്നവനും പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും അള്ളാഹുവാണ്. അപ്പോൾ ഒരു അടിമ തിരിച്ചറിയണം, വലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക്, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, നിന്റെ അടുക്കൽ നിന്നാണ് മഗ്ഫിറത്ത് പാപമോചനം. വർഹംനി, എന്നോട് നീ കരുണ ചെയ്യണേ. ഇന്നക അൻതൽ ഗഫൂറു റഹീം, നീയേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് വിശ്വാസികൾ അതാ തിരിച്ചറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മെഹജ്ജ നബിൻ അൽ അദ്റ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്നഹു ഖാല ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഫൈദഹു ബിറജുലിൻ ഖദ് ഖളാ സലാത്തുഹു വഹുവ യതശഹദ്, ഒരാൾ തൻ്റെ നമസ്കാരം നിർവഹിക്കുന്നത് അയാൾ തശഹുദിലാണുള്ളത്. അയാൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹുൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറു റഹീം. അയാൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാവുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക തശഹുദിൽ പ്രാർത്ഥിക്കാം. കൂടുതൽ എത്ര എത്ര പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുന്നു എത്ര ദുആകൾ പഠിക്കുന്നു അത്രയും നമുക്ക് ഓരോ സന്ദർഭങ്ങളിൽ, ഇപ്പോൾ തശഹുദിൽ തന്നെയാണെങ്കിലും വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്ന പ്രാർത്ഥനകളുണ്ട്. ഓരോ സുന്നത്തിസ്കാരങ്ങളിലും വേറെ വേറെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഖുശുവും അതുപോലെ റബ്ബിലേക്ക് അടുക്കാനും സാധിക്കും അർത്ഥം കൂടി അറിഞ്ഞുകൊണ്ട്. അള്ളാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, യാ അള്ളാഹു അഹദ സ്വമദ്, നീ ഏകനാണ്, നിരാശ്രയനാണ്, അല്ലദീലം ഏലിത് വലം യൂലജ്, നീ ജനിച്ചുണ്ടായവരോ നിനക്ക് മക്കളുണ്ടാവുകയൊന്നുമില്ല, വലം യക്കുല്ലഹു കുഫ്വൻ അഹദ്, അള്ളഹാനെപ്പോലെ ഒന്നും യാതൊന്നുമില്ല, അൻ തഗ്ഫിർ അലി ദുനൂബി, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ, ഇന്നക്ക അൻ തഗ്ഫുർ റഹീം, നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ, കരുണാനിധിയായിട്ടുള്ളവൻ. അപ്പൻ വിശ്വാസം പറഞ്ഞു, ഖദ് ഗുഫിർ ലഹു, ഖദ് ഗുഫിർ ലഹു സലാസൻ, അയാൾക്ക് പൊറുക്കപ്പെട്ടു എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, വാസിലത്ത് ബിൻ അസ്ഖർ റളിയല്ലാഹു അൻഹു എന്നുള്ള സ്വല്ലാ ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റജുലി മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരാൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൂടെ നമസ്കരിച്ചു. ഫസമിഅതുഹു യഖൂൽ, നബി പറയുന്നതായി കേട്ടു ഞാൻ, അല്ലാഹുമ്മ ഇന്ന ഫുലാന ബിന ഫുലാൻ ഫീ ദിമ്മത്തിക, അല്ലാഹുവേ നിന്റെ അടിമയുടെ ഇന്ന വ്യക്തിയുടെ മകനായ ഇന്ന ആൾ നിന്റെ സംരക്ഷണത്തിലാണ്, വഹബിൽ ജിവാരിക, ഫഖഹി മിൻ ഫിത്നത്തിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അയാളെ നീ രക്ഷിക്കണേ, അദാബിന്നാർ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, വാൻ സഹലുൽ വഫാ ഇവൽ ഹംദ്, നീയാണ് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന, അതുപോലെ ഹംദിന് ഉടമസ്ഥനായിട്ടുള്ളവൻ. അല്ലാഹുമ്മ ഫഗ്ഫിർ ലഹു വർഹംഹു ഇന്ന കാൻസൽ ഗഫൂർ റഹീം, റബ്ബേ നീ പുറത്തു കൊടുക്കണേ അയാൾക്ക്, കരുണ ചെയ്യണേ, നീ ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. ഇങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്തിൻ്റെ ആ ഒരു വിശേഷണം എത്രത്തോളം വിശാലമാണെന്നറിയുമോ? അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹു യുദ്നിൽ മുഅ്മിന ഫയദഉ അലാ കനഫഹു വയസ്തുറുഹു, അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയോട് അടുത്തു നിൽക്കും, എന്നിട്ട് അവൻ്റെ പിന്നെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ചിട്ട് മറച്ചു പിടിച്ചിരിക്കും അവന്, എന്നിട്ട് പറയും, അതഅരിഫു ദംബ കദ, നീ ഇന്ന തെറ്റ് ചെയ്തെന്ന് എനിക്കറിയോ, ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ, ആ അടിമ അതെല്ലാം സമ്മതിക്കുന്നതാണ്. ഐ റബ്ബി ഹത്ത ഇത കറഹു ബിദുനൂബി, അവൻ്റെ പാപങ്ങളെല്ലാം അവൻ അഗ്രി ആവും, അത് ഇഷ്ടം ഞാൻ ചെയ്തതാണ്. വറഅഫി നഫ്സിഹി അന്നഹു ഹലക, അവൻ വിചാരിക്കും ഞാൻ നശിച്ചു പോയി, എല്ലാം ചെയ്തത് അള്ള എല്ലാം അറിയുന്നവരാണല്ലോ. അപ്പോൾ അള്ള പറയുന്നു, സത്തത്തുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ആരും അറിയാതെ നിന്നിൽ നിന്ന് ഞാനതിനെ മറച്ചു വെച്ചു, അനഅഗ്ഫിറുഹാലകൽയൗമ, ഇന്ന് ഞാനതാ പുറത്തു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തൻ്റെ അടിമകളോടുള്ള കാരുണ്യത്തിൻ്റെ, ഫയുഅ്താ കിതാബ ഹസനാതിഹി, അവൻ്റെ നന്മയുടെ ഗേടുകൾ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നതാണ്. എന്നാൽ കാഫിറായ മുനാഫിക്കായ ആളുകൾ, അവരെ സാക്ഷികളാകുന്ന ആളുകൾ, അഹുലാഹുലാഹുല്ലദീന കദബു അലാ റബ്ബിഹിം, റബ്ബിനോട് നിഷേധം കാണിച്ച ആളുകൾ, അലാ ലഅനത്തുല്ലാഹി അലാ ദാലിമീൻ, അക്രമികൾക്ക് ശാപമാണുള്ളത് എന്ന്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല, വഇന്നീ ലഗഫാറുൽ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ തുമ്മഹ്തദ, അതേ സൽക്കർമ്മം ചെയ്യുന്ന, അള്ളാഹുൽ വിശ്വസിച്ച, സന്മാർഗം സ്വീകരിച്ച, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. തെറ്റുകൾ ചെയ്യാത്തവരായ ആളുകളില്ല, തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഒമാ ഉബരി ഉ നഫ്സി ഇന്ന നഫ്സൽ അമ്മാറത്തും ബിസു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ കാണാമല്ലോ. പക്ഷേ പാപം ചെയ്തിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദിവസേന, വല്ലാഹി ഇന്നി ലാസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ സബഈന മറ, 70 കൂടുതൽ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നു. അതുകൊണ്ട് പാപങ്ങൾ വന്നുപോയ ആളുകൾ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം പൊറുക്കുന്നവനാണ്, സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ നിരാശരാവേണ്ടതില്ല, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം പൊറുത്തു കൊടുക്കുന്നവനാണ്. അതെ, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാഅ റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട്, ഷെയ്ഖുൻ കബീറു യദ്ദഇമു അലാ അസല്ലഹു ഫഖാല യാ റസൂലല്ലാഹ് ഇന്നലി ഗദറാത് വഫജറാത് ഫഹൽ യുഗ്ഫറു ലഹി, ഒരു പ്രായം ചെന്ന ആൾ, അയാൾ പറയുന്ന ഒരുപാട് വഞ്ചനകളും തമ്മാടിത്തവും ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് പൊറുക്കപ്പെടുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലസ് തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷിയായിട്ടില്ലേ? അപ്പോൾ അതേ എന്ന് പറഞ്ഞു, വഷദ് അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വയ്ക്കും. ഖദ് ഗഫറ ലക ഖദറാതിക വഫജറാതിക, നീ ചെയ്ത തിന്മകൾ നിനക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. നോക്കൂ സഹോദരങ്ങൾ, അതുകൊണ്ട് നിരാശരാവേണ്ടതില്ല. വലാ യഖ്നതന്ന അബ്ദുൻ മിൻ റഹ്മത്തില്ലാഹ് വൈൻ അളുമത്തു ദുനൂബുഹു വക്കസുറത്ത്, അവൻ്റെ പാപങ്ങൾ എത്ര വലുതായിരുന്നാലും, ഫ ഇന്ന ബാബ റഹ്മത്തി വത്തൗബ വാസിയ, കാരുണ്യത്തിൻ്റെ, തൗബയുടെ, പശ്ചാത്താപത്തിൻ്റെ, പാപമോചനത്തിൻ്റെ കവാടങ്ങൾ വിശാലമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു. അതുകൊണ്ട് അള്ളയല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഇല്ല, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല പാപം പൊറുക്കാൻ എന്ന ആ ഒരു സമർപ്പണത്തിൻ്റെ, ഇസ്തിഗ്ഫാറിൻ്റെ വഴികൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്തിഗ്ഫാർ നടത്തുന്ന മുസ്തഗ്ഫിരീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ ആൽ ഇംറാനിലെ 135-ാം വചനം, ഭാഗം 3. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
7: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر.
8: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
7: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
8: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
7: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك.
8: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
7: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
8: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
7: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത.
8: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
7: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ
8: ലാ ഇലാഹ ഇല്ല അൻത്, അല്ലാഹുവെ ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
9: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും സ്നേഹമുള്ള പേസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, റേഡിയോ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. കുട്ടികൾ, അതുപോലെ മുതിർന്നവരായിട്ടുള്ള കുട്ടികൾ, എല്ലാവർക്കും ഇന്ന് നല്ലൊരു ഒരു പ്രദോഷം ആശംസിച്ചുകൊള്ളുന്നു. പീസ് റേഡിയോ ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ ആരംഭിക്കുമ്പോൾ പ്രഭാത പ്രാർത്ഥനകളെ പോലെ തന്നെ പ്രദോഷ പ്രാർത്ഥനകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് ഒരു ചൊവ്വാഴ്ച ദിവസം വീട്ടിൽ നിന്ന് സ്കൂളൊക്കെ വിട്ട് വീട്ടിലെത്തിയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ പേര് കാര്യങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു നമ്പർ എപ്പോഴും പറയാറുണ്ട്, 85 90 745 845 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കാം. വ്യത്യസ്ത പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാം, പരിപാടികൾ പങ്കെടുക്കാം ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ഇന്നാരൊക്കെയാണ് നമ്മുടെ കൂടെ വന്നത് എന്ന് നമുക്കൊന്ന് നോക്കട്ടെ. ജസ്റ്റ് ആരൊക്കെ വന്നുള്ളത്, സലാം പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ എത്തിയിട്ടുള്ള കുറേ ആളുകൾ പതിവ് പോലെ തന്നെ ഇന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇൻഷാല്ലാ. പറഞ്ഞ പോലെ ഇന്നത്തെ ലൈവിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള സഫിയ കെ, തിരുരങ്ങാടി, ഉമ്മുകുൽസു, ചിറമംഗലം, ഷാദിയ ഒറ്റപ്പാലം, ഷംനാദ് ഖാൻ, ജമീല സലാം, അതുപോലെ മൈമൂന, ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ഒരു കുസൃതി ചോദ്യവുമായിട്ട് നമ്മളുടെ കൂടെ ഒരു ചോദ്യം അയച്ചിട്ടുള്ളത്, ജമീല സലാം അയച്ചൊരു ചോദ്യമുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്നു, പുറത്തേക്ക് നോക്കിയിരുന്നു, എന്തുകൊണ്ട്? അപ്പോൾ ഈ ഒരു കുസൃതി ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി വേറെയുള്ള ആളുകളൊക്കെ മെസ്സേജുകൾ പലതും വന്നിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം, ഉമേറ തൃശ്ശൂർ വള്ളാർക്കാട്, സഫിയ കെ തിരുങ്ങാടി, ഇന്ന് കൂട്ടുകാർ ആരൊക്കെയാണ്, എത്തിയിട്ടുണ്ടോ, നേരെല്ലാം സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടുകാർ. ഇപ്പോൾ എത്തും 3 കൂട്ടുകാർ ഇന്ന് നമുക്കുണ്ട്, അവരെ നമുക്ക് പരിചയപ്പെടണം. അവരുടെ പ്രോഗ്രാമുകളുണ്ട്. അവർ പുതുതായിട്ട് ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ 2 പേരുണ്ട്. അപ്പോൾ ഇന്ന് പെൺകുട്ടികളാണ് 3 പേരും. അവരെ നമുക്ക് പരിചയപ്പെടാം ഇൻഷാല്ലാ. അവരിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇന്ന്. അപ്പോൾ കണ്ണുകൊണ്ട് എന്നുള്ള ഉത്തരമാണ് നേരത്തെ കുസൃതി ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുള്ളത്. കുസൃതി ചോദ്യം ഒന്നുകൂടി ഞാൻ പറയാം. കുസൃതി ചോദ്യം ഇതാണ്, പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു, എന്തുകൊണ്ട്? അപ്പോൾ ഉത്തരം അയച്ചത്, കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് കണ്ണുകൊണ്ട് എന്നാണ് അമീർ ടി അടുത്ത നാട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ നോക്കാം ഉത്തരം ശരിയാണോ അല്ലെന്ന് നോക്കട്ടെ. ആയിട്ടില്ല, പറയാനായിട്ടില്ല. പിന്നെ ഫൗസിയ, മമ്മു, കാരുണ്യം, കൊല്ലം, കൈലാണ്ടി, സഫിയ, എടപ്പാൾ, ആയിഷ, അങ്ങാടിപ്പുറവും പറഞ്ഞിട്ടുള്ളത് കണ്ടുകൊണ്ട് എന്നുള്ളത് തന്നെയാണ്. ജമീല വി പി കണ്ടുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം ഇൻഷാല്ലാ. മറ്റ് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അയക്കാട്ടോ. മറ്റ് ചോദ്യങ്ങൾ കുസൃതി എന്ന് മാത്രമല്ല, നല്ല വൈജ്ഞാനികമായിട്ടുള്ള ജനറലായിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമുക്കും അയക്കാവുന്നതാണ്. ചോദ്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം. പിന്നെ വോയിസ് മെസ്സേജ് അയക്കാൻ മറക്കേണ്ട, കുട്ടികളെ കൊണ്ട് വോയിസ് മെസ്സേജ് അയപ്പിക്കാം. 85 90 745 845 എന്ന

0: നമ്പറിലേക്കാണ് നിങ്ങളുടെ വോയിസ് മെസ്സേജുകളൊക്കെ അയക്കേണ്ടത് കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു കുഞ്ഞു കഥ കേൾക്കാം. രാവിലെ സിറ്റൗട്ടിലിരുന്ന് കട്ടൻ ചായ കുടിക്കുമ്പോൾ പത്രം വായിക്കൽ വല്യപ്പയുടെ ഒരു സ്ഥിരം ഹോബിയാണ്. അനുസ്മോനും കൂടെയുണ്ട്. സ്വന്തം ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകളുടെയും മരുമകൻ്റെയും വാർത്തയുണ്ടായിരുന്നു അന്നത്തെ പത്രത്തിൽ. പത്രം വായിച്ചു കഴിഞ്ഞ് വല്യപ്പ പറഞ്ഞു, അവനവൻ്റെ സ്വർഗവും നരകവുമാണ് മാതാപിതാക്കൾ, പക്ഷേ ഇന്ന് ആർക്കത് വേണം? വല്യപ്പ ഒന്ന് നെടുവീർപ്പിട്ടു. അടുത്തിരുന്ന അനസ്മോഹൻ്റെ മുടികൾക്കിടയിലൂടെ തലോടിക്കൊണ്ട് വല്യപ്പ പറയാണ്, എടാ വലുതായാൽ നീ എന്നെ നോക്കൂലടാ എന്ന് പുഞ്ചിരിയോടങ്ങനെ വല്യപ്പ ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതും അനസ്മോൻ വല്യപ്പ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുഖത്ത് റുമ കൊടുത്തു. വല്യപ്പയുടെ കയ്യിൽ കുറേ കഥകളുണ്ട്. അനസ്മോന് കഥകൾ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ വല്യപ്പ നല്ല താളത്തിലിങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ വല്യപ്പ കഥ പറയാൻ തുടങ്ങി. കഥ എന്താണെന്നല്ലേ, പ്രസിദ്ധ സ്വഹാബിയായിരുന്ന അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ആമിർ ഇബ്നു അബ്ദുള്ള റഹിമഹുള്ള. ഒരിക്കൽ ആമിർ ഇബ്നു അബ്ദുള്ള കഅബയുടെ പരിസരത്ത് വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഒരു യമൻകാരനെയും ഇങ്ങനെ കണ്ടുമുട്ടി. ആ യമൻകാരൻ തൻ്റെ മാതാവിനെയും മുതുകിൽ ചുമന്നിങ്ങനെ തവാഫ് ചെയ്യായിരുന്നു. അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഉമ്മാക്ക് സഞ്ചരിക്കാൻ ഒട്ടകമാകുന്നു ഞാൻ, വിരട്ടിയാലും വിരണ്ടോടാത്ത ഒട്ടകമാണ് അവർക്ക് ഞാൻ. ശേഷം യമൻകാരൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്, എൻ്റെ മാതാവ് എനിക്ക് നൽകിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പ്രതിഫലം നൽകിയതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിനു തിരിച്ചു പറഞ്ഞെന്താണെന്നോ, ഇല്ല, പ്രസവ സമയത്ത് വേദന കൊണ്ട് വാരിയിൽ നുറുങ്ങി അതുവഴി അവരിൽ നിന്ന് വന്നൊരു നെടുവീർപ്പിൻ്റെ വില പോലും നിങ്ങളിപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് പ്രതിഫലം അതിന് പകരമായിട്ടില്ല. വല്യപ്പ കഥ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അനസ്മോൻ അന്ന് വായിച്ച ആ പത്ര വാർത്തയുമായിട്ടതൊന്ന് ബന്ധിപ്പിച്ചു നോക്കി. അവനപ്പോൾ സങ്കടമായി. വലുതാകുമ്പോൾ ഉപ്പയെയും ഉമ്മയെയും നന്നായി നോക്കുമെന്നവൻ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു. ഇൻഷാല്ലാ. നോക്കൂ, നമ്മളെന്ത് ചെയ്താലും എത്ര വലുതായാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചെയ്ത നന്മകൾക്ക് ഒന്നും നമുക്ക് പകരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്രക്കൊണ്ട് ഒരു ഉമ്മയും ഉപ്പയും മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കഥ കൂട്ടുകാരെ കേട്ടല്ലോ. കൂട്ടുകാരായിട്ട് ആരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ആരൊക്കെ കഥ കേട്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കണേ. 85 90 745 845 നമ്പർ അറിയല്ലോ, ഈ നമ്പറിലേക്കാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത്, വോയിസ് മെസ്സേജുകൾ അയക്കേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, നേരത്തെ പറഞ്ഞ ആയിഷ കരുമ്പില അവർ നേരത്തെ സലാം പറഞ്ഞു വന്നതാണ്, മെഹനാസ് ഗഫൂറുണ്ട്, അതുപോലെ എൽമുനീസ ഹംസ അങ്ങനെ ഒരാളും ചോദ്യം പുറത്തുനിന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് ആഹാ ആ ഉത്തരം ശരിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ അതന്നെ ഷംനാദ് ഖാൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ പുറത്തു നിന്നായത് കൊണ്ട് എന്ന്. അപ്പം ഞാൻ ആ കണ്ടുകൊണ്ട് എന്നുള്ള പറഞ്ഞ ഉത്തരം ശരിയല്ല. കാരണം ചോദ്യത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നല്ലോ നമ്മൾ നേരത്തെ ചോദിച്ചേ, ആ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ചോദ്യം ഇതാണ്, പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുസ്തകം തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു, എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം ടീച്ചർ പറഞ്ഞിരുന്നു, ചോദ്യം പുറത്തുനിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ പുറത്തേക്ക് നോക്കിയത്. ഈ ഉത്തരം ഇൽമുനീസ ആ ഒരു കുസൃതി ചോദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷംനാദ് ഖാനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു കുസൃതിയായിട്ട് തന്നെയാണുള്ളത്. പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്, ഖുർആൻ അവതരിപ്പിച്ച രാത്രിയുടെ പേര് പറയാമോ എന്ന്. മറ്റൊന്നാണ്, ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും പവിത്രമായ മാസങ്ങളിലൊന്നായ മുഹറമ്മിൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വിശ്വാസികൾക്ക് വലിയ പ്രതിഫലവും ആത്മീയ ഉണർവും നൽകുന്നു. മുഹറം മാസത്തിലെ 9-10 ദിവസങ്ങളിലെ നോമ്പ് ഇസ്ലാമിക വിശ്വാസപ്രകാരം അതീവ പുണ്യകരമായ ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ജൂതന്മാർ ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണുകയും അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഫിർഔനിൽ നിന്നും മൂസാ നബിയെയും അനുയായികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണിതെന്നും അതിന് നന്ദി സൂചകമായിട്ടാണ് തങ്ങൾ നോമ്പെടുക്കുന്നതെന്നും മനസ്സിലാക്കി അപ്പോൾ മൂസാ നബിയോട് ജൂതന്മാരെക്കാൾ കടപ്പെട്ടവർ തങ്ങളാണെന്ന് പറയുകയും അടുത്ത വർഷം താൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9-ാം ദിവസവും അതായത് മുഹറം 9-നും കൂടെ നോമ്പെടുക്കുമെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അല്ലേ, ഇതറിയില്ല എല്ലാവർക്കും. അതിനാൽ ജൂതന്മാരുമായി വിയോജിക്കുന്നതിൻ്റെ ഭാഗമായി 9-ഉം 10-ഉം ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നത് സുന്നത്താണ്. ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം പുറത്തു തരും എന്നതാണ്. പരമാവധി ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ ശ്രമിക്കണം. നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. ശരി, അപ്പോൾ നേരത്തെ ചോദ്യം, നമുക്കിവിടെ കൂട്ടുകാർ ഇന്ന് 4 കൂട്ടുകാരികൾ ഉണ്ടാവും കേട്ടോ നമുക്ക്. അപ്പം നല്ല അടിപൊളി പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ സാരോപദേശമാണ് ഇപ്പോൾ കേൾക്കുന്നത്. കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിച്ച എല്ലാവരും അയാളെക്കുറിച്ച് പറയുന്നത് അയാൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെയായിരുന്നു എന്നാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുവെങ്കിൽ എത്ര നല്ല പേഴ്സണാലിറ്റി ആയിരിക്കും അയാൾ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സ്വഹാബത്ത് വിചാരിച്ച വിചാരമായിരുന്നു അത്. നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്, അത്രയും നല്ല സൽസ്വഭാവിയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ന്യായവും കാരണവുമെല്ലാം ഉണ്ടാകും. അത്രയും ഏറെ സ്വഹാബത്തിനെ സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ പട്ടിൻ്റെ കരയുള്ള ഒരു വസ്ത്രം സമ്മാനിച്ചു. അത് അദ്ദേഹം ധരിച്ചപ്പോൾ നബി അദ്ദേഹത്തോട് ദേഷ്യം പ്രകടിപ്പിച്ചു. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ദേഷ്യം കണ്ട് അദ്ദേഹം അതഴിച്ച് കഷ്ണങ്ങളാക്കി തൻ്റെ ഭാര്യമാർക്ക് തൻ്റെ സ്ത്രീകൾക്ക് നൽകി എന്ന് അലി റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്. പട്ടുപിടിപ്പിച്ച വസ്ത്രം ധരിച്ച് കാണാനല്ല റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹു തന്നെ അത് കൊടുത്തത്, മറിച്ച് സ്ത്രീകൾക്ക് കൊടുക്കാനാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് പട്ടുവസ്ത്രം ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കെ അത് ധരിച്ചത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യം പ്രകടിപ്പിച്ചു. പ്രവാചകൻ്റെ മുഖത്ത് ആ ദേഷ്യം പ്രകടമായി എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഞാനിത് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തെ വേഷവിധാനങ്ങളെക്കുറിച്ച്. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ ആണും പെണ്ണും ഒരുപോലെയുള്ള വേഷം ധരിച്ച് നെരിയാണിക്ക് താഴെ ആൺകുട്ടികൾ പാൻ്റ് ധരിച്ച് അവരവരുടെ അടിവസ്ത്രം പോലും തെളിഞ്ഞു കാണുന്ന തരത്തിലുള്ള വേഷങ്ങൾ ധരിച്ച് പെൺകുട്ടികളാകട്ടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പല കോലത്തിലും പ്രകടമാക്കി ടൈറ്റ് വസ്ത്രം ധരിച്ച് ഷോർട്ടായ വസ്ത്രം ധരിച്ച് വേഷങ്ങൾ ട്രെൻഡുകൾ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ കോലങ്ങൾ കെട്ടി ആണുങ്ങളെപ്പോലെ പാൻറ്റും കുപ്പായും ധരിച്ച് നടക്കുമ്പോൾ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസ്ലിം നാമധാരികളോട് പറയുക? ഒരു പട്ടിൻ്റെ പൂർണ്ണമായിട്ട് പട്ടുവസ്ത്രമല്ല അലി റളിയല്ലാഹു അൻഹു ധരിച്ചത്, മറിച്ച് പട്ടിൻ്റെ ഒരു കര മാത്രമാണ്, ഒരു ലൈന് മാത്രമാണ് പട്ട് വസ്ത്രത്തിനാൽ നെയ്തെടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം മറ്റേതോ ഒരു ക്ലോത്താണ്. അതിനോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യത്തോടുകൂടെ നോക്കിയെങ്കിൽ നമ്മളൊക്കെ നന്നായിട്ട് ആലോചിക്കേണ്ടതാണ്. നമ്മുടെ വസ്ത്രം, നമ്മുടെ മാതാപിതാക്കളുടെ വസ്ത്രം, നമ്മുടെ സിബ്ലിങ്സിൻ്റെ വസ്ത്രം അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുമോ എന്നത് ആലോചിച്ച് വേണം ചെയ്യാൻ. മാറ്റം ആക്സെപ്റ്റ് ചെയ്യണ്ടേ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. കാലം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടതില്ലേ എന്നൊക്കെ. കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കഴിഞ്ഞാൽ, കാലം നമ്മെ മരണത്തിലേക്ക് നയിക്കുമ്പോൾ നമുക്കെന്തായിരിക്കും അതിൻ്റെ ഫലമുണ്ടാവുക? പടച്ചോൻ്റെ അടുക്കൽ ചെന്നിട്ട് ഖുറാനും ഹദീസൊക്കെ ഇങ്ങനെയായിരുന്നു എന്നെനിക്കറിയാം, പക്ഷേ ഞങ്ങൾ ജീവിച്ച കാലത്ത് ഇങ്ങനെയായിരുന്നു, അന്നത്തെ ട്രെൻഡുകൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ, ഓഹോ അന്നത്തെ ട്രെൻഡായിരുന്നോ നീ ധരിച്ചത്, എന്നാ പ്രശ്നമല്ല, നീ സ്വർഗത്ത് പോയിക്കോ എന്ന് അള്ളാഹു പറയുമോ? സ്വർഗത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വരച്ച് കാണിച്ചു തന്ന നല്ലൊരു മാർഗമല്ലേ ഖുറാനും സുന്നത്തും? ആ ഖുർആനിലും സുന്നത്തിലും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും, ഒരാണും പെണ്ണും ധരിക്കേണ്ട വസ്ത്രവും പറയേണ്ട വാക്കുകളും അവർ സമ്പാദിക്കേണ്ട സമ്പാദ്യവും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിവരിച്ചു തന്നിട്ടില്ലേ? പാടില്ലാത്ത കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയിച്ചു തന്നിട്ടില്ലേ? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞു കാണുന്ന വസ്ത്രം, ഇറക്കമില്ലാത്ത വസ്ത്രം, ടൈറ്റായ വസ്ത്രം, അതൊരിക്കലും പാടില്ലെന്ന് പറയുമ്പോൾ നല്ല ഇറക്കമുള്ള, ലൂസുള്ള, കട്ടിയുള്ള വസ്ത്രത്താൽ അവളുടെ ഷേപ്പ് കാണിക്കാതെ, അവളുടെ ശരീരം കാണിക്കാതെ, കഴുത്തും പല ഭാഗത്തും കൈകളും പുറത്ത് കാണാതെ അഴഞ്ഞ വസ്ത്രത്തിൻ്റെ ഉള്ളിലായിരിക്കണം ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവളെ നോക്കുന്ന ആളുകൾക്ക് അവൾ റിലീജിയസ് ആണെന്നും തോന്നുകയും അവളെ എന്തെങ്കിലും മോശമായ നിലക്ക് ഉപയോഗിക്കാമെന്ന് തോന്നാതിരിക്കുകയും ചെയ്യുന്ന വസ്ത്രമല്ലേ ഏറ്റവും നല്ല വസ്ത്രമായിട്ടുള്ളത്? പക്ഷേ ഇന്ന് വിപണിയിൽ നമ്മൾ അങ്ങനെയുള്ളത് കാണുന്നുണ്ടോ? വളരെ റയറായിട്ടാണ് കാണുന്നത്. അതും ഒരു ന്യായമായിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്, വിപണിയിൽ നിന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തേതാണേ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ധരിക്കുന്നത് എന്ന്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? വിപണിയിൽ എന്തെല്ലാം സാധനങ്ങൾ കിട്ടുന്നുണ്ട്, അതെല്ലാം വാങ്ങിച്ച് കുടിച്ചിട്ട് കഴിച്ചിട്ട് വിപണിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനാകുമോ? ഒരിക്കലുമില്ലല്ലോ. വിപണിയിൽ നിന്ന് നമുക്ക് ധരിക്കാൻ പറ്റിയ നല്ലത്, അള്ളാഹു പറഞ്ഞ ഷർത്തുകളൊത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് കണ്ടെത്തുവോളം നമ്മൾ തിരയണം, അല്ലെങ്കിൽ നമ്മൾ സ്വമേധയാൽ ക്ലോത്തുകൾ വാങ്ങി നെയ്തെടുക്കണം. വിപണിയിലെ വസ്ത്രങ്ങളൊക്കെ സ്വമേധയാൽ ഉണ്ടായതല്ലോ, ആരൊക്കെയോ ക്ലോത്ത് വാങ്ങി നെയ്തെടുത്ത ഡിസൈനുകളാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ നമുക്കും ഇതുപോലെ ക്ലോത്ത് വാങ്ങി ഇസ്ലാമികമായിട്ട് ഡ്രസ്സ് നെയ്തെടുക്കാമല്ലോ. ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് ടൈലർ ഷാപ്പിൽ കൊണ്ടുപോയി അതിന് അറിയുന്ന ആളുകളെ കൊണ്ട് തയ്പ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും ന്യായം പറയാനാകില്ല. ആൺകുട്ടിയുടെ വസ്ത്രത്തിലും അങ്ങനെ തന്നെയാണ്. ബാഗി ജീൻസും മറ്റു പല വേഷങ്ങളും ഒരു 10, 35, 40 കൊല്ലം മുമ്പത്തെ മോഡലാണ് ഇന്ന് വലിയ ട്രെൻഡായിക്കൊണ്ട് ആൺകുട്ടികൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വേഷം. അത് കുറച്ച് പഴയ കാലത്തെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം അത്രയും പഴഞ്ചനായിട്ടുള്ളതാണ് ഇപ്പോൾ പുതിയതായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിക്കുന്ന, പടച്ചറബ് നരകം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഡിസൈനുകൾ ഇട്ടിട്ട് നമ്മൾ എത്ര ഗ്ലാമർ കാണിച്ചിട്ട് എന്താ കാര്യം, മരിച്ചു ചെന്നാൽ നരകത്തിലേക്കായിരിക്കും പോകാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ക്ഷുഭിതനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനും അത് കോപമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കോപം കിട്ടുന്ന തരത്തിലുള്ള വേഷങ്ങളിൽ നിന്ന്, മോഡലുകളിൽ നിന്ന്, ട്രെൻഡുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ട്രെൻഡ് നമ്മുടെ മുമ്പിലേക്ക് അടിച്ചിറക്കുന്ന യൂട്യൂബർമാരും വ്ളോഗർമാരും ഇവരാരും നമുക്കൊക്കെ മരിച്ചു പോകണ്ടേ, മരിച്ചാൽ സ്വർഗം കിട്ടണ്ടേ, അള്ളാഹു നമ്മളോടെല്ലാം ചോദിക്കില്ലേ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ജീവിതം കളറായിരിക്കട്ടെ, അടിപൊളിയായിരിക്കട്ടെ, ആസ്വദിക്കാൻ പറ്റട്ടെ എന്നൊക്കെയാണ് എല്ലാവരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം ഈ ദുനിയാവിൽ നമ്മൾ കുറച്ചു കാലം മാത്രമാണ്, മരിച്ചാൽ പരലോകത്താണ് കൂടുതൽ കാലം നമുക്ക് ജീവിക്കാനുള്ളത്, അവിടെ മരണമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കോപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപം, അതിൽ നിന്നൊക്കെ നമുക്ക് ഗൗരവത്തോടു കൂടെ തന്നെ കാണാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് പോലെ അവൻ്റെ ഗൈഡൻസ് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇപ്പോൾ നമ്മൾ മനോർസലായുടെ സാരോപദേശം നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. സാരോപദേശത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഒന്നും കേട്ടിട്ടില്ല, ഇവിടെയുള്ള കുഴപ്പമാണെന്ന് അറിയില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നില്ലേ? ഓക്കെ, ഒന്ന് ഒന്ന് പറയണം. മാഷാല്ലാ, എത്ര നല്ല സാരോപദേശമാണ് നമ്മൾ ശ്രമിച്ചത്, നമ്മുടെ ശ്രമിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കൾ തീർച്ചയായും ഇത് കേൾക്കേണ്ട വിഷയം തന്നെയാണ്. ജസാക്കല്ലാഹു ഖൈർ എന്ന ഷൈബായും വള്ളപ്പട്ടണം സാരോപദേശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ആയിഷ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ആരൊക്കെ നമുക്ക് പരിചയപ്പെടാണ്ടെന്ന്, ഇന്ന് വലിയൊരു പട തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റുഡിയോയിൽ. നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാം. അപ്പം നമ്മളെ കൂടെ ആരൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? എല്ലാവർക്കും അറിയണ്ടേ? അപ്പോൾ നമ്മൾ ആരെല്ലാം ഞാനൊന്ന് പറഞ്ഞുതരാം. നഫീസ പി എ താമരശ്ശേരി, ഷൊയ്ബ വളപട്ടണം, ആയിഷ, അമീർട്ടി അടുത്തനാട്ടുകാര, ഹലീമ ബിൻത്തി ഹിജാസ് തലശ്ശേരി, സഫിയ എടപ്പാൾ, അതുപോലെ മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ഇബ്രാഹിം അൽനൂർ ടെക്സ്, ഷൊയ്ബ വളപട്ടണം, പിന്നെ അതുപോലെ സെലീന തോട്ടശ്ശേരി അറ, സമീജ പാറാൽ, സഫിയ കെ തിരങ്ങാടി, ഐഷ കരുമ്പിൽ, മെഹനാസ് പറഞ്ഞു, ഇൽമുന്നീസ, ഹംസ, ഷംനാദ് ഖാൻ, ഇവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ അവരുടെ എങ്ങനെ ഉണ്ട് എന്നുള്ള പെർഫോമൻസ് എന്നൊക്കെയാണ് നമുക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം എല്ലാവരെയും. ഒന്ന് പേര് പറയുമോളെ? പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു.
2: എൻ്റെ പേര് ഹൗല അബ്ദുൽ കരീം.
0: ഹൗല അബ്ദുൽ കരീം. ഹൗല എവിടെ നിന്നാണ് വരുന്നത്? വീട് എവിടെയാ?
2: കോഴിക്കോട് പന്തീരങ്കാവ്.
0: കോഴിക്കോട് പന്തീരങ്കാവെന്ന് ഈ വർഷം ആദ്യമാണ് അല്ലേ? ഈ വർഷത്തിലല്ലേ ഇപ്പോൾ ഗ്രീൻ വാലിയിൽ ചേർന്ന് ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിൽ താമസിച്ച് പഠിക്കുന്ന ഹൗല. എത്രാം ക്ലാസ്സിലാണ് മോളെ? സിക്സ്ത് എയിലാണ് പഠിക്കുന്നത്. അടുത്ത ആള് പഴയ ഒരു കുട്ടിയാണ്. പറയ്.
3: എന്റെ പേര് മെഹറിൻ.
0: മെഹറിൻ, മെഹറിനെ നേരത്തെ എല്ലാവർക്കും അറിയാം. മെഹറിൻ അടിപൊളി പാട്ട് കേട്ടൊക്കെയാണ് കേട്ടോ. മെഹറിന്റെ പാട്ട് കേൾക്കാം. ഹൗല നമ്മൾ എന്താ അവതരിപ്പിക്കാം? സ്പീച്ചാണ്. ഓക്കെ, ഇനി അടുത്ത ആള്.
4: എന്റെ പേര് ഫാത്തിമ തൈസീർ.
0: ഫാത്തിമ തൈസീർ കഴിഞ്ഞ വർഷം ഉണ്ട്, ഒന്നോ രണ്ടോ തവണ വന്നിട്ടുണ്ട് അല്ലേ? എത്ര തവണ വന്നിട്ടുണ്ടാവും ഈവനിങ് ലൈവിൽ?
4: രണ്ടോ മൂന്നോ
0: തവണ. ഓക്കെ, അപ്പൊ ഇന്ന് എന്താ നമ്മൾ അവതരിപ്പിക്കുക? പാട്ടാണ്. ഫാത്തിമ തൈസീർ. ഓക്കെ, ഇനി അടുത്ത ആൾ. എത്ര ക്ലാസ്സിലാണ് സ്കൂളിൽ പഠിക്കുന്നത്?
4: സിക്സ്ത്തിലാണ്.
0: ഫാത്തിമ ഗ്രീൻ ഹോമിലല്ല അല്ലേ? ഓക്കെ, ഇനി അടുത്ത ആള്.
5: ഇനായ ഫാത്തിമ.
0: ഇനായ ഫാത്തിമ എത്ര ക്ലാസ്സിലാണ്? സിക്സ്ത് എയിലാണ്. ഇപ്പൊ ചുമ വരുന്നുണ്ട് അല്ലേ? ഏത് പാട്ടാണോ പാടണേ? അല്ല, സ്പീച്ചാണോ? പാട്ട് തന്നെയാണുള്ളത്. ആ, അന്ന് ഫുള്ള് പാട്ടിന്റെ പാലാഴി ആയിരിക്കും. അപ്പം ശരി, അപ്പം നമുക്ക് നല്ല ഒരു അടിപൊളി പാട്ടുകൊണ്ട് അങ്ങ് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? ആരാണ് ഒരു പാട്ട് പാടി ആദ്യം തുടങ്ങുക ആരാന്നുള്ളതാണ്. ആ, ഞാനിങ്ങനെ ആരാ തുടങ്ങുന്നുള്ളത് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ മെഹറിൻ തുടങ്ങാം.
3: മെഹറിൻ തുടങ്ങി.
0: ഓക്കെ, തുടങ്ങിക്കോ.

0: ഓക്കേ, അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്?
1: അടിപൊളി
0: അടിപൊളിയല്ലേ? ഉറക്ക പറയണ, നാളെ അങ്ങ് ദൂരൊക്കെ കേൾക്കുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? തൈസിറ അല്ല, എന്റെ ഫാത്തിമ തൈസിർ എന്നല്ലേ, തൈസിർ. ഓക്കേ, അപ്പോ സൂപ്പറായില്ലേ? യെസ്. അപ്പോ ഇനി മെഹറിന്റെ പാട്ട് ഇനിയുണ്ട് നമുക്ക്. അതിന്റെ മുന്നേ ഇനി അടുത്ത, എനിക്ക് തോന്നുന്നത് ഇവിടെ മെസ്സേജിൽ വന്ന കുറച്ച് ആൾക്കാരെ മെസ്സേജ് വായിക്കാം. സഫിയ എടപ്പാൾ, മെഹറിന്റെ പാട്ട് സൂപ്പർ, ബാറക്കല്ലാ ഫീക്കും. സുലൈഖ തിരുപാലി പറഞ്ഞിട്ടുള്ളത് അടിപൊളി, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നത് എന്നാണ് പറഞ്ഞത്. മെഹറിന് ആദ്യമായി അവരൊരു പാട്ട് കേൾപ്പിച്ചു. മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്, സൂപ്പർ ഗാനം. അമീർട്ടി അടുത്ത നാട്ടുകാരാ മാഷാല്ലാ, മെഹറിൻ അടിപൊളിയായി. ഹലീമ ബിൻതി ഹിജാസ് തലശ്ശേരി, അറിയോ?
1: ഇല്ല,
0: അറിയില്ല. അപ്പൊ നീ തലശ്ശേരി അല്ലേ? നീ ശരിക്കും എവിടെയാണ്?
1: ഞാൻ കൂത്തുപറമ്പ് പാതിരി.
0: കൂത്തുപറമ്പാണ്? ഓക്കെ, നാലും ഏകദേശം അടുത്താണ്, അത്ര വലിയ ദൂരമൊന്നുമില്ല. പിന്നെ കൂത്തുപറമ്പ് പാതിരി കണ്ടോ?
1: പാതിരിയാട്.
0: പാതിരിയാട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. പിന്നെ ഇതാണ് വേറെ മെസ്സേജ് വന്നിട്ടുണ്ട് വേറെ. ഇനിയും മെഹറിന്റെ പാട്ട് ഏതായാലും സൂപ്പറായി എന്ന് ആയിഷ കരുമ്പിൽ പറഞ്ഞു. ഇങ്ങനെ ഒരു പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് സെഫിയ കെ തിരങ്ങാടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള പാട്ടാണ്. പാട്ട് ഇനി വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. മൈമൂന പാലത്തിങ്ങൾ പറഞ്ഞത് മാഷാല്ലാ നല്ല പാട്ട്. ശരി, ഇനി നമ്മൾ, എനിക്ക് തോന്നുന്നു പാട്ടിന് അടുത്തൊരു പാട്ടിലേക്ക് വരുന്നതിൻ്റെ മുമ്പായിട്ട് കൗല, എന്താണ് നമ്മൾ ചെറിയൊരു അല്ലേ, എന്താ നമ്മൾ പറയാം, സ്പീച്ച് അല്ലേ, എന്തിനെ കുറിച്ചാണ് നമുക്കൊന്ന് ഒന്ന് പറയേണ്ടതുണ്ടല്ലോ? എന്തിനെ കുറിച്ചാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത്, ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്നത്, എന്തിനെ പറ്റിയാ? ആ ഓക്കെ, ഇംഗ്ലീഷ്. റൈറ്റ് പാത്ത്. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഓൺ ദി ടോപ്പിക് ദി റൈറ്റ് പാത്ത്. എവറി വൺ ഓഫ് അസ് വാണ്ട്സ് എ ഹാപ്പി ആൻഡ് എ മീനിങ് ഫുൾ ലൈഫ്. ഇസ്ലാം ടീച്ചേഴ്സ് അസ് ദാറ്റ് ദി റൈറ്റ് പാത്ത് ഇസ് ദി പാത്ത് ദാറ്റ് ലീഡ്സ് അസ് ക്ലോസർ ടു അല്ലാഹ്. ഇറ്റ് ഇസ് ദ പാത്ത് ഓഫ് ഫെയ്ത്ത്, ഓണസ്റ്റി, കൈൻഡ്നെസ്, പേഷ്യൻസ് ആൻഡ് ഗുഡ് ക്യാരക്ടർ. The Holy Quran teaches us to worship Allah alone. Respect our parents, help those in need, forgive others, and always speak the truth. When we follow these teachings, we can stroke the straight path. Our beloved Prophet, peace be upon him, teaches us the best example of how to live. He is very thankful, merciful, humble and kind to everyone. By following his example, we can become a better Muslim and a better human being. Life is full of choices. Sometimes we may be do wrong, but always choose what pleases Allah. May Allah guide us to the straight path, strengthens our faith and help us do good every day. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സോ വി ആർ മുസ്ലിംസ്, എവ്രി ഡേ വി ആർ ആസ്കിംഗ് ടു അല്ലാഹ് ഫോർ സ്ട്രൈറ്റ് പാത്ത്. വാട്ട് ഇസ് ദാറ്റ് ആയ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ ഞങ്ങളെ നയിക്കണമേ അല്ലേ? So you're very, very good message. വളരെ നല്ലൊരു സന്ദേശം. മാഷാല്ലാ ബാർക്കല്ല, ഇംഗ്ലീഷ് സ്പീച്ച് അടിപൊളിയായി എന്ന് ശുഐബായം വളപട്ടണം, സലീമ ഒതുക്കുങ്ങൽ, മൈമുന പാലത്തിങ്ങൾ അവരൊക്കെ നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം മോളുടെ സ്പീച്ചിനെ കുറിച്ച് നല്ലൊരു കമൻറ്റ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക്, എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത ആരാണ്? ഇനി ആ തൈസർ ഏതാണ്, പാട്ടാണോ?
1: ഓക്കെ.

0: പക്ഷേ നമ്മൾ ഈ ഒരു പാട്ട് പണ്ട് പണ്ട് നമ്മളൊരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. കാരണം അന്നത്തെ പണ്ടത്തെ കാലത്തൊക്കെ മക്കളൊക്കെ വീട്ടിൽ അമ്മമാർ ഉപ്പമാരെന്ത് ചെയ്യും, ഗൾഫിലേക്ക് പോകില്ലേ. അന്ന് ഗൾഫിലേക്ക് ഒന്ന് തിരിച്ച് പിന്നെ ഉപ്പമാർ വരണമെങ്കിൽ 2 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരലുണ്ടാവുള്ളൂ, ചിലർ ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് പൂതി വെച്ച് പോകുന്ന കുറേ മക്കളുണ്ടാവും. അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കത്തെഴുതും, ഉപ്പ അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് എഴുതും. അങ്ങനെ ആൾക്കാർ വിഷമത്തോടു കൂടി കത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ കത്ത് ഉപ്പാക്ക് കിട്ടുക എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, എത്രയോ ദിവസം, 15 ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഒക്കെ ആയിരിക്കും ഉപ്പാക്ക് കിട്ടുക, അല്ലെങ്കിൽ 10-20 ദിവസം കഴിഞ്ഞിട്ട്, 15 ദിവസം, അങ്ങനെയൊക്കെ ഇതിനനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉപ്പ ആ കത്തൊക്കെ വായിച്ചിട്ട് ഉപ്പ തിരിച്ച് മറുപടി അയക്കുമ്പോൾ ഇവിടെ എത്തണമെങ്കിൽ എത്രയാവും, മറുപടി അയക്കണമെങ്കിൽ പിന്നെ അയച്ചിവിടെ കിട്ടണമെങ്കിൽ അതേപോലെ, അപ്പോൾ മാസങ്ങൾ കഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ വെച്ചാൽ അറബ് നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കുന്ന വാപ്പ അറിയാൻ വേണ്ടിയിട്ട് അകമുരുകി, അകമുരുകി പറഞ്ഞാൽ എന്താ, ഉള്ളു നൊന്ത് വേദനിച്ചുകൊണ്ട് കുറിക്കുകയാണ്. ആര് ആരെ കുറിക്കണത്? മകൾ. ആ മകൾക്ക് ഉപ്പ ഒരുപാടുണ്ട് പറയാൻ, അതാണ് ആ ഫസ്റ്റ് പറയണത്, മനസ്സിലായോ? പിന്നെന്താ പറയണത്? കുരുന്നു മകൾ കരഞ്ഞു കണ്ണീർ ഒതിർത്തും കൊണ്ടാണ് ഉറക്കുക. എന്നും മോള് കരഞ്ഞുപ്പാനും ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ ഉതിർത്തിട്ടാണ് ഉറങ്ങാറുള്ളത്. പിന്നെ കനവിൽ ഉപ്പ വിളിക്കുന്നതും, കനവല്ല സ്വപ്നത്തിൽ ഉപ്പ വിളിക്കുന്നതും നോക്കിയിട്ടാണ് ഞാനിങ്ങനെ ഉറങ്ങിപ്പോവുക. ഇപ്പം എന്തെങ്കിലുമൊക്കെ വിളിക്കുമോ, എന്നെ വിളിക്കണത്? ചിലപ്പോൾ പണ്ടെന്തെങ്കിലും ചിലപ്പോൾ ഫോണുണ്ടാവും, ഏതെയോ ദൂരത്തു നിന്നൊക്കെ വായിച്ച് മാസത്തിലൊക്കെ ഒരിക്കലും ഫോൺ വിളിക്കുന്നുണ്ടാവും, ആരെങ്കിലുമൊക്കെ വീട്ടിൽ പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ അന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വിളിക്കുന്നത് കൊണ്ടാണ് എൻ്റെ മയക്കം. എന്നിട്ട് പറയാം, അറബ് നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കുന്ന ബാപ്പ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറിക്കുമ്പോൾ ഉമ്മനെ കുറിച്ച് പറയാം. ഉമ്മയും ഞാനും തനിച്ചാണ് വീട്ടിൽ, ഉമ്മയും ഞാനും, ബാക്കി എങ്ങനെ പറയാം?
1: ഉമ്മയും ഞാനും തനിച്ചാണ് വീട്ടിൽ,
0: ഉള്ളു കരിഞ്ഞുകൊണ്ട് ഈ സ്വർണ്ണക്കൂട്ടിൽ, ഉള്ളു കരിഞ്ഞുകൊണ്ട് ഒരു സ്വർണ്ണക്കൂട്ടിലാണ്, ഉപ്പാനെ ഓർത്തെന്നും നീറുന്ന മട്ടിൽ നാളുകൾ നീക്കും കാണാൻ കൽബ് കൊതിക്കും. എന്നിട്ട് കൽബിൽ എപ്പോഴും ഭയങ്കര കൊതിയായിരിക്കും. എനിക്ക് അറിയില്ല പാട്ട്, ഈ പാട്ട് എനിക്കറിയില്ല. ഓക്കെ, എന്നിട്ട് അതിൽ വേറെ കാര്യം പറയുന്നുണ്ട്, അറബി കുട്ടികൾ കളിക്കുന്ന നേരം മനസ്സിൽ ഓർമ്മ വരുമോ? ഉപ്പാക്ക് അറബി കുട്ടികൾ, അപ്പം അറബി വീട്ടിലൊക്കെ ഇരിക്കുന്ന അപ്പം ജോലി എടുക്കണ്ടാവും, അപ്പം അറബി കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ഉപ്പാക്ക് ഉപ്പാൻ്റെ മക്കളെ കാണാൻ ഓർമ്മ വരുമോ? ചോദിക്കുകയാണ്. അരളി മരത്തിൻ്റെ ചുവട്ടിൽ, നാട്ടിൽ അരളി മരം ഉണ്ടാവില്ലേ, ആ മരത്തിൻ്റെ ചുവട്ടിൽ എൻ്റെ ഉപ്പ ഒരു കളിപ്പന്തലിൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഉപ്പം ഇങ്ങോട്ട് ഒന്ന് വരുമോ? പനോട് ചോദിക്കുകയാണ്. പിന്നെ ഇരന്തിപ്പാറുന്ന വിമാനം കണ്ടാൽ, ഇങ്ങനെ ഇരന്തിപ്പാറുന്ന വിമാനം കണ്ടാൽ തിരുമിഴികളും ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കും, ഉപ്പച്ചി വിമാനത്തിലുണ്ടാവും, ഉപ്പച്ചി ഇപ്പം ഇന്ന് വരുന്നുണ്ടാവും വരുന്നുണ്ടാവും, ഇങ്ങനെ വിതുമ്പി കണ്ണീരൊതിക്കും. ഇങ്ങനെ പറഞ്ഞു പോണ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഒരു ഒരു കഥയെ ശരിക്കൊരു പാട്ട് പോലെ ആക്കിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മളത് അത് മനസ്സിലായി. ഇനി മോള് പാടുകയാണെങ്കിൽ എന്ത് ചെയ്യും, മോൾക്ക് അതിൻ്റെ ആശ കൂടി ഉൾക്കൊണ്ടിട്ട് പാടാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതുവരെ ആശയൊന്നും മനസ്സിലായിട്ടില്ല ഇനിയല്ലോ. ആ ഞാൻ പറഞ്ഞത് പല കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ആശയൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ചിലപ്പോൾ പാടിപ്പോകും, പക്ഷെ ആശ കൂടി കിട്ടുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ മേറി. ശരി, മേറിന് പാട്ടൊന്ന് പഠിക്കണം കേട്ടോ. ശരി, അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തൊരു മെസ്സേജിലേക്ക്. എന്താണ് മോക്ക്, എന്താണ് പാട്ടാണോ ഉള്ളത്? പാട്ടാണോ ഉള്ളത്? യെസ്, പേര് പറയൂ. ഇനായ ഫാത്തിമ. ഇലായാണോ ഇനായാണോ? ആ ഇനായ. ഇനായ പുതിയ കുട്ടിയാണ്. ഇനായ ആദ്യമായിട്ടാണ് റേഡിയോയിൽ പങ്കെടുക്കുന്നത്. ഇനായക്ക് ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്, ഇവിടെ തണുപ്പായതുകൊണ്ടോ എന്നറിയില്ല. പാട് പറ്റോ, പറ്റുമോ നോക്കി നോക്ക്.
1: റജബി ഹദീജ തിങ്കൾ കന

0: ഓക്കേ, അപ്പോൾ ബാക്കി പാടുമ്പോഴേക്കും തൊണ്ട അല്ലേ പ്രശ്നം വരുന്നുണ്ടോ? ശരി, അപ്പോൾ ഇനായ ഫാത്തിമ അവതരിപ്പിച്ചിട്ടുള്ളൊരു കുഞ്ഞു പാട്ട് നമ്മൾ കേട്ടു. നേരത്തെ ഇതാ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു പാടിയിട്ടുള്ള, അറബ് നാട്ടിൽ നിന്ന് തുടങ്ങുന്ന ആ പാട്ടിനെ കുറിച്ചാണ്. സുലൈഖ തിരുവാലി, ഷൊയ്ബ് വെള്ളപ്പട്ടണം, വിദേശത്തുള്ള ഒപ്പാനോട് പരാതി പറയുന്ന മകളെ പറ്റിയിട്ടുള്ളൊരു പാട്ടാണ്. സൂപ്പർ സോങ്, ബാർക്കല്ലാ ഫീക്കും, പഴയ ഗാനമാണ്, പഴയ ഓർമ്മകൾ വന്നു പോയി. എനിക്കിഷ്ടപ്പെട്ട പാട്ടായിരുന്നു, മോളെ നന്നായിട്ട് പാടിയിട്ടുണ്ട് സഫിയ കെ തിരങ്ങാടി. പിന്നെ അതുപോലെ ഷംനാദ് ഖാൻ, മോളെ മഷാല്ലാ സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞു പോകുന്ന പാട്ടാണത് എന്നുള്ളത് ഗൾഫിലിരിക്കുമ്പോൾ എന്ത് ചെയ്യും, മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ അങ്ങനെ തോന്നിപ്പോവും പാട്ട് കേൾക്കുമ്പോൾ. കാരണം എന്താണ്, ആ പാട്ടിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവുമ്പോൾ അല്ലേ. അപ്പോൾ ഒരു ഇപ്പം എന്താണെന്ന് മനസ്സിലായി, ഗൾഫിലുള്ള ഒപ്പനോട് പരാതി പറയുന്ന ഒപ്പൊന്ന് വരണേ എന്ന് പറയുന്ന പാട്ടാന്ന് മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ അതിലുള്ള ഓരോ വരികളിലും അങ്ങനെ എന്ത് ചെയ്യും, നമുക്കത് വരികളെങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത് അത്രയും വലിയ ഒരു പണവും പൊന്നും നയച്ചില്ലേലും വരുന്ന മാസം വരണേ, ഒരിഞ്ഞുരുകി മരിക്കും മുമ്പേ കവിളിൽ മുത്തം തരണേ. എടാ ഒപ്പ ഉച്ച പണം പൊന്നൊന്നും അയക്കണ്ട, വരുന്ന മാസം വന്നാൽ മതി, എൻ്റെ കവിളൊരു ഉമ്മ തന്നാൽ മതി എന്ന് ആര് പറയാണ്, ആരാ പറയണത്? ആ ഉമ്മ ഉപ്പാനോട് മോള് പറയാണ് അങ്ങനെ വന്നാൽ മതി, കുറേ പൈസയൊന്നും വേണ്ട എന്ന്. പോകണേൻ്റെ മുമ്പ് എന്നെ ഉപ്പച്ചി പോകണേൻ്റെ മുമ്പ് എന്നെ ഓത്ത് പള്ളിയിൽ ചേർത്തിട്ട് പോയാലെ വാപ്പാടെ കത്തും വന്നെത്തി. പോകണേൻ്റെ മുമ്പ് എന്നെ ഓത്ത് പള്ളിയിൽ ചേർത്ത്, ഓത്ത് പള്ളി പറഞ്ഞ എന്താ, ആ മദ്രസയിൽ ചേർത്തിട്ട് ഉപ്പച്ചി പോയത് അല്ലേ, ഉപ്പച്ചി അങ്ങ് പോയേക്കാണ്. പിന്നെ ഉപ്പാൻ്റെ കത്ത് വന്നെത്തി, പിന്നേക്കും പിന്നെ ആ കത്തൊക്കെ നിർത്തി, പിന്നെ കത്തൊന്നും വരാണ്ടായി. വലിയ പെരുന്നാള്, നാള് കഴിഞ്ഞൊരു ഹാല് എന്ന് പറഞ്ഞാ, വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞു പോയി, ഇപ്പച്ചില്ലല്ലോ ഇവിടെ, വല്ലാത്തൊരു ഹാലിലാണ് അതൊക്കെ കഴിഞ്ഞു പോയത് എന്ന് മോളിങ്ങനെ അതിങ്ങനെ ശരിക്ക് ഇങ്ങനെ ഇങ്ങനെ കരയിക്കണേ. അതിലൊരു പാട്ടാണത്, മനസ്സിലായില്ലേ? ശരി, അപ്പോൾ ഉപ്പാനെ ഇട്ടിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഉപ്പാനെ അങ്ങനെ ഓർമ്മ വരില്ല, നാളെ നാട്ടിൽ പോവാണ്, അതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ പ്രശ്നം ഉണ്ടാവില്ല, ഹോസ്റ്റലിലൊക്കെ ഉപ്പാനെ അങ്ങനെ ഓർമ്മ വരില്ലേ. ശരി, നമ്മളപ്പോൾ ഇനി അടുത്ത ഒരു ഇതിലേക്ക് നമ്മൾ വേറൊരു മെസ്സേജ് കൈമാറണ്ട്. എന്തായിരുന്നു നേരത്തെ യാത്രയുമായി ബന്ധപ്പെട്ട അല്ലേ, എന്തൊക്കെയാണ് അതിലെ ചില പോയിന്റ്സുകൾ ഒന്ന് പറയാൻ തോന്നാവൂല?
1: യാത്രയിലെ മര്യാദകൾ. യാത്രക്കിടയിലും ഒരുപാട് മര്യാദകൾ വിശ്വാസം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രയിലെ ഉറക്കം. യാത്രയിൽ ക്ഷീണം ഏറെ അനുഭവിക്കേണ്ടി വരും, അതിനാൽ അവൻ വിശ്രമം അനിവാര്യമാണ്. ഒരു വ്യക്തിയുടെ സർവ്വവിഷയങ്ങളും ഇസ്ലാം ശ്രദ്ധ നൽകുന്നുണ്ട്. ഇയ ജന്തുക്കളുടെ ശല്യമുണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ യാത്രക്കാരൻ ഉറങ്ങുന്ന സ്ഥലത്തെക്കുറിച്ചും കൃത്യമായി നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്.
0: അപ്പോൾ അതിലെ ജസ്റ്റ് മിനിറ്റ്, അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ യാത്രയിലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞില്ല ഹൗല. യാത്രയിൽ നമുക്ക് ക്ഷീണം അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിൽ നമുക്ക് വിശ്രമിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഒരാളുടെ എല്ലാ വിഷയത്തിലും ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണലായിട്ട് എല്ലാ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ യാത്രയിൽ വിശ്രമിക്കുന്ന സമയത്ത് ഈ ജന്തുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ യാത്രക്കാരൻ ഇറങ്ങുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിൽ എന്താണ് നബി പറഞ്ഞിട്ടുള്ളത് എന്ന് എൻ്റെ ആശയമാണ്. നമ്പർ എന്താണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? എന്താണ് പറഞ്ഞത്?
2: നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഫലഭൂയിഷ്ഠമായ സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ ഒട്ടകങ്ങൾക്ക് ഭൂമിയിൽ നിന്നുള്ള അവയുടെ അവകാശം നൽകുക. നിങ്ങൾ വരണ്ട പ്രദേശത്തുകൂടി യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്ര വേഗത്തിലാക്കുക. നിങ്ങൾ രാത്രിയിൽ തമ്പടിക്കുകയാണെങ്കിൽ വഴി ഒഴിവാക്കുക, കാരണം രാത്രി ക്ഷുദ്ര ജീവികളുടെ സങ്കേതമാണ്.
0: ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, പണ്ടത്തെ കാലത്ത് ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യൂലേ മൃഗാൻ, ആ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒട്ടകത്തിന് ഊർജം വേണ്ടേ. അപ്പോൾ ഊർജം നല്ല സ്ഥലങ്ങൾ, നല്ല മണ്ണൊക്കെ, അതായത് ചെടികളും പുല്ലൊക്കെ ഉള്ള സ്ഥലം, ഫലഭൂയിഷ്ഠമായ സ്ഥലം, അവിടെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒട്ടകത്തിന് അവിടെ നിർത്തണം, എന്നിട്ട് ഒട്ടകം നല്ലോണം കഴിക്കാനയക്കണം അതിനെ, എന്നിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒട്ടകം പുല്ല് കാണുമ്പം ഒട്ടകത്തിന് തിന്നാനുള്ള അവസരം അവൾ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എന്നാലും ഒട്ടകത്തിന് എനർജി ഇട്ടുള്ളൂ വീണ്ടും മുന്നോട്ട് പോകാൻ. ഇനി അതല്ല, പോണ സ്ഥലം ഒന്നും ഫലഭൂഷ്ടമല്ലാത്ത വരണ്ട സ്ഥലത്താണെങ്കിൽ ആക്കം പോലെ പോരുത്, വേഗം കടന്നു പോകണം, പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കണം, മനസ്സിലായോ? ഇനി നിങ്ങൾ വേറെന്താ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഇതുപോലെ തന്നെ ഈ പൊട്ടകത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ, നിങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിക്കുകയാണ്, തമ്പടിക്കുക പറഞ്ഞാൽ എന്താ, രാത്രി ആകുമ്പോൾ താമസിക്കുന്ന സ്ഥലം, അങ്ങനെയാണെങ്കിൽ ഈ വഴികളുണ്ടാവും ചില ഇടവഴികൾ, ആ വഴികൾ ഒഴിവാക്കണം. വഴികളിലൂടെ എന്തെങ്കിലും ജീവികളൊക്കെ കടന്നു പോകുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് ഉപദ്രവം. അപ്പോൾ അങ്ങനെ ക്ഷുദ്രജീവികളോ കാര്യങ്ങൾ, ക്ഷുദ്രജീവി പറഞ്ഞാൽ എന്താ, കടിക്കണ പാമ്പ്, തേള്, അങ്ങനെയുള്ള ജീവികളൊക്കെ, അതിലുള്ള സ്ഥലങ്ങൾ, അത് സഞ്ചാര വഴികളൊക്കെ ഒഴിവാക്കിയിട്ട് അതൊന്നുമില്ലാത്ത അപ്പോൾ സേഫായ സ്ഥലം നോക്കിയിട്ടാണ് തമ്പടിക്കുകയാണ് ഇങ്ങനെ ചെയ്യാവും. ഇത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണ് ഒരു ഉപദേശം പോലെ സേഫ്റ്റി ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അല്ലേ. അതുപോലെ പിന്നെ വേറൊരു നിർദ്ദേശം കൂടി അതിൽ തന്നിട്ടുണ്ട്, എന്തായിരിക്കും അത്?
1: അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര മധ്യരാത്രിയിൽ വിശ്രമിക്കുമ്പോൾ തൻ്റെ വലതുവശത്തേക്കു ചെരിഞ്ഞാണ് കിടന്നിരുന്നത്. യാത്ര മധ്യ സുബഹിക്ക് തൊട്ടുമുമ്പ് വിശ്രമിക്കുമ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴങ്കൈ നാട്ടി വാക്കുകയും തൽക്കൈപ്പത്തിയിൽ വെക്കുകയും ചെയ്തുകൊണ്ടാണ് കിടന്നത്.
0: ഇത് പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ യാത്രാ മധ്യ വിശ്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് എൻ്റെ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. ഈ സമയത്ത് നബി അങ്ങനെ വലതുവശത്തേക്കാണ് ചെരിഞ്ഞ് കിടക്കുക. പിന്നെ യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സുബൈക്ക് തൊട്ട് മുമ്പ് വിശ്രമിക്കുകയാണെങ്കിൽ അവിടെ നബി മുഴങ്കൈ നാട്ടി വെക്കും. മുഴങ്കൈ പറഞ്ഞാൽ എന്താ, നമ്മളിത് ഇതിങ്ങനെ നാട്ടിങ്ങനെ വെക്കും, അങ്ങനെ വെക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും, തല കൈപ്പത്തിയിലിങ്ങനെ ഒന്ന് വെച്ചിട്ട് തല കൈപ്പത്തിയിൽ ഇങ്ങനെ വെക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് കിടന്നിരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ കിടക്കേണ്ട എങ്ങനെയാണ്, ബാക്കിയുള്ളത് അതെല്ലാം നമുക്കതിലൂടെ വലിയൊരു നിർദ്ദേശം. അങ്ങനെ കുറേ കാര്യങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നുണ്ട് അല്ലേ. ശരി, പിന്നെ ഇനിയൊരു മെഹറിനൊരു പാട്ട് പാടാം. ഏത് പാട്ടാണ് അടുത്ത പാട്ട്?
2: നമ്മളെല്ലാവർക്കും കേൾക്കും, നമ്മളുടെ മരണത്തെ കുറിച്ചുള്ള ഒരു പാട്ട്.
0: ഒരു പാട്ടാണ്, ഓക്കെ,
2: ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം.
0: അറിയുന്ന പാട്ടാണ്, നല്ല ആയിക്കോട്ടെ.

0: ഓക്കെ, മാഷാല്ലാ. അപ്പോൾ പാട്ട്, ഇന്നത്തെ ലൈവ് പാട്ട് കൊണ്ടുപോയി, അടി പാട്ട് കൊണ്ട് കടിപൊളിയായി. അൽഹംദുലില്ലാ, എല്ലാ പാട്ടുകളും സൂപ്പറായിരുന്നു എന്ന് സഫിയ കെ തിരങ്ങാടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വോയിസ് മെസ്സേജുകളൊന്നും വന്നിട്ടില്ല എന്ന ഒരു ഒരു രണ്ട് വോയിസ് മെസ്സേജ് ഉണ്ട്, നമുക്കൊന്ന് കേൾക്കാം.
1: എന്റെ പേര് ആകാശം പോലെ വിശാലം സർവം അയുള്ളില്ലേ ലോകം കാണാനാണ് നമ്മുടെ കണ്ണുകൾ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫസിഹ ബിൻത് ഫൈറൂസ്. ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.

0: ചെയ്തതിനാൽ അവനാനേകൻ അല്ലാഹു അവനാനേകൻ അല്ലാഹു ശുക്രൻ.
1: മാഷാ അല്ലാ, ഫസീഹ ബിൻത് അല്ലേ? ഫസീഹയാണ് പാട്ട് പാടിയിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട് ഫസീഹ മോളെ, സൂപ്പറായി. അവസാന സമയം നിങ്ങളൊക്കെ അടിപൊളിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മാഷാ അല്ലാ, ഇന്നത്തെ ലൈവിലെ കുഞ്ഞുകുട്ടികളുടെ പാട്ടുകളായി സൂപ്പറായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇനി നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാനുണ്ട്. അതിൻ്റെ സമയം പരിമിതമാണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ പാഠക്കുറിപ്പ്. അതല്ലെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്കാണ് പോകുന്നത്. ഇൻഷാല്ലാ നോക്കാം പാഠക്കുറിപ്പ്. സമയമില്ലാത്തത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പാഠക്കുറിപ്പ് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് മൂന്ന് രണ്ടാൾക്ക് ഇന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പ്രോഗ്രാമായിട്ട് വരണം അല്ലേ? ആരൊക്കെയാണ് വരേണ്ടത്? ഒന്ന് ഇനായും മറ്റൊന്ന് ഹൗലയും. അപ്പോൾ നിങ്ങൾ ഇനി കൂടുതൽ നല്ല പ്രോഗ്രാമുകളുമായിട്ട്, ഇപ്പം ഇന്ന് ഒന്നോ രണ്ടോ കുറച്ച് ഫസ്റ്റ് ദിവസമായതുകൊണ്ട് കുറച്ച് പ്രോഗ്രാം അല്ലേ, അപ്പോൾ കൂടുതൽ നല്ല പ്രോഗ്രാം പഠിച്ചിട്ട് എന്ത് ചെയ്യണം ഇനി? ഇപ്പോൾ പാട്ട് പ്രസംഗം, അപ്പോൾ അവൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ചോദ്യങ്ങൾ, കുസൃതി ചോദ്യങ്ങൾ, ഫാക്റ്റ്, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം അല്ലേ? അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്നുകൂടി അടുത്ത ദിവസങ്ങളിൽ വരണം. തൈസീർ എന്ത് ചെയ്യണം? വേറെ ദിവസം ഇതുപോലെ നല്ല പാട്ടുകൾ ഇനിയും പാടിപ്പഠിച്ച് വരണം കേട്ടോ, ഇൻഷാല്ലാ. അതോ മെഹറിനും കൂടുതൽ പാട്ടുകൾ, പഴയ പാട്ടുകളുടെ പല്ലവികളിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയ പാട്ടുകളിലേക്ക് ഇനിയും
2: അല്ലേ,
1: ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇനി ചോദ്യങ്ങൾ, നേരത്തെ വന്ന കുറച്ച് ചോദ്യങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാം ഉഷാറായി. മെഹനാസ്, ഗഫൂർ പാലത്തിങ്ങൽ, ജമീല വി പി കാളിക്കാവ്, സൂപ്പർ, എല്ലാം സൂപ്പറായിട്ടുണ്ട് കുട്ടികളെ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു ഫിസിയോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് മുഹമ്മദ് റഫീഖ് ടൈലർ, മാംഗ്ലൂർ. എന്ത് പറ്റിയെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള മനോഹരമായൊരു ഗാനം നേരത്തെ വോയിസിലൂടെ നമ്മൾ കേട്ടല്ലോ, അത് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് സഫി അടപ്പള. അത് സൂപ്പറായി മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവ് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ ഇപ്പം ഇങ്ങനെ ഫസിയ, ഫൗസിയ, മമ്മു, കാരുണ്യം, കൊല്ലം, കൊയിലാണ്ടി. ഫസിയ പാടുന്നതിന് മുമ്പ് പാടിയത് അവളുടെ അനുജത്തി ഫലാഹയാണ്. ആഹാ, അപ്പോൾ ഫലാഹ എന്നുണ്ട്, ഫസീഹ ഉണ്ട്. ഇങ്ങനെ ഓരോ കുട്ടികളും ഇങ്ങനെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഓരോ പ്രോഗ്രാമുകളായിട്ട് വരണം. അപ്പോൾ ആ നമ്പർ എല്ലാവർക്കും അറിയാലോ, 85 90 745 845 എന്ന നമ്പറിലേക്കാണ് വോയിസ് മെസ്സേജുകളൊക്കെ അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസീഹയുടെ പാട്ട്, ഫലാഹയുടെ പാട്ട് രണ്ടും നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞുകുട്ടികളുടെ വീട്ടിൽ, നിങ്ങളെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. വീട്ടിൽ ആരൊക്കെ അനിയത്തിമാരുണ്ടോ? ഉണ്ടോ? എൻ്റെ വീട്ടിലില്ല. എൻ്റെ വീട്ടിലുണ്ടോ? ആ ഉണ്ട്. അവരോടൊക്കെ പറയണം, ഇനിയുള്ള ദിവസങ്ങളിൽ അവരോടും വോയിസ് മെസ്സേജ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് പറയണം. വോയിസ് മെസ്സേജ് ഉണ്ട്, ജസ്റ്റ് ഒരു വോയിസ് മെസ്സേജ് കൂടി ഉണ്ട്, ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ആയിഷ മെഹ്റു, ഞാൻ എൽ കെ ജിയിലാണ്.

0: എട്ട് നയണം പൂട്ടി എൻ്റെ മകൾ ഉറങ്ങൂ.
1: ഓക്കെ, മാഷാല്ലാ, നമ്മളെ സമയം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, അടുത്തൊരു ദിവസം വീണ്ടും നമുക്ക് പുതിയ കൂട്ടുകാരും പുതിയ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ഈവനിങ് ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും പേരൊന്ന് ജസ്റ്റ് ഒന്നുകൂടി പറയാം.
2: ഇനായ ഫത്തിമ, ഹൗല അബ്ദുൽ കരീം, മഹറിൻ, ഫത്തിമ തൈസിർ.
1: അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം. സ്റ്റേജിലും പേജിലും ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രങ്ങളിലും സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും പ്രോജ്വലമായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു മഹാനായ C.H. മുഹമ്മദ് കോയ. സമുദായ നേതൃനിരയുടെ മുന്നിൽ നടന്ന ആ മഹാപ്രതിഭാശാലിയുടെ ഹജ്ജ് യാത്രാ ജീവിതത്തിൽ നിന്നും ഒരേട് C.H. മുഹമ്മദ് കോയ ഹജ്ജ് യാത്ര
1: സൗദി അറേബ്യയിലേക്ക്. 999 ഹാജിമാരെയും വഹിച്ച് കരകാണാത്ത അറബിക്കടലിലൂടെ സൗദി പുറപ്പെട്ടു. ഇന്ത്യയിലും പുറത്തുമുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന ഹാജിമാരും ഹജ്ജുമ്മമാരും ഇക്കൂട്ടത്തിലുണ്ട്. ബംഗാൾ, ബീഹാർ മുതലായ രാജ്യങ്ങളിൽ നിന്ന് വന്ന യാത്രക്കാരിൽ അധികവും പാവങ്ങളാണ്. ഹിന്ദുസ്ഥാനി ഹാജിമാരിൽ മിക്കവരും വൃദ്ധകളും വൃദ്ധന്മാരുമായിരുന്നു. ചിലരുടെ പോക്ക് കുടുംബസമേതമാണ്. 3 മാസം പ്രായമായിട്ടില്ലാത്ത ചോരപ്പൈതലിനെയും ഇടങ്ങഴിയും നാഴിയും ഉഴക്കും വലുപ്പമുള്ള ഏതാനും കുഞ്ഞുങ്ങളെയും കൊണ്ട് കപ്പൽ തങ്ങളുടെ തറവാടാണെന്നുള്ള വിചാരത്തിൽ ചുറ്റി നടക്കുന്ന ചില സ്ത്രീകളെ കണ്ടപ്പോൾ ഭർത്താവിനാൽ അനുഗതയായാലും അത്തോളിയിൽ നിന്ന് ഒരു കുഞ്ഞിനെയും തട്ടി കോഴിക്കോട്ടെത്താൻ എന്റെ ഭാര്യ പെടുന്ന പാട ഓർത്തുപോയി. ഉത്തർപ്രദേശിൽ നിന്ന് ഏകനായി വന്ന ഒരു വൃദ്ധൻ തന്റെ കട്ടിലിൽ എത്തിയ ഉടനെ തന്നെ ഉതു എടുക്കാൻ വേണ്ടി കപ്പലിന്റെ

മുകളിൽ വന്നു. താഴോട്ടുള്ള വഴി മനസ്സിലാക്കാതെ അയാൾ നടുനിരത്തിൽ നിന്ന് ചൂട്ടുകെട്ടവനെപ്പോലെ തിരച്ചിലായി. അന്ന് വൈകുന്നേരം വരെ തിരഞ്ഞിട്ടും അങ്ങേരുടെ സീറ്റ് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. ഓരോ സീറ്റിലും പേരെഴുതി വെക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതും അത്തും വിത്തുമായ ആ ഉപ്പായ ഒറ്റയ്ക്ക് ഹജ്ജിനയച്ച ക്രൂരന്മാരാണാവോ. എന്റെ സീറ്റിന്റെ തൊട്ട് ഒറീസക്കാരിയായ ഒരു വൃദ്ധയുണ്ട്. അവരുടെ മക്കളെല്ലാം മരിച്ചുപോയത്രേ. ഏകാഗ്നിയായ ആ കിഴവി പുണ്യഭൂമിയിലേക്ക് പോവുകയാണ്. നാലു കൂട്ടുകാരുണ്ടായാലും നാടുവിടാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് ഇവരൊക്കെ ഒരു പാഠമാണ്. എല്ലാ കപ്പലിലും ഒരു അമീറുൽ ഹജ്ജ് ഉണ്ടായിരിക്കും. അദ്ദേഹത്തിനു തന്നെ സഹായിക്കാൻ വളണ്ടിയർമാരെ നിയമിക്കാം. അവരെ ഖാദിമുൽ ഹജ്ജ് എന്നാണ് വിളിക്കുക. കപ്പലിന്റെ ക്യാപ്റ്റനെയും ഹാജിമാരെയും ബന്ധിക്കുന്ന കണ്ണിയാണ് അമീറുൽ ഹജ്ജ്. അയാൾക്കു വലതു കൈയിൽ ഒരു ബാഡ്ജ് നൽകും. ഒരോഫീസും നാല് കസേരയും നൽകുന്നതാണ്. ഒരു മൈക്കും കിട്ടും. ഹാജിമാരുടെ ഭക്ഷണം, ആരോഗ്യം, ശുചി, പ്രാർത്ഥന, മതപ്രസംഗം, കുത്തിവെപ്പ് മുതലായ കാര്യങ്ങളിൽ അമീറുൽ ഹജ്ജിന് വലിയ ചുമതലയുണ്ട്. അവസാനം അംബാസഡർക്ക് ഒരു റിപ്പോർട്ടും സമർപ്പിക്കണം. സൗദി എന്ന കപ്പലിലെ അമീറുൽ ഹജ്ജ് സ്ഥാനം ഈ ലേഖകനാണ് ലഭിച്ചത്. മറ്റു പല സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ എന്ന പോലെ ഈ സ്ഥാനലബ്ധിയും എനിക്ക് യാദൃശ്ചികമായിരുന്നു. ഹിന്ദുസ്ഥാനി അറിയാത്തതിനാൽ പരസഹായം കൂടാതെ എനിക്ക് പ്രവർത്തിക്കുക സാധ്യമായിരുന്നില്ല. എന്നാലും ഹിന്ദുസ്ഥാനിക്കാർ അവരുടെ കാര്യം നോക്കാനും പ്രാപ്തരായിരുന്നു. ഹിന്ദുസ്ഥാനിക്കാരായ ഖാദിമുൽ ഹാജിമാരും മറ്റും അവരുടെ ദേശക്കാരുടെ കാര്യം നോക്കാൻ മിടുക്ക് കാണിച്ചു. ബംഗാളികളും ഏറെക്കുറെ ഉറുദു പരിജ്ഞാനമുള്ളവരായിരുന്നു. എന്നാൽ മലയാളക്കാരുടെ സ്ഥിതി ഇതല്ലല്ലോ. പാസ്പോർട്ട്, വൈദ്യസഹായം, ഭക്ഷണത്തിന്റെ വിഷമം മുതലായ കാര്യങ്ങളിൽ പരിഹാരം നേടാൻ അമീർ എന്ന നിലയിൽ കപ്പലിൽ പൂച്ചയെപ്പോലെ എവിടെയും കയറിച്ചെല്ലാൻ എനിക്കുള്ള അധികാരം ഉപകാരപ്പെട്ടു. അത് മലയാളികൾക്ക് വളരെ സഹായകരമായിരുന്നു. ഭക്ഷണസാധനങ്ങൾ ക്യാപ്റ്റനും ഡോക്ടറും പരിശോധിക്കണമെന്നാണ് നിയമം. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പരാതിപ്പെട്ട് ഒരു ചെമ്പ് വെറും ചോറ് വെപ്പിച്ചു. മലയാളികളും ബംഗാളികളും നെയ്ച്ചോറ് ഇഷ്ടപ്പെട്ടില്ല. നല്ല നെയ്യാണ് കപ്പലിൽ ഉപയോഗിച്ചത്. പക്ഷേ കടലിന്റെ ചൊരുക്കു കാരണം രുചി തോന്നിയില്ല. വെറും ചോറിനും നെയ്ച്ചോറിന്റെ മണമുണ്ടായിരുന്നു. ഒരുതനം മണമുള്ള അരിയാണ് ഉപയോഗിച്ചത്. ആന്ധ്ര അരി ഉപയോഗിക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു. പൊതുവെ കടൽ ശാന്തമായതിനാൽ മലയാളികൾ കുറേയൊക്കെ ആഹാരം കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസിന്റെ ഭക്ഷണത്തിന് പണമടച്ചാൽ ഡെക്കുകാർക്ക് നല്ല ഭക്ഷണം കിട്ടും. മുന്നിയൂർക്കാരൻ മൊയ്തീൻകുട്ടി ഹാജിയും തലശ്ശേരിക്കാരൻ ഉസ്മാനും മറ്റും കുശിനിയിലുണ്ടായിരുന്നതിനാൽ മലയാളക്കാർക്ക് അസൽ കഞ്ഞി സദാ കിട്ടിക്കൊണ്ടിരുന്നു. അരിയും ചെമ്പുമായി പോയാൽ വേണമെങ്കിൽ ബക്ഷീഷും കൊടുത്ത് ഉടനെ സ്റ്റീമിൽ പാകം ചെയ്ത കഞ്ഞിയുമായി വരാം. മേൽപ്പറഞ്ഞവരുള്ളതുകൊണ്ട് ഭാഷാവിഷമവുമില്ല. ഭക്ഷണത്തിന്റെ മാനേജർ അഥവാ നാളിം യൂസുഫ് ഒരു സൽസ്വഭാവിയായിരുന്നു. ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാതികൾ എന്നിട്ടും ധാരാളമുണ്ടായി. ചിലർ പറഞ്ഞു നല്ല ഭക്ഷണം കിട്ടുന്നില്ലെന്ന്. ഇത് 100% ശരിയല്ല. ഉപഭോക്താവിന്റെ അരുചിയും ഇതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നമുക്ക് രസം തോന്നുന്ന ഇതേ ചോറ് ഗർഭിണികൾക്ക് അരുചിയും പനിക്കാരന് കയ്പുമുണ്ടാക്കാറുണ്ടല്ലോ. ചിലർ ഭക്ഷണസമയത്ത് മുകൾത്തട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അവർക്ക് പിന്നെ കിട്ടിയില്ലെന്ന് പരാതിയായി. കൂട്ടാന് ഉപ്പുപോരാ, എരിവ് പോരാ, ഒരു പിച്ചളമോതിരം നഷ്ടപ്പെട്ടു. ഇങ്ങനെ തുരുതുരു പരാതികൾ അമീറുൽ ഹജ്ജിന് കിട്ടിക്കൊണ്ടേയിരുന്നു. കഴിയുന്ന പരിഹാരം നേടാൻ ശ്രമിച്ചു. ആദ്യത്തെ അനുഭവമല്ലേ. അമീറുൽ ഹജ്ജിന്റെ രാവിലത്തെ ജോലി ക്യാപ്റ്റന്റെയും ഡോക്ടറുടെയും കൂടെ എല്ലാ മുറികളിലും ചെന്ന് യാത്രക്കാരുടെ സുഖവിവരമറിയലാണ്. അത് കഴിഞ്ഞ് പാകം ചെയ്തു വച്ച ഉച്ചഭക്ഷണം പരിശോധിക്കും. ആശുപത്രിയിലെ രോഗികളെയും നോക്കുന്നതുമാണ്. ഞങ്ങളുടെ കപ്പലിൽ ധാരാളം ഫ്ലൂബാധയുണ്ടായി. കാലാവസ്ഥയുടെ മാറ്റവും ബോംബെയിൽ നിന്ന് ചില രോഗികളുടെ കയറ്റവുമാകാം കാരണം. ഹിന്ദുസ്ഥാനിക്കാരായ ഖാദിമുൽ ഹജ്ജാജിമാർ വേണ്ടത്ര സഹകരിച്ചില്ലെന്ന് ഞാൻ വ്യസനപൂർവ്വം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഡൽഹിയിൽ നിന്നും വഞ്ച ഹാജി ജമാലുദ്ദീനും ബംഗാളിലെ മുഹമ്മദ് ഹുസൈനും ഗോരഖ്പൂരിലെ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ഇനാമുൽ ഹക്കും ഇതിൽ നിന്നൊഴിവാണ്. അവർ കുറേയൊക്കെ സഹകരിച്ചു. ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചത് ഹാജി ജമാലുദ്ദീനെയായിരുന്നു. അദ്ദേഹം ആ കർത്തവ്യം കൃത്യമായും ഭംഗിയായും നിർവഹിച്ചു. അമീറുൽ ഹജ്ജിന്റെ നിലയിൽ എന്റെ ജോലി എളുപ്പമാക്കി തന്നത് താമരശ്ശേരിക്കാരൻ അഹമ്മദ് കുട്ടിയാജിയാണ്. സമർത്ഥനും ആരോഗ്യദൃഢഘാത്തനുമായ ഈ ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗ് രംഗത്ത് എന്റെ പഴയൊരു പരിചയക്കാരനാണ്. 5-ാമത്തെ ഹജ്ജിനാണ് പോകുന്നത്. മക്കത്തെത്തിയാൽ സിറാജ് വലിയുടെ ക്ലർക്കാവും. സംസാരം ഉറുദു നന്നായി അറിയാം.
അദ്ദേഹത്തിന്റെ സേവനം പാസ്പോർട്ടിന്റെ കാര്യത്തിലാണ് അധികം ഉപകരിച്ചത്. നാട്ടിൽ നിന്ന് കുത്തിവയ്ക്കാത്തവരും കുത്തിവച്ചവരിൽ സർട്ടിഫിക്കറ്റ് ശരിയാകാത്തവരുമായ ആളുകളെ ബോംബെയിൽ നിന്ന് കുത്തിവച്ചു. അതൊന്നാമത്തെ കുത്തിവയ്പ്പായിരുന്നു. രണ്ടാമത്തെ കുത്തിവയ്പ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി പാസ്പോർട്ടുകൾ കപ്പൽക്കാരുടെ വശം ഹജ്ജ് കമ്മിറ്റി ഏൽപ്പിക്കുകയുണ്ടായി. ഇതിൽ ധാരാളം സ്ത്രീകളും പെടും. കപ്പൽക്കാരുടെ ആ പാസ്പോർട്ടുകൾ എന്നെ ഏൽപ്പിച്ചു. ഞാനും ഖാദിമുൽ ഹജ്ജ് അഹമ്മദ് കുട്ടി ഹാജിയും മൈക്കിൽ വിളിച്ചു പറഞ്ഞു. പാസ്പോർട്ടുകാരെ വരുത്തി അവരെ പാസ്പോർട്ടുകൾ ഏൽപ്പിക്കുകയും കുത്തിവെപ്പിക്കുകയും ചെയ്തു. ഉച്ചഭാഷണി മുഖേന ഈ ജോലി ദിവസേന നടന്നുവന്നിരുന്നു. കപ്പലിൽ നമസ്കാരത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ നമസ്കാര സമയവും ബാങ്ക് വിളിക്കും. ക്യാപ്റ്റന്റെ ഡെക്കിന്റെ സമീപം ഒരു സ്ഥലം നമസ്കാരത്തിനായി ഒഴിച്ചുവച്ചിരുന്നു. പലയിടത്തും ജമാഅത്തുകൾ കൂട്ടനമസ്കാരങ്ങൾ നടന്നു. സ്ത്രീകളും ചിലയിടങ്ങളിൽ ജമാഅത്തായി നമസ്കരിച്ചിരുന്നു. കഅബ മന്ദിരത്തിന്റെ സ്ഥാനം ഖിബില കാണിക്കുന്ന അടയാളം കപ്പലിലുണ്ടായിരുന്നു. കപ്പൽ സമയം വേറെയാണ്. ആദ്യത്തെ 5 ദിവസങ്ങളിൽ രാത്രി 12 മണിക്ക് അരമണിക്കൂർ വാച്ചു പിന്തിച്ചുവെക്കും. അതാണ് കപ്പൽ സമയം. ഈ സമയം രാവിലെ 5 മണി മുതൽ 8 മണിവരെയും 10 മണി മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് 1:30 മുതൽ 2 മണിവരെയും വൈകുന്നേരം 4 മണി മുതൽ 6 മണിവരെയും 7 മുതൽ 9 വരെയും ശുദ്ധജലം ലഭിച്ചിരുന്നു. ഈ ജലം വുളൂവിനും നമസ്കാരത്തിനും വേണ്ടി പഠനത്തിനും ഉപയോഗിച്ചു വന്നു, ചിലർ കുളിക്കാനും. എന്നാൽ ചില ബംഗാളികൾ വെള്ളം ദുർവീഗം ചെയ്യുകയും ഡ്രമ്മിൽ പിടിച്ചുവച്ച വെള്ളം കടലിൽ കളയുകയും ചെയ്തു വന്നു. അവരുടെ വിചാരം കപ്പലിനുള്ളിൽ ശുദ്ധജലത്തിന്റെ ഒരു തടാകമുണ്ടെന്നാണ്. കപ്പലിൽ മൈക്കിലൂടെ മതപ്രസംഗത്തിനും സൗകര്യമുണ്ടായിരുന്നു. തബ്ലീഗ് അഥവാ മതപ്രചരണ സംഘം പ്രവർത്തകന്മാരായ മൗലാനമാരാണ് ഇതിന്റെ സമയം അധികം ഉപയോഗിച്ചത്. മലയാളി മുസല്ലാന്മാർക്ക് മൈക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല. തബ്ലീഗ് നേതാക്കന്മാർ ഹജ്ജിന്റെ കർമ്മങ്ങൾ വിവരിക്കാനാണ് കക്ഷിപക്ഷപാത പ്രചരണത്തിനല്ല മുഴുവൻ സമയവും ഉപയോഗിച്ചത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കപ്പലിൽ ധാരാളം കുളിമുറികളും കക്കൂസുകളുമുണ്ട്. ഉത്തരേന്ത്യയിലെ ഗ്രാമീണർക്ക് കക്കൂസ് ഉപയോഗിക്കാൻ അറിയില്ല. അവർ അതാകമാനം വൃത്തികേടാക്കും. അതിനാൽ മലയാളി സ്ത്രീകൾക്ക് ആദ്യം കുറെ അറപ്പ് തോന്നി. പക്ഷേ ആവശ്യം അവരെയും ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേരാൻ പഠിപ്പിച്ചു. ഹിന്ദുസ്ഥാനിക്കാരായ സ്ത്രീകൾ തൊട്ടിയുമായി വന്ന് വെള്ളം പിടിച്ച് കുളിമുറിയിൽ കൊണ്ടുപോയി കുളിക്കുകയും വീണ്ടും പാന നിറച്ച് ആണുങ്ങൾക്ക് വെള്ളമെത്തിക്കുകയും ചെയ്തിരുന്നു. മലയാളികളായ ചില ധീരവനിതകൾ ആണുങ്ങൾ വെള്ളം പിടിച്ചു, കുളിപ്പുരയിൽ വെച്ചുകൊടുത്താൽ കുളിക്കാൻ സമ്മതിച്ചു. കടൽവെള്ളം 24 മണിക്കൂറും കിട്ടുമായിരുന്നു. കപ്പലിൽ ഒരു ഡിസ്പെൻസറിയും ഒരു ആശുപത്രിയും പ്രവർത്തിച്ചിരുന്നു. രണ്ടിനും കൂടി ഒരു ഡോക്ടറും ഒരു നേഴ്സുമുണ്ടായിരുന്നു. രാവിലെ നേഴ്സ് ഒന്ന് കപ്പലൊക്കെ ചുറ്റിയടിക്കും. അവർക്ക് ഹിന്ദുസ്ഥാനി അറിയാം. അവിടെയും മലയാളക്കാരായ ഹജ്ജാജിമാരുമാണ് ബുദ്ധിമുട്ടിയത്. എല്ലാ ദിവസങ്ങളിലും ഡിസ്പെൻസറി രാവിലെ 7:30 മുതൽ 8:30 വരെയും 10 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയും പ്രവർത്തിച്ചിരുന്നു. അത്യാവശ്യം മരുന്നുകൾ അവിടെ ലഭിച്ചു. ആശുപത്രിയിൽ ഇഞ്ചക്ഷനും മറ്റും നൽകാൻ ഏർപ്പാടുണ്ട്. ആശുപത്രിയിൽ ആളുകളെ ചേർക്കുമ്പോൾ കൂടെ കുടുംബക്കാരുണ്ടെങ്കിൽ പണം അമീറുൽ ഹജ്ജ് മുഖേന അവരെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ പണം അമീർ തന്നെ ഏറ്റെടുക്കണം. ഒരു മലയാളി ഹാജിക്ക് ചിക്കൻ പോക്സ് പിടിപെട്ടു. അയാളെ ഐസൊലേഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. അയാളുടെ സാധനവും കൊണ്ടുപോയി. അയാൾ അവിടെ ഏകനായിരുന്നു. അയാൾ അവിടെ പോകാൻ ഇഷ്ടപ്പെട്ടില്ല. കൂടെയുള്ളവർ കുറെ കരഞ്ഞു. അവർ എന്നോട് സഹായത്തിന് അഭ്യർത്ഥിക്കുകയായിരിക്കാം. പക്ഷേ ഞാൻ എന്തു ചെയ്യും? അയാളെ കൊണ്ടുപോകാഞ്ഞാൽ രോഗം പകർന്നാലോ? ജിദ്ദയിൽ ചെന്നപ്പോൾ അയാളെ നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ അതൊക്കെ അനിവാര്യവും അത്യാവശ്യവുമായ രാഷ്ട്രാന്തരീയ ശുചീകരണ നിയമങ്ങളത്രേ. ഞാൻ നിത്യേന ഐസൊലേഷൻ ആശുപത്രിയിൽ അയാളെ ചെന്ന് കണ്ടു. കപ്പലിലെ ആഹാര സാധനങ്ങളെപ്പറ്റിയാണ് ഇനി എനിക്ക് പറയാനുള്ളത്. രാവിലെ കാലിച്ചായയും ബിസ്ക്കറ്റും. ബോംബെയിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ചായയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ബിസ്ക്കറ്റും മോശമല്ല. ഡക്ക് യാത്രക്കാർക്ക് പ്രാതലില്ല. പക്ഷേ ഡക്കിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് 1-ാം ക്ലാസ്സിലെ ഭക്ഷണത്തിന് പണമടയ്ക്കാം. എന്നാൽ നല്ല ഒരു പ്രാതൽ ലഭിക്കും. ഉച്ചയ്ക്ക് വെറും ചോറും അല്ലെങ്കിൽ നെയ്ച്ചോറും പരിപ്പും ചപ്പാത്തിയും, ചിലപ്പോൾ നല്ല മാങ്ങാ അച്ചാറും കിട്ടും. ചോറും കറിയും ചപ്പാത്തിയും, ചിലപ്പോൾ നല്ല മാങ്ങാ അച്ചാറും കിട്ടും. ചോറും കറിയും മലയാളികൾക്ക് വലിയ ഇഷ്ടമായില്ല. ഐസിലിട്ട ഇറച്ചിയും മീനും വെളിച്ചെണ്ണയ്ക്കു പകരം നെയ്ച്ചോർത്ത് പൊരിക്കലും കപ്പലിലെ ചുരുക്കും അതിലുപരി നേരത്തെ കരയിൽ നടന്ന പ്രചാരവേലയുമൊക്കെയാണ് അതിന് കാരണം. 1st ക്ലാസ്സിന് പണമടച്ച ഞങ്ങൾക്ക് തലച്ചോർ, ആട്ടിൻകാൽ മുതലായവ കിട്ടിയിരുന്നു. ചോറിന് എല്ലാവർക്കും ഹലുവ, സേമിയ തുടങ്ങിയ മധുര പലഹാരങ്ങളും കിട്ടിയിരുന്നു. വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും, രാത്രി ഉച്ചയ്ക്കെന്ന പോലെ ഊണും നൽകിയിരുന്നു. യുപിക്കാർക്ക് ചപ്പാത്തിയെ വേണ്ടു. ബംഗാളികൾക്ക് എരിവ് പോരാ, മലയാളികൾക്ക് വളരെ അധികവും. കപ്പലാണെങ്കിൽ നടുക്കടലിലും. എന്നാലും സാധ്യമായ സഹായങ്ങൾ ഹാജിമാർക്ക് ചെയ്യാൻ നാദിം
യൂസുഫ് തയ്യാറായിരുന്നു. ലാഭത്തിലെന്ന പോലെ കമ്പനിയുടെ പേരിലുമുണ്ട് അദ്ദേഹത്തിന് നോട്ടം. ഈ ഭക്ഷണ സാധനങ്ങൾക്ക് പുറമേ ഓരോരുത്തർ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ വേറെയുമുണ്ട്. അവിലും അരീരം വറുത്തതും അണ്ടുചുട്ടതും മണ്ടയുമൊക്കെ മലയാളികളുടെ വക. അതുപോലെ ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും പലതും വന്നിരിക്കുന്നു. ചില അവസരങ്ങളിൽ സഹോദരഭാവേന അന്യോന്യം കൈമാറുകയും ചെയ്തിരുന്നു. കപ്പലിലെ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചുകൂടി രണ്ടു വാക്കു പറയട്ടെ. ക്യാപ്റ്റൻ വെള്ളക്കാരനായ ഒരാജാനബാഹുവാണ്, സൗമ്യശീലനും പക്ഷേ ഘനഗംഭീരനുമത്രേ. മിസ്റ്റർ ഷാഫിയാണ് പർസർ. സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുന്നത് അദ്ദേഹമാണ്. അസിസ്റ്റന്റ് പർസർ മിസ്റ്റർ മേത്തയായിരുന്നു. ഡോക്ടർ മോശക്കാരനല്ല, പക്ഷേ ഒരാൾ കൂടി ഇല്ലാത്തതിനാൽ വളരെ വിഷമിച്ചു. നേഴ്സിൻ്റെയും സ്ഥിതി അതുതന്നെ. ആശുപത്രിയിൽ രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്ന ജോലി മിസ്റ്റർ രജബിനായിരുന്നു. അദ്ദേഹം വളരെ നല്ല സ്വഭാവക്കാരനാണ്. വേറെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത കുറേ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. പരന്നുകിടക്കുന്ന പാരാവാരത്തിൻ്റെ മധ്യത്തിൽ ഒരു മുസാഫർഖാനയിൽ പാർക്കുന്ന ധൈര്യത്തോടെ ഞങ്ങൾ ഒരാഴ്ച താമസിക്കണം. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു പോന്നവരാണല്ലോ ഞങ്ങൾ. കപ്പലിന് വല്ലതും പറ്റിയാൽ കാഗോള സദൃശമായ ഈ സമുദ്രത്തിൽ ഞങ്ങൾ വല്ല കൊമ്പൻ സ്രാവിൻ്റെയും ഇരയായിത്തീരും. സർവശക്തന്റെ മന്ദിരത്തെ പ്രിയം വെച്ചു പോകുന്ന ഞങ്ങൾ സർവസ്വവും അവനിലർപ്പിച്ച് കപ്പലിൽ പാർത്തു. ഇഹ്റാം വസ്ത്രം സംബന്ധിച്ചു നിബന്ധനയില്ല, പക്ഷേ പുരുഷന്മാർ രണ്ടു മുണ്ടുകൾ മാത്രം ഉടുത്ത് ഹജ്ജിന്റെ കർമ്മത്തിൽ പ്രവേശിക്കലാണ് ഇഹ്റാം. സ്ത്രീകൾക്ക് വസ്ത്രം സംബന്ധിച്ച് നിബന്ധനയില്ല, പക്ഷേ മുഖം മറച്ചുകൂടാ. ഇഹ്റാം കെട്ടേണ്ട സ്ഥലമായ എലംലെംനെ പ്രതീക്ഷിച്ച് പോവുകയായിരുന്നു.

0: സ്കൂൾ അവധിക്കാലം വിരുന്നുകളുടേതാണ്. ഉമ്മയുടെ വീടാണ് പ്രധാന വിരുന്നിടം. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞെത്തുമ്പോൾ ഉമ്മയുണ്ടാകും വീട്ടിൽ. ഉടുപ്പും കളിക്കോപ്പും പെറുക്കിയെടുത്ത് ഉമ്മമ്മാൻ്റെ കൂടെ പോകും. പുസ്തകങ്ങളും പരീക്ഷകളുമൊക്കെ മറക്കുന്ന പുതിയ ജീവിതമാണ്. പിന്നെ പാടത്തും പറമ്പിലും തൊടിയിലും തോട്ടിലും ഉല്ലാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ. അങ്ങനെ ഒരു ദിവസം കളി കഴിഞ്ഞെത്തുമ്പോൾ ഇക്കാക്ക കാത്തിരിപ്പുണ്ടാവും. കളിക്കാലം കഴിഞ്ഞു, തിരികെ പോകണം. കാരണം ഇത്രയുള്ളൂ, അവധിക്കാലം ചെലവിട്ട വീടല്ല ശരിക്കുള്ള വീട്. ജീവിതത്തിലേക്കുള്ള വരവും മരണത്തിലേക്കുള്ള മടക്കവും ഇത്രയുള്ളൂ. വിരുന്നു പാർത്ത വീടല്ല ശരിക്കുള്ള വീട്. തിരികെ കൊണ്ടുപോകാൻ ആള് വരുന്നൊരു ദിവസമുണ്ട്. നിർണയിക്കാൻ നമുക്ക് അധികാരം അനുവദിക്കാത്തൊരു തീയതിയിൽ ആ മടക്കം സംഭവിക്കും. ഉപ്പ് വന്നിട്ടേ ഉറങ്ങൂ എന്ന് വാശി പിടിച്ച് മക്കള് പൂമുഖത്തിരിക്കാറില്ലേ, അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോവും. പക്ഷെ രാവിലെ ഉണരുമ്പോൾ മോൻ റൂമിലെ കിടക്കയിലായിരിക്കും. അതെങ്ങനെയാണെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ ചോദിക്കുമ്പോൾ, വൈകി വരുന്ന ഉപ്പ നിന്നെ വാരിയെടുത്ത് റൂമിൽ കിടത്തും. ഇതൊന്നും മോൻ അറിയില്ല. നീ ഉണരാതിരിക്കാൻ ഉപ്പ അത്രയും ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയും അങ്ങനെയാണ്. ഉറക്കം പോലെയാണ് മരണം. പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ലോകവും സ്നേഹവുമുള്ളൊരു ദിവസവും സ്നേഹമുള്ളൊരു പടച്ചവനും മോനെപ്പോലുള്ള നല്ല കുട്ടികളെയും ഒക്കെ അവിടെ കാത്തിരിക്കും എന്ന് ചേർത്ത് വെക്കണം. മരണത്തെ വല്ലാതെ ഭയന്ന മകന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് പേടിക്കാനൊന്നുമില്ലാത്തൊരു യാത്രയെക്കുറിച്ച്. പുറത്തെ മുറിയിൽ നിന്ന് അകത്തെ മുറിയിലേക്കൊരു കോരിയെടുക്കൽ. സ്നേഹനിധിയായ രക്ഷിതാവിൻ്റെ എല്ലാ കരുതലും കാരുണ്യവും സ്വീകരിച്ചൊരു യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഇടത്താവളത്തിൽ കുറച്ചു കാലം നമ്മൾ പാർത്തത്. ഇതൊരു കുറച്ച് ചിന്തകളാണ്, നമുക്ക് പല കാര്യങ്ങളും സമ്മിശ്രമായിട്ട് കൂടി വരുന്ന ഒരു കാര്യം. ഞാൻ വായിക്കാൻ കാരണം വെച്ചാൽ, നമ്മളത് കേൾക്കും സാധാരണ, നമ്മളെ അനുഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ടാവുമല്ലോ. അസൻസരിക്കാൻ എന്താ തോന്നിയത്
1: ഇതിൽ? പിന്നെ അതിൻ്റെ ഒരു ആ മറ്റേ ടെക്സ്റ്റിൻ്റെ പിന്നാലെയാണ് ആദ്യം പോകണമെന്ന് തോന്നുന്നത്. അതിൻ്റെ ആശയതലത്തിലേക്ക് അത് മരണവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച ഒരു ഒരു അനുഭൂതിയാണ് ഇപ്പം നമുക്ക് ലഭ്യമായത്. അതായത് നമ്മൾ പിന്നെ സ്കൂൾ അടച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഉപ്പ ഒരു കൊണ്ടുവരാൻ വരലുണ്ട്. അപ്പോൾ ഉപ്പ കൊണ്ടുവരാൻ വരുന്നതാണ് ഏറ്റവും അസഹനി എന്ന ഉപ്പാനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. പക്ഷേ ആ നമ്മൾ അനുഭവിച്ച കളി, ആ പിന്നെ വിനോദങ്ങളിൽ നിന്ന് വീർപ്പിട്ട് പോരുക എന്ന് പറയുന്നത് അന്ന് പിന്നെ ഭയങ്കര സങ്കടം, അന്നൊരു മൂഡും ഉണ്ടാവില്ല, അന്ന് എന്തോ ഒരു നമ്മളിങ്ങോട്ട് വരിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് പോരുക. അപ്പോൾ അതിൽ ആ ടെക്സ്റ്റിൻ്റെ കൂടെ അങ്ങനെ പോയപ്പോൾ അത് വല്ലാത്ത നമ്മളിങ്ങനെ ഒരു അനുഭവിച്ചൊരു സാധനമായതുകൊണ്ട് അത് ഭയങ്കര ഒരു ഹൃദ്യമായിട്ട് തോന്നി. അതാണ്
0: അല്ലേ? അതെ. അത് മാത്രമല്ല, അപ്പം അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇരുന്ന് വാർക്കാൻ വന്നാണ്.
1: അതെ.
0: ഇവിടുന്ന് ഉപ്പ വിളിക്കാൻ വരുന്നത് പോലെ നമ്മൾ പടച്ചം വട ഒരു സമയത്ത് വിളിക്കാൻ വരുമ്പോൾ
1: അല്ലേ,
0: അപ്പൊ നമ്മൾ തിരികെ പോവുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അവിടെ ഇനി ഇല്ലാന്ന് വേറെ ചോയ്സ് ഒന്നുമില്ല. മറ്റൊന്ന് ഉപ്പാനെ കാത്തിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അത് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ട് സംഭവമാണ് മോനോട്. അതിന് മോന് ഉപ്പാനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഉറങ്ങിപ്പോയിട്ട് അവസാനം ഉപ്പ എന്നെ അവനെ കൊണ്ടുപോയിട്ട് റൂമിലെത്തി. നേരം വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മോന് പലപ്പോഴും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചെറുപ്പ കുട്ടികൾ
1: ആലോചിക്കാറുണ്ട്.
0: അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരാതെ ഉപ്പ കൊണ്ടുപോയി കിടത്തിയതാണ്. ഇതുപോലെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റലാണ് മരണം. മോനെ പിടിക്കാനൊന്നുമില്ല, പടച്ചവൻ നമ്മൾ തിരിച്ചു വിളിക്കലാണ്. നമ്മളെ ഭാഗം റെഡിയായി കഴിഞ്ഞാൽ നമുക്കതില് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വളരെ ലളിതമായി മോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയുടെ വാക്കുകൾ കൂടി അതിൽ ചേർത്ത് വെക്കുകയാണ്.
1: അതെ അതെ അതെ. നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ പിന്നെ നമ്മുടെയൊക്കെ മക്കൾക്കും ആ ഒരു ഒരു ചിന്ത പകർന്നു കൊടുക്കാൻ നല്ലൊരു കാര്യമാണ്. അതൊക്കെ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതുപോലെയാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിട്ടുള്ളത്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: പ്രിയ ശ്രോതാക്കളെ, IMA നമ്മുടെ ആരോഗ്യം എന്ന പ്രസിദ്ധീകരണത്തിൽ തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലുള്ള ഡോക്ടർമാരായ ഡോക്ടർ പി എൻ ശൈലജ, ഡോക്ടർ പൂർണിമ എന്നിവർ എഴുതിയ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ ചിന്തയിലൂടെ സ്ട്രോക്ക്, സ്ത്രീകൾ, ചികിത്സ. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെപ്പറ്റി കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല. രക്തചംക്രമണ വ്യവസ്ഥയിൽ ഉത്ഭവിക്കുന്നതും 24 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുകയോ മരണത്തിൽ കലാശിക്കുകയോ ചെയ്യുന്നതുമായ മസ്തിഷ്കത്തിലെ പ്രവർത്തന തകരാറിനെയാണ് മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് ലോകാരോഗ്യ സംഘടന നിർവചിച്ചിരിക്കുന്നത്. തലച്ചോറിൻ്റെ രക്തയോട്ടം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തടസ്സപ്പെടുമ്പോൾ കൈകാലുകളിലെ ചലനക്കുറവ്, ചിറികോട്ടം, സംസാരത്തിലെ കുഴച്ചിൽ, കാഴ്ചമങ്ങൽ, പെട്ടെന്നുള്ള സ്വഭാവവ്യത്യാസം, മറവി, ബാലൻസ് കുറവ് എന്നിവ കാണപ്പെടാം. ഇതിലേതൊരു ലക്ഷണം ശ്രദ്ധയിൽപ്പെട്ടാലും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തേണ്ടതുണ്ട്. സ്ട്രോക്കിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, തലച്ചോറിലെ വലിയ രക്തധമനിയിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത്. രണ്ട്, ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡീരക്ത പ്രതിബന്ധം. മൂന്ന്, ചെറിയ രക്തക്കുഴലുകളിലെ പ്രതിബന്ധം. നാല്, ഇതുവരെ മേൽപ്പറഞ്ഞവയിലില്ലാത്ത മറ്റൊരു കാരണം മൂലം, ഉദാഹരണമായി പ്രധാന രക്തധമനികളിലെ വിഘടനം, വാസ്കുലൈറ്റിസ് എന്നിവ. അഞ്ച്, നിലവിൽ കാരണം കണ്ടുപിടിക്കാൻ സാധിക്കാത്തവ, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉള്ളവ എന്നിവ. ഇവയിൽ ഓരോ വിഭാഗത്തിൽപ്പെടുന്ന സ്ട്രോക്കിനും ചികിത്സ വ്യത്യാസപ്പെടുന്നു. വലിയ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് മൂലമുണ്ടാകുന്ന സ്ട്രോക്കിന് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഒന്നോ രണ്ടോ ആണ് ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടത്. ചികിത്സയുടെ ദൈർഘ്യം, സംഭവിച്ചിരിക്കുന്ന സ്ട്രോക്ക്, TIA അതായത് ക്ഷണികമായ ഇസ്കീമിക് ആക്രമണം, 24 മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്നവ, അല്ലെങ്കിൽ മൈനർ സ്ട്രോക്ക്, ചെറിയ സ്ട്രോക്ക് എന്നിവയെ അനുസരിച്ച് തീരുമാനിക്കുന്നു. കാർഡിയോ എംബോളിസം, ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡീരക്തപ്രതിബന്ധം മൂലം ഉണ്ടാകുന്ന സ്ട്രോക്കിന് ആൻറ്റികൊയാഗുലൻ്റ് മരുന്നുകളാണ് കഴിക്കേണ്ടത്. സാധാരണയായി വാർഫിൻ എന്ന ഗുളികയാണ് ഇതിനായി എടുക്കേണ്ടത്. സ്ഥിരമായി INR എന്ന ടെസ്റ്റ് ചെയ്യുകയും ഇതിൻ്റെ മൂല്യം 2-3 ഇടയിൽ നിലനിർത്തുകയും വേണം. മരുന്ന് പാലിക്കൽ, സമീപകാലത്തെ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് 50% താഴെ രോഗികൾ മാത്രമാണ് കൃത്യമായി മരുന്ന് പാലിക്കുന്നത് എന്നതാണ്. ഒട്ടുമിക്ക രോഗികളും വളരെ കൃത്യമായി മാത്രം മരുന്ന് കഴിക്കുകയും ഒരു തവണ പോലും ഷുഗർ, പ്രഷർ മുതലായവ പരിശോധിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് എന്നതാണ് വസ്തുത. മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ബ്ലഡ് പ്രഷർ 130/80 താഴെയും ഫാസ്റ്റിംഗ് ഷുഗർ 110 താഴെയും HbA1c ലെവൽ 6.5% താഴെയും ആയിരിക്കണം. ഇത് കൃത്യമായി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തുള്ള ക്ലിനിക്കുകളിലോ ആശുപത്രികളിലോ മാസത്തിൽ ഒരിക്കലെങ്കിലും നിയന്ത്രണ വിധേയം ആവും വരെ ഇവയൊക്കെ പരിശോധിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളിൽ വ്യതിയാനം വരുത്തേണ്ടതുമാണ്. ഇവയോടൊപ്പം ആൻറ്റിപ്ലേറ്റ്ലെറ്റ് അഥവാ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ സ്ഥിരമായ ജീവിതകാലം അത്രയും കഴിക്കേണ്ടതുമാണ്. ന്യൂറോളജി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇവയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടുള്ളതല്ല. എന്തുകൊണ്ട് മിക്ക രോഗികളും ചികിത്സ പാലിക്കാത്തത്? സ്ട്രോക്കിനെ പറ്റിയുള്ള പരിമിതമായ അറിവോ മരുന്നുകളുടെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വേവലാതിയോ സാമ്പത്തിക പരിമിതികളോ കുടുംബ പ്രശ്നങ്ങളോ ആവാം കാരണങ്ങൾ. മിക്കപ്പോഴും മരുന്ന് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സ്ട്രോക്ക് വരാതിരിക്കാൻ അവ എത്രമാത്രം സഹായിക്കുന്നുവെന്നും അറിയാത്തതുമാണ് കാരണം. വ്യായാമം. സ്ട്രോക്ക് ഒരു ജീവിതശൈലി രോഗമായിരിക്കെ മരുന്നുകളേക്കാൾ ഒരുപക്ഷെ ആരോഗ്യമുള്ള ജീവിതക്രമമാണ് വീണ്ടും സ്ട്രോക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും ഫലവത്തായ രീതി. പുകവലി, മദ്യപാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. ആഴ്ചയിൽ 4-5 ദിവസവും 20 മിനിറ്റെങ്കിലും ദ്രുതഗതിയിൽ നടക്കുന്നത് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു.
2: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ. ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഞാൻ അടുത്ത ദിവസം വളരെ വേദനയോടുകൂടി ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന രണ്ടുപേരും അട്ടഹസിച്ച് ചിരിക്കുന്നുമുണ്ട്. കണ്ടു തീർന്ന് അവസാനിപ്പിക്കാൻ കഴിയാതെ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദരിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ലോകത്തിൻ്റെ നായകനായ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ് കേൾക്കാനിടയായത്. പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുവാൻ ഉപയോഗിക്കാറുള്ള ഒരു വടിയെന്നത് പ്രവാചകൻ ലൈംഗിക താൽപ്പര്യമുള്ളവനാണ് അല്ലെങ്കിൽ പ്രവാചകൻ സ്ത്രീലംഘനനാണ് എന്നെല്ലാം പറഞ്ഞ് പല രൂപത്തിലുള്ള സംസാരങ്ങൾ വ്യത്യസ്തമായ കോണുകളിലൂടെ വ്യത്യസ്തമായ ആളുകൾ അവതരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. ഇതിലേറ്റവും അവസാനം വന്ന ഒരു ഭാഗമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതിൽ വളരെ കളിയാക്കുന്ന, മോശപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കേട്ടു. എന്നാൽ ഇത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങളീ കേൾക്കുന്നതും പറയുന്നതും അല്ലെങ്കിൽ നിങ്ങളീ അവതരിപ്പിക്കുന്നതും ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് പഠിച്ചുകൊണ്ടാണോ എന്ന് നിങ്ങൾ ഒന്ന് വീണ്ടും വിചാരം ചെയ്യേണ്ടതുണ്ട്. കാരണം അവരുടെ സംസാരത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അവർ സംസാരിച്ചതിൽ ഞാനാദ്യം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു, പിന്നീട് അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മളാരും കാണാത്ത ഏതോ ഒരു ഹദീസാണ് അവർ കണ്ടിട്ടുള്ളതും. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം മറ്റൊരു സ്ത്രീയെ തൻ്റെ വിരിപ്പിലേക്ക് കൊണ്ടുവരികയും അത് ആയിഷ റളിയല്ലാഹു അൻഹ പൊക്കി എന്നാണ്. അത് വളരെ ലാഘവത്തോടുകൂടിയും കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ചിരിച്ചാർമാദിച്ചുകൊണ്ടുമാണ് ആ ഒരു സംസാരം നടത്തുന്നത്. കണ്ടു നിൽക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയുകയില്ല. പിന്നെ അത് വലിയ പ്രശ്നങ്ങളായി ഒതുക്കി തീർത്തു എന്നൊക്കെയാണ്. പിന്നെ അതിൽ നിന്ന് ഖുർആനിക വചനം പിന്നീട് അതിന് അനുസൃതമായിക്കൊണ്ട് പ്രവാചകൻ ഓതി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സംസാരത്തിൽ. എന്നാൽ മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ വ്യഭിചാരത്തിന് വേണ്ടി ഒരു ആയത്ത് വഹിയായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകൻ ഈ ലോകത്ത് ഓതി കേൾപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള അധികാരവും നൽകിയിട്ടില്ല. അതേസമയം വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വ്യഭിചാര ചെയ്യരുത് എന്നല്ല, വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു തന്നത് നമ്മുടെ പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു, മുക്തമായിരുന്നു എന്നത് പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിരുന്നു. പ്രവാചകൻ്റെ ജീവിതം പച്ചയായ യാഥാർത്ഥ്യമായി കൊണ്ട് ഇന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇവർ കേട്ടത് ഏത് ഹദീസാണ്, ഇവർ കണ്ടു എന്ന് രണ്ടാമത് മാറ്റി പറഞ്ഞ ഹദീസ് ഏതാണ്, അല്ലെങ്കിൽ പ്രവാചകൻ വ്യഭിചാരത്തിനു വേണ്ടി അത് അനുവദനീയമാണ് എന്ന് പറയാൻ ഇവർ ഓതിയ ആയത്തേതാണ്, ഇതൊന്നും അവർ ആ വീഡിയോയിൽ പറയുന്നില്ല. എൻ്റെ ശബ്ദം ഈ കളിയാക്കിയ ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ, അതിൻ്റെ അനുയായികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു വച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണം. ആ ഒരു പ്രമാണങ്ങളൊന്ന് കാണിച്ചു തരണം. നിങ്ങൾ കണ്ട ഹദീസ് ഏതാണ്, പ്രവാചകൻ ആ ഓതിയ ആയത്തേതാണ് എന്ന് നിങ്ങൾ വ്യക്തമായി സമൂഹത്തിനോട് പറയണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെ നിന്നെങ്കിലും കേട്ടു എന്നിട്ട് പ്രവാചകനെയും ഇസ്ലാമിനെയും കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരാനിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളൂ. ഇസ്ലാമിനെ ഏത് നിലയ്ക്കും തകർക്കാൻ ശ്രമിച്ചവർക്ക് നാശമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ അധികാരങ്ങളും വലിയ പവറും കാണിച്ച ഫിറഔൻ ലോകത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച പലരും, ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഇസ്ലാമിക ചരിത്രം വായിക്കുന്നവർക്കറിയാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ വധിക്കാൻ പിന്നാലെ നടന്ന വ്യക്തിയായിരുന്നു. പിന്നീട് സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായി ലോകത്തറിയപ്പെട്ടു. എന്നാൽ മരണം വരെയും ഇസ്ലാമിൻ്റെ ശത്രുവായി നിലകൊണ്ടു. അവസാനം നാശമടയുന്ന സാഹചര്യങ്ങൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കുണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. എന്നതുപോലെ ഇസ്ലാമിനെ തകർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ വല്ലാഹു മുത്തുമുനൂരി, അവൻ്റെ പ്രകാശം, അള്ളാഹു സുബ്ഹാനുത്തൽ അവൻ്റെ ഈ ദീനിൻ്റെ പ്രകാശം കെടുത്തുകയിൽ അവനെ ആ ഒരു പ്രകാശത്തെ പൂർണ്ണമാക്കി എല്ലാവരിലേക്കും എത്തിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം എത്രയെല്ലാം ആളുകൾ ഏതെല്ലാം വിധത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. യുദ്ധത്തിലൂടെ, നുണപ്രചരണത്തിലൂടെ, ഏതെല്ലാം വിധത്തിൽ ഇസ്ലാമിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെയെല്ലാം ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് കണക്കുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഏറ്റവും ഫാസ്റ്റായിട്ട് വർദ്ധിച്ചു വരുന്ന, വളർന്നു വരുന്ന ഒരു മതം എന്നത് ഇസ്ലാം മാത്രമാണ് എന്ന് ലോകത്തിൻ്റെ കണക്കുകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തകർക്കാൻ ശ്രമിച്ചാലും വളരുക തന്നെ ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങൾ തമാശയടിച്ചും പരിഹസിച്ചും ഈ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിനൊരു പോറൽ പോലും ഏൽക്കുകയില്ല എന്ന് മാത്രമല്ല, അതിലൂടെ കൂടുതൽ കൂടുതൽ ഇസ്ലാം വളരുക മാത്രമാണ് ചെയ്യുക എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോലും ഇപ്പോൾ ഇവിടെ ചെയ്യാൻ കാരണമായിട്ടുള്ളത്. നിങ്ങൾ പരിഹസിച്ചപ്പോൾ ആ പരിഹാസം വെറുമൊരു പരിഹാസം മാത്രമാണ് എന്നും, വസ്തുത എന്നത് പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും സമൂഹത്തെ ബോധവൽക്കരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു സംസാരം. അതിൽ പ്രവാചകന്റെ വിവാഹങ്ങൾ എടുക്കുന്നതിനു മുമ്പ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഈ വിവാഹത്തിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് എന്ന് പഠിക്കണം. ഇസ്ലാം വിവാഹത്തിന് നൽകിയ പവിത്രത എന്താണ് എന്നും സ്ഥാനം എന്താണ് എന്നും ഈ വിമർശകർ ഒന്ന് ആലോചിക്കണം, പഠിക്കണം. മീസാഖൻ ഖലീല, വലിയ വമ്പിച്ച കരാറാണ് വിവാഹം എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ്റെ വിവാഹത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആദ്യ വിവാഹം 25-ാമത്തെ വയസ്സിലായിരുന്നു. ആരെയാണ് വിവാഹം കഴിക്കുന്നത്? 18 വയസ്സുള്ള കന്യകയാണോ? അല്ല, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയേക്കാൾ പ്രായമേറിയ ഒരു വിവാഹം കഴിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹയാണ് വിധവയായ ഒരു സ്ത്രീയെയാണ് ആദ്യമായി തൻ്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൂട്ടുന്നത്. ആ നാട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ? ഏത് നിലക്കും സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന വൈൻ വുമൺ വാർ എന്ന് പറയപ്പെട്ട, അറിയപ്പെട്ട ഇരുണ്ട യുഗം, ആ ഇരുണ്ട യുഗത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനവും ജീവിതവും. അന്നത്തെ കാലത്ത് വ്യഭിചാരിണികളായ സ്ത്രീകളുടെ വീടിൻ്റെ മുറ്റത്തൊരു കൊടിയുണ്ടാവുമായിരുന്നു എന്നാണ്. എങ്ങനെയും തോന്നിവാസമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനപദത്തെ കുന്തും ഖൈറ ഉമ്മ എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകുമാറ് അവരെ പരിവർത്തിപ്പിച്ചെടുത്ത വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചകൻ്റെ ജീവിതാധ്യാപനങ്ങളും നമുക്ക് മാതൃകയാണ്. ആ പ്രവാചകനെക്കുറിച്ചാണ് നിങ്ങൾ ഈ ദുരാരോപണം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ വിവാഹം തന്നെ ഒരു വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സായ അല്ലെങ്കിൽ വിധവയായ ഒരു സ്ത്രീയെയാണ് പ്രവാചകൻ ആദ്യമായി വിവാഹം കഴിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ആ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. രണ്ടാമത്, പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് എപ്പോഴാണ്? ചരിത്രമറിയുന്നവർക്ക്, പ്രവാചകൻ്റെ ജീവിതത്തെ ശരിക്കറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ 50-ാമത്തെ വയസ്സിന് ശേഷമാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ആദ്യ ഭാര്യ തൻ്റെ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് ശേഷമാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ആ രണ്ടാമത്തെ വിവാഹവും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. ആ പ്രവാചകൻ്റെ രണ്ടാമത്തെ വിവാഹം ലൈംഗിക താൽപ്പര്യത്തിനു വേണ്ടിയായിരുന്നോ, അതല്ല ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ്റെ രണ്ടാമത്തെ വൈവാഹിക ജീവിതവും ഒരു കന്യകയിൽ നിന്നല്ല ആരംഭിക്കുന്നത്, മറിച്ച് മറ്റൊരു കുടുംബത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രവാചകൻ്റെ ആ ജീവിതത്തിൽ രണ്ടാമത് നടന്ന വിവാഹത്തിൻ്റെ ലക്ഷ്യം. ഒരു വിധവയെ വീണ്ടും കല്യാണം കഴിക്കുന്നു, ബാധ്യത ഏറ്റെടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സാമൂഹിക ഭദ്രതയെ ഊട്ടിയുറപ്പിക്കുകയാണ്. അവിടെ നിന്നങ്ങോട്ട് പ്രവാചകൻ്റെ ഓരോ വൈവാഹിക ജീവിതവും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒന്നിനും ഒരു ന്യൂനതകൾ പറയാനില്ലാത്ത രൂപത്തിൽ പ്രവാചകൻ്റെ ജീവിതം എല്ലാവർക്കും മാതൃകയായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരിഫ് ഹുസൈൻ അവൻ്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് നുണപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ട് നിങ്ങളും തുള്ളാൻ നിൽക്കരുത്, എന്നാൽ നിങ്ങളും നാറിപ്പോകും എന്നത് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ, അതും വൈവാഹിക ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, കൃത്യമായ ദിശാബോധവും അതിലൂടെ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. സാമൂഹിക ഭദ്രത, അതുപോലെ തന്നെ കുടുംബഭദ്രത, മാത്രമല്ല വ്യഭിചാരത്തിനോട് അടുത്തുപോകരുത് എന്ന ഇസ്ലാമിൻ്റെ കൽപ്പനയും അതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായും സ്പഷ്ടമായും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിപ്പിച്ച വ്യഭിചാരത്തിന് മാതൃക കാണിച്ചു എന്ന് ആ പ്രവാചകനെക്കുറിച്ച് നിങ്ങൾ ആരോപിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മറുപടിയുണ്ട്. പ്രമാണങ്ങൾ വളരെ വ്യക്തമായി പ്രവാചകന്റെ ജീവിതം തുറന്ന പുസ്തകമായി കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. അതൊന്ന് പഠിക്കാൻ ശ്രമിക്കണം എന്നു മാത്രമാണ് ഈ വിമർശകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. വിശ്വാസികളെന്ന നിലയ്ക്ക് ആ പ്രവാചകന്റെ വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: പീസ് റേഡിയോ. Tune to reality.
7: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം.
6: വോയിസ് ഓഫ് പീസ്.
7: സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ റേഡിയോയിൽ വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. വിസ്ഡം സ്പോട്ട്ലൈറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്കെല്ലാം ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ മൂന്ന് വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ നമ്മളോടൊപ്പം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അതോടൊപ്പം മുജീബ് മാസ്റ്റർ ഒട്ടുമൽ, ഈ രണ്ടുപേരും ചേരുകയാണ്. മൂന്ന് വിഷയങ്ങളെ നമ്മൾ ഇന്ന് അപഗ്രഥിക്കുമ്പോൾ ആദ്യം ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം, ഈ ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് എടുത്ത ഏറ്റവും മാതൃകാപരമായ, ഏറ്റവും പിന്തുണയർഹിക്കുന്ന, നമുക്കെല്ലാം പ്രതീക്ഷയേകുന്ന ഒരു ഓപ്പറേഷനാണ്, ഒരു നടപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ. ഇന്ന് പൊതുസമൂഹം ഒന്നടങ്കം അതിന് വലിയ പിന്തുണകൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിസ്ഡം സ്പോട്ട്ലൈറ്റും എല്ലാവിധ പിന്തുണകളും വലിയ പ്രതീക്ഷകളും ആ ഒരു പദ്ധതിയിൽ വെച്ചു പുലർത്തുകയാണ്. അതോടൊപ്പം കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഇത്ര ശക്തമായ നിലപാടെടുക്കുന്നതോടൊപ്പം നമ്മൾ കാണുന്ന ചെറിയൊരു വൈരുദ്ധ്യമായി നമുക്ക് ബോധ്യപ്പെടുന്നൊരു വിഷയം, ഈ വീര്യം കുറഞ്ഞ മദ്യം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിൻ്റെ ടാക്സ് കുറക്കുന്നു, അതിൻ്റെ കൺസംഷൻ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള വായനകൾ പുറത്തു വരികയാണ്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള ഇത്ര ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നുള്ള ഒരു വ്യതിയാനമായി കണക്കാക്കേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ.
9: നമ്മുടെ നാട്ടിൽ ഈ മദ്യപിക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ഒന്നും മദ്യപിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലത്തിലേക്ക് പോയി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനിയിപ്പോൾ അവരുടെ ഭാര്യമാരോ സഹോദരിമാരോ അവരൊന്നും ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു വലിയ ട്രാപ്പിൽ പെട്ടുപോകരുത് എന്നാണ് ഏറ്റവും വലിയ മദ്യപാനിയോ ഇനി മദ്യശാല നടത്തുന്ന ആളുകളാണെങ്കിൽ പോലും പറയുക.
8: സ്വന്തം കുട്ടികളിൽ പെടാൻ പാടില്ല,
9: പെടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു പുതിയ തലമുറയിലേക്ക് ഈ സാധനം എത്തിക്കാൻ, അല്ലെങ്കിൽ അവരെ കൂടെ മദ്യപാനികളാക്കി മാറ്റുന്ന ഒരു പ്രവണതയോട് ഉള്ള ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം അതിനകത്തുണ്ട്. അപ്പോൾ ഒരു മന്ത്രിസഭയെ നമ്മൾ അളക്കുന്നത്, അതിൻ്റെ ജനകീയ മുഖം നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രമാത്രം പുരോഗമനപരമാണ്, എത്രമാത്രം അത് സമൂഹത്തിൻ്റെ ഗുണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് അതിൻ്റെ ചില നയനിലപാടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ മദ്യത്തിൻ്റെ, പൊതുവായ മദ്യത്തിൻ്റെ വിഷയമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്, മറിച്ച് എന്താണ്, വീര്യം കുറഞ്ഞ ഇത് ടാക്സ് പൊതുവെ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അതിനകത്തൂടെ ലഭ്യത കുറയ്ക്കുകയല്ല ചെയ്തത്, മറിച്ച് വാങ്ങാനുള്ള ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, വീട്ടിൽ പിന്നെ ബജറ്റ് എന്ത് ചെയ്യും, താളം തെറ്റുകയാണ് ചെയ്യുക. കാരണം കുടിക്കേണ്ടവൻ പിന്നെ വില കൊടുത്ത് കുടിക്കും, അപ്പോൾ ബാക്കി ഫണ്ട് കുറയും, അതിൻ്റെ സഫറിങ്സ് വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യ കുട്ടികളൊക്കെ എന്ത് ചെയ്യും. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ഇവിടെ ഇപ്പോൾ നല്ല, ഇത് ആൾറെഡി ഒരു കുടിയനായ ഒരാളെ സംബന്ധിച്ചോളം അയാൾ 200 രൂപ കൊടുത്ത് ബീറ് വാങ്ങിച്ചിട്ട് ലേശം ലഹരിയായിട്ട് വീട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ സംബന്ധിച്ചുള്ള ഏറ്റവും വീര്യം കൂടിയ മദ്യം വില കുറഞ്ഞ് കിട്ടുമെന്ന് അവൻ നോക്കുള്ളൂ. അതിനിപ്പം ഇനി ജവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കും. ഇവിടെ ഇതിൻ്റെ ബെനിഫിഷ്യറി തുടക്കക്കാരായിരിക്കും. അതായത് ഇതിപ്പോൾ നമ്മൾക്കറിയാം, ഏതൊരു കുട്ടിയും ഒരു, ഇപ്പം നമുക്കറിയാം മദ്യപാനം തുടങ്ങുന്നത് 10 വയസ്സിലോ ഒക്കെയാണെന്നാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ തീയുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ അവരാദ്യം തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾ ആയിരിക്കും. ഇതിൻ്റെ വില കുറക്കുന്നതിലൂടെ അവർക്ക് മിച്ചം വയ്ക്കുന്ന പൈസ കൊണ്ട് വേണമെങ്കിൽ കുടിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കാണിത് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മദ്യപാനികളെ സൃഷ്ടിക്കാനുള്ള പുതിയ തലമുറയെ കൂടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ തള്ളിവിടുന്ന ഒരു പ്രേരണ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞ മദ്യം ഈ രീതിയിൽ ടാക്സ് കുറക്കുന്നതിലൂടെ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തൊന്ന്, ഈ പ്രിയദർശിനി ബസ്സുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്നെ നടന്ന ഒരു മറ്റേ പത്രക്കാരുടെ ചോദ്യം, ഇപ്പോൾ ആണുങ്ങൾക്ക് എന്താണ് ഇത് സൗജന്യമാക്കി കൂടുതലേ ആക്കണ്ടെന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ അതിന് മുഖ്യമന്ത്രി കൊടുത്ത രസകരമായ ഒരു ഉത്തരവുണ്ട്. അതെന്തായിരുന്നു? പെണ്ണുങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്കെത്തും, ആണുങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചിരിയോടെ നിർത്തുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, താരതമ്യേന നമുക്കറിയാം സ്ത്രീകൾ മദ്യപിക്കുന്ന സ്ത്രീകൾ കുറവാണ്, ഇന്ത്യയിലും കുറവാണ്, കേരളത്തിലും കുറവാണ്. പക്ഷേ അവരുടെ സംഖ്യയും പതിയെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഈ മദ്യപാനത്തിൻ്റെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്, ചില മറ്റ് ലഹരി വസ്തുക്കളിലേക്കുള്ള ഇത് കൂടിയപ്പോൾ. പക്ഷെങ്കിൽ പോലും സ്ത്രീകൾക്കിടയിലുമുള്ള മദ്യപാനം വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ധാരാളം സൂചനകൾ നമുക്കറിയാം. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള കോളേജ് കുട്ടികൾ ഇവർക്കിടയിലൊക്കെ ഒരു രസത്തിന് വേണ്ടിയുള്ള മദ്യപാനം പാർട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി അപ്പോൾ അത്തരത്തിലൊരു ഒരു ഒരു ട്രെൻഡ് സാവധാനമാണെങ്കിൽ പോലും വർദ്ധിച്ചാൽ സ്ത്രീകളുടെ കയ്യിൽ കാശുണ്ടാവുന്നതുകൊണ്ടും സർക്കാരിന് ചിലപ്പം ചെയ്യും ഗുണമുണ്ടാകുമെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ എന്താണ് ബീറ് അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾ, ഇതിൻ്റെയും ഉപഭോക്താക്കൾ പലപ്പോഴും സ്ത്രീകളും കൂടെ ആക്കാരും. അവരെന്താച്ചാൽ ആകെ പൂസായിട്ട് റോട്ട് കിടക്കുന്ന നമ്മൾ കീഴില്ല, പക്ഷേ അവർക്കിടയിലെ മദ്യപാനത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു അംഗീകൃത മദ്യപാനം, പലപ്പോഴും എന്താച്ചാൽ അങ്ങനത്തെ ഈ പാർട്ടികളിലൊക്കെയുള്ള അംഗീകൃത മദ്യപാനത്തിൽ അവർക്ക് സെർവ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങളാണ്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ സ്വീകാര്യമായ ഒന്നാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അത്രത്തോളം തളർത്തേണ്ടതില്ല, വിരോധിക്കേണ്ടതില്ല എന്ന ഒരു ചിന്താഗതി കൊണ്ടുവരുന്ന ഒരു നയ നിലപാടാണ് ഇത് എന്നുള്ളതാണ്. പിന്നെന്താ വെച്ചാൽ, ഈ മദ്യനയം മാത്രമല്ല മൊത്തത്തിൽ ലഹരിയെക്കുറിച്ചുള്ളൊരു നയമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിലെല്ലാം പെടണമല്ലോ. കാരണം ഇവിടെ ഞാൻ കരുതുന്ന വെച്ചാൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ രണ്ട് തരത്തിലുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് തരത്തിലുള്ള ചിന്താധാരകളുണ്ട്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, മദ്യം ഇതിപ്പോൾ ഇവിടെ കൂടുതൽ ഈ സമൂഹം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ മാരകമാണെന്ന് കരുതുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെയാണ്. അപ്പോൾ വലിയ ബുദ്ധിജീവികളായ പലരും പോലും അതിന് ഉള്ള പ്രതിവിധിയായിട്ട് പറയുന്നത് മദ്യം സാർവത്രികമാക്കുക, പറ്റിയ കഞ്ചാവും കൂടെ എന്ത് ചെയ്യുക, നിയമവിധേയമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ അത്യാവശ്യക്കാരൻ, അവരുടെ ആവശ്യം ലഹരിയാണ്, അത്തരമൊരു ആനന്ദമാണ്. അപ്പോൾ അത് ഇതിലൂടെ കിട്ടുകയാണെങ്കിൽ അവർ സിന്തറ്റിക് ലഹരിയിലേക്ക് പോവുകയില്ല. ഈ ഒരു വാദഗതി സജീവമാണ്. അത് നമ്മൾ കരുതുന്ന പോലെ മറ്റേ ഈ ഏതെങ്കിലും മദ്യപാനി നടത്തുന്ന മറ്റേ വാചക കസർത്തല്ല, മറിച്ച് അറിയപ്പെടുന്ന പലരും ഇത്തരത്തിലുള്ള, അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ അദ്ദേഹം എന്താണ് എക്സൈസ് എന്തോ ഒരു ഓഫീസറായിരുന്നു തോന്നുന്നു, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വിശദമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വാദമുഖം ഇതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഒന്ന്. മറിച്ച് രണ്ടാമത്തെ വാദം എന്താണ്, മിക്കവാറും മദ്യപാനികൾ ഉണ്ടാക്കപ്പെടുന്നത് ചെറിയ മദ്യങ്ങളിലും തുടങ്ങി മെല്ലെ മെല്ലെ അത് പോരാതെ വരുന്ന, അത് പ്രത്യേകിച്ചൊരു ഒരു ഒരു മറ്റേ എല്ലാ 100% ആളുകൾക്കല്ല, മറിച്ച് ഒരു സെക്ഷന് അല്ലെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് ഓഫ് പീപ്പിളാണ് സ്വാഭാവികമായിട്ടും എന്തിനും എക്സ്പ്ലോർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാരീരിക അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ ഉണ്ടാകുന്നവർ, അവരാ നിലയ്ക്ക് എന്ത് ചെയ്യും, എക്സ്പ്ലോർ ചെയ്ത് പോകുന്നവരായിരിക്കും. അവരങ്ങനെ മദ്യത്തിൻ്റെ പിന്നെ മറ്റു രീതിയിലുള്ള ലഹരികളുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ രീതിയിലാണ് മദ്യപാനത്തിൻ്റെ ഒരു വികാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൊസൈറ്റിയുടെ വികാസവും പതനമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ ഇതിനെതിരെയുള്ള പ്രതിവിധിയായിട്ട് പറയുന്നതാണ്, മദ്യം യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെടണം. എന്നിട്ട് ഒരുപക്ഷെ ഇവിടെ നിലവിലുള്ള പിന്നെ അഡിക്റ്റഡായ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത വിറക്കുന്ന മറ്റ് മദ്യപാനികളുണ്ടാവും, അവർക്ക് ലൈസൻസിങ് എന്ത് ചെയ്യണം, കൊണ്ടുവരികയും അതായത് മുൻകൂട്ടി അപ്ലൈ ചെയ്ത് സർക്കാരിന് എന്ത് ചെയ്യുന്നു, ലൈസൻസ് കൊടുത്ത് അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന രൂപത്തിലേക്ക്. അതിന് അത് കുറച്ചൊരു പ്രായോഗിക രൂപണയത്തിൻ്റെ കാണിച്ചാൽ പിന്നെ എല്ലാവരും പോയിട്ട് എന്ത് ചെയ്യില്ല, പരസ്യമായിട്ട് അപ്ലൈ ചെയ്യില്ല, മാത്രമല്ല അതിന് ചില സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് വെക്കാൻ കഴിയും. നിലവിൽ മദ്യപാനം അല്ലാത്ത ഒരാൾക്ക് അതിന് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്താണ് പിന്നെ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ സർക്കാരിന് കഴിയും. പുതിയ തലമുറയെ പൂർണ്ണമായിട്ടിരുന്ന് വിമുക്തമാക്കാനും പറ്റും. പക്ഷേ അപ്പോൾ ഈ വാദമുഖങ്ങളിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന ഏതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യം പറഞ്ഞതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അപകടകരമായിട്ടുള്ള പ്രവണതയാണെന്നുള്ളതാണ്. അപ്പം പിന്നെ ഇവിടെ കണ്ട വേറൊരു കാര്യം വെച്ചാൽ, മന്ത്രിസഭയെ മറികടന്നുകൊണ്ടാണോ ഇത് നടപ്പാക്കിയേ എന്നുള്ളതാണ്. കാരണം ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ അതിനെ ഭരിക്കുന്ന മന്ത്രി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ മന്ത്രിയോ അത്തരമൊരു നയനിലപാട് പ്രഖ്യാപിക്കുകയല്ല ചെയ്ത്, മറിച്ച് ഇത് മുഖ്യമന്ത്രി തൻ്റെ ഈ മറ്റേ ബജറ്റ് അവർണത്തിൽ ഇതിയാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡിക്റ്ററ്റോറിയലായ രീതി ഉണ്ടായിരുന്നു. അത് ഇതിൽ തുടരുകയില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ നടക്കുന്ന തൂഫാൻ അത് തീർച്ചയായിട്ടും സർക്കാരെടുത്ത് ഏറ്റവും നല്ല ഒരു നടപടിയാണെന്ന് സംശയം നമുക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെ ആയിട്ട് സംസാരിച്ചാൽ നമുക്കറിയാം അത് നടന്നുകൊണ്ടിരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നട്ടിലൊടിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷനിലേക്ക് ഇതിന് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം ഇതിൻ്റെ ഈ യഥാർത്ഥത്തിൽ ഈ കരിയേഴ്സാണോ പ്രശ്നക്കാർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സാധാരണ ലോക്കലായിട്ട് കച്ചവടം നടത്തുന്ന ആളുകളാണോ? അല്ലല്ലോ. അതിനപ്പുറം ഇതിൻ്റെ സോഴ്സ് ഉണ്ട്, മാത്രമല്ല അത് വരുന്ന ചില വഴികളുണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞടയ്ക്കാനും അവരെ കൂടെ അറസ്റ്റ് ചെയ്യുന്ന അവരെ കൂടെ തടവിലാക്കുന്ന ഒരു ഇത് ഉണ്ടായേ മതിയാവുള്ളൂ. ഇതിൻ്റെ പുറമെന്ത ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ തോന്നുന്നു വെച്ചാൽ കംപ്ലീറ്റ് നമ്മുടെ എന്താ പറയുക ഈ അന്യ സംസ്ഥാനം എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലേ. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളുടെയും എന്നാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പെരുമ്പാവൂരിലും അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വമ്പന്തികൾ ഇതിനെ ന്യൂസാക്കുകയും ആ ന്യൂസാക്കുന്നതിലൂടെ ഈ ഇത് പൊലിപ്പിച്ചെടുത്ത് ഇത് നടക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മറിച്ച് ഇത് ആത്മാർത്ഥതയോടെ നടക്കുന്നൊരു കാര്യമാണെങ്കിൽ ഇതിൻ്റെ വേരറുക്കാൻ വേണ്ട പ്രവർത്തനത്തിലേക്ക് പോവുക തന്നെ വേണം. അപ്പോൾ അവിടെ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റും. നമ്മൾ പറയാന്ന് വെച്ചാൽ, ഇപ്പം ഇത്ര കാലം ഉണ്ടായ പോലീസും എക്സൈസും ഒക്കെ തന്നെ ഇവിടെ ഉള്ളത്, അവർ പോലും ചിലപ്പോൾ എന്താണ് മന്ത്രിയെയും മന്ത്രിസഭയൊക്കെ തെറ്റിദ്ധരിപ്പിക്കും. കാരണം അല്പസ്വല്പമൊക്കെ അതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെയൊക്കെ ഈ പിന്നെ ബെനിഫിഷ്യറീസ് ആയിട്ടൊക്കെ. അതുകൊണ്ട് അതുകൂടെ മനസ്സിലാക്കാൻ മന്ത്രിക്കും മന്ത്രിസഭയ്ക്കും കഴിയണം എന്ന് നമുക്ക് പറയാറില്ല. നമുക്കറിയാം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ ഏറ്റവും നിരുത്തരവാദിത്വപരമായ ഒരു നയമായിരുന്നു ഈ മദ്യനയം. കാരണം 800+ പുതിയ ബാറുകളാണ് അനുവദിച്ചത്. ഭീകരമായ തോതിൽ ഇവിടെ ബാറുകളുണ്ടായി. നമ്മുടെ പ്രതീക്ഷ എന്താണ്? ഈ ബാറുകളൊക്കെ പൂട്ടാൻ വേണ്ട, അല്ലെങ്കിൽ അതിൽ വലിയൊരു 10% ബാറുകളെങ്കിലും പൂട്ടുന്ന ഒരു നയനിലപാടിലേക്ക് മന്ത്രിസഭ പോകുമെന്നാണ്. അത്തരമൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. കള്ളുഷാപ്പുകൾ തുറക്കുമെന്നുള്ള എൻ്റെ കള്ളി തുറന്നോന്ന് എനിക്കറിയില്ല. എന്തായാലും 10, 30, 35 കള്ളുഷാപ്പുകളൊക്കെ ആ രീതിയിൽ തുറന്നു വന്നു തുറക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു നികുതി വരുമാനത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സർക്കാർ നയങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ അത് നാടിന് വലിയ ഗുണമൊന്നും ചെയ്യൂല. നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ കോൺഗ്രസ്സിൽ എപ്പോഴും ഒരു പ്രതിപക്ഷം ഉണ്ടാകും. മാത്രമല്ല VD സതീശനെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ഒരാൾ VM സുധീരനാണ് എന്നാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞത്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഈ ഒരു മദ്യ നിരോധനത്തിൻ്റെ രംഗത്ത് നമ്മളറിയുന്നിടത്തോളം ഏറ്റവും ശക്തമായ ആത്മാർത്ഥമായ നിലപാടുള്ള ഒരാൾ VM സുധീരനാണ്. അതുകൊണ്ട് തന്നെ VM സുധീരന് VD സതീശനെ തിരുത്താൻ വേണ്ട, അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ മദ്യനയത്തെ തിരുത്താൻ വേണ്ട പ്രത്യക്ഷമായ ചില ഈ ആശയ സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ സ്ത്രീകൾ നാളെ ചൂല് കൊണ്ടെന്ത് ചെയ്യും? അത് തിരുത്തുന്നൊരു ഘട്ടത്തിലേക്ക് പോകും.
7: നാം ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
10: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൂന്ന് ആരാധനകൾ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1059-ാമത്തെ ഹദീസ്: വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ: ألا أدلكم على ما يمحو الله به الخطايا ويرفع به الدرجات؟ قالوا: بلى يا رسول الله. قال: إسباغ الوضوء على المكارح وكثرة الخطا إلى المساجد وانتظار

മായ്ച്ചു കളയുന്നതായ കാര്യം. വയർഫഉ ബിഹി ദറജാത്ത്, പദവികൾ ആ കാര്യം കൊണ്ട് ഉയർത്തുകയും ചെയ്യും. അങ്ങനെ പദവികൾ ഉയർത്തുന്നതും തിന്മകൾ, പാപങ്ങൾ, തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയുന്നതുമായ കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖാലു, അവർ പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിൻ്റെ ദൂതരെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹ്, പ്രയാസമുള്ളതായ സന്ദർഭങ്ങളിൽ, വെറുപ്പുള്ള അതല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടമില്ലാത്തതായ ആ ഒരു സന്ദർഭങ്ങളിൽ പൂർണ്ണമായി വുദൂ ചെയ്യുക. വ കസ്റത്തുൽ ഖുത്വാ ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക്, പള്ളികളിലേക്ക് കാലടികൾ അധികരിപ്പിക്കുക. വൻതിളാറു സ്വലാത്തി ബഅദ സ്വലാഹ്, ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക, കാത്തിരിക്കുക. ഫദാലിക്കുമുർ റിബാത്ത്, അത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്നതിന് തുല്യമാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, നമസ്കാരമെന്നത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇബാദത്താണ്. നമസ്കാരത്തിന് വലിയ മഹത്വമാണുള്ളത്, ശ്രേഷ്ഠതയാണുള്ളത്, ആരാധനകൾക്കിടയിൽ വലിയ സ്ഥാനമാണുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് അഭിമാനം പറയുന്നു, തൻ്റെ അടിമകളെക്കൊണ്ട് നമസ്കരിക്കുന്നവരായ, നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരായ, അതിൻ്റെ സമയങ്ങളിൽ കൃത്യമായി അത് നിർവഹിക്കുന്ന ആളുകൾ. ഇവിടെ ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നത് തൻ്റെ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അലാ അദുല്ലുക്കും അലാ തുരീദൂന അൻ ഉഖ്ബിറക്കും വ ഉത്ലിഅക്കും, ഞാൻ നിങ്ങളെ അറിയിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ, ഒരു കാര്യം ചൊല്ലിത്തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്, ഞാൻ അങ്ങനെ അറിയിച്ചു തരട്ടെയോ? ആ ഒരു പ്രയോഗം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദറജകൾ ഉയർത്തപ്പെടാനും പാപങ്ങൾ പൊറുക്കപ്പെടാനുമൊക്കെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുമ്പോൾ സ്വഹാബത്തിന് ആ ഒരു ശ്രദ്ധ, അവരുടെ തംബീഹിന് വേണ്ടി ഒരു ശ്രദ്ധ ഉണർത്തലിന് വേണ്ടി, ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആ ബിദായത്തുൽ ഹദീസ്, ഹദീസിൻ്റെ തുടക്കത്തിൽ അലാ സബീലിൽ ഇസ്തിഫാം, ഒരു ചോദ്യചിഹ്നമാണ്, ഒരു ചോദ്യമാണത്, കേൾക്കുന്നയാൾക്ക് അതിലൊരു ഉണർത്തലുണ്ടാകാൻ. ഈ പറയപ്പെടുന്ന കാര്യം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഹദീസുകളുടെ തുടക്കത്തിൽ, പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതദറൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് പാപ്പരായവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്നിട്ടാണ് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ അലാ അദുല്ലുക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി, ഈ ഉമ്മത്തിന് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും തിന്മകൾ മായ്ക്കപ്പെടാനും അവരുടെ പദവികൾ സ്വർഗത്തിൽ ഉയർത്തപ്പെടാനൊക്കെയുള്ള കാര്യങ്ങളാണ്, ഖൈബിയായ അഖ്ബാറുകളാണ്, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഇവിടെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അലാ സബബി മിനൽ അസ്ബാബില്ലതി യുഗ്ഫറു വയുംഹാ ബിഹദ്ദുനൂബു വൽ മആസി, തെറ്റുകുറ്റങ്ങൾ, പാപങ്ങളൊക്കെ മായ്ക്കപ്പെടുന്ന, പൊറുക്കപ്പെടുന്നതായ കാരണങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ അറിയിച്ചു തരട്ടെയോ? മാത്രമല്ല ആ കാര്യങ്ങൾ സബബൻ ഫീ ഉലുവിൽ മൻസിലത്തി ഫി ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും പദവികൾ ഉയർത്തപ്പെടുന്നതായ കാര്യങ്ങളാണ് അറിയിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ബലായ റസൂലല്ലാ, ദുല്ലന അലാ ദാലിക്കൽ ഖൈർ, ആ നന്മകൾ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും എന്നുള്ള അർത്ഥത്തിൽ അവർ അതിന് മറുപടി പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇസ്ബാഉൽ വുദൂഇ അലൽ മകാരിഹ്, ഒന്നാമത്തെ വിഷയം അതിൽ, വയക്കൂനു ബി ഇസ്മാമിഹി വയഅത്വാഇ കുല്ലി ഉദുവിൻ ഹഖഹു മിനൽ മാഇ, പൂർണ്ണമായ വുദു, ഓരോ അവയവങ്ങൾക്കും അതിൻ്റെ അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ളതായ വുദു, അതാണ് അംഗശുദ്ധി വരുത്തുന്നത്, അംഗശുദ്ധി വരുത്തുന്നതിനെ സംബന്ധിച്ച്. വൽ മകാരിഹ തക്കൂനു ബി ശിദ്ദത്തിൽ ബർദ് വാലമിൽ ജിസ്മ്, മക്കാരിഹ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശക്തമായ തണുപ്പുള്ള സമയത്താവാം, അപ്പോൾ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നില്ലല്ലോ വുദു ചെയ്യുന്നത്. അതേപോലെ തന്നെ ശരീരത്തിന് വേദനയുള്ള സമയത്താവാം, ഒരു മനുഷ്യൻ സ്വന്തത്തിന് അങ്ങനെയുള്ളൊരു കാര്യം വെറുക്കുന്നതായ ആ ഒരു സന്ദർഭം.

0: അർത്ഥത്തിൽ വുദു ചെയ്യുന്നത്. രണ്ടാമത്തെ വിഷയം, ഹുവൽ ഇക്സാറു മിനൽ ദഹാബി ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് കാലടികൾ അധികരിപ്പിക്കുക. ഇറാഖിൽ ജമാഅത്ത്, ജമാഅത്തുകൾ ലഭിക്കാൻ വേണ്ടി. മൂന്നാമത്തെ കാര്യം, ഇൻസിദാറു സ്വലാ ബഅദ സ്വലാ, നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ബാക്കിയാവുക, വേറെ ഒരാവശ്യവുമില്ല, നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് ഈ മൂന്ന് കാര്യങ്ങളും മൂന്ന് കർമ്മങ്ങളും, അത് റിബാത്താണ് എന്ന്. അത് ചെയ്യുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരിക്കുന്ന പ്രതിഫലമാണ്, അവനെപ്പോലെയാണ്. വൽ മുറാബിതു ഫീ സബീലില്ലാഹി തആല ഹുവല്ലദി യുലാസിമു സുഗൂറ വ ഹുദൂദ ബിലാദിൽ മുസ്ലിമീന മഅ ബിലാദിൽ കുഫാരി ലിഹിറാസതിഹ. ഈ റിബാത്ത് എന്നത് മുറാബിത്ത് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവലിരിക്കുക എന്നുള്ളത് മുസ്ലിം രാജ്യങ്ങളെ, നാടുകളെ അതിൻ്റെ അതിർത്തികളിൽ സത്യനിഷേധികളായ കുഫാറുകളുടെ നാടുകളിൽ നിന്ന് അതിനെ കാവൽ നിൽക്കാൻ, അതിനെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വഹാദാ മിൻ അഅലമിൽ അഅമാലി ഇൻദല്ലാഹി അസ്സവജൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വലിയ സ്ഥാനം, മഹത്വമുള്ളതായൊരു കാര്യമാണ് ദീനിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തിയല്ലോ, ലാ യലജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർത്ത് കരയുന്ന ഒരു കണ്ണും ആ കണ്ണ് നരകത്തി സ്പർശിക്കുകയില്ല. ഹറ്റ യാവുദ ലബനു ഫിദ്ദർ, കറന്നെടുത്ത പാൽ പശുവിൻ്റെ അകിട്ടിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയില്ല എന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ, അപ്രകാരം അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ഒരു കണ്ണും നരകത്തി സ്പർശിക്കുകയില്ല. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വലാ യജ്തമിഉ ഗുബാറും ഫീ സബീലില്ലാ വദുഖാനു ജഹന്നം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏൽക്കുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ ഒരു പൊടിപടലവും നരകത്തിലെ പുകയും ഒരിക്കലും ഒന്നു ചേരില്ല. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി കാവൽ നിൽക്കുന്നത്, ഇസ്ലാമിക നാടുകളെ കാവൽ നിൽക്കുന്നത്, അതിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്നത്, ആ മുറാബത്തത്ത് സഹോദരങ്ങളെ, അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ തിന്മകളിലേക്ക് കൊണ്ടുപോകുവാനും അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുന്നതിൽ നിന്നും, അവന് ഇബാദത്തുകൾ നിർവഹിക്കുന്നതിൽ നിന്നും, അവന് വഴിപ്പെടുന്നതിൽ നിന്നുമെല്ലാം തടസ്സം നിൽക്കുന്നത് പിശാച്ചാണ്. ആ പിശാച്ച് ഷെയ്ത്താൻ ആണയിട്ട് പറഞ്ഞതാണ്, നിന്റെ നേരായ മാർഗത്തിൽ ഞാൻ അവർക്ക് വേണ്ടി അവരെ വഴിതെറ്റിക്കാൻ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് സുമ്മ ലാചി അന്നഹുമിം ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ഷമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അവരുടെ മുൻപിലൂടെയും പിൻപിലൂടെയും വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലാം ഞാൻ അവരെ ചെന്ന് വസ്വാസിലാക്കും, തിന്മയിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകും, വഴിതെറ്റിക്കും. നന്ദിയുള്ളവരായ അധിക ആളുകളെയും കാണുകയില്ല. അപ്പോൾ പിശാച്ച് സഹോദരങ്ങളെ, ഷെയ്ത്താൻ തിന്മകൾ ആളുകൾക്ക് തിന്മയായ പ്രവർത്തനങ്ങൾ നന്നാക്കി കാണിച്ചു കൊടുക്കുക, എന്നിട്ടൊരു നന്മയിൽ നിൽക്കുന്ന ഒരാളെ തിന്മയിലേക്ക് കൊണ്ടുപോവുക എന്ന പ്രവർത്തനമാണ് അവൻ ചെയ്യുന്നത്. ഇവിടെ ശരിയത്ത് പഠിപ്പിച്ചു, വിശ്വാസികൾക്ക് മുസ്ലിമിന് അവൻ്റെ ദർജ ഉയർത്താൻ, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അവന് സ്ഥാനം ലഭിക്കാൻ, പുണ്യം ലഭിക്കാൻ, പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ ഈ ഒരു ഹദീസിൽ മൂന്ന് വിഷയങ്ങളാണ്, സലാസു ഇബാദാത്തിൻ ബദനിയ, നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കേണ്ടുന്നതായ മൂന്ന് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, യംഹുല്ലാഹു ബിൽ ഖത്വായ വയർഫഉ ബിഹി ദറജാത്ത്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും പദവികൾ ഉയർത്തപ്പെടുന്നതുമായ കാര്യങ്ങളല്ലേ അറിയേണ്ടത്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുക്കുന്നത്. ഖാളി അയ്യാദ് റഹിമഹുല്ല പറയുന്നുണ്ട്, മഹബുൽ ഖത്വായ കിനായത്തുൻ അൻ ഉഫ്രാനിഹ, പാപങ്ങൾ മായ്ച്ചു കളയുക എന്നുള്ളത് അതിനെ പുറത്തു കൊടുക്കുക എന്നതുപോലെയാണ്. വയഹ്തമലു മഹ്ബൂഹാമിൻ കിതാബിൽ ഹിഫ്ള, കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന, കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതായ കിതാബിൽ നിന്നത് മായ്ച്ചു കളയുന്നു. വഅമ്മ റഫ്ഉദ്ദറജാത്ത്, എന്നാൽ പദവികൾ ഉയർത്തപ്പെടുക എന്നുള്ളത്, ഫഹുവ ഇലാഉൽ മനാസിലി ഫിൽ ജന്ന, സ്വർഗത്തിലെ സ്ഥാനങ്ങൾ, പദവികൾ ഉയർത്തപ്പെടലാണ്. പാപങ്ങൾ മായ്ച്ചു കളയുക എന്നുള്ളത് നമ്മൾ ചെയ്ത തെറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത് മായ്ച്ചു കളയുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മൂന്ന് വിഷയങ്ങൾ ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് വുദൂഉമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ച ഒരു വിഷയമാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വ അയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹു ബിറുഊസിക്കും വ അർജുലക്കും ഇലൽ കഅബൈൻ. സൂറത്തുൽ മാഇദയിലെ ആറാമത്തെ ആയത്തിലൂടെ വിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ മുഖം കഴുകണം, കൈകൾ മുട്ടുവരെ കഴുകണം, തല തടവണം, കാലുകൾ കഴുകണം എന്നിങ്ങനെ വുദൂഇന്റെ രൂപങ്ങൾ പറഞ്ഞ അവസാനം അതിൽ കാണാം മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്. ഇങ്ങനെ വുദൂ ചെയ്യണം എന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. വലാഖി യുരീദു ലിയുത്തഹ്ഹിറക്കും വലിയുത്തിമ്മ നിഅമത്തുഹു അലൈക്കും. നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി അവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ് വലാഖി യുരീദു ലിയുത്തഹ്ഹിറക്കും വലിയുത്തിമ്മ നിഅമത്തുഹു അലൈക്കും. സഹോദരങ്ങളെ, ഈ ഇബാദത്തുകൾ കൊണ്ട് ഈ കർമ്മങ്ങൾ കൊണ്ട് ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ അവിടെ മനുഷ്യരെ ശുദ്ധീകരിക്കാൻ അള്ളാഹുവിൻ്റെ നിഅമത്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് വുദു ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത്. ഇവിടെ ഇതിൽ തഹാറത്ത ലാഹിരിൽ ബദൻ ബിൽമായി, ശരീരത്തിൻ്റെ പുറമേയുള്ള ഭാഗങ്ങൾ വെള്ളം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുന്നു. തഹാറത്തൽ ബാത്തിനു മിന ദുനൂബി വൽ ഖത്വായ, അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായ പാപങ്ങൾ, അവൻ ചെയ്തതായ തിന്മകൾ, അതും ശുദ്ധീകരിക്കപ്പെടുന്നു. അതാണ് വൈത്തുമാമു നിഅമ എന്നത് തഹ്സുലു ബി മഗ്ഫിറത്തി ദുനൂബ്, പാപം പൊറുക്കപ്പെടുക എന്നുള്ളതാണ് നിഅമത്ത് പൂർത്തീകരിക്കപ്പെടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരു വിശ്വാസി, ഒരു മുസ്ലിം വുദു ചെയ്യുന്ന സമയത്ത് അവൻ്റെ മുഖം കഴുകുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടതായ ആ തിന്മകൾ ആ വെള്ളത്തുള്ളിയോടൊപ്പം അത് മായ്ക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തോടുകൂടി കാണുക, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രതിഫലവും എല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ മൂന്ന് ആരാധനകൾ. ഹദീസുകൾ വിശദീകരിച്ച് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനുമെന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് പ്രമുഖരായ പണ്ഡിതന്മാരാണ്.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
5: വീട്ടിൽ നിന്നാണ് തറാവി നിസ്കരിക്കുന്നത് എങ്കിൽ 8 റക്അത്ത് നിസ്കരിച്ച് ബാക്കി അത്താഴത്തിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കുവാൻ പറ്റുമോ എന്നാണ്.
6: നമ്മൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകളുണ്ടാകും. ഇപ്പോൾ ഇഷാ നമസ്കാരത്തിന് സ്വലാത്തുൽ ആതമ എന്ന് പറയാറുണ്ട്. സുബിഹി നമസ്കാരത്തിന് സ്വലാത്തു സുബ്ഹ് എന്നതിൻ്റെ പുറമെ സ്വലാത്തുൽ ഫജ്ർ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ ഒരു നമസ്കാരത്തിനുണ്ടായി എന്നതുകൊണ്ട് അതൊക്കെ വെവ്വേറെ നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. ആ രൂപത്തിലുള്ള ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ് സ്വലാത്തു തറാവീഹ്, ഖിയാമുല്ലൈൽ, ഖിയാമു റമളാൻ, തഹജ്ജുദ്, വിത്ർ എന്നതെല്ലാം. ഒരു നമസ്കാരം സാധാരണയായി രാത്രിയിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരം എന്ന നിലക്ക് ഖിയാമുല്ലൈൽ എന്നതിന് പേര് വന്നു. ആ നമസ്കാരം തന്നെ റമദാനിൽ പ്രത്യേകം ജമാഅത്തായിട്ടൊക്കെ നമസ്കരിക്കുമ്പോൾ, ഓരോ ഈ രണ്ട് റക്കായത്തും കഴിയുമ്പോൾ ഒരല്പസമയം ഇരുന്ന് വിശ്രമിച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് അതിന് തറാവീഹ് എന്ന് പേര് വന്നു. അതിന് പിന്നീടുണ്ടായ പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരല്ല അത്. ഈ നമസ്കാരം തന്നെ രാത്രി ഒരൽപ്പം ഉറങ്ങിയതിന് ശേഷം പുലർച്ചയ്ക്ക് മുമ്പായി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ് എങ്കിൽ തഹജ്ജുദ് എന്ന് ആ നമസ്കാരത്തിൻ്റെ പേര് വരുന്നു. അവസാനത്തിൽ ഒറ്റയാക്കിയിട്ടാണല്ലോ ഈ നമസ്കാരമൊക്കെ നിർവഹിക്കേണ്ടത്. തറാവീഹ് ആണെങ്കിലും ഖിയാമുല്ലൈലാണെങ്കിലും ഖിയാമു റമദാൻ ആണെങ്കിലും ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ, ആ പേരുകളിലൊക്കെയുള്ള നമസ്കാരത്തിൻ്റെ രൂപമെന്താണ്? ഈ രണ്ട് റക്കായത്ത് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ നന്നാല് റക്കായത്ത് നമസ്കരിക്കുന്നു. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏറ്റവും പുണ്യം ഈ രണ്ട് റക്കായത്ത് നമസ്കരിച്ച് സലാം വീട്ടി പിന്നീട് അടുത്ത റക്കായത്ത് നമസ്കരിക്കുന്നതാണ്. അങ്ങനെ അവസാനമായി ഒറ്റയായിട്ടാണ് ഈ നമസ്കാരം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കാരത്തിന് വിത്ർ എന്ന പേരും വരുന്നു. പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് അവസാനത്തിലുള്ള ആ ഒരു റക്കായത്ത് മാത്രമാണ് വിത്ർ എന്ന്. ആ നമസ്കാരത്തിൻ്റെ വിത്റാക്കുന്ന ഒരു സമയമാണത്. അതല്ലാതെ നമസ്കാരത്തിൻ്റെ അവസാനത്തെ ഒരു റക്കായത്തിൻ്റെ പേരല്ല വിത്ർ എന്ന് പറയുന്നത്. മൊത്തം നമസ്കാരത്തിൻ്റെ പേരാണ് വിത്ർ. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് എട്ട് റക്കായത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് എഴുന്നേൽക്കുമ്പോൾ സ്വലാത്തുൽ വിത്ർ എന്ന് ഇമാമുമാർ വിളിച്ചു പറയും, അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്ന ഒരാൾ വിളിച്ചു പറയും. അതിൻ്റെ ആവശ്യമില്ല. ഒരു നമസ്കാരം അതിങ്ങനെ ഈ രണ്ട് റക്കായത്തുകളായിട്ട് നമുക്ക് നമസ്കരിക്കാനുള്ള അവസരം അനുവാദമുള്ളതുകൊണ്ട് നമ്മളങ്ങനെ നമസ്കരിക്കുന്നു. ഒറ്റ നമസ്കാരമാണിത്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ സഹോദരന് സ്ഥിരമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ തറാവീഹിൻ്റെ കൂടെ കൂടി നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് എന്തായാലും എഴുന്നേൽക്കുമല്ലോ അത്താഴത്തിനു വേണ്ടി. അപ്പോൾ ആ സമയത്ത് നമസ്കരിക്കാതിരുന്നാൽ ഒരു പൊറുതിയേട് പല ആളുകൾക്കും ഉണ്ടാകും. അതിന് യാതൊരു പ്രയാസമില്ല. ആ സമയത്ത് നമുക്ക് വുളു എടുത്തിട്ട് രണ്ട് റക്കായത്തോ നാല് റക്കായത്തോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. ഈ രണ്ട് റക്കായത്തുകളായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് രാത്രിയിലും പകലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ് വിരോധിച്ച സമയമല്ലാത്ത ഏത് സമയത്തും നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ രാത്രി അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് സമയമുണ്ട് എങ്കിൽ നമുക്ക് ഉളുവെടുത്ത് രണ്ട് റക്കായത്തോ അല്ലെങ്കിൽ നാല് റക്കായത്തോ അല്ലെങ്കിൽ ആറ് റക്കായത്തോ ഒറ്റയായിട്ടല്ലാതെ അവസാനിപ്പിക്കണം. കാരണം ഒരു രാത്രിയിൽ ഒന്നിലധികം വിത്റുകൾ പാടില്ല. വിത്ർ നമ്മൾ നേരത്തെ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ആ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. നമുക്കെപ്പോൾ വേണമെങ്കിലും ഈ രണ്ട് റക്കായത്തുകൾ നമസ്കരിക്കാം. ആ നമസ്കരിക്കുന്നത് അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ ആകാൻ പാടില്ല. അതേപോലെ തന്നെ അസ്തമയ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഉദയസമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഉദയം തുടങ്ങി സൂര്യൻ ശരിക്കും ഉദിച്ചുയരുന്നതുവരെ നമസ്കരിക്കാൻ പാടില്ല. സൂര്യൻ ആകാശമധ്യത്തിൽ നിൽക്കുമ്പോൾ അഥവാ ലുഹറിൻ്റെ തൊട്ടു മുമ്പുള്ള സമയം, ആ സമയത്ത് ഒരു 10-15 മിനിറ്റ് സമയം ലുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയം, ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇതല്ലാത്ത ബാക്കി ഏത് സമയത്തും നമുക്ക് ഉളുവെടുത്ത് രണ്ട് റക്കായത്ത് നമസ്കരിക്കാൻ തോന്നിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. ആ രൂപത്തിൽ നമുക്ക് അത്താഴത്തിൻ്റെ സമയത്തും നമസ്കരിക്കാവുന്നതാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം.
5: ഇസ്ലാമിക നിയമത്തിൽ വിധവ എന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്കല്ലേ, ത്വലാഖ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് വിധവ എന്ന് പറയാമോ എന്നാണ്.
7: മുമ്പ് ഭർത്താവ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നഷ്ടപ്പെട്ടവർക്കാണ് വിധവ എന്ന് പറയുന്നത്. ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ത്വലാക്ക് ചൊല്ലപ്പെടുകയോ ചെയ്തവരുമാവാം. മുമ്പ് ഭർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം നിലവിൽ ഭർത്താവില്ല. പൊതുവെ ഭർത്താവില്ലാതെ നിരാലംബരായി കഴിയുന്ന, അത് തീരെ വിവാഹത്തിന് അല്ലെങ്കിൽ തീരെ വിവാഹത്തിന് ഭാഗ്യം ലഭിക്കാത്ത അങ്ങനെ കഴിയുന്നവരും വിധവയുടെ സ്ഥാനത്ത് തന്നെയാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭർത്താവ് മരണപ്പെട്ടതും ഉപേക്ഷിച്ചതൊക്കെ അള്ളാഹുവിൻ്റെ കലാഖദറാണല്ലോ. അവരതിൽ ക്ഷമ കൈകൊള്ളുമ്പോൾ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം തീർച്ചയായും അവർക്ക് നൽകും. എന്നാൽ തൻ്റേതായ വല്ല കാരണം കൊണ്ടാണ് ഭർത്താവ് ഉപേക്ഷിച്ചതെങ്കിൽ അത് അവർക്കും അള്ളാഹുവിനും മാത്രമാണ് അറിയുക. അതനുസരിച്ചായിരിക്കും അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നത്. ഇന്ന് സമൂഹം തീരെ തിരിച്ചറിയാതെ ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമാണ് നിരാലംബരായി തലാക്ക് ചൊല്ലപ്പെട്ടവളെ സഹായിക്കുക എന്ന് പറയുന്നത്. അവരെ സഹായിക്കാതിരിക്കുന്നത് വലിയ ഒരു പ്രശ്നമാണെന്ന് സമൂഹത്തിൽ. തീർച്ചയായിട്ടും അത് സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. വലിയ പ്രതിഫലം അർഹിക്കുന്ന കാര്യമാണ് വിധവകളെ സഹായിക്കുക എന്ന് പറയുന്നത്. ഇമാം ബുഖാരി മുസ്ലിം അബൂഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ല. വിധവക്കും പാവപ്പെട്ടവനും വേണ്ടി പരിശ്രമിക്കുന്നവർ, അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ നടക്കുന്നവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണ് എന്നാണ്. ഔ കല്ലദീ യസൂമുൻ നഹാറ വ യഖൂമുൽ ലൈൽ, അല്ലെങ്കിൽ പകലിൽ നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നവനെ പോലെയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൽ നിന്ന് തന്നെ തലാക്ക് ചൊല്ലി പിരിച്ചയച്ചവളാണെങ്കിലും ഭർത്താവ് മരണപ്പെട്ടവളാണെങ്കിലും തീരെ വിവാഹം കഴിക്കാതെ ആരുടെയും സഹായമില്ലാതെ നിരാലംബരായി കഴിയുന്നവരാണെങ്കിലൊക്കെ അവരെ സഹായിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവരുടെ പ്രതിഫലം ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പകല് നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നവരെ പോലെയാണവർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല അഅലം.
5: അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന 12 വയസ്സുള്ള കുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടൽ നിർബന്ധമുണ്ടോ ഇല്ലേ എന്നാണ്.
8: പ്രായപൂർത്തിയുടെ പരിധി ആർത്തവം തുടങ്ങൽ മാത്രമല്ല, ഒന്നിലധികം അടയാളങ്ങൾ, ആ അടയാളങ്ങളിൽ നിന്നും ആദ്യം ഏതാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രായപൂർത്തിയായി എന്ന് പരിഗണിക്കപ്പെടുക. അതിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്കലനം സംഭവിക്കുക, അതേപോലെ തന്നെ ഗുഹ്യാവയവത്തിൽ പരുപരുത്ത രോമങ്ങളുണ്ടാകുക, ഇതൊന്നുമല്ല എങ്കിൽ 15 വയസ്സ് പൂർത്തിയാകുക എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിഷേകത്തിലുള്ള അഭിപ്രായം. പെൺകുട്ടികളാണ് എങ്കിൽ ആർത്തവം ഉണ്ടാകുക, അല്ലെങ്കിൽ ഗുഹ്യഭാഗങ്ങളിൽ പരുപരുത്ത രോമങ്ങളുണ്ടാകുക, ഇതൊന്നുമില്ല എങ്കിൽ 15 വയസ്സ് പൂർത്തിയാക്കുക എന്നാണ്. ഇതിൽ ആദ്യം ഏതാണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രായപൂർത്തി എത്തി എന്ന് പറയുക. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥ അവർക്ക് തക്ലീഫ് മതശാസ്ത്രങ്ങൾ നിർബന്ധമല്ല. ആ വേളയിൽ അവർ നോമ്പ് എടുത്തിട്ടില്ല എങ്കിൽ പിന്നീട് അത് അവർ നോമ്പ് നോറ്റുവീട്ടേണ്ടതുമില്ല. എന്നാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അതൊരു പക്ഷേ 10 വയസ്സിലാകാം, ഒരുപക്ഷെ 12 വയസ്സിലാകാം. എപ്പോഴാണോ 15 വയസ്സ് കാത്തു നിൽക്കേണ്ടി വരികയില്ല, എപ്പോഴാണോ അവർക്ക് പ്രായപൂർത്തിയാകുന്നത്, പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് നഷ്ടപ്പെടുന്ന നോമ്പ് പോലുള്ള ആരാധനാ കർമ്മങ്ങൾ അവർ നോറ്റുവീട്ടുകയാണ് വേണ്ടത്.
5: ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനിടയിൽ വുളു മുറിഞ്ഞു, അപ്പോൾ ഉള്ള വിധി എന്താണ്, എന്താണ് ചെയ്യുക? നിസ്കാര ശേഷമാണ് വുളു മുറിഞ്ഞത് അറിഞ്ഞത്, പേടിയുണ്ടായിരുന്നു വുളു മുറിയുമോ എന്ന്, പക്ഷേ അറിഞ്ഞിട്ടില്ല എന്നാണ്.
9: നിസ്കാരത്തിൽ വുളു മുറിയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് നിസ്കാരം നിർത്തലും വീണ്ടും പോയി ഒലുവ് ചെയ്ത് പുതുതായി നിസ്കരിക്കുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഒലുവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിസ്കാരം തുടരുക എന്നത് ഹറാമാണ്. അത് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ജമാഅത്തായി നമസ്കരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിലുമെല്ലാം ഇതേ ഹുക്കുമ് തന്നെയാണുള്ളത്, ഇതേ വിധി തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒലുവ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിസ്കാരം ഒഴിവാക്കുകയും പിന്നീട് രണ്ടാമത് വുദു ചെയ്ത് നിസ്കരിക്കുകയുമാണ് വേണ്ടത്. ഇനി ഇമാമിനാണ് വുദു നഷ്ടപ്പെടുന്നത് എങ്കിൽ ഏത് സാഹചര്യത്തിലാണോ നഷ്ടപ്പെട്ടത് അവിടെ വച്ച് നമസ്കാരം ഇമാമ് അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിനുള്ള പകരക്കാരനെ തൊട്ടു പിന്നിലുള്ള സൊഫിൽ നിന്ന് മുന്നോട്ട് നിർത്തുകയുമാണ് അദ്ദേഹം ചെയ്യേണ്ടത്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഫജർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ശത്രുവിൻ്റെ ഭാഗത്തുനിന്നും അക്രമമുണ്ടായത്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വരികയും ബാക്കിയായ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും വളരെ ലഘുവായ രൂപത്തിൽ തന്നെ നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടുകയും ചെയ്യുന്ന രീതി ഇമാം ബുഖാരി റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒന്നുകൽ മഅ്മൂം ഇമാം മാറി നിൽക്കുന്നതോടുകൂടി മഅ്മൂമുകളുടെ കൂട്ടത്തിൽ നിന്നുമുള്ളയാൾ മുന്നിലോട്ട് കടന്നു വരികയും ബാക്കിയുള്ള നമസ്കാരത്തിന് നേതൃത്വം നൽകുകയുമാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സുനന് സഈദ് ബിൻ മൻസൂറിൽ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, റഖീഫ അഥവാ അലിയൻ അന്ന അലിയൻ റളിയല്ലാഹു അൻഹു റഖീഫ വഹുവ ഫി സ്വല ഫഅഖദ ബിയദിഹി റജുലുൻ ഫഖദ്ദമഹു ലിയുതിമ്മ ബിന്നാസി സുമ്മൻ സറഫ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കിൽ നിന്നും രക്തം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വരികയുണ്ടായി. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു തൻ്റെ കൈ കൊണ്ട് ഒരാളെ പിടിക്കുകയും എന്നിട്ട് ഇമാം നിൽക്കുവാൻ വേണ്ടി ആ നിസ്കാരത്തെ പൂർത്തീകരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരികയും അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു എന്ന് സുനന് സഈദ് ബിൻ മൻസൂറിൽ രേഖപ്പെടുത്തുന്നത്, സഹീഹായി കൊണ്ട് തന്നെ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇമാമ് ഒന്നിരിക്കൽ മഅ്മൂമായി കൊണ്ട് നിസ്കരിക്കുന്ന ഒരാളെ മുന്നോട്ട് സ്വയം കൊണ്ടുവരികയോ അതല്ലെങ്കിൽ ഇമാമ് നിസ്കാരം ഉപേക്ഷിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ മഅ്മൂമുകളുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരികയോ ചെയ്യുകയാണ് പ്രസ്തുത വിഷയത്തിൽ നാം ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അശുദ്ധിയുള്ള അവസ്ഥയിൽ ഒരിക്കലും തന്നെ നിസ്കാരം തുടരുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അഅലം.
5: ഒരു പ്രസവത്തിലെ ഇരട്ട കുട്ടികൾക്ക് വേണ്ടി അക്കീക്ക് അറുക്കുമ്പോൾ ഒരു മൃഗത്തെ പശു അറുത്താൽ മതിയോ അതോ രണ്ടിനും വേറെ വേറെ വേണോ? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ്.
8: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ മർഹൂനും ബിഅഖീഖതി തുസ്ബഹാനു യൗമ സാബിഅ. ഏതൊരു കുഞ്ഞും ഏഴാം ദിവസം അറുക്കപ്പെടുന്ന അഖീഖത്തുമായി പണയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു ജനിച്ച് ഏഴാം ദിവസം ആണ് അഖീഖ അറുക്കേണ്ടത്. ഏത് രൂപത്തിലുള്ള ആർക്കൊക്കെ എത്രയാണ് അഖീഖത്ത് അറുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. പെൺകുഞ്ഞാണ് എങ്കിൽ ഒരാടും, ആൺകുട്ടിയാണ് എങ്കിൽ രണ്ട് ആടുമാണ് അറുക്കേണ്ടത്. ഉദുഹിയത്തിന് അറുക്കുന്ന അതേ പ്രായം അഥവാ സാധാരണ രൂപത്തിൽ ആടാണ് എങ്കിൽ ഒരു വയസ്സ് തികഞ്ഞ ആടാണ് അതിന് അറുക്കേണ്ടത്. ഇനി നമ്മുടെ നാട്ടിൽ പലപ്പോഴും പോത്ത്, കാള പോലുള്ളവയാണ് അഖീഖത്ത് അറുക്കാറുള്ളത്. ഏതായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അന്നവിടെ ഒട്ടകം ഇതെല്ലാം നിലവിലിരിക്കെ ഒരു സാധാരണക്കാരന് പോലും അറുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആടിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറുത്തത് എന്നതിൽ നിന്ന് നമ്മൾ ആ സുന്നത്ത് എടുക്കലായിരിക്കും നല്ലത്. അഥവാ ആടിനെ അറുത്ത് ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെയും, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും അറുത്തുകൊണ്ട് അഖീഖ നിർവഹിക്കുകയാണ് വേണ്ടത്. മുമ്പ് കഴിഞ്ഞ കുട്ടികൾക്ക് അഖീഖത്ത് അറുത്തുവെങ്കിൽ ഇനി ബാക്കിയുള്ള ആളുകൾക്ക് ആൺകുട്ടിക്ക് രണ്ടാട്, പെൺകുട്ടിക്ക് ഒരാട് എന്നുള്ള രൂപത്തിൽ അഖീഖത്ത് അറുക്കുകയാണ് ആ മാന്യ ശ്രോതാവ് ചെയ്യേണ്ടത്.
5: ഒരു ആർത്തവകാരി ആറ് ദിവസത്തിന് ശേഷം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി നോമ്പ് എടുക്കുകയും ശേഷം ഒന്നാം ദിവസം വീണ്ടും രക്തം കാണുകയും ചെയ്താൽ എടുത്ത നോമ്പ് അസാധുവാകുമോ എന്നാണ്.
10: ഋതുമതികളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ പ്രസവരക്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ബ്ലീഡിങ് ബ്ലഡ് കാണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നോട്ടം. ബ്ലഡ് കാണപ്പെടുന്നുവെങ്കിൽ അവർ നോമ്പെടുക്കാൻ പാടുള്ളതല്ല. അത് ഋതുരക്തമാണെങ്കിൽ, അതുപോലെ പ്രസവരക്തമാണെങ്കിൽ നിസ്കരിക്കാനും പാടുള്ളതല്ല. എന്നാൽ രക്തം തിളച്ചു, രക്തമില്ല എങ്കിൽ അവർ ശുദ്ധി വരുത്തി നിസ്കാരം തുടങ്ങണം. അതേപോലെ നോമ്പും നോൽക്കണം. അവരുടെ പതിവ് 7 ദിവസമാണ്, പക്ഷേ 7 ദിവസം തുടർച്ചയായിട്ട് ഉണ്ടായില്ല, 4 ദിവസം കൊണ്ട് ക്ലീനായി എങ്കിൽ ആ 4 ദിവസത്തിൽ കുളിച്ച് നോമ്പെടുക്കണം, നമസ്കാരം തുടർത്തുകയും വേണം. രക്തം നിലച്ചിട്ടുണ്ട് എങ്കിൽ, രക്തം നിലക്കാതെ 7 ദിവസമാണ് സാധാരണ പതിവ്, രക്തം നിലച്ചു പക്ഷേ ഒരുതരം കറ പോലെ സ്രവിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഋതുരക്തത്തിലാണ് പരിഗണിക്കപ്പെടുക. അതേസമയം രക്തം പൂർണ്ണമായി നിലച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഉടൻ കുളിച്ച് ശുദ്ധി വരുത്തി നമസ്കാരം തുടങ്ങണം, നോമ്പും സ്വീകരിക്കണം. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
5: തറാവീന് ശേഷം 3 റക്അത്ത് വിത്ര് നിസ്കരിച്ച ശേഷം രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ അനുവാദമുണ്ടോ എന്നാണ്.
6: ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തമല്ലാത്തതൊന്നുകൂടി വ്യക്തമാകലാണ്. ഖിയാമുല്ലൈൽ എന്ന് പറയുന്ന നമസ്കാരവും തറാവീഹ് എന്ന് പറയുന്ന നമസ്കാരവും തഹജ്ജുദ് എന്ന് പറയുന്ന നമസ്കാരവും ഖിയാമു റമദാൻ എന്ന നമസ്കാരവും ഒരു നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നടത്തുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പേരു വ്യത്യാസങ്ങളാണ്. ഒരു നിസ്കാരത്തിന് വ്യത്യസ്ത പേരുകൾ, ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുകൾ. എങ്ങനെയാണത്? ഖിയാമുല്ലൈൽ എന്നതാണ് അടിസ്ഥാനപരമായ പേര്. രാത്രി നമസ്കാരം 5 വഖത്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമേ രാത്രിയിൽ ഇശാ നമസ്കാരത്തിൻ്റെ ശേഷവും സുബഹിക്ക് മുമ്പുമായിട്ട് ഒരാൾ ഐച്ഛികമായി ഒറ്റയായിക്കൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഖിയാമുല്ലൈൽ. നിർബന്ധമല്ല, ഐച്ഛികമാണ്. 3 റക്അത്തോ 5 റക്അത്തോ തുടങ്ങി 11 റക്അത്ത് വരെ നമസ്കരിക്കാവുന്ന നമസ്കാരം, ഇതിൻ്റെ പേരാണ് ഖിയാമുല്ലൈൽ. ഈ നമസ്കാരം തന്നെ ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയ ശേഷമാണ് ഒരാൾ നമസ്കരിക്കാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ആ നമസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പറയുന്നു. ഇനി ആ നമസ്കാരം റമദാനിൽ പള്ളിയിൽ ഇമാമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒറ്റക്കോ ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ച് കുറച്ച് ആശ്വാസമൊക്കെ എടുത്ത് പിന്നെ വീണ്ടും എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ച് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഒരു ആശ്വാസമൊക്കെ എടുത്ത് നമസ്കരിക്കുന്ന നമസ്കാരമായതുകൊണ്ട് അതിൻ്റെ പേര് തറാവീഹ് എന്ന് വന്നു. അത് പണ്ഡിതന്മാരിട്ട പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പേരല്ല. അങ്ങനൊരവസ്ഥ നമസ്കാരത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അടുത്തത്, ആ നമസ്കാരത്തിൻ്റെ രൂപം എന്താണ്? ആ രൂപം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത പേര്. അത് 2 റക്അത്തുകളായിട്ട് നമസ്കരിച്ച് അവസാനത്തിൽ ഒറ്റ ആയിട്ട് നമസ്കരിക്കുന്നു. അപ്പോൾ 3, 5, 7, 9, 11 ഇങ്ങനെ ഒറ്റയാണ് ആ നമസ്കാരം. അതുകൊണ്ട് ഒറ്റയായി നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് അതിന് വിത്ർ എന്ന് പേര് പറയുന്നു. അതിന് വിത്ർ എന്നാ നമസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള പേരാണ്. നമ്മൾ പറയും നമസ്കാരത്തിൽ 8 റക്അത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ 10 റക്അത്ത് കഴിഞ്ഞു, ഇനി വിത്രല്ലേ എന്ന് ചോദിച്ചാൽ ഇനി ഒറ്റ 1 റക്അത്തും കൂടിയല്ലേ ഉള്ളൂ എന്നാണ് ഇപ്പം ചോദിച്ചതിൻ്റെ അർത്ഥം. അതല്ലാതെ അതുവരെ നിസ്കരിച്ചത് വേറൊരു നിസ്കാരവും അവസാനത്തിൽ നിസ്കരിക്കുന്ന ആ 1 റക്അത്തിൻ്റെ വേറൊരു നിസ്കാരവുമല്ല, ഒരു നിസ്കാരത്തിൻ്റെ ബാക്കിയാണത്. ഈ തിരിച്ചറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവ്യക്തതയുണ്ടാകുന്നത്. ഇത് ഒരേ നമസ്കാരമാണ് എന്നതിന് നമുക്ക് കൂടുതൽ പരതേണ്ടതില്ല. പണ്ഡിതന്മാരൊക്കെ ഖിയാമുല്ലൈലിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഖിയാമു റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും തറാവീഹിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും തഹജ്ജുദിനെ സംബന്ധിച്ച് പറയുമ്പോഴുമൊക്കെ ഒരേ ആ ഹദീസുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആവർത്തിച്ചു കൊടുക്കുകയും വ്യത്യസ്ത അധ്യായങ്ങളിൽ ഒരേ ഹദീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ വ്യത്യസ്ത ഹദീസുകൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ആ ആശയക്കുഴപ്പം മാറിയിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഥവാ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് വിത്രും അതിൻ്റെ അവസാനത്തിൽ ഒറ്റയായിട്ട് തന്നെ നിസ്കരിച്ചു എങ്കിൽ പിന്നെ ഖിയാമുല്ലൈലില്ല, തഹജ്ജുദില്ല. ഖിയാമുല്ലൈലിയോ തഹജ്ജുദോ ഖിയാമു റമദാനോ ഒന്നുമില്ല. പിന്നീട് അയാൾക്ക് നമസ്കരിക്കാൻ പറ്റുമോന്നാണ്. ഇത് ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്നതാണല്ലോ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിൽ വന്ന് നമസ്കരിക്കുന്ന ഉറങ്ങുകയോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ കുറച്ച് മുമ്പായിട്ടൊക്കെ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പാടുണ്ടോ? വിത്ര നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിസ്കാരവും പറ്റൂലേ? അത് പറ്റും. ആ സമയത്ത് ഉണർന്നെഴുന്നേറ്റാൽ അദ്ദേഹത്തിന് വുളു എടുത്ത് രണ്ട് റക്കായത്തോ നാല് റക്കായത്തോ ആറ് റക്കായത്തോ ഇരട്ടയായിട്ട് എത്രയും നിസ്കരിക്കാം. കാരണം മുത്തലഖായ സുന്നത്താണ്. വുളു എടുത്ത് രണ്ട് റക്കായത്തോ നാല് റക്കായത്തോ ഒക്കെ നമസ്കരിക്കാവുന്നതാണ്. അപ്പോൾ അത് പ്രത്യേകമായി തഹജ്ജുദ് എന്നല്ല, സുന്നത്ത്, മുത്തലഖായ സുന്നത്ത് നമസ്കാരമാണ്. ആ സമയത്തിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കാൻ, അതിൻ്റെ പുണ്യവും പ്രതിഫലവും നമുക്ക് ലഭിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതല്ലാതെ ഒരു ദിവസം തന്നെ, ഒരു രാത്രിയിൽ തന്നെ രണ്ട് വിത്രുകൾ പറ്റൂല. തറാവീഹ് നിസ്കരിച്ചു, വിത്രാക്കി, പിന്നീട് ഉണർന്നെഴുന്നേറ്റ് തഹജ്ജുദിൻ്റെ സമയത്ത് വീണ്ടും ഒരു അഞ്ച് റക്കായത്തോ പതിനൊന്ന് റക്കായത്തോ ഏഴ് റക്കായത്തോ ഒക്കെ നിസ്കരിക്കാവ് പാടില്ല. പിന്നീട് നിസ്കരിക്കുകയാണെങ്കിൽ മുത്തലഖായ സുന്നത്ത് എന്ന നിയ്യത്തോടുകൂടി, അഥവാ നിരുപാധികമായ സുന്നത്ത്, മുത്തലഖായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതാ, പ്രത്യേകമായി വിത്ര നമസ്കാരമെന്നോ അതല്ലെങ്കിൽ റവാത്തിബ് നമസ്കാരമെന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രത്യേക സുന്നത്തിൻ്റെ പേരുകളില്ലാത്ത നമസ്കാരം, ആ ഒരു നമസ്കാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
1: മഷാല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകുകയായിരുന്നു പ്രമുഖരായ പണ്ഡിതന്മാർ ഇതുവരെ.
11: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ പി സി ഐയിൽ 152 അപ്രന്റീസ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ തമിഴ്നാട് കാൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ജൂൺ 30 വരെ അപേക്ഷിക്കാം. ട്രേഡ് അപ്രന്റീസ്, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, കാർപ്പൻ്റർ, പ്ലംബർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങി അനേകം ഒഴിവുകളുണ്ട്. ഡിപ്ലോമ അപ്രന്റീസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സ് വരെ പ്രായം. എൻ പി സി ഐ എല്ലിൽ 158 അപ്രന്റീസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.npcil.nic.in.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിന്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ തെറ്റുകളെയും നമ്മളൊരുപോലെ കാണാൻ പാടില്ല. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറാകുന്നതും അതിൻ്റെ ബോഡിയിൽ ഒരു വര വീഴുന്നതും ഒരുപോലെയല്ലോ. ബോഡിയിൽ വര വീഴുന്നത് നമുക്ക് വേദനയുണ്ടാക്കുമെങ്കിലും അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ബ്രേക്ക് തകരാറായാൽ അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒരുപക്ഷെ അപരൻ്റെയും ജീവിതത്തെ അപകടപ്പെടുത്തി എന്ന് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടുകൂടിയും തന്നെ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നാം ജീവിച്ച് മരിച്ചു പോകുന്നതിലിടക്ക് നമ്മുടെ കൈകളാൽ ഒരു മരണം സംഭവിക്കരുത്. നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണത്. ഒരുപക്ഷേ ഒരു വർഗീയവാദിയായോ ഒരു ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു കൊലയാളിയായോ ഒന്നും ഒരു കൊലപാതകം ഒരുപക്ഷെ നാം നടത്തിക്കൊള്ളണമെന്നില്ല. എങ്കിലും മറ്റൊരു മനുഷ്യൻ നമ്മുടെ കൈകളാൽ കൊല്ലപ്പെടാൻ അനേക സാധ്യതകളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളോ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരാക്രമണം, അത് ആയുധം കൊണ്ടായാലും ആയുധം കൊണ്ടല്ലെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വന്തം അനുജനാൽ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മക്കളാൽ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഒരു കൊലപാതകത്തിന് വേണ്ടി അണിയറ ഒരുക്കങ്ങൾ നടത്തി തെളിവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി ബോധപൂർവം ഉറങ്ങിക്കിടക്കുമ്പോൾ കുത്തി കൊലപ്പെടുന്നത് മാത്രമല്ല, മറിച്ച് ഒരു വൈകാരികമായ പൊട്ടിത്തെറിയിൽ കയ്യിൽ കിട്ടിയത് കൊണ്ട് എറിഞ്ഞും മർമ്മസ്ഥാനങ്ങളിൽ അടിച്ചും എത്ര കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൈകൊണ്ട് ഒരു കൊലപാതകം സംഭവിക്കാനുള്ള സാധ്യതകളാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, നിരത്തുകളിലൂടെ അങ്ങാടികളിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എത്ര ആളുകളാൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ അശ്രദ്ധ, ഒരമിത വേഗത, ഇതുകൊണ്ട് മാത്രം എത്ര അപകടങ്ങൾ. ഒരുപക്ഷെ ഒരാളല്ല, രണ്ടാളല്ല, നാലും അഞ്ചും പേരൊക്കെ ഒരപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മളാലാണെങ്കിൽ നാം അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുറപ്പാണ്. ഇസ്ലാമിക ക്രിമിനൽ നിയമത്തിൽ കരുതി കൂട്ടി ചെയ്താലും അബദ്ധവശാൽ ചെയ്താലും അയാൾ ശിക്ഷയ്ക്ക് അർഹൻ തന്നെയാണ്. നാളെ പരലോകത്തും നമ്മുടെ അശ്രദ്ധ കാരണമാണെങ്കിൽ തീർച്ചയായും നമ്മളതിന് മറുപടി പറയേണ്ടി വരുമെന്നുറപ്പാണ്. ഇതുപോലെ തന്നെയാണ് തികച്ചും ഒരു മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ നടത്തുന്ന ചികിത്സകൾ, അതേത് രൂപത്തിലുള്ള ചികിത്സകളാവട്ടെ, മരണം സംഭവിക്കും എന്ന് തോന്നാവുന്ന എന്നറിയാവുന്ന സാഹചര്യത്തിലുള്ള മരുന്നുകളോ അതേപോലെ തന്നെ ക്രിയകളോ നിർവഹിക്കുമ്പോൾ അത്തരം ചികിത്സാരംഗത്തുള്ള ആളുകളും നല്ലവണ്ണം ശ്രദ്ധിക്കണം. എൻ്റെ ഒരു കൈപ്പിഴ, ഒരു മരണം സംഭവിച്ചാൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചുകൊണ്ട് തന്നെ അതിൽ ഇടപഴകേണ്ടതുണ്ട്. ഇങ്ങനെ എന്തെന്തെല്ലാം അവസരങ്ങൾ മരണത്തിലേക്കുണ്ട്. ഒരു പഴത്തൊലി നമ്മൾ അപകടകരമായ സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ അതിൽ കാൽത്തട്ടിപ്പോലും ഒരാൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തോ ഒരു ഉയരത്തിലോ ഒരാളെ കയറ്റുന്നതും അപകടത്തിന് വഴിയൊരുക്കിയേക്കാം. ഒരു ജീവൻ്റെ മഹത്വവും ഒരു ജീവൻ്റെ വിലയും നമ്മൾ തിരിച്ചറിയണമെന്നതു തന്നെയാണ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവ്വലുമായി ഉക്കല ബൈനന്നാസ് യൗമൽ ഖിയാമ ഫിദ്ദിമാ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് രക്തം ചിന്തിയതിനെ കുറിച്ചാണ്. ആരെങ്കിലും കൊലപ്പെടുത്തുകയോ അക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനമാക്കപ്പെടുക എന്നാണ്. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദിയുണ്ടല്ലോ, അവന്റെ ശിക്ഷയാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനിക്കപ്പെടുക. വലിയ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് കൊലപാതകം ഇത്ര ഗുരുതരമായ ഒരു തിന്മയായി ഇസ്ലാം പരിഗണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ജീവന്റെ വില അത്ര വലുതാണ്. ഒന്ന്, ഒരു ജീവൻ നൽകാൻ ആർക്കും സാധ്യമല്ല. നഷ്ടപ്പെടുത്തി കളയുന്നത് നൽകാൻ കഴിയുന്നവനല്ലേ നഷ്ടപ്പെടുത്താൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഒരു ജീവന്റെ വിലയാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അതുമല്ല സഹോദരങ്ങളെ, ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അയാൾ. ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏക മകനായിരിക്കും അയാൾ. ജീവിതത്തിൽ എന്തുമാത്രം വേദനകളാണ് ആ അനാഥത്വത്തിൽ അവരനുഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുമാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ ധാരാളക്കണക്കിന് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ ഒരു മരണം കൊണ്ട് സംഭവിക്കുന്നു തിരിച്ചറിയാൻ നമുക്ക് വിഷമമില്ല. അതിലുപരി ആ വ്യക്തി ഒരു വിശ്വാസിയായ ഒരു നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കൂ. അയാൾക്ക് ഇനിയും അയാളുടെ പരലോകത്തെ തുലാസിലേക്ക് നന്മകളേറെ ചെയ്യുവാനുള്ള നല്ലൊരവസരത്തെയാണ് ഒരപകടത്തിലൂടെ, ഒരക്രമത്തിലൂടെ, ഒരു കൊലപാതകത്തിലൂടെ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ മഗ്രിബ് നമസ്കരിച്ച് ഇപ്പോഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അശ്രദ്ധമായ വാഹനം വന്നിടിക്കുമ്പോൾ ആ വ്യക്തിക്ക് അടുത്തൊരു നമസ്കാരത്തിൽ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. ഉംറക്ക് പണം കെട്ടി കാത്തിരിക്കുകയാണ് അയാൾ, ഒരു ഉംറക്കുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെടുത്തി. ഒരു പാവപ്പെട്ടവന് ഒരു നല്ലൊരു വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അയാൾ വീട്ടിലേക്ക് പോകുന്നത്, അതിനുള്ള നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തി. എന്തെല്ലാം നന്മകൾക്കാണ് അവസരം അവസാനിപ്പിക്കുന്നത്, അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതും ഇസ്ലാമിൽ ഒരു സമൂഹത്തെ മുഴുവനും കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നത്, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു സമൂഹത്തെ, മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസിയാകുമ്പോൾ അത് കുറച്ച് ഗൗരവപരമാണ്, ഒരു നല്ല ജീവിതത്തിന്റെ നല്ല അവസരമാണല്ലോ മുടക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ കരുതി കൂട്ടികൾ കൊലപ്പെടുത്തിയാൽ നരകമാണ് അതിൻ്റെ പരിണതി. അതിലവൻ ശാശ്വതനായിരിക്കും. അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും, ശാപമുണ്ടാകും. അവന് ഏറ്റവും വമ്പിച്ച ശിക്ഷ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എത്ര വലിയ താക്കീതാണ് കൊലപാതകത്തിനെതിരെ നൽകുന്നത്. മഹാപാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, വിനാശകരങ്ങളായ ഏറ്റവും അപകടകാരികളായ മഹാപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. അവർ ചോദിച്ചു, യാ റസൂലുള്ളാ വമാഹുൻ, ഏതൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ മഹാപാപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നശർക്കുബില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് നമുക്കൊരു സഹായമോ രക്ഷയോ തരാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ആ അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥനകളും അതേപോലെ തന്നെ നേർച്ചകളും മറ്റുള്ളവർക്ക് നൽകും. വസിഹർ, സിഹർ, മാരണം. എന്തിനാണ് മരണം ചെയ്യുന്നത്? മറ്റുള്ളവൻ്റെ ജീവഹാനി വരുത്താനും മറ്റുള്ളവനെ നശിപ്പിക്കാനും മറ്റുള്ളവൻ്റെ ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മരണം. എന്തെല്ലാം തിന്മകളുടെ വഴികളിലൂടെയാണത് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ മഹാപാപം അതാണ്. വഖത്ലുൻ നഫ്സ് അല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുക. നോക്കൂ നിങ്ങൾ, മഹാപാപങ്ങളിൽ മൂന്നാമതായി എണ്ണിയത് അന്യായമായി മറ്റൊരുത്തനെ കൊലപ്പെടുത്തുക. വാക്കു ഡിബ, പലിശ തിന്ന്. വാക്കുലുമാല എത്തിയും, അനാഥൻ്റെ സ്വത്ത് ഭക്ഷിക്കുക. അതേപോലെ തന്നെ യുദ്ധ സന്ദർഭങ്ങളിൽ നിന്ന് തിരിഞ്ഞുവിടുക. അതേപോലെ തന്നെ വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധകളായ പരിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. നശിപ്പിച്ചു കളയുന്ന വിനാശകരമായ പാപങ്ങളിൽ മൂന്നാമതായി ഇവിടെ എണ്ണുന്നത് കൊലപാതകമാണ്. ഗൗരവത്തോടെ ചിന്തിക്കണം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മറ്റുള്ളവരെ എന്തെങ്കിലും അക്രമങ്ങൾ വരാൻ പാടില്ല. ഒരു വിശ്വാസിയിൽ നിന്ന് പ്രത്യേകിച്ചും ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമൻ. നിഷിദ്ധമാക്കപ്പെട്ട ഒരു രക്തത്തെ ചിന്തുന്നതുവരെ ഒരാൾ അവൻ്റെ വിശ്വാസത്തിലായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പോലും അതിന് പോലും കുറവ് വരുത്തുന്ന, ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് രക്തം ചിന്തലിനെ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് വളരെ ലാഘവത്വത്തോടുകൂടെയാണ് ഇന്ന് സമൂഹം കാണുന്നത്. ഏറ്റവും ഈസിയായി ഒരു വിഷമമില്ലാതെ ആളുകൾ ചെയ്യുന്ന കൊലപാതകമാണ് ഭ്രൂണഹത്യ. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴേക്കും ഭാര്യ അടുത്ത പ്രഗ്നൻസി ആരംഭിച്ചു. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്താൻ, ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. സഹോദരങ്ങൾ, എന്ത് വ്യത്യാസമാണുള്ളത്? ജനിച്ചു വീണ, പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതും ഗർഭപാത്രത്തിൽ വെച്ച് അബോർഷൻ ചെയ്ത് കൊല്ലുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആ കുട്ടിക്ക് ഒരല്പം സാവകാശവും ജീവിക്കാൻ സമയവും കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി മുറ്റത്തോടിക്കളിക്കുന്ന സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ആ കുട്ടിനെ കൊല്ലുന്ന പോലെ തന്നെയാണ് ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്തുന്ന കൊലപാതകം. ഒരു കൊലയുടെ കുറ്റം പൂർണ്ണമായും അവകാശപ്പെട്ടതാണ് ആ കൊലപാതകം. എത്ര ലളിതമായിട്ടാണ്, എത്ര സിമ്പിളായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങളെ ആളുകൾ കാണുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ പലപ്പോഴും ആളുകൾ അതിനെ ഉപദേശിക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഗൗരവപരമായി പറയണം, ഭ്രൂണഹത്യ ഗുരുതരമായ തെറ്റാണ്. ഒരു കൊലപാതകത്തിൻ്റെ എല്ലാ ശിക്ഷയും അതിനു ലഭിക്കും എന്ന് നമ്മൾ ഉറപ്പെടുത്തേണ്ടത്. എന്തിനു നമ്മൾ ഭയപ്പെടണം? അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെയും അറിവോടും കൂടെ അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അള്ളാഹു അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു പുതിയ കുഞ്ഞിൻ്റെ സമാരംഭം കുറിച്ചെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഒരു മനുഷ്യന് ഭൂമിയിൽ ജനിക്കുവാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുകയാണ്. ആ കുട്ടി ജനിച്ചോട്ടെ, ആ കുട്ടിക്കുള്ള ഭക്ഷണം ഇവിടെയുണ്ട്, സൗകര്യം ഇവിടെയുണ്ട്. പലപ്പോഴും ഇത്തരം ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ അബോർഷൻ ചെയ്യാം എന്ന് ആഗ്രഹിച്ച് നിന്ന് ആരെങ്കിലും നമ്മെ പിന്തിരിപ്പിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ പിന്തിരിപ്പിച്ച് പിന്നീട് ആ കുട്ടി വളർന്ന് വലുതായി കളിച്ച് ചിരിച്ച് മടിയിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവനെ കൊല്ലാൻ അന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നല്ലോ എന്നാലോചിച്ച് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഒരു കൊലപാതകത്തിൻ്റെ ആഴം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അശ്രദ്ധമായിട്ട് പോലും നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ കൈകളാൽ, നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൈകളാൽ, നമ്മുടെ കാരണത്താൽ ഒരാൾ മരണപ്പെട്ടുകൂടാ എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഒരു ജീവൻ വെള്ളത്തിൽ മുങ്ങുന്ന, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന, ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒരു ജീവനെ രക്ഷിച്ചു എന്ന ചാരിതാർത്ഥ്യം മുഴുവൻ മാനവരാശിയെയും രക്ഷിച്ചതിന് സമാനമായതാണ്. അതുകൊണ്ട് അപകടകരവും മാരകവുമായ ഈ പാപം, അള്ളാഹു വിരോധിച്ച ഈ വിനാശകരങ്ങളായ ഏറ്റവും വലിയ ഈ തെറ്റ് അശ്രദ്ധയിൽ കൊണ്ടുപോലും നമ്മളൊന്ന് സംഭവിക്കരുതെന്ന് തീരുമാനിക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും സുരക്ഷിതമായി ജീവിച്ച് മരണപ്പെടുമ്പോൾ ഒരു തിന്മയെക്കുറിച്ചും വ്യാകുലപ്പെടാനില്ലാതെ പൂർണ്ണ പ്രതീക്ഷയോടുകൂടെ പരലോകത്തേക്ക് പോകാനുള്ള നല്ലൊരു മനസ്സും ജീവിതാവസരവും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇബ്രാഹിം നബി അലഹിസ്സലാമും ഉപ്പയും. ഭാഗം രണ്ട് ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ഉപ്പയുമായി അദ്ദേഹം നടത്തിയ സംഭാഷണം, അതിലേക്കുള്ളൊരു ആമുഖമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തു മറിയമിലെ 42-ാമത്തായത്ത് മുതൽ ആ സംഭാഷണത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. വിഗ്രഹാരാധകനായ ആസർ എന്ന ഉപ്പയെ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കുന്നത്? അള്ളാഹു പറയുന്നു, ഇദ് ഖാല ലി അബീഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഉപ്പയോട് പറഞ്ഞ സന്ദർഭം, യാ അബത്തി, ഓ പൊന്നുവാപ്പാ, ലിമ തഅബുദു, നിങ്ങൾ എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്, മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത ഒന്നിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പോൾ ഇബ്രാഹിം നബിയുടെ ഉപ്പ ആരാധിക്കുന്ന ബിംബങ്ങൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് കാണൂല, അത് കേൾക്കൂല, ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഉപകരിക്കുകയാകട്ടെ ചെയ്യൂല. അങ്ങനത്തെ ബിംബങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നു

0: ഷൈത്വാന, തീർച്ചയായും ഷൈത്വാൻ. കാന ലിർറഹ്മാനി അസിയ, റഹ്മാനിനോട് അഥവാ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവനാണ്. യാ അബത്തി, ഓ പൊന്നുവാപ്പ, ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർറഹ്മാൻ, പരമകാരുണികനിൽ നിന്ന് അഥവാ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊരു ശിക്ഷ വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. ഫത്തക്കൂന ലിശ്ശൈത്വാനി വലിയ, അങ്ങനെ നിങ്ങൾ പിശാചിന് ഒരു ബന്ധുവായിത്തീരും. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ ധാരാളം പാഠങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പയോട് സംസാരിക്കുന്നത്? യാ അബത്തീ എന്ന് വിളിച്ചിട്ടാണ്, ഓ പൊന്നുവാപ്പ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പ. എന്നിട്ട് പോലും ഉപ്പയോട് അദ്ദേഹം വളരെ സൗമ്യമായി, വളരെ ബഹുമാനത്തോടുകൂടി, അങ്ങേയറ്റം റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നമുക്കൊരു വലിയ പാഠമാണ്. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് അർഹമായ ബഹുമാനം നമ്മൾ നൽകണം. അവരെ ആദരിക്കുന്ന രൂപത്തിലായിരിക്കണം. ഒരു പക്ഷേ അവർ വലിയ പാപങ്ങൾ ചെയ്യുന്നവരായേക്കാം. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ വലിയ തോന്നിവാസങ്ങൾ ഒരുപക്ഷെ അവർ ചെയ്തേക്കാം. ചിലപ്പോൾ മതപരമായി പിന്നിലുള്ള മാതാപിതാക്കളാണെങ്കിൽ, മക്കൾ മതപരമായി മുന്നിലുള്ളവരാണെങ്കിൽ മക്കൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ അവർ പെരുമാറിയേക്കാം. അതൊക്കെ ഉണ്ടാകും. എന്നാലും അള്ളാഹു എന്താ പറഞ്ഞത്? വഖലാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്, അല്ലാഹനല്ലാതെ ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. ഇമ്മാ യബ്ലുഗന്ന ഇൻദക കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാപിതാക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും നിന്റെ അടുക്കൽ വാർദ്ധക്യത്തിലെത്തിയ അവസ്ഥയിലുണ്ട് എങ്കിൽ, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്ന വാക്കുപോലും പറയരുത്. വലാ തൻഹർഹുമാ, വിരട്ടിയോടിക്കുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്കുകൾ അവരോട് പറയുക. അപ്പൊ ഇവിടെ കണ്ടോ, അള്ളാഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് നമ്മോട് പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത്. ഉഫ് എന്ന വാക്കുപോലും അവരോട് പറയരുത് എന്നാണ്. ഒരുപക്ഷേ അവർ നമുക്കിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കണ്ടേക്കാം, അല്ലെങ്കിൽ ആ രൂപത്തിൽ സംസാരിച്ചേക്കാം, അവർ കാരണം നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളും വന്നേക്കാം. എന്തുണ്ടായാലും ശരി, അവരോട് ചേ എന്ന വാക്കുപോലും നിങ്ങൾ പറയരുത്. അതുമാത്രമല്ല, വഖ്ഫിൽ ലഹുമ ജനാഹദ്ദുല്ലി മിനർറഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് നീ വിരിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പം ഇത് പ്രാവർത്തികമാക്കിക്കൊണ്ട് മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പയോട് സംവദിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി എത്ര പ്രാവശ്യം അദ്ദേഹം ഉപ്പാനെ വിളിച്ചത്. യാ അബത്തി ലിമ തഅബുദു ശൈത്വാൻ, യാ അബത്തി ലാ തഅബുദു ശൈത്വാൻ, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഅ, യാ അബത്തി ഇന്നീ ഖദ് ജാഅനി മിനൽ ഇൽം, എൻ്റെ പൊന്നുവാപ്പ, എൻ്റെ പൊന്നുവാപ്പ എന്ന് പറഞ്ഞ് അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി, നസീഹത്തോടുകൂടി അദ്ദേഹം ഉപ്പയോട് സംവദിക്കുന്നു. അത് നമുക്കുള്ളൊരു വലിയ പാഠമാണ്. വേറെയും ധാരാളം പാഠങ്ങൾ അതിലുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അത് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഉപ്പയും. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേട്ടത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിൻ്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിൻ്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൽ നിരന്തരം നമ്മൾ കേൾക്കുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ എന്ന പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടോർ. ഇതിൻ്റെ രണ്ടാം ഭാഗം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ സംരക്ഷണവും സഹായവും ലഭിക്കാനുള്ള രണ്ട് പ്രാർത്ഥനകളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം മനസ്സിലാക്കിയത്, നമ്മൾ പഠിച്ചത്. എന്നാൽ അതേ വിഷയത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലൂടെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട മറ്റ് ഒരു പ്രാർത്ഥനയാണ് റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അയ്യഹ്ളുറൂൻ. ഇത് രണ്ട് ആയത്തുകളാണ്, സൂറത്ത് മുഅ്മിനൂനിൻ്റെ 97-98 ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ് റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ, എൻ്റെ രക്ഷിതാവേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, കൽപ്പിക്കുകയാണ്. വ അഊദു ബിക റബ്ബി അയ്യഹ്ളുറൂൻ, ആ പിശാചുക്കൾ എൻ്റെ അടുത്ത് സന്നിഹിതരാകുന്നതിൽ നിന്നും എൻ്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. വളരെ ചെറിയ, നമുക്ക് ഈസി ആയിക്കൊണ്ട് പഠിക്കാൻ പറ്റിയ രണ്ടായത്തുകളാണ്, രണ്ട് പ്രാർത്ഥനകളാണ്. റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അയ്യഹ്ളുറൂൻ. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബി അഊദു ബിക, റബ്ബി അഊദു ബിക, റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ, മിൻ ഹമസാതി ശയാത്തീൻ, മിൻ ഹമസാതി ശയാത്തീൻ. റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ وَأَعُوذُ بِكَ وَأَعُوذُ بِكَ وَأَعُوذُ بِكَ رَبِّ أَنْ يَحْلُرُونَ رَبِّ أَنْ يَحْلُرُونَ وَأَعُوذُ بِكَ رَبِّ أَنْ يَحْلُرُونَ رَبِّ أَعُوذُ بِكَ മിൻ ഹമസാതി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അയ്യഹ്ളുറൂൻ, റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അയ്യഹ്ളുറൂൻ. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം ഒന്നുകൂടി ആവർത്തിക്കാം. എൻ്റെ രക്ഷിതാവേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. ആ പിശാചുക്കൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിൽ നിന്നും എൻ്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥന. ഇത് സൂറത്ത് മുഅ്മിനൂനിൻ്റെ 97-98 വചനങ്ങളാണ്. അത് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇതുവരെ മൂന്ന് പ്രാർത്ഥനകളാണ് നാം പഠിക്കുകയുണ്ടായത്. ആദ്യം നമ്മൾ പഠിച്ചത് വജഅല്ലന മില്ലദുൻ കവലിയൻ, വജഅല്ലന മില്ലദുൻ കനസീറ. അതുപോലെ റബ്ബിനജ്ജിനി മിനൽ ഖൗമി ദ്ദാലിമീൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അയ്യഹ്ളുറൂൻ. ഈ മൂന്ന് പ്രാർത്ഥനകളാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തായിരുന്നാലും അള്ളാഹു അവൻ്റെ സംരക്ഷണവും സഹായവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പ്രാർത്ഥനാ പഠനം. അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ ഈ വിഷയത്തിൽ പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ദൃശ്യം. അങ്ങനെ ആ യാത്രയുടെ തുടക്കം ഇങ്ങനെ. നമ്മോടൊപ്പം ചേരുന്നത് നസറുല്ല സലാഹി, കൂടെ വിട്ടി അബ്ദുസലാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സാധാരണ ഒരു ദൃശ്യം എപ്പിസോഡിന് വിരുദ്ധമായി, വ്യത്യസ്തമായി, വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് നസറുല്ല സലാഹിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: സലാഹി, സാധാരണ ദൃശ്യത്തിലിരിക്കുമ്പോൾ ഒരാൾ പിന്നെ പോയ യാത്ര ചെയ്ത ആൾ മറ്റൊരാൾ ആങ്കറായിരിക്കും. ഇവിടെ നമ്മൾ രണ്ടുപേരും പരസ്പരം ഓർമ്മകൾ പങ്കുവെക്കുകയാണ്.
3: അതിൻ്റെ ഒരു വ്യത്യസ്തത മിക്കവാറും ഇതിൽ ഉണ്ടാവും തീർച്ചയായിട്ടും.
2: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നമ്മൾ മുമ്പ് ഒരു തവണ നസറുല്ല സലാഹിയുടെ കൂടെ ഒരു ബീഹാറിലേക്കുള്ള യാത്രയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ദൃശ്യം എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. അത് കേട്ട ശ്രോതാക്കൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു എപ്പിസോഡിൻ്റെ പിന്നെ സംസാരത്തിനിടയിലാണ് നമ്മൾ മറ്റൊരു ബീഹാർ യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്.
3: അതെ, പോകണമെന്ന് പരസ്പരം ചർച്ച ധാരണ ഉണ്ടാവുന്നത്.
2: യെസ്. അങ്ങനെ കഴിഞ്ഞ നമ്മുടെ ആ ധാരണ പ്രകാരം അതിനുവേണ്ടി ശ്രമിക്കുകയും നമ്മൾ മാത്രമായി അവശേഷിക്കുകയും ചെയ്തൊരു ഘട്ടമുണ്ടായിരുന്നു അല്ലേ? യാത്രക്ക് നമ്മൾ മാത്രമാണ്,
3: രണ്ടുപേരും മാത്രമായി.
2: അപ്പോൾ ആ സമയത്ത് നമ്മൾ പോവുക തന്നെ ചെയ്യുന്നുള്ളൊരു തീരുമാനം എടുത്തു.
3: അതെ,
2: അങ്ങനെയാണ് നമ്മുടെ യാത്രയിലേക്ക് ആര് വരുന്നത്?
3: നിസാർ
2: ദേവാലയം മുസ്തഫ മാഷും കൂടി വന്ന് നിസാർ ദേവാലയം ബഷീർ മാഷും കൂടി അങ്ങനെ നാല് പേരടങ്ങുന്ന ഒരു യാത്ര ബീഹാറിലേക്ക് ഈ കഴിഞ്ഞ ഏപ്രിൽ 20 നമ്മൾ യാത്ര തുടങ്ങി. അപ്പം യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി. എനിക്ക് തോന്നുന്നു അതിനെ നമുക്ക് ട്രെയിൻ എത്രയോ മുമ്പേ ബുക്ക് ചെയ്യേണ്ട, 2 മാസം മുമ്പേ ബുക്ക് ചെയ്ത് തുടങ്ങേണ്ട ഒരു സംഗതി. പെട്ടെന്ന് നോക്കി ട്രെയിൻ കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. സർവസലായാണ് അതിൻ്റെ പൂർണ്ണമായും ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച്.
3: അതെ, അതിൽ നമ്മൾ സാധാരണ യാത്ര മിക്കവാറും നമ്മൾ സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളൊരു പിന്നെ പ്ലാൻ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് തന്നെ ഒരു ഏപ്രിലിന് മുമ്പേ, മാർച്ച് ലാസ്റ്റൊക്കെ നമ്മൾ ടിക്കറ്റ് പ്ലാൻ ചെയ്യും, ടിക്കറ്റ് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യും. ഏത് വണ്ടിയാണ് നല്ലത്, ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, ഏത് സ്ഥലത്തൂടെയേക്കും എത്തേണ്ടത്, ഇങ്ങനെ കുറച്ചുകൂടെ ടൈം വേസ്റ്റ് ആവാത്ത രൂപത്തിൽ നമ്മളെ ചർച്ച ആ ഒരു പ്ലാൻ
2: പോവാറുണ്ടാവാറുള്ളത്.
3: പക്ഷെ ഇത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം എനിക്ക് തോന്നുന്നു മാർച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഈ ഒരു പ്ലാൻ തുടങ്ങുമ്പോൾ തന്നെ. അപ്പോഴേ പിന്നെ ഏപ്രിൽ 3 ഒക്കെയാണ് ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പെട്ടെന്ന് 2 ഗ്യാപ്പിലൊക്കെയാണ് ടിക്കറ്റ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറങ്ങിപ്പോയാലേ ടിക്കറ്റ് ആവുള്ളൂ, കൺഫേം ആവുള്ളൂ. എന്നാൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത സമയത്ത് വെയിറ്റ് ലിസ്റ്റാണ്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പ്രയാസവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറങ്ങേണ്ടി വരും എന്ന് നമ്മളാദ്യം മനസ്സുകൊണ്ട് ഉറച്ചു. പക്ഷെ അത് നമുക്ക് എങ്ങനെ ആസ്വാദ്യകരമാക്കാമെന്ന് ആണ് പിന്നീട് ഒരു പ്ലാൻ ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ആദ്യം പിന്നെ നമ്മൾ സാധാരണ ബീഹാറിലേക്ക് പോകുമ്പോൾ ഡയറക്റ്റ് പിന്നെ ഒന്നുകിൽ കട്ടിഹാർ വണ്ടി കിട്ടുമോ നോക്കും. കട്ടിഹാർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അവിടെ എത്തി, ബീഹാറിലെത്തി. അതല്ല എങ്കിൽ നമ്മളിങ്ങനെ ഡൽഹി വഴി പോകാൻ പറ്റുന്ന, പക്ഷെ ഡൽഹി നമ്മളെ പ്ലാനില്ലല്ലോ.
2: ഇല്ല.
3: അങ്ങനെയാണ് പിന്നെ ഓരോ ടിക്കറ്റ് പരതുക എന്നുള്ളതൊരു ഒരു ക്രൈസിസായി മാറിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇനി ഒരു നമുക്കൊരു ഭയങ്കര താല്പര്യമായിരുന്നത്. അങ്ങനെ ഓരോ വണ്ടിയും ഓരോന്നോരോന്നും നോക്കി നോക്കി വന്നപ്പോഴാണ് പിന്നെ ബീഹാറിലുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടുന്നത്. നമ്മളെ പള്ളിയിലേക്ക് യാദൃശ്ചിയായിട്ട് അയാൾ വരുന്നു. അങ്ങനെ ബീഹാറിലല്ല, ജാർഖണ്ഡിലുള്ള. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരാകുകയാണെങ്കിൽ ടിക്കറ്റ് എന്തായാലും അതിൽ കിട്ടൂല, വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്താലും പിന്നെ കൺഫേം ആവില്ല, ഈ RAC ആണെങ്കിൽ പോലും കൺഫേം ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം പുള്ളി വിളിച്ചപ്പോൾ പുള്ളിയാണ് നമുക്ക് ജാർഖണ്ഡ് വഴി കറങ്ങി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക്
2: ചാൻസ് ഉണ്ട്
3: എന്ന് പറഞ്ഞു. അങ്ങനെയാണ്
2: ആലപ്പുഴ ടാറ്റ
3: വണ്ടി നമുക്ക് പുള്ളി തന്നെയാണ് എന്ത് ചെയ്യണം നമുക്ക് സജഷൻ ചെയ്തത്.
2: അങ്ങനെ ഏതായിരുന്നാലും നമ്മൾ ആ യാത്രയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ രസകരമായ ഒരുപാട് അനുഭവങ്ങളുള്ള വളരെ മനോഹരമായൊരു യാത്രയായിരുന്നു.
3: അതിൽ വേറെ രസമുണ്ട്. നമ്മൾ 3 പ്ലാൻ ചെയ്ത് വന്നത്. അവസാനം നമ്മൾ 2 ആദ്യം തുടങ്ങി, പിന്നെ ഉള്ളത് ബഷീർ മാസ്റ്റർ ഞാൻ ഏതായാലും ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ ഏതായാലും ടിക്കറ്റ് പ്ലാൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നിസാർ അതിലേക്ക് കയറി.
2: അതെ അതെ.
3: അപ്പം എന്തായാലും മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു പോരണം എന്നൊക്കെ, പക്ഷേ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടായില്ല,
2: ഉറപ്പില്ലായിരുന്നു.
3: മൂന്നാളായപ്പോൾ നമുക്ക് എന്തായാലും യാത്ര ആസ്വാദികരമാകും, മൂന്നാൾ യാത്രക്ക് വേണമല്ലോ. അവർ സന്തോഷത്തിൽ മൂന്നാൾ ടിക്കറ്റ് ചെയ്തു. പിന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഞാനും
2: നിസാർ കൂടി
3: പിന്നെ സെപ്പറേറ്റ് അവന് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു.
2: സമയത്തല്ല നിസാറിന് എടുത്ത
3: വേറെ ടിക്കറ്റ് എടുത്തിരിക്കുക,
2: പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഓന് കിട്ടോ കിട്ടൂലേ.
3: അതെ അതെ, അവൻ്റെ ബാക്കിലായിരുന്നു, കാരണം ഇത് നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ടിക്കറ്റ് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, വെയിറ്റിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്.
2: അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നമ്മുടെ മുസ്തഫ
3: മാസ്റ്റർ. അതെ, മേലാറ്റൂര്.
2: മേലാറ്റൂര്
3: മുസ്തഫ മാസ്റ്റർ നമ്മളെ പീസ് റേഡിയോ ആങ്കറാണ്. ഒപ്പം പുള്ളി നമ്മുടെ കൂടെ പോരണം താല്പര്യം കാണിച്ച ആളുമാണ്,
2: പക്ഷെ വരാൻ കഴിഞ്ഞില്ല,
3: വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് മുമ്പേ ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ ഉണ്ടാകേണ്ടതൊക്കെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ അടുത്ത പോക്കിന് പറയണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമുക്ക് യാത്ര ടിക്കറ്റ് ഏതായാലും കിട്ടി. യാത്ര ചെയ്യുന്ന അന്ന് വരെ നിസാറിൻ്റെ ടിക്കറ്റിൽ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ
2: ആർ എ സി ആയിരുന്നു.
3: തലേ ദിവസം വരെ നമ്മൾ നിസാറിൻ്റെ പേരിൽ ചെറിയ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ പോകുമ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, ഏതായാലും നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോവുക, പാലക്കാട് നിന്നാണ് നമുക്ക് ടിക്കറ്റ് ഉള്ളത്, പാലക്കാട് ടു ടാറ്റാനഗർ. അപ്പം നമ്മൾ മൂന്നാളതും ഏകദേശം കൺഫേം ആണ്. അപ്പം നിസാറിനോട് നമ്മൾ ടാറ്റ പറയേണ്ടി വരും എന്നൊരു പിന്നെ വിഷയം വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അൽഹംദുലില്ല അത് പിന്നെ കൺഫേം ആയി. പാലക്കാട്ട് നിന്ന് ടാറ്റാനഗർ, ആലപ്പുഴ ടാറ്റാനഗർ എക്സ്പ്രസ്സിൽ നമ്മൾ രാവിലെ 10:20 ആണ് പാലക്കാട് എത്തുന്നത്. പക്ഷെ നമ്മൾ 10 മണിക്കും പാലക്കാട്
2: എത്തിയിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, നമ്മള് ബസ് കുറച്ചൊരു സ്ലോ ആയി, പറഞ്ഞു പറഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വണ്ടി പോവോ പോവില്ലേ.
3: അതെ, ഇവിടെ നിന്ന് പാലക്കാട് വണ്ടിയാണ് നമുക്ക് കുലുക്കല്ലൂർ വാടാനംകുറിശ്ശി വാടാനംകുറിശ്ശിന്ന് നമ്മൾ പാലക്കാട് ബസ് കയറിയാണ് പോകുന്നത്, KSRTC. പക്ഷേ അവസാനത്തെ ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാൽ നമുക്ക് പോകാം എന്നിടത്തേക്ക് എത്തിയിരുന്നു, കാരണം നമ്മളങ്ങ് ഓടി കയറിയിരിക്കുകയാണ്.
2: ലഗേജും പിന്നെ അതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ യാത്രയിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ കാണേണ്ട കുറെ ആളുകൾ. ഒന്ന് നമ്മുടെ റഹ്മത്തുള്ള,
3: അതെ അതെ അതെ,
2: അതിൽ അതുമായി ബന്ധപ്പെട്ട നമ്മൾ എപ്പിസോഡുകളിലൂടെ
3: വരും.
2: പിന്നൊന്ന് നമ്മുടെ സുഹൈൽ അക്തർ, പിന്നൊന്ന് നമ്മുടെ ഭഗൽപൂരിലുള്ള നമ്മുടെ ദുൽഫുഖാർ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകളെ നമുക്ക് വഴിയെ കാണാം, പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിനേക്കാൾ മനോഹരമായ ഒരുപാട് ആളുകളെ കാണാനും കണ്ടുമുട്ടാനും നമുക്ക് കഴിഞ്ഞു.
3: അതെ, യാത്രയില് അങ്ങനെ തന്നെയാണ്, യാത്രയൊക്കെ യാദൃശ്ചിയായിരിക്കും. നമ്മൾ മിക്കവാറും പ്ലാൻ ചെയ്യുന്ന യാത്രകളൊക്കെ നമ്മൾ പരസ്പരം പങ്കുവെക്കുമ്പോൾ തന്നെ നമ്മളാര് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അതാ പറയാ, ഇന്നന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊന്നും വിചാരിക്കരുത്. നമ്മളെങ്ങനെയാണോ ഉള്ള സൗകര്യത്തിനനുസരിച്ച് നീങ്ങുന്നത്, നമ്മളെപ്പോഴും ബഡ്ജറ്റ് പ്ലാൻ ആയിരിക്കും, ബഡ്ജറ്റായിരിക്കും, നമ്മളൊരു ബഡ്ജറ്റിന് ഒതുങ്ങുന്നതായിരിക്കുമല്ലോ നമ്മൾ യാത്ര. അതാണ് നമ്മൾ ആദ്യം പറയാറുള്ളത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു ചെയ്തിരുന്നു ചുരുങ്ങിയ ചിലവിൽ. അതല്ലാതെ ഇപ്പോൾ ഒരു പാക്കേജിൻ്റെ കൂടെ പോയാൽ മതിയല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ നമുക്ക് അതെല്ലാം വിഷയങ്ങളൊക്കെ പറയാം, അടുത്ത എപ്പിസോഡുകളിലൊക്കെ പറയാം. എന്തായാലും നമ്മൾ
2: പാലക്കാട് 10:20 നമ്മൾ വണ്ടി കിട്ടി
3: പാലക്കാട് കിട്ടി. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ മണിക്കൂറുകളോളം
2: വണ്ടി പിടിച്ചിട്ടു കോയമ്പത്തൂർ. പക്ഷേ പിന്നെ പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല,
3: ഇല്ല
2: നമുക്ക് ഇന്ന സ്ഥലത്ത് തന്നെ എത്ര പിടിച്ചിട്ടാലും നമ്മളത് അറിഞ്ഞിട്ടില്ല. പിന്നെ യാത്രയുടെ ആ ഒരു സുഖം, നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ തുടക്കം, ഇനി എന്താ ഓരോ നിമിഷങ്ങളും എന്തെന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്.
3: ബഷീർ മാസ്റ്റർ എന്റെ കൂടെ നിസാറും
2: ഞാനും ബീഹാറിലേക്ക് ആദ്യത്തെ യാത്രയാണ്.
3: ആദ്യ യാത്രയാണ്, മറ്റുള്ള യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ബീഹാർ എന്നുള്ള ആ ഒരു സംഭവത്തിലേക്കുള്ള ആദ്യ യാത്രയായിരുന്നു നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നം തീരാനുഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അൽഹംദുലില്ലാ ഈ യാത്രയിൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ ആളുകൾ ഉണ്ടാവും. അത് വലിയൊരു ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞൊരു വൈബാണ്.
2: അതെ അതെ. അന്ന് നമ്മൾ അങ്ങനെ യാത്ര കഴിഞ്ഞ് അന്ന് April 20 നമ്മൾ പോകുന്നത്, 22
3: നമ്മൾ
2: ടാറ്റാനഗർ. അതിൻ്റെ ഇടക്ക് നമ്മൾ ആ വാഹനത്തിൻ്റെ ആ 1-2 ദിവസത്തെ ആ യാത്രയിൽ കുറേ ആളുകൾ, ഒരു ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ജീവിതം പോലെ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് കയറുന്ന ആളുകൾ, ഇടയ്ക്ക് വെച്ച് സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്ന ആളുകൾ, ജീവിതം ശരിക്കും അല്ലേ.
3: നമ്മൾ യാത്ര AC ടിക്കറ്റിലേക്ക് പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം അതിലെ തിരക്കും മറ്റേ സെക്കൻഡ് ക്ലാസ്സിലെ തിരക്കും ആളുകളുടെ മര്യാദ ഇല്ലായ്മയും, പ്രത്യേകിച്ച് തെക്കോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എന്താ പറയുക, അവിടുത്തെ അവരുടേതായിട്ടുള്ള സംസ്കാരവും മറ്റു ബന്ധപ്പെട്ട് അവരൊന്നിച്ച് കയറുന്നു, അവർ പാൻ കഴിക്കുന്നു, അവിടെ തന്നെ അത് തുപ്പി വൃത്തിയാടാക്കുന്നു. ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ക്ലാസ് ഒഴിവാക്കി
2: കയറിയത്
3: എ സി ത്രീ ടയർ എ സി ബുക്ക് ചെയ്തത്. പക്ഷെ അതീ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അല്ലേ അതിനേക്കാളും കുറച്ച് തിരക്കും കാര്യമൊക്കെ ആയിരുന്നു തോന്നുന്നു. എ സി ആണെങ്കിലും
2: പക്ഷേ അത്ര പിന്നെ തമ്മിൽ ഭേദം തൊമ്മ എന്ന് പറയാല്ലേ.
3: എ സി ആണെന്നുള്ള
2: പക്ഷേ എ സി ആണെന്നുള്ള ഒരു ഒരു പ്രത്യേകത ഉണ്ടെങ്കിലും തിരക്കുകൾക്ക് ആളുകൾക്ക്
3: അവിടെ നമുക്ക് ഇനി പ്ലാൻ ചെയ്യുന്ന ആളുകളോട് നിർബന്ധമായിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട്. സംഭവം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റ് വരെയുള്ള ആളുകൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ടത്. അതായത് കൺഫേം ആയിട്ടുള്ള ആളുകൾക്കും ആർ എ സി യാത്രക്കാർക്കും മാത്രമേ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ എന്നാലും തെക്കോട്ടുള്ള യാത്ര, ഡൽഹി ആവട്ടെ ഇങ്ങോട്ട് ബീഹാർ ആവട്ടെ, അവ എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആരെങ്കിലുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ക്ലാസ് ഒഴിവാക്കുക, മറിച്ച് എ സി ത്രീ ടയറെങ്കിലും ബുക്ക് ചെയ്യുക എന്നുള്ള ചെറിയൊരു അഡ്വൈസ് നമുക്ക് അവിടെ വെക്കാം.
2: യെസ്, അതായാലും നമ്മുടെ പിന്നെ അത്രയൊന്നും വിരസമല്ലാത്തൊരു യാത്രയായിട്ട് ആ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ഏപ്രിൽ 22 ടാറ്റ നഗറിൽ. അതെ,
3: ടാറ്റ നഗറിന് ആ പേര് കിട്ടാൻ തന്നെ കാരണം മറ്റേ ടാറ്റ സ്റ്റീൽ കമ്പനിയുടെ വലിയ അവരുടെ
2: രത്തൻ
3: പ്ലാന്റേഷൻ, അതെ അവരുടെ വലിയ പ്ലാന്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അവിടുത്തെ ടാറ്റ നഗർ എന്ന് പേരിട്ടാണ്. ശരിക്ക് ജംഷഡ്പൂരാണ്,
2: ജംഷഡ്പൂർ,
3: ആ ജംഷഡ്പൂരാണ് സ്ഥലം.
2: അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ടാറ്റ നഗറിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വണ്ടിയൊക്കെ ഏകദേശം നമ്മുടെ ലഗേജൊക്കെ എടുത്ത് കാലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നുള്ളൊരിതുണ്ടല്ലേ. ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാ സ്റ്റേഷനിലുള്ളത് പോലെ തന്നെ ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും കാണുന്ന കാഴ്ചകൾ തന്നെ നമ്മളത് ഫോട്ടോ എടുത്തിരുന്നു. നേരെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബാലൻ എവിടെയോ ഉറക്കത്തിലാണ്, ഗാഢമായ നിദ്രയിലാണ്, ശരീരമാകെ പിന്നെ ചള്ളി പിടിച്ച്, എന്നാൽ ബാല്യം എത്രമേൽ നോവുള്ള ഒരു ബാല്യ മുഖമായി നമുക്കവിടെ കണ്ടു. അങ്ങനെ കുറെ ചിത്രങ്ങൾ നമ്മൾ എടുത്ത സമയത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നമ്മുടെ ലക്ഷ്യം ജംഷഡ്പൂരിലേക്കുള്ള
3: ബസ്
2: യാത്രയാണ്. നമുക്ക് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു ഓട്ടോയിൽ പോകുന്നു.
3: നമ്മൾ അവിടുന്ന് ടാറ്റയിൽ നിന്ന് നമ്മൾ പിന്നെ ധൻബാദിലേക്ക് അന്ന് വൈകുന്നേരം 3:30 നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നു. നമ്മൾ
2: ആദ്യം
3: അവിടുന്ന് ആദ്യമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ധൻബാദ് നിന്ന് നമ്മൾ ഭഗൽപൂരിലേക്കുള്ള സാഹിബ്ഗഞ്ചിലേക്കുള്ള വണ്ടി കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് പിന്നെ നമ്മളത് ക്യാൻസൽ ചെയ്തു. ആ ടിക്കറ്റ് നമ്മൾ ഒഴിവാക്കി, ക്യാൻസൽ ചെയ്താൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തല്ല, ആ യാത്ര നമ്മളവിടെ ഒഴിവാക്കി. എന്നിട്ട് നമ്മൾ
2: എന്നിട്ട്
3: ടാറ്റയിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. ബസ് സ്റ്റാൻഡ് ജംഷഡ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക്
2: പിന്നെ ഓട്ടോറിക്ഷയിലുണ്ട് നമ്മൾ ലഗേജ് ഒക്കെ പാടെ കൊണ്ടൊരു പോക്ക്.
3: അതെ, ഓട്ടോയിൽ നാലാളും നാലാളുടെ ലഗേജും ഇനിയാളുണ്ടെങ്കിൽ എനിക്ക് കയറിക്കൊള്ളിയുള്ള രൂപത്തിലാണ് ഓട്ടോക്കാരൻ ഉണ്ടാവുക. അവിടെ നമുക്ക് വേറൊരു അനുഭവം ഉണ്ടായി. പിന്നെ നമ്മൾ വണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടാക്സിക്കാരായിട്ടുള്ള ആളുകൾ, അവർ എന്തായാലും നമ്മൾ ബാർഗെയിൻ ചെയ്ത് അങ്ങോട്ട് വരുമല്ലോ, നമ്മുടെ അടുത്തേക്ക് വരുമല്ലോ, അപ്പോൾ പോകണമെങ്കിൽ പോകാം, ഓട്ടോ പോകണമെങ്കിൽ പോകാം എന്നുള്ള രൂപത്തിൽ, അതായത് മലയാളികളാവട്ടെ അല്ലാത്തവട്ടെ ഓട്ടോക്കാരതിന് നിൽക്കുകയുള്ളൂ, ടാക്സിക്കാരതിന് നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ബസ്സിന് പോകണോ അതോ ടാക്സി കാർ എടുത്ത് പോകണോ എന്നുള്ളൊരു ചിന്ത നമ്മളെടുത്തുണ്ടായി. അപ്പോഴാണ് കൂട്ടത്തിലൊരു മനുഷ്യൻ നമ്മളെടുത്ത് വന്നിട്ട് പറഞ്ഞ്, ഡ്രൈവറാണ് പുള്ളി, നിങ്ങളെന്ത് ചെയ്യണ്ട, ടാക്സി എടുത്ത് പോകണ്ട. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട
2: യാത്രയോടുകൂടി.
3: അതെ അതെ അതെ, നിങ്ങൾ പുറത്തുനിന്നുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് ജാർഖണ്ഡിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വത നിരകളിലൂടെയുള്ള റോഡാണ്. അപ്പം എവിടെയെങ്കിലും വെച്ച് നിങ്ങളൊരു ഒരു കൊള്ള ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടാക്സി എടുത്ത് പോകണ്ട, നിങ്ങൾക്ക് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്
2: നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്.
3: അതെ, ടാക്സി ഒഴിവാക്കി, പൂർണ്ണമായും ടാക്സി ഒഴിവാക്കി. പിന്നീട്
2: ബസ് സ്റ്റാൻഡിലെത്തി തീക്ഷ്ണമായ ചൂടും അവിടെ
3: സ്റ്റാൻഡിലെത്തിയ ചൂട് തന്നെ, രാവിലെ 10 മണി 7 മണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടാണ്.
2: ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് നമ്മൾ പിന്നെ ചെയ്തത് പിന്നെ ആ ബസ് അല്ലേ, ബസ് AC ബസ്
3: അല്ലേ,
2: അപ്പൊ അവിടെ നിന്ന് ഒരു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു നല്ല രുചി, അത്രയും നമ്മൾ വത്തക്കയാണ് വാങ്ങിയത്,
3: പൈനാപ്പിൾ. അത് തെക്കോട്ട് പോകും തോറും നമുക്ക് നമ്മളെ സ്റ്റേറ്റ് വിട്ട് നമ്മൾ തെക്കോട്ട് അങ്ങോട്ട് പോകും തോറും ഫ്രഷ് സാധനം കിട്ടും, കുറച്ച് വില കുറവ് കിട്ടും. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ ആണെങ്കിൽ അതിന് നല്ല വില കൊടുക്കണം, പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ വിലക്കാണ് ഒരു നല്ല തണിമത്തനും കാര്യങ്ങൾ കിട്ടി. അത് കഴിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ബസ് കയറി. ബസ്സിന് ഈ പറഞ്ഞ പോലെ ടിക്കറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ടിക്കറ്റല്ല, വിളിച്ചു കയറ്റാണ്.
2: ആ വിളിച്ചു കയറ്റും, പിന്നെ പേര് വാങ്ങി ഇന്ന സീറ്റും നമ്മൾ പറഞ്ഞിടും അല്ലേ,
3: പറഞ്ഞെന്ന്. കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു ബസ്,
2: വല്ല കുഴപ്പമില്ല. പക്ഷെ ആ ഒരു യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ 4 മണിക്കൂറോളം നമ്മൾ എവിടെ ധൻബാദിലെത്താൻ.
3: അതെ അതെ അതെ,
2: ആ 4 മണിക്കൂർ ശരിക്കും പൂർണ്ണമായിട്ടും പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടായിരുന്നു,
3: ഗ്രാമക്കാഴ്ചകൾ. അവിടുത്തെ യാത്ര നമ്മൾ മുമ്പേ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബസ് യാത്രകളൊക്കെ
2: നേരത്തെ പറഞ്ഞ പോലെ മലയോര മേഖലകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും വളഞ്ഞും പുളഞ്ഞും വിവിധ പ്രദേശങ്ങളിലൂടെ ബസ് ട്രെയിനിനേക്കാൾ അപ്പുറത്തേക്ക് കുറച്ചുകൂടി അടുത്തറിയാൻ പറ്റുന്ന ഒന്നാണ് എനിക്കൊണ്ട് ബസ് യാത്ര അത്ര സ്ഥലങ്ങളിലൂടെ.
3: അതെ അതെ അതെ.
2: അതിൽ പിന്നെ പരന്നുകിടക്കുന്ന വയലുകൾ, വയലുകൾക്കിടയിലുള്ള ചെറിയ കുളങ്ങൾ, അവിടെയുള്ള കുഞ്ഞു ഗ്രാമങ്ങൾ, വിവിധ ജാതികളുടെ വേർതിരിവുകൾ കാണുന്ന ഇടങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ, അതിമനോഹരമായ മരങ്ങൾ. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു, ചില മരങ്ങളൊക്കെ ഭയങ്കര രസമുള്ള മരങ്ങളാണ്. പിന്നെ നമുക്ക് പുതുമ കാഴ്ചയും അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗവുമായ കുറേ കാഴ്ചകൾ അവിടെ ഉണ്ടാവും. ആളുകളുടെ പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സൈഡിൽ ഇരിക്കുന്നത്, പിന്നെ കാലികളുടെ ആ ഒരു സഞ്ചാരങ്ങൾ. അങ്ങനെ ആ യാത്ര വളഞ്ഞും പുളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നഗരങ്ങളും നാടുകളും കടന്ന് നമ്മൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ധൻബാദിലെത്തി.
3: ധൻബാദിലെത്തുമ്പോഴേക്കും നമ്മൾ വേറെ സ്റ്റേറ്റ് കയറിയിട്ടുണ്ട്,
2: ആ
3: വെസ്റ്റ് ബംഗാളിന്റെ,
2: ആ അതിന്റെ ഇടക്ക്. ശരിയാ,
3: വെസ്റ്റ് ബംഗാളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ സിലോർ,
2: ആ ആ
3: അവിടെ കയറി തിരിച്ചു വീണ്ടും നമ്മൾ ജാർഖണ്ഡിന്റെ ഭാഗത്തേക്ക് ഇറങ്ങണം. ജാർഖണ്ഡിന്റെ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ വയൽ കൃഷിയിടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒന്നും കാണാത്ത അത്ര വലിയ കൃഷിയിടങ്ങൾ, വിശാലമായ കിലോമീറ്ററുകളോളം ഹെക്ടർ കണക്കിന്.
2: അതെ അതെ.
3: പക്ഷെ അവിടെയൊക്കെ ആളുകളുടെ കാര്യങ്ങളിൽ അവരുടെ ഒരു വികാസമോ കാര്യങ്ങളോ ഇല്ലെങ്കിലും റോഡ് പോലുള്ള സംഭവങ്ങൾ, യാത്രാമാധ്യമങ്ങളൊക്കെ ഭയങ്കര സംവിധാനങ്ങളാണ്. ഗ്രാമങ്ങളിലൂടെ പോയി നമ്മൾ പിന്നെ എത്തുന്നത് ധൻബാദിലാണ്.
2: ധൻബാദിൽ നമ്മൾ എത്തുമ്പോൾ എത്ര ഉണ്ടാവും?
3: ഏകദേശം 3 മണി.
2: ആ പിന്നെ നമുക്ക് ധൻബാദിൽ നിന്ന് പിന്നെ നമുക്കുള്ളത്
3: ഭഗൽപൂർ വണ്ടിയാണ്.
2: ഭഗൽപൂർ
3: രാത്രി 10:20
2: സാഹിബ്ഗഞ്ച്.
3: ഈ ധൻബാദ് ഭഗൽപൂർ വണ്ടി.
2: അവിടെ നമ്മൾ ധൻബാദിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ തൽക്കാലം കുറച്ച് സമയത്തേക്ക് നമുക്ക് ഒന്ന് ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അവിടെ
3: ഡോർമെട്രി
2: അന്വേഷിച്ചു, കിട്ടിയില്ല
3: എന്നല്ല, ഒരു നമ്മളെ കണ്ടിട്ടാന്ന് തോന്നുന്നു.
2: അവിടെ ഒരു മുഖത്തേക്കൊന്ന് നോക്കുന്നു, അടിയുണ്ടോ
3: അത് കിട്ടിയില്ല. നമ്മൾ പുറത്ത് അവരുടെ തന്നെ റെയിൽവേ ആയിട്ട് തന്നെ ഈ പിന്നെ RMSന്റെ ഭാഗത്താണ് ഈ ഇത് സൂക്ഷിക്കുന്നത്. നമ്മളെ
2: ക്ലോക്ക് റൂം
3: ഉള്ളത്, ക്ലോക്ക് റൂമിന്റെ
2: ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് നടന്നു. അപ്പോൾ ശരിക്കും അവിടെ നിന്ന് കുറച്ച് ആദ്യമായി നമ്മൾ ചായ, നല്ല രസകരമായൊരു ചായ കുടിച്ചില്ലേ കുറേ സമയത്തിന് ശേഷം? ആ മൺപാത്രത്തിലുള്ള ചായ
3: കുറച്ച്
2: പിന്നെ അവിടുന്ന് കുറച്ച് നമ്മൾ ഒരു ഒരു പിന്നെ ശരിക്കും ആലു പോലെ ഇതുപോലെ ഒരു മണ്ണുരുട്ടി വെക്കണ പോലെ ഒരു സാധനം ഉണ്ടല്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതൊരു പേരുണ്ടായിരുന്നു നമുക്ക്, നമ്മൾ പലപ്പോഴും ചോദിച്ചിരുന്നു.
3: നല്ല
2: അരിയുണ്ട
3: പോലത്തെ
2: ഒരു
3: ആലു കൂട്ടി, അതുപോലെ തന്നെ അതിൽ രണ്ട് മൂന്നാല് മിക്സർ സാധനങ്ങൾ, ജാട്ടോ കൂട്ടിയിട്ടുള്ള സാധനമാണ് അതിൽ സംഭവം. അവര് ആസ്വദിച്ച് കഴിക്കണാണ്. എനിക്ക് അത്ര
2: കൗതുകൊണ്ട് നമ്മളൊന്നും നോക്കി,
3: അവരെല്ലാവരും കൗതുകത്തോട് കഴിക്കുമ്പോ നമുക്ക് കഴിച്ചു നോക്കാനുണ്ട്. കൽക്കരിയിലാണ് ഉപയോഗിക്കുന്നത്, ചുട്ടെടുക്കണം, കൽക്കരിയിൽ
2: ചുട്ടെടുക്കണം.
3: ഈ തന്തൂരി ൂപത്തിൽ ചെയ്യണത്,
2: അതായത് തിങ്ങി നിറഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ പരിസരവും അവിടുത്തെ ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നുണ്ട്.
3: യെസ്, അതെ.
2: ആ പള്ളിയിലെത്തുമ്പോൾ പിന്നെ ആദ്യം ഞാൻ വിചാരിച്ചു നമ്മൾ പള്ളിയിലെത്തുമ്പോൾ പാവപ്പെട്ട ഒരു സ്ഥലമാണ്, അവിടെ അത്രേ ഉണ്ടാവുള്ളൂ പള്ളിയാണ്, ഒട്ടും പിന്നെ വികസനം വന്നിട്ടില്ലാത്ത പൊട്ടി പൊളിയാനായ, എന്നാൽ കുറേശ്ശെ ഇങ്ങനെ ചെറിയൊരു രൂപത്തിൽ സൗകര്യം ചെയ്ത ഒരു പോലെ. പക്ഷെ പള്ളിന്റെ അപ്പുറത്ത് ജാർ, അത് പിന്നെയാണ്
3: നോർത്ത് ഇന്ത്യയില്. പിന്നെ നമ്മൾ കണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഒരു പള്ളി ഉണ്ടോ, ആ പള്ളിയുടെ അടുത്ത് ഒരു ജാർ ഉണ്ടാവും. ഇതിനിടയ്ക്ക് ഞാൻ പറയാം, ലക്നൌല് നമ്മൾ പോയ സമയത്ത് ലക്നൌ റെയിൽവേ സ്റ്റേഷന്റെ ഒത്ത നടുക്ക്, അതായത് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന സമയത്ത് രണ്ട് പാളത്തിനിടക്ക്, രണ്ട് റെയിൽവേ ട്രാക്കിന്റെ ഇടയിൽ ഇതേപോലെ ഒരു ജാറുണ്ട്. അത് നോർത്ത് ഇന്ത്യൻ സംസ്കാരത്തിൽ, മുസ്ലിം ഇസ്ലാം സംസ്കാരത്തിൽ അവർ കൊണ്ടുവന്നൊരു സാധനമാണത്. എല്ലാ പള്ളിയുടെ കൂട്ടത്തിലും
2: ജാറുണ്ട്,
3: ഒരു ജാറ.
2: തൽക്കാലം പ്രിയ ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ബീഹാർ യാത്ര, ആ യാത്രയുടെ ആദ്യ എപ്പിസോഡിന് ശേഷം അടുത്തത് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം. അങ്ങനെ ആ യാത്രയുടെ തുടക്കം ഇങ്ങനെ. നമ്മോടൊപ്പം ചേർന്നത് നസ്രുല്ലാ സ്വലാഹി, കൂടെ VT അബ്ദുസ്സലാം. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മൾ സൂറത്തുൽ മുത്തഫിഫീൻ കേൾക്കുകയാണ്. മധുരം ഖുർആനിലൂടെ പാരായണം ചെയ്യുന്ന ഖാരി മുഹമ്മദ് റഷാദ് അഷരീഫ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: فاليوم الذين آمنوا من الكفار يضحكون.
1: ഓക്കെ, മധുരം ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽഹംദുലില്ലാ.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പൊതുവെ ഒരുപാട് സൗകര്യങ്ങൾക്ക് നടുവിലാണ് ഉള്ളത്, എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും മനസ്സമാധാനം ലഭിക്കുന്നില്ല. ഇവിടെയാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൽ പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഹാരിസ്ക, ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് അവർക്ക് ദേശത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കല്യാണം കഴിച്ചിട്ടുണ്ട്, 3 മക്കളൊക്കെ ഉണ്ട്. ദേഷ്യം കൂടുതൽ കാണിക്കുന്നത് മക്കളോടാണെന്നാണ് പറയുന്നത്. ഇത് എന്നെ, എൻ്റെ ജീവിതം ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുമോ, എന്തെങ്കിലും രോഗം ആയി മാറുമോ എന്നൊക്കെ ഒരു ആശങ്കയാണ് ഈ ഒരു ശ്രോതാവ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്.
7: അതെ അതെ, നേരത്തെ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ചൊരു പ്രതിവിധി ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അയാളുടെ ഒരു ജീവിത പ്രകൃതി അനുസരിച്ച് ദേഷ്യമായി പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനല്ല. അപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്നു ചേർന്നതാവുന്നതോടായിരിക്കണം ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം. ഇപ്പോൾ നമ്മൾ പൊതുവേ ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാ, ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരാളോട് ഏറ്റവും സ്നേഹത്തിൽ പെരുമാറുന്ന ആളാരാന്ന് വെച്ചാൽ ഉമ്മയാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോട്. അവരോടൊരു ഉമ്മ വളരെ വാത്സല്യപൂർവ്വമാണ് പെരുമാറുക. പക്ഷെ നമ്മളൊക്കെ നമ്മളെ വീടുകളിൽ കാണാറുണ്ട്, ഏറ്റവും അധികം ആ കുട്ടിനോട് ജീവിതത്തിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക ആരായിരിക്കും? ഉമ്മയായിരിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ദേഷ്യം എന്നുള്ളത് ഒരു സ്നേഹമില്ലായ്മ കൊണ്ടുണ്ടാവുന്നതല്ല, അത് അവർ തന്നെ വിചാരിക്കാതെ അവരിന്ന് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. അവർക്കത് നിയന്ത്രണ വിധേയമാവുകയും സ്വാഭാവികമായും അയാൾ ബോധപൂർവം ചെയ്യുന്നതുമാണെങ്കിൽ ഒരു ഉമ്മയിൽ നിന്ന് ഒരിക്കലും കുട്ടിയോടൊരു ദേഷ്യം ഉണ്ടാവില്ല. അപ്പം ആ ദേഷ്യം അടിയായി മാറും, ഭയങ്കര കലാപമായി മാറും, അതൊക്കെ കാണാറുണ്ട്. ഇപ്പം ഈ ദേഷ്യത്തിൻ്റെ ഒരു പല കാരണങ്ങളിൽ ഒരു കാരണം എന്നുള്ളത് മാനസിക സമ്മർദ്ദമാണ്. നമ്മൾ വളരെയധികം മാനസികമായൊരു സമ്മർദ്ദത്തിലായിരിക്കും. അതിപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിടെ വീട്ടിലെ ജോലികളുണ്ടായിരിക്കും, ജോലി ഭാരങ്ങളുണ്ടാവും, അവിടെ സ്വന്തമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഭാരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾ, കുട്ടികൾ ഭയങ്കര ലോഡാണ് നൽകുക, അവിടെ പെരുമാറ്റങ്ങൾ, അവിടെ ആവശ്യങ്ങൾ. അപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിക്കണം എന്തിനാന്ന് വെച്ചാൽ പുറത്തൊരാളോടാവുമ്പോൾ എന്ത് ചെയ്യും? അത് ബുദ്ധിമുട്ടുകളാവും. പക്ഷെ അത് ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ മക്കളോടോ ആകുമ്പോൾ പൊതുവെ പോലെ അത് സഹിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരത് പ്രകടിപ്പിക്കുന്നതിൻ്റെ കാര്യം, അവരറിയാതെ പ്രകടിപ്പിക്കണം. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യവും. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് മാനസിക സമ്മർദ്ദങ്ങൾക്കുള്ള കാരണങ്ങൾ, ആ സാഹചര്യങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പല ലോഡുകൾ വരും. അപ്പോൾ അയാളുടെ ജോലി, അത് അവനവൻ്റെ ജോലി തന്നെ അവനൊരു വലിയൊരു ഭാരമായിരിക്കും. പിന്നെ കുടുംബപരമായ ചുമതലകൾ, ചിലപ്പോൾ എന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയകൾ, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്, ഫാമിലി, കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ എന്താണ് ഒരു വ്യക്തിക്ക് താങ്ങാവുന്നതിലേറെ ലോഡായിട്ടാണ് എന്ത് ചെയ്യുക ഇന്നത്തെ കാലത്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സമ്മർദ്ദത്തിലാവും. അപ്പോൾ നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല, നമ്മളെപ്പോഴും ഓട്ടത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ കുട്ടികളുടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ചെറിയ സംശയം, അപ്പോൾ പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഈ കുട്ടി ചെയ്ത പ്രവൃത്തി ഇദ്ദേഹം കാണിക്കുന്ന കോപത്തിന് മാത്രമുള്ള ഒരു കാരണമാവില്ല. അത്ര വലിയ തെറ്റൊന്നും ആ കുട്ടി ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളീ പ്രകടിപ്പിക്കുന്നത് ആ തെറ്റിനോടുള്ള ദേഷ്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പൊട്ടിത്തെറികൾ എന്ത് ചെയ്യും? കുട്ടികൾ ഭയങ്കര ആഘാതം ഉണ്ടാക്കും. പിന്നെ നമ്മൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനപ്പോൾ ഞാൻ ഇത്രമാത്രം ദേഷ്യപ്പെട്ടതെന്ന് അയാക്കാൻ തോന്നും. ആ കുറ്റബോധത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ഒന്ന്, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കുക. എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ? നമുക്ക് കഴിയാവുന്ന ലോഡല്ലേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. എത്രമാത്രം വെച്ചാൽ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ജീവിത പരീക്ഷണങ്ങൾ പോലും അയാൾക്ക് താങ്ങാവുന്നതേ കൊടുക്കുള്ളൂന്നാണ്. നമുക്കൊരു പരീക്ഷണായിട്ട് ഇപ്പോൾ രോഗമോ ബുദ്ധിമുട്ടോ കടമൊക്കെ തരികയാണെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന തരുള്ളൂന്നാണ്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസാഹ എന്ന് പറയുന്നതിന് അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താങ്ങാനാവാത്ത എന്തിനാണ് നമ്മൾ വെറുതെ നിൽക്കുന്നത്? നമ്മൾ നമ്മുടെ ഒരു പാകത്തിനനുസരിച്ച്, നമ്മുടെ സമയത്തിനനുസരിച്ച്, നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ കുടുംബം ഒക്കെ നോക്കി പോകാവുന്ന ഒരു സമാധാന ജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യം കുറയും. പിന്നെ എപ്പോഴും നമ്മളെന്താ വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും രാവിലെ വൈകുന്നേരമുള്ള അധികാരങ്ങളൊക്കെ നമ്മൾ ശരിക്കും ചെല്ലുക. നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ, ആശയങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മുടെ വൈഫിനോടൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തുക. അങ്ങനെ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ഒന്നും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്തായിരിക്കാം? എന്തെങ്കിലും ചെറിയ ഡോക്ടർമാരെ കണ്ട് ചിലപ്പോൾ ചെറിയ ചികിത്സകൾ എടുക്കേണ്ടി വരും.
6: മനസ്സിനെ ശാന്തമാക്കാൻ
7: കഴിഞ്ഞാൽ ദേഷ്യത്തെ ശാന്തമാക്കാൻ പറ്റും.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റായി മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഇത്തരം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ആരിസ് മൗലവിയുടെ മറുപടിയിലൂടെ കിട്ടുന്നത്. ഇതിലേക്ക് വിളിക്കേണ്ടത്, മെസ്സേജ് അയക്കേണ്ടുന്ന നമ്പർ 9544845840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പീസ് റേഡിയോ ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. 9544845840 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ശ്രോതാവ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭർത്താവിൻ്റെ വിഷയത്തിൻ്റെയാണ്. ഭർത്താവിന് നിസ്കാരമില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ജുമാക്കൊക്കെ ആണെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് ജുമാക്ക് പോകുന്നത്, നിസ്കാരമില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. പിന്നെ മക്കളും തന്നെ വലിയ മക്കളായി വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ നിസ്കാരമില്ലാത്തതുകൊണ്ട് തന്നെ മറ്റു പല പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് മുക്തമാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കുറച്ച് സുദീർഘമായ ഒരു മെസ്സേജിലൂടെ ഈ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
7: എന്താ വെച്ചാൽ ഒരു ദീൻ എന്നുള്ളത് ഒരാളിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും ഒരു വ്യക്തിക്ക് ദീൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ദീന് പിന്നെ ഉണ്ടാക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടായിരിക്കണം നബി ഇസ്ലാസ് വിവാഹത്തിൻ്റെ സമയത്ത് ആ ദീന് നോക്കണമെന്ന് പറഞ്ഞത്. സമ്പത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല.
6: അതായത്
7: അത് സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വന്നു ചേരും. പക്ഷെ ഒരു വ്യക്തിയുടെ ദീൻ എന്നുള്ളത് പിന്നീട് വന്നു ചേരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവരെ വിവാഹം ഏതായാലും കഴിഞ്ഞു, നമ്മൾ നമ്മുടെ മക്കളേക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ദീനി പശ്ചാത്തലങ്ങളുള്ള ആളുകൾക്ക് തന്നെ ചെയ്തു കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഉണ്ടാവല് പ്രയാസമായിരിക്കും. അതിലുപരി ദീനില്ലാത്തതിനെ കുറിച്ച് ദമ്പതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഭർത്താവിന് ദീനില്ലാന്ന് പറയാനുള്ള കാരണം, ദീൻ എന്നുള്ളത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കും.
6: ഇപ്പോൾ
7: ഭർത്താവിന് ദീനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി പരമായി നമ്മളെടുക്കുന്ന ഏത് തീരുമാനങ്ങളും എന്തായിരിക്കും? റോങ് ആയിരിക്കും. കാരണം എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ദീൻ സമ്പൂർണമായ മാർഗനിർദ്ദേശം നൽകുന്നത് കൊണ്ട് നമ്മൾ ദീനിയായി പോകുന്നവർക്ക് അതനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാര്യ ദീനനുസരിച്ച് നിൽക്കുന്ന തീരുമാനങ്ങൾ ഭർത്താവിന് സ്വീകാര്യമാവില്ല. അപ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ വരും. തമ്മിൽ എപ്പോഴും അവർ തമ്മിൽ വഴക്കായിരിക്കും. അപ്പോൾ ദീനില്ല എന്നുണ്ടെങ്കിൽ ഒരു ദാമ്പത്യം എന്താണ്? ആത്യന്തികമായി പ്രശ്നമാണ്. അതുകൊണ്ടാണ് എങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും എന്താണ് ഭർത്താവിൻ്റെ ദീനില്ല എന്നുള്ളത് അവരുടെ ഫാമിലി ലൈഫിനെ അത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലെ മാർഗം എന്താണെന്ന് വിചാരിച്ചാൽ, ഏതൊരു വ്യക്തിയിലും എന്താണ് ശരിയായ ബോധം എത്തിച്ചു കൊടുത്താൽ അയാൾ എന്താവാം? പരിവർത്തിക്കപ്പെടാമെന്നാണ് പറയുന്നത്. ബോധപൂർവം മതത്തെ നിരാകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചു അറിവില്ലായ്മ കൊണ്ട് പിന്നെ ദീനിനെ നിഷേധിക്കുന്ന, ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകളിൽ ഒരു പ്രബോധകനെ പ്രതീക്ഷയുണ്ടെന്നാണ് പറയാം. ഒരു പ്രബോധകനെ പ്രതീക്ഷയുള്ളത് ആരിലാണ്? അറിവില്ലായ്മ കൊണ്ട് ദീന് ഇല്ലാതെ പോകുന്ന ആളുകൾക്കാണ്. അപ്പോൾ അറിവില്ലാത്ത ആളുകളെ എന്ത് ചെയ്യും? അറിവ് കൊടുത്താൽ അവർ ദീനിലേക്ക് വരും. അപ്പോൾ ഇവിടെ ചെറിയ പ്രസന്ധി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഭർത്താവിനെ ഭാര്യ ഉപദേശിക്കുമ്പോൾ അയാൾക്കൊരു ഈഗോ വർക്ക് ചെയ്യും. എന്ത്? നീ എന്നെ പറഞ്ഞ നന്നാക്കണ്ട എന്നുള്ളതായിരിക്കും. മക്കളും പിതാവിനും ഉപദേശിക്കുമ്പോൾ അപ്പോൾ എന്തായിരിക്കണം? തന്ത്രപരമായിട്ട് എന്ത് ചെയ്യണം? ഒരു ഹിക്കമത്തിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഉദോളിലാസബിൽ ഹിക്കമ, ഒരു ഹിക്കമത്തിലും മൗഇദത്തുൻ ഹസന, നല്ല സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങളിലൂടെയും ഏതൊരു വ്യക്തികളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ആ നിലക്ക് എന്ത് ചെയ്യുക? ഒരു ശ്രമം ഇവർ നടത്തി വെക്കാം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ നല്ല നല്ല ആശയങ്ങൾ ഷെയർ ചെയ്യും. നമ്മുടെ പാചകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച്, വാഹനത്തെക്കുറിച്ച്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ എന്തായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കും. അപ്പോൾ നല്ല നല്ല ആശയങ്ങൾ പറയുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പരസ്പരം സ്വീകരിക്കാറുണ്ടല്ലോ. അതേപോലെയുള്ള നല്ല ആശയങ്ങളായി, യുക്തിപൂർവമായിട്ടുള്ള നല്ല ലോജിക്കുള്ള സംസാരങ്ങളായിട്ട് വന്നാലും തീർച്ചയായും എന്ത് ചെയ്യും? അത് അവർ ആക്സെപ്റ്റ് ചെയ്യും. നേരെ വെച്ചാൽ നമ്മളിപ്പോൾ അവരെങ്ങനെ തന്ത്രപരമായിട്ട് എന്തെങ്കിലും കാസറ്റോ സീപ്പിലൊക്കെ ഇട്ടുകാട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ വെച്ചുകാണ്ട് എങ്ങനെയെങ്കിലും കേൾപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ എന്ത് ചെയ്യും? അതൊക്കെ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ അത്തരം ശ്രമങ്ങളെയൊക്കെ അവർ നിരാകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട നമ്മളെങ്ങനെയാണോ മാറിയത്, ആ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? ഇവർക്ക് സാന്ദർഭികമായി, കുടുംബമല്ലേ, ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടും, സാന്ദർഭികമായി നമ്മൾ എന്ത് ചെയ്യണം? ആ ആശയങ്ങൾ കൊടുത്താൽ ആ മാറ്റം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പടച്ചവനെക്കുറിച്ചും ഒക്കെയുള്ള ബോധമുണ്ടായേ ക്രമേണ മാറും. എന്തായാലും മാറിയേ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം ഒരു ദുർവാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ദീനിയായിട്ടുള്ള ഒരു പരിവർത്തനത്തിലൂടെ സാധ്യമാവുള്ളൂ എന്നൊരു കണിശമായ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവർ മാറാൻ തയ്യാറാകും. മാറാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ വഴി നോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ശ്രമം നടത്തിയാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ പിന്നെ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുനോട് പ്രാർത്ഥിക്കും. ഇന്നാക്ക് ഹിദായത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഉത്തരം തരുന്നതുകൊണ്ട് സ്വാഭാവികമായും ഒരു ഉണ്ടാവും. ഏതായാലും സഹോദരിയുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും.
6: ആമീൻ. ഹരിസ് മൗലവി പറഞ്ഞ പോലെ അവർക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, എന്നിട്ടും ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്.
7: ആ അതെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു നിർബന്ധം പിടിക്കുക. അതായത് ദീനിയായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളങ്ങനെ നിസ്കാരം പരിപാടിയൊന്നും ഇല്ലെങ്കിൽ മതപരമായി എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് പോകാൻ തടസ്സങ്ങളുണ്ട്, അപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നതാണ്. അതിൻ്റെ ഉത്തരവാദി അവരല്ല, അയാളാണല്ലോ. കാരണം ഇവർ ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ടും നിസ്കാരം നോമ്പൊക്കെ ഉള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അയാൾ കല്യാണം കഴിച്ച്. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, ആ ദീനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഫ്രീഡം അയാൾ കൊടുക്കണം. അയാൾക്ക് അതിനോടൊന്നും യോജിപ്പില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരാളല്ലേ കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഒരു ശക്തമായ ഒരു തീരുമാനത്തേക്ക് പോകുമെന്ന് അറിയുമ്പോൾ അത്തരം ആളുകൾ മാറി ചിന്തിക്കും.
6: മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ പൊതുവെ കുട്ടികൾക്കിടയിൽ ഉള്ളൊരു മൊബൈലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, മൊബൈൽ അഡിക്ഷൻ. അപ്പോൾ അത് ഈ ഒരു ശ്രോതാവ് ചോദിച്ചത്, 3 വയസ്സുള്ള കുട്ടികൾക്ക്, 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടുള്ളൂ, ഫോണ് അതല്ലാത്ത കുട്ടികൾക്ക് ഞാൻ ഫോൺ കൊടുത്താൽ പ്രശ്നമല്ലേ, ഈ കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടി ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ കാർട്ടൂണിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്ക് മാത്രം ഒന്നും അറിയാത്തൊരവസ്ഥ വരുമോ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്.
7: അതെ അതെ അതെ അതെ, ഈ ഫോണ് കൊടുക്കുക കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല ശരിക്കും, അങ്ങനെ ഉണ്ടെന്ന് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 പേർക്ക് ഫോൺ ഉണ്ടാവും, അവരുടെ അവർ 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 16 മണിക്കൂർ അവരെന്താണ് ശരിക്കും എല്ലാ ആളുകളും ഫോണിലാണ്. ആ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഞാൻ ഒരിക്കലും ഈ ഫോണിൻ്റെ സ്ക്രീൻ കാണിച്ചു കൊടുക്കൂല എന്നൊരാൾ തീരുമാനിച്ചത് നടക്കാവുന്നൊരു കാര്യമാണോ? പോസിബിൾ അല്ല. പിന്നെ ഫോണ് 3 വയസ്സുകാരന് പറ്റില്ല, 30 വയസ്സുകാരന് പറ്റും, 60 വയസ്സുകാരന് പറ്റും. ഫോണിൽ ഫോൺ പറ്റാതിരിക്കുന്നതിൻ്റെ 2 കാരണങ്ങൾ, ഒന്ന് ഫോൺ സ്ക്രീന് നമ്മളെ ആരോഗ്യപരമായി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും മിനിമം ഒരു കഴുത്തു വേദനയെങ്കിലും വരാത്ത ആൾക്കാരുണ്ടാവില്ല, ഏറ്റവും മിനിമം. അപ്പോൾ ഫിസിക്കലി നമ്മളത് ബാധിക്കുന്നതിൻ്റെ കാര്യം, അത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കൂടാം, പക്ഷേ എല്ലാവരിലും അതുണ്ട്. അതിൻ്റെ പേരിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഫോണിൽ നിയന്ത്രിക്കണം. മറ്റൊന്നെന്താ വെച്ചാൽ ഫോണിലുണ്ടാകുന്ന എന്താണ് ആശയങ്ങളുടെ പ്രശ്നങ്ങളാണ്, അതുണ്ടാകുന്ന മോശപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ വെറുതെ സമയം കളയുന്ന കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും മാറ്റി നമ്മളെ കോൺസെൻട്രേഷൻ നശിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പിന്നെ തകരാറുകൾ പിന്നെ ഫോൺ കൊണ്ടുണ്ട്. അതാണെങ്കിലും അതെല്ലാവരെയും ബാധിക്കുന്നതാണ്, എല്ലാ ആളുകളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോണിനോടുള്ള സമീപനം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, ഈ ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നത് നമ്മളാണല്ലോ, നമ്മളാണ് ഈ ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഫോണ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ആ കുട്ടി എന്ത് ചെയ്യും ആ ഫോണ് കൊണ്ട് എന്ന് കൊടുക്കുന്ന ഒരാളും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ആ ഫോൺ അവൻ്റെ കയ്യിൽ കിട്ടിയവൻ എന്താ നോക്കുക, എവിടേക്കാണ് പോവുക എന്നതിനെക്കുറിച്ച് ഒരിക്കലും. അപ്പോൾ നമ്മൾ

0: മറ്റ് ക്രിയേറ്റീവായി ചെയ്യാനോ വൈഫിനോട് ഒരു വർത്തമാനം പറഞ്ഞിരിക്കാനോ കുട്ടികളെ പാഠ കാര്യങ്ങൾ ചേർക്കാനൊക്കെ ഒരു ടൈം സോൺ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നിശ്ചയിക്കണം. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഫോണ് വലിയൊരു ഭാഗം ഫോണും എല്ലാവരും മാറി നിന്നു. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ ആ ഫോണ് എന്തിനുപയോഗിക്കണം, എന്ത് കാണണം, എന്ത് ചെയ്യണം എന്നതിന് ഒരു രൂപം നമ്മൾ ഉണ്ടാക്കണം. കഴിയുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് കാണിച്ചു കൊടുക്കുക. ഫോൺ കുട്ടീൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ നമ്മളും കൂടെ ഇരിക്കുക. ഇപ്പോൾ ഒരു പിന്നെ ജെമിനൈ നോക്കുകയെന്ന് പറയുക കാണിച്ചു, അപ്പോൾ അവനോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പറയാം, നീ ചോദിക്കുക, നിൻ്റെ കാര്യങ്ങൾ ചോദിക്ക്, അപ്പോൾ അവനെക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കാം, അപ്പോൾ ഇതിന് മറുപടി കിട്ടും, ആ മറുപടി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, അപ്പോൾ ഇംഗ്ലീഷിൽ തിരിച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ അറബിയിൽ പറയുന്നു, അറബി തിരിച്ച് കേൾക്കുന്നു, ഏത് ലാംഗ്വേജ് മാറ്റിയാലും ആ ലാംഗ്വേജിൽ സംസാരിക്കുമല്ലോ. അപ്പോൾ നിയമരവർക്ക് രസമായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ കൂടെ നിന്ന്, അപ്പോൾ അവരുടെ കൂടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ക്രിയാത്മകമായി ചെയ്യാൻ നമ്മളുടെ ഗൈഡൻസിൽ പറ്റും. ഇനി സ്വന്തമായി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നതേ കാണാൻ പാടുള്ളൂ, ഇന്നതേ നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കണിശമായി നിൽക്കും. അപ്പോൾ അവർ ആ ഏരിയ നോക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഭാവിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫോൺ തന്നെയാണ് ഇനി ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മൾട്ടിപ്പിൾ വ്യത്യസ്തമായ പർപ്പസുകൾക്ക് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടു കൂടെ ഫോണിലായിരിക്കും ആളുകളെ എല്ലാ സമയത്തും എന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള ശരിയായ രീതി പഠിപ്പിക്കുക, അത് പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, പിന്നെ തെറ്റിലേക്ക് പോകുന്ന കാരണങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധം കൊടുക്കുക. എവിടെ പോയാലും തെറ്റ് തെറ്റാണെന്ന് ശരി മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും നാട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിലും ടൂർ പോകുകയാണെങ്കിലും ഒക്കെ തെറ്റിന്ന് മാറി നിൽക്കാനും നന്മയിൽ പോകാനുള്ളൊരു മനസ്സുണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കൺട്രോളിലും നിയന്ത്രണത്തിലും ഗൈഡൻസിലും ഫോൺ കുട്ടികൾക്ക് ദോഷകരമല്ലാതെ നൽകുക എന്നുള്ളതേ പരിഹാരമുള്ളൂ.
1: ഒരു മറ്റൊരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്, ഒരു 15 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായ ഒരു ഭർത്താവാണ് ചോദിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് 15 വർഷമായിട്ട് ഭാര്യക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ അത് അത്ര തന്നെ ഇഷ്ടമല്ല. അദ്ദേഹം നന്നായി പിന്നെ ജോലി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല നിലയിൽ കുടുംബം പോറ്റുന്നുണ്ട്. അവർ ഗൾഫിൽ അവരുടെ കൂടെ ഒരുമിച്ച് തന്നെയാണ് താമസം, മക്കളും ഒക്കെ ആയിട്ട് താമസം. പിന്നെ വൈഫിൻ്റെ വീട്ടുകാർക്കും തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സഹായങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അദ്ദേഹത്തിന് മാനസികമായി ഇഷ്ടപ്പെടുന്നില്ല ഈ ജോലിക്ക് വിടുന്നതിനെ കുറിച്ച്. അപ്പോൾ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്.
0: നമ്മൾ പിന്നെ പൊതുവെ സ്ത്രീകൾ പിന്നെ ജോലിക്ക് പോകാൻ താല്പര്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. എന്താണ് ഇവരെ ഒരു ജോലിക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്നുള്ളത്. ഒന്ന്, ഇപ്പോൾ വളരെ വലിയ ഡിഗ്രികളും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയാണ് ഒരു MBBS അല്ലെങ്കിൽ ഒരു ഹോമിയോ മെഡിസിൻ BHMS അല്ലെങ്കിൽ എന്തെങ്കിലും മാനേജ്മെൻറ്റ് സയൻസൊക്കെ കുറേ കാലം കഷ്ടപ്പെട്ട് പഠിച്ചാലേ, ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടും എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അവിടെ ജോലിൻ്റെ ഉദ്ദേശം ശമ്പളമൊന്നുമല്ല, ഞാൻ ഇത്ര കാലം പഠിച്ചിട്ട്, അതൊരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം അയാളുടെ പ്രൊഫഷൻ അനുസരിച്ച് കൊണ്ടുള്ള നമ്മുടെ ഫാമിലിയും കുട്ടികളെന്നും ബാധിക്കാത്ത രൂപത്തിലുള്ള ഭാഗികമായ ഒരു ജോലി അനുവദിച്ചു കൊടുക്കാതെ ഒരിക്കലും അവിടെ ടെൻഷൻ പോവില്ല, അത് ലൈഫ് ലോങ് നിലനിൽക്കും. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ് വെച്ചാൽ, അന്ന് ഇന്നെ ജോലിക്ക് അനുവദിച്ചില്ലല്ലോ എന്നുള്ള പരാതി കാരണം പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊരു കാരണമാണ്. മറ്റൊരു കാരണം, ഈ സ്ത്രീകൾ ജോലിക്ക് പോകാൻ കാരണം അവർക്ക് ഉള്ള എക്സ്പെൻസുകൾക്ക് സ്വന്തമായൊരു പോക്കറ്റ് മണി വേണ്ടേ. നമ്മൾ പലപ്പോഴും നമ്മൾ സംഭാവന കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഭർത്താവ് കൊടുക്കാഞ്ഞിട്ടല്ല, നമ്മൾ നമ്മുടെ പണം സ്വതന്ത്രമായി യൂസ് ചെയ്യും. ഏറ്റവും പോട്ടെ, ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കണം ആഗ്രഹിച്ചൂടെ. അപ്പോൾ അതിനൊരു പോക്കറ്റ് മണി വേണ്ടേ? അതിനിപ്പോൾ എന്തായിരുന്നാലും വാപ്പനെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇയാളിൽ നിന്ന് കിട്ടിയെന്ന് തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നില്ല, എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഒരു പോക്കറ്റ് മണി ഒരു ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഒരു പോക്കറ്റ് മണി എന്ത് ചെയ്യാണ്, നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല, അവരുടെ കയ്യിൽ അതുണ്ടായിരിക്കും, അതായത് അത് അവർ സ്വന്തം പൈസ പോലെ എന്ത് ചെയ്യും, ഉപയോഗിച്ച് പോകും. അപ്പോൾ ഒരു പോക്കറ്റ് മണിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് അവർ ജോലിക്ക് പോവാതെ തന്നെ നമുക്ക് നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നല്ലേ, അപ്പോൾ നിൻ്റെ ആ സേവനം ഇവിടെ കിട്ടുകയാണെങ്കിൽ എനിക്കതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ നിനക്ക് പോയി പുറത്ത് പോയാൽ എത്രയാണ് ഒരു സാലറി കിട്ടുക, അതിൻ്റെ ഒരു 50% സാലറി ജോലിക്ക് പോകാതെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, തരാം, അതെൻ്റെ സാലറിയാണ്, അത് എനിക്ക് അവകാശപ്പെട്ട പണമാണെന്ന് പറയാം. നമ്മൾ വൈഫിന് എത്ര പൈസ കൊടുത്താലും നമ്മുടെ കുടുംബത്തിന് അത് പുറത്ത് പോകണില്ല, നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, അത് കറങ്ങി തിരിഞ്ഞ് നമ്മളത് തന്നെ എത്തുമല്ലോ. അപ്പോൾ എത്ര കൊടുക്കുന്നതിനും പ്രശ്നമില്ല. അപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ അത് അങ്ങനെ പരിഹരിക്കണം, ഏത് പോക്കറ്റ് മണി കിട്ടാത്തതാണ് പ്രശ്നം. മറ്റൊന്ന് എന്താ വെച്ചാൽ, ചില

0: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അവർക്ക് പുറത്തിറങ്ങണം. അവരവരുടേതായ ഡ്രസ്സിങ് അതേ മറ്റ് കാര്യമൊക്കെ വെച്ച് നല്ല വസ്ത്രമൊക്കെ വെച്ച് എന്ത് ചെയ്യണം, ഒന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങുക എന്നുള്ളതിന് പല താല്പര്യങ്ങളുണ്ടല്ലോ. വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നതിൽ നിന്നൊരു സ്വാതന്ത്ര്യമാവാം, അല്ലെങ്കിൽ ആളുകളേക്ക് ഒന്ന് പരിചയപ്പെടലാവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ആവാം. അപ്പോൾ പുറത്തിറങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹം. പുറത്തിറങ്ങണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? അപ്പോൾ എന്നും എപ്പോഴും പുറത്തിറങ്ങാനുള്ള ഒരു കാരണമാണെന്ത്? ജോലി.
1: ജോലിക്ക്
0: അപ്പോൾ ജോലിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഔട്ടിങ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ തിരക്കിനിടയിൽ ചിലപ്പോൾ നടക്കേണ്ടായിരിക്കില്ല. അതാണ് അങ്ങനത്തെ ഒരു ടെൻഡൻസി വരാൻ കാരണം. അപ്പോൾ ഒരു പക്ഷേ ഒരു ഷെഡ്യൂൾഡായി കൃത്യമായിട്ട് ആഴ്ചയിലൊരിക്കൽ ഒക്കെ ഔട്ടിങ് നടത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് പരിഹരിച്ചു തരും. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇവർ ജോലിക്ക് പോകണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള വികാരം? ഒരു ലക്ഷ്യം അത് സോൾവ് ചെയ്യാൻ അയാൾക്ക് പറ്റുമെങ്കിൽ അതിന് അവരെന്ത് ചെയ്യും? പിൻവാങ്ങും. അത് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താണ്, സ്വാഭാവികമായും നമ്മുടെ ദീനിനും നമ്മുടെ കുടുംബജീവിതത്തിനും മക്കൾക്കൊന്നും ദോഷകരമല്ലാത്ത രൂപത്തിൽ ഒരു പാർട്ട് ടൈമായിട്ട് ഒരു എന്തൊരു ജോലിയാ ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനും തെറ്റൊന്നുമില്ല. ഇത്രയാണ് പേര് പറയാൻ പറ്റും.
1: മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത്. പേഴ്സണലി അറിയില്ലെങ്കിലും സീനിയറായി പഠിച്ച ഒരു പെൺകുട്ടി 4 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതയായി. എന്നാൽ സങ്കടം എന്ന് പറയട്ടെ, ആ പെൺകുട്ടിയുടെ ഭർത്താവ് എനിക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ എൻ്റെ പ്രതീക്ഷക്കപ്പുറം അവരുടെ ഓരോ ചിത്രങ്ങളൊക്കെ ചോദിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. കുറച്ച് മോശമായ രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. റൂമെടുക്കുന്ന കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കാരണം അവരുടെ ജീവിതം ഇനി തകരുമോ, ആ പെൺകുട്ടി വിഷമിക്കുമോ എന്നോർത്ത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. വളരെ മാനസിക ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്താണ് അവരോട് പറയുന്നത്?
0: ചോദിക്കുന്ന സ്ത്രീയാണോ ചോദിക്കുന്നത്?
1: അതെ അതെ.
0: അവർക്ക് വേറൊരു ഒരു അന്യപുരുഷനുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇവർ വിവാഹിതയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സംഗതിയാണത്. ഇത് നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ, ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അവൻ്റെ നിലനിൽപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ത്, അവനുമായി ഏറ്റവും ബന്ധപ്പെട്ട് സ്നേഹത്തോടുകൂടെ അവനോട് ഗുണകാംക്ഷ പുലർത്തി നിൽക്കുന്ന ഒരു ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ഒരാളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ഒരാണിനൊരു പെണ്ണ് വേണം, പെണ്ണിനൊരാണ് വേണം. ആ ഒരു പെണ്ണിൽ നിന്നൊരാണിനും ഒരാണിൽ നിന്നൊരു പെണ്ണിനും കിട്ടുന്ന കാര്യം അതെന്തെല്ലാമാണോ അതൊന്നും നമുക്ക് വേറൊരാളിന്ന് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരാണിനൊരാണിൽ നിന്ന് കിട്ടില്ല, ഒരു പെണ്ണിനൊരു പെണ്ണിൽ നിന്ന് കിട്ടില്ല, പാരൻസിൽ നിന്ന് കിട്ടില്ല, നമ്മുടെ റിലേഷൻസിൽ നിന്നൊന്നും കിട്ടില്ല. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് തികച്ചും വ്യതിരിക്തമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, ഈ സ്നേഹം മനുഷ്യന് ഭയങ്കരമായ ദാഹമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഇതുകൊണ്ട് ഈ പെൺകുട്ടികളൊക്കെ ഈ അഫെയറിൽ പെട്ടു പോണത്, അതായത് സത്യത്തിൽ ഈ അഫെയറിൽ പെടുന്നത് വരെ ഇത്രയും ആസ്വാദകരമായ ആശ്വാസകരമായിട്ടുള്ള ഒരു ബന്ധമാണ് ആൺ പെൺ ബന്ധമെന്ന് ഈ പെൺകുട്ടിക്കോ അങ്ങോട്ടേക്കോ ഒന്നും അറിയില്ല. അവർ പ്രേമിച്ച് തുടങ്ങുമ്പോഴാണ് അറിയുക. അപ്പോൾ അത്തരമൊരു ബന്ധമാണ് അത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു ബോധം അവർക്ക് നേരത്തെ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷണമാവില്ല. ഇതന്നെയാണ് ഏലും സംഭവിക്കണറിയോ, ഈ വിവാഹം കഴിഞ്ഞ ആൾക്കാരിലും സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ പഴയ കാലഘട്ടങ്ങളിൽ പഠിച്ച ബാച്ച് സംഗമങ്ങൾ, ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടാവും. ഏറ്റവും അധികം ഫാമിലികളെ തകർത്ത് കളയുന്നൊരു സംഗതിയാണത്. അത് എന്താ സംഭവിക്കണറിയോ, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു കുട്ടീനെ പ്രേമിക്കണമെന്നില്ല, പക്ഷെ നമ്മൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകാണ്. അടുത്ത സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളറിയാതെ എന്തുണ്ടായിരിക്കും, നമ്മുടെ മനസ്സിലൊരു റിലേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫോം ചെയ്ത റിലേഷൻ അവിടെ കിടക്കും. നമ്മൾ 40 കൊല്ലം പിന്നിട്ട് വേറെ കുടുംബമായിട്ട് ജീവിച്ചിട്ട് പിന്നെയും നമ്മളെന്താണ് അത് ഓർമ്മപ്പെടുത്താനൊരവസരം കിട്ടിയാൽ അതെന്ത് ചെയ്യും, അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഒരു ഗാഢത, അത്ര വലുതാണ്. പിന്നെന്ത് ചെയ്യും, എനിക്ക് മക്കളും കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു മറക്കും. അപ്പോൾ ഈ ഒരു ആളിലേക്ക് എത്തുവാനുള്ള ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തും ബലി കഴിച്ച് എത്തുന്നതാണ്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ പാപ്പാനെ മനിട്ട് പോണത്. അതുകൊണ്ടാണ് കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലണത്. അതിനുവേണ്ടിയാണ് കുട്ടികളെ വിഷം കൊടുത്ത് നശിപ്പിക്കുന്നത്. മനസ്സിലെ ഒരു കക്ഷി ഭാര്യയും കുട്ടികളൊക്കെ പാടെ കൊണ്ടുപോയിട്ട് ഒരു വെള്ളക്കെട്ടിലേക്ക് തള്ളിയത് എന്തിനു വേണ്ടിയാണ്? അയാൾക്ക് വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബന്ധത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ര തീവ്രമാണത്. അപ്പോൾ എന്താണറിയോ, ഇത്തരം ഏതൊരു നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന ഏതൊരു പുരുഷനാണെങ്കിലും ആ പുരുഷനുമായി ഞാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്തുണ്ടാകും? ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് നല്ല ബോധം ആർക്ക് വേണം? അതുകൊണ്ടാണ് നോക്കരുത്, കാണരുത്, സ്പർശിക്കരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറയണത്. എന്താ വെച്ചാൽ ഇതൊക്കെ അതിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെയൊക്കെ നിഷിദ്ധമാക്കിയത്. ഒരു പക്ഷേ എത്രമാത്രം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത്. ആ ശാരീരിക ബന്ധം പോലെയാണ് നോട്ടത്തെ അള്ളാഹു പറഞ്ഞത്. നോട്ടം വ്യഭിചാരമാണെന്ന്, സംസാരം വ്യഭിചാരമാണെന്ന് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഈ ആസ്വാദനങ്ങളും ബന്ധങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സഹോദരി ചെയ്തത് വലിയൊരു അപകടമാണ്. കാരണം ഈ റിലേഷൻ അവർക്ക്, ഈ റിലേഷൻ അവർ തുടരുമ്പോൾ അത് എത്ര നല്ല റിലേഷനാണെന്ന് പറഞ്ഞാലും അത് അവരെ അപകടത്തിലേക്ക് നയിക്കും. കാരണം അയാളെ കൂടെ ജീവിക്കണം എന്നതിലേക്കാണ് എത്തുക. അപ്പോൾ ഇവളെ കൂടെ ജീവിക്കണം, ഇവളെ കിട്ടണം എന്നതിലേക്ക് അയാൾ എത്തി. ഇനി അവളെ കിട്ടിയ അയാൾ അടങ്ങും. ഇനി ഒന്നുമില്ലെങ്കിൽ എന്താ വെച്ചാൽ കൊന്നിട്ടെങ്കിലും ഉപയോഗിക്കാന്നുള്ളിടത്തേക്കാണ് എന്ത് ചെയ്യണത്, ഇത്തരം മാനസിക അവസ്ഥകളിൽ എത്തുന്നത്. അപ്പോൾ എല്ലാ സഹോദരിമാരും സൂക്ഷിക്കേണ്ട കാര്യമാണ്, എല്ലാ സഹോദരന്മാരും സൂക്ഷിക്കേണ്ട കാര്യമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുന്ന കണക്ഷൻ. ആ കണക്ഷനിലേക്ക് എത്തുന്ന എല്ലാ വഴികളെയും നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളത്.
2: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, വിധിവിശ്വാസം, ഭാഗം ഒന്ന്. നമ്മോടൊപ്പം ചേരുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സംസ്കരണ ചിന്തയിൽ നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്ന ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹിയും ഉദ്ധരിച്ച ജാബിർ ബിനു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്ത യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി ഹത്ത യഅ്ലമ അന്നമ അസാബഹു ലം യകുൻ ലിയുഖ്തിഅ വഅന്നമ അഖ്തഅഹു ലം യകുൻ ലിയുസീബ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വിശ്വാസിയുടെ ഈമാൻ ഖദറിൽ, അതിൻ്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കാതെ ശരിയാവുകയില്ല. ഏതുവരെ ശരിയാവുകയില്ല? അവന് ബാധിച്ച ഒരു കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോകേണ്ടതല്ല എന്നും, അവന് ലഭിക്കാത്തൊരു കാര്യം അതവന് ലഭിക്കാൻ ഉള്ളതായിരുന്നില്ല എന്നും വിശ്വസിക്കുന്നത് വരെ അവൻ്റെ വിശ്വാസം ശരിയാകില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വചനമായി ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചത് കാണാൻ കഴിയും. നിങ്ങളിലൊരാളുടെ ഹൃദയത്തിൽ ഈമാൻ നിഷ്കളങ്കമായി കടന്നുവരുന്നത് യാതൊരുവിധ സംശയത്തിനും വകുപ്പില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് നൽകിയ കാര്യം അതവൻക്കൊരിക്കലും സംഭവിക്കാതിരിക്കേണ്ടതായിരുന്നില്ല എന്നും, ഒരു മനുഷ്യന് ലഭിക്കാതെ പോയ കാര്യം അതവൻക്ക് ലഭിക്കേണ്ടതായിരുന്നില്ല എന്നും വ്യക്തമായി യാതൊരുവിധ സംശയത്തിനും വകുപ്പില്ലാതെ വിശ്വസിക്കുന്നതുവരെ സംഭവിക്കുകയില്ല എന്നാണ്. അതുപോലെ ഹൃദയത്തിൽ ഖദറിനെ ഉറപ്പിക്കുന്നതുവരെ, ഖദറിലുള്ള വിശ്വാസത്തെ ഉറപ്പിക്കുന്നതുവരെയും ഒരു മനുഷ്യൻ്റെ വിശ്വാസം നിഷ്കളങ്കമായി തീരുന്നില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. സുഹൃത്തുക്കളെ, ഈമാനിൻ്റെ അടിത്തറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണിത്. ഇമാനിൻ്റെ റുക്കുനുകൾ എണ്ണുകയാണ് എങ്കിൽ ആ റുക്കുനുകളിലെ ഏറ്റവും മർമ്മപ്രധാനമായ റുക്കിനാണ് ഖളാ ഖദറിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്. ഈ വിശ്വാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടത് അവൻ്റെ ഹൃദയത്തിലാണ്. നമ്മൾ മുമ്പൊരു ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയുടെ വിശ്വാസം 6 തൂണുകളിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈമാൻ കാര്യങ്ങൾ, ഈമാനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന 6 കാര്യങ്ങൾ, അതിൽ 6-ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വ അൻ തുമ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി, ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ ഒരു അസലിന്, ഈ ഒരു അടിത്തറയെക്കുറിച്ച് ഖുർആനും ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൻ്റെ 38-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വകാന അംറുല്ലാഹി ഖദ്റൻ മഖ്ദൂറ, അള്ളാഹുവിൻ്റെ കൽപ്പന കാര്യമെന്ന് പറയുന്നത് നിർണയിക്കപ്പെട്ട ഗണ്ഡിതമായ ഒരു വിധിയാകുന്നു എന്നുള്ളതാണ്. അപ്പം അത് നിർണയിക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ ഖമറിൻ്റെ 49-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, തീർച്ചയായും ഏത് വസ്തുവിനെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു എന്ന്. സൂറത്തു അഅലയുടെ ആരംഭ വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തി, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമം നീ പ്രകീർത്തിക്കുക. ആരാണ് അള്ളാഹു? അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത രക്ഷിതാവാണ്. വല്ലദീ ഖദ്ദറ ഫഹദ, വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനുമാണ് അവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇനി സൂറത്തു ത്വാഹയുടെ 40-ാമത്തെ വചനത്തിൽ മൂസ അലൈഹിസ്സലാമയോട് അള്ളാഹു നടത്തുന്ന സംസാരം അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. സുമ്മ ജിഅത അലാ ഖദരി യാ മൂസ, മൂസ എൻ്റെ ഒരു നിശ്ചയപ്രകാരമാണ് നീ വന്നിരിക്കുന്നത് എന്ന് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണ് ഈ ലോകത്ത് ഓരോ കാര്യവും നടക്കുന്നത് എന്ന ആശയത്തിൽ നിരവധി വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖളാ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ അറിയിച്ചു തരുന്ന നിരവധി ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും, കുല്ലു ഷൈഇൻ ബിഖദരിൻ ഹത്തൽ അജ്സു വൽ കൈസ്, എല്ലാ കാര്യവും ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു വ്യവസ്ഥക്കനുസരിച്ചാണ്. ഒരു കാര്യം ചെയ്യാൻ കഴിയാതിരിക്കുന്ന അശക്തിയും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുമെല്ലാം ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ അശക്തിയിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അള്ളാഹുവേ മടിയിൽ നിന്നും ദുർബലതയിൽ നിന്നും അശക്തിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതായത്, മടിയെ ഇല്ലാതാക്കുന്നതും അശക്തി ഇല്ലാതെയാക്കി ശക്തി നൽകുന്നതുമെല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് അശക്തിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ആലസ്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ആ കാര്യം അള്ളാഹുവോട് ചോദിക്കണമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നൊരു ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബി അർബഅ, 4 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതുവരെ ഒരു വ്യക്തിയും വിശ്വാസിയായി തീരുന്നില്ല. യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ബഅസനി ബിൽ ഹഖ് വ യുഅ്മിനു ബിൽ മൗത് വ ബിൽ ബഅസി ബഅദൽ മൗത് വ യുഅ്മിനു ഖദർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നും ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും എന്നെ അള്ളാഹു ഹക്കായിക്കൊണ്ടാണ് സത്യവുമായിക്കൊണ്ടാണ് നിയോഗിച്ചത് എന്നും സത്യപ്പെടുത്തുന്നത് വരെ ഒരാൾ വിശ്വാസിയാവുകുന്നില്ല. രണ്ടാമത് വയുഅ്മിനു ബിൽ മൗത്ത്, മരണം സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. മൂന്നാമത് വബിൽ ബഅസി ബഅദൽ മൗത്ത്, മരണാനന്തരം പുനർജീവിപ്പിക്കുമെന്നും വിശ്വസിക്കണം. നാലാമത് വയുഅ്മിനു ബിൽ ഖദർ, ഖളാ ഖദറിലും ഒരു വ്യക്തി വിശ്വസിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഉബാദത്ത് ബിനു സാമിത് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ വലീദ്, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. ഉബാദത്ത് ബിനു സാമിത് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കവേ, മരണാസന്നനായൊരു അവസ്ഥയിലായിരിക്കവേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, യാ അബത്ത ഔസിനി, വാപ്പ എനിക്കെന്തെങ്കിലും ഉപദേശം തന്നാലും. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, അജ്ലിസൂനി, നിങ്ങളെന്നെ ഒന്ന് പിടിച്ചിരുത്ത്. അങ്ങനെ അദ്ദേഹം പറയാൻ, യാ ബുനയ്യ ഇന്നക ലൻ തത്അമ തഅമൽ ഈമാൻ വലൻ തബ്ലുഗ ഹഖ ഹഖീഖത്തിൽ ഇൽമി ബില്ലാ ഹത്ത തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരരി. ഖാല ഖുൽതു യാ അബത്ത فكيف لي ان اعلم ما خير القدر وشره. എന്റെ ഉപ്പനോട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, ഈമാനിന്റെ മാധുര്യം നിനക്ക് നുണയുവാനോ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശരിയായ രൂപം നിനക്ക് മനസ്സിലാക്കുവാനോ ഖളാ ഖദറിൽ വിശ്വസിക്കാതെ സാധ്യമല്ല എന്നുള്ളതാണ്. ഞാൻ വാപ്പയോട് തിരിച്ചു ചോദിച്ചു, ഉപ്പ എങ്കിൽ ഖളാ ഖദർ, അതായത് ഖദറിലെ നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ അറിയേണ്ടത് എന്നാണ്. പിതാവിൻ്റെ മറുപടി, തഅലമു അന്നമ അഖ്തഅക ലം യകുൻ ലിയുസീബക വമ അസാബക ലം യകുൻ ലിയുഖ്തിഅക. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിനക്ക് ബാധിച്ച ഒന്നും നിനക്ക് ബാധിക്കാതെ ഇരിക്കേണ്ടിയിരുന്ന ഒന്നല്ല, നിനക്ക് ലഭിക്കാത്ത ഒന്നും നിനക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒന്നല്ല എന്ന് നീ തിരിച്ചറിയണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന അവ്വലമാ ഖലഖല്ലാഹു അൽ ഖലം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയെയാണ്. സുമ്മഖാൽ, എന്നിട്ട് അള്ളാഹു കൽപ്പിച്ചു, ഉക്തുബ്, നീ എഴുതുക. ഫജറാ ഫീ തിൽക സാഅതി ബിമാ ഹുവ കാഇനുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരെ സംഭവിക്കാനിരിക്കുന്ന എല്ലാം അത് രേഖപ്പെടുത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉബാദത്ത് ബിനു സാമിത് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, യാ ബുനയ്യ ഇൻ മിത്ത വലസ്ത അലാ ദാലിക് ദഖൽത അന്നാർ, ഈ വിശ്വാസമില്ലാതെ ഈമാനിൻ്റെ മാധുര്യം ലഭിക്കാതെ അള്ളാഹുവിനെക്കുറിച്ച് ശരിയായ അറിവ് ലഭിക്കാതെയാണ് നീ മരണപ്പെടുന്നത് എങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ആ മകന് ഉബാദത്ത് ബിനു സാമിത് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്ന ഒരു കാര്യം, ഖളാ ഖദറിൽ ശരിയായ രൂപത്തിൽ ഒരാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചോ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചോ അവൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ അവൻ കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റച്ചാൻ, അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാൻ ഖദർ എന്ന് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലേഹിയൊക്കെ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായ രൂപത്തിൽ ഖളാ ഖദറിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സംസ്കരണ ചിന്തകൾ വിധിവിശ്വാസം ഭാഗം 1. നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.

0: ഒരു കഥ പറയാറുണ്ട് സാധാരണ. ഒരു മോന് വളർന്നു വന്നപ്പോൾ വാപ്പ മോനോട് പറഞ്ഞു, ഭയങ്കര അലസനാണ് ഇവന്, കിടന്നിങ്ങനെ ഉറങ്ങും, ഒന്നിലും ശ്രദ്ധയില്ല, ജോലി നോക്കൂല. അപ്പോൾ വാപ്പ പറഞ്ഞു, ഇനി എല്ലാ ദിവസവും 1 റുപ്യ ഇവിടെ കൊണ്ടുവന്നാലേ ഇവിടുന്ന് ചിലവിന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലവിനുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാക്കാണ് ഇവന് ഭയങ്കര സ്നേഹം, ആകെയുള്ളൊരു കുട്ടിയല്ലേ, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഉമ്മ എന്നും 1 റുപ്യ എടുത്തിട്ട് കൊടുക്കും, വാപ്പ അത് വാങ്ങും, നേരെ പറമ്പ് കടേറി. അവൻ പ്രശ്നമൊന്നുമില്ല, അവൻ പോവും, കഴിക്കും കുടിക്കും ഉറങ്ങും, അങ്ങനെ പോവും. അങ്ങനെ ഒരു ദിവസം ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ അടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും തരല്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവൻ അധ്വാനിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി, അതിൽ നിന്ന് 1 റുപ്യ എടുത്ത് വാപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. വാപ്പ എറിയാനും തോങ്ങുമ്പോൾ ഒരൊറ്റപ്പുടുത്തണ പിടിച്ച് കയ്യിൽ നിന്നാണ്, എറിയരുത് വാപ്പ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസത്തെ പണത്തിന് മൂല്യം അവന് തോന്നിയിട്ടില്ല, ഇപ്പോൾ അത് മൂല്യം തോന്നുന്നത് അത് അവൻ്റേതായതുകൊണ്ടാണ്.
1: അവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയപ്പോൾ അവന് അതിൻ്റെ മൂല്യം മനസ്സിലായി. അതുവരെ യഥാർത്ഥത്തിൽ ഉമ്മ നൽകുന്നതാണെങ്കിൽ പോലും വലിച്ചെറിയുമ്പോൾ ഒരു വേദന പോലും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്.
0: പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് ശരിയായ ദിശയിൽ ആ പണം ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക.
1: അതെ,
0: ഇല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനും ഇച്ഛക്കൊക്കെ അനുസരിച്ചായിരിക്കും പണത്തിൻ്റെ മൂല്യം. നമുക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിൻ്റെ വില വലിയ വിലയാവില്ല, പക്ഷേ ഭാര്യക്കോ മക്കൾക്കോ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് ഭയങ്കര വിലയായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഒരു ഫുഡ് എന്നെ കഴിക്കുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല ബില്ലടക്കുമ്പോൾ, പക്ഷെ വീട്ടിൽ സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ ലിസ്റ്റും സംഗതിയും ഭയങ്കര പൈസയായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിലവാക്കുന്ന ഒരു നാണയത്തൊട്ട് അതിവിടെ എന്ത് സ്വാധീനം ഉണ്ടാക്കുന്നു, അത് ഏത് നിലക്ക് വർക്കൗട്ടാകുന്നു, അതിന് നമുക്ക് എന്ത് കൂലി കിട്ടുന്നു എന്നതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: أعوذ بالله من الشيطان الرجيم

0: പീസ് റേഡിയോയിൽ ഇനി ഐ ടി ജാലകം. ഖുർആൻ വാക്കും അർത്ഥവും വിശദീകരണവും പാരായണവും ഒറ്റ ആപ്പിൽ. ഈ വിഷയം ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജീവിതത്തിലെ വളരെ വലിയൊരു കൂട്ടുകാരനാണ് ഖുർആൻ തഫ്സീർ എന്നുള്ളത്. നമുക്ക് പലപ്പോഴും ഖുർആൻ തഫ്സീറുകൾ നമ്മുടെ കയ്യിൽ വീട്ടിലുണ്ടാവും, നമ്മൾ വായിക്കുന്നവരാണ്. പിന്നെ എന്നാൽ നമുക്ക് തഫ്സീർ യാത്രകളിലും മറ്റും അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ വായിക്കാൻ വളരെ സൗകര്യപ്പെടുന്നൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുന്നത്. തഫ്സീർ അമാനി എന്നുള്ളതാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് തഫ്സീർ THEFSEER തഫ്സീർ സ്പേസ് AMANI അമാനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമാനി തഫ്സീർ നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ തഫ്സീർ അതിൽ ലഭ്യമാണ്. മലയാളത്തിലുള്ള തഫ്സീർ നമുക്ക് അതിൽ അവൈലബിളാണ്. അപ്പോൾ തഫ്സീർ നമുക്ക് വായിക്കാനും പഠിക്കാനും പല സുഹൃത്തുക്കൾക്ക് അത് ഓഡിയോ കേൾക്കാനുള്ള ഓപ്ഷൻ അടക്കം അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പം അൽഫാത്തിഹ സൂറത്തെടുത്തു. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന പോലെ തന്നെ ഖുറാൻ ആയത്തുണ്ട്. അതിൻ്റെ ലൈൻ മീനിങ്ങും കാര്യങ്ങളും പിന്നെ വേർഡ് മീനിങ്ങും കാര്യങ്ങളെല്ലാം എന്തുണ്ട് അതിൻ്റെ അകത്തുണ്ട്, വിശദീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരിതിലൊരു ക്യൂ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് താഴെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക കൂടുതൽ വിശദീകരണങ്ങളായിട്ട് എന്ത് ചെയ്യുക താഴെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല, എന്നാൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ചെറിയ രൂപത്തിലവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ബട്ടൺ പോലെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ആ പിന്നെ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖത്തിലുള്ള മറ്റ് വിശദീകരണങ്ങൾ ഒരുപാട് എന്ത് ചെയ്യുക താഴേക്ക് താഴേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിന് ഏറ്റവും താഴെയിട്ട് പ്ലേ ബട്ടണുണ്ട്. ഒരു ഏറ്റവും താഴെയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലേ ചെയ്യുന്ന ഒരു ഓഡിയോ ബട്ടൺ പോലെ കാണാം. അപ്പോൾ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഓഡിയോ എന്ത് ചെയ്യും, ഓരോന്ന് വായിച്ചിട്ട് ഇങ്ങനെ ഓഡിയോ ബുക്ക് പോലെ രൂപത്തിൽ എന്ത് ചെയ്യും, വായിച്ചിട്ടിങ്ങനെ നമുക്ക് തരികയാണ് ചെയ്യാം. ഇപ്പം ഈ രണ്ട് ഓപ്ഷനാണ് ബേസിക്കലി ഇതിൻ്റെ അകത്തുള്ളത്. വളരെ ഉപകാരപ്രദമായൊരു ആപ്ലിക്കേഷനാണ് അമാനി തഫ്സീർ. മലയാളത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള ആധികാരികമായ തഫ്സീറാണ് നമുക്കറിയാം അമാനി തഫ്സീർ. ഖുർആൻ തഫ്സീർ വളരെ വിശദമായിട്ട് അതിൽ പിന്നെ ഖുർആനിൻ്റെ വാക്കുകളുടെ അർത്ഥം, അതുപോലെ ഓരോ ലൈനുകളുടെ അർത്ഥം, അതുപോലെ ഒരുപാട് തഫ്സീറുകൾ റെഫർ ചെയ്തിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. ഇത് ഉപകാരപ്പെടുത്തുക, ഇൻഷാല്ലാ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഐ ടി ജാലകം. ഖുർആൻ വാക്കും അർത്ഥവും വിശദീകരണവും പാരായണവും ഒറ്റ ആപ്പിൽ എന്ന ഭാഗം അവതരിപ്പിച്ചത് ഡോക്ടർ ഷാനിദ് മലയിൽ.
2: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com. Bismillah.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകും.

0: ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് യുഗചരിതം. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ബഹുമാന്യനായ ഹുസൈൻ സലഫി രചിച്ച ഗ്രന്ഥത്തിലെ ക്രൂശീകരണം വസ്തുത എന്ത് എന്ന ഭാഗമാണ് യുഗചരിതത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് യുഗചരിതം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് കളവ് പറഞ്ഞവരെ പറ്റി അള്ളാഹു പറയുന്നത് കാണുക. മറിയമിൻ്റെ മകൻ മസീഹ തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. എന്നാൽ മസീഹ പറഞ്ഞത്, ഇസ്രായേൽ സന്തതികളെ, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കുവിൻ. അള്ളാഹുവോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, നരകം അവന്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും. അക്രമികൾക്ക് സഹായികളായി ആരും തന്നെയില്ല എന്നാണ്. അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളാണ്. ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല തന്നെ. അവർ ആ പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. ആകയാൽ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. മറിയമിൻ്റെ മകൻ മസീഹ് ഒരു ദൈവദൂതൻ മാത്രമാകുന്നു. അദ്ദേഹത്തിന് മുമ്പ് ദൂതന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാവ് സത്യവതിയുമാകുന്നു. അവർ ഇരുവരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. നോക്കൂ, എന്നിട്ടും അവർ എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നതെന്ന്. നബിയെ, പറയുക, അള്ളാഹുവെ കൂടാതെ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അള്ളാഹുവാകട്ടെ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 72 മുതൽ 76 വരെയുള്ള വചനങ്ങൾ. ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദൈവമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതുകാരണത്താൽ അവർ സത്യനിഷേധികളായിത്തീരുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്ക് സ്വർഗം നിഷിദ്ധവും നരകം ഉറപ്പുമാണ് എന്നാണ് ഇസ്രായേലരെ ഉദ്ബോധിപ്പിച്ചത്. പിൽക്കാലക്കാർ വേദപുസ്തകത്തെ പല വിധത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കിയെങ്കിലും പല സത്യങ്ങളും അതിലുണ്ടെന്ന് നാം സൂചിപ്പിച്ചുവല്ലോ. എല്ലാറ്റിലും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടിയായി മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം കാണാം. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ, കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. മാർക്കോസ് 12-ാം അധ്യായം 29-30 വചനങ്ങൾ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്നു പേരും ചേർന്നതാണത്രേ ദൈവം. ഈ സിദ്ധാന്തത്തിനാണ് ത്രിയേകത്വം എന്ന് ഇവർ പേരു പറയുന്നത്. മൂന്ന് സ്വതന്ത്ര അസ്തിത്വം ചേർന്ന ഏകദൈവം. ബുദ്ധി കൊണ്ടോ പ്രമാണം കൊണ്ടോ ഉൾക്കൊള്ളാനും തെളിയിക്കാനും സാധിക്കാത്ത ഈ സിദ്ധാന്തത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകാൻ ക്രൈസ്തവ പണ്ഡിതർക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ത്രിയേകത്വ സങ്കല്പത്തിൻ്റെ പൊരുൾ ഈ ജീവിതത്തിൽ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ലെന്ന് തുറന്നു സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രവാചകന്മാരെയും പോലെ ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹം ദൈവമോ ദൈവത്തിൻ്റെ പുത്രനോ അല്ല. ഇവരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള സ്ഥാനത്തിനപ്പുറത്തേക്ക് അവരെ ഉയർത്തിപ്പറയാൻ നമുക്ക് പാടില്ല. അത് വിശ്വാസ തകർച്ചയിലേക്കാണ് എത്തിക്കുക. അതാണ് ജൂത ക്രൈസ്തവർക്ക് സംഭവിച്ചത്. ഈസാ നബിയോടും മാതാവ് മറിയമിനോടും പ്രാർത്ഥിക്കുന്നവരാണല്ലോ ക്രൈസ്തവർ. യേശുവും മറിയമും സംസാരിച്ച ഭാഷ പോലും ഇന്ന് നിലവിലില്ല. അവരാകട്ടെ ഇന്നുള്ള ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമോ ഒന്നും അറിയാത്തവരുമായിരുന്നു. പിന്നെ അവർ എങ്ങനെ ഈ ഭാഷകളിലുള്ള പ്രാർത്ഥനകൾ കേട്ട് മനസ്സിലാക്കും, എങ്ങനെ ഉപകാരം ചെയ്യും? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മാതാവും എല്ലാ മനുഷ്യരെയും പോലെ വിശപ്പ്, ദാഹം, ശ്വസനം, ഉറക്കം, സന്തോഷം, സന്താപം പോലെയുള്ള മനുഷ്യ പ്രകൃതങ്ങളായ എല്ലാ കാര്യങ്ങളും ഉള്ളവരായിരുന്നു. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ ബൈബിളിൽ പോലും ഇതിന് ഉപോൽപ്പലകമായ തെളിവുകൾ കാണാം. അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും പുത്രപരമ്പരയിൽ യേശു ജനിക്കുന്നു. ലൂക്കോസ് 2:21. യേശു മുലകുടിക്കുന്നു. ലൂക്കോസ് 11:27. യേശു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. മത്തായി 21:5. യേശു ഭക്ഷണവും പാനീയവും ഉപയോഗിക്കുന്നു. മത്തായി 11:19. യേശു വസ്ത്രമുപയോഗിക്കുന്നു. യോഹന്നാൻ 19:23. യേശുവിന് വളർച്ചയ്ക്കനുസരിച്ച് ജ്ഞാനം വർദ്ധിക്കുന്നു. ലൂക്കോസ് 21:40. യേശുവിന് സ്വമേധയാ ഒന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 5:30. യേശുവിന് അത്തിമരത്തിൻ്റെ ഫലദായക സമയം എപ്പോഴാണെന്ന് അറിയില്ല. മാർക്കോസ് 11:12. യേശുവിന് വിശപ്പനുഭവപ്പെടുന്നു. മാർക്കോസ് 11:12. യേശുവിന് ദാഹം അനുഭവപ്പെടുന്നു. യോഹന്നാൻ 19:28. യേശു ഉറങ്ങുന്നു. മത്തായി 8:24. യേശു യാത്ര ചെയ്താൽ ക്ഷീണിക്കുന്നു. യോഹന്നാൻ 4:6. യേശു അസ്വസ്ഥനായി നെടുവേർപ്പെടുന്നു. യോഹന്നാൻ 11:33. യേശു കരയുന്നു. യോഹന്നാൻ 11:35. യേശു ദുഃഖിക്കുന്നു. മത്തായി 26:37. യേശു യഹൂദന്മാരെ ഭയക്കുന്നു. യോഹന്നാൻ 18:12-13. യേശു ഒറ്റുകൊടുക്കപ്പെടുന്നു. യോഹന്നാൻ 18:2. യേശു ബന്ധിക്കപ്പെടുന്നു. യോഹന്നാൻ 18:12-13. യേശു അപമാനിക്കപ്പെടുന്നു. മത്തായി 26:67. യേശുവിന് അടികിട്ടുന്നു. യോഹന്നാൻ 18:12. യേശു മരണത്തെ ഭയക്കുന്നു. മാർക്കോസ് 14:36. യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മത്തായി 26:42. യേശു ദൈവമോ ദൈവപുത്രനോ അല്ലെന്ന് ഈ ഉദ്ധരണികൾ നോക്കുന്ന ആർക്കും മനസ്സിലാകും. അതെ, അദ്ദേഹം ഒരു പ്രവാചകൻ മാത്രമായിരുന്നു, മനുഷ്യനായ പ്രവാചകൻ. മുകളിൽ പറഞ്ഞ മനുഷ്യപ്രകൃതിയിലെ ഗുണങ്ങളും ദൗർബല്യങ്ങളും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടും അദ്ദേഹത്തെ ദൈവമായി ഗണിക്കുന്ന ക്രൈസ്തവ നടപടിയെ ഖുർആൻ താക്കീത് ചെയ്യുന്നത് കാണുക. വേദക്കാരെ, നിങ്ങൾ മതകാര്യത്തിൽ അതിര് കവിയരുത്. അള്ളാഹുവിന്റെ പേരിൽ വാസ്തവമല്ലാതെ നിങ്ങൾ പറയുകയും ചെയ്യരുത്. മറിയമിന്റെ മകൻ മസീഹ ഈസ അള്ളാഹുവിന്റെ ദൂതനും മറിയമിലേക്കവനിട്ടുകൊടുത്ത അവന്റെ വചനവും അവങ്കിൽ നിന്നുള്ള ഒരു ആത്മാവും മാത്രമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക. ത്രിത്വം എന്ന വാക്ക് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ നന്മക്കായി നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുക. അള്ളാഹു ഏക ആരാധ്യൻ മാത്രമാകുന്നു. തനിക്കൊരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവനെത്രയോ പരിശുദ്ധനെത്രേ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവൻ്റേതാകുന്നു. കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി. അള്ളാഹുവിന്റെ അടിമയായിരിക്കുന്നതിൽ മസീഹ് ഒരിക്കലും വൈമനസ്യം കാണിക്കുന്നതല്ല. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകളും വൈമനസ്യം കാണിക്കുന്നതല്ല. അവനെ അഥവാ അള്ളാഹുവെ ആരാധിക്കുന്നതിൽ ആർ വൈമനസ്യം കാണിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്യുന്നുവോ അവരെ മുഴുവനും അവൻ തന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതാണ്. വിശുദ്ധ ഖുർആൻ 4:171-172 ഇൻഷാല്ലാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: ബഹുമാന്യനായ ഹുസൈൻ സലഫി രചിച്ച പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഗ്രന്ഥത്തിലെ ക്രൂശീകരണം വസ്തുത എന്ത് എന്ന ഭാഗമാണ് യുഗ ചരിതത്തിൽ സിദ്ദീഖ് സലാഹിയുടെ ശബ്ദത്തിലൂടെ നാം കേട്ടത്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ 500 പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 31. ദമ്പതികൾ അന്യോന്യം വസ്ത്രമാണ്, എങ്ങനെ? ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദിനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 500 തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ أحل لكم ليلة الصيام الرفث إلى نسائكم എന്ന ആയത്തിന്റെ ഭാഗമാണ് പഠിച്ചു വരികയുണ്ടായത്. നമ്മുടെ വചനം ഈ 187 വചനമാണ്. അതിന്റെ തുടക്കം അതാണ് നമ്മൾ പഠിച്ചു വന്നത്. അതിൽ أحل لكم ليلة الصيام الرفث إلى نسائكم എന്നത് നമ്മൾ മനസ്സിലാക്കി. പറഞ്ഞു അർറഫസ് എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരോടുള്ള ശയ്യാസഹനവും സംസർഗവും ലൈംഗികമായ ചേഷ്ടകളുമാണ് എന്ന വിഷയം. റഫസ് അതൊക്കെ അറിയിക്കുന്ന അറബി പദമാണ്. ഒരു കവിതയിൽ വയുറൈന മിൻ ഉൻസിൽ ഹദീസി സവാനിയ വഹുന്ന അൻ റഫസി റിജാലി നിഫാറു എന്ന് ഒരു സംഘ സ്ത്രീകളെ കുറിച്ച് പറയാണ്. സംസാരത്തിലുള്ളവരുടെ ആ ഒരു ഇണക്കവും അതേപോലെ വശീകരണവും കണ്ടാൽ ദുഷിച്ച സ്വഭാവമുള്ള സ്ത്രീകളാണ് അവർ എന്ന് ധരിച്ചു പോകും. പക്ഷെ ആ സ്ത്രീകൾ അൻ റഫസി റിജാലി നിഫാറു എന്നാണ്. പുരുഷന്മാരോടുള്ള ലൈംഗിക ചേഷ്ടകൾ, രതിക്രീഡകൾ, അതിൽ നിന്നൊക്കെ വളരെ ദൂരം നിൽക്കുന്ന, അകലം സൂക്ഷിക്കുന്ന സ്ത്രീകളാണ് എന്നാണ് പറയുന്നത്. അവിടെ ഈ റഫസ് എന്നാൽ അതിൻ്റെ അർത്ഥം അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പോയി. അതിൽ നമ്മൾ ഈ ഇല എന്നുള്ള പ്രയോഗം, റഫസ ബി എന്നാണ് പറയുക ഈ ഒരു അർത്ഥം അതിന് വരാൻ. പക്ഷെ ഇവിടെ അറഫസു ഇല എന്ന് പ്രയോഗിച്ചപ്പോൾ അറാഖിബുൽ അസ്ഫഹാനിയെ പോലുള്ള ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് അത് തൻബീഹൻ ഇല ജവാസി ദുആ ഇഹിന്ന ഇല ദാലിക് വ മുകാലമതിഹിന്ന ഫീഹി എന്നാണ്. ശയ്യയിൽ സഹനത്തിനും സംസർഗത്തിനും സ്ത്രീകളെ വിളിക്കൽ അനുവദനീയമാണ്, ആ വിഷയത്തിൽ അവരോട് സംസാരിക്കലും അനുവദനീയമാണ് എന്നത് ഉണർത്താനാണ് ഇല പ്രയോഗിച്ചത്. അപ്പോൾ ഉഹില്ല ലകും ലൈലത്തു സിയാമി, നോമ്പിന്റെ രാവുകൾ അതിൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അറഫസു ഇലാ നിസായിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിരിപ്പിലേക്ക് ഇണകളെ വിളിക്കലും ലൈംഗിക ചുവയിൽ അവരോട് സംസാരിക്കലും പിന്നെ ലൈംഗിക ചേഷ്ടകളിൽ രതിക്രീഡകളിൽ ഏർപ്പെടലും അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനുമാണ് ഇവിടെ ഈ ഇല പ്രയോഗിച്ചത് എന്നാണ് അതിൽ തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ അറഫസ് എന്ന് അൽ ജിമാഇന് ആലങ്കാരികമായി പ്രയോഗിച്ചതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിന്നുള്ള നിവേദനം നമ്മൾ കേട്ടു. ഇന്നല്ലാഹു അസ്സ വജൽ കരീമുൻ ഹലീമുൻ യുകന്നി, തീർച്ചയായും അള്ളാഹു സുബ്ഹാന തആല കരീമാണ്, മാന്യനാണ്. ഹലീമുൻ വിവേകിയും അവധാന

ഫൂസക്കും എന്നുള്ളതാണ്. ഈ രണ്ട് കാരണങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നോമ്പിൻ്റെ രാത്രികളിൽ ഇണകളോടൊത്തുള്ള റഫസ് അവരെ വിരിപ്പിലേക്ക് വിളിച്ച് ക്ഷണിച്ച് അവരെ പ്രാപിക്കാൻ അനുവദിക്കപ്പെട്ടു. എന്തുകൊണ്ട്? അത് രണ്ട് കാരണങ്ങൾ. അതിൽ ഒന്നാമത്തേത് ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഹുന്ന, ഹുന്ന എന്ന് പറഞ്ഞാൽ സർവനാമമാണ്. ബമീർ, അവർ, സ്ത്രീകൾ. തൊട്ടും പറഞ്ഞില്ലേ, ഇലാ നിസാഇക്കും, നിങ്ങളുടെ നിസ, സ്ത്രീകൾ, ഭാര്യമാർ. ഹുന്ന, ആ സ്ത്രീകൾ, ഭാര്യമാർ. ലിബാസുല്ലക്കും, നിങ്ങൾക്ക് ലിബാസാകുന്നു. വ അൻതും, നിങ്ങൾ പുരുഷന്മാർ. ലിബാസുൻ ലഹുൻ, അവർക്കും ലിബാസാകുന്നു എന്നാണ്. ഏറെ ആശയസമ്പുഷ്ടിയും ഗാംഭീര്യമായ അർത്ഥവും കൗതുക പ്രയോഗവും അടങ്ങിയ ഒരു വാചകമാണിത്. ഹുന്ന ലിബാസുൻ ലഹും വ അൻതും ലിബാസുൻ ലഹുൻ, അവർ നിങ്ങൾക്ക് ലിബാസ് എന്ന് പറഞ്ഞു. എന്താ ലിബാസ്? ലിബാസ് എന്ന് പറഞ്ഞാൽ ഒരു തഫ്സീർ സെക്കൻഡ്, മറ്റൊരു തഫ്സീർ ലിബാസിൻ്റെ അറിയപ്പെട്ട അർത്ഥം വസ്ത്രം, ലിഹാഫ്. സ്ത്രീകൾ നിങ്ങൾക്ക് സെക്കനാകുന്നു, സമാധാനവും ശാന്തിയുമാകുന്നു. ഇബിൻ അബ്ബാസ്, മുജാഹിദ് ഇബിൻ ജബർ, സഈദ് ഇബിനു ജുബൈർ, അൽ ഹസൻ അൽ ബസറി, ഖതാദ ഇബിനു ദഅാമ സുദൂസി, അസ്സുദ്ദി, മുഖാത്തിൽ ഇബിനു ഹയ്യാൻ തുടങ്ങിയവരൊക്കെ ഇവിടെ ലിബാസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എന്നാണ് അർത്ഥം നൽകിയിട്ടുള്ളത്. ഹുന്ന ലിബാസുല്ലക്കും, അവർ സ്ത്രീകൾ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയുമാകുന്നു. വ അൻതും ലിബാസുല്ലഹുൻ, നിങ്ങൾ അവർക്ക് സമാധാനവും ശാന്തിയുമാകുന്നു. പാരസ്പര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം, ശാന്തി, ഇത് കൈമാറുന്ന, കനിയുന്ന രണ്ടുപേരാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തുന്നത് എന്നാണ് ഈ തഫ്സീർ പ്രകാരം ഉദ്ദേശം. ലിഹാഫ് എന്ന് പറഞ്ഞെങ്കിൽ വസ്ത്രം, പുത. റബീഉ ബിൻ അനസിനെ പോലുള്ള മഹത്തുക്കൾ, പുതയാണ്, വസ്ത്രമാണ് ഇവിടെ ലിബാസ്. അതിൻ്റെ പൊതുവെയുള്ള അർത്ഥം അതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹദി ഉമ്മു സലമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാ ഉമ്മ സലമ ലാ തുദീനി ഫി ആയിഷത ഫഇന്നഹു വല്ലാഹി ലം യൻസിൽ അലയ്യൽ വഹ്യു വ അന ഫി ലിഹാഫ് ഇംറാഅത്തിൻ മിൻകുന്ന ഗൈരിഹാ എന്ന് പറയുന്നുണ്ട്. ആയിഷയുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കരുത്, അള്ളാഹുവാണെ സത്യം, എനിക്ക് വഹ്യ അവതീർണമായിട്ടില്ല, ഞാൻ നിങ്ങൾ ഭാര്യമാരോടൊത്തൊരു ലിഹാഫിലായിരിക്കെ, ഒരു പുതപ്പിന് താഴെ ഒരു വസ്ത്രത്തിനുള്ളിലായിരിക്കെ എനിക്ക് വഹി ഇറങ്ങിയിട്ടില്ല. ഗൈരിഹ, ആയിഷ ഒഴികെ മറ്റുള്ളവരുടെ ഒന്നും അടുക്കൽ, പക്ഷെ ആയിഷയുടെ അടുക്കൽ ഞാൻ, ഞങ്ങളൊരു വിരിപ്പിൽ ഒരു വസ്ത്രത്തിൽ ആയിരിക്കെ കിടക്കവേ വഹി വന്നിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം. അവിടെ ലിഹാഫ്, ലിബാസ്, അതിൻ്റെ പൊതുവെയുള്ള അർത്ഥം വസ്ത്രം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വസ്ത്രം എന്ന അനുഗ്രഹത്തെ അവതരിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ലേ, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസ യുവാരി സൗആതികും വരീഷ വലിബാസു തഖ്വ ദാലിക ഖൈർ. യാ ബനി ആദം, മനുഷ്യരെ, ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ മേൽ അവതരിപ്പിച്ചിരിക്കുന്നു ലിബാസൻ, ലിബാസിന്, വസ്ത്രത്തെ. യുവാരി സൗആതികും, ആ വസ്ത്രം നിങ്ങളുടെ സൗആത്തിനെ മറക്കുന്നു. സൗആത്ത് എന്ന് ഔറാത്ത്, നഗ്നതകൾ. വരീഷ, രീഷ എന്ന് പറഞ്ഞെങ്കിൽ ചമയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്ത്രങ്ങൾ, ഇതും നാം അവതരിപ്പിച്ചിരിക്കുന്നു. വലിബാസു തഖ്വ ദാലിക ഖൈർ, ലിബാസ് തഖ്വയാകുന്നു ഏറ്റവും ഉത്തമം. എന്താ ലിബാസ് തഖ്വ എന്ന് പറഞ്ഞാൽ? അവിടെ ഉദ്ദേശം ലിബാസ് എന്ന് പറഞ്ഞെങ്കിൽ സൽക്കർമ്മങ്ങൾ, തഖ്വയുടെ വസ്ത്രം എന്ന് പറഞ്ഞെങ്കിൽ സൽപ്രവൃത്തികൾ എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നഗ്നത മറക്കാൻ, ന്യൂനത പൊതിയാൻ വസ്ത്രം അവതരിപ്പിച്ചു. ആ വസ്ത്രം അതാണ് ഹുന്ന ലിബാസുല്ലക്കും. മിസ്വർ ഇബ്നു മഹ്റമ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നത് ഹദീസുകളിൽ വായിക്കാം. അദ്ദേഹം പറയുന്നത്, ഞാനൊരു ഭാരമുള്ള കല്ല് ചുമന്ന് വന്നു എന്നാണ്. ആ ഭാരമുള്ള കല്ല് ചുമന്ന് ഞാൻ വരുമ്പോൾ, വലയ ഇസാറുൻ ഖഫീഫുൻ, ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കട്ടി കുറഞ്ഞ ഒരു തുണിയാണ്. അപ്പോൾ ഞാൻ കല്ല് ചുമന്നിട്ടാണുള്ളത്, ആകെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്, ആ തുണിയാകട്ടെ ഖഫീഫ്, നേരിയ തുണിയാണ്, കനം കുറഞ്ഞ്. അദ്ദേഹം പറയാണ്, ഫൻഹല്ല ഇസാരി വ മഅയൽ ഹജർ, കല്ല് ഞാൻ കൈകൊണ്ട് ഏറ്റിരിക്കുകയാണ്, അപ്പോൾ ഈ തുണി അഴിഞ്ഞു. ഫലം അസ്തതി അൻ അദഅഹു ഹത്ത ബലഗ്തു ബിഹി ഇലാ മൗദിഇഹി എന്നാണ്. കല്ല് എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുന്നത് വരെ അഴിഞ്ഞ തുണി എടുക്കാൻ എനിക്ക് പറ്റിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജിഉ ഇലാ സൗബിക ഫഖുദ്ഹു വലാ തംഷു ഉറാത,
നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ അടുക്കലേക്ക് പോയി അതെടുത്തു.

0: വരൂ, നഗ്നരായിട്ട് നടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അത് പറഞ്ഞ വസ്ത്രം അവറത്ത് മറക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അള്ളാഹു വസ്ത്രത്തെ അവതരിപ്പിച്ചു. അതാണ് ഇവിടെ ലിബാസ് വിശുദ്ധ ഖുർആനിൽ പല അർത്ഥത്തിൽ പ്രയോഗം വന്നിട്ടുണ്ട്. അൽ ഫൈറൂസ് ആബാദി നാലർത്ഥം ലിബാസിന് വന്നത് നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ബിമാന സക്കൻ, സമാധാനം എന്ന അർത്ഥത്തിൽ. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവുപിടിച്ചത് ഈ ആയത്താണ്, ഹുന്ന ലിബാസുല്ലഹും വാൻതും ലിബാസുല്ലഹുൻ. ദമ്പതികൾ അന്യോന്യം സമാധാനത്തിൻ്റെ, ശാന്തിയുടെ വക്താക്കളാണ്. അന്യോന്യം കൈമാറി സമാധാനം പകർന്ന് ജീവിക്കുന്നവരാണ്, ജീവിക്കേണ്ടവരാണ് എന്ന അർത്ഥത്തിൽ. പിന്നെ മറ്റൊരർത്ഥം അൽ ഖൽത്ത്, കലരുക, ചേരുക. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും ദുൽമി തങ്ങളുടെ വിശ്വാസത്തിൽ കലർത്താതിരിക്കുകയും ചെയ്തവർ. അവിടെ വലം യൽബിസു എന്ന് പറഞ്ഞില്ലേ, അവിടെ എൽബിസു എന്നതിൽ അതിൻ്റെ നാമമായി വരുന്ന ലിബാസ് അവിടെ കലരുക, ചേരുക എന്ന അർത്ഥത്തിലാണ്. പിന്നെ സൽ പ്രവൃത്തി എന്ന അർത്ഥത്തിൽ ലിബാസ് പ്രയോഗിച്ചു. അതാണ് നമ്മൾ നേരത്തെ കേട്ട ആയത്തിൽ വരീഷ വലിബാസു തഖ്വാ ദാലിക ഖൈർ. ലിബാസു തഖ്വ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ തഖ്വയുടെ അമൽ എന്ന അർത്ഥത്തിൽ. പിന്നെ ലിബാസ് എന്ന വസ്ത്രം എന്ന അർത്ഥത്തിൽ തന്നെ ലിബാസ് വരും. അതാണ് നാലാമത്തെ ഉദ്ദേശമായി അദ്ദേഹം പറഞ്ഞത്. മനുഷ്യ ശരീരത്തിൽ നാണം മറക്കാൻ, നഗ്നത മറക്കാൻ, കുറവുകൾ മറക്കാൻ വസ്ത്രം. പക്ഷെ ഇവിടെ ഹുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് ലിബാസാകുന്നു. വഅൻതും ലിബാസുല്ലഹുൻ, നിങ്ങൾ അവർ ഭാര്യമാർ അവർക്കും ലിബാസാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ അതൊരു പ്രയോഗമാണല്ലോ, ഒരു ആലങ്കാരിക വർത്തമാനമാണ്. സ്ത്രീ പുരുഷന് ലിബാസാണ്, പുരുഷൻ സ്ത്രീക്ക് ലിബാസാണ്. ലിബാസിൻ്റെ പ്രഥമ തേട്ടവും അറിയിപ്പും സത്രുൽ ഔറ, ഔറത്തിനെ മറക്കലാണ്. അപ്പോൾ പുരുഷൻ സ്ത്രീയുടെ ഔറത്തിനെ മറക്കണം, സ്ത്രീ പുരുഷൻ്റെ ഔറത്തിനെ മറക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ഈ വിഷയത്തിൽ പാരസ്പര്യത്തിൽ വർത്തിക്കണം. അന്യോന്യം നാണവും നഗ്നതയും കുറവും മറച്ചുകൊണ്ട് എന്നുള്ളത് ഈ പ്രയോഗം അറിയിക്കുന്നു. അൽ ഫഖ്റു റാസി തഫ്സീറിൽ പറയുന്നത്, ലമ്മാ കാന അർറജുലു വൽ മറാതു യഅതനികാനി ഫയദുമു കുല്ലു വാഹിദിൻ മിൻഹുമാ ജിസ്മഹു ഇലാ ജിസ്മി സാഹിബി. ഭാര്യയും ഭർത്താവും ആശ്ലേഷിക്കും, അണഞ്ഞ് കൂടും. രണ്ടിൽ ഓരോരുത്തരും തൻ്റെ ശരീരത്തെ ഇണയുടെ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കും. ഹത്ത യസീർ കുല്ലു വാഹിദിൻ മിൻഹുമാ ലി സാഹിബിഹി കസൗബ് അല്ലദീ യൽബസു. എത്രത്തോളം രണ്ടിൽ ഓരോരുത്തരും ഇണക്ക് താൻ ധരിച്ച വസ്ത്രം പോലെയായി പരിണമിക്കും. അതുകൊണ്ടാണ് സുമ്മിയ കുല്ലു വാഹിദിൻ മിൻഹുമാ ലിബാസൻ, ഓരോരുത്തരെ കുറിച്ചും ലിബാസ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. മേനിയിൽ ഒട്ടി തൊലിയോട് ചേർന്ന് വിവസ്ത്രമായി അന്യോന്യം ചേർന്ന് കിടക്കുന്ന അവസ്ഥ, വസ്ത്രത്തെ പോലെ ഇണകൾ അന്യോന്യം വർത്തിക്കുന്ന അവസ്ഥ. അതിനാലാണ് ഒരാൾ മറ്റൊരാൾക്ക് വസ്ത്രം എന്ന് പേര് പറയപ്പെട്ടത്, പാരസ്പര്യത്തിൽ അടുത്ത് വർത്തിക്കുന്നതിനാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ ഷിആർ എന്ന് പറഞ്ഞില്ലേ, വിശേഷിപ്പിച്ചില്ലേ? അൻസാരികൾ ഒഴികെയുള്ള വിശ്വാസികളെ ദിസാർ എന്ന് പറഞ്ഞില്ലേ? എന്താ ഷിആർ? ഷിആർ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ മേലൊട്ടി ഉള്ള വസ്ത്രങ്ങളാണ്, ഉള്ളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതാണ് ഷിആർ. പുറമേക്ക് ധരിക്കുന്ന വസ്ത്രങ്ങളാണ് ദിസാർ. അൽ അൻസാറു ഷിആറുൻ വന്നാസു ദിസാറുൻ, അൻസാരികൾ ഷിആറാണ്, ജനങ്ങളെല്ലാം ദിസാറാണെന്ന് പറഞ്ഞ് എന്താ അതറിയിക്കുന്നത്? അടുത്ത് വർത്തിക്കുന്നവർ, രഹസ്യ സൂക്ഷിപ്പുകാർ, ഏറ്റവും സഹായികളായി കൂടെ നിന്നവർ, അടുപ്പമുള്ളവർ, ഇതൊക്കെയാണ്. അപ്പോൾ വസ്ത്രത്തെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഇങ്ങനെ വസ്ത്രത്തോട് ഉപമിച്ച് ഈ പ്രയോഗം നടത്തിയതിൽ വലിയ പൊരുളുണ്ട്, യുക്തിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരാൾ മറ്റൊരാളോട് ചേർന്ന് നിൽക്കുന്നു, അടുത്ത് വർത്തിക്കുന്നു താൻ ധരിച്ച വസ്ത്രത്തെ പോലെ. അതിനാൽ ദമ്പതികളെ അള്ളാഹു വസ്ത്രത്തോട് ഉപമിച്ചു. പിന്നെ വസ്ത്രത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഓരോരുത്തർക്കും സ്വാർത്ഥമാണ് തങ്ങളുടെ വസ്ത്രം. എനിക്കെൻ്റെ വസ്ത്രം, ഇതെൻ്റെ വസ്ത്രം, ഞാൻ എൻ്റെ വസ്ത്രം മാത്രം, ഇങ്ങനെയാണ് മനുഷ്യപ്രകൃതം. അത് ഇണയുടെ വിഷയത്തിലും എൻ്റെ ഇണ, എനിക്കെൻ്റെ ഇണ, ഈ രീതിയിൽ മനുഷ്യർ വർത്തിക്കും, വർത്തിക്കണം. അതിനാലൊക്കെ അതിനൊക്കെ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇണകളെ ലിബാസിനോട്, വസ്ത്രത്തോട് ഉപമിച്ചത് എന്നുള്ളതാണ്. വസ്ത്രം അടുത്ത് വർത്തിക്കുന്നത് പോലെ, മേലൊട്ടി നിൽക്കുന്നത് പോലെ ദമ്പതികൾ അന്യോന്യം നിൽക്കണം. എന്നിട്ട് നാണവും നഗ്നതയും കുറവുകളും മറക്കണം, മറച്ചു പിടിക്കുകയും വേണം. ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്വകാര്യതകളും ദമ്പതികൾ അന്യോന്യം അറിയുന്ന നഗ്നതകളും കുറവുകളുമൊക്കെ ധാരാളമാണ്, സ്വാഭാവികമാണ്. വസ്ത്രം കണക്കെ വർത്തിക്കുന്നതിനാലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം മറക്കുന്നത് പോലെ ദമ്പതികൾ അന്യോന്യം മറച്ചു പിടിക്കണം എന്ന് പറഞ്ഞത്. ഒരു ഹദീസിൽ, അല അസ അഹദുക്കും അൻ യഖ്ലുവ ബി അഹ്ലിഹി, നിങ്ങളിൽ ഒരാൾ തൻ്റെ ഇണയുമായി സ്വകാര്യ വർത്തനത്തിൽ ഏർപ്പെടുകയും തനിച്ചുകൂടുകയും, യുഗലി കുബാബൻ, കഥ കടക്കുന്നു, സുമയുർ ഹൈസിത്രൻ, വിരിതൂക്കുന്നു, സുമയ ഖദി ഹാജതഹു, എന്നിട്ട് ഭാര്യയെ പ്രാപിക്കുന്നു, സുമയ ഇദാ ഖറജ ഹദ്ദസ അസ്ഹാബഹു ബിദാലിക്, എന്നിട്ട് അറയിൽ നിന്ന് പുറത്തിറങ്ങി കൂട്ടുകാരോട് ഇതിനെക്കുറിച്ച് പറയുന്നു. അല അസ ഇഹ്ദാകുന്ന അൻ തഗ്ലിഖ ബാബഹ വതുർഹി സിത്രഹ ഫൈദാ ഖളത് ഹാജതഹ ഹദ്ദസത് സവാഹിബാതിഹ. നിങ്ങളൊരു പെണ്ണ്, അവൾ കഥ കിടക്കുന്നു, വിരി തൂക്കുന്നു, എന്നിട്ട് ഭർത്താവിനോടൊപ്പം തൻ്റെ വികാരം പങ്കിടുന്നു, ആവശ്യം പൂർത്തീകരിക്കുന്നു, എന്നിട്ട് അറയിൽ നിന്നിറങ്ങി കൂട്ടുകാരികളോട് ഭർത്താവിനോടൊത്തുള്ള ഈ ചേഷ്ടകൾ സംസാരിക്കുന്നു. അങ്ങനെ ഉണ്ടോ, അങ്ങനെ പാടില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, അസ്മ ബിൻത് യസീദ് ഇബ്നു ഇസ്സക്കൻ റളിയല്ലാഹു തആല അൻഹ, അൻസാരികളിൽ വലിയ മഹദിയാണ് അസ്മ ബിൻത് യസീദ് ഇബ്നു ഇസ്സക്കൻ. മഹദി പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്നഹുന്ന ലയഫ്അൽന വ ഇന്നഹും ലയഫ്അലൂൻ, സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, പുരുഷന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അറയിലെ സ്വകാര്യതകൾ, മണിയറയിലെ സ്വകാര്യതകൾ പുരുഷന്മാർ കൂട്ടുകാരോട് പങ്കുവെക്കുന്നു, സ്ത്രീകൾ കൂട്ടുകാരികളോട് പങ്കുവെക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറയാണ്, ഫലാ തഫ്അലു, അങ്ങനെ ചെയ്യരുത്. ഫഇന്ന മസല ദാലിക മസലു ഷൈത്താനിൻ ലഖിയ ഷൈത്താനതൻ അല ഖാരിഅതി ത്വരീഖ് ഫഗശിയഹ. അങ്ങനെ ചെയ്യുന്നവരുടെ ഉദാഹരണം ഒരു ആൺപിശാജ് പെൺപിശാജിനെ വഴിയിൽ കണ്ടുമുട്ടുന്നു, പെരുവഴിയിൽ. എന്നിട്ട് ആൺപിശാജ് പെൺപിശാജിനെ ആ പെരുവഴിയിൽ പ്രാപിക്കുന്നു. വന്നാസി എന്തോറും ആളുകൾ നോക്കി നിൽക്കെ, സുമൻ സറഫ് വ തറക്കഹ, ആൺപിശാജ് പെൺപിശാജിനെ പ്രാപിച്ചിട്ട് ജനങ്ങളൊക്കെ നോക്കിക്കാണുന്നു. ലൈംഗിക നിർവൃതിക്ക് ശേഷം, വികാരപൂരണത്തിന് ശേഷം പെൺപിശാജിനെ ഒഴിവാക്കി ആൺപിശാജ് നടന്നു പോകുന്നു. ഇതാണ് ഇങ്ങനെ അറയിലെ സ്വകാര്യം പുറത്ത് പറയുന്ന ദമ്പതികളുടെ ഉപമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇന്ന മിൻ അശറിൻ നാസി ഇൻദല്ലാഹി മൻസിലത യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മോശം സ്ഥാനമുള്ളവർ ആരാ? അർറജുലു യുഫ്ദി ഇലം റഅതിഹി വ തുഫ്ദി ഇലൈഹി സുമയൻ ഷുറു സിറഹ എന്നാണ്. ഭാര്യ ഇയുടെ അടുക്കലേക്ക് ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ചെല്ലുന്നു, പ്രാപിക്കുന്നു. ഭാര്യയും അങ്ങനെ വിവസ്ത്രമായി പ്രാപിച്ചിട്ട് പിന്നെ ഈ സ്ത്രീയുടെ സ്വകാര്യത അത് പ്രചരിപ്പിക്കുന്ന, പരസ്യപ്പെടുത്തുന്ന ഭർത്താവ് അവനാണ് ഏറ്റവും മോശക്കാരൻ അന്ത്യനാളിൽ അള്ളാഹുവിങ്കൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാനീ പറഞ്ഞതൊക്കെ വസ്ത്രം കണക്കെയാണ്. ഒരു ഭർത്താവ് വസ്ത്രം കണക്കെയാണ്. ഒരു ഭാര്യ ശരീരത്തോടൊട്ടി സൂക്ഷ്മാവയവങ്ങളോട് ചേർന്ന് വസ്ത്രം വർത്തിക്കുന്നു. അതേപോലെയാണ് ദമ്പതികൾ അന്യോന്യം വർത്തിക്കുന്നത്. താൻ കണ്ടത്, താൻ അനുഭവിച്ചത്, താൻ അറിഞ്ഞത്, താൻ തൊട്ടത്, ഇതൊക്കെ മറച്ചു പിടിക്കണം. വസ്ത്രം അവയെ മറക്കുന്നത് പോലെ അതിനൊക്കെ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ലഹുൻ എന്ന് ചിത്രീകരണം നടത്തിയത്. അവർ സ്ത്രീകൾ നിങ്ങൾക്ക് ലിബാസാണ്, നിങ്ങൾ അവർ സ്ത്രീകൾക്കും ലിബാസാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപമിച്ചത്, ചിത്രീകരിച്ചത്. ഇവിടെ ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് മനസ്സിലാക്കി. തുടക്കത്തിൽ പറഞ്ഞു ഹുന്ന ലിബാസുൽ ലകും വ അൻതും ലിബാസുൽ ലഹുൻ എന്ന് അതിനെ തുടർന്ന് പറഞ്ഞു. അതെന്തിന്? നോമ്പിന്റെ രാവിൽ ഇണകളെ വിളിച്ച് അവരോട് സംസാരിച്ച് ശൃംഗരിച്ച് അവരെ പ്രാപിക്കൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അതെന്തിന് എന്ന് വ്യക്തമാക്കാൻ. ഇദാകാനത് ബൈനകു വ ബൈനഹുന്ന മിസ്ല ഹാദിഹിൽ മുഖാലത വൽ മുലാബസ, നിങ്ങളും ഭാര്യമാരും അന്യോന്യം കൂടിക്കലർന്ന് അന്യോന്യം ചേർന്ന് നിന്നുള്ള വർത്തനമാണ് എങ്കിൽ, നിങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള വർത്തനമാണ് എങ്കിൽ, അല്ല സബ്രുക്കും അൻഹുൻ, സ്ത്രീകളെ തൊട്ട് നിങ്ങളുടെ ക്ഷമ കുറഞ്ഞു പോകും. വസാണു ബാലയ്ക്കും ഇജ്തിനാബുഹുൻ, അവരെ അകന്നു കഴിയുക എന്നുള്ളത് നിങ്ങൾക്ക് ഏറെ ശ്രമകരവുമാകും. ഫലിദാലിക റഹസലക്കും ഫി മുബാശറത്തിഹിൻ, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാന തആല സ്ത്രീകളെ പ്രാപിക്കൽ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഇളവ് നൽകിയിരിക്കുന്നു നോമിൻ്റെ രാവിൽ, നോമിൻ്റെ രാത്രികളിൽ. ഇതാണ് തഫ്സീറുകളിൽ വായിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു മാസക്കാലം രാവും പകലും ഒരുപോലെ ഭാര്യമാരെ വിട്ടു നിൽക്കുകയാണ്. പറയുമ്പോൾ ഭാര്യമാർ വസ്ത്രം കണക്കെ ചേർന്ന് നിൽക്കേണ്ടവരാണ്, ഒട്ടിക്കിടക്കേണ്ടവരാണ്, കഥകടച്ച് വിരികൾ തൂക്കി അറയിൽ കൂടേണ്ടവരാണ്. അപ്പോൾ രാവും പകലും ഒരുപോലെ അവരിൽ നിന്ന് അകന്നു നിൽക്കുക, അന്യം നിൽക്കുക എന്നത് ക്ഷമിക്കാൻ, സഹിക്കാൻ പ്രയാസകരമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് നൽകിയത്. അപ്പോൾ ഹുന്ന ലിബാസുൻ ലക്കും അൻതും ലിബാസുൻ ലഹുൻ എന്നീ ചേർത്തു പറച്ചിൽ, കൽ ബയാൻ ലിസബബിൽ ഇഹ്ലാൽ, അനുവദിക്കപ്പെട്ടതിൻ്റെ, ഉഹില്ല ലക്കും, അനുവദിക്കപ്പെട്ടതിൻ്റെ കാരണം വ്യക്തമാക്കാനാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ട് കാരണങ്ങളുണ്ട്, അതിൽ ഒരു കാരണമാണ് ഇത്. ഹുന്ന ലിബാസുൻ ലക്കും, അവർ നിങ്ങൾക്ക് വസ്ത്രം എന്ന് പറഞ്ഞു. വഅൻതും ലിബാസുൻ ലഹുൻ, നിങ്ങൾ അവർക്ക് വസ്ത്രം എന്ന് പറഞ്ഞു. ആദ്യം അവരെയാണ് പറഞ്ഞത്. അതെന്തുകൊണ്ട്? വികാര പൂരണത്തിന് പുരുഷനാണ് കൂടുതൽ ആവശ്യം, അവനാണ് ആവശ്യക്കാരൻ. സ്ത്രീകൾ ക്ഷമിക്കുന്ന അത്ര ഈ വിഷയത്തിൽ പുരുഷന് ക്ഷമ സാധ്യമല്ല. പുരുഷനാണ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷകനും ആവശ്യക്കാരനും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവർ വസ്ത്രമാണ് എന്നതിനെ മുന്തിപ്പിച്ചത് എന്ന് തഫ്സീറുകളിൽ ഇതിൻ്റെ ഒരു കാരണമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു ചരിത്രമുണ്ട്, അത് നോമ്പുമായി ബന്ധപ്പെട്ടും പുരുഷൻ എത്രമേൽ സ്ത്രീയോട് ആവശ്യക്കാരനാണ്, വികാര പൂർത്തീകരണത്തിൻ്റെയും ലൈംഗിക ദാഹം ശമിപ്പിക്കുന്നതിൻ്റെയും വിഷയത്തിൽ അന്ന് മദീനയിൽ ഒരു വലിയ സംഭവം തിരുസവിധത്തിൽ അരങ്ങേറി. സലമത്ത് ഇബ്നു സഹർ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, അത് വിശുദ്ധ റമദാൻ മാസത്തിൽ തൻ്റെ ഇണയോടുള്ള ലൈംഗിക ദാഹത്തിൻ്റെ വിഷയത്തിൽ നടന്ന ഒരു വലിയ സംഭവം. ഈ വിഷയം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് അള്ളാഹു നോമ്പിൻ്റെ രാവിൽ റഫഹ് അനുവദിച്ചു? അള്ളാഹു സുബ്ഹാനഹു വതആല ദമ്പതികളെ അന്യോന്യം വസ്ത്രങ്ങളായി വർണ്ണിച്ചു, വിശേഷിപ്പിച്ചു. അതിലടങ്ങിയ ഉദ്ദേശം എന്ത്? പുരുഷന്മാരാണ് കൂടുതൽ ആവശ്യക്കാർ. സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളിൽ പുരുഷനെ അപേക്ഷിച്ച് ക്ഷമയും സഹനവും ഉള്ളവരാണ്. ഇതൊക്കെ മനസ്സിലാക്കുവാനാണ് സലമത്ത് ബിൻ സഹ്ര അൽ അൻസാരിയുടെ ചരിത്രം നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്കത് ഇവിടെ വായിച്ച് ആയത്തിൻ്റെ ബാക്കി ഭാഗം തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ചോദ്യം ഒന്ന്, നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് ഡാഷ്. ഓപ്ഷൻ എ, അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി, അനുവദനീയമല്ല. ഓപ്ഷൻ സി, ഹറാം. ചോദ്യം രണ്ട്, നോമ്പിൻ്റെ രാത്രികളിൽ അറഫത്ത് അനുവദിക്കപ്പെട്ടതിൻ്റെ കാരണം. ഓപ്ഷൻ എ, ഹുന്ന ലിബാസുൻ ലക്കും അൻതുൻ ലിബാസുൻ ലഹുൻ. ഓപ്ഷൻ ബി, അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അംഫുസക്കും. ഓപ്ഷൻ സി, ഓപ്ഷൻ എ എൻ ബി. ചോദ്യം മൂന്ന്, ഒരു സ്വഹാബി ഒരു ഭാരമുള്ള കല്ല് ചുമന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം അഴിഞ്ഞു പോകുകയും കല്ല് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ അദ്ദേഹത്തിന് വസ്ത്രമെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ അടുത്തുപോയി അത് എടുത്തിട്ട് വരൂ, നഗ്നരായിട്ട് നടക്കരുത്. ആരായിരുന്നു ആ സ്വഹാബി? ഓപ്ഷൻ എ, അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ അൽ മഹ്റമി. ഓപ്ഷൻ ബി, മിസ്വർ ബിൻ മഹ്റമ. ഓപ്ഷൻ സി, മഹ്റമത്തു ബിനു നൗഫൽ.
2: തബാറക്കല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ 500 പ്രോഗ്രാമിലെ 16 മൊഡ്യൂൾ ക്ലാസ് 31, ദമ്പതികൾ അന്യോന്യം വസ്ത്രമാണ് എങ്ങനെ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: സ്കൂള് വിട്ടു വന്ന 4-ാം ക്ലാസ്സുകാരൻ വീട്ടിലെത്തിയിട്ട് അമ്മൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടി. അങ്ങനെ എനിക്ക് 48 മാർക്കുണ്ടായിരുന്നു. അപ്പം 48 മാർക്കും അതിൽ കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ ആൻസർ ഷീറ്റ് വായിച്ച് നോക്കുമ്പോൾ കൂട്ടിയെടുത്ത് തെറ്റുണ്ട്, ഒരു 3 മാർക്ക് അധികമുണ്ട്.
1: 45
0: കിട്ടി. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ടീച്ചറെ ഇത് എനിക്ക് അധികം മാർക്കുണ്ട്. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വേഗം 48 എന്നുള്ളത് വെട്ടിയിട്ട് 45 ആക്കി. അതിൻ്റെ കൂടെ തന്നെ 48 മാർക്കിന് വെരി ഗുഡ് ടീച്ചർ കൊടുത്തിരുന്നു. കൂടെ ആ വെരി ഗുഡ് ഒന്ന് വെട്ടിക്കളഞ്ഞു. കിട്ടിയ പേപ്പറുമായിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടും ഇത് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന മോനോട്, മോൻ്റെ മുമ്പിൽ ഉമ്മ ഇരിക്കുമ്പോൾ ഉമ്മനോട് ചോദിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അപ്പോൾ ഇപ്പോൾ 48 കിട്ടിയപ്പോൾ ഞാൻ വെരി ഗുഡ് ആയിരുന്നു, ഇപ്പം ഞാൻ വെരി ഗുഡ് അല്ലല്ലേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് കഥ.
1: ശരിക്കും ഇപ്പോഴാണ് വെരി ഗുഡ് ആയത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, 48 കിട്ടിയ കുട്ടിയെ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് 3 മാർക്ക് എക്സ്ട്രാ ആണ്, ഞാൻ അർഹിക്കാത്ത 3 മാർക്കാണ് എനിക്ക് കിട്ടിയത് എന്ന് അധ്യാപകന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ മാർക്ക് ഒരു പക്ഷേ 48-ൽ നിന്ന് 45 മാറ്റിയാലും വെരി ഗുഡിന് ഒരു സ്റ്റാർ കൂടി കൂടുതൽ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: പക്ഷെ പലപ്പോഴും ഈ കഥ പോലെ സമൂഹത്തിലെ പല വിജയത്തിന്റെയും മാനദണ്ഡങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ വാരി കൂട്ടുന്നത്, മിഠായി പെറുക്കി കൂട്ടുന്നത്, അല്ലെങ്കിൽ മാർക്കുകൾ വാരി കൂട്ടുന്നത്, അല്ലെങ്കിൽ ചില സംഖ്യകൾ ചേർത്ത് വെക്കുന്നത്, ഇതൊക്കെ വിജയത്തിൻ്റെ മാനദണ്ഡമാവുകയും മനസ്സാക്ഷിയുടെ വിജയം പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പലപ്പോഴും ആളുകളുടെ നന്മ അല്ലെങ്കിൽ കുട്ടികളുടെ നന്മ എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്, ആ കുട്ടിയുടെ വിജയം പിന്നെ പരീക്ഷിക്കപ്പെടുന്നത് ഇതിൽ മാത്രമായി പോകുന്നു എന്നുള്ളതാണ്.
1: അക്കാദമിക് പരമായിട്ടുള്ള അവരുടെ പെർഫോമൻസിനോ അതിനോടൊപ്പം തന്നെ ഏകദേശം അതിൻ്റെ ഈക്വലായിട്ട് തന്നെ ശരിക്കും പരിഗണിക്കേണ്ടതാണ് ഇത്തരം മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ പറ്റുക? ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവർ ഏറ്റവും നല്ല കളങ്കമില്ലാത്ത, കള്ളത്തരം കാണിക്കാത്ത, അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നൊരു ഘട്ടമാണല്ലോ ശരിക്കും ഈ വിദ്യാർത്ഥി ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്.
0: അത്തരം കാര്യങ്ങൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഒന്നുകിൽ ഗോളടിച്ചവൻ, അല്ലെങ്കിൽ പിന്നെ 2 കട്ടയിട്ട് കളി കളിച്ചപ്പോൾ ആ കളിയിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയവൻ, അല്ലെങ്കിൽ മാർക്കിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തപ്പോൾ ആക്ടിവിറ്റിയിൽ മുന്നോട്ട് പോയവൻ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വിജയത്തിനാണ് എല്ലായിടത്തും എന്തുള്ളത്, ഒരു ഒരു ഒരു എക്സ്പ്ലോർ ഉള്ളത്,
1: ആഘോഷിക്കപ്പെടുന്നത്
0: അവിടെയാണ്. അതല്ലാത്തതൊക്കെ ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ തട്ടിത്തെറഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി നാളെ, ഈ കുട്ടി ആരായിരിക്കും? ഈ കുട്ടിയുടെ മുമ്പിൽ വിജയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എണ്ണി കാണുന്ന അതിനുവേണ്ടി ഒന്നും ചെയ്യാം.
1: അപ്പൊ സ്വാഭാവികം ചിന്തിക്കും, അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല, അപ്പൊ ഇതിലും നല്ലത് കള്ളത്തരത്തിലൂടെ ആണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നത്. കൂടുതൽ മാർക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ, അതിന് അംഗീകാരമുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു ചെറിയ നമ്മൾ താഴെയുള്ള ഒരു കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരായി ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിദ്യാർത്ഥികളിലോ ഒക്കെ കാണണം. ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മളൊരു മോനോ അല്ലെങ്കിൽ നമ്മളുടെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ആളുകളുടെ ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം.
0: ചിലപ്പോൾ ആ കുട്ടിക്ക് വേറെ ഒരു നിലക്കും പിന്നെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് ഉയർന്നു വരാത്ത കുട്ടികളായിരിക്കാം.
1: അതെ,
0: അതാണ് അതിൽ ഏറ്റവും വലിയ, അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു
1: പോകുന്നു
0: എല്ലാ മേഖലയിലും. അപ്പൊ അതൊരു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ചിന്തിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.

വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ്. ദാനധർമ്മം ചെയ്യുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്വദഖയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സ്വദഖ എന്നത് ഒരു വിശ്വാസിയുടെ ഈമാനിനെ തെളിയിക്കാനുള്ള കർമ്മമാണ് എന്നും അതുമൂലം ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കും, നരകമോചനം ലഭിക്കും, ഉപജീവനത്തിലൊരു വിശാലത ലഭിക്കും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന സ്വദഖത ലതുതുഫിഉ അൻ അഹ്ലിഹ ഹറൽ ഖുബൂർ. ഖബറിലെ പ്രശ്നങ്ങൾക്ക്, നമുക്ക് ഖബറിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾക്കും അതിലെ ചൂടിനും ആശ്വാസമേകിക്കൊണ്ട് സ്വദഖ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. സ്വദഖ ചെയ്ത ഒരു വ്യക്തിക്ക് അവൻ്റെ ഖബർ ജീവിതം അത് എളുപ്പമാക്കിക്കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു രംഗത്തും അള്ളാഹു സുബ്ഹാനഹു വതആല വലിയൊരു മഹത്വമായിക്കൊണ്ട് പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ് സ്വദഖ. നാളെ പരലോകത്ത് പോലും നാം ചെയ്ത സ്വദഖ നമുക്ക് തണലായി നിൽക്കും എന്നാണ്. വഇന്നമാ ഇസ്തദില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമ ഫിളില്ലി സ്വദഖതിഹി. അന്ത്യനാളിൽ ഒരു വിശ്വാസി അവൻ സ്വദഖയുടെ തണലിലായിരിക്കും. അവൻ ചെയ്ത ദാനധർമ്മങ്ങൾ അവൻക്ക് തണലായി നിൽക്കും എന്നുള്ളതാണ്. അവൻ എത്രത്തോളം ദാനധർമ്മം ചെയ്തിട്ടുണ്ടോ അത്രയും അതിനനുസരിച്ചവന് തണല് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു ഇൻവെസ്റ്റ്മെൻ്റായിക്കൊണ്ട് ഒരു വളർച്ചയുള്ള ലാഭങ്ങൾ ധാരാളമായി ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റായിക്കൊണ്ടാണ് സ്വദഖയെ ഹദീസുകൾ നമുക്ക് മറ്റൊരു രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കേവലം നമ്മൾ കൊടുക്കുന്ന ഒരു രൂപ അതുപോലെ തന്നെ ഒരു രൂപയായിട്ടല്ല നാളെ പരലോകത്ത് നമുക്ക് തിരിച്ചു കിട്ടുക. കൂടുതൽ മുടക്കാതെ, എന്നാൽ ലാഭം മാത്രമുള്ള, നഷ്ടമൊരിക്കലും സംഭവിക്കാത്ത ഒരു കച്ചവടം തന്നെയാണ് സ്വദഖ എന്ന് പ്രമാണങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരാൾ സ്വദഖ ചെയ്താലും ഇല്ല അഖദഹു റഹ്മാനു ബിയമീനിഹി, അള്ളാഹു തൻ്റെ വലം കൈകൊണ്ട് സ്വദഖയെ സ്വീകരിക്കും എന്നാണ്. തൊയ്യീബായ സ്വദഖകൾ, നല്ല സമ്പത്തിൽ നിന്ന് നല്ല രീതിയിൽ നൽകിയ ധനം, അതാണ് തൊയ്യീബായ സ്വദഖ. ഹലാലായ സമ്പത്താവണം എന്നർത്ഥം. നൽകുമ്പോൾ നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. ചില ആളുകളൊക്കെ ഉണ്ട് തീരെ മനസ്സില്ലാ മനസ്സോടെ ശപിച്ചുകൊണ്ട് എന്താ ഇത് എന്നും പിരിവാണല്ലോ, വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടാ തുടങ്ങും ഓരോരുത്തർ പിരിവ് എന്നൊക്കെ പറഞ്ഞു വരാൻ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ ഈ ശല്യമൊന്നും ഒഴിവാക്കുക എന്ന രീതിയിൽ നമ്മൾ വേഗം കൊടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ താല്പര്യമില്ലാതെ ശപിച്ചുകൊണ്ടൊക്കെ നമ്മൾ കൊടുത്താൽ ആ പണം പോയി എന്നല്ലാതെ പ്രത്യേകിച്ച് ആ നൽകുന്ന ആളുകൾക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. അതാണ് പറയുന്നത്, തൊയ്യീബായ സ്വദഖയായിരിക്കണം നമ്മൾ നൽകേണ്ടത്. ന്യായമായ സമ്പത്ത്, ഹലാലായ മാർഗത്തിൽ വന്നു കിട്ടിയ സമ്പത്ത്, ഹറാമായ രീതിയിൽ സമ്പാദിച്ച സമ്പത്ത് ഒരിക്കലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടൊരു കാര്യവുമില്ല. അവിടെ ഒരു ഗുണവും അവന് ചെയ്യുകയില്ല, ദോഷം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നർത്ഥം. സഹോദരങ്ങളെ, ന്യായമായ രീതിയിൽ നമ്മൾ സമ്പത്ത് നൽകിക്കഴിഞ്ഞാൽ, നമ്മൾ സ്വദഖയായി നൽകുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നത്, അള്ളാഹു അതിനെ പരിപോഷിപ്പിക്കും. അള്ളാഹു അതിനെ പരിപോഷിപ്പിക്കും. ഇൻ കാന തംറൻ, അതൊരു കാരക്കയാണെങ്കിൽ പോലും, തറബ്ബു ഫി കഫി റഹ്മാനി ഹത്താ തകൂന കൽ അഅളമി മിനൽ ജബൽ. ഒരു കാരക്കയാണ് നൽകിയത് എങ്കിൽ പോലും ആ കാരക്കയെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന് അതിനെ ഒരു പർവ്വതം കണക്കെ വളർത്തി വലുതാക്കും എന്നതാണ്. കൊടുത്തത് ചിലപ്പോൾ കുറച്ചായിരിക്കും, പക്ഷേ അള്ളാഹു അത് സ്വീകരിക്കും. അവൻ്റെ സമ്പത്തിൻ്റെ വിശുദ്ധിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ അത് വളർന്ന് വളർന്ന് ഒരു പർവ്വതം കണക്കെ വലുതാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരണമായി പറഞ്ഞത്, കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു ഔ ഫസീലഹു. നിങ്ങളിൽ ഒരാൾ തൻ്റെ കഴുതക്കുട്ടിയെ അല്ലെങ്കിൽ തൻ്റെ ഒട്ടകക്കുട്ടിയെ വളർത്തുന്നത് പോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു ഒട്ടകക്കുട്ടിയെ തിന്നാൻ കൊടുത്ത് അതിനെ പോറ്റി വളർത്തി വലുതാക്കി ലക്ഷണമൊത്ത ഒരു വലിയ ഒട്ടകമായി മാറുന്നത് പോലെ നൽകിയ സദഖയെ അള്ളാഹു സ്വീകരിക്കുകയും അതിനെ വളർത്തി വലുതാക്കിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ ഒരു പർവ്വതത്തിന് സമാനമായിക്കൊണ്ട് അതിനെ നമുക്ക് തിരിച്ചു നൽകുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, എത്രമാത്രം വലിയ ലാഭമാണത്! ചിലപ്പോൾ നമ്മൾ തന്നെ എത്രയാണ് കൊടുത്തതെന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും എന്താ അതൊക്കെ കൊടുത്തിട്ട്. അല്ല, അങ്ങനെയല്ല. എത്ര ചെറുതാണെങ്കിലും തൊയ്യീബായ സ്വതക്കയാണെങ്കിൽ, തൊയ്യീബാണെങ്കിൽ നല്ല മനസ്സോടെ ഹലാലായ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുത്തതാണെങ്കിൽ അള്ളാഹു അത് വളർത്തി വലുതാക്കും, എന്നിട്ട് നമുക്കതിനെ ഇരട്ടിയായിക്കൊണ്ട് നൽകും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്വതക്ക എന്നതൊരു നന്ദി കൂടിയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു നന്ദിയായിക്കൊണ്ടാണ് നമ്മളതിനെ കാണേണ്ടത്. എല്ലാം എനിക്ക് അള്ളാഹു തന്നതാണ്, എൻ്റേത് എന്ന് പറയാൻ എനിക്കൊന്നുമില്ല, എൻ്റെ റബ്ബ് തന്നതാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന ആ ഒരു മാനസികാവസ്ഥ, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഒരു രീതിയിൽ, നല്ല രീതിയിൽ സ്വതക്ക ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, വമാദാ അലൈഹിം ലൗ ആമനു ബില്ലാഹി വൽയൗമിൽ ആഖിർ വഅൻഫഖൂ മിമ്മാ റസഖഹുമുല്ലാ. എന്താണ് അവർക്ക് ഇങ്ങനെ നഷ്ടപ്പെടാനുള്ളത്? മനുഷ്യന്മാരെക്കുറിച്ച് അള്ളാഹു ചോദിക്കുകയാണ്, എന്താണ് മനുഷ്യർക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വഅൻഫഖൂ മിമ്മാ റസഖഹുമുല്ലാ, അള്ളാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനമായി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നഷ്ടമാണ് അവർക്കുള്ളത്? ദുനിയാവിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നമ്മൾ വന്നത്, തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നത്. റബ്ബ് തന്നതാണ് ഈ കാണുന്നതൊക്കെ. ഈ ജീവിതമാണെങ്കിലും ഈ സമ്പത്താണെങ്കിലും മറ്റ് സൗകര്യങ്ങളാണെങ്കിലും വിഭവങ്ങളെല്ലാം അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്കൊരു നഷ്ടവും വരാനില്ല. കാരണം ഈ കാണുന്നതൊന്നും നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ല, മറിച്ച് ഇതെല്ലാം അള്ളാഹുവിൻ്റെത് മാത്രമാണ് എന്ന ആ ഒരു ചിന്തയായിരിക്കണം നമ്മുടേത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു ഉപമിച്ചത് കമിസ്ലി ഹബ്ബത്തിൻ, അവരൊരു ധാന്യമണിയെ പോലെയാണ് എന്നാണ്. അൻബതത് സബഅസനാബില, ഏഴ് കതിരുകൾ ആ ധാന്യമണിയിൽ നിന്ന് മുളച്ചു വന്നു. ഫീകുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ കതിരിലും നൂറ് ധാന്യങ്ങളുണ്ടായി. ചിലവായത് ഒരൊറ്റ ധാന്യമണിയാണ്, പക്ഷേ ആ ഒരു ധാന്യമണി നിലത്തിട്ടു, ആ ധാന്യമണി മുളച്ച് അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഉണ്ടായി വന്നു, ഒരു നെൽക്കതിര് പോലെ. അങ്ങനെ ഓരോ കതിരിലും നൂറ് ധാന്യമണികൾ ഉണ്ടാവുന്നു. ഒന്ന് മുടക്കിയപ്പോൾ എഴുന്നൂറായിക്കൊണ്ട് അതിനെ തിരിച്ചു കിട്ടി. ഇതുപോലെയാണ് അള്ളാഹുന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവനെ പറ്റി അള്ളാഹു ഉപമിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു ശീലമായി, ഒരു വലിയ സംസ്കാരമായിക്കൊണ്ട് ഈ സ്വതക്കയെ കാണാൻ നമുക്ക് സാധിക്കണം. ഇത്തരം അവസരങ്ങൾ ലഭിച്ചാൽ അതൊരു ഭാഗ്യമായി കാണണം. കാരണം ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ട ഒരു നന്മയാണ് സ്വതക്ക എന്നുള്ളത്. എല്ലാവർക്കും എപ്പോഴും സമ്പത്ത് നൽകണം എന്നല്ല പറഞ്ഞത്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ധാരാളം സമ്പത്തുണ്ടായിട്ടും ഒരാൾക്ക് പോലും സമ്പത്ത് കൊണ്ട് സഹായം ചെയ്യാൻ കഴിയാതെ, ഭാഗ്യം ലഭിക്കാതെ പോകുന്ന പല ആളുകളും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു സഹായം ചോദിച്ചാരും അവരെ ചോദിച്ച് വരുന്നില്ല എങ്കിൽ, സഹായം ചോദിച്ച് നമ്മുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ അതൊരു തോഫീക്കായിക്കൊണ്ട് തന്നെ നമ്മൾ കാണണം. അള്ളാഹു നൽകിയ അനുഗ്രഹമായി തന്നെ നമ്മളതിനെ കാണണം. ഈ ഒരു നിലയ്ക്ക് ചിന്തിച്ചാൽ അതൊരു നല്ലൊരു തിരിച്ചറിവാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാവണം. നല്ല രീതിയിൽ സ്വതക്കകൾ നൽകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം ദാനധർമ്മം ചെയ്യുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഇതിന്റെ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ, സൂറത്തുന്നഹലിലെ 90-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും കേൾവിയുമൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 90-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا من يرى ما في الضمير ويسمع انت المعد لكل
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: സമയോചിതവും സരസവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് നുറുങ്ങുകളിലൂടെ ആപ്പിലാക്കുന്ന ലോണുകൾ എന്ന നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: ആപ്പിലാക്കുന്ന ലോണുകൾ, എഴുത്ത് നബീൽ പയ്യോളി. സാമ്പത്തിക തട്ടിപ്പുകളുടെ വലയിലാകുന്നവരുടെ എണ്ണം ദിനേന കൂടി വരികയാണ്. എവിടെയും വില്ലൻ പണം തന്നെ. ആരും ആർക്കും ഒരു നയാപൈസ വെറുതെ കൊടുക്കുകയില്ല. ദാനധർമ്മങ്ങളും മറ്റും മാറ്റിനിർത്തിയാൽ നമുക്ക് പൊതുവെ ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണിത്. സാമ്പത്തിക ഇടപാടുകൾ മനുഷ്യനെ വല്ലാതെ ബാധിക്കുന്നൊരു മേഖലയാണ്. വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാനും അല്പം മിച്ചം വയ്ക്കാനും ശീലിക്കുക എന്നതാണ് പരിഹാരം. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വരവിനേക്കാൾ കൂടുതലുള്ള ചെലവുകളാണ്. ചുറ്റുമുള്ള മായാവലയത്തിൽപ്പെട്ട് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന വേർതിരിവില്ലാതെ എല്ലാം വാങ്ങിക്കൂട്ടുകയും അത് ജീവിതം തന്നെ ദുസ്സഹമാകും വിധം ദുരിതക്കയത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്ന കാഴ്ച നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക അച്ചടക്കം ഏറ്റവും പ്രധാനമാണ്. അത് കുട്ടികളെ പരിശീലിപ്പിക്കാനും കുടുംബത്തെ അതിനനുസരിച്ച് പാകപ്പെടുത്താനും കുടുംബനാഥന്മാർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ദരിദ്രരും ധനികരും പണക്കാരും പണിക്കാരും പട്ടിണിപ്പാവങ്ങളുമൊക്കെ നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളെങ്ങനെ ഇങ്ങനെയായി എന്ന ചോദ്യത്തിനുത്തരം നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ച സർവ്വലോകരക്ഷിതാവിൻ്റെ തീരുമാനം എന്നതാണ് ഉത്തരം. അവൻ തന്നെയാണ് നമ്മുടെ സാമ്പത്തികാവസ്ഥയും തീരുമാനിക്കുന്നത്. സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരം അത് തീർത്ഥമായാലോകത്തെ പ്രകടനപരതയാണ് ഒരു പരിധിവരെ സാമ്പത്തിക ചൂഷണങ്ങളുടെ വലയിലേക്കെടുത്തു ചാടാൻ കാരണമാകുന്നത്. സ്വന്തത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് നാം തുടങ്ങേണ്ടത്. ഒരു മെഡിക്കൽ റിപ്പോർട്ടിലോ കുതിച്ചെത്തുന്ന മലവെള്ളപ്പാച്ചിലോ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിലോ ജീവിതം മാറിമറിഞ്ഞേക്കാം. അതുകൊണ്ടുതന്നെ നാളെ അടച്ചു തീർക്കാം, നൽകാം എന്ന് കരുതി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കുന്നത് സ്വന്തത്തിന് മാത്രമല്ല കുടുംബത്തിനും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ നമുക്കത് ബോധ്യമാകും. വീട്, വാഹനം, വിദ്യാഭ്യാസം, വിവാഹം എന്നിങ്ങനെ അനിവാര്യമായി ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന സാഹചര്യങ്ങളെ സ്വയം തിരിച്ചറിവോടെ കൈകാര്യം ചെയ്യണം. ഓൺലൈൻ വ്യാപാരത്തിന്റെ പരസ്യപ്പെരുമഴയിൽ വീണ് EMI എന്ന ഓമനപ്പേരിൽ പലതും വാങ്ങിക്കൂട്ടുന്നവർ സ്വയം നാശം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായ ആലോചനയോടെയും ആസൂത്രണത്തോടെയുമാണ് വാങ്ങേണ്ടത്. എല്ലാം വാങ്ങിക്കൂട്ടുന്ന സംസ്കാരം ഒരിക്കലും നല്ലതല്ല. പണം അധ്വാനിച്ച് നേടേണ്ടതാണ്, അത് ഹലാലുമായിരിക്കണം. പലിശയിലേക്ക് പോകാൻ നമുക്ക് അനുമതിയില്ല. അത് വാങ്ങാനും കൊടുക്കാനും പാടില്ല. തവണ വ്യവസ്ഥയിൽ കിട്ടുമെന്ന് കരുതി വൻ തുകയ്ക്ക് ആവശ്യമില്ലാത്തതുപോലും വാങ്ങുന്നത് അവസാനിപ്പിക്കണം. ഉള്ളവർ അതിനനുസരിച്ച് ചെലവഴിക്കട്ടെ, ധൂർത്തു പാടില്ല. മറ്റുള്ളവർ അതിൽ അസൂയപ്പെടുകയോ ആശങ്കപ്പെടുകയോ വേണ്ട. സാമ്പത്തിക ബാധ്യതകളില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും സത്യവിശ്വാസികൾക്ക് സാധിക്കണം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആപ്പിലാക്കുന്ന ലോണുകൾ. നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു സബഅിലെ 47-ാമത്തെ വചനമാണ് ജാസിൽ ജാഫർ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബഇലെ 47-ാമത്തെ ആയത്താണ് ഇനി വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان

ആയത്തിൻ്റെ സാരം, നീ പറയുക, നിങ്ങളോട് ഞാൻ വല്ല പ്രതിഫലവും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു. എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. അവന് എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. കുൽ എന്ന കഴിഞ്ഞ ആയത്തിൽ ഉപയോഗിച്ച അതേ ക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആയത്തും ആരംഭിച്ചിട്ടുള്ളത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നീ പറയണം എന്നാണ് കുല്ലിൻ്റെ അർത്ഥം. പറയാൻ പോകുന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതും എല്ലാ ആളുകളും ചെവി കൊടുക്കേണ്ടതുമായ വിഷയമാണ് എന്നതിലേക്കുള്ള സൂചനയാണ് കുൽ എന്ന ആ ക്രിയ കൊണ്ടുദ്ദേശിക്കപ്പെടുന്നത്. നബിയെ, താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? മാ സഅൽതുക്കും, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല മിൻ അജരിൻ, പ്രതിഫലത്തിൽ നിന്ന് ഒരംശം പോലും, ഒരു ചെറിയ തോത് പോലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഫഹുവലക്കും, പ്രതിഫലമൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഹക്ക് പറഞ്ഞു തരികയും ആ ഹക്ക് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുക്കലിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ആ ഹക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഉപകാരമുള്ളത്, നിങ്ങൾക്കാണ് അത് ലാഭകരമായി മാറുന്നത്, നിങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ മെച്ചമുള്ളത്. അതുകൊണ്ട് മാ സഅൽതുക്കും മിൻ അജിരിൻ, പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഫഹുവലക്കും, നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഉണ്ടാവുക. ഇൻ അജിരിയ, അതായത് മാ അജിരിയ എന്നാണ് അർത്ഥം. ഇൻ അജിരിയ, എൻ്റെ പ്രതിഫലമില്ല, ഇല്ല അലല്ല, അള്ളാഹുവിൻ

അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന സ്വർഗത്തെക്കാളും ഉന്നതമായ ആ അനുഗ്രഹം ലഭിക്കണമെന്ന അതിയായ കൊതി മൂലമാണ് അവർ പ്രബോധനം നടത്തുകയും ഇബാദത്തുകൾ ചെയ്യുകയും അതിൽ കർമ്മനിരതരാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രബോധനത്തിന് വലിയ സ്വീകാര്യതയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യം സ്വീകരിക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് വിട്ടുനിന്ന് അതിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് അങ്ങനെ സത്യത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വിട്ടു നിൽക്കാൻ പറ്റുമോ ആ രൂപങ്ങളെല്ലാം സ്വീകരിച്ച മക്കയിലെ മുശരിക്കുകളോട് അവസാനമായി നബി പറയുന്നത് നിങ്ങളുടെ അടുക്കലിൽ നിന്ന് എനിക്കൊന്നും വേണ്ടെന്നാണ്. നബി ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു, നബി സാഹിറാണ് എന്ന് പറഞ്ഞു, എന്നിങ്ങനെ പറയാൻ ബാക്കിയില്ലാത്ത ഒന്നുമില്ല, എല്ലാം പറഞ്ഞു വെച്ചു. എന്നിട്ട് നബി പറയുകയാണ്, ഞാൻ ഇതൊന്നുമല്ല, ഇനി പോട്ടെ, ഞാൻ നിങ്ങളുടെ അടുക്കലിൽ നിന്ന് പ്രതിഫലം പോലും ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രതിഫലമെന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്. എന്നിട്ട് ആയത്തിൽ പ്രതിപാദിക്കുന്നത് വഹുവ അല കുല്ലി ഷൈഇൻ ഷഹീദ്, അവിടെ വഹുവ ഷഹീദുൻ, അവൻ സാക്ഷിയാണ് എന്നാണ് ഭാഷാപരമായി അതിൻ്റെ ഘടനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ആ രൂപത്തിലാണ് വരിക. എന്നാൽ ഇവിടെ വഹുവ എന്ന മുബത്തദഇന് ശേഷം ഖബർ വരുന്നത് ഷഹീദ് വളരെ പിന്തിയിട്ടാണ്. അതായത് മനസ്സിലാക്കേണ്ടത് മുന്തി വരേണ്ട ഒരു കാര്യം അത് മുന്തി വരാതെ പിന്തി വരികയാണെങ്കിൽ മാത്രം എന്നർത്ഥം കിട്ടും. വഹുവ അള്ളാഹു മാത്രമാണ് അല കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവൻ. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ അള്ളാഹു അറിയാത്തതായി, അള്ളാഹു സാക്ഷ്യം വഹിക്കാത്തതായി യാതൊന്നും തന്നെ ദുനിയാവിലില്ല എന്നാണ് അവരോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സാക്ഷിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഈ ആയത്തിൻ്റെ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ നിഷ്കളങ്കതയാണ്. എല്ലാ പ്രവാചകന്മാരും ഈ രൂപത്തിലായിരുന്നു അവരുടെ സമൂഹത്തോട് അവർ പറഞ്ഞു വെച്ചത്. ഒരുപാട് ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ ഇതിന് സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തു യൂനുസിലെ 72-ാമത്തെ ആയത്ത്, സൂറത്തു യൂസുഫിലെ 104-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാനിലെ 57-ാമത്തെ ആയത്ത്, സൂറത്തു ഷുഅറയിലെ 109, 127, 145, 164, 180, സൂറത്തു സബയിലെ 47, സൂറത്തു സ്വാദിലെ 86 എന്നിങ്ങനെ ഇവിടെയെല്ലാം പറയുന്നത് വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രബോധകൻ തൻ്റെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായിട്ട് ദുനിയാവിൻ്റെ ഒരു ഓഹരികളെയും മുന്നിൽ കാണാൻ പാടില്ല. മറിച്ച് അവൻ്റെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായി അവൻ മുന്നിൽ കാണേണ്ടത് സത്യത്തിലേക്ക് ആളുകൾ എത്തിച്ചേരണം, അതിനൊരു കാരണക്കാരനായി ഞാൻ മാറണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കണം അവൻ ചെയ്യേണ്ടത്. ഒരാളെങ്കിലും എൻ്റെ വഴിയിലൂടെ എൻ്റെ പ്രബോധനത്തിലൂടെ സത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുനിയാവും അത് ലഭിക്കുന്നതിനേക്കാളുമെല്ലാം ഉത്തമം. ആ വ്യക്തി ഹിദായത്തിലേക്ക് എത്തിച്ചേരലാണ്. അവിടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്, ലിൻ യഹ്ദിയല്ലാഹു ബിക, നിന്നെക്കൊണ്ട് ഒരാളെങ്കിലും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖൈറും മിൻ ഹുംരിൻ നഅം, ഒരു ചുവന്ന ഒട്ടകത്തെക്കാളും എത്രയോ ഉത്തമമാണെന്നാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ഒട്ടകമെന്നത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. അതിനേക്കാളും ഉത്തമമാണ് ഒരാൾ നമ്മുടെ കാരണത്താൽ ഹിദായത്തിലേക്കെത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതായിരിക്കണം ഓരോ പ്രബോധകന്മാരുടെയും മനസ്സിൻ്റെ അകത്തളത്തിലുള്ള ലക്ഷ്യം. അതല്ലാതെ നശിച്ചു പോകുന്ന നശ്വരമായ യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ഒരു ദുനിയാവിൽ നമ്മൾ അതിയായി കൊതിച്ച് ആഗ്രഹിക്കുന്ന പണം പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രബോധനത്തിന് തടസ്സമായി, നമ്മുടെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായി മാറരുത് എന്നാണ് ചുരുക്കി പറഞ്ഞത്. ഒരാൾ ആഖിറത്തിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഖിറവും ദുനിയാവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നാണ്.

0: ദുനിയാവിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദുനിയാവും നഷ്ടപ്പെടും, അവൻ്റെ ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രബോധകന്മാരെ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ആത്മാർത്ഥമായി ക്ഷണിക്കുക. നമുക്കതിൻ്റെ ഫലം കാണുവാൻ സാധിക്കും. ഒരിക്കലും ദുനിയാവിനെ ആഗ്രഹിക്കരുത്. ദുനിയാവിൻ്റെ ഒരംശം പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും മാത്രമാണ്. അതല്ലാത്ത ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുകയോ കൊതിക്കുകയോ ചെയ്യരുത്, പ്രത്യേകിച്ചും പ്രബോധനത്തിൻ്റെ മേഖലയിൽ. അത്താ ഇബ്നു അബി റബാഹ് എന്ന വിഖ്യാതനായ പണ്ഡിതൻ, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴകിയ വസ്ത്രം ധരിച്ച്, പഴകിയ തലപ്പാവ് ധരിച്ച്, പഴകിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് അത്താ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ഖലീഫയെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ അത്താ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഖലീഫ ഉടനെ തന്നെ അത്താഇനെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുവാനും അത്താഇനെ തൻ്റെ അടുത്ത് ചേർത്തിരുത്തി തൻ്റെ മുട്ടിലേക്ക് അത്താഇൻ്റെ മുട്ടിനെ ചേർത്ത് വെച്ചു എന്നാണ്. മർഹബൻ മർഹബൻ, താങ്കൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് അത്താഇനോട് പറയുകയുണ്ടായി. എന്നിട്ട് ഭവ്യതയോടുകൂടി അത്താഇൻ്റെ മുമ്പിൽ, അത്താ വലിയ പണ്ഡിതനാണ്, അപ്പോൾ ആ പണ്ഡിതന് നൽകേണ്ട സ്ഥാനമെല്ലാം നൽകിക്കൊണ്ട് അത്താഇനോട് ചോദിക്കുകയുണ്ടായി, അബ മുഹമ്മദിൻ മാ ഹാജതുക, എന്താണ് താങ്കളുടെ ആവശ്യം? ആ സമയത്ത് അത്താ ഇബ്നു അബി റബാഹ് പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെയോ ബാധിക്കുന്ന യാതൊരാവശ്യവും ആ ഖലീഫയുടെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ആവശ്യങ്ങളായിരുന്നു. അഹ്ലുൽ ഹറമൈൻ, ഹറമിലെ ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. ഹിജാസിൻ്റെ ആളുകൾക്ക്, അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ദിമ്മികളായ ആളുകൾക്ക്, വിശ്വാസികളുടെ നാട്ടിൽ താമസിക്കുന്ന അവിശ്വാസികളായ ആളുകൾ, അവർക്ക് ലഭിക്കേണ്ട ബാധ്യതകൾ, ഇങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹിഷാമിന് മുമ്പാകെ വിവരിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഹിഷാമിനോട് പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഫീ നഫ്സിക, നിൻ്റെ നഫ്സിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഖുലിഖ്ത വഹ്ദക, നീ ഒറ്റയ്ക്കാണ് സൃഷ്ടിക്കപ്പെട്ടത്. സതമൂതു വഹ്ദക, നീ ഒറ്റയ്ക്ക് തന്നെ മരണപ്പെടും. വതുഹ്ശറു വഹ്ദക വതുഹാസബു വഹ്ദക, നിൻ്റെ പുനരുദ്ധാനവും നിൻ്റെ വിചാരണയും എല്ലാം ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നീ ഈ കാണുന്ന നിൻ്റെ മന്ത്രിമാരുണ്ടല്ലോ, ഇവരാരും തന്നെ നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല, അവർക്ക് യാതൊരു ഉപദ്രവം ചെയ്യുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ഈ ഉപദേശം കേട്ട മാത്രയിൽ ഹിഷാം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് താഴെ വന്നുകൊണ്ട് അദ്ദേഹം കരയുകയുണ്ടായി എന്നാണ്. അത്താ ഇബ്നു അബി റബാഹ ഈ ഉപദേശവും പറഞ്ഞ് അദ്ദേഹം തിരിച്ച് യാത്ര പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഹിഷാം തൻ്റെ ഭടന്മാരുടെ കയ്യിൽ ഒരു സ്വർണപ്പൊതി, ഒരു സമ്മാനമെന്ന നിലക്ക് അത്താഇന് നൽകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അത്താഇൻ്റെ അടുക്കിലേക്ക് എത്തുകയും അത്താഇന് നൽകുകയും ചെയ്തപ്പോൾ അത്താ പറയുകയുണ്ടായത്, അത്താ ഓതി കേൾപ്പിക്കുകയുണ്ടായത് നമ്മളിപ്പോൾ ഓതി വെച്ച ആയത്താണ്. മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലകും, അവിടെ നിന്ന് ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും അത്താ കുടിച്ചിട്ടില്ല എന്നാണ്. അത്താ ഇബ്നു അബി റബാഹയുമായിട്ട് സമാനമായ സംഭവം ഹിഷാമിൻ്റെ ഉപ്പയായ അബ്ദുൽ മലിക്കിന് ഉണ്ടാകുന്നുണ്ട്. അബ്ദുൽ മലിക്കിനോടും ഒരു ഖലീഫ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു പ്രയാസം എവിടെയെങ്കിലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, താങ്കളുടെ ഭരണത്തിൻ്റെ പരിധിയിലാണ് അവർ അനുഭവിക്കുന്നതെങ്കിൽ താങ്കൾ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അബ്ദുൽ മലിക് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലും അത്താഇന് സമാനമായ ഒരു സംഭവമുണ്ടായിട്ടുണ്ട്. അത്താ ഇബ്നു അബി റബാഹ അബ്ദുൽ മലിക്കിൻ്റെ സന്നിധിയിലേക്ക് വരികയും അദ്ദേഹത്തിന് നൽകേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമെല്ലാം നൽകുകയും, താങ്കളുടെ ഭരണപരിധിയിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി താനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്താഇൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ് അത തിരിച്ചു പോകുമ്പോൾ അത അതിന് സമ്മാനമെന്നോണം ചെറിയ ഒരു പൊതി കൊടുത്തു എന്നാണ്. അത അത് നിരസിക്കുകയുണ്ടായി. അത പറഞ്ഞു, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോടല്ലാതെ ഒരാളോടും ഞാൻ ചോദിക്കാറില്ല, എനിക്ക് നിങ്ങളിൽ നിന്ന് യാതൊന്നും വേണ്ട എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അത എൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പഴകിയ തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ച് ഖലീഫയുടെ അടുക്കൽ പോയി ഖലീഫക്ക് നൽകേണ്ട ഉപദേശം നൽകി തിരിച്ചു വരുമ്പോൾ സമ്മാനം ലഭിച്ചപ്പോൾ ആ സമ്മാനം സ്വീകരിക്കാതെ ദുനിയാവിനെ പുറം കാലുകൊണ്ട് ചവിട്ടിയവരാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ സലഫുകൾ. അവരുടെ പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലാണ് എല്ലാ ഖൈറുമുള്ളത്, അതിലാണ് എല്ലാ പ്രതാപവുമുള്ളത്, അതിലാണ് എല്ലാ വിജയവും അടങ്ങിയിട്ടുള്ളത്. അബ്ദുൽ മലിക് അത്താഇൻ്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ അത്താഇനോട്, അതേപോലെ തന്നെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്, ദുനിയാവിൻ്റെ ഓഹരികൾ ആഗ്രഹിച്ചുകൊണ്ട് ഖലീഫയുടെ കാൽക്കൽ വന്ന് വീഴുന്ന ആളുകളുണ്ട്. അവരോടെല്ലാം ആയിക്കൊണ്ട് ഖലീഫ പറഞ്ഞു, ഹാദ ഷറഫുൻ, ഇതാണ് പ്രതാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാദ സുഹ്ദുദ്, ഇതാണ് നേതൃത്വവും നേതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതാപം കാത്തു സൂക്ഷിക്കണം. പ്രതാപത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള യാതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യാനും പാടില്ല എന്നാണ്. പ്രതാപം നമുക്ക് നേടിത്തരുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും അല്ലാതെ ഒരിക്കലും യാതൊരു പ്രതാപവും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക, അതിൻ്റെ ആളുകളായി മാറുക, അതിലൂടെ നമ്മൾ പ്രതാപം കണ്ടെത്തുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സബയിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് സൂറത്തു സബയിലെ 47-ാമത്തെ വചനം വിശദീകരിച്ചത് ജാസിൽ ജാഫർ.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: Peace Radio. Tune to reality.

0: ഒരു മോളുണ്ടായിരുന്നു. മോക്കത്രമേൽ ഇഷ്ടമാണ് മോളുടെ ഉപ്പനോട്. സദാസമയം ഉപ്പയുടെ കൂടെ നിൽക്കാനും ഉപ്പയുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു ദിവസം ഇതുപോലെ ഉപ്പ അസുഖമായി കിടപ്പിലായി. കിടപ്പിലായതിന് ശേഷം പിന്നെ മോള് ഉപ്പൻ്റെ അടുത്തുനിന്ന് പോയിട്ടേയില്ല. ഉപ്പയുടെ അരികെ തന്നെ നിൽക്കും, ഉപ്പക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കും. അവസാനം രോഗം തീവ്രമായി. ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ആ ഉപ്പ മരണപ്പെട്ടു. ഉപ്പ പോയതിൻ്റെ സങ്കടവും വിഷമവും അത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മോള് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത്. അങ്ങനെ മോൾ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട്. മോളുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ ഉപ്പനെ വിട്ട് മോള് പോകുമ്പോൾ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത്, പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം സൽക്കാരത്തിന് വന്ന സമയത്ത് മോള് പറയാണ്, വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ടിഷ്ടമാണ്. അപ്പം മോളായ എനിക്കും ഞണ്ടിഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ ഞണ്ടിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കണത് മടിയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഉപ്പെന്ത് ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന ഞണ്ടിൻ്റെ പുറത്തുള്ള പാളികൾ തൊലികളൊക്കെ ഉപ്പൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ശ്രമം കൊണ്ട് അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഞണ്ടിൻ്റെ അതിൻ്റെ ആ മാംസം വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വേറെ മാറ്റി വെച്ചു എൻ്റെ മുന്നിലേക്ക് ഉപ്പ് കൊണ്ടുവന്ന് മോള് കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കഴിയില്ല, ഒരു പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഉപ്പെന്ത് ചെയ്തു, അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഉപ്പ, ആ ഉപ്പയെക്കുറിച്ചാണ് മോള് ഓർത്ത് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ്, അതാണ് ഉപ്പമാർ. മക്കൾക്ക് പുറന്തോടിലുള്ള അതിൻ്റെ ആ തോടുണ്ടല്ലോ, അത് ജീവിതമെന്ന പുറന്തോട്ടിൽ ഉപ്പ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇടയിലൂടെ മക്കൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും. അതാണ് ഉപ്പമാർ എന്ന് മോളെ തിരിച്ചു ഓർമ്മപ്പെടുത്തിയെന്നതാണ് കഥ.
1: ഇതൊരു കഥയല്ല, ഒരു ജീവിതമാണ് അല്ലേ.
0: അപ്പോൾ ഉപ്പ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉമ്മയെക്കുറിച്ച് പറയാറുണ്ട് എപ്പോഴും അല്ലേ. പക്ഷേ അപ്പോഴും ഉപ്പയെക്കുറിച്ചുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലും ചില പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് അവരുള്ള കാലത്ത് അവരെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ മരിക്കുവോളം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോഴേ, പെൺകുട്ടികളെ നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും അത് ഇഷ്ടമായിരിക്കും. പക്ഷേ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കെട്ടിച്ചേക്കുമല്ലോ, പിന്നെ അവർക്ക് കിട്ടുന്നില്ല. ഉപ്പാക്ക് പിന്നെ മക്കളെ കിട്ടുന്നില്ലല്ലോ, പിന്നെ പോയി. പിന്നെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലരും കുറേ കഴിയുമ്പോൾ പിന്നെ തീരെ കിട്ടാതെ ആവുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വെക്കേഷനിൽ നമ്മളെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരു മോനുണ്ട്, അവരോട് ഗ്രീൻ വാലി സ്കൂളിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കാൻ തലശ്ശേരിയിലാണ്. അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, ഫാമിലി അടക്കി വീട്ടിലേക്ക് വന്നു, യൂനുസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പിന്നെ പറയും, ഞങ്ങൾ നാട്ടിലേക്കൊന്ന് വരണം വരണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫാമിലി അടക്കി ഒരു തവണ പോയി. അപ്പോൾ പോയിട്ട് അപ്പോൾ അവർ തലശ്ശേരിയാണ്. തലശ്ശേരി ആകുമ്പോൾ അവിടെ സിസ്റ്റം വേറെയാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഉമ്മാക്കും ഉപ്പാക്കും എന്നും അവിടെ ഉണ്ടാവും. അവരെ നമുക്ക് കൺമുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അങ്ങനെ അവരെ പെൺമക്കളുള്ള ഒരു കുടുംബമാണ്. അപ്പം എൻ്റെ മുന്നിൽ മോള് ഇരിക്കുന്നുണ്ടാവും, മോളെ ചൂണ്ടിയിട്ടാണ്. മോള് ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ഉപ്പാക്കല്ലേ. അത് പറയുമ്പോൾ മോള് കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട്. അപ്പം അതൊരു സിസ്റ്റത്തിൻ്റെ. അപ്പം ചില ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ മക്കളുള്ള സമയത്ത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എത്ര അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ജീവിക്കുന്ന കാലത്ത് ആ ഒരു ജീവിത കുടുംബത്തിൻ്റെ മക്കളോടുള്ള ബന്ധങ്ങളുടെ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്. അത് ഇല്ലാതെ ആവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും. അതിലൊന്നും സമയം കിട്ടാതെ കുറേ കാലം കഴിഞ്ഞ് മകളാണ് എന്ന് പറയാവുന്നിടത്ത് മാത്രം ഒരു ബന്ധം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഭയങ്കര സങ്കടകരമായ കാര്യമാണ്.
1: തീർച്ചയായും. വാപ്പാന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴേ ആ വീട്ടിലെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനൊരു അവസാന ഒരു തീരുമാനം എടുക്കുന്ന ആൾ എന്നുള്ള നിലക്ക് പിതാവിന് വലിയൊരു റോളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഉമ്മ പറയും, നമുക്കൊരു കാര്യം ചെയ്താലും ഉപ്പ വരട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ ഉപ്പ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുമായിരിക്കും, കയ്യിലെന്തെങ്കിലും ഒരു ഒരു അല്ലേ ഉപ്പാൻ്റെ അടുത്തുനിന്ന് അങ്ങനെ. ഇപ്പം ഇന്നലെ ഞാൻ നമ്മൾ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ് അവർ. ഞാൻ കണ്ടത് ഉമ്മ ഒരു മൂന്നും നാല് മക്കളായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ. അപ്പോൾ ഉമ്മ അങ്ങനെ മക്കളെ എന്താ പറയുക, ഒരു ഷോപ്പിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വേണം ഇത് വേണം, പിന്നെ അവർ വരുന്ന വഴിയിൽ കണ്ട ഓരോ സാധനങ്ങളുടെ മെനു ഒക്കെ ഇങ്ങനെ ഉമ്മാനോട് മക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ പ്രായക്കാരും അവരവരുടെ മെനു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഉമ്മ അവരൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ ഇരുത്തിക്കാണ് ഒറ്റ വാക്കിൽ, ഇപ്പോൾ വരട്ടെ ഇപ്പോൾ വരട്ടെ, കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ശ്രദ്ധിച്ചു ഞാൻ. അതോടുകൂടി എന്താ പറയുക, മൊത്തത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ എല്ലാവരും ഉപ്പാൻ്റെ അടുത്ത് ജെല്ലലും, പിന്നെ അവർ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള ബ്രഷ് മിഠായി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോ ഇങ്ങനെ അവർ വാങ്ങി. അവിടെയാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകുമ്പോൾ അത് വാങ്ങാം ഇത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഒരു ഒരു തണലാണ് ആ ഒരു ഒരു തണൽ, ഒരു കൊട അല്ലേ, ഒരു കൊട പിടിക്കുകയാണ് ഉപ്പാൻ്റെ തണൽ. അതേപോലെ ഒരു ഡിസിഷൻ എടുക്കുക എന്നാണ്, അത് ഉമ്മയാവട്ടെ മക്കളെ കാര്യത്തിൽ ഒരു അവസാന ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും ഉചിതമായ തീരുമാനം ഉപ്പാൻ്റെ അടുത്ത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഒരുപാട് റോളുകൾ അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് പിതാവ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇൻഷാല്ലാ മധുരം ഖുർആനിലേക്ക് പോകാം. സൂറത്തുൽ മുംതഹിനയിലെ 8-9 വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഖാരി മുഹമ്മദ് അയ്യൂബ് അദ്ദേഹത്തിന്റെ ഖിറാഅത്താണ്. ഇൻഷാല്ലാ.
5: أعوذ بالله من الشيطان الرجيم.

0: എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു ഖിറാഅത്തായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രായത്തിൽ കുറച്ച് മുമ്പൊക്കെ നന്നായിട്ട് കേട്ടിരുന്ന ഒരു ഖിറാഅത്താണ്.
1: ഒരു തരംഗം പോലെ.
0: അതെ അതെ. സൂറത്തുൽ മുംതഹിന 8-9 വചനങ്ങൾ. ഇതിലെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു സാഹചര്യത്തിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മളെന്നും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. അതിലെ 1-ാമത്തെ ആയത്തിൽ, ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ.
1: ഈ മതവിഷയത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അവർക്കെതിരെ നിൽക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നില്ല.
0: അത്
1: മാത്രമല്ല, അവർക്ക് നന്മ ചെയ്യാനാണ്. നമ്മളെ എതിരിടാത്ത, നമ്മുടെ മതത്തോട് വിദ്വേഷം പ്രകടിപ്പിക്കാത്ത, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നമ്മുടെ നാട്ടിലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകളോട് ഏറ്റവും നന്മ വർദ്ധിക്കാനും നീതിയുക്തമായിട്ട് പെരുമാറാനും ഇതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്.
0: അതെ, അവരോട് നല്ല രൂപത്തിൽ നിലനിൽക്കണം. പൊതുവെ അന്യമതസ്ഥരെ ഒരു ശത്രുവായി കാണുക എന്നുള്ള വിഷയത്തിൽ അത്ര തീവ്രമായിട്ടുള്ള ചിന്താഗതിയല്ല ഈ ഒരു വിഷയം. സമൂഹത്തിൽ നമ്മൾ ഇതുപോലെ ബഹുമത വിശ്വാസികളുടെ കൂടെ ജീവിക്കുമ്പോൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കാനും നീതി പാലിക്കാനും ഒക്കെ അള്ളാഹു പറയുന്നത്. പിന്നീട് അടുത്ത വചനത്തിലാണ് അള്ളാഹു പറയുന്നത്, ഇന്നമാ യൻഹാകും അല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ. അതാണ് മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അതിന് ശേഷം പറഞ്ഞു അഖ്റജൂകും, നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ആളുകൾ, അതിന് പരസ്പരം പിന്തുണ നൽകുകയും ചെയ്യുന്നവരെ പറ്റി മാത്രമേ അള്ളാഹു വിരോധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാകണം എന്നുള്ളത് കൃത്യമായി ഈ അള്ളാഹു സുബ്ഹാന തആല പഠിപ്പിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് മാതൃകകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇതര മതസ്ഥരുമായിട്ടുള്ള അവർ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സഹവസിച്ചത്, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമാണ് ഒരുപാട്.
1: കേവലം നബിയുടെ ഒരു വാക്ക് മാത്രമല്ല, ജീവിച്ച നബി കാണാൻ.
0: അതെ അതെ അതെ. അപ്പം ഇന്നത്തെ ഖിറാഅത്ത് മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്കയിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ചെറുപ്പകാലം തന്നെ ഖുർആനിൻ്റെ പാരായണ മികവിലും അതിലൊക്കെ പ്രതിഭ കാണിച്ച വ്യക്തിത്വമാണ്. മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദും ഖിറാഅത്തും അതിലൊക്കെ ആഴമുള്ള പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ ശബ്ദശൈലി തന്നെയാണ് അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കുന്നത്.
1: മസ്ജിദ് അൽ ഹറമിലും മസ്ജിദ് നബവിയിലൊക്കെ ഇമാമായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകത്തുള്ള ഖുർആൻ പ്രേമികളുടെ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുള്ള വ്യക്തിയാണ്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. ഇന്ന് നേർരേഖയിൽ കുടുംബബന്ധങ്ങളിൽ ഊഷ്മളത പകരാൻ ഏറെ സഹായിക്കുന്ന മക്കൾക്ക് വേറെ പിതാവില്ലെന്ന് ഓർക്കുക എന്ന വിഷയമാണ് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കുടുംബപരമായൊരു പിണക്കത്തിൻ്റെ പേരിൽ തൻ്റെ മക്കളെക്കുറിച്ച് അന്വേഷിക്കുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു സുഹൃത്തിനെക്കുറിച്ച് കേട്ടപ്പോൾ മനസ്സിന് വളരെയധികം വിഷമം തോന്നി. ഒരു മുസ്ലിം, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ നിന്നുണ്ടാവേണ്ട ഒരു മിനിമം കാര്യമാണ് നമ്മുടെ ബാധ്യതകളെ നിർവഹിക്കുക എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിത്രം എന്താണ്? അയാൾ അയാളുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിക്കുന്നുള്ളതാണ്. ഒരു ഓഫീസിലൊരു നല്ല ജീവനക്കാരൻ ആരാണ്? അവൻ്റെ പണിയെടുക്കുന്ന ആളല്ലേ? അതുപോലെ തന്നെ ഒരു നല്ല ഡോക്ടർ ആരാണ്? അയാളുടെ പ്രൊഫഷൻ ഏറ്റവും നന്നായി ഉത്തരവാദിത്തത്തോടുകൂടെ നിർവഹിക്കുന്ന വ്യക്തിയല്ലേ? അങ്ങനെയെങ്കിൽ ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ, ഏറ്റവും നല്ലൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അയാളുടെ ഉത്തരവാദിത്തങ്ങളല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ചില ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ നിർവഹിക്കണം, അല്ലെങ്കിൽ അത് പൂർണ്ണമായും നിരാകരിക്കപ്പെടും. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട കാര്യം ഒരു ഭർത്താവ് നൽകുന്നില്ലെങ്കിൽ അത് വേറെ എവിടെ നിന്ന് കിട്ടും? കാരണം അയാൾ ഒരിക്കലും അവളെ വിവാഹമോചിതയാക്കുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എന്താണ്, അവൾക്ക് വേറൊരു ജീവിതം ലഭിക്കുന്നില്ലല്ലോ, അയാളൊരു ജീവിതം കൊടുക്കുന്നുമില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇതുപോലെ ഇതിനേക്കാളും പ്രധാനമാണെന്ന് അറിയോ, മക്കളുടെ കാര്യം. കാരണം പിതാവ് എന്നത്, മാതാവ് എന്നത് ഒരു വലിയ വികാരമാണ്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ തങ്ങൾക്ക് ഒരു പിതാവിൻ്റെ സ്നേഹം തരാനും ആർക്ക് പറ്റും? എളാപ്പവനെ കൊണ്ട് പറ്റില്ല, വല്യപ്പനെ കൊണ്ട് പറ്റില്ല, വല്യമ്മയെ കൊണ്ട് പറ്റില്ല. അത് വാപ്പ തന്നെ നൽകണം. അതുകൊണ്ട് സ്വന്തം മക്കളോട് ഒരു പിതാവെന്ന നിലക്കുള്ള കടമകൾ നിർവഹിക്കാതിരിക്കാൻ എന്ത് ന്യായം ഉണ്ടെങ്കിലും അതൊരിക്കലും പറയാവതല്ല. പ്രത്യേകിച്ച് ശിഥിലമായി പോകുന്ന കുടുംബങ്ങളിൽ കുട്ടികൾക്ക് യാതൊരു ഉത്തരവാദിത്വം അതിലില്ല. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പ്രശ്നത്തിലായി, പരസ്പരം അവർ കുഴപ്പങ്ങളുണ്ടാക്കുന്നതിന് കുട്ടികൾ ഒരിക്കലും ഉത്തരവാദികളല്ല. അതുകൊണ്ട് വാപ്പയിൽ നിന്നോ ഉമ്മയിൽ നിന്നോ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളും സ്നേഹങ്ങളും ബന്ധുക്കളോ കുടുംബങ്ങളോ അവർ തന്നെയോ തടഞ്ഞു വെക്കുന്നതിന് യാതൊരു നീതീകരണവുമില്ല. കുട്ടികൾക്കൊരു പിതാവിൻ്റെ വാത്സല്യവും മാതാവിൻ്റെ സ്നേഹവും ലഭിച്ചേ പറ്റൂ. അതിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ആ കുട്ടികളുടെ കണ്ണീരുകൾ, മനസ്സിൻ്റെ വേദനകൾ തീർച്ചയായും മനസ്സിലാക്കാൻ മുതിർന്ന ആളുകൾക്ക് സാധിക്കണമെന്നതാണ്. ഭക്ഷണമോ സംരക്ഷണമോ വസ്ത്രമോ പഠന സൗകര്യങ്ങളോ അല്ല ജീവിതം. അതൊക്കെ ഭൗതികമായ ചില ആവശ്യങ്ങൾ മാത്രമാണ്. നമുക്ക് സ്നേഹം, സംരക്ഷണം, സുരക്ഷിതത്വം, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതം സമാധാനകരമാക്കുന്നതിൻ്റെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒരു ഉത്തരവാദിത്വ നിർവഹണം സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കളുള്ളവർ, അവരോടാണ് പ്രത്യേകിച്ചും ഉദ്ദേശിച്ചത്, നിങ്ങളുടെ മക്കൾ നിങ്ങളാൽ സംരക്ഷിക്കപ്പെടണം, നിങ്ങളുടെ സ്നേഹം അവർക്ക് ലഭിക്കണം. അതിന് തടസ്സമാകുന്ന ഒരു സംഗതികളും ഉണ്ടാവാൻ പാടില്ല. ഇന്ന് അത്തരം സ്നേഹങ്ങൾക്ക് തടസ്സമാകുന്നത് കുടുംബപരമായ വേർപിരിയലുകളാണ്. വേർപിരിയട്ടെ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ അവിടെ ഈ വേർപിരിയലിന് പിന്നിൽ യാതൊരു ഉത്തരവാദിത്വവും നിങ്ങളുടെ മക്കൾക്കില്ല. അതുകൊണ്ട് അവരൊരിക്കലും സംരക്ഷിക്കപ്പെടാതിരിക്കാൻ പറ്റില്ല. അവർക്ക് സ്നേഹം ലഭിക്കാതിരിക്കാൻ പാടില്ല. അവർക്ക് കിട്ടേണ്ടത് അവർക്ക് ലഭിക്കുക തന്നെ വേണം. അത് കുട്ടികൾ ഭർത്താവിൻ്റെ കൂടെയായാലും ഭാര്യയുടെ കൂടെയായാലും എവിടെയായാലും. ഇന്ന് ഫോൺ സംവിധാനങ്ങളുണ്ട്, പല രൂപത്തിലുള്ള അവസരങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അതിന് അവരെ തടയാനുള്ള അധികാരം ഒരിക്കലും ബന്ധുക്കൾക്കില്ല. അത് തീർച്ചയായും മക്കളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബന്ധം വിച്ഛേദിച്ചതിൻ്റെ വേദന അവരനുഭവിക്കുകയില്ല എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഉമ്മയിൽ നിന്ന് മക്കളെ തടഞ്ഞു വെക്കുന്നവരുണ്ട്, മനഃപൂർവ്വം വാപ്പയിൽ നിന്ന് മക്കളെ തടഞ്ഞു വെക്കുന്നവരുണ്ട്. ഇതൊന്നും ഒരിക്കലും നീതീകരിക്കാവുന്ന കാര്യങ്ങളല്ല. ആ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി ഉത്തരവാദിത്ത ബോധം ഉൾക്കൊണ്ടുകൊണ്ട് നാളെ നമുക്കെതിരെ ഒരു പ്രാർത്ഥന നമ്മുടെ മക്കളിൽ തന്നെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വളരെ ജാഗ്രതയും ശ്രദ്ധയും പാലിക്കേണ്ടതുണ്ട്. അമാനത്തുകളെ നിർവഹിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിരാകരിക്കപ്പെടുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന മനോവേദന സ്വന്തം വേദനയായി കണ്ട് നമ്മളതിന് പരിഹാരമുണ്ടാക്കണം. അള്ളാഹു സഹായിക്കട്ടെ.
0: ശ്രോതാക്കൾ കേട്ടത് നേർരേഖ. മക്കൾക്ക് വേറെ പിതാവില്ലെന്ന് ഓർക്കുക എന്ന വിഷയമാണ് നേർരേഖയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്
1: ഇൻസൈറ്റ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ഒരു പുതിയ എന്നാൽ എല്ലാവർക്കും ഗുണമുള്ളതും ആകർഷണീയമായതുമായ ഒരു സംഗതി ഒരാൾ ക്രിയേറ്റ് ചെയ്തു എന്നറിയുമ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ നമ്മൾ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കും. ഇപ്പോൾ വാർത്തകളിലൊക്കെ ട്രെൻഡായി വരുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു സംഭവം, സംഗതി നടന്നു കഴിഞ്ഞാൽ അത് ആരിലൂടെയാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന വീഡിയോകൾ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഒരു കുഞ്ഞു പൈതൽ സെൻസൈഡിൽ നിന്ന് വീഴുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയ മലയാളിയെ മീഡിയക്കാർ കണ്ടെത്തി അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്തു. അടുത്ത ദിവസം ഒരു ഫുട്ബോൾ താരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ സെൽഫി എടുക്കാൻ നിന്ന ഒരു മലയാളി പെൺകുട്ടിയെ നമ്മുടെ മീഡിയക്കാർ കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്സാരമായ ഇത്തരം ചെറിയ ചില വിഷയങ്ങളിൽ പോലും അതിൻ്റെ ഒറിജിനൽ വക്താവിനെ കണ്ടെത്തുവാനും അവരിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ തേടുവാനും ആളുകൾ വ്യഗ്രത കൊള്ളുമ്പോൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവൂല എന്നാണ് നമ്മളെ വിശ്വാസം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പല കാര്യങ്ങളും, പല ആളുകളും, പല മെഷീൻസുകളും വേണം. എന്നാൽ ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങളിലും മനുഷ്യൻ്റെ ശാസ്ത്രം, കൈകടത്തലുകൾ ഇന്ന് ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ പോലും എല്ലായിടത്തും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സമുദ്രത്തിൽ 11 കിലോമീറ്ററോളം ആഴമേറിയ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 20% മാത്രമാണ് മനുഷ്യർക്ക് എത്തിപ്പെടാൻ, ഈ ആധുനിക സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അതിൻ്റെ 20% മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്ത് ആമസോൺ കാർഡിനെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കാം. എന്നാൽ ആ ആമസോൺ കാർഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് മനുഷ്യൻ്റെ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. ഓരോ വർഷവും 100-ലധികം പുതിയ പുതിയ സ്പീഷ്യസുകളെ അവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സയൻസ് നമുക്ക് റിപ്പോർട്ടുകൾ നൽകുന്നത്. ഇനി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാം വ്യത്യസ്തമായ അത്ഭുതങ്ങൾ മനുഷ്യൻ ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ യാത്ര നടത്താൻ ഓരോ ദിവസവും അതിൻ്റെ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ, അതിൻ്റെ ശരിയായ കോണിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയെ ഇന്നും മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അറിയാൻ സാധിച്ചിട്ടില്ല? ഈയൊരു പ്രപഞ്ച ലോകം, ഈ അത്ഭുതങ്ങളുടെ കലവറ ചില ആളുകൾ പറഞ്ഞത് വെറുതെ ഉണ്ടായിന്നാണ്, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവൂല എന്നാണെങ്കിൽ ഈ ലോകം വെറുതെ ഉണ്ടാവൂല എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയും. മാത്രമല്ല, ഇത് വെറുതെ ഉണ്ടായത് മാത്രം എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ വാദിക്കുന്നവർ പറയേണ്ടത്, ആ പൊട്ടിത്തെറിയിലൂടെ, ഒരു സാധനം പൊട്ടിത്തെറിച്ചാൽ അത് ചിന്നിച്ചിതറി ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ വാദിക്കുന്നത് പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ലോകം ഉണ്ടായത് എന്ന് വാദിക്കുമ്പോൾ സൂര്യൻ അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാലക്സികൾ, ഗോളങ്ങൾ എല്ലാം അതിൻ്റെ കൃത്യമായ സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പൊട്ടിത്തെറിച്ച സാധനങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായി അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ വ്യക്തവും കൃത്യവുമാണ്. ഒരു നിലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ വളരെ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പൊട്ടിത്തെറിയിലൂടെ മാത്രമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആര് സംവിധാനിച്ചു എന്നതും മറ്റൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഒന്നും പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ആ പൊട്ടിത്തെറിക്കാൻ തന്നെ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അവിടെയും നിങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒരു സാധനം പൊട്ടിത്തെറിക്കണമെങ്കിൽ പോലും ആ പൊട്ടിത്തെറിക്കാൻ ഉണ്ടാകുന്നൊരു സാധനം ഉണ്ടല്ലോ, അതെവിടെ, അതാര് സൃഷ്ടിച്ചു എന്നതും മറ്റൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പറഞ്ഞു വരുമ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവുണ്ട് എന്നത് തന്നെയാണ് ഓരോ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ആമസോൺ കാടിലേക്കോ, അല്ലെങ്കിൽ കടലിൻ്റെ ആഴത്തിലേക്കോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പീഷ്യസിലേക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഓരോ ആന്തരിക അവയവങ്ങളും അത്ഭുതങ്ങളുടെ കലവറയാണ് എന്നത് സയൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നുവാലും, നമ്മൾ സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും ശരി, നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം 100,000 പ്രാവശ്യമെങ്കിലും ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. നമ്മുടെ കരൾ, കിഡ്നി, ഇതെല്ലാം അതിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിനിടയിൽ അത് 4 പ്രാവശ്യം കേടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഫിൽട്ടർ ചെയ്യുന്ന ആ ഭാഗം മാറ്റിവെച്ചിട്ടുണ്ടാകും. എന്നാൽ ജനിച്ചിന്നേ വരെ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ സംവിധാനം നമ്മുടെ ഉള്ളിൽ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, രക്തത്തെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 200 ലിറ്റർ വരെ ഫിൽട്ടർ ചെയ്യുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മുടെ കണ്ണുകളെ നോക്കൂ. ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ള ക്യാമറകൾക്ക് തുലനം ചെയ്യാൻ സാധിക്കാത്തത്രയും വളരെ മനോഹരമായും ഏറ്റവും നല്ല പ്രവർത്തനങ്ങളും സംവിധാനിച്ചിട്ടുള്ള ഒരു അവയവമാണ് കണ്ണ് എന്നുള്ളത്. പ്രകാശം വരുമ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സൈസ് കുറയും. പ്രകാശം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കൃഷ്ണമണിയുടെ സൈസ് അതിൽ വ്യത്യാസപ്പെടും. നമ്മൾ നമ്മുടെ ലെൻസിലിങ്ങനെ കറക്കി തിരിക്കുന്നത് പോലെ തിരിക്കുന്നതിനനുസരിച്ച് വലിപ്പം കൂടുകയും കുറയുകയും അല്ലെങ്കിൽ സൂം ചെയ്യുകയും കുറയുകയും ചെയ്യുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ ഒരാൾ വേണം. പക്ഷേ നമ്മുടെ കണ്ണുകൾ ലൈറ്റിനനുസരിച്ച്, പ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഏറ്റവും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ച ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ അറിയുക, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഗതി നടന്നപ്പോൾ ആ വ്യക്തിയെ കണ്ടെത്താനും ആ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാനും നമ്മൾ കാണിക്കുന്ന വ്യഗ്രത എത്രമാത്രമുണ്ടോ അതിനേക്കാൾ വലിയ ആഗ്രഹവും താല്പര്യവുമാണ് നമ്മെ ഈ രൂപത്തിൽ ഏറ്റവും മനോഹരമായി അനുഗ്രഹങ്ങൾ നൽകി ഏറ്റവും നല്ല സംവിധാനത്തിലൂടെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിനെ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ റബ്ബിനെ അറിയുക, ആ റബ്ബിനെ കണ്ടെത്തുക, ആ റബ്ബ് പറഞ്ഞത് നമ്മൾ കേൾക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ്. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മഹാനായ മൂസ അലൈഹിസ്സലാം ഫിറഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാണ്. മൂസയോട് ഫിറഔൻ പറഞ്ഞത്, അന റബ്ബുക്കുമുല്ലാല, ഞാൻ വലിയ ലോകത്തിൻ്റെ രക്ഷിതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അഹങ്കാരിയായ ഫിറഔൻ അന്ന് വാഴ്ന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരം കാരണം അഹങ്കാരം മൂക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാനാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നിട്ട് ചില ന്യായങ്ങളും വാദങ്ങളും പറഞ്ഞു വച്ചു. അവിടെ കൂടെ ഒഴുകുന്ന നദി അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് ഇതെൻ്റെ കാൽക്കീഴിൽ കൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. ഞാനാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രണ്ടാൾക്കാരെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് ഒരാളെ കൊല്ലുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ ജീവിപ്പിച്ചു ഒരാളെ, മറ്റൊരാളെ കൊന്നുകളഞ്ഞു, അതായത് മരിപ്പിച്ചു. ഇങ്ങനെ ദുർന്യായങ്ങൾ വച്ചുകൊണ്ടും അതിനെ വിജയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടും ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത രൂപത്തിൽ അവരുടെ വാദങ്ങൾ ജയിക്കാനുള്ള ചില നുണകളും പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ ഈയൊരു വസ്തുതയിൽ നിന്ന് യഥാർത്ഥ സ്രഷ്ടാവ് ആരാണ് എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിനോട് ഫിറഔൻ ചോദിക്കുന്നുണ്ട്, ഫമാ റബ്ബുക്കുമായ മൂസ, നിങ്ങളുടെ റബ്ബ് ആരാണ് മൂസ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂസയും ഹാറൂണും അലൈഹിസ്സലാം അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി മനോഹരമായ ഒരു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റബ്ബുനല്ലദി അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. നമ്മുടെ റബ്ബാരാണെന്നറിയോ? നമ്മുടെ റബ്ബ് എന്നത് എല്ലാത്തിനും അതിൻ്റേതായ രൂപകൽപ്പന നടത്തി കൃത്യമായ രൂപങ്ങൾ നൽകി എല്ലാത്തിനെയും സൃഷ്ടിച്ച് മാത്രമല്ല അതിനുവേണ്ട മാർഗദർശനവും കൂടി തന്നവനാകുന്നു നമ്മുടെ റബ്ബ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ എല്ലാം ശരീരപ്രകൃതികൾ അതെല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ വിരൽത്തുമ്പ് പോലും വ്യത്യസ്തമാണ്. ലോകത്ത് ഇന്നേ വരെ ജനിച്ചു മരിച്ച എല്ലാവരുടെയും വിരൽത്തുമ്പ് വ്യത്യസ്തമാണ്. നമ്മുടെ കണ്ണുകളുടെ അതിൻ്റെ രശ്മികൾ അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെയും കൂടി സ്കാൻ ചെയ്യുന്നത്. എല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ രൂപത്തിൽ അതിന് രൂപകൽപ്പന ചെയ്തുകൊണ്ട് സൃഷ്ടിച്ച് മാർഗദർശനം ചെയ്യുകയും ചെയ്ത നമ്മുടെ സൃഷ്ടാവ് അവനാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുകയുണ്ടായി. എത്ര മനോഹരമായ മറുപടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ കണ്ടെത്തേണ്ടത്, നമ്മുടെ സൃഷ്ടാവിനെ കണ്ടെത്തേണ്ടത് ആ രൂപത്തിലാണ്. ഏതെങ്കിലും ഒരു ഗോത്ര ദൈവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ദൈവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിനെയോ മുള്ളിനെയോ മുരടിനെയോ മൂർഖൻ പാമ്പിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. മറിച്ച് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ നമ്മുടെ റബ്ബിനെയാണ് നാം ആരാധിക്കേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണല്ലോ ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അതിൽ തടസ്സമുണ്ടാവോ? അതേസമയം ഇന്ന ഗോത്രത്തിലെ ആളുകളെ നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ മറ്റു ഗോത്രക്കാരൊരു പക്ഷേ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിലെ രാജാവിനെയോ അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിലെ ദൈവമായി സങ്കല്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയോ ശക്തിയെയോ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യക്കാർ സമ്മതിക്കില്ല. അതേസമയം എല്ലാവർക്കും, എല്ലാ രാജ്യക്കാർക്കും ഗോത്രക്കാർക്കും എല്ലാ മനുഷ്യരായി ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ലോകത്തെ സൃഷ്ടിച്ച, ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ഇതിനിടയിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച, സൃഷ്ടിക്കുക മാത്രമല്ല അതിന് കൃത്യമായ ദിശാബോധം നൽകുകയും അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, റിസ്ക് നൽകുന്ന, ഉപജീവനം നൽകുന്ന, അങ്ങനെ ലോകത്തിൻ്റെ സർവ നിയന്ത്രണവും നടത്തിക്കൊണ്ടിരിക്കുന്നവനായ റബ്ബിനെ, സ്രഷ്ടാവിനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ അതിലാർക്കും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതൊരിക്കലും ഒരു തീവ്രവാദവുമല്ല. ചില ആളുകൾ അതിനെ ആ തീവ്രവാദമായി ചിത്രീകരിക്കാറുണ്ട്. അതൊരിക്കലും അത് തീവ്രവാദവുമല്ല, മറിച്ച് എല്ലാവർക്കും സമമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആദർശത്തിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിനെ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Alaysa Allahu bikafin 'abda ghayr

0: ഇൻഷാല്ലാ. ഇനി നമുക്ക് വളരെ സുപ്രധാനമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തുന്നു, കേൾക്കുന്നു, കേട്ട ആളുകൾ അഭിപ്രായം പറയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ജീവിതത്തിൽ സ്വയം പഠിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത പല കാര്യങ്ങളുണ്ട്,
1: തീർച്ചയായിട്ടും
0: അല്ലേ? അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മൾ പലതും ആശ്രയിക്കുമ്പോൾ, അപ്പോൾ എല്ലാവരും ഈ പുതിയ കാലത്ത് ഒരുപാട് AI സംവിധാനങ്ങളെയൊക്കെ ആശ്രയിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മളിതൊക്കെ പറയാന്നല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അടുക്കും ചിട്ടയിലും പഠിക്കാനും മനസ്സിലാക്കാനും ചിലപ്പോൾ സാധിക്കുന്നുണ്ടോ വെച്ചാൽ, നിരന്തരം അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് സാധിക്കും, അല്ലേ? എന്നാൽ ഇസ്ലാമിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നമുക്കൊരിക്കലും സ്വയം പഠിച്ചെടുക്കാൻ സാധിക്കാത്തതുമായ ചില പഠന മേഖലകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് അൽ ഉസൂൽ പോലെയുള്ള, അല്ലേ? അപ്പോൾ അൽ ഉസൂലിൽ നമ്മൾ പഠിക്കുന്ന തഫ്സീറിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ്. ഒരു തഫ്സീറിൻ്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒറ്റയടിക്ക് ഇപ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിസ്രഡയിലെ അൽ ഉസൂൽ പോലെയുള്ള പ്രോഗ്രാമുകളെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ റേഡിയോ വൈബ്സിൽ നമ്മൾ ഈ ഒരു സമയത്ത് അൽ ഉസൂൽ എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. തഫ്സീറിൻ്റെ നിയമങ്ങളെ കുറിച്ച് അതിൻ്റെ 7-ാമത്തെ ഭാഗമാണിന്ന് അബ്ദുൽ മാലിക് സലഫി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിൻ്റെ തഫ്സീറുകൾ നമ്മൾ ചെയ്യുമ്പോൾ, മനസ്സിലാക്കേണ്ട അടിസ്ഥാന നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നാം പരിശോധിക്കുമ്പോൾ അതിന് ചിലപ്പോൾ ബാഹ്യമായ അർത്ഥമുണ്ടാകും, ബാഹ്യമായ അർത്ഥമല്ലാത്ത ചില ആന്തരികമായ അർത്ഥങ്ങളും ചിലപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾക്കുണ്ടായേക്കാം. എന്നാൽ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് ആ ആയത്തിൻ്റെ ആശയത്തെ നാം തെറ്റിക്കുമ്പോൾ അവിടെ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം ഉണ്ട്. ഉസൂലിൻ്റെ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ഈ കാര്യം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ജരീർ റത്തബരി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു നിയമം, വഗൈറു ജായിസ് തർക്കുല്ലാഹിർ മഫ്ഹൂം മിനൽ കലാം ഇലാ ബാത്തിനിൻ ഇല്ലാ ബിദലീൽ, ഒരു പ്രത്യക്ഷമായ അർത്ഥം ഒരായത്തിൽ നിന്ന്, അത് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ ആകണം എന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോ ശരീഅത്തിൻ്റെ ഏത് കലാമാണെങ്കിലും ഏത് സംസാരമാണെങ്കിലും അതിൻ്റെ ലാഹിറായ പ്രത്യക്ഷമായ മഫ്ഹൂമായിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് അതിനെ ആന്തരികമായ മറ്റൊരു അർത്ഥത്തിലേക്ക് നമ്മൾ മാറ്റുന്നത് ഇല്ലാ ബിദലീൽ, കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം. ഇതേ വിഷയം ഇമാം ഷംഖീത് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ അൽവാഉൽ ബയാനിൽ പറഞ്ഞു, വൽ ഖായിദത്തുൽ മുഖററ ഫിൽ ഉസൂൽ, ഉസൂലിൻ്റെ പണ്ട് നിയമങ്ങളിൽ ഒരു അംഗീകരിക്കപ്പെട്ട നിയമമാണ്, അന്ന ലാഹിർ അൽ ഖുർആൻ ലാ യജൂസുൽ അദൂൽ അൻഹു ഇല്ലാ ബിദലീൽ യജിബുർ റുജൂ ഇലൈഹി, ഒരു വ്യക്തമായ നിർബന്ധമായിക്കൊണ്ട് നമുക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഖുർആനിൻ്റെ പ്രത്യക്ഷമായ അർത്ഥങ്ങളിൽ നിന്ന് ആ ഖുർആനിൻ്റെ അർത്ഥത്തെ മാറ്റുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോൾ ഖുർആൻ അതിൻ്റെ അടിസ്ഥാന

മായ അർത്ഥങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കുന്ന സന്ദർഭങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. അവൾ ഓരോന്നും അതിൻ്റെ കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആനിനെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ചില ഉദാഹരണങ്ങൾ പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് وإنها لكبيرة إلا على الخاشعين واستعينوا بالصبر والصلاة. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. وإنها لكبيرة إلا على الخاشعين وإنها لكبيرة إلا على الخاشعين. ഖുശൂഉള്ള ഭക്തിയുള്ള ആളുകൾക്കല്ലാതെ അത് ഒരു വലിയ സംഭവമാണ്, ഒരു വലിയ സംഗതിയാണ്. അപ്പോൾ വഇന്നഹ, നിശ്ചയമായും അത്, ഈ ഇന്നഹ എന്നു പറഞ്ഞതിൽ ഉള്ള അഹ എന്നു പറയുന്ന ലമീർ എവിടേക്കാണ് മടങ്ങുന്നത്? രണ്ടഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അത് വഇന്നഹ എന്ന് പറഞ്ഞാൽ സ്വലാത്തിലേക്കാണ്, നമസ്കാരത്തിലേക്കാണ്. ചില ആളുകൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞത് വഇന്നഹ എന്ന് പറഞ്ഞാൽ ബിമഅന ഇജാബത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉത്തരം നൽകുക, ആ പ്രവാചകൻ നിങ്ങളെ വിളിച്ചാൽ വിളി കേൾക്കുക. ആ പ്രവാചകൻ്റെ വിളി കേൾക്കുക എന്നുള്ളത് ഹാഷ്യങ്ങളായ ആളുകൾക്കല്ലാത്തവർക്കെല്ലാം ബുദ്ധിമുട്ടാകുന്നു. ഈ അർത്ഥമാണ് അവർ നൽകിയിട്ടുള്ളത്. ഇവിടെ വൈന്നഹ എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നർത്ഥം പറഞ്ഞു. രണ്ടാമത്തൊരർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്ക് ഉത്തരം, ഇജാബത്തു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ രണ്ട് അർത്ഥങ്ങളിൽ ഏതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ലാഹിറിനോട്, അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ അതിനോട് യോജിക്കുന്ന ഏതാണ്? സ്വാഭാവികമായിക്കൊണ്ട് നമുക്കറിയാം നമസ്കാരം എന്നർത്ഥമാണ്. കാരണം വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത് പരാമർശിക്കപ്പെട്ടത് വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹ. അപ്പോൾ നമസ്കാരം എന്നുള്ളത് ഖുശൂഉള്ള ആളുകൾക്കൊരു വലിയ സംഗതിയല്ല, പക്ഷേ ഖുശൂ ഇല്ലാത്ത ആളുകൾക്കതൊരു വലിയ കാര്യം തന്നെയാണ്. ഇവിടെ ഇജാബത്ത് മുഹമ്മദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മറുപടി ആശയപരമായിക്കൊണ്ട് അത് ശരിയായിരിക്കാം, പക്ഷേ ആ ആയത്തിൽ അത് പരാമർശിക്കപ്പെടുന്നില്ല. അവിടെ ഇജാബത്ത് എന്നൊരു പദപ്രയോഗം തന്നെ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ലാഹിറിൽ തന്നെ അത് വ്യക്തമാണ്, പിന്നീട് അതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതില്ല. മറ്റൊന്ന്, വമിൻ ദുര്രിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥനയാണ്. വമിൻ ദുര്രിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്ക്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് മുസ്ലിമികളായ ആളുകൾ നീ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളുടെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അറബ്, അറബികളാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മായിൽ നബിയും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബിയും, അതും ഒരഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ഇവിടെ ഒമിൻ ദുര്രിയത്തിന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേർക്ക് നേരെയുള്ള സന്താനങ്ങളാണ്. അറബികൾ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ പരമ്പരയിൽ വരുമെങ്കിലും അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അവരുടെ സന്താനങ്ങളും എന്ന അർത്ഥത്തിലാണ്. അതുപോലെ വനദഉൽ മവാസീനിൽ ഖിസ്ത് ലിയൗമിൽ ഖിയാമ, വനദഉൽ മവാസീൻ, മീസാനുകൾ നാം പരലോകത്ത് സ്ഥാപിക്കും, നീതിയുടെ മീസാനുകൾ. അപ്പം മവാസീൻ എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം തുലാസുകൾ, അത് മീസാൻ എന്നതിൻ്റെ ബഹുവചനമാണ്.
അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്

0: أثر القرآن تعدد الموازين لكل شخص ഓരോ വ്യക്തിക്കും ഒരു വ്യക്തിക്കു തന്നെ വ്യത്യസ്തമായ മീസാനുകൾ ഉണ്ടാകും എന്നാണ് ഈ ഖുർആനിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫമൻ സഖലത് മവാസീനുഹു വമൻ ഖഫ്ഫത് മവാസീനുഹു. അപ്പോൾ ഒരു വ്യക്തിക്കു തന്നെ ഒരുപാട് മീസാനുകൾ ഉണ്ടാകാം. ഇത് ഖുർആൻ്റെ ലാഹിറാണ്. ഇനി അങ്ങനെ ഇല്ല എന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ വേണം. അപ്പോൾ ഖുർആനിൻ്റെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ ഒരു സംഗതി പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആശയതലത്തിൽ പ്രത്യേകിച്ച് ശരീഅത്തിൻ്റെ നിയമങ്ങളോടോ ശരീഅത്തിൻ്റെ മറ്റു കാര്യങ്ങളോടോ അതിൻ്റെ അർത്ഥങ്ങൾ ഏറ്റുമുട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അസുലിൽ അഥവാ ലാഹിറിൽ തന്നെയാണ് അതിനെ നിലനിർത്തേണ്ടത് എന്നതാണ് ഈ നിയമത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഖുർആൻ പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുമ്പോൾ നല്ല ബോധത്തോടുകൂടി അതിൻ്റെ നിയമങ്ങൾ വശങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് അപകടം സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കാനും പകർത്താനും അല്ലാഹു നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ, നമ്മളിപ്പോൾ കേട്ടത് അൽ ഉസൂൽ, തഫ്സീറിൻ്റെ നിയമങ്ങൾ. തഫ്സീർ സ്വാഭാവികമായിട്ടും തഫ്സീറിന് ചില നിയമങ്ങളുണ്ട്, തോന്നുന്ന പോലെ തഫ്സീർ എഴുതാൻ പറ്റൂലല്ലോ അല്ലേ?
2: യെസ്.
1: അപ്പോൾ പല ഘട്ടങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് അതിൻ്റെ ഏറ്റവും വ്യക്തമായൊരു മാർഗമാണ് ബഹുമാനായ അബ്ദുൽ മലക് സലഫി നമ്മോട് നിർവഹിച്ചത്. അൽ ഉസൂൽ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ കേട്ടത്. അൽ ഉസൂലിൽ നമ്മുടെ ഒപ്പം ചേരുന്നത് ബഹുമാനായ അബ്ദുൽ മലക് സലഫിയാണ്. നമ്മളിനി പോകുന്നത് അതെ, നമ്മൾ പോകണില്ല, പക്ഷെ നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നത് നമ്മളിനി സ്നേഹക്കൂടിലേക്കാണ്. സ്നേഹക്കൂടിൽ കമിതാക്കൾ ചോദിക്കുന്നു, പ്രണയം ഒരു കുറ്റമാണോ?
3: അല്ല, നിങ്ങൾ പറയും, പ്രണയം ഒരു കുറ്റമാണോ? നിങ്ങൾ പ്രണയിച്ചിട്ടില്ലേ?
1: പ്രണയം കുറ്റമല്ല.
3: കുറ്റമല്ല, അപ്പോൾ പ്രണയം തെറ്റല്ല. ആരെയും പ്രണയിക്ക, അള്ളാഹിനെ പ്രണയിക്ക, റസൂലിനെ പ്രണയിക്ക.
1: ഞാൻ പറഞ്ഞ പ്രണയം ഒരു കുറ്റമല്ല.
3: അല്ല, നിങ്ങൾ പ്രണയം എന്ന് പറയുമ്പോൾ
1: ആരോട് കുറ്റമില്ലാതെ പറഞ്ഞത്, സ്വന്തം ഭാര്യയോട് പ്രണയം കുറ്റമല്ല.
3: അല്ല, ഞാൻ പറയുന്നു അള്ളാഹിനെ നമുക്ക് ഇഷ്ടപ്പെടാം,
1: അത് പറ്റും
3: അല്ലേ? ഈ ഇഷ്ടം എന്നുള്ളതിന്റെ മറ്റൊരു പിന്നെ പേരാണല്ലോ പ്രേമം. അല്ലെ, പക്ഷെ പ്രേമത്തിന് വേറെ പല അർത്ഥങ്ങളും നമ്മൾ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന പ്രേമം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കരുതിയ പ്രേമം തന്നെയാണ്.
1: അതെ, വിവാഹിതമല്ല, വിഹിതമല്ലാത്തൊരു പ്രേമം അല്ലേ?
3: അതെ അതെ അതെ.
1: അപ്പൊ അവിഹിതമായൊരു പ്രേമം, പ്രേമത്തിന് രണ്ട് രൂപത്തിലുണ്ട്, വിഹിതവും അവിഹിതവും ഉണ്ട്.
3: അതെ,
1: അപ്പൊ അവിഹിതമായൊരു പ്രേമം അതേ കുറ്റമാണോ എന്നുള്ളതാണ് ചോദ്യം. കമിതാക്കൾ ചോദിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഒരു വ്യക്തമായൊരു ഉത്തരം ബഹുമാനായ ഹാരിസ് ബിൻ സലീമും താഹിദ് സലാലും കൂടി ചേർന്ന് സംസാരത്തിലേക്ക് നമുക്ക് പോകാം.
4: അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇന്നത്തെ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹക്കൂടിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ സ്ഥിരം അതിഥി ബഹുമാനനായ ഹാരിസ് ബിൻ സലീം അവർകൾ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും സ്നേഹക്കൂടിൻ്റെ ചർച്ചകളുടെ ചില ശേഷിപ്പുകളിലേക്കും ബാക്കി വെക്കപ്പെട്ട വിഷയങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ എത്തുന്നത്. വിശേഷിച്ചും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അഭിമുഖീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളെയാണ്. ഒരു SSLC മുതൽക്ക് +2 മുതൽക്ക് ഡിഗ്രി വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രത്യേക എപ്പിസോഡിലേക്കാണ് ഇന്ന് ഏവരെയും ഹൃദയപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ചാനൽ ചർച്ചകളിൽ നിന്നും അല്ലെങ്കിൽ ചാനൽ പെരുമഴകളിൽ നിന്നും ഫിലിമുകളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നുമൊക്കെ സ്വന്തം കുടുംബ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കെട്ടിപ്പടുക്കുന്ന കുട്ടികൾക്കിടയിൽ വ്യാപകമായി കാണുന്ന തെറ്റായ പ്രവണതകളോടുള്ള പ്രതികരണങ്ങളായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. നമുക്ക് ഏറ്റവും ആദ്യം ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരാണ് ഒരു പെണ്ണിനെ സ്നേഹിക്കുക എന്നത് അതൊരു പ്രകൃതിയുടെ തേട്ടമാണ്. ഇരുമ്പ് കാന്തത്തിലേക്ക് അടുക്കും പോലെയുള്ളൊരു മാനസികാവസ്ഥയാണ്. അതിനെന്തിനാണ് അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് ആ വിശാലമായ സ്നേഹത്തിൻ്റെ ലോകത്ത് മതം ഒരു ആചാരത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ കുരുക്കുകൾ തീർക്കുന്നത്? അതുകൊണ്ട് ഈ രണ്ട് വ്യക്തികൾക്കുമുള്ള ഗുണമെന്താണ്, സമൂഹത്തിനുള്ള ഗുണമെന്താണ്? ആ മതിൽക്കെട്ടുകൾ പൊളിച്ചെറിഞ്ഞുകൊണ്ടുള്ള പാറിപ്പറക്കും പറവകളായി ആഘോഷപൂർവ്വം ജീവിക്കലല്ലേ നല്ലത് എന്ന ഒരു ന്യൂ ജനറേഷൻ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം.
2: നമ്മുടെ ഈ ചോദ്യം വിശകലനം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് നല്ലൊരു പ്രവേശിക്കാൻ നമുക്ക് ലഭിക്കും. വിവാഹിതരല്ലാത്ത ഒരാണും പെണ്ണും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊന്നും തോന്നൂല. എന്നാൽ ഇതേ സമയം അവിടെ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് നടക്കുന്നത്. നല്ലൊരു കുടുംബിനിയായിട്ട് ഒരു സ്ത്രീ കഴിഞ്ഞു കൂടുമ്പോൾ കുട്ടികളും മക്കളും ഭർത്താവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയുമായിട്ട് പുറത്തുനിന്ന് ഒരാൾക്ക് വന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് തടസ്സം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു വിവാഹത്തിന് മുമ്പുള്ള ആണിനും പെണ്ണിനെ ഫ്രണ്ട്ഷിപ്പ് പറ്റുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ല പ്രശ്നം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും തൻ്റെ പ്രായത്തിലൊരു പെൺകുട്ടിക്ക് തൻ്റെ പ്രായത്തിലൊരു പെൺകുട്ടിയോടാവാം, ഒരാൺകുട്ടിക്ക് ഒരാൺകുട്ടിയോടാകാം. ആ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും പ്രോത്സാഹനകരവും പുണ്യകരവുമായി തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. നല്ല സുഹൃത്തുക്കൾ ഏറ്റവും നല്ല വഴിയിലേക്കും നന്മയിലേക്കും നമ്മളെ നയിക്കുന്നതാണ്. പക്ഷെ ആണ് പെണ്ണ് എന്ന് പറയുമ്പോൾ അവിടെ ജീവശാസ്ത്രപരമായ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അടുപ്പം എന്ന് പറയുമ്പോൾ ആ അടുപ്പങ്ങൾക്കുള്ളിൽ ഒരു സ്ത്രീ പുരുഷൻ എന്ന നിലക്കുള്ള ഒരു അന്തരം, ജീവശാസ്ത്രപരമായി പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളെപ്പോലെയുമുള്ള ഒരടുപ്പത്തിൻ്റെ വശം അതിലുണ്ട്. ആ വശം ഇല്ലാതെ ആർക്കെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റൂ? സ്വാഭാവികമായും ഈ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് വളർന്ന് വന്ന് അവസാനം എന്ത് ചെയ്യും, ഒരാണ് പെണ്ണിന് അടുത്ത് ഇടപഴകാൻ അവസരം കിട്ടുമ്പോൾ അത് അവിഹിതമായ ബന്ധങ്ങളിലേക്കും ശാരീരിക ബന്ധങ്ങളിലേക്കും വളർന്നു വരും. അതിന് വലിയ അന്വേഷണങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ പിന്നീട് ഇവർ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് അവസാനം വിവാഹത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഇത്തരം ഒരു പരിണതിയിലേക്ക് എത്താതെ അവസാനിക്കാത്തത് അതിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു പെണ്ണിനോട് ആണിന് തോന്നുന്ന സ്നേഹം, ആണിന് പെണ്ണിനോട് തോന്നുന്ന സ്നേഹം, അത് സ്വാഭാവികമായും ജീവശാസ്ത്രപരമായിട്ടുള്ളൊരു ബന്ധമാണ്. അതിൻ്റെ ആത്യന്തികമായ താല്പര്യം ശാരീരികമായ വൈകാരികമായ ബന്ധങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രേമത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും അഫെയറായിട്ട് എത്ര കാലം അവർ മുന്നോട്ട് പോയാലും ഒരു പക്ഷേ അവർക്ക് അഫെയർ നിലക്കൊരു ജീവിതം സാധ്യമാകും. പക്ഷെ വിവാഹത്തിലേക്ക് ഇത് പരിവർത്തിപ്പിക്കപ്പെടുന്നതോടുകൂടെ അത് പ്രശ്നമായി വരാൻ കാരണം ഒരു ഒരു സമയത്തുള്ള അല്ലെങ്കിൽ ഒരു ദിവസത്തിലുള്ള ഒരു ശാരീരിക ബന്ധമാണ് പ്രകൃതിയിൽ ഈ സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരം. അത് നടക്കണോടുകൂടെ എന്ത് ചെയ്തു, അവരുടെ ബന്ധത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ചു. പിന്നെ അവർക്കൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഈ ഒരു താല്പര്യത്തിന് അപ്പുറത്തേക്കുള്ള മറ്റൊന്നിനെ കുറിച്ചും അഫെയർ ആകുമ്പോൾ ചിന്തിച്ചിട്ടില്ല. ചിലപ്പോൾ പിന്നീട് ചിന്തിച്ചിട്ടുണ്ടാവാം, പക്ഷെ തുടക്കത്തിൽ അതിലേക്ക് എത്തുന്നത് തികച്ചും ഈ ശാരീരികവും മാനസികവുമായ അടുപ്പങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പേരിട്ടുകൊണ്ട് ഒരു തിന്മയെ എന്താണ്, തൽക്കാലം അത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു കുറ്റബോധം ഇല്ലായിരിക്കാൻ ഒരു ന്യായം മാത്രമാണത്. പക്ഷെ അതിൻ്റെ പരിണതികളും അതിൻ്റെ കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പോൾ അത് ഗുരുതരമായ ഒരു അപകടത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
4: രണ്ട് വ്യക്തികൾക്കും അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളും പ്രതിസന്ധികളും വരാനുണ്ട്. അവർ കാണുന്നത് അവരുടെ പ്രായത്തിൻ്റെ വലുപ്പത്തിലും അവരുടെ ജീവിതത്തിൻ്റെ തലത്തിലും മാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് വരും ദിവസങ്ങളിൽ അവർ കാണേണ്ട കുറേ കാഴ്ചകൾ എത്തുമ്പോഴായിരിക്കും ഇത് ദുരന്തങ്ങളിൽ എത്തിപ്പെടുക എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ജീവിക്കുന്ന, ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു വലിയ അവകാശവാദം കാലങ്ങൾ കൊണ്ട് അറിഞ്ഞും അടുത്തും ഇടപെട്ടും ഒരാളെ തിരഞ്ഞെടുക്കുന്നതും, പെട്ടെന്നൊരു ദിവസം ഒരു വീട്ടിൽ പോയി ഒരാണിനെയോ ഒരു പെണ്ണിനെയോ കണ്ട് കല്യാണം കഴിക്കുന്നതും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ അറിഞ്ഞും കണ്ടും കൊടുത്തും വാങ്ങിയും ഇടപെട്ടും സംസാരിച്ചുമൊക്കെ ഒരു ആളെ തിരഞ്ഞെടുക്കലല്ലേ? അഥവാ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്നതിൻ്റെ അപ്പുറത്ത് ഒരു അഫെയർ മാരേജിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അതിന് അങ്ങനത്തെ ചില ഗുണങ്ങളില്ലേ എന്നതാണ് സാധാരണഗതിയിൽ ഇത്തരം ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പോയിന്റ്.
2: ഇതിലത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. അതായത് ക്യാമ്പസൊന്നും അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ പരിചയപ്പെട്ടു വരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ തൽക്കാലം അവരുടെ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് അവരൊരു ആസ്വാദനം ജീവിതത്തിൽ നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ അഫെയറിൽ സംഭവിക്കുന്നത്. അതിൽ അറിയാന്നുള്ളൊരു പ്രശ്നം തന്നെ ഉണ്ടാവണില്ല. ഞാൻ പറഞ്ഞത് പലപ്പോഴും 4, 5, 6 കൊല്ലം അഫെയറായി ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് അന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ, അന്ന് നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒന്നല്ലല്ലോ എന്നാണ് പറയുന്നത്. പല കവിതാക്കളും പ്രേമിക്കുന്ന ആളുകൾ പിന്നീട് പറയുക, ഞാൻ ശരിക്കും എനിക്ക് അന്ന് അവളുടെ സ്വഭാവം അവൻ്റെ സ്വഭാവം മനസ്സിലായിരുന്നില്ല എന്നാണ് പറയുക. ഞാൻ സാധാരണ ആഴവിറക്കുന്നൊരു അനുഭവമുണ്ട്. ഒരു ഡെൻ്റൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് അവൻ്റെ ഹൗസ് സർജൻസിൻ്റെ സമയത്ത് എന്നോട് സംസാരിച്ച് ഞാൻ ഓർക്കുകയാണ്. അവൻ വന്നിട്ട് പറയണത് എന്താന്ന് വിചാരിച്ചാൽ, 4 വർഷത്തിലേറെയായിട്ട് അവൻ്റെ കോളേജിൽ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. എത്രമാത്രം എന്ന് വെച്ചാൽ ഗൾഫിലുള്ള തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളുടെ വലിയൊരു പങ്ക് ഇവൾക്കാണ് അവൻ കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല എന്നും അവൻ കോളേജിലേക്ക് പോകുമ്പോൾ അവർ ഒന്നിച്ചു പോകും, അവൾക്കുള്ള ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവനെടുക്കും, അതിലെ ഭക്ഷണങ്ങളൊക്കെ അവൻ വഹിക്കും. ശരിക്കും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പരിചരിക്കുന്നത് പോലെ അവൻ ശരിക്കും ക്യാമ്പസിൽ അവളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ഉണ്ടായതെന്ന് വിചാരിച്ചാൽ, അവസാന ഘട്ടത്തിൽ എക്സാമിന് കുറച്ച് പേഷ്യൻസ് വേണം. ആ പേഷ്യൻസ് അടക്കം അവന് കിട്ടിയ പേഷ്യൻസിനെ അവൾക്ക് കൊടുത്ത് അവൻ തോറ്റു, അവൻ ആ പേപ്പർ തോറ്റു. അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിയതിൻ്റെ പിറ്റേന്ന് രാവിലെ അവന് ഫോൺ വന്നു, എൻ്റെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങൾ, ഞാൻ സോറി പറയാണ്, നിങ്ങൾ എന്താണ് വിചാരിച്ചത് എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ബന്ധമല്ല നിങ്ങളോട് വിചാരിച്ചിരുന്നത് എന്ന് അവൾ പറയാണ്. ശരിക്കും അവൻ ഞെട്ടിപ്പോവാണ്. ഞാൻ പറഞ്ഞ 4 കൊല്ലം സംസാരിച്ചിട്ടും എന്തില്ല, ഇവൾ ഇവനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലായില്ല. അവൻ തിരിച്ചു ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ എന്നോട് മറ്റു ആൺകുട്ടികളോടില്ലാത്ത ഒരു പേഴ്സണൽ ബന്ധം നീ കീപ്പ് ചെയ്ത് എന്തിനാണ്? അതിന് അവളെ മറുപടി എന്തായാലും, എനിക്ക് ചില കാര്യങ്ങൾ നടന്നു പോകാൻ അത് ഗുണമായല്ലോ എന്നൊരു പെൺകുട്ടി പറയുന്നുവെങ്കിൽ ഇത് അപൂർവമായ ഒരു കേസല്ല. കമിതാക്കൾക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തൻ്റെ കൂടെയുള്ള ആളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിലൊരു ഉദാഹരണം എന്താ വേണ്ടത്? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തുടക്കത്തിൽ ഒരു പ്രേമം ആരംഭിക്കുമ്പോൾ തനിക്ക് പറ്റുന്ന ഒരാളാണോ അല്ലേന്ന് അന്വേഷിച്ചിട്ടല്ലോ പ്രവേശിക്കുന്നത്, സ്വാഭാവികമായും പെട്ടുപോവല്ലേ. പിന്നെ അതാണ് തനിക്ക് ഗുണം എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. അതല്ലാതെ പരിചയപ്പെടുന്നതിൽ ദോഷമുണ്ടോ ഗുണമുണ്ടോ എന്ന് ചിന്തിച്ച് ദോഷമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും കമിതാക്കൾ വേർപിരിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചത് ഓക്കെ, എന്ത് ആദ്യം ഒരു പരിചയം ഉണ്ടാക്കുക, ആ പരിചയം ശരിയല്ലെങ്കിൽ പിരിയുക. ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അത് കല്യാണമായി പോകുന്നു. പക്ഷേ വിവാഹത്തിൽ അറേഞ്ച്ഡ് മാരേജിൽ അങ്ങനെയല്ല. നമ്മൾ പോയി നോക്കുന്ന എല്ലാ പെണ്ണിനെയും നമ്മൾ കല്യാണം കഴിക്കണില്ല. അവിടെ അന്വേഷണങ്ങളിൽ ചോയ്സ് ഉണ്ട്, 10 ആളെ കണ്ടിട്ട് 11-ാമത്തെ ആൾക്കാരും കല്യാണം കഴിക്കുന്നുണ്ടാകുക. പക്ഷെ കമിതാക്കൾക്ക് ചോയ്സ് ഇല്ല, അവർ ഏതിലാണോ പോയി പെടുന്നത്, അത് പ്രായമില്ല, ജാതിയില്ല, മതമില്ല, വയസ്സില്ല, ഒന്നുമില്ല. അപ്പൊ സത്യത്തിൽ പരിചയപ്പെടുത്തു ഇങ്ങനത്തെ പ്രേമ വിവാഹങ്ങളെക്കാളും ചോയ്സും അന്വേഷണവും പരിചയപ്പെടലും സുരക്ഷിതവും ഒക്കെ നടക്കേണ്ടതായിരിക്കും അറേഞ്ച്ഡ് മാരേജിലായിരിക്കും.
4: അറേഞ്ച്ഡ് മാരേജിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഫെയർ മാരേജുകളുടെ ദുരന്തങ്ങൾ എന്താണ്? ഒരുപാട് അനുഭവങ്ങളുടെ അനുഭവ സമ്പത്ത് താങ്കളുടെ അടുത്തുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന കുറേ സംഭവ വികാസങ്ങളുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനുവേണ്ടി കാതോർക്കുന്ന സ്നേഹക്കൂടിൽ ഈ ചോദ്യത്തിനു വേണ്ടി കാതോർക്കുന്നവരുടെ ഹൃദയങ്ങളോടുള്ള ആ ഒരു നിരത്തിവെക്കലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം.
2: ഇന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഈ അവിഹിത ബന്ധങ്ങളൊക്കെ ശരിക്കും വ്യഭിചാരങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ എന്താ വെച്ചാൽ, 2, 3, 4 കൊല്ലമൊക്കെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രേമിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. സത്യത്തിൽ ഇത്രയും വലിയൊരു ദുരന്തത്തെ സ്നേഹമെന്നോ പ്രേമമെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നോന്നോ വിളിച്ചിട്ട് പിശാച് അതിനൊരു നന്മയുടെ ഒരു മുഖം മൂടി കൊടുക്കുന്നു എന്ന് മാത്രമുള്ളൂ. ശരിക്കും കൈകൊണ്ട് തൊട്ടാൽ കൈകൊണ്ട് വ്യഭിചരിച്ചു, അതേപോലെ തന്നെ കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും വ്യഭിചാരം തന്നെയാണ് നടക്കുന്നത്. അപ്പം നമ്മളിതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഹറാമായ നിലക്ക് ഉള്ള ഒരു ബന്ധത്തിലൂടെയാണല്ലോ പരിശുദ്ധവും പവിത്രവും ഇഹലോകത്തും പരലോകത്തും തുടരേണ്ട ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി എന്തായാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു വഴിയിലൂടെയാണ് പ്രവേശിക്കുന്നത്. ഇത് പ്രവേശിക്കുന്നതിനുള്ള ഒരു ദോഷം എന്താ വെച്ചാൽ, 1, നല്ലതല്ലാത്തൊരു തുടക്കത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുമോ?
4: കിട്ടില്ല,
2: നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ്. 2. വെച്ചാൽ, ഈ ഒരു കുറ്റബോധം ജീവിതകാലം മുഴുവൻ അവരലട്ടിക്കൊണ്ടിരിക്കും. മറ്റേത് തെറ്റാണെങ്കിലും സമയത്ത് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഈ തെറ്റ് ഒരു ജീവിതമായി പരിണമിച്ചതുകൊണ്ട് സ്വാഭാവികമായും ആ തെറ്റിൽ പങ്കാളികളായവർ ആജീവനാന്തം ജീവിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ വലിയൊരു ദുരന്തമാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് പറയാവുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. പൊതുവെ ഈ ആൺകുട്ടികൾ ഈ പെൺകുട്ടികളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണല്ലോ, അതാണ് അവസാനം സംഭവിക്കുന്നത്. ഈ നടത്തം വിവാഹം കഴിഞ്ഞാലും എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇത്തരം പ്രേമ വിവാഹങ്ങൾ എപ്പോഴും മേധാവിത്വം സ്ത്രീകൾക്കാണ് കാണുന്നത്. അപ്പോൾ ഒരു കുടുംബം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളെ എല്ലാ ഇഷ്ടങ്ങളും പാലിച്ച് പിന്നാലെ കൂടി ഒരാൾ നിലനിൽക്കെ വിവാഹം കഴിഞ്ഞാലും അവൾ അങ്ങനെ അവനെ കാണുള്ളൂ. അപ്പോൾ അവൻ എന്തായിരിക്കും, എപ്പോഴും ഇവളുടെ ആനുകൂല്യങ്ങൾ പറ്റാൻ പിന്നാലെ നടക്കുന്ന ഒരാളായിട്ടാണ് വിവാഹ ജീവിതത്തിലും. അത്തരം ആളുകൾ പിന്നീട് വിവാഹ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കും മനസ്സിലാകുന്നത്, ആ പെൺകുട്ടികളുടെ സ്വരം എപ്പോഴും എന്താണ്, ഒരു മേധാവിത്വത്തിൻ്റെ സ്വരമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഒരു കുട്ടി ഈ അവസ്ഥയിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കുടുംബത്തിൽ മറ്റുള്ളവരെല്ലാവരും ഒരു മാതൃകയായിട്ട് എന്ത് ചെയ്യും, അത് എടുത്തു പറയും. പിന്നെ മറ്റൊരു ദുരന്തമാണ് എന്താ വെച്ചാൽ സംശയ രോഗം. ഇന്ന് ദാമ്പത്യങ്ങളെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയ്ക്ക് സംശയം. ഈ സംശയം എന്തായാലും പ്രേമവിവാഹത്തിലൂടെ വന്ന ആളുകൾക്ക് അധികരിക്കും. കാരണം അവിഹിതമായൊരു ബന്ധം നേരത്തെ നടന്നതുകൊണ്ട് ഇനിയും അവിഹിത ബന്ധങ്ങളുടെ സാധ്യത അവർക്ക് എന്ത് ചെയ്യും, എപ്പോഴും മനസ്സിൽ ഇങ്ങനെ സംശയമുണ്ടായിക്കൊണ്ടിരിക്കുന്നതിലാണൊന്ന്. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, സാധാരണ നമ്മളൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുക നേരത്തെ പറഞ്ഞ പോലെ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഏജ് ഡിഫറൻസ് ഒരു 6 വയസ്സുമാണ് അല്ലെങ്കിൽ 5 വയസ്സുമാണെന്ന് ചില ആൾക്കാർ പറയും. കുറച്ച് കാണാൻ സൗന്ദര്യം വേണമെന്ന് പറയും, അല്ലെങ്കിൽ വെളുത്ത കുട്ടി വേണം, കറുത്ത കുട്ടി വേണം, അല്ലെങ്കിൽ ഒരു ആവറേജ് മീഡിയം കുടുംബം വേണം, എൻ്റെ അതേ പ്രൊഫഷൻ ആകണം. ഇങ്ങനെ സാധാരണ വിവാഹം അന്വേഷിച്ച് വരുന്ന ആളുകൾ എന്തെല്ലോ നിബന്ധനകളാണ് നമ്മോട് പറയുക. ഇതൊക്കെ നിബന്ധനകൾ വേണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ജീവിതത്തിൽ സെലക്ട് ചെയ്യുമ്പോഴും ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണെങ്കിലും ഒരു വാഹനമാണെങ്കിലും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പ്രായോഗികത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. ഇതേപോലൊരു ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യാൻ ഇസ്ലാം പറയുന്നുണ്ട്. കാരണം പെണ്ണിൻ്റെ സമ്മതം വേണം, അന്വേഷണം വേണം, പോയി കാണണം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം യാതൊരു സ്റ്റെപ്പുകൾക്കുമുള്ള അവസരം ആർക്കില്ല, പ്രേമവിവാഹത്തിലില്ല. ആലോചിക്കാതെയുള്ളൊരു എടുത്തുചാടലാണ്. അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കാതെ ചെന്നുപെട്ട ഒരു ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ എന്ത് ചെയ്യും, ഇത്തരം വിവാഹങ്ങൾ എന്ത് ചെയ്യും, ബാധിക്കുന്നുള്ളതാണ് മനസ്സിലാണ്. പിന്നെ അതിലേറെ ദുരന്തം പിൽക്കാലഘട്ടത്തിൽ ഇവർക്ക് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മക്കൾ എന്ത് ചെയ്യുന്നവരെ പിന്നീട് ചോദിക്കും. അവരെ നമ്മൾ എന്തെങ്കിലും ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ച് പറയണത് നിങ്ങളുടെ മകൾ ഇവിടെ എന്തൊക്കെയോ അവിഹിതമായി കുട്ടികളുടെ കൂടെ ബന്ധങ്ങൾ പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ചെല്ലാൻ പറ്റൂല. ചോദിക്കുമ്പോൾ നിങ്ങളുടെ കല്യാണം എങ്ങനെ എന്നൊരു ചോദ്യം ജീവിതകാലം മുഴുവൻ അവരെന്തേണ്ടി വരും, നേരിടേണ്ടി വരും. അതൊരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ അഫയറുകളിലൂടെ വിവാഹം കഴിഞ്ഞ മിക്കവാറും ആളുകൾ രണ്ടാളെ മാതാപിതാക്കളെ പിണക്കിയിട്ടുണ്ടായിരിക്കും. കാരണം മാതാപിതാക്കളുടെ ഇഷ്ടത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടി വിവാഹം നടക്കൂലല്ലോ. അപ്പൊ പാരന്റ്സ് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് ഇത്തരം വിവാഹങ്ങൾ അവിടെ അതൃപ്തി അത് ജീവിതത്തെയും ബാധിക്കും, അതിന് വേറിട്ട് പോകുന്നതിനും ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇങ്ങനെയുള്ള കുറേ ദുരന്തങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റും.
4: ഇടക്ക് പറഞ്ഞൊരു പരാമർശം, അതൊരു ചോദ്യമാകുന്നു അല്ലെങ്കിൽ ചോദ്യമാക്കേണ്ടതുണ്ട്. വയസ്സ് ഒരു നിർണായക വിഷയമാണോ? ഒരു ദാമ്പത്യത്തിൽ പ്രായം എന്നതൊരു നിർണായക വിഷയമാണോ? ഒരു ഒരു വയസ്സിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ സമപ്രായം, പ്രണയ കാര്യങ്ങളിലൊക്കെ മിക്കവാറും സംഭവിക്കുന്നൊരു ഏരിയയാണത്. പ്രണയിതാക്കളൊക്കെ ഒരു ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു ലാബിലെ 2 ടേബിളുകളുടെ പരിസരത്തെ ഒക്കെ പശ്ചാത്തലങ്ങളിൽ നിന്നാണ് പ്രണയം രൂപപ്പെടുന്നത്. അതുകൊണ്ട് അതൊരു ഒരു പിന്നെ ഒരു വലിയ വിഷയമായി എടുക്കേണ്ടതുണ്ടോ? അതിൻ്റെ ജീവശാസ്ത്ര വശം ഒരു ഭാഗത്തുണ്ട്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ കാണുന്നു?
2: ഈ വിവാഹ ജീവിതത്തിൽ പ്രശ്നമാകുന്ന കാര്യങ്ങളേത്, പ്രശ്നമാകാത്ത കാര്യങ്ങളേത് എന്നതിനെ കുറിച്ച് ഉള്ള ഒരു പൊതു ചർച്ച നടത്തുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, വിവാഹം കഴിക്കുന്ന സമയത്ത് ബോധപൂർവം നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൊതുവിവാഹാനന്തരം പ്രശ്നമാവൂല. അപ്പോൾ ഉദാഹരണം, എനിക്ക് ജോലിയുള്ള ഒരു സ്ത്രീ വേണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ പിന്നെ അവളുടെ ജോലിയും ജോലിയിൽ വരുന്ന അപ്രായോഗികതകളും കുടുംബ പ്രശ്നങ്ങളും അയാൾക്ക് പ്രശ്നമാവൂല. കാരണം അയാൾ ബോധപൂർവം സെലക്ട് ചെയ്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറഞ്ഞു, അവൾ ഒരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അവളെ അന്വേഷിക്കാൻ വേണ്ടി വന്നത്. അയാളൊരു സൈക്യാട്രിക് പേഷ്യൻ്റാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു, ആ അന്വേഷണത്തിൽ മുന്നോട്ട് പോയി വിവാഹം നടന്നു. ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞു, അയാൾ ഇപ്പോഴും സൈക്യാട്രിക് പേഷ്യൻ്റ് ആണ്. അതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഒരു രോഗി എന്ന നിലക്ക് അയാളെ ഏറ്റെടുത്ത് പരിചരിക്കാമെന്ന് അന്ന് തീരുമാനിച്ചത് കൊണ്ട് ഇന്ന് അവൾക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ ഈ ഏജ് കമിതാക്കൾക്ക് പ്രശ്നം വരും. കാരണം അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഏജിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് അറേഞ്ച്ഡ് മാരേജിൽ വരുമ്പോൾ എൻ്റെ സമത്തിലുള്ള പ്രായത്തിലുള്ള ഒരു പെണ്ണെന്നെ ആവട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. കാരണം അങ്ങനെ ആരും തീരുമാനിക്കണില്ല. ഞാൻ പറഞ്ഞ ഒരു നോർമൽ സ്റ്റേജിൽ വിവാഹങ്ങളൊന്നും നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒരാളും എൻ്റെ അതേ ഏജിലുള്ളൊരു പെണ്ണ് വേണമെന്ന് തീരുമാനിക്കുന്നത് വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പം അത് ഇവർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഇവർ വിചാരിക്കാതെയും ചിന്തിക്കാതെയും അതിലേക്ക് എത്തുമ്പോൾ, പിന്നെ ഈ പെൺകുട്ടിക്ക് പ്രായമായി വരുമ്പോൾ കുറച്ചൊരു 10-40 വയസ്സാകുമ്പോൾ എന്തു ചെയ്യും, സ്വാഭാവികമായി തൻ്റെ തന്നെക്കാളും പ്രായമുള്ള ഒരു സ്ത്രീയായി തോന്നും. അപ്പം അന്ന് ചെയ്തൊരു അബദ്ധത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും, അന്നൊരു ബോധമില്ലാതെ കടന്നു വന്നതിൻ്റെ കുറ്റബോധങ്ങളുണ്ടാകും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഏജ് ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്, പക്ഷെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ അത്ര പ്രശ്നമായിക്കോളുന്നില്ല, ബോധപൂർവ്വമല്ലാതെ വരുന്നത് കൊണ്ട്.
4: അബോധമായി ആരംഭിക്കുന്നതാണ് അഫെയറുകളെല്ലാം. അപ്പോൾ അറേഞ്ച്ഡ് മാരേജുകളിലെ ചില പോയിന്റുകൾ അവരൊരിക്കലും പ്രസക്തമായി കാണുന്നേയില്ല. അവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെയും എഴുത്തുകുത്തുകളുടെയും ഒക്കെ ഇടയിൽ നിന്നും പിശാചിൻ്റെ ഒരു ആവേശപ്പെടുത്തലിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ രണ്ട് വീടുകളുടെ പശ്ചാത്തലം, അറേഞ്ച്ഡ് മാരേജിൽ സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണത്. രണ്ട് വീടുകളുടെ പശ്ചാത്തലം ഇവരുടെ മുന്നോട്ട് പോക്കിൽ പ്രധാനമാണ്. അപ്പോൾ ഈ രണ്ട് വീടുകളുടെ പശ്ചാത്തലത്തെ കല്യാണത്തിൽ എത്രത്തോളം പരിഗണിക്കേണ്ടതുണ്ട്? ഇപ്പോൾ ഇസ്ലാമിൽ കുഫു എന്ന ഒരു അടിസ്ഥാനമുണ്ടല്ലോ, ആ കുഫു എന്ന അടിസ്ഥാനത്തിൻ്റെ ഉള്ളിൽ കൂട്ടിയെണ്ണിയ കാര്യമാണിത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ രണ്ടുപേരുടെയും ഈ ഒരു സംഭാഷണത്തെ ശ്രദ്ധിക്കുന്നവരിൽ ഒരാളുമായുള്ള അഫെയർ ബന്ധത്തിൽ എത്തിപ്പെട്ട ഒരു കുട്ടി, അവൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു പോയിന്റ് എന്നുള്ള നിലക്ക് രണ്ട് വീട്ടിലെയും പശ്ചാത്തലം, രണ്ട് വീടിൻ്റെയും സാമ്പത്തികാവസ്ഥ, രണ്ട് വീടിൻ്റെയും ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതെത്രത്തോളം കുടുംബജീവിതത്തിൽ നിർണായകമാണ്, രണ്ട് നാടുകളുടെ രണ്ട് കൾച്ചറുകളുടെ സാഹചര്യം ഇതൊക്കെ എത്രത്തോളം നിർണായകമാണ് എന്നതുകൂടി നമ്മുടെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് പറയാവുന്നതാണ്.
2: എന്തായിരുന്നാലും ഒരു ഫാമിലിയുടെ അതേ സെയിം ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും യോജിക്കാവുന്ന മറ്റൊരു ഫാമിലിയെ കണ്ടെത്താൻ എന്തായാലും സാധ്യമല്ല എന്ന് നമുക്ക് ഉറപ്പാണ്.
4: തീർച്ചയായും.
2: അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഒട്ടേറെ ഉണ്ടാകും, പക്ഷെ കുറച്ചൊക്കെ നമ്മളത് പരിഗണിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൻ്റെ ഇങ്ങേ മലപ്പുറത്തുള്ള ഒരാൾ തിരുവനന്തപുരത്തോ കാസർഗോഡോ ഒക്കെ ഒരു കുടുംബ പശ്ചാത്തലം, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഭക്ഷണം എല്ലാതും വ്യത്യസ്തമാണ്. അപ്പം എന്താ വെച്ചാൽ ചില ആളുകൾക്കൊക്കെ എന്താ വെച്ചാൽ ഏത് കൾച്ചറിൽ ചെന്നാലും അതിനോട് എന്ത് ചെയ്യാൻ പറ്റും, യോജിക്കാൻ പറ്റും, എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. കാരണം കുടുംബ സമീപ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ആ സാഹചര്യങ്ങളിൽ വളരെ സാമ്പത്തികമായ താഴ്ചയുള്ളൊരു കുടുംബത്തിലേക്ക് വളരെ ഉന്നതമായൊരു കുടുംബം, ഇതുവരെ ബസ്സിൽ കയറിയിട്ടില്ലാത്ത, ഇതുവരെ ഒന്ന് പിന്നെ ചൂടോടുകൂടെ ഉറങ്ങിയിട്ടില്ലാത്ത, എപ്പോഴും ഒരു എ സി ഇതുവരെ ജീവിതത്തിൽ ഉപയോഗിക്കാതിരിക്കാത്തൊരവസ്ഥ ഇല്ലാത്ത, ഇങ്ങനത്തെയൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പശ്ചാത്തലങ്ങളെ ചിലപ്പോൾ എന്തായിരിക്കും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ പൊതുവേ ഇതിൽ മുൻഗണന കൊടുക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹം കഴിക്കുന്ന പുരുഷൻ യോഗ്യനാണോ, ആ യോഗ്യതയിൽ അവന് ഇസ്ലാമികമായ ഒരു വ്യക്തിത്വവും അതേപോലെ തന്നെ ശരിയായൊരു തൻ്റെ ഇടവുമുള്ളൊരു പുരുഷനാണെങ്കിൽ തൻ്റെ കൂടെ വരുന്ന പെൺകുട്ടിയെ ഏതു സാഹചര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതേ ഒരു മനസ്സൊരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ, ഏത് ഉന്നത കുടുംബത്തിൽ വന്ന പെൺകുട്ടിയാണെങ്കിലും അവൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ വീടുമായി അഡ്ജസ്റ്റ് ചെയ്യാനും സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുവാനും പറ്റും. അപ്പോൾ കുറേയൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ സാഹചര്യങ്ങളെക്കാളും പ്രധാനം വിവാഹം കഴിക്കുന്ന ആള്, അതേപോലെ തന്നെ അയാൾ ഒരു മതപരമായ യോഗ്യതയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുള്ള ആളാണോ എന്നുള്ളതിനാണ് കൂടുതൽ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത്.
4: വിവാഹം എന്നത് ഇസ്ലാം ഭൂമിയിലെ ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന ഒന്നായിട്ടല്ല പരിഗണിക്കുന്നത്, മറിച്ച് മരണത്തിൻ്റെയും ശേഷം ഉദുഹുലുൽ ജന്നത്ത് അൻതും വാ സുവാജുക്കും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും ഒന്നിച്ച് സ്വർഗത്തിൽ കയറിക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ, അങ്ങനത്തെ ഒരു കാര്യമായിട്ട് ഇസ്ലാം വിവാഹത്തെ പരിഗണിക്കുന്നു. അതുകൊണ്ട് അബോധാവസ്ഥയിൽ നല്ല ബന്ധങ്ങൾ തുന്നിച്ചേർക്കപ്പെടേണ്ടത് എന്നത് തന്നെയാണ് ചർച്ചയുടെ ആദ്യപാതി നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ചർച്ച നമ്മൾ തുടരുന്നു. തൽക്കാലം ഒരു കുഞ്ഞു ഇടവേളയ്ക്ക് വേണ്ടി പിരിയുന്നു.
5: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അഷ്ഹദു അന്ന മുഹമ്മദ.
5: പ്രവാചക അധ്യാപനങ്ങൾക്ക് 14 പഴക്കമുണ്ട്. പഴക്കമേറെയുണ്ടെങ്കിലും അത് പഴഞ്ചനല്ല, കാലവും ലോകവും അത് അനുവർത്തിക്കുന്നു. നബി ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം തിരുനബിയോടൊപ്പം. വരൂ, നമുക്ക് കാതോർക്കാം പുതിയ കാലത്തിന്റെ കരുത്താർന്ന ശബ്ദത്തിനായി. പീസ് റേഡിയോ,
4: പീസ് റേഡിയോ സ്നേഹക്കൂട് ചർച്ച നമ്മൾ പുനരാരംഭിക്കുകയാണ്. ഇനിയുള്ള ചർച്ചയുടെ അടുത്ത പാതിയിൽ പ്രണയ വിവാഹത്തിലേക്ക് എത്തിപ്പെട്ടവരുടെ ചില ന്യായങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അത് ഇടക്ക് നമ്മൾ ചർച്ച ചെയ്തു, അതിൻ്റെ ഒരു തുടർച്ച. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ രക്ഷപ്പെടണം എന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരാളോട് നമുക്ക് എന്ത് പറയാൻ പറ്റും?
2: സ്വാഭാവികമായും എന്താച്ചാൽ ഇങ്ങനത്തെ ബന്ധങ്ങളിലേക്ക് സ്വാഭാവികമായി നേരത്തെ പറഞ്ഞ പോലെ അശ്രദ്ധ കൊണ്ടോ ഇസ്ലാമികമായ അറിവില്ലായത് കൊണ്ടോ എത്തിപ്പെടുകയാണ് ചെയ്യണത്. പക്ഷെ നന്നായി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും പരലോകത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ആളുകൾ ഇതൊരു തെറ്റാണെന്ന് അറിയുമ്പോൾ പിൻവാങ്ങാൻ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ വരുന്നവരെ തീർച്ചയായും നമ്മൾ സഹായിക്കണം. നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ മനുഷ്യനെ സ്വാധീനിച്ച തെറ്റായാലും എത്ര അഡിക്ഷൻ വന്ന തെറ്റാണെങ്കിലും അതിന്ന് പുറത്തു വരാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് വലിയ അന്വേഷണങ്ങളൊന്നും വേണ്ടതില്ല. ഒരു സാമൂഹികമായി വരാവുന്ന എല്ലാ തെറ്റുകളും ദുരന്തങ്ങൾക്കും അടിമപ്പെട്ടിരുന്ന ഒരു ജനസമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്. അപ്പോൾ അതിലൊരു മദ്യപാനിക്ക് മാറാൻ പ്രയാസം ഉണ്ടായിട്ടില്ല, ഒരു വ്യഭിചാരിക്ക് മാറാൻ പ്രയാസം ഉണ്ടായിട്ടില്ല, അവിഹിതമായി ഉണ്ടായ നൂറുകണക്കിന് ഭാര്യമാരെ ഉപേക്ഷിക്കാൻ അവർക്കാർക്കും തടസ്സം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇസ്ലാമികമായ അന്നുള്ള അതേ വിശ്വാസം തന്നെയാണല്ലോ ഇന്നുള്ളത്. അതിൻ്റെ ബോധങ്ങൾക്ക് ഏതൊരു കുട്ടിയെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഇത്തരം അഫയറുകളിൽ പെട്ടുപോകുന്ന കുട്ടികളെ നമ്മൾ ബോധവൽക്കരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പെട്ടതിന് ശേഷം കുറച്ച് പ്രയാസകരമായ സംഗതി തന്നെയാണ്. അത് നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ അതിന് നമ്മൾ എന്താ വെച്ചാൽ പിന്നെ അവരെ നമ്മളത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവർ സ്വാഭാവികമായി മാനസികമായി തയ്യാറാവുകയും ചെയ്താൽ സാധിക്കും. ഒരു കുട്ടി സഹകരിക്കാൻ, ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയതാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ എത്രയോ ആളുകൾ നമ്മൾ വിളിക്കാറുണ്ട്, നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററിൽ വരാറുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒക്കെ കൗൺസിലിംഗ് സെൻ്ററുകളിൽ ധാരാളം വരുന്ന കേസ് ഇതാണ്. അങ്ങനെ വരുന്നൊരു കുട്ടിയെ, മനസ്സുകൊണ്ട് എനിക്ക് മാറണമെന്ന് ആഗ്രഹിച്ചിട്ട് പറ്റാത്തൊരു കുട്ടിയെ എന്തായാലും നമുക്ക് സഹായിക്കാൻ പറ്റും. അതെങ്ങനെ സഹായിക്കാന്ന് വെച്ചാൽ, ഒന്ന് എന്താ വെച്ചാൽ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുക. അതായത് ഈ ഇവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ അവരുപയോഗിക്കുന്ന ഫോൺ നമ്പറുകൾ, അവരെ ബന്ധപ്പെടുത്തി കൊടുക്കുന്ന ഏജന്റുമാർ, ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് 100% എന്ത് ചെയ്യണം, അവർ ഒഴിവാകണം. അത് ഏത് തെറ്റുകൾക്കും വേരോടുകൂടെ പിഴുതെറിയുക എന്നുള്ള തത്വപ്രകാരം ഒഴിവാകണം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിൽ ഈ പ്രേമിക്കുന്നവൻ്റെ പിന്നെ പേരോ നമ്പറോ കണ്ടാൽ അവരുമായി ഉണ്ടായിരുന്ന എല്ലാ അനുഭവങ്ങളെയും നമ്മുടെ മൈൻഡിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ പഠിച്ചതും നമ്മളെ ബോധവൽക്കരിച്ചതും നമ്മളെ മനസ്സിലാക്കി തത്വങ്ങളൊക്കെ തൽക്കാലം എന്ത് ചെയ്യും, നമ്മൾ വിസ്മരിക്കും. അതുകൊണ്ടെന്നു വെച്ചാൽ 100% ആ സിം എന്ത് ചെയ്യണം, ഊരിയേറിയണം. പൊതുവെ അത്തരം ആ വ്യക്തികളെ കാണാൻ ഉള്ള സാഹചര്യം ഒഴിവാകുക. പുതിയ ചില കുട്ടികൾ പറയും, എന്തെല്ലാം ഇന്ന് പിന്നെ അകറ്റിത്തരണം, എനിക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ അവിടെ റിക്വസ്റ്റ് ചെയ്യണം, നിന്നങ്ങനെ ഈ കോഴ്സ് തൊട്ടപ്പുറത്തൊരു കോളേജിലുണ്ടല്ലോ, അങ്ങോട്ട് മാറാലോ, അല്ലെങ്കിൽ ഈ പരീക്ഷ വേണമെങ്കിൽ പ്രൈവറ്റായിട്ട് എഴുതാലോ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ സമ്മതിക്കാറുണ്ട്. കാരണം അതേ ക്യാമ്പസിൽ നിന്ന് അവിടെ കോഴ്സിനോ ഒന്നും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലുള്ള ഒരു ചേഞ്ച്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ സാഹചര്യങ്ങൾ പരസ്പരം കാണാനും ബന്ധപ്പെടാനും സമ്മതിക്കാതിരിക്കുക. പൊതുവെ എന്താ വെച്ചാൽ, ഇതിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് ഇസ്ലാം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ത് പ്രതികൂലതകൾ ഉണ്ടെങ്കിലും അവർ പിരിഞ്ഞു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു മാനസിക ബന്ധം, വജാല ബൈനക്കും അവദത്തും റഹ്മാൻ പറഞ്ഞ ഒന്നുണ്ടല്ലോ, സ്നേഹവും കാരുണ്യം, അതുപ്രകാരമുള്ളൊരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവിടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമായിരിക്കും. പക്ഷെ ഒരു സമയം അനുവദിച്ചാൽ മതി. അതായത് ഇവർ ഈ ബന്ധം സ്റ്റോപ്പ് ചെയ്ത് ഒരു 3 മാസം 4 മാസം പരസ്പരം ഒരു കണക്ഷനും ഇല്ലാതെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിന്നാൽ ഉറപ്പാണ് മനസ്സുകളാകലും. അതാണ് ആദ്യ സ്റ്റെപ്പ്. സാഹചര്യമില്ലാതിരിക്കുക, നീണ്ടൊരു സമയം അവർക്ക് അകന്നു നിൽക്കാൻ അവസരം കൊടുക്കുക. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, പൂർണ്ണമായും മനസ്സിൽ ഇയാളുടെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ പൊതുവേ ഒരു കൗൺസിലർക്ക് പറ്റും ഒരു പരിധിവരെ. ഉദാഹരണം പറയുന്നത്, നമ്മൾ കൗൺസിലർമാരായ ആളുകൾ പറഞ്ഞു കൊടുക്കും എന്താണ്, സത്യത്തിൽ എന്താ വെച്ചാൽ ഇയാൾ നിന്റെ മിത്രമല്ല, ശത്രുവാണ്. കാരണം ഈ വ്യക്തിയുമായുള്ള കണക്ഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്റെ മതജീവിതം, നിന്റെ പരലോകം, പാരൻസുമായിട്ടുള്ള ബന്ധം, നിന്റെ അഭിമാനം, നിന്റെ കോഴ്സ്, ഇതിന് മുഴുവനും കത്തിവെക്കാൻ വന്ന ഒരുത്തൻ നിന്റെ ഫ്രണ്ട് എങ്ങനെയാവും, നിന്റെ സ്നേഹിതനാവും? അപ്പോൾ ഇനി മുതൽ ആ പിന്നെ ആ സുഹൃത്തിനോടുള്ള മാനസികാവസ്ഥ തികച്ചും തൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ വന്ന ഒരു ശത്രുവിനോടുള്ള മാനസികാവസ്ഥ. അപ്പോൾ ഒരു ആൻറ്റി മെൻറ്റാലിറ്റി സൃഷ്ടിക്കപ്പെടും. നമുക്ക് നിരന്തരം പോയിന്റുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടിനെ നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ ആ കുട്ടിക്ക് അത് ഇത്ര താല്പര്യത്തോടെ വരുന്ന കുട്ടികൾക്ക് അത് എന്ത് ചെയ്യും, അവൾ കൺവിൻസ്ഡ് ആവും, അവൻ അതിനെപ്പറ്റി ബോധം വരും, അപ്പോൾ അവൻ പിൻവാങ്ങാൻ നമ്മുടെ കൂടെ എന്ത് ചെയ്യും, സഹായിക്കും. പിന്നെ നിരന്തരമായ ഇസ്ലാമിക ഉത്ബോധനങ്ങൾക്ക് അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക, അതിലൂടെ അങ്ങനെയാണ് മുന്നോട്ട് പോവുക. പിന്നെ എത്രയും പെട്ടെന്ന് മനസ്സ് മാറിക്കഴിഞ്ഞാൽ പുതിയൊരു വിവാഹത്തിലേക്കും ജീവിതത്തിലേക്കും അവരെ സജ്ജമാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരമാർഗം.
4: ഈ കോഴ്സ് ഇങ്ങനെ ഒരു കോഴ്സ് മാറി ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ എടുത്തു. അടുത്തൊരു നിർദ്ദേശം നമ്മൾ പറഞ്ഞത് വിവാഹമാണ്. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും കോഴ്സ് കഴിയട്ടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ളൊരു ഒരു അവസ്ഥ പൊതുവേ കുട്ടികളൊക്കെ മനസ്സിലുണ്ടാവാറുണ്ട്. എന്നാൽ അവരുടെ ഒരു മൊറാലിറ്റി, ധാർമ്മികത കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റാറുമില്ല. അങ്ങനത്തെ ഒരു അനുഭവങ്ങളുള്ള ആളുകളോട് വിവാഹത്തെ സംബന്ധിച്ച്, വിവാഹം, ജോലി, പഠനം, ഈ മൂന്ന് പോയിന്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് പറയാൻ കഴിയുക?
2: ഇതിൽ ചില വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്നെന്താ വെച്ചാൽ, എനിക്ക് വിവാഹം പിന്നീട് മതി എന്ന് പറയുന്ന പല പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരം അഫയറുകളിൽ പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ യാഥാർത്ഥ്യ തലത്തിൽ അവർക്ക് എന്ത് വേണം? ഒരു പുരുഷന്റെയോ ഒരു സ്ത്രീയുടെയോ സാന്നിധ്യം വേണം. അപ്പൊ അത്തരം ഒരു മാനുഷികമായ അവസ്ഥ ഉണ്ടായിട്ടും വിവാഹം വേണ്ടെന്ന് പറയുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. പിന്നെ വിവാഹത്തെക്കുറിച്ചുള്ള തെറ്റായ ഭയങ്ങളാണ്. വിവാഹം കഴിഞ്ഞാൽ എൻ്റെ കോഴ്സ് തടസ്സപ്പെടും, എൻ്റെ ജീവിതം തടസ്സപ്പെടും, എൻ്റെ ഭാവി തടസ്സപ്പെടും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണത് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എവിടെ ഒരു വിവാഹം നടക്കുമ്പോഴും വിവാഹം എന്നത് തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അനുകൂലതകളെയും കൂടുതൽ ശക്തിപ്പെടുത്താനും അതിന് ഒരു പിന്തുണ നൽകാനുമുള്ള ഒരു പാർട്ട്ണറാണല്ലോ കടന്നു വരുന്നത്.
4: തീർച്ചയായും
2: അത്തരമൊരു പാർട്ട്ണർ തൻ്റെ ജീവിതത്തിൽ നല്ല ഭാവിക്ക് പ്രതികൂലതകൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നത് അനാവശ്യമായൊരു ഭയം മാത്രമാണ്. സ്വാഭാവികമായും അവർക്ക് എന്താണോ താല്പര്യം, ആ താല്പര്യങ്ങൾ വിവാഹം കഴിക്കാൻ വരുന്ന ആളോട് പറയുക. വിവാഹവും ജീവിതവുമാണ് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക. ആ ജീവിതത്തിന് അനുഗുണമായ സാഹചര്യങ്ങൾക്ക് വിവാഹത്തിലൂടെ കടന്നു വരുന്ന ആൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം ഈ വിവാഹങ്ങൾ വൈകിപ്പിക്കുന്നവർക്ക് വരുന്നൊരു ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർ 23, 24 ഒക്കെ വയസ്സാകുമ്പോഴാണ് പിന്നെ വിവാഹത്തിന് ഒരുങ്ങുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിവാഹ പ്രായമുള്ള മിക്കവാറും ആളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ അവർക്ക് ചോയ്സ് ഉണ്ടാവില്ല. അങ്ങനെ വിവാഹ ജീവിതവും ഭാവി ജീവിതവും വലിയ ദുരന്തങ്ങളിലേക്കാണ് പിന്നീട് എത്തിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ വിവാഹം വേണ്ടെന്ന് പറയുന്നവർ ഇത്തരം അഫയറുകൾ പെട്ടുപോകുമ്പോൾ വിവാഹം വേണം, അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ് അവരതിലേക്ക് നയിക്കുന്ന കാര്യം. എന്നാൽ ഇപ്പം നമ്മൾ വേറൊന്ന് കാണുന്നത് വെച്ചാൽ, വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇപ്പം ഉണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ അവരാണ് സത്യസന്ധർ എന്ന് പറഞ്ഞ ക്യാമ്പസിൽ ഉണ്ടാകുന്ന മൂല്യച്യുതിയെക്കുറിച്ചും അവിടെ സംഭവിച്ചു പോകുന്ന തെറ്റുകളെക്കുറിച്ചും അവിഹിത ബന്ധങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ 100% അറിയുന്നത് കൊണ്ട് തൻ്റെ കൂടെ തനിക്ക് തമാശകൾ പറയാനും വൈകാരികതകൾ പങ്കുവെക്കാനും അനുവദിക്കപ്പെട്ട രൂപത്തിൽ ഒരു ഇണയുണ്ടായാൽ പിന്നെ വെറുതെ കുറ്റബോധത്തോടു കൂടെ ഈ ജീവിതം തുടരേണ്ട ആവശ്യമില്ലല്ലോ എന്ന നിലക്ക് എന്ത് ചെയ്യാണ്, വിവാഹം നടക്കട്ടെ, അതൊന്നും കോഴ്സിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ രക്ഷിതാക്കന്മാരെ തടസ്സം.
4: യെസ്, നേരത്തെ ഈ വിഷയം നമ്മൾ സ്നേഹ കൂടുതൽ ചർച്ച ചെയ്തു. വിവാഹം ആഗ്രഹിക്കുന്ന ആളുകളുടെ വിലാപങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മൾ നടത്തിയിരുന്നു.
2: നേരത്തെ
4: നമ്മൾ നടത്തിയിരുന്നു. ഇതില് പിന്നെ 1-2 പോയിന്റ് കൂടി നമ്മൾ സമയത്തിന്റെ പരിമിതിയിൽ നിന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാ നിലക്കും മനസ്സിനെ മോചിപ്പിച്ച് രക്ഷപ്പെട്ടു പോരുന്ന ഒരു കുട്ടിക്ക് മുന്നിൽ പിന്നീട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സാധാരണഗതിയിൽ അതിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാത്ത ആളുകൾ ഉയർത്തുന്ന ചില വെല്ലുവിളികളുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യും, നിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോൾ അതൊരു ഊരാക്കുടുക്കായി കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളോട് നമ്മൾ എന്തു പറയും?
2: നമ്മൾ ഈ അവിഹിത ബന്ധങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുമ്പോൾ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. അതായത്, രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ രണ്ടാൾക്കും ഒരേ മാനസികാവസ്ഥ ആവില്ല. ഒരാൾ ചിലപ്പോൾ തമാശക്കാവും, ഒരാൾ വളരെ സീരിയസ് ആവും. ഇങ്ങനെ വരുമ്പോഴാണ് ഈ വേർപെടുന്ന സമയത്ത് എന്തുണ്ടാവുന്നത്, പെട്ടെന്ന് ഷോക്ക് ഉണ്ടാവുകയും അത് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു പറയല്ല, ആത്മഹത്യ ചെയ്യാൻ എന്ത് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അന്വേഷണങ്ങളൊക്കെ വരുമ്പോൾ ഒരു ആത്മഹത്യക്കുള്ള പ്രേരണ കുറ്റമോ എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റുന്ന ഒരു കേസിൻ്റെ തലങ്ങളിലേക്ക് സംഗതികൾ പോകും. ഈ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് നല്ല ബോധം നമ്മൾ നൽകണം, വളരെ നൽകണം. ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു അഫയർ കേസ് വന്നപ്പോൾ അതിൽ കണ്ടത് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയാണ്. അപ്പം ആ പെൺകുട്ടി രക്ഷിതാക്കന്മാരെ നിയമപരമായ നിലക്ക് നീങ്ങാൻ തുടങ്ങുകയാണ്. അത് തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ചെറിയ വൈകാരിക തലങ്ങളിലും ഫ്രണ്ട്ഷിപ്പിലൊക്കെ നിന്ന ആള് മാതാപിതാക്കളെ ആന്റി ആയിട്ട് കേസിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അയാൾക്ക് ബോധം ഉണ്ടായത് ഇത് തന്നെ എന്ത് ചെയ്യും, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നല്ല ബോധം എന്ത് ചെയ്യണം, നൽകണം. കാരണം അത് അതിലേറെ വലിയ എന്ത് ചെയ്യും, അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സംഗതികളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അഥവാ ഒരു കുട്ടി സ്വയം കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഞാൻ ഇത്തരം ഒരു തിന്മയിൽ നിന്ന് പിൻവാങ്ങാണ് എന്ന് വിചാരിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ആള് എന്ത് ചെയ്യാണ്, ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പിൻവാങ്ങുമ്പോൾ ചില സ്റ്റെപ്പുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അതിലുള്ളത്. പിൻവാങ്ങുമ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ ബന്ധത്തിൻ്റെ ശക്തിയും ആ ബന്ധത്തിൻ്റെ പരിണിതികളും ഒക്കെ ഈ ബന്ധപ്പെടുന്ന ആളുകൾക്ക് നന്നായി മനസ്സിലാവും. ഞാനിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ, അങ്ങനത്തെ കേസുകളിൽ അവരെന്ത് ചെയ്യണം, കുറച്ച് യുക്തിപരമായി നീങ്ങണം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യുക, ഞാൻ പിൻവാങ്ങുന്നു എന്ന ആ ഏറ്റവും ശക്തമായ മെസ്സേജ് അവർക്ക് നൽകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, തൽക്കാലം കോണ്ടാക്ട്സ് കുറക്കുക, നേരവരുമായുള്ള ബന്ധപ്പെടലുകൾ എന്ത് ചെയ്യുക, കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, പുതിയ പരീക്ഷയുടെയോ അല്ലെങ്കിൽ പുതിയ തലങ്ങളുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന റെസ്ട്രിക്ഷൻസോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, തൽക്കാലം ഇത് നടക്കില്ലെന്നും ഇത് മുന്നോട്ട് പോകില്ലെന്നും ഗ്രാജ്വലായിട്ട് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് പിൻവാങ്ങാനേ പറ്റുള്ളൂ. അത് കേസിനനുസരിച്ചാണ്. പക്ഷെ ചില മിക്കവാറും 90% കേസിൽ ഏറ്റവും നല്ലത് ഒറ്റയടിക്കാണ് അവസാനിപ്പിക്കലാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോണും ബന്ധവും കാര്യങ്ങളൊക്കെ വിച്ഛേദിച്ചിട്ട് അവസാനിപ്പിക്കുക. കാരണം രണ്ടുപേരും ഒരുപോലെ തെറ്റുകാരാണല്ലോ. അതുകൊണ്ട് ഒരാൾ പിൻവാങ്ങുമ്പോൾ അതിലെന്തെങ്കിലും ഇസ്ലാമികമായി ചിന്തിക്കേണ്ട ഒരു ചതിയോ ഒരു വഞ്ചനയോ കരാറില്ലെങ്കിലും ഒന്നുമില്ല. ഒരു തെറ്റാണ് മനസ്സിലായപ്പോൾ പിൻവാങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു കുറ്റബോധത്തിന്റെ ഒന്നും അതിൽ ആവശ്യമില്ല. ഒരു കരാറില്ലെങ്കിലും ഒന്നും അതിലില്ല. ഇപ്പൊ വിവാഹം കഴിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് തെറ്റാണ്, എന്റെ ഭാവിക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കിയാൽ ആർക്കും പിൻവാങ്ങാൻ അവകാശവും അധികാരവും ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഇത്തരം പ്രയാസങ്ങൾ വരുമെന്ന് തോന്നുന്ന കേസുകളിൽ എന്ത് ചെയ്യുക, അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക.
4: ഇതിൽ ബാക്കി നിൽക്കുന്ന ചില ശേഷിപ്പുകൾ ഏത് പ്രണയ വിച്ഛേദങ്ങളിലും ഉണ്ടാകും, ഫോട്ടോസ് അങ്ങനത്തെ ചില കാര്യങ്ങൾ. അത് അത് അത് അത് പിന്നെ എന്ത് ചെയ്യും, അത് ക്ലോസ് ചെയ്യാണ്. ഇതിപ്പം മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ടാകൂല. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രൊഫ്കോൺ, CRE, നമ്മുടെ മറ്റു പ്രബോധന സംരംഭങ്ങൾ അവിടെയൊക്കെ വന്നിരുന്ന് ഇതൊക്കെ ആദ്യമായി കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നിറക്കണ്ണുകളോട് കൂടെ ആ പിന്നെ സദസ്സിലിരുന്ന് തീരുമാനമെടുത്ത് ഞാനേ മാറിയിട്ടുള്ളൂ, എൻ്റെ ക്യാമ്പസ് മാറിയിട്ടില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഫീഡ്ബാക്ക് എഴുതി തരുന്ന കുട്ടികളെ നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പേടിക്കുന്ന ഒരു ലോകമാണ് ഫോട്ടോസ് അടങ്ങുന്ന കാര്യങ്ങൾ, യാത്രകൾ അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. ഇതിനെ ഇത് ഈ ബന്ധങ്ങൾ വിച്ഛേദിക്കുമ്പോൾ ഇതിനെ എങ്ങനെ കാണണം, ഏത് രീതിയിൽ ഡീൽ ചെയ്യണം?
2: എന്താ, ഏത് തെറ്റുകൾക്കും അതിന് പിൻവാങ്ങുമ്പോൾ കുറേ ബാക്കി പത്രങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു മദ്യപാനി മദ്യപാനം നിർത്തുകയാണെങ്കിൽ അയാളെ കരളിന് അസുഖം ഉണ്ടാവും, ഹാർട്ടിന് അസുഖം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് പിന്നെ നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു പരിധിവരെ ഈ ഫോട്ടോസൊക്കെ നമുക്ക് തിരിച്ചു വാങ്ങാനും അത് നശിപ്പിക്കാനും കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ ഇന്നൊക്കെ ഇപ്പോൾ എന്താ വെച്ചാൽ നശിപ്പിച്ചാൽ പോലും റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന സംവിധാനത്തിൻ്റെ ലോകത്ത് അതിലൊന്നും വലിയൊരു പ്രാധാന്യവും പ്രസക്തിയും ഇല്ല. പക്ഷെ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരം ഒരു സംഗതി വരുമ്പോൾ ഇതിന് പല നിയമപരമായ വശങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി പൂർണ്ണമായും തൻ്റെ കുറ്റസമ്മതങ്ങൾ നടത്തി അവൾ തന്നെ സംബന്ധിച്ച തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാതാപിതാക്കളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ പൂർണ്ണ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അങ്ങനെ അവളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവളെ ഉപദ്രവിക്കാൻ ആർക്കും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും ഇത്തരം ദുരന്തത്തിൽ പെടുന്ന പെൺകുട്ടികൾ പിന്നീട് നിവർത്തില്ലാതെ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ഈ കുട്ടികളുടെ ബോധമില്ലാത്ത സമയത്തും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പും തുടങ്ങിയ ബന്ധങ്ങളിലൂടെ എന്ത് ചെയ്യാണ് അയാളിപ്പോൾ എന്താണ് ഒരു പീഡനത്തിലേക്കും ഉപദ്രവത്തിലേക്കും വരികയാണെങ്കിൽ ഇത് സത്യമാണല്ലോ. ഈ ഫോട്ടോ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഇവളെ ഉപദ്രവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് പ്രേമമെന്നോ ബന്ധമെന്നോ സ്നേഹമെന്നോ ഒന്നും വിളിക്കാൻ പറ്റില്ല. അതിന് പീഡനത്തിൻ്റെയും വിവാഹ വാഗ്ദാനത്തിലൂടെയുള്ള ചൂഷണത്തിൻ്റെയും ഒക്കെ വശങ്ങളിലാണ് കാണുക. അപ്പം അതിനൊക്കെ നിയമപരമായി മുന്നോട്ട് പോകാനും ആ പെൺകുട്ടിക്ക് പരിക്കുകൾ പറ്റാതെ രക്ഷപ്പെടുത്താനും ഒക്കെ എന്ത് ചെയ്യും പിന്നീട് പറ്റും. പക്ഷേ കുട്ടികൾ എത്രയും പെട്ടെന്ന് ഈ കാര്യം എന്ത് ചെയ്യുക, പാരൻസിനെ അറിയിക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ സംരക്ഷണം കുട്ടികൾക്ക് നൽകുമെന്നുള്ള ഉറപ്പ് വേണം. അതിൽ പാരൻസിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ. പിന്നെ എല്ലാം പൂർണ്ണമാവൂലല്ലോ, കാരണം ഏത് തെറ്റുകളുടെയും എല്ലാ അനന്തര ഫലങ്ങളെയും തിരിച്ചെടുക്കുക എന്നുള്ളത് സാധ്യമല്ല.
4: ഇതിൽ വേറൊരു വിഭാഗം പ്രണേതാക്കളുണ്ട്, അവരിങ്ങനത്തെ സംസാരങ്ങളും ക്ലാസുകളും കേൾക്കുമ്പോൾ അവസാനം അവരെ പിന്മാറാൻ തയ്യാറായിരിക്കും. എന്നാൽ ഇവരുടെ പ്രണയത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ മൗനാനുവാദത്തോടുകൂടെ ഉള്ളതായിരിക്കും. മൗനാനുവാദത്തോടുകൂടെ പ്രണയിക്കാൻ വിടുന്ന മാതാപിതാക്കളോടും ആ പ്രണയത്തിൻ്റെ ലോകത്ത് സ്വപ്നം കാണുന്ന കമിതാക്കളോടും രണ്ടു കൂട്ടരോടും ചേർത്ത് നിർത്തി നമുക്ക് എന്താണ് പറയാനുള്ളത്?
2: എന്താ ശരി, ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ചില കാര്യങ്ങളുടെ ഗൗരവബോധം അവർക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണത്. ഇപ്പോൾ 12 വയസ്സിൽ മോട്ടോർ ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നതും 9 വയസ്സിൽ സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് കൊണ്ട് അത്തരം ഒരു കൾച്ചറിൽ ഒരു അവിഹിത ബന്ധം രൂപപ്പെട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ഉണ്ടാവുക എന്നുള്ളത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ കുട്ടികൾ മനസ്സിലാക്കണം, സാർ, ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ പുതിയൊരു സംസ്കാരം കാണുന്നത് കുട്ടികൾക്ക് ബോധ്യപ്പെട്ടാൽ അവർ മാതാപിതാക്കളെ കൂടെ മാറ്റുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. അപ്പൊ നമുക്ക് കുട്ടികളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ദോഷകരമായ ഒരു കാര്യം ആരുടെ ഭാഗത്തു നിന്ന് എന്ത് സപ്പോർട്ടുണ്ടെങ്കിലും അനുകൂലമുണ്ടെങ്കിലും നമ്മുടെ ഭാവി ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പരലോകവും ഇഹലോകവും ആലോചിച്ച് നമ്മൾ പിൻവാങ്ങണം. അതിലിപ്പോ വാപ്പ ഒരു പുകവലിക്കുന്ന ആളാണെന്നുള്ളത് കൊണ്ട് മകൻ പുകവലിക്കണമെന്നില്ലല്ലോ. പുകവലിയുടെ ദുരന്തം മനസ്സിലാക്കി വാപ്പയെ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കുക, തൽക്കാലം മാതാപിതാക്കൾ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ഇതിന്റെ ദുരന്തം മുഴുവനും ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന നിലക്ക് മനസ്സിലായ ഒരു തെറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, പിൻവാങ്ങാൻ അവർ തീരുമാനിക്കാം. മാതാപിതാക്കളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ മക്കളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കൊക്കെ മക്കൾക്ക് പിന്തുണ കൊടുത്താൽ പിന്നെ മക്കൾ ദുരന്തത്തിൽ പെടുമ്പോൾ നമ്മൾ എന്തിനും കരയേണ്ടി വരും, ഖേദിക്കേണ്ടി വരും. അറിവില്ലായ്മ കൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ മാതാപിതാക്കൾക്ക് ശരിക്കുള്ള ബോധങ്ങൾ നേടണം. ഇതുപോലുള്ള ചർച്ചകളും ക്ലാസ്സുകളൊക്കെ അവരിലേക്ക് എത്തിക്കുക, അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമുക്ക് ആ വിഷയത്തിൽ ചെയ്യാനുള്ളൊരു കാര്യം.
4: ഏറ്റവും അവസാനം സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം പറയേണ്ട ഒരു ഗൗരവമുള്ള ചോദ്യം, ഒരു രക്ഷയും ഇല്ല ഞങ്ങൾക്ക് ഇസ്ലാമികമായി, പക്ഷേ ഇനിയുള്ള കാലം ജീവിക്കണം, പിരിയാനും നിർവാഹമില്ല എന്ന് പറയുന്നവരോട് നമ്മൾ എന്ത് പറയും?
2: ഞാൻ പറഞ്ഞ ഇസ്ലാമികമായി ജീവിക്കണം എന്ന് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പിരിയാണ് എന്തുള്ളത് വേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ബന്ധം തുടർന്ന് പോയി, വിവാഹമൊക്കെ കഴിച്ചവർ തുടർന്ന് പോയി എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരും മതപരമായിട്ടൊക്കെ മാനസികമായി പറ്റ മാറി കഴിഞ്ഞതിലൊക്കെ തെറ്റിനൊക്കെ തൗബ ചെയ്ത് പടച്ചോനത് സ്വീകരിച്ചൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ഭാവി വരാം. പക്ഷെ സ്വാഭാവികമായി ഒരു തെറ്റ് എന്തായാലും തുടരാതിരിക്കലാണ് ഹയർ. അത് പിന്നീട് എപ്പോഴും ആലോചിക്കുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത്തരം തെറ്റുകൾ മനസ്സിലാക്കിയാൽ വീണ്ടും വീണ്ടും അതിന് ന്യായങ്ങൾ കണ്ടെത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാതെ എത്തിയോടത്ത് വെച്ച് പിൻവാങ്ങുവാൻ ശ്രമിക്കലാണ് ബുദ്ധി. അതാണ് ഇഹലോകത്തിനും പരലോകത്തും സുരക്ഷയ്ക്ക് നല്ലത്.
4: ഏറ്റവും വലിയ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് വിവാഹ ജീവിതവും വിവാഹ ജീവിതത്തിൻ്റെ തുടർച്ചകളും. അത് ബോധപൂർവമാകട്ടെ, ബുദ്ധിപൂർവമാകട്ടെ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാകട്ടെ, അതാണ് പ്രകൃതിയുടെ തേട്ടം, അതാണ് പെറ്റുവളർത്തി നമ്മെ സ്നേഹപൂർവം കൊണ്ടു നടക്കുന്ന മാതാപിതാക്കളുടെ ആഗ്രഹം. ആ ആഗ്രഹങ്ങൾക്ക് ഏറെ പ്രാർത്ഥനകളുടെ പുതിയ പശ്ചാത്തലങ്ങൾ ഒരുങ്ങും എന്ന നല്ല മനസ്സ് നമ്മൾ കാത്തു സൂക്ഷിക്കുക. പശ്ചാത്താപത്തിൻ്റെ കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയരുമ്പോൾ, മനസ്സ് സംസാരിക്കുമ്പോൾ പുതിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശിത്തുടങ്ങും. കുടുംബകങ്ങളിൽ നമുക്ക് വേദനയായി സങ്കടമായി നിലനിൽക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് തുറന്നു ചോദിക്കാം, തുറന്നു പറയാം. അത് അതിൻ്റെ എല്ലാ സീക്രസിയും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ചർച്ചകൾക്ക് വിധേയമാക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കേണ്ട നമ്പർ 9020840840 90 20 840 840 എന്ന നമ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം പീസ് റേഡിയോ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഫീഡ്ബാക്ക് സംവിധാനം, അതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്ക് സംവിധാനം, അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹു ഇനിയും നല്ല ചർച്ചകൾക്കും നല്ല ആശയ രൂപീകരണങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തേക്ക് തൽക്കാലം ഇപ്പോൾ വിടവാങ്ങുന്നു. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: നമ്മൾ പിന്നെ ഇപ്പം സ്നേഹക്കൂടിൽ നമ്മൾ കേട്ട വിഷയം കമിതാക്കൾ ചോദിക്കുന്നു, പ്രണയം ഒരു കുറ്റമാണോ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിലിപ്പോൾ നമുക്കേ ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയാനില്ലെങ്കിലും ഈ വിഹിതവും അവിഹിതം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വിഹിതം നമുക്ക് ലഭിക്കേണ്ട വിഹിതം നമുക്ക് ലഭിക്കുകയും നമ്മൾ നൽകേണ്ട വിഹിതം നമ്മൾ നൽകുകയും ചെയ്താൽ പിന്നെ അവിടെ അവിഹിതത്തിന് സ്കോപ്പില്ല,
1: ഇല്ല
3: അല്ലേ? അപ്പോൾ ഈ പിന്നെ കമിതാക്കൾ എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഓൽക്ക് ഇതാരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവരുത്. ഓൽക്ക് തോന്നിയ പോലെ തോന്നിയ ആൾക്കാരിട്ട് തോന്നിയ രൂപത്തിൽ എന്ത് ചെയ്യണം, അവരുടെ ആ കാമ നിർവൃതി നേടണം, അതാണ് അവരുടെ ഉദ്ദേശം അല്ലേ. അപ്പോൾ അതിന് അങ്ങനെ ഒരു ലൈസൻസ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് നൽകി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് പിന്നെ ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്.
1: യെസ്.
3: അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വിഷയം, സ്നേഹക്കൂടിൽ എന്നുള്ള ഒരു വിഷയം വളരെ ഗൗരവമാണ്. നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ മക്കളും നാളെ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അല്ലേ, സംശയമൊന്നുമില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൂടി ഒരു ഉത്തരം ആണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സ്നേഹക്കൂടലിലെ വിഷയം. കാരണം പ്രേമം കുറ്റാണോ പ്രണയം കുറ്റാണോ എന്ന് നമ്മളെ മക്കൾ ചോദിക്കാൻ അധികം ദൂരമൊന്നും ഇല്ല അല്ലേ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് യാതൊരു മടിയും ലജ്ജയുമില്ലാത്ത
1: പ്രേമത്തിന് പുതിയ മാനങ്ങൾ, പുതിയ തലങ്ങൾ, പുതിയ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പലതരത്തിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ എന്ന് വെച്ചാൽ പല അതിനെ മറ്റേ മിഠായി പൊതിയിൽ പൊതിഞ്ഞു കൊണ്ടുവരാൻ എന്ന് വെച്ചാൽ ഓള് നഞ്ചരത്ത് നിസ്കരിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് പല രൂപത്തിലേക്ക് അങ്ങനത്തെ കുട്ടീനെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ അവള് കാരണമാണ് കുറച്ചൊക്കെ നിസ്കാരവും ദീനും ഒക്കെ തുടങ്ങിയത്, അങ്ങനെ അതുകൊണ്ട് പ്രണയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവരുന്ന സാരങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അതിനൊക്കെയുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ഇൻഷാല്ലാ നമ്മളിപ്പോൾ കേട്ടത്. ഇനി നമ്മള് ഇന്നത്തെ വൈബ്സ് ഇവിടെ
3: അവസാനിപ്പിക്കണ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് പറയുകയാണ്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു 10-20 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10-25 വയസ്സിനുള്ളിലുള്ള പല ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ ഒരു ജോലിയൊക്കെ നോക്കി ഒരു ജീവിതം തുടങ്ങേണ്ട ആളുകളാണല്ലോ. ഒരു കുടുംബജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പ്രായവും തൻ്റെ ഇടം ഇപ്പോൾ ഒരു 23 വയസ്സ് കൂട്ടിക്കോളിയും. അപ്പോൾ ഒരു 23 വയസ്സൊക്കെ ആയ ഒരാൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് ആള് ലൈഫ് സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം പഠന മേഖല ഏകദേശമൊക്കെ കഴിഞ്ഞൊരു പ്രായമാണല്ലോ. പക്ഷെ ആ സമയത്തും ഇവർ ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ അവരുടെ ചില ആഗ്രഹങ്ങളും ചില പിന്നെ എന്താ സാധ്യമാക്കേണ്ട ചില മോഹങ്ങൾ അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ പിടികൂടുന്നത് അല്ലെങ്കിൽ അതിന് കരുവാക്കാന്ന് പറയുമല്ലോ നമ്മൾ ആരെയെന്ന് വെച്ചാൽ ഈ ചെറിയ സ്കൂൾ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടികളെയാണ്. അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. അവനവൻ്റെ വീട്ടിൽ അനിയത്തിമാരെയും പെങ്ങന്മാരെ കുറിച്ചും പിന്നെ ഒന്നും ആലോചിക്കാതെ മറ്റുള്ള വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അല്ലേ എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള പ്രായത്തിലുള്ള കുട്ടികളെ ഇവർ എന്ത് ചെയ്യാണ് അവരുടേതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കാണ്. അപ്പോൾ ഇതൊക്കെ എത്ര ആഭാസം ആണ് എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ അവർക്ക് ഈ ഒരു ഇന്നത്തെ സ്നേഹക്കൂടിലെ പ്രോഗ്രാം കേൾപ്പിക്കണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സ് ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഈ ഒരു സമയം വരെ ഉണ്ടായിരുന്നത് നിസാൻ രണ്ടത്താണിയും കൂടെ ഞാൻ മുസ്തഫ അൻസാരിയുമാണ്. നിസാൻ യഥാർത്ഥത്തിൽ അൻസാരിയാണ്, പക്ഷേ നിസാൻ അറിയപ്പെടുന്നത് നിസാൻ രണ്ടത്താണി എന്നാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും റേഡിയോയുടെ കൂടെയുള്ള ഈ യാത്രയിൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇൻഷാല്ലാ നമ്മളിങ്ങനെ ഈ റേഡിയോ വൈബ്സ് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ചില പേരുകളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് അതിന് അതിൻ്റെതായ ചില മാനങ്ങളുണ്ടാകും, അർത്ഥങ്ങളുണ്ടാകും, അതിൻ്റെ പ്രകടനങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് റേഡിയോ മോർണിംഗ് ലൈവിന് ശേഷം നമ്മൾ ഒരു വൈബ്സിൻ്റെ ഒരു സമയം ഇങ്ങനെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമായിക്കാരം സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കാനും ചായ കുടിക്കട അതെടുക്ക് ഇതെടുക്ക് അല്ലേ മദർസിൽ നിന്ന് വന്ന ആ സമയം അങ്ങനെയുള്ളൊരു കൃത്യമായൊരു സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്നെ ഈ റേഡിയോ വൈബ്സിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അത്തരമൊരു സമയമാണ്. പിന്നെ ഏകദേശം സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ എന്ത് കിട്ടും ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ ചില അപ്പോഴും ചിലപ്പോൾ വീട്ടിലിൻ്റെ ജോലികളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ ഈ പൂമരത്തണൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം യഥാർത്ഥത്തിൽ അത് കുട്ടികളെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സമയത്താണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യില്ല, ഇതിന് ഒരുങ്ങിയിരിക്കുന്നൊരു സമയമല്ല അല്ലേ നമുക്കറിയാം. അപ്പോൾ അത് ശരി, നമ്മളെ സംബന്ധിച്ചോളം പൂമരത്തണൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം 24 മണിക്കൂറും റിവൈൻഡും നമുക്ക് കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ
1: ഈ 8:30 എന്ന് പറയുന്ന സമയം ചില ആൾക്കാരൊക്കെ മദ്രസ വിട്ടു വന്ന് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലായിരിക്കും, അതിനുള്ളിൽ കേൾക്കാൻ കഴിയുന്ന ഒരു സമയം കൂടി ഇതിലുണ്ട് വിചാരിച്ചാൽ പറ്റും.
3: പക്ഷെ അത് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മളിപ്പോൾ കുട്ടികൾ മദർസ വിട്ട് വന്നാൽ സ്കൂൾ പോകുന്നവരെ ചിലപ്പോൾ കളിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കുട്ടികളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് സമയം അല്ലേ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും കേൾപ്പിച്ചിട്ട് പിന്നെ ബാക്കി പിന്നീട് അവർക്ക് കേൾക്കാനുള്ള ഒരു പ്രചോദനം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ അവരുടെ സമയത്തൊന്ന് ക്രമീകരിക്കുക അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൂമരത്തിനുള്ളിൽ കേൾക്കാൻ പറ്റും. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ അൽ ഫഹദ് പൂന്തുറ നടത്തിയിട്ടുള്ള ഒരു സംസാരമാണ്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ പൂമരത്തണലിലെ കുഞ്ഞു അനുജത്തിമാരെ, അനുജന്മാരെ, പൂമരത്തണലിൻ്റെ പല എപ്പിസോഡുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാതുകൾ കേൾക്കുന്നതിന് വേണ്ടി ചേർത്ത് വെക്കുക. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ കുറേ ദിവസമായി, കുറേ ആഴ്ചകളായി നമ്മൾ പീസ് റേഡിയോയുടെ ഈ പൂമരത്തണൽ എന്ന എപ്പിസോഡ് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ കേൾക്കാം, എന്നിട്ട് അതനുസരിച്ച് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? പ്രവർത്തിക്കുന്നില്ലേ? വിനയം പഠിപ്പിച്ചു, വിനയത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരാകുക എന്നത് പഠിപ്പിച്ചു, സ്നേഹമുള്ളവരാകുക എന്ന രീതിയിൽ നമ്മൾ സ്നേഹമുള്ളവരായി ജീവിക്കുന്നുണ്ട്. നമസ്കാരം പഠിപ്പിച്ചു, നോമ്പ് പഠിപ്പിച്ചു, സക്കാത്ത് പഠിപ്പിച്ചു, തൗഹീദ് പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം നമ്മൾ മാത്രമാണോ ഇത് ചെയ്യുന്നത്? അതൊക്കെ നമുക്ക് പകർത്തിയാൽ മാത്രം നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റുമോ? കൂട്ടുകാരെ, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? നമ്മൾ യഥാർത്ഥ മുഴുവൻ സൽക്കർമ്മങ്ങളും ചെയ്ത ആളുകളായി മാറുകയില്ല. നോക്കൂ കൂട്ടുകാരെ, ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് നമ്മൾ വിരോധിക്കേണ്ടതുണ്ട്, അത് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കണം. എങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കാം? അങ്ങനെ നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക? നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് അവരെ ഈ പ്രോഗ്രാം കേൾക്കാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ കൂട്ടുകാർക്കും തൻ്റെ അയൽവാസികൾക്കും പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ നഷ്ടക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്ത്, ഏതാ സൂറത്ത്? സൂറത്തുൽ അസർ. എന്താ സൂറത്തുൽ അസർ? എല്ലാവർക്കും അറിയില്ലേ? എല്ലാവരും ഒന്ന് കൂടെ പാരായണം ചെയ്യൂ. വല്ല അസറും
9: ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റും إلا الذين آمنوا وعملوا الصالحات وتواسوا بالحق وتواسوا بالحق وتواسوا بالصبر.
8: എന്താ കൂട്ടുകാരെ, ഈ സൂറത്തിൽ പറയുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് ഈ ചെറിയ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കാത്തവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. വല്ല അസിർ, കാലം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു തആല പടച്ചു പരിപാലിക്കുന്ന ഈ കാലം തന്നെയാണ് സത്യം. എന്താണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ? മനുഷ്യരെല്ലാവരും, കൂട്ടുകാരെ, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്.
9: ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ.
8: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോനം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോനം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. നോക്കൂ കൂട്ടുകാരെ, സത്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി. അഹദ്

ണമെല്ലാരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ, അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്, അവന് നമ്മളെല്ലാവരും വഴങ്ങണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമസ്കരിക്കണമെന്നും മനസ്സിലാക്കി, നോമ്പെടുക്കണം നമ്മൾ മനസ്സിലാക്കി, അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി, വിശ്വസിച്ചു. എന്നിട്ട് അതൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ടോ ആ സത്യം കൈക്കൊള്ളാൻ, ഇങ്ങനെയുള്ള ഈ സത്യം കൈക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉപ്പച്ചിയോടും പിന്നെ നമ്മുടെ ഉമ്മയോടും പിന്നെ നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരികളോടും നമ്മുടെ കുടുംബക്കാരോടും എല്ലാവരോടും നമ്മൾ

അവർ കേൾക്കണില്ല, ഒന്നും അവരറിയണില്ല. എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കൂടുതൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് ഞാൻ സത്യം എത്തിച്ചു തന്നിട്ട് നീ എന്തുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ല? നമ്മുടെ മേലത് ഒരു ഉത്തരവാദിത്തമാണ് കൂട്ടുകാരെ. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ മേലുള്ള ഒരു ഉത്തരവാദിത്തങ്ങളാണ്. ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങളെ ഏൽക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൂട്ടുകാരെ, കുല്ലുക്കും റഈയുൻ വ മസ്ഊലുൻ അൻ റഈയതിഹി, എല്ലാവരും ഉത്തരവാദിത്തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരെയും പറ്റി ആ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നതാണ് നാളെ അള്ളാഹുവിൻ്റെ കോളിൽ എത്തിപ്പെട്ട്. വാപ്പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് എന്തേ നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരണം, നമ്മളെ വളർത്തണം എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഉപ്പാക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഉമ്മാക്ക് നമുക്കാവശ്യമായ ഭക്ഷണങ്ങളും നമ്മളെ വളർത്തേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. നമ്മക്ക് പഠിക്കണമെന്ന ഉത്തരവാദിത്തം നമ്മുടെ മേലുണ്ട്. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. പീസ് റേഡിയോയുടെ പൂമരത്തണലിലെ ഈ എപ്പിസോഡ് കേട്ട കൂട്ടുകാരെല്ലാവരും തൻ്റെ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പറഞ്ഞു കൊടുക്കണമെന്നതൊരു ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ അവരെയും ഇത് കേൾക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവരൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടിങ്ങനെ നിന്ദ്യരായി നിൽക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ. അങ്ങനെ വേണോ? അങ്ങനെ വേണോ കൂട്ടുകാരെ? അങ്ങനെ വേണ്ടായെങ്കിൽ, അങ്ങനെ വേണ്ടായെങ്കിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും പോയി പറയണം ഇങ്ങനത്തെയുണ്ട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നമസ്കരിക്കണം നമ്മൾ ഓരോരുത്തരും, സക്കാത്ത് കൊടുക്കണം നമ്മളെല്ലാവരും, നോമ്പെടുക്കണം നമ്മളെല്ലാവരും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നന്മയിലേക്ക് നയിക്കുന്ന, അതിലേക്ക് വരുവാൻ വേണ്ടി പറയുന്ന നല്ല വാക്ക് പോലെ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്നിട്ട് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അങ്ങനത്തെ വാക്കുകൾ പറയുന്ന, വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരാളുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് പറയുകയും അള്ളാഹിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുകയും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിങ്കിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്കു പറയുന്ന മറ്റാരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കാണ്. ഇങ്ങനെ പറയണം, എന്ത്, ഞാൻ മുസ്ലിമിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, എന്നിട്ട് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ വിശിഷ്ടമായ വാക്കുകൾ പറയുന്ന മറ്റാരുണ്ട് എന്ന് ചോദിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അല്ലേ കൂട്ടുകാരെ, അത് അങ്ങനെ പറയുന്നത് എത്ര വിശിഷ്ടമായ കാര്യമാണ്, എത്ര നന്മയുള്ള കാര്യമാണ്. നമ്മൾ മുഖേനെ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അവർ അത് പ്രവർത്തിക്കുമ്പോൾ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ അതേ പ്രതിഫലം നമുക്കും ലഭിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. ഒരാൾ ആ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം അതുപോലെ നമുക്കും പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അതുപോലെ നമുക്കും ലഭിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ശരി കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു കൊടുക്കാണ്. നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് നമ്മൾ അവർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ആ തെറ്റിന് നമ്മൾ തടയിട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? നഉമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര സംഭവം എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കപ്പൽ യാത്രാസംഘം കടലിൻ്റെ വഴിമധ്യെ പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഒരാൾ താഴെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മുകളിലേക്ക്

0: കപ്പലിന്റെ മുകളിലേക്ക് കയറി പോകണം. അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ കപ്പലിന്റെ താഴ്ഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങോട്ട് കയറി വരും, നമുക്കത് കുടിക്കുകയും ചെയ്യാമല്ലോ എന്ന് ഒരാൾ പറയുകയാണ്. ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആളെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദ്വാരമുണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങിയ ആള് ദ്വാരമുണ്ടാക്കുകയും വെള്ളം കയറുകയും അത് മുങ്ങി നശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കപ്പലിലുള്ളവരും എല്ലാവരും മുങ്ങി നശിക്കും. അതുപോലെയാണ് ദഅവത്ത്, ഒരാളെ നല്ലതിലേക്ക് ക്ഷണിക്കുക എന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവർ തെറ്റിലേക്ക് പോകുന്നത് കാണുമ്പോൾ അവരെ ആ തെറ്റിൽ നിന്ന് നമ്മൾ തടയണം. എങ്ങനെ? അത് പാടില്ല. ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആൾ കൂട്ടുകാരെ, ആ ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ ആ ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ ആ കപ്പൽ മുഴുവനും മുങ്ങിപ്പോകും. അതിനു പകരം ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആളുടെ കൈക്ക് പിടിച്ച് തടയുകയാണെങ്കിലോ ദ്വാരമുണ്ടാക്കുകയുമില്ല, കപ്പൽ മുങ്ങിപ്പോകുകയുമില്ല, ആർക്കും ഒരു നഷ്ടവും സംഭവിക്കുകയില്ല. നേരെ അതുപോലെയാണ് കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ നാട്ടുകാരെ, അവരെ എല്ലാവരെയും നമ്മൾ നല്ലതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എങ്കിൽ അവർ തെറ്റു ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ കണ്ണടച്ചു മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ, അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ തെറ്റിലേക്ക് പോവുകയും നാളെ അള്ളാഹുവിനെ കോളിലെത്തുമ്പോൾ നമുക്ക് അള്ളാഹു ശിക്ഷ തരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ? നമ്മളും ദഅവത്തിൻ്റെ മേഖലയിൽ ക്ഷണിക്കുന്ന, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. അങ്ങനെ അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബത്തൊക്കെയുണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒരു കാര്യം അറിഞ്ഞാൽ അപ്പം അത് ജീവിതത്തിൽ പകർത്തുകയും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആദ്യഘട്ടത്തിൽ പ്രവാചകനെക്കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ ആരാണെന്ന് അബൂദറിന് അറിയില്ല, പ്രവാചകന്റെ രൂപം അബൂദറിന് അറിയില്ല. അങ്ങനെ പ്രവാചകനെക്കുറിച്ച് അന്വേഷിക്കാൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തൻ്റെ സഹോദരനെ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞയക്കുകയാണ്. സഹോദരൻ ഒരു യാത്രയ്ക്ക് പാതേയമൊരുക്കി മക്കയിലെത്തി മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിച്ചു. തിരിച്ചു വന്നു പറഞ്ഞു, മുഹമ്മദ് നല്ല സ്വഭാവമുള്ള ഒരാൾ, മാന്യമായ വർത്തമാനം പറയുന്ന ഒരാൾ, മാന്യമായ കൽപ്പനകൾ കൽപ്പിക്കുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ടും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ദാഹത്തിന് ക്ഷമനമേകിയില്ല, തൻ്റെ ദാഹത്തിന് ക്ഷമനമേകിയില്ല. എന്നിട്ടോ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വയം ഒരു യാത്രയ്ക്ക് പാതയമൊരുക്കി, ഒരു യാത്രയ്ക്ക് സ്വന്തമായി ഒരു യാത്രയ്ക്ക് പാതയമൊരുക്കി മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. മക്കയിലെത്തി മുഹമ്മദിൻ്റെ രൂപം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. മുഹമ്മദ് ആരാണെന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം മുഴുവനും അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു മരത്തിൻ്റെ തണലിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പോയിരുന്നു, വിശ്രമിച്ചു. ശേഷം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ രണ്ടാമത്തെ ദിവസവും അന്വേഷിച്ചു, കാണുവാൻ സാധിച്ചില്ല. ഇതെല്ലാം അലി റളിയല്ലാഹു അൻഹു കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് മൂന്നാമത്തെ ദിവസവും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അന്വേഷിച്ച് കണ്ടെത്താനായില്ല. മൂന്നാമത്തെ ദിവസവും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് കാര്യം അന്വേഷിച്ചു, എന്താണ് നിങ്ങളിവിടെ വരാൻ കാരണം? ആരാണ്? നിങ്ങൾ എന്തിനാണ് വന്നത്? മൂന്ന് ദിവസമായി നിങ്ങളിവിടെ നിന്ന് ചുറ്റിപ്പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. എനിക്ക് മുഹമ്മദ് ആരാണെന്ന് അറിയില്ല, എനിക്ക് മുഹമ്മദിൻ്റെ രൂപമറിയില്ല, ഞാൻ മുഹമ്മദിനെ കണ്ടിട്ടില്ല. ആ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ, ആ മുഹമ്മദിനെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ് ഞാനെന്ന് വന്ന് പറഞ്ഞപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അലി റളിയല്ലാഹു അൻഹു മുഹമ്മദിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് മുഹമ്മദിനെ കണ്ടു. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ സംസാരിച്ചു. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹും ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, തനിക്ക് കിട്ടിയ ഈ കാര്യം താൻ തൻ്റെ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഞാൻ എൻ്റെ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ് കൂട്ടുകാരെ. അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തൻ്റെ ജനതയിലേക്ക് എത്തിപ്പെട്ട്, എന്നിട്ട് അവിടുത്തെ പള്ളിയിലെ പരിസരത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു സത്യം അറിയിച്ചു തരട്ടെ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും തന്നെയില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അവിടെയുള്ള ആളുകളിങ്ങനെ അമ്പരപ്പെട്ടുകൊണ്ട് നോക്കി നിന്നുകൊണ്ട് അബൂദർ താൻ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പൂർവിക ദൈവത്തേക്ക് താൻ തള്ളിപ്പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന സത്യവാക്യം സാക്ഷ്യം വഹിച്ചു, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, അങ്ങനെയാണ് സ്വഹാബത്തെല്ലാവരും താൻ പഠിച്ച കാര്യം, മനസ്സിലാക്കിയ കാര്യം ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് യാതൊരു മടികൂടാതെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരുന്നു സ്വഹാബത്ത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്ത് മുഴുവനും അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവരാരും ഒന്നിനും മടി കാണിച്ചിരുന്നില്ല. ഇസ്ലാം പഠിച്ച ആളുകൾ മുഴുവനും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മളും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ നന്മയിലേക്ക് നയിക്കുന്നവർക്ക് വിജയം ലഭിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങൾ നിന്നുണ്ടായിരിക്കട്ടെ, അവരത്രേ വിജയികൾ. അപ്പോൾ കൂട്ടുകാരെ, നന്മയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ വിളിക്കുക, നമുക്ക് ഈ ക്ലാസ് കേൾക്കാൻ പോകാം, വെക്കേഷൻ സമയമല്ലേ, ഈ കാര്യങ്ങൾ കേൾക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിക്കുക. അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന നല്ല കൂട്ടുകാരായി മാറുക. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, എല്ലാവർക്കും ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നല്ല കൂട്ടുകാരായി മാറുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ, നമ്മളിപ്പോൾ കേട്ടത് നന്മകളാൽ മുഖരിതമാകണം നമ്മുടെ ജീവിതം മുഴുവനും. ആ ഒരു നന്മ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, നമ്മളിനി പ്രവേശിക്കുന്ന നുറുങ്ങുകളിലേക്കാണ്. നുറുങ്ങുകളിൽ ഇബ്നു അലി അടുത്തനായിട്ട് ഇങ്ങനെ നടത്തിയ ഒരു രചന, സ്കൂൾ വാർഷികാനുഭവങ്ങൾ എന്നുള്ള വിഷയത്തിൽ ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാടാണ്. നുറുങ്ങുകളിലേക്ക്.
2: കുറച്ചു വർഷങ്ങളായി അവരുടെ സ്കൂൾ വാർഷികത്തിന് ക്ഷണിക്കപ്പെടാറുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അവർ സമ്മാനം നൽകാറുമുണ്ട്. സമ്മാനം സ്പോൺസർ ചെയ്യാറുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എന്നാൽ ആ കൂട്ടുകാരൻ ഇതുവരെ സ്കൂൾ വാർഷികത്തിന് എത്തിയിട്ടില്ല. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സ്കൂളാണെന്നതിനാൽ കണ്ടിരിക്കാൻ കഴിയില്ല എന്നതാണ് കാരണം. ഒരു വാർഷിക ദിനത്തിൽ കണ്ട കാഴ്ചകളിലൊന്ന് ഇപ്പോഴും മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. കുറേ കുട്ടികൾ സ്റ്റേജിൽ കളിക്കുകയാണ്. ഒപ്പനയ്ക്ക് സമാനമായ ഒരു കലാരൂപം. വ്യത്യസ്ത വസ്ത്രങ്ങൾ അണിഞ്ഞും മേക്കപ്പ് ചെയ്തുമുള്ള കളിക്കിടയിൽ ഒരു കുട്ടിയുടെ ഉടുമുണ്ട് അഴിഞ്ഞു തുടങ്ങി. കാണികൾക്കത് വളരെ വിഷമമുണ്ടാക്കി. എന്നാൽ അതറിഞ്ഞിട്ടോ അല്ലാതെയോ അവൻ കളി തുടർന്നു. സ്റ്റേജിന്റെ പിൻഭാഗത്തുള്ള ടീച്ചർ മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവനത് മനസ്സിലായില്ല. ഒടുക്കം ടീച്ചർ അവൻ്റെ കളിക്കൊപ്പം കൂടെ നടന്ന് വസ്ത്രം ശരിയാക്കി കൊടുത്തു. അവൻ കളി തുടർന്നുകൊണ്ടേയിരുന്നു. സാധാരണ ബുദ്ധിയുള്ള ഒരു കുട്ടിയല്ലാത്തതിനാൽ ഉടുമുണ്ടഴിഞ്ഞത് അവനെ സങ്കടപ്പെടുത്തിയില്ല. തൊട്ടുമുമ്പുള്ള ഒരു വാർഷികത്തിൽ എനിക്കും പ്രസംഗിക്കാനുള്ള അവസരം ലഭിച്ചു. മുനിസിപ്പൽ കൗൺസിൽ അധ്യക്ഷൻ തൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ സദസ്സിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ നിലത്ത് കിടന്നുരുണ്ട് നിർത്താതെ അലറിക്കരയുന്നു. കുട്ടിയാവട്ടെ സ്റ്റേജ് പരിപാടിക്കായി മേക്കപ്പ് ചെയ്ത് വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാരും രക്ഷിതാക്കളും ഇടപെട്ടെങ്കിലും കുട്ടി കിടന്നിടത്ത് നിന്നെണീക്കാനോ കരച്ചിൽ നിർത്താനോ തയ്യാറായില്ല. അധ്യാപികമാർ എന്തു ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്നു. പരിപാടി അലങ്കോലപ്പെടുമോ എന്ന സംശയത്തിൽ. ഒടുവിൽ ഉദ്ഘാടകൻ പ്രസംഗം നിർത്തി. വേദിയിൽ നിന്ന് ഹെഡ് ടീച്ചർ അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു. അത്ഭുത സ്പർശനം കൊണ്ടോ മാന്ത്രിക വാക്കുകൾ കൊണ്ടോ എന്ന പോലെ കുട്ടി കരച്ചിൽ നിർത്തി. തൻ്റെ ഊഴവും കാത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ കസേരയിൽ ചെന്നിരുന്നു. പ്രസംഗത്തിന് എനിക്ക് അവസരം ലഭിച്ചപ്പോൾ പറയണമെന്ന് കരുതിയ കാര്യങ്ങൾ എന്നെ കൈവിട്ടുപോയിരുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളെ നൽകിയതിലൂടെ പഠിച്ചവൻ പരീക്ഷിക്കുകയാണെന്നും ഇത്തരം കുട്ടികളുടെ മാതാക്കളും അവരുടെ അധ്യാപികമാരും നൽകുന്ന സ്നേഹവും കരുതലും മാതൃകാപരമാണെന്നും മറ്റും പറഞ്ഞൊപ്പിച്ചു. വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വൈകല്യങ്ങളും കുറവുകളും ഒന്നുമില്ലാതെ നമ്മിൽ ഭൂരിപക്ഷം പേർക്കും സന്താനങ്ങളെ സൃഷ്ടാവ് നൽകിയിരിക്കുന്നു. നമ്മളെത്ര അനുഗ്രഹീതർ! അതിന് നമ്മൾ നന്ദി കാണിക്കാറുണ്ടോ?
3: മാഷാല്ലാ. നമ്മളീ നുറുങ്ങുകൾ എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ പഠന നുറുങ്ങുകളുണ്ട്, വായനാ ദിന നുറുങ്ങുകളുണ്ട്, റേഡിയോ അവതരണ നുറുങ്ങുകളുണ്ട്, മൊബൈൽ ഫോട്ടോഗ്രാഫി നുറുങ്ങുകളുണ്ട്, ആരോഗ്യം സംബന്ധിച്ച നുറുങ്ങുകളുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ ഈ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമ്മൾ കേൾക്കുന്ന നുറുങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് വായിച്ച് എത്താൻ സാധിക്കാത്ത ഒരുപാട് രചനകൾ, പുസ്തകങ്ങൾ, സമകാലിക പിന്നെ എഴുത്തുകൾ ഒക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ശബ്ദാവിഷ്കാരം അല്ലെങ്കിൽ ശബ്ദം നമുക്ക് നൽകിക്കൊണ്ട് വായിക്കാൻ സമയമില്ലാത്തവർക്ക് അത് കേൾവിയിലൂടെ വായിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണല്ലോ. അപ്പോൾ നുറുങ്ങുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വ്യക്തമാണ്, നമ്മളെപ്പോഴും ഓരോ ലേഖനങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിക്കാനുള്ളൊരു അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ നുറുങ്ങുകൾ നമ്മൾ കേട്ടിട്ടുള്ളത് മൻസൂർ മണ്ണാർക്കാടിൻ്റെ ശബ്ദത്തിൽ ഇബിനു അലി എടത്തനാട്ടുകര രചിച്ചിട്ടുള്ള സ്കൂൾ വാർഷികാനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു രചനയുടെ ശബ്ദാവിഷ്കാരമായിരുന്നു.
1: ഓക്കെ, മാഷാല്ലാ. ഈ സ്കൂൾ വാർഷികാനുഭവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ സ്കൂളിലെ കലോത്സവങ്ങളൊക്കെ ഒരു ഒരു അല്ലെങ്കിൽ വാർഷികങ്ങളൊക്കെ ഒരു പേക്കൂത്തുകളായി മാറുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. ഒരു പേക്കൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പരിധികളില്ലാത്ത രൂപത്തിൽ എന്തും ചെയ്ത് കൊണ്ടു നടക്കുന്നൊരവസ്ഥ. സോ അതിൽ നിന്നൊക്കെ നമുക്കൊരു മുക്തമാകാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളിനി പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്കാണ്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ചില നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ പഠിക്കണമെന്ന് അർറഹീം അർ റസാഖ് എന്നുള്ള അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ രണ്ട് നാമങ്ങളാണ് ഈ ഒരു നാമത്തെക്കുറിച്ച് നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. ബഹുമാന പണ്ഡിതൻ ഷമീർ മദിനിയാണ്. അസ്മാഉൽ ഹുസ്നയിലേക്ക്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله سهودر ماري سهودر غلي. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കി പടച്ചറബിനെ കൂടുതൽ അറിയുന്തോറും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആദരവും ബഹുമാനവും നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടുകയും അള്ളാഹുവിൻ്റെ നിയമശാസനകൾ വളരെ ഭക്തിയോടുകൂടി അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അവ സ്വീകരിക്കുവാനും അനുസരിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും വിശദീകരിക്കുന്ന ഈ ക്ലാസുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി, പാഠങ്ങളായി നമ്മൾ ഗ്രഹിക്കുകയും പകർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. 30-ാമത്തെ നാമമായി നമ്മൾ പഠിക്കാനെടുക്കുന്നത് അർറഹീം എന്ന അള്ളാഹുവിൻ്റെ നാമമാണ്. കരുണ ചെയ്യുന്നവൻ, പരമകാരുണ്യകൻ എന്നാണ് അതിന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്ന പരിഭാഷ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി കരുണ ചൊരിയുന്നവനാണ്. അവൻ്റെ അടിയാറുകൾക്ക് വ്യത്യസ്തങ്ങളായ നിരവധി അനുഗ്രഹങ്ങൾ, കരുണയുടെ കവാടങ്ങൾ തുറന്നിട്ട് കൊടുത്തിരിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സത്യവിശ്വാസികളോട് പ്രത്യേകിച്ചും പ്രത്യേകമായ കാരുണ്യം അവൻ്റെ വകയായി ദുനിയാവിലും ആഖിറത്തിലുമുണ്ട്. ദുനിയാവിൽ നന്മകൾക്കുള്ള തൗഫീക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. പരലോകത്ത് പ്രത്യേകമായ സ്വർഗ സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിരാശപ്പെടാതെ അതിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയ നാമങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു വിശേഷണമാണ് പടച്ചറബിൻ്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട റഹ്മാൻ, റഹീം എന്നീ നാമങ്ങൾ. സ്വാഭാവികമായും നമുക്ക് തോന്നും, എന്താണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അർറഹ്മാൻ ദാല്ലുൻ അല സിഫത്തിൽ ഖായിമത്തി ബിഹി, അള്ളാഹുവിൻ്റെ പക്കലുള്ള കരുണയുടെ വിശേഷണത്തെയാണ് റഹ്മാൻ എന്ന പദം അറിയിക്കുന്നതെങ്കിൽ, വർറഹീമു ദാല്ലുൻ അല തഅല്ലുഖിഹാ ബിൽ മർഹൂം, അള്ളാഹു ആർക്കാണോ കരുണ ചൊരിയുന്നത് അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തെ സംബന്ധിച്ചാണ് റഹീം എന്ന പദം അറിയിക്കുന്നത്. അപ്പോൾ ഒന്ന് കരുണയുള്ളവൻ എന്നും രണ്ടാമത്തെ പദം റഹീം എന്നത് കരുണ ചൊരിയുന്നവൻ, കരുണ ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലുമാണ് വരുന്നത്. അർറഹ്മാൻ ഹുവല്ലാഹു ദുർറഹ്മത്തിൽ വാസിഅ, വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമ എന്ന അർത്ഥമാണ് റഹ്മാൻ എന്ന പദത്തിനുള്ളതെങ്കിൽ, നാമത്തിനുള്ളതെങ്കിൽ. അർറഹീം എന്നത് ഹുവദ്ദു അർറഹ്മത്തിൽ വാസില, തുടർച്ചയായ നിരന്തരമായ കാരുണ്യം ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് കരുണ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ വഖാന ബിൽ മുഅ്മിനീന റഹീമ എന്ന് പറഞ്ഞു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ റഹ്മാൻ എന്ന് പറഞ്ഞില്ല. ഇബ്നുൽ ഖയ്യിം തൻ്റെ ബദായിഉൽ ഫവാഇദ് എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ രണ്ട് രൂപത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യത്തെ അറിയിക്കുന്ന നാമമാണ് റഹ്മാൻ എന്നതും റഹീം എന്നതും. ആ കാരുണ്യത്തെ സംബന്ധിച്ച് നാം നിരന്തരം ഓർക്കുകയും പടച്ചറബിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണമെന്ന്. പലപ്പോഴും നമ്മൾ മനുഷ്യർ പൊതുവെ കിട്ടിയത് മറന്നുകൊണ്ട് കിട്ടാത്തതിനെക്കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും പറയുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ധാരാളമായി നാം ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ നേരവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിലയിലും നാം ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, നാം വസിക്കുന്ന ഭൂമി, നാം ഉടുക്കുന്ന വസ്ത്രം എന്ന് വേണ്ട എല്ലാ മേഖലയിലും പടച്ചറബിൻ്റെ കാരുണ്യത്തിൻ്റെ അനവധി നിരവധി തലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ പടച്ച റബ്ബിനെ നാം ചോദിക്കാതെ തന്നെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് ആ പടച്ച റബ്ബ് നമുക്ക് ചോദിച്ചിട്ടെന്ന പോലെ നാം ആവശ്യപ്പെടാത്തത് ധാരാളമായി തന്നവനാണ്. എന്നാൽ ആ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ വല്ല പ്രയാസങ്ങളും വേദനകളും വരുമ്പോഴേക്കും, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആരും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് പടച്ചവനോട് പറഞ്ഞില്ല, അള്ളാഹുവേ എനിക്ക് പോകേണ്ടി വരുന്ന ഭൂമിയിൽ പലതും കാണണമെങ്കിൽ എനിക്ക് രണ്ട് കണ്ണ് വേണം എന്ന് ഞാനോ നിങ്ങളോ ചോദിച്ചിട്ടില്ല. ഇവിടെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ, ഇവിടെയുള്ള കാര്യങ്ങൾ അറിയാൻ എനിക്ക് രണ്ട് കാതുകൾ വേണം പടച്ചവനെ എന്ന് ഞാനോ നിങ്ങളോ ചോദിച്ചിട്ടില്ല. പക്ഷെ കാരുണ്യവാനായ പടച്ച റബ്ബ് നമുക്ക് രണ്ട് കണ്ണും രണ്ട് കാതും അതേപോലെ നടക്കാനുള്ള കാലും പിടിക്കാനുള്ള കൈയുമെല്ലാം നൽകി. അതിന് നന്ദി കാണിക്കുന്നതിന് പകരം ആ കൈയിനോ കാലിനോ കണ്ണിനോ കാതിനോ എന്തെങ്കിലുമൊക്കെ ഒരു വേദനയോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല, ധാരാളമായി നമ്മത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നൽകിയ പടച്ച റബ്ബിനെ മറന്നു പോവുകയാണ് പലപ്പോഴും. അതേപോലെ അള്ളാഹു നൽകിയ കാരുണ്യത്തിൻ്റെ ഭാഗമായി പടച്ചറബ് നമുക്ക് നൽകിയ അവൻ്റെ അനുഗ്രഹമാണ് മഴയും മക്കളും ആരോഗ്യവും സമ്പത്തും എല്ലാം. അത് പടച്ചറബിലേക്ക് ചേർത്ത് പറയുന്ന വിഷയത്തിലും അള്ളാഹു നൽകിയത് എന്ന് പറയാൻ പല ആളുകളുടെയും മനസ്സ് വരാറില്ല. അതുകൊണ്ട് പരമകാരുണ്യകനായ പടച്ചറബിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അർറഹ്മാൻ അല്ലെങ്കിൽ അർറഹീം എന്നീ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് തിരിച്ചറിയുകയും പടച്ചറബിനോട് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് നന്ദി കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അതേപോലെ അള്ളാഹുവിനോട് ആ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കുകയും വേണ്ടതുണ്ട്. അള്ളാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ അല്ലെങ്കിൽ അള്ളാഹുമ്മ റഹംനീ യാ റഹീം, കാരുണ്യവാനായ അള്ളാഹുവേ നീ എന്നോട് കരുണ കാണിക്കണമേ എന്ന് തേടാം. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യമെന്ന വിശേഷണത്തെ മുൻനിർത്തിക്കൊണ്ട് പടച്ച റബ്ബിൻ്റെ കാരുണ്യത്തിനായി നമ്മൾ ചോദിക്കുമ്പോൾ അത് കൂടുതൽ സ്വീകരിക്കപ്പെടുവാൻ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുവാനുള്ള ഒട്ടേറെ വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി പ്രത്യേകമായി സത്യവിശ്വാസികൾക്ക് അള്ളാഹു കരുതി വച്ചിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ അതിരുകളില്ലാത്ത അറ്റമില്ലാത്ത ലോകം സ്വർഗലോകം, അവിടുത്തെ കാരുണ്യം നമുക്ക് നേടിയെടുക്കാൻ, പടച്ചറബിൻ്റെ ആ അളവറ്റ കാരുണ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം മനസ്സ് വെക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണ കാണിക്കുന്ന ആളുകളോട് അള്ളാഹു കരുണ കാണിക്കും. റഹ്മാനായ റബ്ബ് നമുക്ക് കരുണ ചൊരിയണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കരുണയുള്ളവരാകണം. നമ്മുടെ മക്കളോട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോട് മാത്രമല്ല, മറ്റുള്ളവരോടും സഹജീവികളും അതേപോലെ തന്നെ മിണ്ടാപ്രാണികളായ മറ്റ് ജീവജാലങ്ങളോടുമൊക്കെ ആ കരുണ കാണിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് നേടിത്തരുമെന്നാണ്. ഇർഹമൂ മം ഫിൽ അർളി യർഹമുക്കും മം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചൊരിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിലുണ്ട്, സ്വർഗപ്രവേശനം ഒരാളുടെയും കർമ്മങ്ങൾ കൊണ്ട് മാത്രം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സംഗതിയല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടില്ലെങ്കിൽ, പൊതിഞ്ഞിട്ടില്ലെങ്കിൽ ഒരാൾക്കും ഒരാളുടെയും കർമ്മം കൊണ്ട് സ്വർഗം നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വല അൻ തയാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങേക്കും ഇത് ബാധകമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനും അല്ല, എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം എനിക്കൊരിക്കലും സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തി മിൻഹു, അല്ലാഹു അവൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടില്ലെങ്കിൽ സ്വർഗത്തിലെത്തുവാൻ സാധിക്കുകയില്ല എന്നാണ്. അഥവാ അത്രമാത്രം കാരുണ്യത്തിൻ്റെ ഒരു പ്രത്യേക ലോകമാണ് സ്വർഗം. ആ റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികൾക്ക് കരുതി വച്ചിട്ടുള്ള സ്വർഗീയ ലോകം റഹ്മത്തിൻ്റെ വലിയൊരു ലോകമാണ്. അത് നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ അറിയണം, അവൻ്റെ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. 31-ാമത്തെ നാമമായി നമ്മൾ പരിചയപ്പെടുന്നത് അർറസാഖ് എന്ന നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നവനാണ്, അഥവാ ആവശ്യമുള്ളതെന്തും ഒരുക്കി തരുന്നവൻ, ഉപജീവനം നൽകുന്നവൻ. നമുക്ക് വേണ്ട എല്ലാം, റിസ്ക് എന്ന് പറയുമ്പോൾ കേവലം ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല, കുല്ലുമാ യൻതഫിഉ ബിഹി, മനുഷ്യന് ഉപകാരമുള്ള എല്ലാം അത് അവന് നൽകപ്പെടുന്ന റിസ്ക്കിൻ്റെ ഭാഗമാണ്. ശരീരത്തിന് വേണ്ടതാണ് തീർച്ചയായും അന്നപാനീയങ്ങൾ, ഭക്ഷണവും വെള്ളവുമൊക്കെ ശരീരത്തിൻ്റെ ഊർജമാണെങ്കിൽ, ഉപജീവനത്തിൻ്റെ ഭാഗമാണെങ്കിൽ, ആത്മീയമായി നമുക്ക് വേണ്ടുന്ന വിശ്വാസവും അറിവും തിരിച്ചറിവുമൊക്കെ അതും അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി, ഇന്നല്ലാഹ ഹുവ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, സൂറത്തു ദാരിയാത്തിലെ 58-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, തീർച്ചയായും അള്ളാഹു അവൻ അർറസാഖ്, ധാരാളമായി റിസ്ക് നൽകുന്നവനാണ്. അവൻ ശക്തനും അതേപോലെ തന്നെ പ്രതാപവാനുമാണ്. ഉപജീവനത്തിൻ്റെ എല്ലാ വഴികളും നമുക്ക് എളുപ്പമാക്കി തന്നത് പടച്ചറബിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്, അവൻ നമുക്ക് റിസ്ക് നൽകുന്നതിൻ്റെ ഭാഗമാണ്. ഓരോ അവയവത്തിനും വേണ്ട വിധത്തിൽ ഓരോ അവയവത്തെയും മനുഷ്യന് അനുയോജ്യമായ രീതിയിൽ മനുഷ്യന് റിസ്ക് തേടിപ്പിടിക്കുവാൻ പറ്റുന്ന പാകത്തിൽ എല്ലാം സംവിധാനിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ഒരുക്കിയ റിസ്ക് അള്ളാഹുവാണത് കണക്കാക്കുന്നവൻ, അള്ളാഹുവാണത് നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പേരിൽ ഒരു അസ്വസ്ഥത നമ്മൾ പ്രകടിപ്പിക്കേണ്ടി വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅലമു അന്നഹു ലൻ തമൂത അഹദുൻ ഹത്താ യസ്തക്മില റിസ്ഖഹു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളും തന്നെ അള്ളാഹു അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ള റിസ്ക് പൂർത്തിയാക്കാതെ, അയാളുടെ അവസാനത്തെ വറ്റും അയാൾ ഭക്ഷിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് അയാൾക്ക് വിട പറയേണ്ടി വരികയില്ല. അതുകൊണ്ട് ഫത്തഖുല്ലാഹ വ അജ്മിലു ഫി ത്വലബ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആ റിസ്ക് നിങ്ങൾ തേടിപ്പിടിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിങ്ങൾ സൂക്ഷിക്കുകയും മാന്യമായ രീതിയിൽ നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്യണം. വലാ യഹ്മിലന്നകും ഇസ്തിബ്ത്വാ ഉര് റിസ്ഖ്, ആ റിസ്ക് നിങ്ങളിലേക്ക് എത്താൻ അല്പമൊന്ന് വൈകിപ്പോകുന്നു എന്നുള്ളതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ, അള്ളാഹു വിലക്കിയ മാർഗത്തിലൂടെ അത് തേടിപ്പിടിക്കാൻ, അത് കണ്ടെത്താൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്, നിങ്ങളതിന് പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബാണ് നമുക്ക് റിസ്ക് നൽകുന്നത് എന്ന ആ തിരിച്ചറിവും, എനിക്ക് അള്ളാഹു നിശ്ചയിച്ച റിസ്ക് എൻ്റെ കയ്യിൽ കിട്ടുമെന്നുള്ള ആ ഒരു ഉറപ്പും നമുക്കുണ്ടെങ്കിൽ, നമുക്ക് നടക്കാതെ പോയ ബിസിനസ്സിനെ സംബന്ധിച്ച്, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിനെ സംബന്ധിച്ച് ഒരു അസ്വസ്ഥതയും ബദ്ധപ്പാടും പ്രയാസവും സത്യവിശ്വാസി പ്രകടിപ്പിക്കുകയില്ല. അതേപോലെ തന്നെ ഒരു തരത്തിലുള്ള ടെൻഷനും വിശ്വാസികൾക്ക് വേണ്ടതില്ല. ദാരിദ്ര്യത്തെപ്പറ്റിയുള്ള ഭയപ്പാട് കൊണ്ട് പലതും കാട്ടിക്കൂട്ടുന്ന, വെപ്രാകളങ്ങൾ ഉണ്ടാക്കുന്ന, എന്തിനേറെ ആത്മഹത്യക്ക് വരെയും തുനിയുന്ന ആളുകളെ നമ്മൾ കാണും. സ്വന്തം മക്കളെ കൊന്നുകളയുന്ന ആളുകളുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ഭയപ്പാടോടുകൂടി മക്കളെ വേണ്ട എന്ന് വിചാരിച്ച് ജനിച്ച മക്കളെ തന്നെ ജീവനോടെ കുഴിച്ചു മൂടിയ, അറുകൊല ചെയ്ത ആളുകൾ. അള്ളാഹു അവരോട് പറഞ്ഞു, വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. മിൻ ഇംലാഖിൻ, ദാരിദ്ര്യഭയത്താൽ. നഹ്നു നർസുഖുക്കും വ ഇയാഹും, അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നവൻ നാമാണ്. അതേപോലെ വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വ ഇയാക്കും, ഖുർആൻ സൂറത്തുൽ അഅറാഫിലും സൂറത്ത് അൻആമിലും ആവർത്തിച്ചു പറഞ്ഞൊരു സംഗതിയാണ്. അപ്പോൾ റിസ്ക് നൽകുന്നത്, എനിക്കും മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവരെ തീറ്റിപ്പോറ്റുന്നത്, അവരെ പഠിപ്പിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരാ, എങ്ങനെയാണ് സാധിക്കുക എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടുകയോ അസ്വസ്ഥത കാണിക്കുകയോ ചെയ്യേണ്ടതില്ല. അതേപോലെ അള്ളാഹു എനിക്ക് നൽകാത്തത് വേറൊരാൾക്ക് നൽകി, അതിൻ്റെ പേരിൽ അയാളോട് അസൂയ കാണിക്കേണ്ടതില്ല എനിക്ക് നൽകാതിരുന്നതും അയാൾക്ക് നൽകിയതും അള്ളാഹുവാണ്. എനിക്ക് തരാതിരുന്നതിൽ എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടാകും, അയാൾക്ക് കൊടുത്തതിലും ചില നന്മകളുള്ളതുപോലെ. കൊടുത്ത ആൾക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, കൊടുക്കാതിരുന്ന ആളെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സമചിത്തതയോടുകൂടി ആ ഭാഗത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ എത്ര തന്നെ നമ്മുടെ കൈകളിലേക്ക് വന്നാലും അത് പടച്ചറബിൻ്റെ പരീക്ഷണമാണ് എന്നറിയുമ്പോൾ, പടച്ചറബ് നൽകിയതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വിനയം കാണിക്കുവാനും നന്ദി പ്രകടിപ്പിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കണം. പിശുക്കും ലുബ്ധതയുമില്ലാതെ, അഹങ്കാരികളാകാതെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമുക്ക് ചെലവഴിക്കുവാനും കൊടുക്കുവാനുമൊക്കെ സാധിക്കണം. അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ആരുമില്ല, അള്ളാഹു തടഞ്ഞാലോ അത് വാങ്ങിത്തരാനും ആരുമില്ല എന്നത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ കൈകളിലുള്ള എല്ലാം അള്ളാഹുവിൻ്റേതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, അള്ളാഹു ഏൽപ്പിച്ച ആ അമാനത്തിൽ നിന്ന് വിനിയോഗിക്കുവാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പലയിടങ്ങളിലും പറഞ്ഞ ഒരു പ്രയോഗം, മിമ്മ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് എന്നാണ്. അഥവാ നമ്മുടെ കയ്യിലുള്ള സമ്പത്തും നമ്മുടേതായ സൗകര്യങ്ങളുമെല്ലാം സാക്ഷാൽ അള്ളാഹുവിൻ്റെ അധീനത്തിലും അധികാരത്തിലുമുള്ളതാണ്, അവനാണ് നമുക്ക് നൽകിയത്. ആ ഒരു തിരിച്ചറിവോടുകൂടി വിനയാന്വിതരും നന്ദിയുള്ളവരുമാകുവാനും, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവനെന്ന ഉത്തമമായ വിശ്വാസത്തോടുകൂടി അവനിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവനോട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് ആഗ്രഹങ്ങൾ അവൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ നമ്മുടേതായ കർമ്മപദങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ.
3: മാഷാല്ലാ. പിന്നെ നമ്മൾ ഈ അസ്മാഉൽ ഹുസ്നനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും റേഡിയോ വൈബ്സിൽ കേൾക്കണമൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ നമ്മളീ ഈ റഹീം അർ റസാഖ് എന്ന് പറഞ്ഞ അതിൻ്റെ വാക്കർത്ഥം പറഞ്ഞ് എന്താ പറയുക, നമുക്ക് ഉപജീവനമാർഗം നൽകുന്നവൻ അല്ലെങ്കിൽ റഹീം, നല്ല കാരുണ്യമുള്ളവൻ എന്നൊക്കെ അർത്ഥം നമുക്ക് അതിൻ്റെ ഒരു വാക്കർത്ഥങ്ങളിലൂടെ മാത്രം ഇങ്ങനെ ഒരു കേട്ട് പരിചയമാണ് അധികം ഉണ്ടാവുക. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളെ കൊണ്ട് ഏതൊക്കെ തലത്തിലേക്ക് നമുക്ക് അതിനെ വ്യാപിപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് ഇത് കേട്ടാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. കാരണം അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ നാമങ്ങളാണ്. അള്ളാഹിൻ്റെ നാമം എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് നാമങ്ങൾ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ളൊരു പിന്നെ പേരുകളെ ജസ്റ്റ് കേട്ട് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഇതിൻ്റെയൊക്കെ ആരാണ്, റഹീം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള റഹീമാണ്, റസാഖ് എന്ന് പറയുമ്പോൾ ആ റസാഖ് ഏതൊക്കെ അർത്ഥത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഓരോ സൃഷ്ടിജാലങ്ങളിലും അള്ളാഹു എങ്ങനെ റസാഖായിട്ട് മാറുന്നു എന്നത് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബ് നമുക്ക് തന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പേരുകളുടെ കൃത്യമായ ഉദ്ദേശവും പ്രവർത്തന മേഖലയും ഒക്കെ നമുക്കതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കേൾവിക്കാരായിട്ട് അസ്മാഉൽ ഹുസ്നയെ കേൾക്കുന്നവരായിട്ട് നമ്മൾ മാറണം. മാഷാല്ലാ, ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അർ റഹീം അർ റസാഖ് എന്ന് പറയുന്ന അള്ളാഹിൻ്റെ ഉത്തമമായ നാമത്തെക്കുറിച്ചാണ് ഷമീർ മദീനി ക്ലാസ് എടുത്തിട്ടുള്ളത്.
1: കഥകൾക്കാണ് ഇഷ്ടമാണ്,
3: കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ?
1: ഇഷ്ടമാണ്.
3: അപ്പൊ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കഥ കേൾക്കുക എന്നുള്ളത്. നമുക്ക്
1: കഥ കേട്ടല്ലോ,
3: കഥ പറയാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക്
1: കഥ പറയാൻ ഇഷ്ടമാണ്?
3: പറയാൻ ഇഷ്ടമാണ് അല്ലേ. പക്ഷെ കഥ പറയുമ്പോൾ എന്താ അറിയുമോ, പറയണ മാതിരി പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു വയലാകാൻ പറ്റൂല അല്ലേ. കാരണം കഥക്ക് ചിലപ്പോൾ നമ്മൾ കണ്ണുകളൊക്കെ ഒന്ന് തുറപ്പിച്ച്
1: ചില വോയിസ് മോഡുലേഷൻ,
3: വോയിസ് മോഡുലേഷനും ഒക്കെ നമ്മൾ കുട്ടികളെ മുമ്പിൽ പറയുന്ന ആൾക്കാരെ നിങ്ങൾ നമ്മളൊക്കെ അല്ലേ. അപ്പൊ അവിടെ ശരിക്കേ നമ്മളെ കണ്ണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ കണ്ണുകൾ ഇങ്ങനെ ഉരുട്ടി ചില സ്ഥലത്ത് അവർ മുമ്പിലേക്ക് പെട്ടെന്ന് ചാടി അല്ലേ. അപ്പം ഇങ്ങനെ കുട്ടികളെ ആ ഒരു ക്യൂരിയസിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുക കഥയുടെ ആവേശം കേൾക്കാൻ. അപ്പം അങ്ങനത്തെ ഒരു ആവേശം കിട്ടുന്ന ഒരു കഥ തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോണത്.
1: അതെ, കഥ പറയലേക്കാണ് പോകുന്നത്. കഥ പറയൽ ഇതാണ് വലിയ ലാഭം എന്നുള്ള കഥയാണ് നമ്മൾ കേൾക്കുന്നത്. കുട്ടികളുടെ വീട്ടിയങ്കൾ അബ്ദുസ്സലാം
3: വീട്ടിയാണ്
1: കഥ പറയൽ സെഷനിൽ നമ്മോടൊപ്പം ചെയ്യുന്നത്. കഥ പറയൽ
5: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഇതാണ് വലിയ ലാഭം. മദീനയെ വലിയ ക്ഷാമം പിടിച്ചുലച്ചിരിക്കുകയാണ്. എല്ലായിടത്തും പട്ടിണിയാണ്, ഒന്നും ഭക്ഷണം കഴിക്കാനില്ല. ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ട് ആകെ വിഷമത്തിലാണ്. ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ചരക്കുകൾക്കൊക്കെ വലിയ വില പറയണം. തീവില എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് വിൽക്കുന്നത്. ഈ സമയത്താണ് ദൂര ഷാമിൽ നിന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട ചരക്കുകൾ ഇങ്ങനെ മദീനയിലേക്ക് എത്തുന്നത്. നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള വിഭവങ്ങൾ അതിലുണ്ട്. ഓ, ഒന്ന് നോക്ക്, നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പുറത്തേക്ക് ഏറ്റിവെക്കാൻ കയറ്റിവെക്കാൻ പറ്റിയ വലിയ ധാന്യത്തിൻ്റെ വിഭവങ്ങൾ അതിലുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള. ചെറുകിട കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഉടനെ ഓടിയെത്തുകയാണ്. ചരക്കുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിലക്ക് വാങ്ങണം. ഇരട്ടി വിലക്ക് സാധാരണക്കാർക്ക് മറിച്ചു വിൽക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ എത്ര വില പറഞ്ഞിട്ടും അതിനേക്കാൾ ലാഭം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മറുപടി. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഴുവൻ കച്ചവട ചരക്കും ജനങ്ങൾക്ക് അങ്ങനെ ദാനമായിട്ട് നൽകിയ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ആർക്കും കൊടുക്കാതെ അവസാനം ഈ നൂറുകണക്കിന് ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്ന വിഭവങ്ങൾ മുഴുവനും മദീനയിലെ ആളുകൾക്ക്, പാവങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്തു. കച്ചവടക്കാരേക്കാൾ പ്രതിഫലം ഇരട്ടി വില പറഞ്ഞു വന്ന ആളുകളുണ്ടല്ലോ, അവർ നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ആര് നൽകും എന്ന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞിട്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ പോലെ പ്രതിഫലം നൽകാൻ വേറൊരാൾക്കും കഴിയില്ല, അതന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് തിരിച്ചറിഞ്ഞ് ആ വിഭവങ്ങൾ മുഴുവനും അവിടെ ദാനം ചെയ്ത കഥയാണ് ഇപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാഹ്, നല്ലൊരു കഥ നമ്മൾ കേട്ടു. കഥ എന്താ പറയുക, ഏത് കഥയിലും ഒരു ഗുണപാഠമുണ്ടാവും എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കളിപ്പിക്കുന്ന ഒരു കഥയിൽ വെറുതെ കുറേ ഈ പിന്നെ സ്പൈഡർമാനും മറ്റേതും മറിച്ചതും ഇല്ലാ കഥകളും കുട്ടികളെ കാണിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ അങ്ങനെ ഒരു സംഗതി അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്കൊന്നും കിട്ടില്ല. കാരണം എന്താ, അവരെ മനസ്സിൽ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വളരും. ഓല് ചിലപ്പോൾ അതിലൊക്കെ അങ്ങനെ അന്ധമായി അതിനെ വിശ്വസിച്ച് അതുപോലെ ആകണമെന്ന് വിചാരിക്കുക, അങ്ങനെ പല രൂപം മാറാനും വേഷം ധരിക്കാനും ഒക്കെ കുട്ടികളുടെ മനസ്സിൽ ചിന്ത വരിക. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആശയങ്ങളെ അവരിലേക്ക് എത്തിക്കുകയും ആശയങ്ങളെ പ്രവർത്തനങ്ങളിലൂടെ അത് പിന്നെ തൻ്റെ സഹോദരങ്ങളിലേക്കും കൂട്ടുകാരിലേക്കും ഒക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കഥയിലൂടെ ഒരു ഗുണപാഠം നമുക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കഥ പറയൽ നല്ലൊരു കഥയായിട്ട് തോന്നി. ഇതാണ് വലിയ ലാഭം എന്നുള്ള വിഷയത്തിൽ നമ്മുടെ വീട്ടിൽ അബ്ദുസ്സലാമാണ് ഇന്ന് കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അനുസാൻ, നമ്മൾ പിന്നെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികളെ ഉദ്ദേശിച്ച് നമ്മൾ കഥയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജനങ്ങളിലേക്ക് നമ്മൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റേഡിയോ അറിയിച്ചു കൊടുക്കുന്നുണ്ട്.
1: അതെ, അതാണ് ജനക്ഷേമം പ്രോഗ്രാം.
3: യെസ്,
1: ഈ ജനക്ഷേമം പ്രോഗ്രാം പലപ്പോഴും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടാണ്. ഇൻകം ടാക്സിന് ഒരു അത്യാവശ്യം ജോലി ചെയ്യുന്ന പല ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം കൂടിയാണല്ലോ. അപ്പോൾ ഇൻകം ടാക്സിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നജ്മുദ്ദീൻ എംഎച്ച്, ഇബ്നു അലി അടത്തനാട്ടുകര എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത് ജനക്ഷേമം പരിപാടിയിലേക്ക്.
6: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇടക്ക് പത്രങ്ങളിലും ഇതര മീഡിയകളിലും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയാറുണ്ട്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ഇൻകം ടാക്സ് റെയ്ഡ് അടുത്ത ദിവസം പുലർച്ചെയും തുടരുകയാണ് എന്നിങ്ങനെയൊക്കെയുള്ള, ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫീല് ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട, ആദായ നികുതിയുമായി ബന്ധപ്പെട്ട അറിവുകളുടെ കുറവ് തീർച്ചയായും ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം. നമുക്കിന്ന് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ അതിഥി നജ്മുദ്ദീൻ എം എച്ച് ആണ്. എം എച്ച് ആൻഡ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം അദ്ദേഹം നടത്തുന്നുണ്ട്. പെരിന്തൽമണ്ണയിലും അതേപോലെ അലനല്ലൂരിലും സ്ഥാപനങ്ങളുണ്ട്. 15 വർഷത്തോളമായി അദ്ദേഹം ഇൻകം ടാക്സ് പ്രാക്ടീഷണറായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ശരിക്കും ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേടിക്കേണ്ട സംഗതിയാണ്.
7: യഥാർത്ഥത്തിൽ നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും അതിൻ്റെ റിട്ടേൺസൊക്കെ ഫയൽ ചെയ്യുകയും അത് അനുസരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും എത്ര കോടികൾ നമ്മൾ ഇൻകവും അല്ലെങ്കിൽ അതുമായി ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു യാതൊരു വക പേടിയും പേടിക്കേണ്ടതില്ല. പ്രധാനമായിട്ടും നമ്മൾ ഈ റെയ്ഡ് അതുപോലെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നോട്ടീസുകളൊക്കെ വരുന്നത് അതിൻ്റെ ഒന്ന് അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അതല്ലെങ്കിൽ വളരെയധികം ബിസിനസ് ചെയ്യുകയും അല്ലെങ്കിൽ ഇൻകം നമ്മുടെ അക്കൗണ്ടുകളിലൂടെയും ഒക്കെ നടക്കുകയും ചെയ്യും, പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന, അതിനെക്കുറിച്ച് അത്രയൊരു ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആളുകളിലാണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവാറുള്ളത്.
6: ഇൻകം ടാക്സ് അഥവാ ആദായനികുതി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ്. നമുക്ക് എന്താണ് ഇൻകം ടാക്സ് എന്ന് ചോദിച്ചാൽ, ആദായനികുതി എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ചുരുക്കിയിട്ട് എന്താണ് പറയാൻ പറ്റുക?
7: നമ്മൾ ഇതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻകം ടാക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായി ഒരു വലിയ വായ്പാടോടുകൂടിയിട്ടാണ് ഇതിനെ സമീപിക്കുന്നത്. ഈ ഒരു അവസ്ഥ തന്നെ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗവൺമെൻറ്, ഏതൊരു രാജ്യത്തെ ഗവൺമെൻറ്റിനും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ അഥവാ നമ്മുടെ ഹോസ്പിറ്റലുകളാണെങ്കിലും റോഡുകളാണെങ്കിലും പാലങ്ങളും നമ്മുടേതായ വികസനത്തിന് വേണ്ടിയിട്ട് പണം കണ്ടെത്തുന്ന ഒരു രീതി, ഒന്നെങ്കിൽ ലെവി അല്ലെങ്കിൽ ടാക്സ്, ഇങ്ങനെ പല പേരിലും പല രാഷ്ട്രങ്ങളിലും അത് കളക്ട് ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന രീതി, ആ ഒരു ഇൻകം ടാക്സ് അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗവൺമെൻറ് പണം കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻകം ടാക്സ് അടക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതൊരു കുറ്റകരമോ പേടിപ്പെടുത്തുന്നോ അല്ല, അത് മറിച്ച് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളും സ്കൂളുകളും ഹോസ്പിറ്റൽ മറ്റുള്ള സംവിധാനങ്ങളും റോഡുകളും പാലങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻകം ടാക്സ് അടക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊരു അഭിമാനിക്കേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഇന്ന് പലരും അതിനെ പേടിയോടുകൂടി കാണുന്നത് അതിന് ആവശ്യമായ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അത്രയും അതിനെക്കുറിച്ച് ഒരു മിഥ്യാധാരണ വെച്ച് പുലർത്തുന്നത് കൊണ്ടോ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട, നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ്റിനെ സഹായിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ആ ഈ സംവിധാനത്തെ കാണേണ്ടത്. ആ രീതിയിലാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും.
6: നമ്മുടെ വരുമാനത്തെ അല്ലെങ്കിൽ ലാഭത്തെ അതിനെ സർക്കാർ ടാക്സ് ചെയ്യുന്നു.
7: ആ അതിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ എല്ലാം നമ്മളുടെ ബാങ്കിലൂടെ വരുന്നതിനോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ഇൻകത്തിനും നേരെ ടാക്സ് അടക്കുക എന്നുള്ളൊരു സിസ്റ്റമല്ല ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. നമ്മൾക്ക് അത് പല രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അത് സാലറി അല്ലെങ്കിൽ പെൻഷൻ മറ്റുള്ള രീതിയിലോ, അതല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് കിട്ടുന്ന വരുമാനത്തിലോ, അതല്ലെങ്കിൽ നമ്മൾ വല്ല സ്ഥല റിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലോ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഗവൺമെൻറ് അർഹമായ രീതിയിൽ നമ്മളുടെ ചിലവുകളൊക്കെ കഴിച്ച് കിട്ടുന്ന ബാക്കി കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും, അതിൻ്റെ ആ അതിന് ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത്. അതല്ലാതെ നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ആ വരുമാനത്തിൻ്റെ ഇൻകത്തിൻ്റെ മൊത്തം മേൽ ഗവൺമെൻറ് ഒരിക്കലും ടാക്സ് ചുമത്തുന്നില്ല. നമുക്ക് ആ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അർഹമായിട്ട് നമ്മൾക്ക് കിട്ടേണ്ട എക്സ്പെൻഡിച്ചറൊക്കെ കിഴിവ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടി വരുന്നത്.
6: അതായത് സംഗതി പേടിക്കേണ്ടതില്ല.
7: തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ 2019-20 കാലഘട്ടത്തിന് ശേഷം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവേ എല്ലാം റെക്കോർഡഡാണ്. അഥവാ പാൻ ആധാർ ഒക്കെ ലിങ്ക്ഡായി നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം പാൻ എല്ലാ രീതിയിലും നമ്മളുടെ സിസ്റ്റമാറ്റിക്, അത് ഒരു ലോകത്ത് നടക്കുന്ന ഒരു ടെക്നോളജിയുടെ ഭാഗം സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യവും അതിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഏത് ട്രാൻസാക്ഷൻസും നമ്മളുടെ ബാങ്കുകളിലൂടെയാണെങ്കിലും നമ്മളുടെ മറ്റ് പിന്നെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളിലൂടെയാണെങ്കിലും ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു കണക്റ്റഡായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത്രയൊക്കെ എമൗണ്ടുകൾ വന്നാലും അത് വളരെ നല്ല രീതിയിൽ അക്കൗണ്ട് അതിൻ്റെ ഇൻകം ടാക്സ് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോകണേ ഒരു വലിയൊരു എമൗണ്ട് ടാക്സ് അടക്കണം എന്നുള്ളത് ഗവൺമെൻറ് നിർബന്ധിക്കുന്നില്ല. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും അതിൻ്റെ സമയാസമയങ്ങൾ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴുമാണ് ഈ പറയുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകുന്നത്.
6: നികുതി അടക്കുക എന്നുള്ളത് ഒരു ബാധ്യതയാണ് അഥവാ എല്ലാവരും ചെയ്യേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വരുമാനത്തിൽ നിന്നാണ് സർക്കാരുകൾ നിലനിൽക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാകുന്നതും. അതുകൊണ്ട് തന്നെ ആരൊക്കെ അടക്കണം എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരും.
7: തീർച്ചയായിട്ടും അതിപ്പോൾ ഇന്ന് സാധാരണ ആളുകളുടെ ഇടയിൽ സംശയം വളരെയധികം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ഞാൻ ഇൻകം ടാക്സ് അടക്കണോ, അതല്ലെങ്കിൽ ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് അടക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ വന്ന കുറേ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടക്കണോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും സ്വാഭാവികമായിട്ടും സാധാരണ ആളുകളുടെ ഇടയിൽ സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ടും ഇൻകം ടാക്സ് ആരൊക്കെ അടക്കേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് ഒന്ന് പറയാം. പ്രധാനമായിട്ടും നമ്മൾ ഒരു 2,00,000 രൂപയ്ക്ക് മുകളിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ ഏപ്രിൽ മാസം മുതൽ പിറ്റേത്ത വർഷത്തിലെ മാർച്ചോടുകൂടി അവസാനിക്കുന്ന വർഷത്തെയാണല്ലോ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഈ കാലയളവിൽ നമ്മൾക്ക് 2,50,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് നിയമം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് അടക്കണം എന്ന് അല്ല പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നാൽ ഗവൺമെൻറ് പല ചെറുകിട ആളുകൾക്കും ചെറിയ വരുമാനമുള്ളവർക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള പല എക്സംഷൻസും ടാക്സ് ഫ്രീ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2,00,000 രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള ആളുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ നമ്മൾ 1 കോടിയിൽ കൂടുതൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പല തവണകളായി ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പല തവണകളായിട്ട് ഈ കാലയളവിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ 1,00,000 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ 2,00,000 രൂപയ്ക്ക് മുകളിൽ വിദേശയാത്ര ചെലവ് വന്നിട്ടുള്ള ആളുകളും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാണ്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ടാക്സ് അടക്കണോ അടക്കണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം മാത്രമാണ്. ഫയൽ ചെയ്യുന്നതോടുകൂടി തന്നെ റിട്ടേൺ ടാക്സ് അടക്കണമെന്നില്ല. അവന് ടാക്സ് അടക്കേണ്ട ലിമിറ്റ് ഇപ്പോൾ 5,00,000 രൂപ വരെ ഗവൺമെൻറ് പഴയ സ്കീമിലാണെങ്കിൽ ടാക്സ് അടക്കേണ്ടതില്ല, നിങ്ങൾ റിട്ടേൺ മാത്രം ഫയൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിനെ, അധികാരികളെ നമ്മൾ നമ്മുടെ ഇത്രയാണ് നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ഇത്രയാണ് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്ന് അറിയിക്കുന്നതിനുള്ളൊരു മെത്തേഡ്, ഒരു സിസ്റ്റം മാത്രമാണ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത്. ആ റിട്ടേൺ ആ ഗവൺമെൻറ് പറയുന്ന ടാക്സ് ഫ്രീ സ്ലാബുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടക്കാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
6: ചുരുക്കി പറഞ്ഞാൽ 2,50,000 കൂടുതൽ വരുമാനമുള്ളവൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ 1 കോടിയുടെ മുകളിൽ ട്രാൻസാക്ഷൻ ഉള്ള ബാങ്ക് ട്രാൻസാക്ഷൻ ഉള്ളവർക്ക് ഒരു സാമ്പത്തിക വർഷം ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ ഉള്ള കാലയളവിലുള്ള സാമ്പത്തിക വർഷത്തിലുള്ള വരുമാനത്തിന് ബേസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്.
7: തീർച്ചയായിട്ടും
6: റിട്ടേൺ ഫയൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ ഒരു ഫോം എടുത്ത് പൂരിപ്പിച്ച് അങ്ങനെയൊന്നും അല്ല.
7: അല്ല, തീർച്ചയായിട്ടും.
6: എങ്ങനെയാണ് ഫയലിംഗ്?
7: സാധാരണ കേസിൽ വളരെ സിമ്പിളാണ്, പഴയ കാലത്തെ അപേക്ഷിച്ച്. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഇലക്ട്രോണിക് പേപ്പർലെസ് യുഗത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഏതൊരാൾക്കും ഒരു ഈവൺ ഒരു മൊബൈലിൽ ഒരു ആപ്പ് ഇടാൻ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് ഇതുവരെ ഇൻകം ടാക്സ് രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ ഫയൽ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അവർ ആധാറ് അവരുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആധാറും ഈ പാൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ www.incometax.gov.in എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഫയലിംഗ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ പാൻ കാർഡ് വെച്ചിട്ട് അതുപോലെ നമുക്ക് നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും മെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് നമ്മൾക്ക് തന്നെ സ്വമേധയാ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കത് ഈ ഫയലിങ്ങിൽ അതിൻ്റേതായ വിൻഡോ അതിലുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് ഒരു സാധാരണ ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ സാധാരണ ഇതിനെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൺലൈനിൽ ചെറിയ സംവിധാനങ്ങളൊക്കെ ചെറിയ ഇൻകംസൊക്കെ ആണെങ്കിൽ അവർക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വേണം അത് ചെയ്യാനെന്ന് മാത്രം.
6: പാൻ കാർഡ് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പാനിനെ കുറിച്ചൊന്ന് ചുരുക്കിയിട്ട് പറയാമോ?
7: പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് നമ്മളതിന് പാൻ നമ്പറിനെ പറയുന്നത്. ഓരോ വ്യക്തിക്കും ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തിക്കും നമുക്ക് പാൻ കാർഡ് എടുക്കാവുന്നതാണ്. ഈ പാൻ കാർഡ് എടുത്തു എന്നുള്ളതുകൊണ്ട് പലരുടെയും ധാരണ പാൻ കാർഡ് എടുത്താൽ ഞാൻ ഇൻകം ടാക്സ് അടക്കണോ എന്നൊരു ധാരണയൊക്കെയുണ്ട്. അതൊക്കെ വളരെ തെറ്റായൊരു ധാരണയാണ്. പാൻ കാർഡ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾക്കൊരു വർഷത്തിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതും ഇൻകം ടാക്സ് അടക്കേണ്ടതും ബാധ്യതയുള്ളൂ. ഇൻകം ഇല്ലാത്ത ഒരു വർഷത്തിലും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരു വർഷം ഫയൽ ചെയ്തു, അടുത്ത വർഷം ഇൻകം ഇല്ലെങ്കിൽ അവൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതില്ല. പക്ഷേ പലരുടെ ചിന്താഗതി പോകുന്നതും സ്വാഭാവികമായി ഞാൻ പാൻ കാർഡ് എടുത്താൽ ഇൻകം ടാക്സ് അടക്കേണ്ടി വരും, സ്ഥിരമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒരു ധാരണ പൊതുവേ ജനങ്ങളിലുണ്ട്. പക്ഷേ അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. അപ്പോൾ നമ്മൾ ഈ പാൻ ഫോം 49A എന്ന് പറയുന്ന ഒരു ഫോമിൽ അപ്ലോഡ് നമുക്ക് സ്വമേധയാ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മളെ ഫെസിലിറ്റേഷൻ സെൻറ്റർ പോലെയുള്ള ഈ ടാക്സി സെൻറ്ററോ അതല്ലെങ്കിൽ ഈ അക്ഷയ കാർവേ പോലത്തെ സെൻറ്ററുകളോ നമ്മൾ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിത്തിൻ 24 hours അല്ലെങ്കിൽ 48 hours എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും മാക്സിമം ഒരു 4-5 days ഉള്ളിൽ പിന്നെ നമുക്ക് പാൻ കാർഡ് ലഭിക്കുന്നതാണ്. ഇല്ലെങ്കിൽ പാൻ നമ്പറെങ്കിലും നമുക്ക് ലഭിക്കുമോ, മെസ്സേജ് വഴിയോ മൊബൈൽ വഴിയോ മെയിൽ വഴിയോ. സാധാരണ ഗവൺമെൻറ് പറയുന്നത് 24 hours പാൻ കൊടുക്കണം എന്നൊക്കെയാണ്. പക്ഷേ അത് സൈറ്റിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും നടക്കാറില്ലെങ്കിലും ഒരു 3 working days എന്തായാലും പാൻ നമ്പർ അലോട്ട് ചെയ്യുന്നുണ്ട്.
6: മൊത്തത്തിലൊരു ഒരു ഇലക്ട്രോണിക് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാൻ കാർഡും ആധാർ കാർഡും മൊബൈൽ നമ്പറും എല്ലാം പരസ്പരം ബന്ധിതമാണ്. നമ്മൾ നമുക്ക് വരുമാനമുണ്ടെങ്കിൽ അത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പരിധിയിൽ കൂടുതലാണെങ്കിൽ, ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്.
7: തീർച്ചയായിട്ടും ഞാൻ 2-3 പ്രധാനപ്പെട്ട് പറയാം. നമ്മൾ ശ്രദ്ധിക്കുന്നത്, ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒന്നും ഗവൺമെൻറ് അറിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലൊന്നും വലിയ തെറ്റില്ല എന്നുള്ള അധികം ആളുകളുടെ ഒരു ധാരണയാണ് ഇപ്പോഴും അതിന്. പക്ഷേ ഗവൺമെൻറ് നമ്മുടെ ബാക്കെൻഡിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പാനും ആധാറും നമ്മുടെ എല്ലാ ഫിംഗർ വരെ എല്ലാം അവർ റെക്കോർഡഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാലറി വാങ്ങുന്ന ഒരാൾ, ആ സാലറി വാങ്ങുന്ന ആൾക്ക് TDS TCS എന്ന സംഭവങ്ങളുണ്ട്. TDS പിടിച്ചിട്ടാണ് അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട് പലരുടെയും, ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ആ എംപ്ലോയർ ആ സാലറി കൊടുക്കുന്ന ആളുടെ ബാധ്യത. ഈ TDS പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് സൈറ്റിൽ 26 AS എന്ന് പറയുന്ന ഒരു ഫോമുണ്ട്, അതിൽ ഓൾറെഡി കിടക്കുന്നുണ്ടാകും ഈ എംപ്ലോയർ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ അത് നമ്മൾ ഫയൽ ചെയ്യാതെ പോകുമ്പോൾ ആ നമ്മളിരുന്ന് പിടിച്ച ടാക്സ് നമുക്ക് കിട്ടാതെ പോവുകയും, അതേപോലെ ഗവൺമെൻറ് ഇത് നിരന്തരമായിട്ട് ടാക്സ് അടക്കേണ്ട ഒരാൾ പിടിച്ച സംഭവം റിട്ടേൺ ഫയൽ ചെയ്യാതെ പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് നോട്ടീസ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റായിട്ട് പലരുടെയും ഇടയിൽ കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ബാങ്ക് ഡെപ്പോസിറ്റിന് TDS പിടിക്കുന്ന ഒരു സംഭവം, ടാക്സ് പിടിച്ചു എന്ന് പറയുന്ന ആൾ. സ്വാഭാവികമായിട്ടും നമ്മൾ ബാങ്കിലൂടെയുള്ള ട്രാൻസാക്ഷൻ 1 200,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ ക്യാഷ് വിഡ്രോവൽ ഒരു അക്കൗണ്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിരുന്ന് 2% TDS പിടിക്കും. അത് മുൻപേ അതൊന്നും നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ ഇടയിൽ അത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഗതിയാണ്. പക്ഷേ ഗവൺമെൻറ് അതൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ആ ബാങ്ക് നിന്ന് പിടിച്ച TDSും നഷ്ടമാവും. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാൾ 2 lakh rupees മുകളിൽ സ്വാഭാവികമായിട്ടും അവനക്ക് ഇൻകം ഉള്ള ഒരാളാണല്ലോ സ്വാഭാവികമായിട്ടും ബാങ്കിലൂടെ 20 lakh മുകളിൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്നുള്ള ധാരണ ഗവൺമെൻറ്റിൽ വരും. അങ്ങനെയൊക്കെ നോട്ടീസ് വരാനുള്ള ഒരു 10-13 കാരണങ്ങൾ ഗവൺമെൻറ്റിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഗതികളാണ് ഇങ്ങനെ TDS പിടിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളുകൾ, അതുപോലെ ക്യാഷ് വിഡ്രോവലിന് 194 ഈ ഇതിൽ ക്യാഷ് വിഡ്രോവലിന് TDS പിടിച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളുകൾ, അതുപോലെ കൂടുതൽ ഹ്യൂജ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ്, അതായത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ നമ്മൾ ട്രാൻസാക്ഷൻസ് ബിസിനസ് സെയിൽ ചെയ്തതിന് ശേഷം വരുന്ന ഫണ്ടുകളൊക്കെ നമ്മുടെ ബാങ്കുകളിലേക്ക് അവർ ഇടും. ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ ഫണ്ടുകൾ നമ്മുടെ അക്കൗണ്ടിൽ ഏറ്റുവാങ്ങുന്ന ആളുകളുണ്ട്. അതൊക്കെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ഒരു കാരണവശാലും എനിക്ക് എൻ്റെ പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മുടേതല്ലാത്തൊരു ഫണ്ടും നമ്മുടെ സുഹൃത്തുക്കളുടേതാണെങ്കിൽ ഒരു 2-3 വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ബാങ്കിലൂടെ കയറി വന്നാൽ അതിന് ഉത്തരം പറയേണ്ടത് നമ്മൾ മാത്രമാണെന്നുള്ള ഒരു ധാരണയും ഗൗരവവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് നമ്മുടെ അക്കൗണ്ടിലൂടെ വന്നാൽ നമ്മുടെ ഇങ്ങമായിട്ട് ട്രീറ്റ് ചെയ്യും ഗവൺമെൻറ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
6: വെറുതെ തലവെച്ച് കൊടുക്കരുത്.
7: അതെ അതെ, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. പല അത് മുമ്പൊക്കെ നടന്നിരുന്നത് നിർബാധം ഈ ഇലക്ട്രോണിക് സിസ്റ്റത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നടന്നിരുന്നെങ്കിലും ഇപ്പോൾ അത് ട്രേസ് ചെയ്യാൻ വളരെ സെക്കൻഡുകൾ മതി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
6: TDS എന്ന് പറഞ്ഞു, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഒന്ന് ചുരുക്കിയിട്ട് പറയണം.
7: TDS എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ സാധാരണക്കാർക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു ടാക്സ് ഒരു ഈ വരുമാനം ഗവൺമെൻറ് കുറേ സ്ലാബുകൾ നിശ്ചയിച്ചിട്ടുണ്ട് നിയമത്തിൽ. ഇത്ര പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളുകളുടെ ബാധ്യതയാണ് TDS പിടിക്കുക എന്ന് പറയുന്നത്. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണല്ലോ. ആ സോഴ്സിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ടാക്സ് പിടിച്ചിട്ടേ കൊടുക്കാവൂ എന്നാണ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത്. അത് ഈ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളുകൾക്കുള്ള ഒരു റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഒരു സാലറി കൊടുക്കുന്ന ഒരു എംപ്ലോയിക്ക് അവർ 500,000 മുകളിൽ, പഴയ സ്കീമാണെങ്കിൽ 500,000 മുകളിൽ ഒരു വർഷത്തിൽ ടാക്സ് സാലറി കൊടുക്കുന്നുണ്ട് എങ്കിൽ, ഏകദേശം ഒരു 42,000 രൂപയ്ക്ക് മുകളിൽ ഒരു മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ 500,000 രൂപ ക്രോസ് ചെയ്യും. സ്വാഭാവികമായിട്ടും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർ എംപ്ലോയിയുടെ പേരിൽ TDS ടാക്സ് സ്ലാബ് നോക്കിയിട്ട് പിടിച്ചിട്ട് ഗവൺമെൻറ്റിൽ അടക്കണം എന്നുള്ളതാണ്. ഈ എംപ്ലോയിയുടെ പേരിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റെക്കോർഡഡ് ആയി. എംപ്ലോയി എത്ര എമൗണ്ട് വാങ്ങുന്നുണ്ടെന്നും എത്രയാണ് അതിൻ്റെ ടാക്സ് വരുന്നതെന്നും ഗവൺമെൻറ്റിന് നമ്മൾ എംപ്ലോയി സ്വമേധയാ ഡിക്ലെയർ ചെയ്യാതെ നമ്മുടെ എംപ്ലോയർ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കും, അങ്ങനെ ടി ഡി എസ് പിടിക്കാതിരുന്നാൽ ആ എംപ്ലോയർക്ക് വളരെയധികം ലോസ് ഉണ്ടാകും. ആ എംപ്ലോയർക്ക് ആ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല, അതിൻ്റെ മുകളിൽ അദ്ദേഹം ടാക്സ് വേറെ അടക്കേണ്ടി വരും എന്നൊക്കെ. അതുപോലെ ടി ഡി എസിൽ തന്നെ പല കേസുകളുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ഇൻകം വാങ്ങുന്ന ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, അതുപോലെയുള്ള പ്രൊഫഷണൽ സ്പെസിഫൈഡ് പ്രൊഫഷണൽ ആളുകളൊക്കെ 10% അവരുടെ TDS പിടിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്ന്. അതുപോലെ നമ്മുടെ കോൺട്രാക്ട് വർക്കേഴ്സ്,

0: മൾട്ടിപ്പിൾ പേയ്മെൻ്റ് ആയിട്ട് ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപയൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1% ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2% നോൺ ഇൻഡിവിജ്വൽ കേസിലും TDS പിടിച്ചിട്ട് എംപ്ലോയർ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ TDS പിടിക്കുക എന്ന് പറയുന്നതിലപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ചാനലിൽ ഓൾറെഡി ഇത് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് കിട്ടുന്ന ആൾ ഇൻകം ടാക്സ് ഓട്ടോമാറ്റിക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ 2 ലക്ഷം ആയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടണമെങ്കിൽ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് TDSൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്.
1: TDS എന്ന് പറയുമ്പോൾ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സാണ്. എന്ന് വെച്ചാൽ ജോലിയുടെയോ അല്ലെങ്കിൽ മറ്റു പ്രൊഫഷനിലോ വരുമാനമുണ്ടെങ്കിൽ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ജോലി കൊടുക്കുന്ന ആൾ ജോലി ചെയ്യുന്ന ആളെടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ബാക്കിയെ കൊടുക്കാൻ പാടുള്ളൂ. സ്വാഭാവികമായിട്ടും അത് എല്ലാ ഔദ്യോഗിക രേഖകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യത ഇല്ലെങ്കിൽ പോലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ അവർക്ക് ആ നേരത്തെ കളക്ട് ചെയ്തിട്ടുള്ള TDS തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ വളരെ അനിവാര്യമാണ്. ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത വരാത്ത ആളാണെങ്കിൽ പോലും അതിൽ കുറഞ്ഞ വരുമാനമാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്താലേ ഈ തീർച്ചയായിട്ടും ഈ എമൗണ്ട് റീഫണ്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് സാരം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. TDSമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇൻകം ടാക്സ്. അപ്പോൾ ഇൻകം ടാക്സ് എന്നൊരു ചില്ലറ സംഗതിയല്ല, നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും സാമ്പത്തികമായ ഇടപാടുകളും ഇലക്ട്രോണിക് മീഡിയ വഴി നിരീക്ഷിക്കപ്പെടുന്നു എന്നതാണ് അതിൻ്റെ ചുരുക്കം. നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. നമ്മുടെ കൂടെയുള്ള അതിഥി നജീമുദ്ദീൻ MH ആണ്. അദ്ദേഹവുമായി നമുക്ക് ഈ ചർച്ച തുടരാം.
2: ഈ ഇൻകം ടാക്സിനെ കുറിച്ചൊക്കെ അറിയാമെന്ന് പറയുമ്പോഴേ, ഇപ്പോൾ സാധാരണ നമ്മൾ ഗവൺമെൻറ് ജോലിക്കാർക്ക് എന്തായാലും വർഷാവർഷം ഇൻകം ടാക്സ് അടക്കേണ്ട ഒരു സംഭവം എല്ലാവർക്കും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു പരിധിയിലെത്തിയ ആളുകൾക്കൊക്കെ ചെയ്യേണ്ടി വരും. രണ്ടാമത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻകം ടാക്സ് അടച്ചാലുള്ളൂ അവർക്ക് അവരെ പ്രോപ്പറായിട്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അറിയേണ്ട ഒരൊത്തിരി കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു ജനക്ഷേമം പ്രോഗ്രാം.
3: ഇൻകം ടാക്സ് അടക്കുന്നതിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ എടുക്കാൻ പറ്റും.
2: അതെ,
3: ഹലാലായ ബെനിഫിറ്റ്സുകൾ ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഇൻകം ടാക്സ് അടക്കുമ്പോൾ കിട്ടുന്ന കുറെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാകും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ നുസാൻ രണ്ടത്താണി, ഞാൻ മുസ്തഫ അൻസാരി.
1: മാഷാല്ലാ, നമ്മൾ ഇന്നത്തെ റേഡിയോ വൈബ്സ് അൽഹംദുലില്ലാ വളരെ സജീവമായിക്കൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. നല്ലൊരു ലൈവ് കഴിഞ്ഞ് നമ്മൾ ഇനി ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇൻസൈറ്റിലേക്കാണല്ലേ.
0: യെസ്,
1: ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കാനിരിക്കുന്നത് മനുഷ്യർ പ്രയാസപ്പെടുമ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയാണ് എന്ന് ചോദിക്കുന്ന യുക്തിവാദികളുടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. ഹിലാൽ സലീം സി പി ആണ് നമ്മുടെ സംസാരിക്കുന്നത്. ഇൻസൈറ്റിലേക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പലപ്പോഴും ഈ തെങ്ങിൻ ചോട്ടിലുള്ള നിരീശ്വരവാദികൾ മുതൽ തെങ്ങിൻ്റെ മണ്ടക്കുള്ള നിരീശ്വരവാദി നേതാക്കൾ വരെ ഉള്ള നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു ആർഗ്യുമെൻ്റാണ് പലപ്പോഴും വിശ്വാസികളുടെ, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങളീ പറയുന്ന ദൈവം, സൃഷ്ടാവ്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രപാട് ഇത്രമാത്രം പിന്നെ ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കുന്നത്? ഇതിനാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന് അവർ വിളിക്കാറുള്ളത്. ഇത്രയും വലിയ തെറ്റുകളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾ യുദ്ധം ചെയ്യും.

0: ഉണ്ടാകുന്നു, കുറേ ആളുകൾ മരണപ്പെടുന്നു. ഇങ്ങനെ നമ്മൾക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയാണ്? അല്ലെങ്കിൽ പിന്നെ നമ്മളീ പറയുന്ന മാറാ രോഗങ്ങൾ, കൊറോണ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ പിന്നെ ഒന്നും ചെയ്യാത്ത പാവങ്ങളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയാണ്? ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാൾക്ക് ആ സമയത്ത് പിന്നെ കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള ആൾക്ക് വിശ്വാസികൾ പോകുമ്പം, ഇവർ മറുവശത്ത് ഇങ്ങനെ മാറിയിരുന്ന് ഇങ്ങനെ പിന്നെ വലിയ രീതിയിൽ ചിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവം എവിടെ പോയി? ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന് മാറിയിരുന്ന് ചിരിക്കുന്ന ചില ആളുകളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ കേരളത്തിലെ നിരീശ്വരവാദികളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിലൊക്കെ വലിയൊരു വിഭാഗവും മീസോതീസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. മീസോതീസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ദേഷ്യമുള്ള ആൾക്കാർ, ദൈവത്തോടൊരു ദേഷ്യം, ആ ദേഷ്യത്തിൽ നിന്ന്, ആ എറഗൻസിൽ നിന്നാണ് അവർ ദൈവം ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഒരു ആർഗ്യുമെൻ്റാണിത്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന് ചോദിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആർഗ്യുമെൻ്റ്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം, ദൈവം ഏറ്റവും നല്ലവനാണ്, അൽബറാണ്, എല്ലാ പിന്നെ ഗുണങ്ങളുടെയും അതിൻ്റെ സോഴ്സാണ് ദൈവം, സോഴ്സ് ഓഫ് ഓൾ ഗുഡ്നെസ്, അൽബർ, ഇതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവം. അതേപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഓംനിപൊട്ടൻ്റാണ്, എന്തും ചെയ്യാൻ സാധിക്കുന്നവനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൈവത്തിന് എന്തുകൊണ്ട് ഇവിടെയുള്ള തിന്മകൾ ഒഴിവാക്കിക്കൂടാ എന്ന വലിയ രീതിയിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവർ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻ്റ് ഇതാണ്, പിന്നെ ഗോഡ്, ദൈവം അവന് പിന്നെ ഈ തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ അവനക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ആ ദൈവത്തെ ഏറ്റവും നല്ലവനായിട്ടുള്ള ദൈവം എന്ന് പറയാൻ കഴിയുക? തിന്മകൾ വേണ്ട, ഈ ലോകത്ത് തിന്മകൾ വേണ്ട എന്ന് പറയുന്നൊരു ദൈവം അല്ല എങ്കിൽ പിന്നെ ആ ദൈവം എങ്ങനെയാണ് ഏറ്റവും നല്ലവനായിട്ടുള്ളൊരു ദൈവമാകാം? ഇനി ദൈവത്തിന് ഈ ലോകത്ത് തിന്മകൾ വേണ്ട എന്ന് തന്നെ വെക്കാം, എന്നാൽ ദൈവത്തിന് അത് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, അതിന് കഴിയുന്നില്ല, നൗദുബില്ല, ദൈവത്തിന് ഇവിടെയുള്ള തിന്മകളൊന്നും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ അവനെ എങ്ങനെയാണ് നിങ്ങൾ ഏറ്റവും പവർഫുള്ളാണ്, ഏറ്റവും ശക്തനാണ് എന്ന് എങ്ങനെ അവനെ പറയാൻ സാധിക്കും? ഇതാണ് ഇവരീ പറയുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം ഏറ്റവും ശക്തനായിട്ടുള്ള ദൈവമാണ്, ഏറ്റവും എല്ലാ ഗുണമേന്മയുള്ള, ഏറ്റവും ഗുണം കാംക്ഷിക്കുന്ന ദൈവമാണ് എന്ന് പറയുമ്പോൾ, ആ ദൈവം ഉണ്ടാകുമ്പം അതേസമയം ഇവിടെ തിന്മകളും അതേപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവം ഇല്ല എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻ്റ്. അവിടെ ഇവർക്ക് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട ഒരു പഴവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അള്ളാഹുവിൻ്റെ, ദൈവത്തിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രം എടുക്കും. അതായത് ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകളുടെയും ഉറവിടമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തനാണ്, അല്ല അസീസാണ്, അതുപോലെ തന്നെ അൽ ബറാണ്, അതുപോലെ തന്നെ അൽ മുക്കുത്തദിറാണ്, ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ചില നാമങ്ങൾ ഇവരെടുത്തു വെക്കും. എന്നിട്ട് വേറെ ചില നാമങ്ങൾ ഇവർ കണ്ടില്ല എന്നടിക്കും. അതാണ് നമ്മൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പം കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ഇതാണ് അൽ ഹക്കീം എന്നുള്ളത് ദൈവത്തിൻ്റെ മറ്റൊരു നാമമാണ്, അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ ഹക്കീം എന്നുള്ളത്. എന്താ അൽ ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ഓൾ വൈസ്, ഓൾ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അറിവുള്ള ആൾ. ഈ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ അലീം, എല്ലാറ്റിനെക്കുറിച്ചും അറിവുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ, എല്ലാറ്റിനെക്കുറിച്ചും അറിവുള്ള ഒരാൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ്. ഇതിവർ കണ്ടില്ല എന്നടിക്കും. അപ്പോൾ അവിടെ വരുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൽ ഹക്കീം അല്ലെങ്കിൽ അൽ അലീം എന്ന് പറയുന്ന നാമത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ആർഗ്യുമെൻറ്റ് ശരിയാണ്. ഏറ്റവും ശക്തനായിട്ടുള്ള ദൈവം, അതേപോലെ തന്നെ ഏറ്റവും ഈ പറയുന്ന എല്ലാ നന്മകളും മാത്രം കാംക്ഷിക്കുന്ന ഒരു ദൈവം എന്ന് പറയുമ്പം ഇവിടെ ഈവിൾസ്, തിന്മകൾ ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് പ്രോബ്ലം ഓഫ് ഈവിൾ ഇവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ആ അതേ ദൈവം തന്നെ, അതേ ദൈവത്തിൻ്റെ, അതേ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അൽ ഹക്കീം എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒറ്റ നോട്ടത്തിൽ ഇന്നൊരു കാര്യം തെറ്റാണ് എന്ന് തോന്നുന്നു, അതുകൊണ്ട് ആ കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവത്തിനത് ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയുടെ ബുദ്ധിയുടെ പരിമിതിയാണത്. നമ്മൾ നേരിട്ടൊരു കാര്യം നോക്കുമ്പോൾ, നമ്മൾ നേർക്കുന്നൊരു കാര്യം നോക്കുമ്പോൾ അതൊരു തെറ്റായി നമുക്ക് തോന്നുന്നു. എന്നാൽ ഒരു പക്ഷേ നമ്മൾ കാണാത്ത, നമ്മൾക്കറിയാൻ സാധിക്കാത്ത ഒരു ഒരു ഒരു ഭാവി അതിനുണ്ടാവാം. ഇപ്പോൾ ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു കുട്ടിയെ വാക്സിനേഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകണം. സൂചി എടുത്തിട്ട് ഡോക്ടർ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ നേഴ്സ് ഇങ്ങനെ വരുമ്പം, കുട്ടി എന്ത് ചെയ്യുക? കുട്ടിക്കാരെയും എനിക്ക് ഈ സൂചി വെക്കണ്ട, എൻ്റെ മേലെ ഈ സൂചി വെക്കണ്ട എന്ന് പറയും. അത് കേട്ടിട്ട് കുട്ടിയുടെ പിന്നെ ആ ഒരു നിലവിളി കേട്ടിട്ട് നമ്മൾ സൂചി വെക്കാതെ പോകും, ഇല്ലല്ലോ. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അറിയില്ല ഇത് ഈ വാക്സിനേഷൻ വെച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ സൂചി എനിക്ക് വെച്ചിട്ടില്ലെങ്കിൽ, കുത്തിയിട്ടില്ലെങ്കിൽ അത് എനിക്ക് എന്ത് ചെയ്യുക? പിന്നെ അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റനോട്ടത്തിലൊരു പ്രശ്നമാണ്. എന്നാൽ നമ്മൾ പിന്നെ പൂർണ്ണാർത്ഥത്തിൽ അത് നോക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബെനിഫിറ്റാണ് ഉണ്ടാക്കുക. ആ വാക്സിനേഷൻ വെച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ആ കുട്ടിക്ക് വരും, അപ്പോൾ അതില്ലായ്മ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കുട്ടി ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണ്, അവൻ്റെ ശരീരത്തിന് അത്ര നല്ലതല്ലാത്തൊരു ഭക്ഷണം കഴിക്കുകയാണ്, അപ്പോൾ പിതാവ് ആ കുട്ടിയോട് അത് ഭക്ഷിക്കേണ്ട എന്ന് പറയുന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റനോട്ടത്തിൽ ഇതൊരു പ്രശ്നമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ചിന്തയുടെയും അറിവിൻ്റെയും പരിമിതിയാണത്. ആ പിതാവിനെന്തുണ്ട്? ആ പരിമിതിയെ അപ്പുറം മറ്റൊരറിവ് പിതാവിനുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പിതാവാണെങ്കിലും കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ വാക്സിനേഷന് കുത്താൻ വരുന്ന ഒരു നേഴ്സും ആ കുട്ടിയാണെങ്കിലും ഇവരൊക്കെ വെച്ചു, ഇതൊക്കെ ക്രിയേച്ചേഴ്സാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് പോലും തമ്മിൽ ഇത്രത്തോളം അന്തരമുണ്ട് അവരുടെ അറിവിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഈ സൃഷ്ടികളും അവരുടെ സൃഷ്ടാവും തമ്മിൽ അറിവിൻ്റെ വിഷയത്തിൽ എത്രമാത്രം വലിയ അന്തരമുണ്ടാവും? അള്ളാഹുവിൻ്റെ അറിവിൻ്റെ, ദൈവത്തിൻ്റെ അറിവിൻ്റെ ഒരു അംശത്തിൻ്റെ ഒരു അംശം പോലും അറിയാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹു ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒറ്റനോട്ടത്തിൽ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നാം, എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മൾക്ക് നന്മയായിരിക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബക്കറയിലെ 216-ാമത്തെ വചനം, വാസാ അൻ തക്രഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും വാസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൻ ലക്കും. അപ്പോൾ എന്നാൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി തീരുകയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരുകയും ചെയ്യാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ഇതെത്ര കൃത്യമായിട്ടാണ് ഇസ്ലാം ഈ ഒരു വിഷയം പിന്നെ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇത് അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഒരു ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു എപ്പിസ്റ്റമിക് ഹ്യൂമിലിറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിനയമാണ് നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. നമുക്ക് വരേണ്ടതൊരു വിനയമാണ്. കാരണം അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ളൊരു കാര്യം, അത് ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു പ്രശ്നമായിട്ട് കാണാൻ കഴിയും, പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നം ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ബുദ്ധിയുടെ, നമ്മുടെ ചിന്തയുടെ, നമ്മുടെ അറിവിൻ്റെ പരിമിതിയാണ് എന്നുള്ളതാണ് നമുക്കവിടെ വ്യക്തമാവേണ്ട ഒരു കാര്യം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു കഹ്ഫിൽ ഹിദിർ നബിയുടെയും അതുപോലെ തന്നെ മൂസാ നബിയുടെയും ഒരു ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രം പറയുന്നിടത്ത് കൃത്യമായിട്ട് മൂസാ നബിയുടെ ഒരു സദസ്സിൽ മൂസാ നബിയുടെ അനുയായികളായിട്ടുള്ള ആളുകൾ മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്ത് ഏറ്റവും അറിവുള്ള ആൾ ആരാണ്? മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹു നിയോഗിച്ച ദൂതനാണ്, അപ്പോൾ ഭൂമി ലോകത്ത് ഏറ്റവും അറിവുള്ളവൻ ഞാനാണ് എന്ന് മൂസാ നബി അവിടെ പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു അറഗൻസിൻ്റെ അല്ല, എനിക്ക് ഭയങ്കര ഒരു അറിവുള്ളൊരു മനുഷ്യനാണെന്നുള്ള നിലക്ക് മൂസാ നബി പറയുന്നതല്ല, പക്ഷേ ഒരു അള്ളാഹു സുബ്ഹാന തആല പിന്നെ അയച്ചൊരു ദൂതനാണ് ഞാൻ, ഒരു പ്രവാചകനാണ് ഞാൻ, അപ്പോൾ ഭൂമി ലോകത്ത് സ്വാഭാവികമായും ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ള മനുഷ്യൻ എന്നുള്ള നിലക്കാണ് മൂസാ നബി അത് പറയുന്നത്. എന്നാൽ അവിടെ മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിനക്ക് പറയാൻ സാധിക്കുക, എന്നേക്കാൾ അറിവുള്ള ആളുകളുണ്ടാവും. അപ്പോൾ മൂസാ നബി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അയാളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയാണ് ഹിദിർ നബി അലൈഹിസ്സലാമയുടെ മുന്നിലേക്ക് മൂസാ നബി എത്തുന്നത്. ആ ഹിദിർ നബി അലൈഹിസ്സലാമയുടെ കൂടെ മൂസാ നബി അങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാര്യം, എനിക്ക് താങ്കളുടെ കൂടെ താങ്കളിൽ നിന്ന് അറിവ് ലഭിക്കാൻ, താങ്കളുടെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു നിശ്ചയിച്ച് അയച്ചൊരു പ്രവാചകൻ മറ്റൊരാളോട് അറിവ് തേടിപ്പോവുകയാണ്, അത് അവരുടെ ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിനയമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിവ് കിട്ടുക എന്നുള്ളതിന് വിനയം പ്രധാനമാണ് എന്നുള്ളത് അവിടെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം. അപ്പോൾ ഹിദിർ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് തിരിച്ചു പറയുന്നുണ്ട്, എൻ്റെ കൂടെ നിനക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല, കാരണം പല കാര്യങ്ങളും, ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിനക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. നിനക്കതിനുള്ള പേഷ്യൻസ് ഉണ്ടാവില്ല, അതിനുള്ള ഒരു ക്ഷമ നിനക്ക് ഉണ്ടാവണം എന്നില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമയോട് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അതിന് ശേഷവും പറയുന്നത്, എനിക്ക് താങ്കളുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ്. അപ്പോൾ വിനയം, അതേപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമ, ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് തേടി മുന്നോട്ട് പോകുന്ന സമയത്ത് ആവശ്യമാണ് എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അവരുടെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് പോകാൻ ഒരു കപ്പലിലേക്ക് അവർ കയറാണ്. ഹിദിർ നബി അലൈഹിസ്സലാമയെ അറിയുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരെ ഫ്രീ ആയിട്ട് അപ്പുറത്തേക്ക് എത്തിക്കാമെന്ന് പറയാൻ. അപ്പോൾ ഈ കപ്പൽ അങ്ങേ തലക്കലേക്ക് എത്തുന്നതിന് മുമ്പ് ഹിദിർ നബി അലൈഹിസ്സലാം ഈ കപ്പലിൻ്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിക്കുകയാണ്. അവരെ ഫ്രീ ആയി കരക്കേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ ആളുകളുടെ അതേ കപ്പൽ തന്നെ ഹിദിർ നബി അലൈഹിസ്സലാം വെട്ടിമുറിക്കുകയാണ്, ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗം. അപ്പോൾ മൂസാ നബി തിരിച്ച് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഹിദിർ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, എൻ്റെ കൂടെ താങ്കൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതുകൊണ്ടാണ്, കാരണം ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മൂസാ നബി വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, അവരുടെ യാത്ര മുന്നോട്ട് പോകണം. പിന്നീട് കാണുന്ന എന്താണ്, കുറേ കുട്ടികൾ ഒരുമിച്ച് കളിക്കുകയാണ്. ഈ കളിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ മാറ്റി നിർത്തി ആ കുട്ടിയെ വധിച്ചു കളയാണ് ഹിദിർ നബി അലൈഹിസ്സലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ വീണ്ടും അവിടെ പ്രതികരിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഒരു നിരപരാധിയായിട്ടുള്ളൊരു കുഞ്ഞിനെ വധിച്ചു കളഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഹിദിർ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, എൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ക്ഷമ വളരെ അത്യാവശ്യമാണ്. വീണ്ടും ക്ഷമ പറഞ്ഞ് അവർ പിന്നെ മൂസാ നബി ഹിദിർ നബി അലൈഹിസ്സലാമയുടെ കൂടെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. മറ്റൊരു നാട്ടിലെത്തുകയാണ്. ആ നാട്ടിലേക്ക് ഇവരെത്തുമ്പോൾ സ്വാഭാവികമായും അതിഥികൾ എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കണം, ഒരു നാട്ടിലെ ആളുകൾ. പക്ഷെ അതൊന്നും കൊടുക്കാതെ ഒരു റൊട്ടി കഷ്ണം പോലും കൊടുക്കാതെ നിന്ന ആ നാട്ടിലൂടെ അവർ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു മതിൽ, ആ മതിൽ ഇങ്ങനെ പൊളിഞ്ഞു പോകാനായിരിക്കാൻ. അപ്പോൾ ഹിദിർ നബി അലൈഹിസ്സലാം ആ മതിൽ നേരെയായി കൊടുക്കുകയാണ്. വീണ്ടും മൂസാ നബി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കപ്പൽ നിങ്ങൾക്ക് ഗുണം ചെയ്ത കപ്പൽ നിങ്ങളെന്ത് വെട്ടിപ്പൊളിക്കുകയാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ദോഷം ചെയ്ത് നിങ്ങൾക്കൊരു റൊട്ടിക്കഷ്ണം പോലും തരാത്ത ഒരു നാട്ടുകാരുടെ ഒരു മതിൽ നിങ്ങൾ ശരിപ്പെടുത്തുകയും ചെയ്യുന്നു, ഇതെന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അവിടെ ഹിദർ നബി അലൈഹിസ്സലാം പിന്നെ വീണ്ടും പറയുകയാണ്, എൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു പക്ഷേ സാധിക്കുന്നില്ല എന്ന് ആദ്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നിട്ട് അവർ വേർപിരിയാണ്. ആ വേർപിരിയുന്നതിന് മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമയോട് ഈ ചെയ്ത കാര്യങ്ങളുടെ പിന്നിൽ എന്താണ്, എന്താണ് അതിൻ്റെ വിഷയം എന്നുള്ളത് ഹിദർ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. കാരണം ആദ്യം യാത്ര ചെയ്ത കപ്പൽ, ആ കപ്പൽ മറുകരയിലെത്തുമ്പോൾ അവിടെ ഒരു യുദ്ധം ഒരു പിന്നെ നയിച്ചുകൊണ്ട് രാജാവും പടയാളികളും വരുന്നുണ്ട്. ആ പടയാളികൾ അവിടെയുള്ള എല്ലാ കപ്പലും അവരുടേതാക്കി മാറ്റും. പക്ഷേ ഒരു കപ്പൽ പൊളിഞ്ഞൊരു കപ്പൽ എന്നുണ്ടെങ്കിൽ ആ കപ്പൽ അവർ ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ പിന്നെ ഈ ഇവരെ സഹായിച്ച ആളുകൾ അവരുടെ കപ്പൽ ആ പടയാളികൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പിന്നെ ആ കപ്പലിൻ്റെ ഒരു ഭാഗം ഹിദർ നബി അലൈഹിസ്സലാം വെട്ടിപ്പൊളിക്കുന്നത്. അതേപോലെ തന്നെ ആ ബാലൻ്റെ വിഷയം, ഒരു കുട്ടിയെ വധിച്ചു കളയുന്നൊരു വിഷയം വന്നപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി വളർന്നു വലുതായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പിന്നെ തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കുട്ടിയായി മാറും. അതേപോലെ തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ല മനുഷ്യരാണ്, അവർക്ക് ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കുട്ടിയായി ആ കുട്ടി മാറും. അതുകൊണ്ടാണ് ആ കുട്ടിയെ ഞാൻ വധിച്ചു കളഞ്ഞത്. അതേസമയം തന്നെ ആ കുട്ടിയുടെ മാതാവിന് മറ്റൊരു ഗർഭം അതേസമയം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മതിൽ ഒരു യാതൊരു തരത്തിലും ഇവരെ സഹായിക്കാത്തൊരു ജനതയുടെ നാട്ടിൽ പോയി അവരുടെ മതിൽ ശരിയാക്കി കൊടുത്ത വിഷയം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മതിൽ അത് അവിടെയുള്ള മരണപ്പെട്ടു പോയ ഒരു നല്ല മനുഷ്യൻ്റെ രണ്ട് മക്കൾക്ക് അവകാശപ്പെട്ടൊരു മതിലാണ്. ആ മതിലിൻ്റെ അടിയിൽ അവർക്കൊരു നിധിയുണ്ട്. ഈ നിധി ഈ മതിൽ പൊളിഞ്ഞു വീണു കഴിഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ അത് കാണുകയും അവർ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പിശുക്കരായിട്ടുള്ള മനുഷ്യന്മാരാണ്. ഒരു റൊട്ടിക്കഷ്ണം പോലും ഈ വന്ന ആളുകൾക്ക് കൊടുക്കാത്ത മനുഷ്യന്മാരാണ്. സ്വാഭാവികമായിട്ടും അവർ ഈ നിധി എടുക്കും. ആ കുട്ടികൾക്ക് ആ പിഞ്ചുപാലങ്ങൾക്ക് അത് കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ ആ മതിൽ വീണ്ടും ശരിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടികൾ വലുതാകുകയും ആ സമയത്ത് അവർ ആ നിധി കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ ഉള്ള ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ, മൂസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ നിശ്ചയിച്ചൊരു പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകന് പോലും അറിയാത്ത വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട് എന്ന് പ്രവാചകനെ അറിയിച്ചു കൊടുക്കണം. ഈ രീതിയിൽ നമ്മളറിയാത്ത യഥാർത്ഥത്തിൽ നമ്മളറിയാത്ത പല വിഷയങ്ങളും അവിടെ ഉണ്ടാവും. അത് അതിൻ്റെ പിന്നെ പൂർണ്ണമായിട്ടുള്ളൊരു നോളജ്, പൂർണ്ണമായിട്ടുള്ളൊരു അറിവ് നമ്മൾക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ഹ്യൂമിലിറ്റിയാണ്, ഒരു വിനയമാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ആവശ്യം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇവർ ഈ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, തിന്മയും ദൈവവും ഒരുമിച്ചുണ്ടാവുകയില്ല. കാരണം എന്താ, ദൈവത്തിന് പിന്നെ തിന്മ കൽപ്പിക്കാൻ സാധിക്കുമോ നിങ്ങൾ പറയുന്ന ദൈവത്തിന്? അവിടെ നമ്മൾ ചോദിക്കുന്നൊരു കാര്യം, പിന്നെ ഇവർ പലപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്തുകൊണ്ട് ദൈവത്തിന് ഒരു തിന്മയുമില്ലാത്തൊരു ഒരു ലോകം ഉണ്ടാക്കിക്കൂടാ? നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നു. ഒരു തിന്മയുമില്ലാത്ത ഒരു തെറ്റുമില്ലാത്തൊരു ലോകം വരാനിരിക്കുന്നുണ്ട്, അതാണ് സ്വർഗം. എന്തുകൊണ്ട് പിന്നെ തെറ്റുകളെ ചെയ്യാത്ത മനുഷ്യരെ ദൈവത്തിന് സൃഷ്ടിച്ചുകൂടാ? എന്തുകൊണ്ട് തെറ്റുകൾ ചെയ്യാത്ത സൃഷ്ടികളെ ദൈവത്തിന് സൃഷ്ടിച്ചുകൂടാ? ആരാണ് സൃഷ്ടിച്ചില്ല എന്ന് പറഞ്ഞത്? ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹു പറഞ്ഞത് അതേപോലെ അനുസരിക്കുന്ന സൃഷ്ടികളെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് മലായിക്കത്തുകൾ, മലക്കുകൾ. വിശുദ്ധ ഖുർആനിൽ 66-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ സൂക്തത്തിൽ പറയുന്ന, ലാ യഅസൂന അല്ലാഹ മാ അംറഹും വയഅഖിലൂന മാ യുഅ്മറൂൻ. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോട് അനുസരണക്കേട് അവർ കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അത്തരത്തിൽ കൃത്യമായി അള്ളാഹു എന്താണ് പറഞ്ഞത് അതേപോലെ ചെയ്യുന്ന മനുഷ്യൻ. അതേസമയം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീ വില്ല് എന്ന് പറയുന്ന ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം എന്ന രണ്ട് ഓപ്ഷൻ തരികയും ചെയ്യുന്നു. നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ അത് കോൺട്രഡിക്ഷനാണ്. നിങ്ങൾക്ക് തിന്മയും നന്മയും ചെയ്യാനുള്ള അവസരം തരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ കഴിയണം. അവിടെ ദൈവം വന്നിട്ട് തിന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്ത രീതിയിൽ ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളത് സ്വാഭാവികമായും അതൊരു കോൺട്രഡിക്ഷനാണ്. അവിടെയാണ് നമ്മളുടെ ഒരു പരീക്ഷണമാണ് ഈ ജീവിതം. ആ പരീക്ഷണത്തിൽ എത്രത്തോളം നമ്മൾ കൃത്യമായി മുന്നോട്ട് പോകുന്നോ അവിടെ നമുക്ക് ഈ പറയുന്ന തിന്മകളില്ലാത്ത ലോകത്തേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇതിനെയൊക്കെ ദൈവാസ്തിക്യത്തെ എതിർക്കാൻ വേണ്ടി, ദൈവമില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരിഹാസ്യരായി മാറുകയാണ്. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, വളരെ വ്യക്തമായ എന്നാൽ വളരെ വിമർശനാത്മകമായ ഒരു ചോദ്യമാണ്. സാധാരണ ഇത്തരം ചോദ്യത്തിലൂടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, അതുപോലെ യുക്തിവാദികളായിട്ട് അറിയപ്പെടുന്ന പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിന് കൃത്യമായും വ്യക്തമായും ഒരു മറുപടിയാണ് ഹിലാൽ സലീം സിപി നൽകിയിട്ടുള്ളത്. ഇൻഷാല്ലാ, ഇനി നമ്മൾ റേഡിയോ അതിൻ്റെ ഈ വൈബ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വൈബാക്കാൻ ചില കാര്യങ്ങളൊക്കെ ആവശ്യമാണ്.
2: ഒരു പാട്ടല്ലേ?
1: യെസ്. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് വൈബായിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ സ്വരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് സാഹിൽ കൊല്ലമാണ്. മരുപ്പരപ്പിലെ പൊള്ളും മണലിൽ എന്ന് തുടങ്ങുന്നൊരു ഗാനവുമായിട്ടാണ് സാഹിൽ നമ്മോടൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ, നമ്മൾ കേട്ടത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു, എന്നാൽ അതേസമയം തന്നെ വളരെ സന്ദേശവും നൽകുന്ന ഒരു ഗാനമാണ്. മരുപ്പരപ്പിലെ പൊള്ളും മണലിൽ എന്നുള്ളൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആലപിച്ചത് സാഹിൽ, കൊല്ലം. ഓക്കെ, നമ്മളിനി പോകുന്നത് ആരോഗ്യ വിചാരത്തിലേക്കാണ്. പലപ്പോഴും പല ആളുകൾക്കുമുള്ളൊരു സംശയമാണ് ഈ വായ് പുണ്ണ്, അല്ലേ, വായിൽ പുണ്ണുണ്ടാവുക എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഏക്കത് ക്യാൻസറാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മളൊക്കെ ഒന്നെങ്കിലൊക്കെ ഒരു എക്സാഗറേറ്റഡ് ആണല്ലോ, വയറ്റിൽ വേറെന്താ പഠിച്ചോനെ വയറിന് ക്യാൻസറാണോ, അല്ലേ, അല്ല ഇതൊന്നും അത് തൊണ്ടയിൽ കിറ്റ്കിച്ച് വന്നാലും അറിയാം നമ്മൾ എന്ത് പഠിച്ചോനെ തൊണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക. പെട്ടെന്ന് ഒക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ആവാം അതിന് കൃത്യമായ അറിവ് കിട്ടുക എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് എന്ത് വേണം വെച്ചാൽ അതിനെപ്പറ്റി ധാരണ ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള ഒന്ന് എന്ത്, നമ്മൾ റേഡിയോയിലെ ഒരു പരിപാടിയാണ് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത് വായ്പുണ്ണും വായിലെ ക്യാൻസറും തിരിച്ചറിയാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്.
1: യെസ്,
0: ഡോക്ടർ ജംഷീർ വീട്ടിയുമായി കൊണ്ട് പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി നടത്തിയ ഒരു സംസാരമാണ് ആരോഗ്യ വിചാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സാധാരണയായിട്ട് നമ്മളുടെയൊക്കെ ഇടയിൽ ആളുകൾക്കിടയിൽ കാണുന്ന ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണ് ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത്, അതായത് വായിൽ ഉണ്ടാവുന്ന എന്താ പറയുക ക്യാൻസർ. അപ്പോൾ വായിൽ സാധാരണ പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പിന്നെ ക്യാൻസറാണോ അല്ലേ അല്ലെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ, അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വായിൽ പുണ്ണുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്താണ്, എങ്ങനെ നമുക്ക് പിന്നെ ക്യാൻസറിലേക്ക് പോവോ, അല്ലെങ്കിൽ എന്താണ് ക്യാൻസറിലേക്ക് വരാനുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻ്റ് ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. അപ്പോൾ സാറേ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ വായിലുള്ള അൾസറിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അത് മൗത്ത് ക്യാൻസർ എന്ന് പറയും. അപ്പോൾ ശരിക്ക് പിന്നെ പല ആൾക്കാർക്കും നല്ല സംശയം ഉണ്ടാവും ഈ വായിലെ പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഈ മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് ഒന്ന് നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു.
2: വായ്പുണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇല്ലാത്ത ആളുകളില്ല, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആളുകൾക്ക് വരും. അപ്പോൾ പക്ഷേ ഇതിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് വായ്പുണ്ണിനെ പേടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം.
1: അതെ, അങ്ങനെയാണ്.
2: അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വായിലുണ്ടാവുന്ന പുണ്ണിൻ്റെ ഒരു 90-95% പ്രശ്നക്കാരനല്ല
1: എന്ന്
2: പേടിക്കേണ്ടതില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആഫ്തസ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ വായ്പുണ്ണ് എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ കോമൺ
1: ആയിട്ട്
2: കാണുന്നത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ വല്ല സ്മോക്കിങ് അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനത്തെ ദുശീലങ്ങളുള്ള ആളുകളിൽ വേദന ഇല്ലാതെ വായ്പുണ്ണ് വരികയാണ് ഒന്ന്. രണ്ടാമത് പിന്നെ മുറിവ്, വായിൽ പുണ്ണുണ്ട്, ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, വേദന ഉണ്ടാവില്ല. പിന്നെ അത് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം എന്നാണ്. അതാണ് അങ്ങനെയുള്ള വേദന ഇല്ലാത്ത രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കണ അങ്ങനെയുള്ള അൾസറിനാണ് അല്ലെങ്കിൽ മുറിവിനാണ് നമ്മൾ പേടിക്കേണ്ടത്.
1: അതിനാണ് നമ്മൾ
2: പേടിക്കുന്നത്. അല്ല, നാട്ടിൽ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും
1: ജീവിതത്തിൽ
2: ഉണ്ടാവണ സാധാരണ അൾസറിനെ, അത് പ്രത്യേകിച്ച് അതിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഇടക്കിടക്ക് വരുമല്ലോ, അതിനെ നമ്മൾ വല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന്. രണ്ടാമത് ഇതെന്ത് ചെയ്യും, അവരെന്നെ ഹിസ്റ്ററി പറയും, എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, മാറുമായിരുന്നു, പിന്നെ വീണ്ടും മരുന്ന് കഴിച്ചു, മാറി, അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് ശരിക്കും.
1: അപ്പോൾ നമ്മൾ സാർ പറഞ്ഞപ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടാഴ്ചയ്ക്ക് കൂടുതൽ ഇത് മുറിവ്
2: പിന്നെ പ്രത്യേകിച്ച് വേദന
1: ഇല്ലെങ്കിൽ
2: ഒന്ന്. പിന്നെ അതേപോലെ ചില ആളുകൾക്ക് അതിന്റെ കൂടെ ബ്ലീഡിങ് ഉണ്ടാവും, ചെറിയ അൾസറിന്
1: രക്തസ്രാവം കൂടി ഉണ്ടാവും ചില ആളുകളുടെ,
2: ചെറുതായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും,
1: ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട വിഷയത്തേ ഉള്ളൂ, സാധാരണ കാണുന്ന പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, വായനകത്ത് പുണ്ണുണ്ടാവും. അപ്പോൾ അത് പക്ഷേ വേദന ഇല്ലാത്തൊരു സാഹചര്യത്തിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ
2: ഒരു അടുത്തുള്ള അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറെ
3: കാണിക്കുക,
2: പ്രശ്നക്കാരനല്ലാന്ന് ഉറപ്പിക്കുക, കൺഫേം ചെയ്യാം.
3: അതെ, ഓക്കെ. പിന്നെ ഇപ്പൊ സാധാരണ ഇപ്പം വായയുടെ ഏത് ഭാഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ അല്ലെ? അങ്ങനെ
2: നമ്മള് സാധാരണ രണ്ട് രീതിയിലാണ് അൾസർ വരിക. ഒന്നിപ്പോ ഇതേപോലെ ക്യാൻസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അൾസർ, അല്ലാത്ത അൾസർ. അല്ലാത്ത അൾസർ എവിടെയും വരാം, ക്യാൻസറുമായിട്ടുള്ളതും എവിടെയും വരാം. പക്ഷെ നമ്മള് അതിൽ നമ്മളിപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഇവര് ഈ ഹാൻഡ്സ് പോലെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ആ കറക്റ്റ് സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേഷൻ എന്ന് പറയും, ചെറിയ മുറിവുണ്ടാക്കി അതിങ്ങനെ കാലങ്ങളോളം നിന്നിട്ട് നില നിന്നിട്ടാണ് അത്
3: പ്രശ്നം.
2: അത് നമ്മള് പല്ലിന്റെ ഈ GBS എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. പല്ലിന്റെ നമ്മളെ താടിയല്ലുണ്ടല്ലോ, അതിലാണല്ലോ നമ്മളെ പല്ല് വെച്ചിട്ടുള്ളത്. അതിന്റെയും നമ്മളെ കവിളിന്റെ ഇടയിലുള്ള സ്ഥലത്താണ് പൊതുവെ താഴെ ഉണ്ടാവുക. ചില ആളുകൾ മേലെ വെക്കുമ്പോൾ അവിടെ
3: ഉണ്ടാവും.
2: പിന്നെ ഉണ്ടാവുക നാവില് പൊതുവെ അൾസർ ഉണ്ടോ, നാവിലെ അൾസർ ബേസിക്കലി. പിന്നെ ബാക്കിയുള്ള ഇതിനപേക്ഷിച്ച് കേരളത്തിൽ കുറച്ച് കോമൺ ആണ്
3: നാവില് സാധാരണ. പിന്നെ നാവിൽ പുണ്ണും കൂടുതലാണല്ലോ അല്ലേ, നാവിന്റെ ഭാഗത്തുണ്ടോ അടിഭാഗത്തോ ഒക്കെ
2: പുണ്ണായിട്ട് വരും. അത് നമ്മൾ പുണ്ണിന് പുണ്ണായിട്ട് ചികിത്സിക്കുക, ചിന്തിക്കുക, പേടിക്കാതിരിക്കുക, അതാണ് ഇതിലുള്ള പോയിന്റ്. കാരണം അത് കോമൺ ആണ്, ക്യാൻസർ കോമൺ അല്ല, പേടിക്കേണ്ട ആവശ്യം.
3: ഓക്കെ സാർ, ഇപ്പോൾ പിന്നെ സംസാരത്ത് സൂചിപ്പിച്ചു നമുക്ക് ഈ പൻപരാഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, പുക വലിക്കുന്നവർ അല്ലേ, ഇവരുടെ ഇങ്ങനത്തെ ആളുകളാണ് കൂടുതൽ കാണുക. പക്ഷേ ഇതല്ലാത്ത ആളുകളിൽ വരാനുള്ളൊരു സാധ്യത എങ്ങനെയാണ്?
2: അത് നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പല്ല് സ്ഥിരമായിട്ട് നമ്മളെ പല്ല് ചെറുതായിട്ട് ക്രോണിക് ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ ചെറുതായിട്ട് പല്ല് തട്ടും ഈ നാവില്. എന്നിട്ട് തട്ടിയിട്ട് ഇവർ വേദന ഇല്ല എന്നുള്ള കാരണത്തിൽ ഇത് ശ്രദ്ധിക്കൂല. അക്കാരണം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അതൊരു ഒരു ഓവർ ടൈം തട്ടി തട്ടി തട്ടി കുറേ കാലത്തെ ഇറിറ്റേഷൻ കൊണ്ട് അത് ക്യാൻസറായി മാറും. അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുക, ബയോപ്സി എടുക്കുക. യൂഷ്വലി ഡെന്റിസ്റ്റിൻ്റെ അടുത്തോ ENT ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് പോവുക. അപ്പോൾ അവിടുന്ന് ബയോപ്സി എടുത്തിട്ട് പിന്നെയാണ് നമ്മളിത് പലപ്പോഴും വരാറുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാവ് തട്ടിയിട്ട് ഷാർപ്പ് എഡ്ജ് ഉണ്ടാവില്ലേ പല്ലിലെ, അത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് പല്ല് ശരിയാക്കിയാൽ, നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത പോലും ഇല്ല. ഇത് മിസ് ചെയ്തിട്ട് പലപ്പോഴും വരാം. ഇത് നമുക്കൊരു വിഷമം ഉണ്ടാക്കണത്, മറ്റുള്ളവർക്ക് വിഷമം ഇല്ലാഞ്ഞിട്ടല്ല, മറ്റുള്ളവരിൽ ഉപരി ഇത് തീരെ ഒരു അപ്രതീക്ഷിതമാണ് ബേസിക്കലി.
3: കാരണം മറ്റു ദുസ്വഭാവങ്ങളൊന്നും അവർക്ക് ജീവിതത്തിൽ ഇല്ല.
2: ഒന്ന് ഉള്ള ആളുകൾ പലപ്പോഴും മുറിവ് വരുമ്പോൾ അവർക്ക് ഓൾറെഡി നമ്മളെ അതറിയാത്തൊരു മലയാളി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണില്ല. ഉപയോഗിക്കുന്ന ദുസ്വഭാവം ഉള്ളവരും ഈവൻ ആൽക്കഹോൾ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് മുറിവുണ്ടാക്കി, അൾസർ ഉണ്ടാക്കി, ക്യാൻസർ ഉണ്ടാക്കും. പക്ഷെ ഇവരെ മനസ്സിലെപ്പോഴും ഉണ്ടാവും
3: എനിക്ക് ചെയ്യുന്നവരാണെങ്കിലും അറിയാം.
2: അപ്പം അതുകൊണ്ട് അവരെ മിസ് ചെയ്യാറില്ല പലപ്പോഴും, മറ്റേതും പലപ്പോഴും മിസ് ചെയ്ത്
3: വലുതായിട്ട്. സത്യമാണ്. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തൊട്ടടുത്ത ഒരു ഡെന്റൽ കൺസൾട്ടന്റിനെ അല്ലെങ്കിൽ ഒരു ENT എന്നെ ഡോക്ടറെ കാണിച്ചിട്ട് അവരുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഇത് വേറൊരു
2: ഫർദർ
3: പ്രൊസീജിയറിന് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മുറിവ് കാണുമ്പോൾ തന്നെ ബേജാറാവേണ്ട ആവശ്യമില്ല.
2: പലപ്പോഴും
3: ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ഭയം തോന്നാനുള്ളൊരു സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് കൂട്ടിച്ചേർത്തത്.
2: ക്യാൻസർ ബേസിക്കലി ഒരു അൺകോമൺ ഡയഗ്നോസിസ് ആണ്, ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അസുഖമല്ല.
3: അപ്പോൾ
2: അതുകൊണ്ട് അത് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു മുറിവ് ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്, എക്സ്ട്രീം ഭയങ്കര കുറവാണ്. നമ്മളിതേ പറഞ്ഞ പോലെ തീരെ ശ്രദ്ധിക്കാതെ കുറേ നാൾ ഇട്ട് കളിച്ചത് മാത്രമേ ക്യാൻസർ ആവൂ.
3: ക്യാൻസർ ആവുന്നുള്ളൂ. ഓക്കെ. സാധാരണ ഇപ്പോൾ നമുക്കറിയാം, പിന്നെ ഈ ഡെന്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൺസൾട്ടിങ് പോയി പല്ലിൻ്റെ പൊന്തി വരുന്നതിന് വേണ്ടി കമ്പിടുന്ന ആളുകളുണ്ട് അല്ലേ, അപ്പോൾ അങ്ങനെ ചില ആളുകൾക്ക് മുറിവ് വരാനുള്ള സാധ്യത ഉണ്ട്.
2: പേടിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടൊന്നും ക്യാൻസർ.
3: അതോടൊപ്പം തന്നെ പിന്നെ ഓറൽ ഹൈജീൻ കുറവ്, അതായത് നമ്മൾ വായ കൃത്യമായിട്ട് എന്താ പറയാ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ
2: ഓറൽ ഹൈജീനിന്റെ കുറവും, പിന്നെ അതേപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബേസിക്കലി അത് കുറച്ചുകൂടെ വായന്റെ ഉൾഭാഗത്തേക്ക് ഉള്ള ഭാഗത്ത് ക്യാൻസറിന് ഒരു കാരണം. മറ്റൊരു കാരണം ഇപ്പം നമ്മൾ ഈ സ്മോക്കിംഗ് ആയാലും പല്ലിൻ്റെതായാലും പറഞ്ഞാൽ വായിൽ ഇൻ കേസ് ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉള്ള അതിന് പിന്നാലെ സപ്പോർട്ട് ചെയ്യണം, ക്യാൻസറിനെ വളർത്താൻ സഹായിക്കണം. ഇതാണ് ഓറൽ ഹൈജീൻ. ഓറൽ ഹൈജീൻ്റെ കുറവ് ഇതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്. അത് ബേസിക്കലി ഓറോ ഫാരിങ്സ് എന്ന് പറഞ്ഞിട്ട് നാവിൻ്റെ ഒക്കെ തുറച്ച് ബാക്കിലുള്ള ആ ഭാഗത്താണ് ഈ ക്യാൻസർ ഉണ്ടാക്കാറുള്ളത്.
3: അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രോതാക്കളുണ്ടാവുന്ന ഒരു സംശയമാണ്, അപ്പോൾ ഇത് നമുക്ക് നേരത്തെ അറിയാൻ അല്ലെ കണ്ടെത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഒരു ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അപ്പോൾ ഈ ലഹരികൾ ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ അല്ലാത്തൊരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ചോ നമുക്കിത് ഇപ്പോൾ എല്ലാ നമുക്കറിയാമല്ലോ, നേരത്തെ കണ്ടെത്തിയാൽ കൂടുതൽ അതിന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടെത്താനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്?
2: പൊതുവേ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് പലപ്പോഴും പലരും ഇപ്പോൾ കുറേ സ്ക്രീനിങ്ങും ടെസ്റ്റുകളൊക്കെ ആയിട്ട് നേരത്തെ വരുന്നുണ്ട് ആളുകൾ നമ്മളെ അടുത്ത്. റിസൾട്ടും നന്നാവും, നമ്മളും ഹാപ്പിയാവും.
3: കാരണം
2: നമ്മളെ എൻ്റെ റിസൾട്ട് നമ്മളിത് ഇവരെ അസുഖത്തുനിന്ന് പുറത്തിറക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നാവിലെ അല്ലെങ്കിൽ വായയിലുള്ള ക്യാൻസറിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഒരു പ്ലസ് എന്ന് പറയുന്നത് അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന്. രണ്ടാമത് പലപ്പോഴും ഇതുണ്ടാവുന്നത് ഒരു പാച്ച്, വൈറ്റ് പാച്ചോ അല്ലെങ്കിൽ റെഡ് പാച്ച് ഉണ്ട്, ലുക്കോപ്ലേക്കിയ അല്ലെങ്കിൽ എറിത്രോപ്ലേക്കിയ എന്നാണ് നമ്മൾ അതിന് ടെക്നിക്കലി പറയുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നാവിൻ്റെ ഷേപ്പ് കാണാനുള്ള രൂപം അതിലൊരു സ്ഥിരമായിട്ടൊരു ഒരു പാച്ച് പോലത്തെ ഒരു വ്യത്യാസം ഉള്ളതാണെങ്കിൽ പലപ്പോഴും ഇത് ഓവർ ഇയേഴ്സ്, ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമല്ല, വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇത് ക്യാൻസറിലേക്ക്
3: പോകുന്നുള്ളൂ.
2: അതിനെ മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക. ഈ സാധനം ഉണ്ടാവണമെങ്കിൽ എത്രയോ വർഷം എടുക്കും. അപ്പോൾ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ രണ്ട് രീതിയിൽ ചികിത്സിക്കും. ഒന്ന് ഒബ്സർവേഷൻ, രണ്ട് നമ്മൾ സംശയം ഉള്ള എടുത്ത് കളയും. അപ്പൊ ഈ രീതിയിൽ ബാക്കിയുള്ള ക്യാൻസറിൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്കില്ല.
3: ഇല്ല, സത്യമാണ്,
2: ഇതിലുണ്ട്.
3: സാർ പറഞ്ഞ പോലെ നമുക്കത് കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളെ
2: എസ്പെഷ്യലി എനിവേ ദുശീലങ്ങളുള്ളവരെ നിർത്തേണ്ടതാണ് നമ്മൾ ആഗ്രഹം, അത് തന്നെയാണ്. പക്ഷെ ഇൻ കേസ് അത് ഉള്ള ആളുകളും ഇത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ഇതിലൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് പല ആളുകളും വരാറുണ്ട്. നമ്മൾ ഈ പാച്ച് നമ്മൾ പലപ്പോഴും ഒന്നുകിൽ ഒബ്സർവേഷനിൽ വെക്കും, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങനെ തന്നെ ഈ ദുശീലം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഫെയ്ഡ് ആയിട്ട് അത് അവർ ഔട്ട് ഓഫ് ഡിസീസ് ആയി മാറും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സംശയമുള്ളതിന് നമ്മൾ ബയോപ്സി എടുക്കും. അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അതിന് ട്രീറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടുവരെ നമ്മൾ ഫോളോ അപ്പിൽ വെച്ച് കൊണ്ടുപോകാറ്.
3: അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അത് നേരത്തെ കണ്ടെത്തിയ രണ്ടോ മൂന്നോ വർഷമോ കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ ക്യാൻസറിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ പാച്ചസ് നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ അതിനെടുത്ത് മാറ്റി
2: പാച്ചസ് തന്നെ ഒഴിവാക്കാം. സ്വന്തം സബ്സിഡി ചില ആളുകളിൽ സ്വന്തം അത് നമ്മൾ ഇൻസൈറ്റിംഗ് സ്റ്റിമുലേ അല്ലെങ്കിൽ ഈ ഈ ഇത് വളർത്താനുള്ള നമ്മളായിട്ടുണ്ടാക്കുന്ന കാരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സ്വന്തം സബ്സൈഡ് ചെയ്ത് ക്യാൻസർ ഉണ്ടാവില്ല. പിന്നെ
3: അതിന്റെ കാരണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഇത് ഒഴിവാക്കി കിട്ടും എന്നുള്ളതാണ്.
2: അതുപോലെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാൻസറുകളിൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല.
3: മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങളിൽ
2: പൊതുവെ ഇല്ല, കാരണം ഇതൊക്കെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് നമുക്കൊന്നും കാണാനില്ല സാധാരണ. ഒന്നുകിൽ പിന്നെ കോളൻ അല്ലെങ്കിൽ കുടലൊക്കെ ആണെങ്കിൽ നമ്മൾ കോളോസ്കോപ്പിയും നമുക്കിലൊക്കെ ചെയ്താലേ നമുക്ക് അവിടെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുള്ളൂ. ഞാൻ പറഞ്ഞു ക്യാൻസറിൽ പൊതുവെ വേദന ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വേദന ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ വായിൽ അങ്ങനെ നമുക്ക് തന്നെ നേരിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
3: പിന്നെ അപ്പൊ സാധാരണ ഈ വായിൽ അൾസർ വരുന്ന സമയത്ത് ആളുകളിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം എന്താണ് പറയാൻ പറ്റുമോ? അപ്പോൾ കാരണം എന്താ വെച്ചാൽ അങ്ങനെ അൾസർ വന്നാൽ അതിനെ അവർ മിസ്റ്റേക്ക് ആയിട്ട് പറയാൻ,
2: നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ രണ്ട് രീതിയിൽ ആളുകൾ കൊണ്ടു കിടക്കും. പ്രശ്നമില്ലാന്ന് ചിന്തിച്ചിട്ടും ആൾ കൊണ്ടു കിടക്കും, പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയിട്ടും കൊണ്ടു കിടക്കും. പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കൊണ്ടു കിടക്കുന്നവർ അത് ഓവർ ടൈം അത് വലുതായി പ്രശ്നത്തിലേക്ക് നീങ്ങും. പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഇനിയും വലിയ പ്രശ്നങ്ങൾ വരുമോ, അവർക്ക് തന്നെ തോന്നും അത് ക്യാൻസർ ആണോ എന്ന് പറഞ്ഞാൽ ബേജാറായിട്ട് അവർ കൊണ്ടു കിടക്കും. അപ്പം തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലുതാവും, വലുതായിട്ട് നമ്മൾ വലുതായി ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് പടർന്ന് അതിനുശേഷം നമ്മളെടുത്ത് വരും. അപ്പം നമ്മളെ റിസൾട്ട് ഭയങ്കരമായിട്ട് മോശമാവും. അപ്പോൾ അതാണ് നമ്മൾ ഫുൾ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് നമ്മൾ സ്റ്റേജ് പലപ്പോഴും ചെറിയ നാവിലെ മുറിവുകളൊക്കെ ഉണ്ട്, വളരെ ചെറുതാവും. നമ്മളത് സർജറി ചെയ്ത് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ പലരും, ഇപ്പോൾ നമ്മൾ പല ആളുകളും കുറേ പേര് ഇതേപോലെ നാവിലെ ചെറിയ മുറിവ് കാരണം നമ്മളെ സർജറി കഴിഞ്ഞ്, സർജറി കുറച്ച് വലുതാണെങ്കിലും സർജറി കഴിഞ്ഞ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണ കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇവർക്കൊന്നും തിരിച്ചു വന്നിട്ടില്ല,
3: തിരിച്ചു വന്നില്ല.
2: അതൊരു വളരെ ഭയങ്കര പോസിറ്റീവ് കാര്യമാണ്. നമ്മൾ മീൻസ് ഞാൻ കേരളത്തിൽ വന്ന് 8-3 വർഷമായിട്ടുള്ളു, പക്ഷേ ഈ സമയത്തിനുള്ളിൽ ചെയ്ത പല ആളുകളും ഇപ്പോഴും നല്ല വൃത്തിയിൽ ഫോളോ അപ്പ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട്.
3: കുഴപ്പങ്ങളൊന്നും
2: അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സർജറി ചെയ്തിട്ടുണ്ട്, അത് മേജറായിരുന്നു, സത്യം തന്നെയാണ്. പക്ഷെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തിരിച്ചു വന്നിട്ടില്ല.
3: അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ് സാറ് പറഞ്ഞത്. ഒന്നാമതെന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിനെ ഗൗനിക്കാതെ പോടും അല്ലേ. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സാധാരണ വരണമെന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതെ അതിനെ
2: ഗൗനിക്കാതെ
3: വളരാൻ സമയം കൊടുക്കും. അപ്പോൾ അതൊരു അപകട സാധ്യത കൂടുതലാക്കും. ഇനി വേറെ കൂട്ടർ എന്ന് പറഞ്ഞത് ഇത് അതാണെന്നൊക്കെ മനസ്സിലായിട്ടും പിന്നെ അതിന് വേണ്ട പരിഗണന കൊടുക്കാതെ
2: പേടിച്ചിട്ട് വലിയ ട്രീറ്റ്മെന്റ് വരുമോ, സർജറി വരുമോ, റേഡിയേഷൻ വരുമോ, കീമോതെറാപ്പി വരുമോ എന്ന് പേടിച്ചിട്ട്
3: പേടിച്ചുകൊണ്ട് അതെ ആ ഒരു അതിന്റെ ട്രീറ്റ്മെന്റും ഭാഗങ്ങളും ആലോചിച്ച് ഇതായിട്ട് ഒഴിഞ്ഞു നിൽക്കും. ബേജറായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഒരു ഭയം തന്നെയാണ് അവർ അതിൽ നിന്ന് ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ നിന്ന് വിട്ടു നിർത്തി.
2: അപ്പൊ
3: ഇത് രണ്ടാണെങ്കിലും വളരെ ഡേഞ്ചർ ആണെന്ന്,
2: റിസൾട്ടിന് ഭയങ്കരമായിട്ട് നമ്മൾ ഉണ്ടാവാൻ പോണെ ഫുൾ പൂർണ്ണമായി മാറുക എന്നുള്ള സിറ്റുവേഷനെ അവര് തന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ അവർ അതിനെ ആ ഒരു സാധ്യതകൾ അവര് അതിനെ കുറയ്ക്കുകയാണ്.
3: അതെ അതെ, നമ്മൾ തന്നെ അതിനൊരു തടസ്സം കൊടുക്കുകയാണ്, ക്യൂർ ആവാനുള്ള ഒരു സാധ്യത. അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ അഡ്വൈസ് ആ ഒരു ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ചികിത്സ തുടങ്ങുക, അല്ലെങ്കിൽ അതിനെന്താണ് സംഗതി മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പെട്ടെന്ന് തന്നെ പോകുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ സാറേ, നമുക്കിനി ഇപ്പോൾ ഈ ഒരു മൗത്ത് അൾസർ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആധുനിക രീതിയിൽ കണ്ടെത്തുന്നതെന്ന്?
2: നമ്മൾ സാധാരണ ഫസ്റ്റ് നമ്മൾ കണ്ടാൽ, ഞാൻ പറഞ്ഞ് മുന്നേ എന്ത്, നമുക്കത് എക്സാമിൻ ചെയ്യാം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ
3: നോക്കിയിട്ട്
2: നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിനിക്കൽ ഒരു പിക്ചർ കിട്ടും, നമ്മൾ രോഗിനെ പരിശോധിച്ചിട്ടുള്ള പിക്ചർ ഒന്ന്
3: ക്ലിനിക്കൽ എക്സാമിനേഷൻ
2: ചെയ്യാം. എന്നിട്ട് സംശയമുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അൾസറിനെ, ഈവൺ നമുക്ക് പലപ്പോഴും തോന്നും അത് പ്രശ്നമല്ലാന്ന് തോന്നും, പക്ഷെ എന്നാൽ കൂടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയില്ലേ, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സിയാണ്. അപ്പം നമ്മൾ ഡീപ്പായിട്ട് നല്ല കുറച്ചൊരു വൃത്തിയിൽ കുറച്ച് നല്ല രീതിയിൽ നോർമൽ ടിഷ്യൂവും ക്യാൻസറെന്ന് സംശയിക്കുന്ന ടിഷ്യൂ കോശങ്ങളൊക്കെ കൂടി നമ്മളൊരു ബയോപ്സി എടുക്കും. അപ്പം നമ്മൾ ഈ ക്യാൻസർ സംശയിക്കുന്ന കോശങ്ങൾ ഉണ്ടാവുമല്ലോ ആ ശരീരഭാഗം, അതിൻ്റെ പുറമെ നമ്മൾ നോർമലുള്ള ഈ ഭാഗം കൂടി ഒരു ഡീപ്പ് ബയോപ്സി, കുറച്ച് കൂടുതൽ കോശങ്ങൾ എടുത്തിട്ട് നമ്മൾ പഠനത്തിൽ
3: ഇടപെടുന്നുണ്ട്. ഈ ബയോപ്സി എന്ന് സാധാരണ ആളുകൾ കേട്ട് പരിചയമുള്ള വേർഡാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ ഈ ബയോപ്സി എന്ന് കേൾക്കുന്നതിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ബയോപ്സി എടുക്കുമ്പോൾ പിന്നെ ആളുകൾക്ക് പലപ്പോഴും ഇത് ഭയങ്കര വേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര എന്തോ കോംപ്ലിക്കേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. എന്നാ സത്യത്തിൽ ബയോപ്സി എന്ന്?
2: ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഭാഗങ്ങളെ നമ്മൾ ടെസ്റ്റിന് അയച്ച് മൈക്രോസ്കോപ്പിൽ നോക്കി അതിൽ രൂപ വ്യത്യാസം വരും ക്യാൻസർ കോശങ്ങളും നോർമൽ കോശങ്ങളും തമ്മിൽ. അപ്പോൾ അതൊരു പത്തോളജിസ്റ്റാണ് ബേസിക്കലി ബയോപ്സി റിസൾട്ട് നമുക്ക്
3: തരിക.
2: അപ്പം നമ്മൾ പക്ഷേ ഇതിലെ പോയിന്റ് ആളുകളെ പേടിപ്പെടുത്തുന്നത് എന്താണെന്ന് നമുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര സംശയമായി, എന്താണ് ആളുകൾ അത്രയും പേടിപ്പിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോപ്സി ഒരു ലോക്കൽ പ്രൊസീജിയറാണ്. നമ്മൾ തൊലിയിൽ വണ്ടിയിൽ നിന്നൊക്കെ മുറിവ് വീണ് മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തൊലിയിൽ ചെറിയ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് തുന്നിടൂലേ, അതുപോലെ ലോക്കൽ അനസ്തീഷ്യ സാധാരണ നാവിലാണെങ്കിൽ നാവിൽ, വായിലാണെങ്കിൽ വായിൽ ചെറിയൊരു അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ അവിടുന്ന് ഒരു ടിഷ്യൂവിനെ എടുക്കും. എന്നിട്ട് ചെറിയ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ തുന്നിടും, ചിലപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ തുറന്നു വിടും. എന്നിട്ട് നമ്മൾ അന്ന് തന്നെ പേഷ്യൻ്റ് വീട്ടിൽ വിടുകയും ചെയ്യും. OPD ബേസിസിലുള്ളൊരു വെറും സിമ്പിൾ പ്രൊസീജിയറാണ് ബയോപ്സി. പക്ഷേ ഇതാണ് നമ്മളെ ക്യാൻസറിലെ അൾട്ടിമേറ്റ് ഗൈഡ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് സർജറി ആണോ റേഡിയേഷൻ ആണോ, ഈ ശരീരത്തിൽ ഇവിടെ നിന്നല്ല എവിടെയാണെങ്കിലും ബേസിക്കലി ബയോപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തീരുമാനിക്കുക, അതാണ് രാജാവ്, നമ്മളെ ട്രീറ്റ്മെന്റിലെ കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോപ്സി റിസൾട്ട്.
3: ബയോപ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കിയെല്ലാം അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക്
2: പോകുന്നത്. ഈവൻ ടെസ്റ്റ് എന്താ ചെയ്യേണ്ടത് പോലും നമ്മൾ പലപ്പോഴും തീരുമാനിക്കല്, ഇപ്പം നമുക്ക് കുറെ ഇനി സ്കാനുകൾ അങ്ങനെയൊക്കെ
3: വരുമല്ലോ,
2: ഒക്കെ തീരുമാനിക്കല് ബയോപ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ബയോപ്സി നോർമൽ ആണ്, മുറിവ് മാറുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതോടെ വിട്ടു, നമ്മളെ അവരെ വിട്ടു, അവർക്ക് ഒരു
3: പ്രശ്നമില്ല. മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇതായിരുന്നു, ഇത് എങ്ങനെ കണ്ടെത്താന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ബയോപ്സിയിലേക്ക് വന്നത്. ബയോപ്സി കൂടാതെ പിന്നെ വേറെ പിന്നെ ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ?
2: സാധാരണ വായൻ്റെ ക്യാൻസറിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ, മറ്റു ചില ക്യാൻസറുകളിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ട്യൂമർ മാർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂമറിൻ്റെ മാർക്കർ ഉണ്ടാവും ബ്ലഡിൽ, സാധാരണ കുടലിൽ, ശ്വാസകോശത്തിൽ, ലിവറിൽ, പിന്നെ അങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
3: അതെ,
2: ഓവറി, അണ്ടാശയത്തിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബ്ലഡ് ടെസ്റ്റിന് റോൾ ഉണ്ട്.
3: ഓക്കെ,
2: ഇപ്പം നമ്മൾ പ്രോസ്റ്റേറ്റിനൊക്കെ പലപ്പോഴും ആളുകൾ PSA എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായ ആളുകളൊക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. പ്രോസ്റ്റേറ്റ് മൂത്രത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ പോയി ആളുകൾ
3: ചെയ്യും,
2: അതൊക്കെ ഒരു ക്യാൻസർ ഉണ്ട്. അതുപോലെ വായയിൽ സത്യം പറഞ്ഞ ആവശ്യമില്ല,
3: ആവശ്യം വരുന്നത്
2: നമ്മൾ പറഞ്ഞു ഓൾറെഡി, കണ്ടാൽ നമുക്ക് പലപ്പോഴും പിക്ചർ ക്ലിയർ ആവും ഇത് എങ്ങോട്ടാണ് പോകുന്നത്.
3: പിന്നെ മെയിൻ ഈ ബയോപ്സി വെച്ചിട്ട്
2: ബയോപ്സിയാണ് ഗോൾഡ്
3: സ്റ്റാൻഡേർഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ പിന്നെ ബയോപ്സി പറഞ്ഞു, പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ അതിനകത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞു, പിന്നെ വേറെ എന്തെങ്കിലും സ്കാനിങ്ങുകൾ എന്തെങ്കിലും സാധ്യത ഉണ്ടോ?
2: അപ്പം പിന്നെ നമ്മൾ അതിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബയോപ്സി എന്ന് പറഞ്ഞത് എന്താണ് അസുഖം എന്ന് മനസ്സിലാക്കാനാണ്.
3: ഓക്കെ,
2: അപ്പോൾ അടുത്തത് നമ്മളെ ചോദ്യം എന്താണ്, ആളുകളൊക്കെ വന്നിട്ട് സ്ഥിരം ചോദിക്കുന്നതാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ, പടർന്നിട്ടുണ്ടോ, എൻ്റെ സ്റ്റേജ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്.
3: സ്റ്റേജ് ഈ പറഞ്ഞ പോലെയാണ് സത്യത്തിൽ, പലപ്പോഴും ആളുകളിൽ കുറെ സ്റ്റേജ് പറയുന്ന കേൾക്കാം. അപ്പം എന്താണ് സ്റ്റേജ് എന്നുകൂടി നമുക്ക് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകാൻ തോന്നുന്നു.
2: അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് ബേസിക്കലി നമുക്കുള്ള സ്റ്റേജ്, ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ? ബേസിക്കലി ഞാൻ ചിന്തിക്കുന്നത് സ്റ്റേജ് 4 ഞാൻ മരിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി മരിക്കും, ഇത് മനസ്സിലാക്കാനാണ് ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കുന്നത്.
3: പക്ഷെ
2: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങൾ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് നമുക്ക് ഉള്ള ഒരു ഗൈഡാണ്, ട്രീറ്റ് ചെയ്യണം, നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡാണ് സ്റ്റേജ്. അത് 4 മുന്നേ നമ്മളും ഒരു 10-15 മുന്നേ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു അവർ 6 മരിക്കും എന്നുള്ളത്. ഇന്ന് അങ്ങനെയൊന്നും അല്ല, ഇന്ന് കുറേ ടെസ്റ്റുകൾ ഉണ്ട്, അതിൻ്റെ മേലെ ജനറ്റിക് സ്റ്റഡീസ് ഉണ്ട്, പിന്നെ അത് അങ്ങനെ കുറേ പാനൽ ടെസ്റ്റുകളും ഇതൊക്കെ വന്നിട്ട് പുതിയ പുതിയ മരുന്നുകൾ ഡെയിലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പുതിയത്, ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ 4th stage ആണെങ്കിൽ അവരെ ഡിസീസിനെ മരുന്ന് നല്ല വൃത്തിയുള്ള മരുന്നുകൾ കൊടുത്ത് ബ്രേക്ക് ഇട്ട് നമ്മൾ ബി പിക്ക് മരുന്ന് കുടിക്കണ പോലെ 100% അവരെ അസുഖം മാറുന്നോ അല്ലെങ്കിൽ അവർ മരിക്കൂല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ പലപ്പോഴും നല്ല വൃത്തിയിൽ മോർബിഡിറ്റി എന്ന് പറയും, നമ്മളൊരു അസുഖ കാരണമുള്ള ആളെ ബുദ്ധിമുട്ടുകൾ, ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞു, അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആക്കണം, ഓക്സിജൻ കുറയും, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ, വേദന ഇങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കാനൊക്കെയുള്ള നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്.
3: ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേജിൽ
2: സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് സാധാരണ 1, 2, 3, 4 നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയവത്തിൽ നിന്ന് മറ്റുള്ള, ഇപ്പോൾ വയലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്വാസകോശത്തിലൊക്കെ പടരും അല്ലെങ്കിൽ ലിവറിൽ പടരും, അങ്ങനെയൊക്കെയാണ് വരിക. അതൊക്കെയാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുക. ഫസ്റ്റ് സ്റ്റേജ് സാധാരണ ആ ഭാഗത്ത് മാത്രം നിലനിൽക്കും, പിന്നെ സെക്കൻഡും തേർഡും എന്ന് പറഞ്ഞാൽ പലതും ചിലത് കാഴലകളിലേക്ക് പടർന്നു, പിന്നെ ചിലത് പടർന്നില്ല, പിന്നെ അതിൻ്റെ സൈസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഓരോ അവയവങ്ങളിൽ പിന്നെ ഉള്ളതിനനുസരിച്ച്. ഈവൻ തൈറോയിഡിലൊന്നും പലപ്പോഴും സ്റ്റേജിനൊന്നും നമ്മൾ ചിന്തിക്കും, വേറെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ പടർന്നാൽ പോലും അതെന്ത് ചെയ്യാറില്ല, ആളുകളെ കൊല്ലണ രീതിയിൽ മോശമാവാറില്ല. അപ്പം അത് നമ്മൾ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ആസ് സച്ച് ഒരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യരുത്. നമുക്കുള്ള
3: ഒരു
2: ഗൈഡാണ്,
3: ഏത് ചികിത്സ തുടങ്ങാനും
2: സ്വീകരിക്കണം എന്നുള്ള ഒരു ഗൈഡാണ്.
3: അപ്പോൾ നമ്മൾ പിന്നെ ബയോപ്സി പറഞ്ഞു, പിന്നെ സ്കാനിങ്ങിലേക്കാണ് നമ്മൾ വന്നത് അല്ലേ. അപ്പോൾ സി ടി സ്കാൻ ചെയ്യും എങ്ങനെ അതിൻ്റെ?
2: പൊതുവേ നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞൊരു സ്കാൻ ഉണ്ട്, ഇതിൽ നമുക്ക് കടലുകൾ ഉണ്ടോ എന്ന് അറിയാമെന്നല്ലാതെ ക്യാൻസറിൽ ആസ് സച്ച്, ക്യാൻസറിലാണെങ്കിൽ ആസ് സച്ച് വലിയൊരു റോളില്ല. തൈറോയിഡിൻ്റെ ക്യാൻസറിൽ പലപ്പോഴും അൾട്രാസൗണ്ടിന് ഭയങ്കരമായ റോളുണ്ട്, കടലുകളിലേക്ക് പടർന്നാൽ കണ്ടുപിടിക്കാൻ അത് മതി പൊതുവെ. പക്ഷേ ഇതിൽ നമ്മൾ സാധാരണ നമ്മൾ നാവിലും ഒക്കെ നമ്മൾ MRI ആണ് ചെയ്യുക,
3: MRI ആണ് ചെയ്യുക.
2: അപ്പം നമ്മൾ കടലുകൾ പിന്നെ നാവിലേക്ക് എത്ര ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പൊതുവെ താടിയല്ലിൽ അല്ലെങ്കിൽ വായൻ്റെ ഉള്ളിൽ ഉൾഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ CT scan ചെയ്യും. അപ്പോൾ CT scan ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CT scanൽ അവിടെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും, അതിലുപരി നമ്മൾ അത് ശ്വാസകോശത്തിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ ശരീരത്തിൽ വ്യാപിച്ചു എന്നുള്ളതിൻ്റെ ഒരു
3: കണ്ടുപിടിക്കാനുള്ളതാണ്
2: നമ്മൾ സ്കാനിങ്ങുകളുണ്ട് ഉദ്ദേശിക്കുന്നത്.
3: അപ്പോൾ
2: 1 ബയോപ്സി, 2 സ്കാനിങ്. ഇതാണ് നമ്മളെ
3: പൊതുവേ
2: ഉള്ള
3: ടെസ്റ്റുകൾ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് അനുവദിച്ച സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നും. എന്നാലും നമ്മൾ വായിലെ അൾസറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിലിപ്പോൾ എന്താണ് വായിലെ അൾസർ എന്നുള്ളതും അതുപോലെ ഒക്കെ പ്രത്യേകിച്ചും വായ്പൊണ്ണും വായൻ്റെ വരുന്ന അൾസറും രണ്ടും തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വരാനുള്ള സാധ്യതകൾ ആർക്കൊക്കെയാണ്, അതുപോലെ പിന്നെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്.
2: ഫൈനലി എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വായ്പുണ്ണിനെ നമ്മൾ ക്യാൻസർ ആണെന്ന് കരുതിയിട്ട് ആരും പേടിക്കരുത്. രണ്ടാമത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ നമ്മൾ അവഗണിക്കരുത് ആരെ, ഈ പറഞ്ഞ രണ്ടാഴ്ചയിൽ കൂടുതലൊക്കെ നിലനിൽക്കുന്ന വേദന ഇല്ലാത്ത മുറിവുകൾ നമ്മൾ അവഗണിക്കരുത്. അത് നല്ല വൃത്തിയിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക.
3: അതെ, അതന്നെയാണ് ശ്രോതാക്കളോട് നമുക്ക് പറയാനുള്ളത്.
2: ഏർലി നമ്മൾ ഡിറ്റക്ഷൻ ക്യൂറിന്റെ റേറ്റ് വളരെ ഉഷാറാക്കും,
3: നന്നായി പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖം ഭേദമായി കിട്ടുമെന്നുള്ളതാണ് മനസ്സിലാക്കി. അപ്പോൾ ഇൻഷാല്ലാ അതിൻ്റെ ഒരു തുടർച്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയായിരുന്നു. സാർക്കും ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ ഒരു തുടർച്ച ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
4: മാഷാല്ലാ, ഈ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ആലോചിച്ച് തലവുണ്ണാക്കാറുണ്ട്. പക്ഷേ ഈ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ രോഗം വന്നിട്ട് മാത്രം ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ് മനുഷ്യനുള്ളത്. പ്രത്യേകിച്ച് ആദ്യമൊക്കെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണും, പിന്നെ അത് അതിൻ്റെ എല്ലാ പിന്നെ സീമകളും കടന്ന് വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ നമ്മളെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു പോകുന്നത്. എന്നാൽ അത്തരം ഒരു പിന്നെ വിചാരം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആരോഗ്യ വിചാരം നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞത്. വായ്പുണ്ണും വായിലെ ക്യാൻസറും തിരിച്ചറിയാനുള്ള വഴികൾ, അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ അത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ വളരെ വിശാലമായ രൂപത്തിൽ ഡോക്ടർ ജംഷീർ വീട്ടിയും മുസ PP ചർച്ച ചെയ്തു കഴിഞ്ഞു.
5: മഴക്കാലമാണിപ്പോൾ അല്ലേ, ഈ മഴ കൊണ്ട് ഒരുപാട് നന്മകൾ നമുക്കുണ്ടാകാറുണ്ട്. മഴ നല്ല ചൂടുള്ള സമയത്തൊരു മഴ കിട്ടിയിരുന്നെങ്കിൽ നാശിച്ചവരാണ് നമ്മുടെ ഓരോരുത്തരും. മഴ കണ്ട് പെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ പല ആൾക്കാരും പറയുന്നത്, മഴയെ ശപിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നന്ദി കിട്ടിയിട്ട് അതിനെ ശപിക്കുന്നതൊക്കെ. പക്ഷേ മഴ ലഭിക്കുമ്പോൾ മഴ കൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഒരു നല്ല മഴ പെയ്യുന്ന സമയത്ത് ചൂടങ്ങ് പോയി കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു ആശ്വാസം ഇത്രത്തോളം ഉണ്ട് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ ലഭിക്കുമ്പോൾ നമ്മളൊരു നന്ദി പറയാനുണ്ട്. നമ്മൾ റബ്ബിനോട് എത്ര പേര് നന്ദി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ നന്ദിക്കൊരു പ്രാർത്ഥന, മഴ ലഭിക്കുമ്പോൾ നന്ദി കാണിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മളിന്ന് പ്രാർത്ഥനാ പഠനത്തിൽ പഠിക്കാൻ പോകുന്നത്. അബ്ദുറൗഫ് അലി കമിയാണ് നമ്മുടെ സംസാരിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഴയെന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഏത് ജീവിക്കും മഴ വലിയ അനുഗ്രഹം തന്നെയാണ്. മഴയില്ലാതെ വരൾച്ച ബാധിച്ചാൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടും. മഴ അധികമായി കഴിഞ്ഞാൽ അത് പരീക്ഷണമായി മാറും. അതിനിടയിൽ മഴ മിതമായി കൊണ്ട് ഈ ലോകത്ത് വർഷിക്കുകയാണ് എങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. കന്നുകാലികൾ അതിൽ നിന്ന് വെള്ളം കുടിക്കും, മനുഷ്യർ അതിൽ നിന്നും അതിൻ്റെ നന്മകളെ എടുക്കും, അതുപോലെ തന്നെ ഉപകാരങ്ങളെടുക്കും, സസ്യങ്ങൾ മുളച്ചുപൊന്തും. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ എല്ലാ മേഖലയിലും പരന്നുകിടക്കുന്ന ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹമാണ് മഴയെന്നുള്ളത്. ആ മഴ പെയ്യുമ്പോൾ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകി. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, വളരെ ചുരുങ്ങിയ ലളിതമായ ഒരു പ്രാർത്ഥന, പഠിക്കാൻ എളുപ്പമാണ്. നമ്മളെല്ലാവരും നിർബന്ധമായും ഈ പ്രാർത്ഥന പഠിക്കണം. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന നമ്മുടെ നാവിൽ നിന്ന് ഉരുവിടണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കുകയാണ്: അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഇതൊരു ഉപകാരപ്രദമായ മഴയായി മാറ്റണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. എല്ലാവരും പഠിക്കുക. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പഠിക്കാൻ എളുപ്പമാണ്, ലളിതമാണ്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, എല്ലാവരും ഒരിക്കൽ കൂടി ഏറ്റു ചൊല്ലുക: അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. ഒരാവർത്തി കൂടി പറയാം: അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. എല്ലാവരും പഠിക്കുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
4: അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായ മഴ ലഭിക്കുമ്പോൾ നമ്മളതിനെ ശപിക്കാനും അതില്ലാത്തുമ്പോൾ അതില്ലാത്തതിനെ ശപിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് വളരെ ബോധപൂർവം നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളിൽ വളരെ വിലമതിക്കാൻ കഴിയാത്തൊരു അനുഗ്രഹമാണ് മഴ. അപ്പോൾ ആ മഴ ലഭിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അള്ളാഹുക്ക് നന്ദി ചെയ്യണം. ആ നന്ദി എങ്ങനെയാവണം എന്നതാണ് പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് അബ്ദുറൗഫ് അൽ ഹിക്കമി നമുക്ക് പഠിപ്പിച്ചു നൽകിയത്.
7: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു വഴികാട്ടി. എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ടി കെ ഫവാസ് ഒപ്പം ഡോക്ടർ മുബീൻ എം എന്നിവർ ചേരുന്നു.
9: പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് കൊൽക്കത്ത ഇന്ത്യൻ മേരിടൈം യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫവാസ് ടി കെ ആണ്. അദ്ദേഹം ഇതിനു മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ്, അതുപോലെ തന്നെ കോഴിക്കോട് NIT, MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം തുടങ്ങിയ വ്യത്യസ്ത എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടുന്നത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ പൊതുവിൽ ബിടെക് പഠന മേഖല, എഞ്ചിനീയറിംഗ് പഠന മേഖലയിലേക്ക് തിരിയുമ്പോൾ വ്യത്യസ്തങ്ങളായ മേഖലകൾ എഞ്ചിനീയറിംഗ് പഠന രംഗത്തുണ്ട്. ഓരോ മേഖലകളെയും പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വഴികാട്ടിയുടെ ഒരു കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് പഠന മേഖലയിലുള്ള വ്യത്യസ്ത മേഖലകളെ പരിചയപ്പെടുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇൻഷാല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഫവാസ് കെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
10: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
9: നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എഞ്ചിനീയറിംഗിലേക്ക് തിരിയുമ്പോൾ ഏതൊക്കെ പഠന മേഖലകളാണുള്ളത്, ഓരോന്നിൻ്റെയും സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുണ്ടാവുക, ഇപ്പോൾ മെക്കാനിക്കലാണെങ്കിൽ എന്താണ് പഠിക്കാനുണ്ടാവുക, സിവിൽ എഞ്ചിനീയറിംഗിൽ എന്താണ് പഠിക്കാനുണ്ടാവുക, അതിൻ്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു ആ ഒരു ആമുഖത്തോടെ നമുക്ക് ആരംഭിക്കാം.
10: ഇതിൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ നമുക്ക് വർഗീകരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ കോർ ബ്രാഞ്ചസ് എന്ന് പറയും. കോർ ബ്രാഞ്ചസ് എന്ന് പറയുമ്പം നമ്മളുടെ ആദ്യം തന്നെ ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലാണ്. നമ്മളൊരു പഴയ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1950s ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജസ് ഇപ്പം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമൊക്കെ വരുമ്പോഴും ഒക്കെ അവിടെ ആദ്യമായി തുടങ്ങുന്ന ബ്രാഞ്ചുകൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കലായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ബ്രാഞ്ചുകളൊക്കെ ഇലക്ട്രിക്കലിൽ നിന്ന് എന്ത് ചെയ്തു വന്നു. അപ്പോൾ ഇപ്പം പൊതുവെ നമ്മളുടെ സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ,
9: ഇലക്ട്രോണിക്സ്,
10: കമ്പ്യൂട്ടർ സയൻസ്
9: കോർ ബ്രാഞ്ചസ്
10: പൊതുവെ എന്ത് ചെയ്യാം, നമുക്കൊരു പൊതുവെ ഇപ്പോൾ കോർ ബ്രാഞ്ചസ് ആയിട്ട് വിളിക്കും. അതായത് സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളതിന്. പിന്നെ അതുപോലെ ഒരുപാട് ഇതിൻ്റെ ഉപ ബ്രാഞ്ചുകളായിട്ട് വന്നിട്ടുള്ള ചില ബ്രാഞ്ച്, ഇപ്പോൾ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ചില ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിഫറൻറ്റ് ബ്രാഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർ ബ്രാഞ്ചസ്,
9: ഇപ്പോഴത്തെ ഒരു കോർ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ
10: ഈ അഞ്ച് ബ്രാഞ്ചുകൾ,
9: കമ്പ്യൂട്ടർ സയൻസ്,
10: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നതിന് നമുക്ക് പൊതുവെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമുക്കൊരു ഒരു കോർ ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. അതാണ് ഒരു വർഗീകരണം. മറ്റൊരു ഇപ്പോൾ ഈ വളരെ അടുത്തായിട്ടുള്ള ഒരു പിന്നെ വർഗീകരണം വരുന്നത് നമ്മളുടെ സർക്യൂട്ട് ബ്രാഞ്ചസ്, അതുപോലെ തന്നെ നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലും ഒക്കെ തന്നെ ഒരുപാട് ഇന്ത്യയിലൊക്കെ തന്നെ ഒരുപാട് സാധ്യതകൾ വരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് സർക്യൂട്ട് ബ്രാഞ്ചസ് ആൻഡ് നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു വർഗീകരണം കൂടി
9: എന്തൊരു ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടതും
10: അല്ലാത്തതുമായിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളുടെ അങ്ങനെ നോക്കുമ്പം സിവിൽ ആൻഡ് മെക്കാനിക്കൽ, അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളെല്ലാം എന്ത് ചെയ്യും, പിന്നെ നോൺ സർക്യൂട്ട് ബ്രാഞ്ചിൽ വരും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ട്രിപ്ലി എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ബ്രാഞ്ചസ് എന്ത് വരുന്നുണ്ട്, ഈ അതെല്ലാം സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെയുള്ള ഇപ്പം വളരെയധികം വളർച്ച, വളരെ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ പറയാവുന്ന വളർച്ച പൊതുവേ സർക്യൂട്ട് ബ്രാഞ്ചസിലാണ്. അതുകൊണ്ടാണ് പൊതുവേ ഈ റീസെൻറ്റ് വർഷങ്ങളിൽ സർക്യൂട്ട് ബ്രാഞ്ചസിനോട് കൂടുതൽ പ്രിയം. ആളുകൾ ഏതെങ്കിലും ഒരു സർക്യൂട്ട് ബ്രാഞ്ച് ആയാൽ മതി, അത് സെലക്ട് ചെയ്യാം, ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടറോ ഇൻസ്ട്രുമെൻറ്റേഷനോ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു ഒരു ഒരു സ്ട്രാറ്റജി പൊതുവെ വരുന്നുണ്ട്. അപ്പോൾ അതേസമയം നോൺ സർക്യൂട്ട് ബ്രാഞ്ചിൽപ്പെട്ടതാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ കോർ ബ്രാഞ്ചിൽ, കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ വരുന്ന സിവിൽ, മെക്കാനിക്കൽ തുടങ്ങിയ ബ്രാഞ്ചുകളൊക്കെ തന്നെ നോൺ സർക്യൂ അതിൻ്റെ അലേഡ് ആയിട്ടുള്ള ഉപവിഭാഗങ്ങളായിട്ടുള്ള കുറേ ബ്രാഞ്ചസൊക്കെ നോൺ സർക്യൂട്ടിൽ വരുന്നതാണ്. പക്ഷെ അതിനും എന്തുണ്ട്, അതിന് അങ്ങനെ എക്സ്പൊനൻഷ്യൽ ഗ്രോത്ത് ഇല്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക്
11: അതിൻ്റെതായ സാധ്യതകൾ എപ്പോഴും
10: അടിസ്ഥാനപരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളായതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു ഒരു സ്റ്റഡി സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രോത്തോടു കൂടിയൊക്കെ തന്നെ എന്ത് ചെയ്യും, എപ്പോഴും നമ്മളെടുക്ക നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ കുട്ടികളും സർക്യൂട്ട് ബ്രാഞ്ചിലേക്ക് തന്നെ ഒഴുകണമെന്നെന്തില്ല, ഓരോരുത്തരുടെ പാഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും അനുസരിച്ച് സർക്യൂട്ട് ബ്രാഞ്ച് അല്ലാത്ത നോൺ സർക്യൂട്ട് ബ്രാഞ്ചുകൾക്കും എന്തുണ്ട്, സാധ്യതകളും ഓപ്പണിങ്ങുകളും ഉണ്ട്. അങ്ങനെയുള്ള നോൺ സർക്യൂട്ട് ബ്രാഞ്ചാണ് എന്ത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്.
11: അതെ അതെ. ഇപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വരുന്ന ന്യൂ ജനറേഷൻ കോഴ്സുകൾ എന്ന് പറയുന്ന അല്ലേ,
10: അതുപോലെ അത്തരത്തിലുള്ള അതിലൊരു എപ്പിസോഡ് വേണമെങ്കിൽ വേറെ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ള ന്യൂ ജനറേഷൻ, അതെല്ലാം യഥാർത്ഥത്തിൽ ഈ സർക്യൂട്ട് റിലേറ്റഡ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ നമ്മൾ ഈ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് തന്നെയാണ് വരിക.
11: ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പിന്നെ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് ഇന്ന് നമ്മൾ പ്രധാനമായും നമ്മൾ പരിചയപ്പെടുന്നത്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
10: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇപ്പം ആ പേര് മെക്കാനിക്കൽ എന്നുള്ളതിൽ നിന്നുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മെക്കാനിസംസ്, അതായത് ഒരു ഒരു ഉപകരണം അല്ലെങ്കിൽ യന്ത്രം അതിൻ്റെ ചലനം എങ്ങനെയാണ്, അതുപോലെ മെക്കാനിക്സ്,

0: യന്ത്രവൽകൃത ഉൽപ്പാദനം വളരെയധികം ലോകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റീൽ, ഇപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ എല്ലാ ഉപകരണങ്ങളും, നമ്മൾ കാണുന്ന എല്ലാ ഉപകരണങ്ങളും, ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഒരു റെക്കോർഡിംഗ് റൂമിൽ പോലെ ഒരു ഓരോ ഓരോടത്തും എന്തുണ്ട്, ഒരു ഇരുമ്പ് അല്ലെങ്കിൽ ഉരുക്ക് ഒക്കെ എന്തുണ്ട്, സ്റ്റീൽ വരുന്നത്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോരോ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് അത് പല രീതിയിലുണ്ടാക്കും.
1: അതെ,
0: ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കും, അതുപോലെ തന്നെ അത് അടിച്ച് പരത്തിയിട്ട് ഫോർജ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും. പല രീതിയിലുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം, ലോഹങ്ങൾ വെച്ചിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയുടെ
1: നിർമ്മാണം, മെയിൻ്റനൻസ് അങ്ങനത്തെ കാര്യം,
0: അത് അതിൻ്റെ രൂപകൽപ്പന, ഡിസൈൻ എല്ലാം അതിലെന്ത് ചെയ്യും, മെക്കാനിക്കൽ വരും. ഇപ്പം യന്ത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന എല്ലാം എന്താണ്, ഓട്ടോമൊബൈൽസ്, ഓട്ടോമൊബൈൽസ്, അതുപോലെ തന്നെ ഇപ്പം എയറോസ്, ഇപ്പം വിമാനങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ, അതിലെല്ലാം എന്ത് ചെയ്യും, കപ്പലുകൾ, അതിലെല്ലാം എന്ത് ചെയ്യും, അതെല്ലാം എന്താണ്, യന്ത്രങ്ങൾ തന്നെയാണ്.
1: വ്യത്യസ്ത ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്ന പിന്നെ ഒരു വൈവിധ്യമാർന്ന യന്ത്രങ്ങളുണ്ട്, പല രൂപത്തിലുള്ള യന്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ. അപ്പൊ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരു എല്ലാ അതിന്റെ നിർമ്മാണം, അതിന്റെ മെയിൻ്റനൻസ്, ഇതെല്ലാം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഒരു ബ്രോഡ് കാറ്റഗറിയിലാണ് വരിക. പിന്നെ അതിന്റെ ഉപവിഭാഗങ്ങളിലേക്ക് തിരിയുമ്പോൾ അത് അതിൻ്റെതായ രൂപത്തിലേക്ക് പോകും അല്ലേ.
0: അപ്പൊ
1: ഇതിൽ പിന്നെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതിലെന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ടാവുക?
0: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇപ്പം ഒരു പ്ലസ് ടു പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്ലസ് വൺ ഫിസിക്സിൽ അവർ പഠിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അത് അതായത് അവരുടെ ഇപ്പം ലോസ് ഓഫ് മോഷൻ അവർ പഠിക്കുന്നുണ്ട്, മോഷൻ ഇൻ സർക്കുലർ അല്ലെങ്കിൽ ലീനിയർ മോഷൻ, അതുപോലെ തന്നെ അവർ അതിൽ വേവ്സ് പഠിക്കുന്നുണ്ട്, തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, ഹീറ്റ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ആണ് ഒരു പ്ലസ് വൺ ഫിസിക്സിൽ പൊതുവെ ഒരു പഠിക്കുന്നത്. യഥാർത്ഥ ഒരു പ്ലസ് വൺ ഫിസിക്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിവിൽ ആൻഡ് മെക്കാനിക്കൽ ബ്രാഞ്ചസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോൺ സർക്യൂട്ട് ബ്രാഞ്ചുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. എന്നാൽ പ്ലസ് ടു ഫിസിക്സിലാണ് അവർ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്നത് പ്ലസ് ടു ഫിസിക്സിലായിരിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ സർക്യൂട്ട് ബ്രാഞ്ചസ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ നമുക്ക് ഒരു മൊത്തത്തിൽ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ഇതെല്ലാം തന്നെ ഇപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കാനുണ്ടാകും. ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദ്രവങ്ങളും ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒഴുക്ക്, അതിന് വേണ്ട ഉപകരണങ്ങൾ, പമ്പുകൾ, ടർബൈനുകൾ, അതുപോലെ തന്നെ നമ്മളുടെ സോളിഡ് മെക്കാനിക്സ്, അതായത് നമുക്ക് ഒരു ഒരു ഒരു മെറ്റീരിയൽ, ഒരു എന്തെങ്കിലും ഒരു ഉപകരണം നിർമ്മിക്കാനുള്ള ശക്തി അതിനുണ്ടോ, അത് അതിനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രെങ്ത്.
1: ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കപ്പൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അതിന് പറ്റിയൊരു ഇരുമ്പ് ആയിരിക്കില്ല വിമാനം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള
0: മെറ്റീരിയൽ, അതിന് മെറ്റീരിയൽ വ്യത്യാസം. അപ്പം മെറ്റീരിയൽ സയൻസും വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കും, സ്ട്രെങ്ത് ഉണ്ടോ, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഉണ്ടോ, അതെല്ലാം പഠിക്കണം. അപ്പം അതിന് വേണ്ട, അപ്പം ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു മെറ്റീരിയലിലേക്ക് പോകണം, അല്ലെങ്കിൽ അലോയ്സിലേക്ക് പോകണം. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ മെറ്റീരിയൽ സയൻസും എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാഗമാണ്. മെറ്റീരിയൽ സയൻസ്, അതുപോലെ തന്നെ മെറ്റലർജി എന്ന് പറയും. മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഒരു മെറ്റൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ നടത്തുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാറും. അപ്പം അതെല്ലാം എന്തെയ്യാണ് അതെല്ലാം ഇതിൽ,
1: അതുപോലെ വ്യത്യസ്ത വ്യവസായ ആവശ്യങ്ങൾ ഉൾപ്പെടുത്താനും.
0: അതെ അതെ. അപ്പോൾ ഓരോന്നിനും എല്ലാം എല്ലാത്തിലും ഇരുമ്പുണ്ടാവും, പക്ഷേ എല്ലാ ഇരുമ്പും ഒരുപോലെ അല്ല, അതിലേക്ക് പല രൂപത്തിലുള്ള അലോയിങ് എലമെൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പം കൊഞ്ചിങ് ചിലപ്പം ചൂടാക്കി പിന്നെ തണുപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള അതെല്ലാം മെറ്റലർജിയിലൊക്കെ തന്നെ വരും. അപ്പം അതെല്ലാം മെക്കാനിക്കലിൻ്റെ എന്താണ് വിവിധ പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മളുടെ ഇപ്പം മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റലർജി എന്നുള്ള ഏരിയ മെക്കാനിക്കലിൽ വരും. അതുപോലെ തന്നെ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക്, അതുപോലെ തന്നെ അതിന് വേണ്ട ഉപകരണങ്ങൾ, പമ്പുകൾ, ബ്ലോവറുകൾ, അതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണം, ഡിസൈന്, അതിൻ്റെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ, അതെല്ലാം അതിൽ വരും. പിന്നെ അതുപോലെ തന്നെ സോളിഡ്സ്, അതിൻ്റെ സ്ട്രെങ്ത്, അങ്ങനെയുള്ള ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു ഉപകരണം ഡിസൈൻ ചെയ്യുന്നതിന് അതിൻ്റെ ശക്തിയുണ്ടോ, അതിന് എന്ത് മെറ്റീരിയലാണ് വേണ്ടത്, അത് പിന്നെ നമുക്ക് പൊട്ടാതെ നിലനിൽക്കോ എന്നൊക്കെയുള്ള പ്രോപ്പർട്ടീസും അതെല്ലാം അതിൽ വരും. അപ്പം അത് കൂടാതെ പിന്നെ മൊത്തത്തിലുള്ള മാനുഫാക്ചറിങ്, ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത്. അപ്പൊ ചിലത് നമ്മൾ
1: ഒരു പൊതു സ്വഭാവം ഉണ്ടാവും.

0: ഒരു സ്വഭാവം ഉണ്ടാവും, ആ പുതുമായിട്ടുണ്ടാവും. അപ്പം ചില കാര്യം ചിലതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇരുമ്പൊക്കെ ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്ത് അത് ദ്രാവകമാക്കി മാറ്റിയതിന് ശേഷം പിന്നെ രൂപം മാറ്റിയിട്ട് കാസ്റ്റിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ചിലതെന്ന് വെച്ചാൽ നമ്മൾ മെറ്റൽ ഫോമിംഗ് എന്ന് പറഞ്ഞിട്ട് എന്തെയും ഇടിച്ച് പരത്തി അതിനെ അതിനെ അല്ലെങ്കിൽ വലിച്ച് നീട്ടി കമ്പികളാക്കിയിട്ടൊക്കെ തന്നെ പല രീതിയിൽ ചിലത് റോള് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പല രീതിയിലുള്ള ഉപകരണങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക, സംവിധാനങ്ങളിലൂടെ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുക ഒരു ഓരോരോ രൂപപ്പെടുത്തലുണ്ടാകും. അപ്പം അങ്ങനെ മെറ്റൽ ഫോമിംഗ് അല്ലെങ്കിൽ ഡിഫറൻറ്റ് മാനുഫാക്ചറിങ് വരും. അതുപോലെ പ്രൊഡക്ഷൻ ഒരു ഒരു കമ്പനിയിൽ മൾട്ടിപ്പിൾ പ്രൊഡക്ഷനൊക്കെ ചിലപ്പം തീരേണ്ടി വരും. നമുക്ക് ഒരുപാട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം അങ്ങനെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യും, മെക്കാനിക്കലിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ തെർമലാണ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ, അത് ചൂട് തണുപ്പിക്കൽ, അതേപോലെ തെർമോഡൈനാമിക്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള അത് എനർജി, അത് അതിൻ്റെ കുറേ ന്യൂ ജനറേഷൻ ഏരിയകളുണ്ട്. റിന്യൂവബിൾ എനർജിയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെർമോഡൈനാമിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു പുതിയ ഏരിയകളാണ്, അതായത് ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റിന്യൂവബിൾ എനർജി ടെക്നോളജീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഹീറ്റ് പവർ തെർമോഡൈനാമിക്സ് എന്നുള്ള ഏരിയകളുണ്ട്. അതിൻ്റെ ചില അപ്ലിക്കേഷൻസാണ് റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ് അങ്ങനെയുള്ള ഏരിയകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ സ്പേസിലൊക്കെ അപ്ലിക്കേഷൻ ക്രയോജനിക്സ്, അത് വളരെ താഴ്ന്ന ടെമ്പറേച്ചറുകൾ സൃഷ്ടിക്കുന്ന അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഏരിയകളെല്ലാം ഉണ്ട്. പിന്നെ ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുന്ന കോഴ്സുകൾ, മെഷീൻ ഡിസൈൻ പോലുള്ള, പിന്നെ അതായത് ഇപ്പോൾ ഒരു ഒരു സ്ക്രൂ ആണെങ്കിൽ ആ സ്ക്രൂ എങ്ങനെ ആയിരിക്കണം. നമുക്ക് സ്ക്രൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഒരു റിവറ്റ്, അപ്പം ഒരു ഒരു കപ്പലിൽ ഉപയോഗിക്കുന്ന ഒരു ആണിയെ പോലുള്ള ഒരു ഇത്, അപ്പം ആ റിവറ്റിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം, അതിനൊക്കെ എന്തുണ്ട്, വളരെ അതെല്ലാം വളരെ പ്രിസൈസാണ്. അത് നമുക്ക് എന്തെങ്കിലും ഒരു ആണി അടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു സ്ക്രൂ കേടായി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ വെൽഡിങ് ഉപയോഗിച്ചിട്ട് വേണം, റിവെറ്റ് ഉപയോഗിച്ചിട്ട് വേണം, സ്ക്രൂ ഉപയോഗിച്ചിട്ട് വേണം, അപ്പോൾ ആ സ്ക്രൂവിൻ്റെ ഡിസൈൻ എന്തായിരിക്കണം, ആ വെൽഡ് എന്തായിരിക്കണം, അതെല്ലാം എന്താണ്. അപ്പോൾ അതിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ മൊത്തത്തിൽ നമ്മളുടെ ഒരു കപ്പലായാലോ വിമാനമായാലോ ഒക്കെ തന്നെ എന്ത് ചെയ്യും, അതിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റൽ ജോയിനിങ് ആയിട്ടുള്ള പ്രോസസ്സുകളും കോമ്പണൻസ് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെഷീൻ ഡിസൈൻ പോലെ വരും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ തന്നെ ഇപ്പം എൻ്റെ മാനുഫാക്ചറിങ്ങിന് തന്നെ പുതിയൊരു ഏരിയയാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്, കാഡ് ക്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയകളൊക്കെ തന്നെ ചെയ്യും മെക്കാനിക്കൽ. ഇതാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയകൾ. പിന്നെ അതുപോലെ വേറൊരു ഭാഗം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു കോർ എഞ്ചിനീയറിംഗ് അല്ല, പക്ഷേ അത് കുറച്ചും കൂടി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണ്. അതായത് മൊത്തത്തിൽ ഒരു കമ്പനിയിലുള്ള ഒരു ഒരു ഫാക്ടറിയിലുള്ള ഒരു മനുഷ്യനും ഉപകരണവും യന്ത്രവും ഇതെല്ലാം തമ്മിലുള്ള ഒരു ബാലൻസ്, അതായത് നമ്മളുടെ എന്താ വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ക്വാളിറ്റി കൂട്ടുക. അതായത് ഇപ്പം ഒരു മാൻ മെഷീൻ ഇൻ്റർഫേസ് എത്ര, ഒരു മാൻ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോ മോഷൻ സ്റ്റഡി എന്നൊക്കെ നടത്തും. അതായത് ഒരു ഒരു ലേബറിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അയാൾ എത്ര സമയം ഐഡിയലായിരിക്കുന്നുണ്ടോ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറെ അങ്ങനത്തെ
1: മാനേജ്മെന്റ് സൈഡ് ആയിരിക്കും.
0: അതെ അതെ, പക്ഷെ അതും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ എന്താണ് ഒരു ഭാഗമാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഓവറോൾ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെ,
1: ഓപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ,
0: ഓപ്റ്റിമൈസേഷൻ, അത് ഓപ്പറേഷൻ റിസർച്ച്, ഓപ്റ്റിമൈസേഷൻ ടെക്നിക്ക്, അതെല്ലാം അത് കുറച്ച് മാത്തമാറ്റിക്സ് റിലേറ്റഡ് കൂടിയാണ്. പക്ഷേ അതും എന്ത് ചെയ്യും, ഒരു മാനേജ്മെന്റ് മാത്തമാറ്റിക്സ് ആൻഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതായിരിക്കും
1: പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്.
0: പ്രധാനപ്പെട്ട പരിഗണന എൻ ഐ ടിയിലൊക്കെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ, കോഴിക്കോട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലൊക്കെ നല്ല റിസർച്ച് നടക്കുന്ന ഒരു ഒരു ഒരു പിന്നെ ഏരിയയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്.
1: നമ്മൾ ഇപ്പോൾ ഇത് ഒരു മെക്കാനിക്കലിൽ വരുന്ന വ്യത്യസ്ത ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്പം ഇതിൽ ഒരു കുട്ടിക്ക് മെക്കാനിക്കൽ എടുക്കാൻ പറ്റുമോ പറ്റൂല എന്ന് തീരുമാനിക്കാൻ ഒരു പക്ഷേ ഇവിടെ ഫാസ്കർ പറഞ്ഞ പോലെ പ്ലസ് വണ്ണിലുള്ള ഒരു ഫിസിക്സ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ഒരു കുട്ടിക്ക് തനിക്ക് ഇതിന് പറ്റുമോ പറ്റൂല എന്നുള്ളത്, ഇപ്പോൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തൻ്റെ ഒരു അഭിരുചിക്ക് പറ്റിയതാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ഈ ഒരു പ്ലസ് വണ്ണിലുള്ള സിലബസിൽ ഈ പ്ലസ് വൺ ഫിസിക്സ് വെച്ചിട്ട് ഏകദേശം ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്.
0: അതാണ് ഒരു ഒരു ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്കത് നോക്കാവുന്ന ഒരു ഒരു കാര്യമാണത്. അത് ഒരു പ്ലസ് വൺ ഫിസിക്സിലെ ഈ ഒരു ഏരിയാസൊക്കെ ഇവർക്ക് വളരെ മടുപ്പുള്ളതും അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനോട് എന്തില്ല തിരി പാഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൊത്തത്തിൽ മെക്കാനിക്കൽ പ്രോസസ്സുകളും അവർക്ക് ബന്ധിച്ച് ഇപ്പം നമുക്ക് അവർക്ക് ഓരോന്നിനെ കുറിച്ചുമുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പം അവൈലബിൾ ആണല്ലോ. അപ്പം ഒരു ബ്രാഞ്ചൊക്കെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഏരിയകൾ, വീഡിയോകൾ, അതുപോലെ തന്നെ ഇൻഫർമേഷൻസൊക്കെ തന്നെ അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് നമുക്ക് അപ്പം അത് അത് സെർച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരുടെ പാഷൻ കൂടും, പൊതുവെ നമുക്കൊരു ഒരു ഒരു ഒരു ഒന്നിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിനെക്കുറിച്ച് അവർ പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ സെർച്ച് ചെയ്യാനായിരിക്കും. അപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കാണുന്നു, അല്ലെങ്കിൽ റോക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സ്പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുന്നു, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിൻ്റെ വർക്കിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ അവനതിനോടൊരു പാഷൻ ചിലപ്പം കൂടും, അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവനോ അല്ലെങ്കിൽ അവൾക്കോ അതിനോ അവിടെ എന്തില്ല ഒരു ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഏരിയ അല്ല എന്നുള്ളത്. അപ്പോൾ അവന് ചിലപ്പം കുറച്ച് കോഡിങ്ങും കമ്പ്യൂട്ടറും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കും ചിലപ്പം ഉണ്ടാവുക. അവന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ ആ ഫീൽഡിലേക്ക് എന്ത് ചെയ്യണം അവൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റയർലി ഡിഫറൻറ്റ് എഞ്ചിനീയറിംഗ് അല്ലാത്ത മെഡിക്കൽ ഫീൽഡിലേക്ക് ചിലപ്പോൾ പോകുന്ന ആളുകളായിരിക്കും. അപ്പം അതൊരു നമുക്ക് ഒരു ഇങ്ങനെയുള്ളൊരു ഒരു ഒരു പലവിധ രീതികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരോട്, നമുക്കൊരു ഒറ്റ വാക്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നിന്റെ പാഷൻ ഇതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവരും എല്ലാവരും കൂടി ചേർന്ന് ഒരു എത്തേണ്ട ഒരു സൊല്യൂഷനാണത്.
1: ഇപ്പോൾ ഈ പലപ്പോഴും ഈ പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ചെറുപ്പകാലത്ത് ചെറിയ കുട്ടികൾ അവർക്ക് ചില മെഷീൻസിനോട് ചില താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ ഈ ചെറിയ എന്തെങ്കിലും ഉപകരണം കേടുവന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോട്ടോർ എടുത്തിട്ട് പല സംഗതികളൊക്കെ കുട്ടികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അവന് സ്വാഭാവികമായിട്ടും ഈ ഒരു പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങനെ കാണുന്ന പല രക്ഷിതാക്കളുണ്ട്. അതൊരു പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് തോന്നുന്നത് അല്ലേ? കാരണം
0: അല്ല അതിൽ എന്താ വെച്ചാൽ മൊത്തത്തിൽ, പക്ഷേ അത് അതിൽ വേറൊരു കാര്യമുണ്ട്. അവന് ഒരു ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിൽ അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോടാണ് സാധ്യത എന്നുള്ളത് തീരുമാനിക്കുന്നേറെ അവന് എഞ്ചിനീയറിങ്ങിനോട് ആഭിമുഖ്യം ഉണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അത് ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ഇപ്പം എല്ലാ എഞ്ചിനീയറിംഗും ഇപ്പം റിലേറ്റഡ് ആണ്. മാത്രമല്ല ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ഒതുക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം എല്ലാം ഇൻ്റർ ഡിസിപ്ലിനറിയാണ്. ഇപ്പം നമ്മളൊരു ഉപകരണം വാങ്ങുകയാണെങ്കിൽ അതിലെന്തുണ്ട്, ഇപ്പോൾ ഒരു ടോയ് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ എന്തുണ്ട്, ഇപ്പം മോട്ടോർ വരുമ്പം അത് ഇലക്ട്രിക്കലാണ്, അതുപോലെ തന്നെ അതിൽ കുറച്ച് ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കും, അതിലൊരു മെക്കാനിസവും ഒരു ടയറും റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൽ ഒരു മെക്കാനിക്കൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി അത് ഉള്ളതാണ് യഥാർത്ഥത്തിൽ എന്ത് ഒരു ഒരു ഒരു ഉപകരണം എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അവന് ഇന്ന ബ്രാഞ്ചിനോടാണ് താല്പര്യം എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കേണ്ടതില്ല. പക്ഷേ എന്നാൽ പോലും അവന് ഇത്തരത്തിലുള്ള പൊതുവിലുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജിയോട് താല്പര്യമുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
1: കേവലം ഒരു യന്ത്രങ്ങളോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല, ഇതിൻ്റെ ഒരു തിയററ്റിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുറേ ഫിസിക്സും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
0: അതെ അതെ അതെ അതെ അതെ. അപ്പോൾ കുറച്ച് അവർക്ക് ഒരു തിയറി, നമുക്കൊരു എഞ്ചിനീയറിംഗിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഏകദേശം ഒരു 50 പേപ്പറുകൾ എന്ത് ചെയ്യണം, 4 കൊണ്ട് 8 കൊണ്ട് പഠിക്കണം. അപ്പോൾ കുറച്ച് തിയറിയും നന്നായിട്ട് പഠിക്കേണ്ടതാണ് എന്ത് യഥാർത്ഥത്തിൽ എഞ്ചിനീയറിംഗ്. പിന്നെ അത്ര പഠിക്കേണ്ടാത്തവർക്ക് എന്നാൽ ടെക്നിക്കൽ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, ഡിപ്ലോമ കോഴ്സിലേക്ക് അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI ITC പോലുള്ള കോഴ്സുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്യുന്നവർക്ക് പോകാം. അത് അവർ അവരുടെ തിയറി പഠിക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി കൂടി എന്ത് ചെയ്യണം, ഇതിൽ ഏത് ലെവൽ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണം എന്നുള്ളതാണ്.
1: ഓക്കെ, നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ വ്യത്യസ്ത പഠന എന്തൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാനുണ്ടാവുക, അതിൽ വരുന്ന ഏരിയകളാണ് നമ്മൾ ഇവിടെ പ്രധാനമായും പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, അതിൻ്റെ ജോലി സാധ്യതകൾ ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡോടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ വിശദീകരിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ TK ഫവാസ് ഒപ്പം ഡോക്ടർ മുബീൻ എം എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: അടുത്തൊരു സെഷനിലേക്ക് പോയാലോ, മജ്റ ഖുർആനിലേക്ക്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സ്

0: മഷാല്ല, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കി അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നകും ബിഷൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്തി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്ക് അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്തി 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിൻ റബ്ബിഹിം വറഹ്മ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും, അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ദാനധർമ്മം ചെയ്യുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകളുമായും ഓരോ ദിവസവും പല രീതിയിൽ ഇടപഴകേണ്ടി വരാം. തൻ്റെ സഹജീവികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നാം കൊടുക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ഒരു ഇടപെടൽ അതുണ്ടാവുക എന്നുള്ളത് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു രംഗത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറെ മഹത്വമേറിയ ഒരു പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ സദഖ അഥവാ ദാനധർമ്മം ചെയ്യുക എന്നുള്ള കർമ്മം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സദഖ. കേവലം സമ്പത്ത് കൊടുക്കുക എന്നത് മാത്രമല്ല സദഖ കൊണ്ടവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു വിശ്വാസിയായ മനുഷ്യന് ഒരു മുഅ്മിനിന് അവൻ്റെ ഈമാൻ അളക്കാനും കൂടിയുള്ള ഒരു അളവുകോലായിക്കൊണ്ട് തെളിവായിക്കൊണ്ട് സദഖയെ ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അസ്സദഖത്തു ബുർഹാനുൻ, സദഖ എന്ന് പറയുന്നത് ഒരു തെളിവാണ്. ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് നമുക്ക് കാണാൻ സാധിക്കുക സദഖ എന്നുള്ളത് ഒരു തെളിവാണ്. അപ്പോൾ ഈ സദഖ എന്നത് എന്തിനുള്ള തെളിവാണ്? അത് എന്താണ് ആ തെളിവ്? അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് സദഖ ദാനധർമ്മം അത് പലതിനുമുള്ള തെളിവാണ്. ദലീലുൻ ഖാത്തിഉൻ വ ബുർഹാനുൻ ഹാസിബുൻ അലാ ഈമാനി സാഹിബിഹ, ഗണ്ഡിതമായ ഒരു തെളിവാകുന്നു സദഖ. അതിൻ്റെ ഉടമയുടെ ഈമാനിനുള്ള തെളിവായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയായ മനുഷ്യന് ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതത്തിൽ ഈമാനുണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് മുഹദ്ദിസീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഉപരി, എത്രയോ മുകളിലാണ് എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ ജീവിതത്തിലും ഉപജീവനത്തിലും അവൻ്റെ കച്ചവടത്തിലും ആരോഗ്യത്തിലും അവൻ്റെ കുടുംബത്തിലും എല്ലാത്തിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ സദഖക്ക് സാധിക്കുന്നുണ്ട്. സദഖ എന്നുള്ളത് മനുഷ്യൻ്റെ സമ്പത്തിൽ വർധനവുണ്ടാക്കാനും ബറക്കത്തുണ്ടാക്കാനും കാരണമാവുമെന്ന് പല ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസിയല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ സദഖയെ പറ്റി ആലോചിക്കുമ്പോൾ അത് കൊടുത്താൽ കുറയുമല്ലോ, എൻ്റെ സമ്പത്ത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ പിന്നെ എനിക്കെന്താണ് ഉണ്ടാവുക, അതിലെനിക്കെന്ത് ലാഭമാണുള്ളത് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഒരു വിശ്വാസിയായവനെ സംബന്ധിച്ചിടത്തോളം കൊടുത്താൽ കുറയില്ല എന്ന ബോധ്യവും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ബറക്കത്ത് ലഭിക്കാനും കാരണമാവുമെന്നാണ് ഹദീസുകൾ സദഖയെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സദഖ കാരണമായിക്കൊണ്ട് ഒരടിമയുടെയും സമ്പത്ത് കുറയില്ല. മറ്റൊരാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ദാനമായി നമ്മൾ നൽകിയത് കാരണം അവൻ്റെ സമ്പത്തിൽ നിന്ന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, നമ്മുടെ സമ്പത്തിലൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. മാത്രവുമല്ല, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ആ മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ അള്ളാഹു അവൻ്റെ പ്രത്യേകമായ തണൽ ചില 7 വിഭാഗം ആളുകൾക്ക് നൽകും എന്നും പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ആ ഒരു വിഭാഗം, അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ രഹസ്യമായി കൊണ്ട് സദഖ നൽകിയ ആളുകൾ. മാത്രവുമല്ല, നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൻ്റെ തണൽ നൽകുമെന്ന് പറഞ്ഞതിൽ ഒരു വിഭാഗം രഹസ്യമായി കൊണ്ട് സദഖ നൽകിയ ആളുകളാണ്. അന്ന് പരലോകത്ത് അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും ഉണ്ടാവുകയില്ല. എന്നാൽ ആ അള്ളാഹുവിൻ്റെ തണലിൽ 7 വിഭാഗം ആളുകൾ അവർക്ക് അള്ളാഹു പ്രത്യേകമായി കൊണ്ട് ആ തണലിൽ നൽകുമെന്ന് പറഞ്ഞപ്പോൾ അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ സനഅത് യമീനുഹു. സദഖ നൽകിയ മനുഷ്യൻ അവൻ ആ സദഖയെ രഹസ്യമാക്കിക്കൊണ്ടാണ് ചെയ്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത വിധം, ഇത്രയും രഹസ്യമായിക്കൊണ്ട് ആരുമറിയാതെ സ്വതക്ക നൽകിക്കൊണ്ട് സ്വതക്ക നൽകിയവൻ അവന് നാളെ പരലോകത്ത് പ്രത്യേകമായ തണൽ അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. എല്ലാവരും അറിയാനും കാണാനും വേണ്ടിയുള്ളതല്ല സ്വതക്ക. ഒരു പക്ഷേ ആളുകൾ കാണുന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് ദാനം നൽകേണ്ടി വന്നേക്കാം. അവിടെ അവൻ്റെ ഇഖ്ലാസിനെ അവൻ കാത്തു സൂക്ഷിക്കണം. അതുപോലെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമാവുന്ന ഒരു കാര്യമാണ് സ്വതക്ക. എല്ലാ ദിവസവും മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ അത്തീ മിൻ ഫീഖൻ ഖലഫാ, അള്ളാഹുവേ ചിലവഴിക്കുന്ന ആളുകൾക്ക് പകരമായി കൊണ്ട് നീ നൽകണേ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, സ്വതക്ക നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവണം. സഹോദരങ്ങളെ, മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം ഉത്തരം കിട്ടാൻ സാധ്യതയേറിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി ജീവിതത്തിൽ സ്വതക്കയെ നാം അധികരിപ്പിക്കുക എന്നുള്ളതാണ് അതിന് പര്യാപ്തമായ ഒരു കാര്യം. മറ്റൊരു കാര്യം, തിന്മകൾ മാഞ്ഞു പോവുക, പാപങ്ങൾ പൊറുക്കപ്പെടാൻ സ്വതക്ക ചെയ്യുന്നത് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അസ്സദഖത്തു തുത്ഫി ഉൽ ഖതിഅത കമ യുത്ഫി ഉൽ മാഉന്നാർ, പാപങ്ങളെ സ്വതക്ക കെടുത്തിക്കളയും ഏതുപോലെ, കമാ യുത്ഫി ഉൽ മാഉന്നാർ, വെള്ളം തീയിനെ കെടുത്തിക്കളയുന്നത് പോലെ. വെള്ളം ഒഴിച്ചാൽ തീ എപ്രകാരമാണോ കെട്ടുപോകുന്നത്, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സ്വതക്ക ചെയ്യുന്നതോടുകൂടി അവൻ്റെ പാപങ്ങളെല്ലാം അവിടെ ഇല്ലാതായി പോവുകയാണ്, അതെല്ലാം കെട്ടുപോവുകയാണ്, അള്ളാഹു പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി രോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ രോഗത്തിനുള്ള ശമനമായിക്കൊണ്ട് നിങ്ങൾ സ്വതക്കയെ കാണണമെന്നാണ്. ഹസിനു അംവാലക്കും ബിസക്ക, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ സുരക്ഷിതമാക്കണം. എങ്ങനെ? ബിസക്ക, സകാത്ത് കൊണ്ട്. വദാ ഉമർലാക്കും ബിസ്സദഖ, സ്വതക്ക കൊണ്ട് നിങ്ങളുടെ രോഗത്തിനുള്ള ശമനം നിങ്ങൾ തേടണേ എന്നാണ്. രോഗശമനത്തിന് സ്വതക്ക പര്യാപ്തമാണ്. രോഗശമനത്തിനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. എന്നാൽ മരുന്ന് കഴിച്ചു എന്നത് കാരണം അതുകൊണ്ട് രോഗം മാറണമെന്നില്ലല്ലോ. പ്രാർത്ഥന മറ്റൊരു കാരണമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രാർത്ഥന കൊണ്ട് നമുക്ക് രോഗം മാറിയേക്കാം. ഇതുപോലെയുള്ള മറ്റൊരു നിമിത്തമാണ് യഥാർത്ഥത്തിൽ സ്വതക്ക ദാനധർമ്മം എന്നുള്ളത്. രോഗം മാറാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണമായാണ് സ്വതക്കയെ പരിചയപ്പെടുത്തുന്നത്. അതിനേക്കാളൊക്കെ പ്രധാനമായിക്കൊണ്ട് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചത് പാരിത്രിക ലോകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും നരകമോചനവും തന്നെയാണ്. നരകത്തിൽ നിന്നൊരു മറയായിക്കൊണ്ട് സ്വതക്കയെ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ പറയുന്നുണ്ട്, യാ ആയിഷ ഇസ്തത്തിരി മിനന്നാർ വലവ് ബിശഖി തംർ, ആയിഷ നരകത്തിൽ നിന്നൊരു മറയെ നീ സ്വീകരിക്കണം ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും എന്ന്. നരകത്തിൽ നിന്ന് ഒരു മറയായി നിൽക്കാൻ നിനക്ക് ചെയ്യാൻ സാധിക്ക ഒരു കാരക്കയുടെ ചീള് കൊണ്ടാണെങ്കിൽ, അതുകൊണ്ടെങ്കിലും നീ നരകത്തിൽ നിന്നൊരു മറയെ സ്വീകരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നീ ഒരു കാരക്കയുടെ ചീള് മറ്റുള്ളവർക്ക് നൽകിയിട്ടെങ്കിലും, സ്വതക്കയായി നൽകിയിട്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് മോചനം തേടണേ ആയിഷ എന്നുള്ളതാണ്. അപ്പോൾ നരകമോചനത്തിന് വേണ്ടി സ്വതക്ക നമുക്ക് കൂടെ നിൽക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും സ്വതക്ക നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് നൽകുന്ന നമ്മുടെ സമ്പത്ത്, അതുകൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ റമദാനാവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല, പെരുന്നാളാവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല, അങ്ങനെ പ്രത്യേകമായ ഒരു ദിവസം വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. എപ്പോഴാണോ തനിക്ക് കൊടുക്കാൻ കഴിയുന്നത് ആ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് ദാനമായി കൊണ്ട് തൻ്റെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകളില്ലേ, പാവപ്പെട്ട മക്കളില്ലേ, യതീമീങ്ങളില്ലേ, അവർക്കെല്ലാവർക്കും നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ, ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ, പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് മുഖേന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദാനധർമ്മം ചെയ്യുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ഭാഗം ഒന്ന് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ മറ്റൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് നാസർ സ്വലാഹി നമുക്കൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. വർഗീയത പറഞ്ഞും പ്രവർത്തിച്ചും കലാപങ്ങൾ സൃഷ്ടിച്ചും വളരുന്നവരാണ് ഫാസിസ്റ്റുകൾ. ജർമ്മനിയും ഇറ്റലിയും ഇന്ത്യയിലും നാം അത് കണ്ടു. മതത്തെ ദുരുപയോഗം ചെയ്യുന്നത് തന്നെ തെറ്റ്. അതിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാകുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. പ്രത്യക്ഷമായൊരു ശത്രുവിനെ സൃഷ്ടിക്കുക, അവൻ ശത്രുവാണ് എന്ന് വരുത്തു തീർക്കാനുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുക, അതായത് അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ജൂതന്മാർ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു. അതിനായി പത്രങ്ങൾ, പോസ്റ്ററുകൾ, സിനിമകൾ, റേഡിയോ എന്നിവ വഴി ജൂതന്മാർ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു എന്ന സന്ദേശം പ്രചരിപ്പിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ജൂതന്മാരാണ് ഉത്തരവാദിയെന്ന് നാസികൾ പ്രചരിപ്പിച്ചു. സ്കൂൾ പാഠപുസ്തകങ്ങളിലും യുവജന സംഘടനകളിലും ജൂതവിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തി. അങ്ങനെ കുട്ടികളെ ചെറുപ്പം മുതൽക്കേ ഈ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ന്യൂറംബർഗ് നിയമം വഴി ജൂതന്മാരുടെ പൗരാവകാശങ്ങൾ എടുത്തുകളഞ്ഞു. അവരെ സമൂഹത്തിൽ നിന്നും ക്രമേണ ഒറ്റപ്പെടുത്തി. ജൂതന്മാരെ അകത്തുള്ള ശത്രുക്കളായി ചിത്രീകരിച്ച് ജനങ്ങളിൽ ഭയവും സംശയവും ജനിപ്പിച്ചു. ഈ ആരോപണങ്ങളിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പ്രചരിപ്പിച്ച പ്രചാരണമായിരുന്നു. ഈ പ്രചാരണ ഫലമായി ദ ഹോളോകോസ്റ്റിലൂടെ 60 ലക്ഷം ജൂതന്മാരെ കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. ഈ മാതൃക സ്വീകരിച്ച് ഇന്ത്യയിൽ വർഗീയ ലഹളകളും കലാപങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും നടപ്പാക്കാൻ നേതൃത്വം നൽകുകയും ചെയ്യുന്നവരാണ് ഹിന്ദുത്വവാദികൾ. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്തരവും നടന്നിരിക്കുന്ന മുഴുവൻ വർഗീയ വംശീയ കലാപങ്ങൾക്കും നേതൃത്വം നൽകിയത് RSS അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകളാണ്. വർഗീയ കലാപങ്ങൾ ഒരിക്കലും ഉണങ്ങാത്ത വ്രണമായി ഇന്നും നിലനിൽക്കുന്നു. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് വ്യാപകമായി പൊട്ടിപ്പുറപ്പെട്ട അക്രമങ്ങൾക്ക് ശേഷം ഒരു ദശകത്തിലേറെക്കാലം കാര്യമായ അക്രമങ്ങളോ അനിഷ്ട സംഭവങ്ങളോ രാജ്യത്തുണ്ടായില്ല. 1961 ജബൽപൂർ കലാപം വീണ്ടും വർഗീയ അക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങൾ അരങ്ങേറി. എന്നുമാത്രമല്ല, അതിന് ആക്കം കൂട്ടുന്ന പ്രവണത കണ്ടുതുടങ്ങുകയും ചെയ്തു. 80കളുടെ തുടക്കമായപ്പോഴേക്കും സമൂഹത്തിൽ വർഗീയവൽക്കരണം അതിന്റെ പാരമ്യത്തിലെത്തിയതായി കാണാം. സമൂഹത്തെ അടിമുടി ഉലച്ച അനിഷ്ടകരമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് ആ ദശകം സാക്ഷ്യം വഹിച്ചു. സമൂഹത്തിൽ വർഗീയവൽക്കരണം വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ എന്നിവക്കൊപ്പം അതിന് സമാന്തരമായി വലതുപക്ഷ ഹിന്ദുത്വത്തിന് വളർച്ചയുണ്ടായി എന്നുള്ളത് ചരിത്രഗതികളെ വീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. ജനസംഘത്തിന്റെയും അതിന്റെ രൂപാന്തരമായ BJP ജനകീയ അടിത്തറ വർദ്ധിക്കുകയും ചെയ്തു. രാമജന്മഭൂമി പ്രക്ഷോഭം ഏറ്റെടുത്തതിനെ തുടർന്ന് BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. കേവലം 13 ദിവസം നീണ്ടുനിന്ന ഒരു പരീക്ഷണമായി കലാശിച്ചുവെങ്കിലും 1996 BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി. ഫാസിസം എന്നും സമാധാനത്തെ വെറുക്കുന്നു, അക്രമത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുവെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. സമാധാനരഹിതമായൊരു ലോകമാണ് ഫാസിസത്തിന്റെ വിളനിലം. എങ്ങും അശാന്തി പരത്തിക്കൊണ്ട് കാൽക്കീഴിലുള്ളതെല്ലാം ചവിട്ടി നിരത്തി അവർ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. മുസോളിനി തന്നെ പറയുന്നുണ്ട്, ഫാസിസം സമാധാനത്തിന്റെ ആവശ്യകതയിലും പ്രയോഗവൽക്കരണത്തിലും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അക്രമത്തെ പ്രതിരോധിക്കുന്ന, ആത്മത്യാഗം ചെയ്യാൻ അനുവദിക്കാതെ ഭീരുത്വത്തെ മാത്രം സൃഷ്ടിക്കുന്ന സമാധാനത്തെ പാടെ നിഷേധിക്കുകയാണ് ഫാസിസം ചെയ്യേണ്ടത്. വിവേകരഹിതമായ യുദ്ധപ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകളായ BJPയും RSSഉം വിശ്വഹിന്ദു പരിഷത്തും വജ്രംഗദളും ശിവസേനയുമൊക്കെ പിന്തുടരുന്നത്. അഹമ്മദാബാദിലും മുംബൈയിലും മീററ്റിലുമൊക്കെ നടന്ന വർഗീയ കലാപങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജസ്റ്റിസ് ജഗ്മോഹനൻ റെഡ്ഡി ഈ കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. ഫാസിസവും സംഘുപരിവാറും എന്ന MK ബുരീറിന്റെ പുസ്തകത്തോട് കടപ്പാട്. രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പും വർഗീയ അക്രമങ്ങളും ലഹളകളും അരങ്ങേറിയിട്ടുണ്ട്. പക്ഷെ അവ പകരത്തിന് പകരം എന്ന രീതിയിലുള്ളവയായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേരിതിരിഞ്ഞു ഏറ്റുമുട്ടുമ്പോൾ പോലീസ് ഇടപെട്ട് സമാധാനം പുനഃസ്ഥാപിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഉയർന്ന തസ്തികകളിൽ അധികം പേരും ബ്രിട്ടീഷുകാരായിരുന്നതിനാൽ അവർക്ക് ഏതെങ്കിലും പക്ഷത്തോട് അനുഭാവമുണ്ടായിരുന്നില്ല. എന്നാൽ സ്വാതന്ത്ര്യലബ്ധിയോടെ അവസ്ഥ മാറി. സമാസമം എന്ന നിലവിട്ട് അക്രമങ്ങൾക്ക് ഇരയാകുന്നവരിൽ കൂടുതൽ പേരും മുസ്ലിങ്ങളാണെന്ന അവസ്ഥയുണ്ടായി. നാശനഷ്ടങ്ങൾ വിലയിരുത്തുമ്പോഴും കൂടുതൽ നാശം ആ വിഭാഗങ്ങൾക്കു തന്നെ എന്നതായി അവസ്ഥ. ശ്രദ്ധേയമായ മാറ്റം പോലീസിന്റെ സമീപനത്തിലുണ്ടായതാണ്. അക്രമം അടിച്ചമർത്താൻ ബാധ്യപ്പെട്ട പോലീസ് നിഷ്പക്ഷ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്ന പരാതി ഉയർന്നു തുടങ്ങി. ഭൂരിപക്ഷ സമുദായത്തോട് അനുഭാവം പുലർത്തുന്ന ഒരു മനോഗതി പോലീസ് നടപടികളിലും നിലപാടുകളിലും പ്രകടമായി തുടങ്ങി. അക്രമിക്കുന്നവരുടെ കാര്യത്തിലും അക്രമങ്ങൾക്ക് ഇരയാകുന്നവരുടെ കാര്യത്തിലും ഇക്കാലത്തിനിടയിൽ വലിയ മാറ്റമുണ്ടായി. പോലീസിന്റെ ഇടപെടലുകൾക്കൊരു ഉദാഹരണം നമുക്കിങ്ങനെ വായിക്കാം. 1990 ഒക്ടോബർ 24 തീയതി ബജ്രംഗദളിന്റെയും VHP യുടെയും ആഭിമുഖ്യത്തിൽ രാമശില പൂജയുടെ ഘോഷയാത്ര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ താർത്താർപൂരിലൂടെ കടന്നുപോകാൻ പോലീസ് അനുമതി നൽകി. ജയകാളി കരോകാളി, കാളിമാതാവ് വാഴട്ടെ, താർത്താർപൂർ കാലിയാവട്ടെ എന്ന മുദ്രാവാക്യവുമായി അവർ അകത്തു കടന്നു. ഇവരുടെ കൂടെ മുദ്രാവാക്യം മുഴക്കാൻ ബീഹാർ മിലിറ്ററി പോലീസും ഉണ്ടായിരുന്നു അത്രേ. അതിനിടയിൽ ബോംബേറുണ്ടായി. പോലീസ് വെടിവെപ്പ് നടന്നു. 2 മുസ്ലിങ്ങളും 2 ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു. അന്ന് വൈകുന്നേരം വ്യാപകമായ കൊള്ളയും കൊള്ളിവെപ്പും നടന്നു. ഇതിനിടയിൽ TNV കോളേജിലെ ഹിന്ദു വിദ്യാർത്ഥികളെ കൊന്ന് കിണറ്റിലെറിഞ്ഞു എന്ന കിംവദന്തി പരന്നു. ഇതോടെ മുസ്ലിം മൊഹല്ലകളും കടകമ്പോളകളും തകർത്തു. 15 കോടിയുടെ നഷ്ടങ്ങളുണ്ടായി. പോലീസ് സൂപ്രണ്ട് ദ്വിവേദിയുടെ ഒത്താശയോടാണ് ഇതൊക്കെ നടന്നത്. അദ്ദേഹത്തെ ബീഹാർ DGP സ്ഥലം മാറ്റി. എന്നാൽ രാജീവ് ഗാന്ധിയുടെ ഭഗൽപൂർ സന്ദർശന പരിപാടിയിൽ ചിലർ സമ്മർദ്ദം ചെലുത്തി ദ്വിവേദിയുടെ സ്ഥലം മാറ്റാൻ റദ്ദ് ചെയ്തു. ഇതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ പോലീസിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷനുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 1991 സിറാജുന്നീസ എന്ന 11-കാരിയെ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ വെടിവെക്കാൻ ഓർഡറിട്ട DIG ഐ വാണ്ട് മുസ്ലിം ബോഡീസ്, എനിക്ക് മുസ്ലിങ്ങളുടെ മൃതദേഹങ്ങൾ വേണം എന്ന് പറഞ്ഞതായി നാം കേൾക്കുന്നു. അക്രമിക്കുന്നവരുടെ കാര്യത്തിലും ഇക്കാലത്തിനിടയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവരായിരുന്നു ആദ്യകാലങ്ങളിൽ ഇരകളായിരുന്നതെങ്കിൽ ക്രമേണ ഇടത്തരക്കാരും സമ്പന്നരും അക്രമങ്ങൾക്ക് ഇരയായി തുടങ്ങി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഭജനത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപം ഒതുങ്ങിയതിന് ശേഷം ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ 1950 കാലഘട്ടം പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ ജബൽപൂർ, ജംഷഡ്പൂർ, റൂർക്കല എന്നിവിടങ്ങളിൽ 1962 കാലങ്ങളിൽ വൻതോതിൽ അക്രമങ്ങൾ ഉണ്ടായതോടെ ഈ ശാന്തത ഭജിക്കപ്പെട്ടു. രക്തപങ്കിലമായ 60-കളിലെ കൂട്ടക്കൊലകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ 1962 ബീഹാറിലെ റാഞ്ചിയിലും 69 ഗുജറാത്തിലെ അഹമ്മദാബാദിലും നടന്ന കലാപങ്ങൾ അവയുടെ പൈശാചിക ഭാവം വെച്ച് പ്രത്യേകം പരാമർശമർഹിക്കുന്നു. തുടർന്നുള്ള ദേശങ്ങളിലേക്ക് കടന്നാൽ പോലീസ് നടത്തിയ തുർക്കുമാൻ ഗേറ്റ് നരവേട്ടയും മൊറാദാബാദ്, ആസാമിലെ നെല്ലി, നവഗാവ്, ഭീവണ്ടി സംഭവങ്ങളും നമ്മുടെ ഓർമ്മകളിലുണ്ട്. 1000-ലേറെ പേർ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളായിരുന്നു അവ. ഏറെ രക്തച്ചൊരിച്ചിലിന് വഴിയൊരുങ്ങിയ ഒന്നായിരുന്നു രാമജന്മഭൂമി പ്രക്ഷോഭം. പക്ഷേ ആ പ്രക്ഷോഭത്തിൽ 1989 മാത്രം 1000-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. ഭഗൽപൂരിലും ഹൈദരാബാദിലും അലിഗഡിലും അരങ്ങേറിയ കൂട്ടക്കൊലകൾ, വർഗീയ അക്രമങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തിയ 80-കളുടെ സംഭവവികാസങ്ങളുടെ വിളംബരമായി കാണാവുന്നതാണ്. അയോധ്യയിലേക്ക് അദ്വാനി നയിച്ച രഥയാത്രയും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട അക്രമങ്ങളും രാജ്യം നേരിടേണ്ടി വന്ന വൻ വിപത്തുകളിൽ ഒന്നായിരുന്നു. മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ അക്രമങ്ങൾ മുംബൈ, സൂറത്ത്, ഭോപ്പാൽ എന്നീ നഗരങ്ങളെ പാടെ ഉരച്ചെങ്കിലും മറ്റു പലയിടങ്ങളിലും അത്ര തീവ്രതയോടെയല്ലെങ്കിലും അക്രമങ്ങൾ അരങ്ങേറുകയുണ്ടായി. സാമുദായികമോ വർഗീയമോ ആയ കലാപങ്ങൾ 1995 വരെയുള്ള കാലങ്ങളിൽ വർദ്ധിച്ചു വരികയായിരുന്നു എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടും. അക്രമങ്ങളിൽ അധികവും അരങ്ങേറിയിട്ടുള്ളത് ഗുജറാത്ത്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, മധ്യപ്രദേശ്, ആന്ധ്ര എന്നീ 6 സംസ്ഥാനങ്ങളിലാണ്. ഈ സംസ്ഥാനങ്ങളിൽ 4 BJP കൂടുതൽ സ്വാധീനമുള്ളവയും ആ കക്ഷി മാറി മാറി ഭരിച്ചിട്ടുള്ളവയുമാണ്. ശ്രദ്ധേയമായ മറ്റൊരു വസ്തുതയുണ്ട്. മുൻകാലങ്ങളിൽ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു അക്രമങ്ങളെങ്കിൽ സ്വഭാവം മാറിത്തുടങ്ങിയിരിക്കുന്നു. ഗ്രാമങ്ങളിലേക്കും അത് പടർന്നു പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കലാപമാണ് 2002 മാർച്ചിൽ ഗുജറാത്തിൽ അരങ്ങേറിയത്. ഗോദ്രയിൽ ഒരു തീവണ്ടി ബോഗിക്കു തീപിടിച്ചതിനെ തുടർന്ന് അത് മറയാക്കി മുസ്ലിങ്ങൾ കൂട്ടത്തോടെ വേട്ടയാടപ്പെട്ടു. സംസ്ഥാന ഭരണകൂടത്തിന്റെ ഒത്താശയോടെ അരങ്ങേറിയത് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ട ആ കലാപത്തിൽ കുറഞ്ഞത് 2000 മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ കലാപത്തിൽ 100,000 പേർക്ക് വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടു. വർഗീയ ചിന്ത സമൂഹത്തെ എന്തുമാത്രം ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഗുജറാത്ത് കലാപം. സ്ത്രീത്വത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും പുതിയ മാനങ്ങൾ അന്നവിടെ പരീക്ഷിക്കപ്പെട്ടു. ഗുജറാത്ത് സംഭവങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ വശം അതാണെന്ന് പറയാം. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരം ഹീനകൃത്യങ്ങൾക്ക് നേരെ സമൂഹം വേണ്ട രീതിയിൽ പ്രതികരിച്ചു കണ്ടില്ല. അവർ രാജ്യദ്രോഹികളാണ്, അവരെ പാഠം പഠിപ്പിച്ചേ തീരൂ എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ അടിയുറച്ചതായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. 2020 ഡൽഹി കലാപവും അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഫാസിസത്തിൻ്റെ വളർച്ച വർഗീയ ലഹളകളിലൂടെയും അക്രമങ്ങളുടെയും അരാജകത്വത്തിലൂടെയുമാണ്. ഇതിനെ തടയിടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്നത്. ഈ വർഗീയ കലാപങ്ങൾ, കഴിഞ്ഞ ചില വർഗീയ കലാപങ്ങളെ സംബന്ധിച്ച് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാം. ഇൻഷാല്ലാ. വാഹിർ ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. ശ്രോതാക്കളുമായി സംവദിച്ചുകൊണ്ട് നാസർ സ്വലാഹിയാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.
3: وما خلق

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്ത മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻ കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
0: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ ചുവരെഴുത്ത് അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഗുറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വഅലാ തബിഈൻ ومن تبعهم بإحسان إلى يوم الدين ثم أما بعد ബഹുമാന്യരെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരെ, നമ്മുടെ തുടർ വിഷയം ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പംക്തിയിൽ നബി കുടുംബവും സഹാബത്തും വിശിഷ്യ നാല് ഖുലഫാക്കൾ അവരുമായി അന്യോന്യം ഉണ്ടായിരുന്ന ബന്ധങ്ങൾ, നബി കുടുംബം എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള വിഷയമാണ്. അതിൽ നമ്മൾ ആധുനിക ഷിയാലോകം അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അനിൽ ജമീഅ്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആല അൻഹുമ എന്നിവരെ ശപിക്കുകയും അവരെ ശപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന വരെ വളരെ വലിയ പോരിശയോടുകൂടി നടത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. ആധുനികരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പിൽക്കാലക്കാരായ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, ഖുലഫാക്കളുടെ വിഷയത്തിലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെയൊക്കെ വിഷയത്തിലും ഇതേ ഈ നിലപാടാണ് എങ്കിൽ, പൂർവ്വകാലത്തുള്ള പൂർവ്വകാലത്തുണ്ടായിരുന്ന ഇമാമുമാർ, ഷിയാക്കൾ തങ്ങളുടെ ഇമാമുമാരെന്ന് പറയുന്ന നേതാക്കന്മാർ, അവർ എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരോട് വർത്തിച്ചിരുന്നത്, ആയിഷ റളിയല്ലാഹു തആലയോട് വർത്തിച്ചിരുന്നത്, അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിച്ചു വരുന്നത്. അവസാന ദിവസം നമ്മുടെ പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ എങ്ങനെ നബി കുടുംബത്തോട് വർത്തിച്ചു, നബി കുടുംബം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് എങ്ങനെ വർത്തിച്ചു, ആ വിഷയത്തിൽ ചില ചരിത്രങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തുകൊണ്ട് ഇന്ന് ഷിയാലോകത്തെ അറിയപ്പെട്ട വാഗ്മികളും പേനയുന്തികളും ഏറെ മോശപ്പെടുത്തിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പരിചയപ്പെടുത്തുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇകഴ്ത്തി വളരെ മോശമായ രീതിയിൽ, ഈ ഒരു ശബ്ദത്തിൽ ഒരിക്കലും പറയാൻ കഴിയാത്ത വിധം മോശപ്പെടുത്തിയിട്ടുള്ള അവതരണങ്ങൾ, ഷിയാ പണ്ഡിതർ എന്ന് പറയുന്നവർ നമ്മുടെ ഉമ്മയായ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നിയായ സിദ്ദീഖ ബിന്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമ അവരെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ചില ചരിത്രങ്ങൾ, അതും ഉത്തമ നൂറ്റാണ്ടിൽ നിന്ന്, അതും നബി കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉമ്മ എത്ര മഹത്വമുള്ള, മഹനീയതയുള്ള വ്യക്തിത്വമാണ് എന്ന് ബോധ്യപ്പെടാനും, ഷിയാലോകം എത്രമാത്രം അബദ്ധജടിലവും അപവാദകരവുമായ കാര്യമാണ് പറയുന്നത് എന്ന് ബോധ്യപ്പെടാനും വേണ്ടിയാണിത്. ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദ് ഇബ്നു അബീബക്കർ റളിയല്ലാഹു അൻഹുമയെ വിളിച്ചുകൊണ്ടൊരിക്കൽ പറഞ്ഞത്, ഷിയാക്കളുടെ കൃതികളിൽ നമുക്കിങ്ങനെ വായിക്കാം, ഇൽസം അലി ബിന് അബി താലിബ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദിനോട് പറയാണ്, നീ അബു അലിയിനെ നീ വിടാതെ കൂടിക്കോ. ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഹഖു മഅ അലി, സത്യം അലിയിനോടൊപ്പമാണ്, വ അലിയുൻ മഅൽ ഹഖ്, അലി സത്യത്തോടൊപ്പവുമാണ്, ലാ യഫ്തരിഖാനി ഹത്താ യരിദ അലയ്യൽ ഹൗദ്, അലിയും സത്യവും ഞാനുമായ ഹൗദിൻ കരയിൽ, മഹ്ഷറവൻസഭയിൽ ഹൗദിൻ കരയിൽ സന്ധിക്കുന്നത് വരെ അലിയും സത്യവും വേർപിരിയുകയില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അലിയിൻ്റെ വിഷയത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അലിയിനെ വിടാതെ കൂടിക്കോ എന്ന് ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ സഹോദരൻ മുഹമ്മദ് ബിൻ അബീബക്കറിനോട് പറഞ്ഞതായി നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് ഷിയാക്കളുടെ ഗ്രന്ഥം വരെ ബിഹാറുൽ അൻവാറിൽ അബൂബക്കറുൽ മജ്ലിസി രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ വരെ ഇത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു നബി കുടുംബമല്ലേ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയല്ലേ അവരെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇതേപോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളുടെ നീചകരങ്ങളാൽ വെട്ടേറ്റ്

ലാ മാ യകൂനു ബൈനൽ മർഅത്തി വ അഹ്മാഇഹ. അല്ലാഹുവേ, അവർ ഈ സമുദായത്തിലെ ഏറ്റവും നീചന്മാരാണ്, അരി ഖവാരിജുകൾ. അവർ ഈ ഉമ്മത്തിലെ ഉത്തമരാൽ യുദ്ധം ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ, അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജുകളോട് യുദ്ധം ചെയ്തല്ലോ, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും അലിയുടെയും ഇടയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ജമൽ യുദ്ധവുമായി ബന്ധപ്പെട്ട്, സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മുമ്പ് നമ്മുടെ ഈ ചുവരെഴുത്തെന്ന പരിപാടിയിൽ വിശദീകരിച്ചതാണ്. അതിനെക്കുറിച്ച് പറയുകയാണ്, ഒരു സ്ത്രീയും ഭർതൃവീട്ടുകാരും തമ്മിലുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലുള്ള ഒരു വിഷയം മാത്രമാണ് ഞാനും അലിയും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖവാരിജുകളെ ഈ ഉമ്മത്തിലെ ഉത്തമൻ വധിക്കും, അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ്. ആരാണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലിയാണ്, ഉമ്മത്തിലെ ഉത്തമർ. ഇതാരാ പറയുന്നത്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ ഉമ്മ ചോദിക്കപ്പെടുകയാണ്, എന്താ പ്രതികരണം? ദാക ഖൈറുൽ ബഷർ വലാ യശുക്കു ഫീഹി ഇല്ലാ കാഫിർ. അലി മനുഷ്യരിൽ ഉത്തമനാണ്, അലിയുടെ വിഷയത്തിൽ അവിശ്വാസിയല്ലാതെ സംശയിക്കുകയില്ല എന്നുള്ളതാണ്. ഖവാരിജുകൾ അലി റളിയല്ലാഹു തആലാനെ കുറിച്ച് സന്ദേഹം പ്രകടിപ്പിക്കുകയും അലി റളിയല്ലാഹു തആലാന്റെ വിഷയത്തിൽ ഖവാരിജുകൾ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ, ആയിഷ റളിയല്ലാഹു തആലാൻഹ അലിയിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. അലിയുടെ വിഷയത്തിൽ, ദീനീ നിഷ്ഠയുടെ വിഷയത്തിൽ, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ, അലിയുടെ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ കാഫിറെ സംശയിക്കുള്ളൂ. ആർക്ക് പക്ഷം നിന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിക്കുന്നത്? അലി റളിയല്ലാഹുവിൻ്റെ പക്ഷം നിന്നാണ്. കാരണം ആ രീതിയിലായിരുന്നു അന്ന് നബി കുടുംബവും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ്. റസൂലുള്ള ഇവിടെ ജീവിച്ച നാളിൽ വിശുദ്ധ മദീനയിൽ നടന്ന ഒരു ചരിത്രം സുന്നികളുടെ അവലംബകൃതികളിലും ഷിയാലോകത്തിൻ്റെ അവലംബകൃതികളിലും രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതെന്താ? അലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മാർക്കറ്റിൽ പോയി. എന്നിട്ട് അലി പറയാണ്, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് അല്പം മാംസം വാങ്ങി, അതേപോലെ അല്പം റൊട്ടി ചുടുവാനുള്ള പൊടിയും വാങ്ങി. ഓരോ ദിർഹം കൊടുത്താണ് ഇത് രണ്ടും വാങ്ങിയത്. എന്നിട്ട് ഫാത്തൈത്തു ബിഹിമ ഫാത്തിമ, വാങ്ങിയ മാംസവും വാങ്ങിയ പൊടിയുമായി ഞാൻ ഫാത്തിമയുടെ അടുക്കൽ വന്നു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റൊട്ടി ചുട്ടു, ഭക്ഷണം പാകം ചെയ്തു. അങ്ങനെ അവർ പറയാണ്, അല്ലാഹു, എൻ്റെ ഉപ്പ വീട്ടിലുണ്ട്, വീട്ടിൽ ചെന്ന് നിങ്ങൾ ഉപ്പനെ വിളിച്ചാൽ ഈ ഭക്ഷണം കഴിക്കാൻ വരാൻ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ റസൂലുള്ള ചെരിഞ്ഞു കിടക്കുകയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ വിശന്ന് പൊരിഞ്ഞിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനൽ ജൂഇ വജീഅൻ, വിശപ്പിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല പറയാണ്, യാ റസൂലുള്ളാ ഇന്ദനാ തഅം, അല്ലാഹുവിൻ്റെ റസൂലെ, ഞങ്ങളുടെ അടുക്കൽ വീട്ടിൽ ഭക്ഷണമുണ്ട്. അതായത് ഫാത്തിമയുടെയും അലിയുടെയും വീട്, അവിടേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്നു, ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമയോട് പറയാണ്, ഇഗ്രിഫി ലി ആയിഷ ഫഖറഫത്, ആയിഷക്കും നിങ്ങൾ ഭക്ഷണം പാത്രത്തിൽ നിന്ന് കോരിയിട്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കോരിയിട്ട് നൽകി എന്നാണ്. ഇവിടെ എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞ്? അലി ഫാത്തിമ നബി കുടുംബമാണ്. ആ നബി കുടുംബമായ അവർക്ക് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള ബന്ധം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഉദാഹരണം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി കുടുംബവും ആയിഷ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ബന്ധം അത് സുന്ദരമായിരുന്നു. നമ്മൾ മുമ്പത്തെ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്,
ഷിയാ ലോകത്തുള്ള ഇമാമന്മാർ

0: മൂസൽ ഖാദിം, അതേപോലെ അലിയുൽ ഹാദി തുടങ്ങി ഇമാമുമാർ അവരുടെ മക്കൾക്ക് ആയിഷ റളിയല്ലാ ആയിഷ എന്ന് പെൺമക്കൾക്ക് പേരിട്ടത്. സ്വന്തം മക്കൾക്ക് ഇത്തരം പേരിടണമെങ്കിൽ ആ ഇമാമുമാർക്ക് എത്രമാത്രം ഇമ്പമായ പേരായിരുന്നു ആയിഷ. അതുകൊണ്ടല്ലേ അവർ അത്തരം പേര് മക്കൾക്ക് വിളിച്ചത്. പിന്നെ എങ്ങനെയാണ് പിൽക്കാല ഷിയാലോകം നമ്മുടെ ഉമ്മയായ ആയിഷയെ അവരുടെ ശത്രുവായി കാണുക? ആയിഷ ഉമ്മയെ അവർ ശപിക്കുക, ആയിഷ ഉമ്മയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവർ പ്രതിപാദിക്കുക. ഇനി ഒരു പ്രധാന ചരിത്ര സംഭവം, അത് ഇവിടെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. അതെന്താണ്? ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഹസൻ റളിയല്ലാഹു തആല അൻഹു, നമുക്കറിയാം അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മൂത്ത പുത്രനാണ് ഹസൻ. ഹസൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു, താൻ മരണപ്പെട്ടാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ റൂമിൽ ഹുജുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലായിട്ട് താൻ മറമാടപ്പെടണം എന്ന്. അത് ഹസൻ റളിയല്ലാഹു തആല അൻഹു ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് സമ്മതിക്കുകയുണ്ടായി. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടാണ്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുണ്ട്, പിന്നെ അല്പം സ്ഥലം ഇനിയുമുണ്ട്. അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പൂതി, അവർ മരണപ്പെട്ടാൽ അവിടെ മറമാടപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ തനിക്ക് സ്വാർത്ഥമാക്കി കരുതി വച്ചിരുന്നതായ ആ ഇടം, അതാണ് ആര് ചോദിക്കുന്നത്? ഹസൻ ഇബ്നു അലി ചോദിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹ നൽകാം എന്ന് ഹസന് വാക്ക് നൽകുകയാണ്. ഇമാം ഇബ്നുൽ അസീർ ഉസ്തുൽ ഖാബയിലും ഇമാം സുയൂത്തി താരിഖുൽ ഖുലഫായിലും മറ്റും നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം, അതിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു സഹോദരൻ ഹുസൈനോട് പറയാണ്. എന്താ പറയുന്നത്? ഖദ് കുൻതു തലബ്തു ഇലാ ആയിഷത ഇദാ മിത്തു അൻ തഅദന ലീ ഫഉദ്ഫൻ ഫി ബൈതിഹ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാൻ ആയിഷയോട്, ഞാൻ മരണപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവരുടെ വീട്ടിൽ, ആയിഷയുടെ വീട്ടിൽ മറമാടപ്പെടാൻ നിങ്ങൾ സമ്മതിക്കണം എന്ന് ഞാൻ ആയിഷയോട് ആവശ്യപ്പെട്ടിരുന്നു. ഫഖാലത്ത് നഅം, അപ്പോൾ ആയിഷ പറഞ്ഞിട്ടുണ്ട് അതെ, ഹസൻ നിങ്ങൾ മരണപ്പെട്ടാൽ എൻ്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നിങ്ങളെ മറമാടാം. വ ഇന്നി ലാ അദ്രി ലഅല്ല ദാലിക കാന മിൻഹ ഹയാഅൻ, ആയിഷ ലജ്ജാവതി ആയതുകൊണ്ട് സമ്മതിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഹസൻ റളിയല്ലാഹു തആല അൻഹു സഹോദരൻ ഹുസൈനോട് പറയാണ്, ഫഇദാ അന മിത്തു, ഞാൻ മരിച്ചാൽ, ഫത്ലുബ് ദാലിക ഇലൈഹ, ഇക്കാര്യം അഥവാ റസൂലുള്ളാഹിന്റെ ചാരത്ത് ഞാൻ മരപ്പെടപ്പെടണം എന്ന കാര്യം അവരോട് നിങ്ങൾ ആവശ്യപ്പെടണം. ഫഇൻ ത്വാബത്ത് നഫ്സുഹ, അവർക്ക് മനപ്പൊരുത്തമാണ് എങ്കിൽ, ഫദ്ഫിൻ നീഫി ബൈത്തിഹ, ആയിഷയുടെ വീട്ടിൽ നിങ്ങൾ എന്നെ മറമാടണം. ആരാ പറയുന്നത്? ഹസൻ റളിയല്ലാഹു തആല അൻഹു. ആരോടാ പറയുന്നത്? ഹുസൈൻ റളിയല്ലാഹുവിനോട്, സഹോദരനോട്. എന്നിട്ട് ആയിഷമ്മയോട് അനുവാദം ചോദിക്കുക, എന്നത് സമ്മതിച്ചാൽ അവരെ അവിടെ മറമാട. എന്നിട്ട് ഹസൻ പറയാണ്, വമാ അദുന്നു ഇല്ലൽ ഖൗം സയംനഊനക ഇദാ അറാദത് ദാലിക്, ആയിഷ സമ്മതിച്ചാൽ തന്നെയും ആളുകൾ ഒരു വേള നിന്നെ തടഞ്ഞേക്കാം. ഹസൻ പറയാണ് ആരോട്? ഹുസൈനോട്. ആയിഷ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് അവരുടെ ഹുജറയിൽ വീട്ടിൽ എന്നെ മറമാടണം എന്ന് സമ്മതിച്ചാൽ തന്നെ അമവികളുടെ കയ്യിലാണ് ഭരണം, ആളുകൾ ഒരു വേള നിന്നെ തടഞ്ഞേക്കും. ഫഇം ഫഅലു ഫലാ തുറാജിഉഹും ഫീ ദാലിക്, ആയിഷയുടെ വീട്ടിൽ മറമാടാൻ സമ്മതിക്കുകയില്ല എന്ന് ആളുകൾ പറയുകയാണ് എങ്കിൽ പിന്നെ അവരോട് ആ വിഷയത്തിൽ വാക്കേറ്റത്തിരൊന്നും പോകണ്ട. വദ്ഫിന്നി ഫി ബഖീഉൽ ഖർഖദ്, ബഖീഉൽ ഖർഖദിൽ നിങ്ങൾ എന്നെ മറമാടിയാൽ മതി. ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനോട് പറയാണ്. ഫൈന ഫീമൻ ഫീഹി ഉസ്വ, കാരണം ബഖിയുൽ ഖർഖദിൽ തന്നെയും മാതൃകയുള്ള ആളുകളുണ്ട്. കാരണം എന്താ, ഹസൻ റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു തആലാനെ എവിടെ മറമാടപ്പെട്ടത്? ബഖിയിലാണ്, ബഖിയ ഖബർസ്ഥാനിലാണ്. അപ്പോൾ ബഖിയിൽ മറമാടപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല, അവിടെ മറമാടിയാൽ മതി. അങ്ങനെ ഫലമ്മ മാത്തൽ ഹസൻ അതൽ ഹുസൈൻ, ആയിഷ ഹസൻ റളിയല്ലാഹുവിന് മരിച്ചു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിന് ആയിഷയുടെ അടുക്കലേക്ക് വന്നു. ഫതലബ ദാലിക ഇലൈഹ, ഹുസൈൻ റളിയല്ലാഹുവിനു ആയിഷയോട് പറഞ്ഞു, ഹസൻ റളിയല്ലാഹുവിന് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അനുവാദം ഉണ്ടായാലും. ഫഖാലത്ത, അപ്പോൾ ആയിഷ റളിയല്ലാഹുവിന് പറയുന്നത്, നഅം വഖറാമ, നഅം വഖറാമ, ഹസനെ എൻ്റെ വീട്ടിൽ മറമാടിക്കോളൂ റസൂലുള്ളാഹിൻ്റെ ചാരത്ത്, ഞാനതൊരു ആദരവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫബല ഖദാലിക മർവാൻ, ഈ വിവരം മർവാനെത്തി. മർവാൻ ആരാ? അമവിയാണ്, ഭരണാധികാരിയാണ്. മർവാൻ്റെ അടുക്കലെത്തിയപ്പോൾ മർവാൻ പ്രതികരിച്ചത്, ഖദബ വഖദബത്, ആയിഷ പറഞ്ഞത് ശരിയല്ല, ഹസൻ പറഞ്ഞതും ശരിയല്ല, എന്നെ സമ്മതിക്കൂല എന്നർത്ഥത്തിൽ. വല്ലാഹി ലാ യുദ്ഫനു ഹുനാക അബദൻ, ഹസനെ ഒരിക്കലും ആയിഷയുടെ റൂമിൽ വീട്ടിൽ മറമാടാൻ സമ്മതിക്കൂല. അവർ അതിന് ന്യായം പറഞ്ഞത്, ഉസ്മാൻ റളിയല്ലാഹു തആലാനു മരണപ്പെട്ടപ്പോൾ അവിടെ മറമാടാൻ പറ്റിയില്ല, മക്ബറയിലല്ലേ മറമാടിയത്, അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ മറമാടിയത് ബക്കയിലാണ്, അവിടെ മറമാടാൻ പറ്റിയിട്ടില്ല. ഇവിടെ അബൂബക്കറിനും ഉമറിനും ശേഷം വന്ന ഖലീഫയാണ് ഉസ്മാൻ, ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറയിൽ. അതുകൊണ്ട് തന്നെ ഹസനെ ആയിഷ റളിയല്ലാഹുവിനെയുടെ ഹുജറയിൽ മറമാടാൻ സമ്മതിക്കുകയില്ല എന്ന് ആരാ പറഞ്ഞത്? മർവാനാണ് പറഞ്ഞത്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല എന്നാണ് പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആല എന്നാണ് പറഞ്ഞത്? എൻ്റെ റൂമിൽ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് ഹസനെ മറമാടാൻ ഞാൻ സമ്മതിക്കും, നഅം വഖറാമ എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ പ്രതികരിക്കേണ്ടത്. സഹോദരന്മാർ, ഈ ചരിത്രം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന് നബി കുടുംബവുമായി വർത്തിച്ചത്, അവരന്യോന്യം ഉണ്ടായിരുന്ന ആ ബന്ധം എത്രമാത്രം ആയിഷ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ഒടുങ്ങാത്തൊരു പൂതിയായിരുന്നു. അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹുജറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് അവർ മറമാടപ്പെടണമെന്നുള്ളത്. പക്ഷെ ആ സ്ഥലം പോലും ഹസൻ റളിയല്ലാഹു തആലാനുവിന് സമ്മതിക്കുകയാണ് ആയിഷ റളിയല്ലാഹു തആലാൻഹ. ഇത് ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇമാം തബരിയുടെ താരീഖു തബരി, താരീഖുൽ ഉമ്മമി വൽ മുലൂക്ക്, അല്ലെങ്കിൽ താരീഖുൽ മുലൂക്ക് വൽ ഉമം എന്ന് പറയുന്ന ഇമാം തബരിയുടെ താരീഖ്, ആ താരീഖിൽ അതിന് ഒരു പേർഷ്യൻ തർജ്ജുമ ഉണ്ട്. പേർഷ്യൻ തർജ്ജുമ, അറബിയിലാണ് താരീഖ് ഉത്തബരി, അതിനെ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, പേർഷ്യൻ ഭാഷയിലും തർജ്ജമുണ്ട്. ആ പേർഷ്യൻ ഭാഷയിൽ ആയിഷ റളിയല്ലാഹു തആലാനെ കുറിച്ച് ഷിയാ ലോകം ഒരു വ്യാജം കെട്ടിപ്പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഹസൻ റളിയല്ലാഹു തആലാനെ മരണപ്പെട്ടിട്ട് ജനാസ മറനാടാൻ വേണ്ടി ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു തആലാന ഒരു സൈന്യവുമായിട്ട് അതിനെ എതിർക്കാൻ പുറപ്പെടുകയുണ്ടായി. ഹസൻ്റെ ജനാസ ചെറുക്കാൻ സൈന്യവുമായിട്ട് പുറപ്പെട്ടു എന്നൊരു റിപ്പോർട്ട്, അത് തബരിയിൽ, താരീഖു തബരിയിൽ ഇമാം തബരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത്, അതിൻ്റെ പേർഷ്യൻ പരിഭാഷയിലുള്ളത്. പക്ഷേ അറബി മൂലകൃതിയിൽ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല, അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല. അപ്പോൾ പേർഷ്യൻ പരിഭാഷ താരീഖു തബരിക്ക് തയ്യാറാക്കിയപ്പോൾ അതിൽ കുറേ കടത്തിക്കൂട്ടലുണ്ടാക്കി, അതിൽ വസ്തുനിഷ്ഠമായ കുറേ വിഷയങ്ങളുണ്ട്, അതൊന്ന് ഒഴിവാക്കുകയും ചെയ്തു. എന്നിട്ട് ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാത്ത കാര്യങ്ങൾ ഇമാം തബരി പറഞ്ഞു എന്നും പറഞ്ഞ കുറേ യാഥാർത്ഥ്യങ്ങൾ തമസ്കരിച്ചുമാണ് പേർഷ്യൻ പരിഭാഷ താരീഖു തബരിക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ പേർഷ്യൻ ഭാഷയാണ് ഷിയാക്കളുടെ പ്രധാന ഭാഷ. ഈ പരിഭാഷകളും ഇതുപോലുള്ള കൃതികളും വായിച്ചിട്ടാണ് പിൽക്കാല ഷിയാ ലോകം. അതുകൊണ്ട് തന്നെ അവർ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലനെ ശപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. താരീഖു തബരി അറബി ഭാഷയിലാണ്. അറബി മൂലകൃതിയിലില്ലാത്ത റിപ്പോർട്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹസൻ്റെ ജനാസയോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടത് എന്ന് വായിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ ചരിത്രത്തിൽ ഈ വിഭാഗം ആളുകൾ ചെയ്തതായ ക്രൂരതകൾ. ഏതായാലും നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വ്യക്തിത്വം, അവർ നബി കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തിയത് എപ്രകാരം, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. ഒരു ചരിത്ര സംഭവം കൂടി ഉണർത്തി ആ വിഷയം ഞാനിവിടെ അവസാനിക്കണം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ ദിവസം, മരണപ്പെട്ട ദിവസം, അവർ തൻ്റെ മരണശയ്യയിൽ കിടക്കുകയാണ്. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മൗല അതക്കുവാൻ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം അഹ്മദും ഇബ്നു ഹിബ്ബാനും മറ്റൊക്കെ നിവേദനം ചെയ്ത സംഭവം. എന്താ സംഭവം? അതക്കുവാൻ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് കടന്നു വന്നു. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സന്ദർശിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ രോഗിയായിട്ട് കിടക്കുകയാണ്, മരണശയ്യയിലാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നു ആയിഷ റളിയല്ലാഹു അൻഹയെ. ആരാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്? നബി കുടുംബമാണ്. നബി കുടുംബമാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അദ്ദേഹമാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നപ്പോൾ ദക്കുവാൻ പറയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വന്നിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നിങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇബ്നു അബ്ബാസിനെ വിട്ടേക്കൂ, ഇബ്നു അബ്ബാസ് എന്നെ പുകഴ്ത്തി പറയുമെന്ന് ഞാൻ ഭയക്കുന്നു. അഖാഫു അൻ യുസക്കിയനി, എന്നെ പ്രശംസിച്ച് പറയുമെന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് വരേണ്ടതില്ല. ദേഷ്യം കൊണ്ടല്ല, പിന്നെയോ ആ മരണസമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മേന്മകളും മഹത്വങ്ങളും ഗുണഗണങ്ങളും എണ്ണി പ്രശംസിച്ച് പറയുമോ ഇബ്നു അബ്ബാസ് എന്ന് ഞാൻ ഭയക്കുന്നു, അതുകൊണ്ട് വേണ്ട എന്നാണ് ആര് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ അവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരപുത്രൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ഉണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പൂർണ്ണ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ല ഉണ്ട്. അബ്ദുല്ല എന്ത് ചെയ്ത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കിടന്ന് പറഞ്ഞു, യാ ഉമ്മത്ത, ഉമ്മ, ഇബ്നു അമ്മി റസൂലില്ലാഹ് വമിൻ വുജൂഹിൽ മുസ്ലിമീൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യ പുത്രനാണ്, മുസ്ലിമീങ്ങളിൽ പ്രമുഖനാണ്. ജാ അലി യുസല്ലിം അലൈക്കി വയുഅദ്ദിഅക്കി, നിങ്ങളോട് സലാം പറയാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് പെർമിഷൻ കൊടുക്കുകയും അനുവാദം കൊടുക്കുകയും എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ പറഞ്ഞു. അപ്പോൾ ആയിഷമ്മ ഇദൻ ലഹു ഇൻഷി, എങ്കിൽ അനുവാദം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫദഖൽതുഹു, അബ്ദുള്ള പറയാണ്, ഇബ്നു അബ്ബാസിനെ ആയിഷ റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുന്നിടത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. ഫലമ്മ ജലസ്, ഇബ്നു അബ്ബാസ് ഇരുന്നു. എന്നിട്ട് ഖാൽ, ഇബ്നു അബ്ബാസ് ചോദിച്ചു, കൈഫ തജിദീനക്കി, ഉമ്മ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ആയിഷ പ്രതികരിച്ചു, ബിഖൈരിൻ ഇനി തഖൈതു, ഞാൻ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണ് എങ്കിൽ ഞാൻ ഖൈറിലാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ്, ഫ അൻതി ബിഖൈരിൻ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വേണ്ടുകയാൽ ഖൈറിൽ തന്നെയാണ്. സൗജത്തു റസൂലില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയാണ്. വലം യങ്കിഹ് ബിക്രൻ ഗൈറകി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെയല്ലാതെ മറ്റൊരു കന്യകയെ കല്യാണം കഴിച്ചിട്ടില്ല. തഖ്ദമീൻ അലാ ഫറത്തി സിദ്ഖിൻ അലാ റസൂലില്ലാഹ് വഅലാ അബീബക്കർ, നിങ്ങൾ മരണം വരിച്ച് കടന്നു പോകുന്നത് ആരുടെ അടുക്കലേക്കാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കാണ്, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്കാണ്. മാ ബൈനകി വബൈന അൻ തൽഖൈ അൽ അഹിബ്ബ ഇല്ലാ അൻ യുഫാരിഖ അർറൂഹുൽ ജസദ്, നിങ്ങളുടെ ശരീരത്തോട് ആത്മാവ് വേർപിരിയേണ്ട താമസം നിങ്ങൾ കണ്ടുമുട്ടുന്നത് ഇഷ്ടഭാചനങ്ങളെയാണ്. ആരാ ഇഷ്ടഭാചനങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു തആല അൻഹു, ഇതാണ്. അപ്പോൾ നിങ്ങൾ മരിച്ചാൽ റസൂലുള്ളാഹിനെ കാണാനാണ് പോണത്, കണ്ടുമുട്ടുകയാണ്, അബൂബക്കർ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്. വീണ്ടും ഇബിൻ അബ്ബാസ് പറയാണ്, കുൻതി അഹബ്ബ അസ്വാജി റസൂലില്ലാ ഇലൈ, ഉമ്മ ആയിഷ, നിങ്ങൾ അല്ലാഹുവിൻ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇണയാണ്. വലം യകുരു യുഹിബ്ബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇല്ലാ തയ്യിബൻ, വിശിഷ്ടമായതിനെ മാത്രമേ അല്ലാഹുവിൻ റസൂൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ നിങ്ങളെയാണ് റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഇഷ്ടവാചനാണ്, നിങ്ങൾ വിശിഷ്ടയാണ്. ഇതാണ് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹുവിനോട് പറയുന്നത്. മാത്രമല്ല ഇബിൻ അബ്ബാസ് പറയാണ്, വസഖതത് ഖിലാദതുക ബിൽ അബ്വാ, അബ്വാ എന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ മാല വീണുപോയി. ഫഹ്തബസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫിൽ മൻസിൽ വന്നാസു മഅഹു ഫിബ്തിഗാഇഹ, നിങ്ങളുടെ മാല അന്വേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തങ്ങി, ജനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തങ്ങി. ഹത്ത അസ്ബഹൽ ഖൗമു അലാ ഗൈരി മാഇൻ, നേരം പുലർന്നപ്പോൾ ആളുകൾ മരുഭൂമിയിലാണ്, വെള്ളമല്ല. ഫഅൻസലല്ലാഹ്, ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതയമ്മമു സഈദൻ തയ്യിബൻ, തയമ്മം ചെയ്യാനുള്ള ആഹ്വാനവുമായിട്ട് ആയത്തിറക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ നടന്നൊരു സംഭവമാണ്. വെള്ളമില്ലാഞ്ഞാൽ എങ്ങനെ ശുദ്ധി വരുത്തണം, തയമ്മം ചെയ്ത് ശുദ്ധി വരുത്തണം, ആ വിഷയത്തിൽ ആയത്തിറങ്ങുന്നതിനുള്ള കാരണം ആയിഷ റളിയല്ലാഹു തആലയാണ്. എന്താ കാര്യം? ആയിഷ റളിയല്ലാഹു തആലയുടെ മാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള അവരുടെ യാത്രയിൽ, സഹാബത്തിനോടുള്ള യാത്രയിൽ ആയിഷയുടെ റളിയല്ലാഹുവിൻ്റെ മാല വീണുപോയി. ആ മാല തെരഞ്ഞ് തെരഞ്ഞ് നേരം പുലർന്നു, സുബഹി നിസ്കാര സമയമായി, വെള്ളമല്ല മരുഭൂമിയിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളം കിട്ടിയിട്ടില്ല അന്വേഷിച്ചിട്ടുമെങ്കിൽ എങ്കിൽ തയമ്മം ചെയ്ത് നിസ്കരിക്കണമെന്നുള്ള ആയത്തുണ്ടല്ലോ, ഫതയമ്മമു സഈദൻ തയ്യിബ, അത് അവതരിപ്പിച്ചു. ഇബ്നു അബ്ബാസ് പറയുന്നു, ഫകാന ദാലിക ബിസബബികി വബറകതികി മാ അൻസലല്ലാഹു ലിഹാദിഹിൽ ഉമ്മത്തി മിനർ റുഖ്സ, നിങ്ങൾ കാരണത്താൽ, നിങ്ങളുടെ ബർക്കത്ത് കാരണത്താൽ അള്ളാഹു ഈ ഉമ്മത്തിന് അനുവദിച്ച ഇളവ്, അതായിരുന്നു ഈ ആയത്തിൻ്റെ അവതരണം. ഇത് ആയിഷ റളിയല്ലാഹു തആലയുടെ ഗുണഗണങ്ങളും മഹത്വങ്ങളും ഇബ്നു അബ്ബാസ് അവിടെ വെച്ച് എണ്ണാണ്. മാത്രമല്ല വഅൻസലല്ലാഹു ബറാഅതിക മിൻ ഫൗഖി സബഈ സമാവാത്ത്, ഏഴ് ആകാശങ്ങൾക്ക് ഉപരിയിൽ വെച്ച് നിങ്ങൾ നിരപരാധിയാണ് എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. അതെന്താ? ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ചും സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്ലമിയെക്കുറിച്ചും യഹൂദന്മാരും കപടവിശ്വാസികളും അപവാദ പ്രചരണം നടത്തി. ആ അപവാദ പ്രചരണത്തിൽ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല, വീഴ്ച ചെയ്തിട്ടില്ല, സഫ്വാൻ ഇബ്നു മുഅത്തൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം, നിരപരാധിത്വം, ആ വിഷയത്തിൽ ആയത്തിറക്കിയതാര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അനുസ്മരിക്കുന്നത്. ഹത്ത ജാഅ ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ നിരപരാധിയാണെന്ന വിഷയത്തിൽ വഹി ഇറക്കി. ഫലൈസ മസ്ജിദു മിൻ മസാജിദിൽ മുസ്ലിമീൻ ഇല്ലാ യുത്ലാ ഫീഹി ഉദ്റുക് ആനാ അല്ലൈലി വ ആനാ അന്നഹർ, മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ഒരു പള്ളിയുമില്ല നിങ്ങളുടെ നിരപരാധിത്വം രാവിൻ്റെ മറവിലും പകലിൻ്റെ നിറവിലും പാരായണം ചെയ്യാതെ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറ് ഓതുമ്പോൾ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തു മിൻകും എന്ന് തുടങ്ങിയിട്ടുള്ള സൂറത്തു നൂറിലെ ആയത്തുകളുണ്ടല്ലോ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആയത്തുകളാണ്. ഇബ്നു അബ്ബാസ് അവർ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവരോട് പറയാണ്, മുസ്ലിമീങ്ങളുടെ ഒരു പള്ളിയില്ല രാവിലും പകലിലും നിങ്ങൾ നിരപരാധിയാണ് എന്നുള്ള കാര്യം പാരായണം ചെയ്യാതെ. അപ്പോൾ എത്ര വലിയ മഹത്വമാണത്! അതാണ് ഇബ്നു അബ്ബാസ് അവരോട് പറയുന്നത്. ഫവല്ലാഹ്, ഇബ്നു അബ്ബാസ് പറയാണ്, അള്ളാഹുവാണ് സത്യം, ഇന്നകില മുബാറക, ഉമ്മ ആയിഷ നിങ്ങൾ അനുഗ്രഹീതയാണ്, നിങ്ങൾ അനുഗ്രഹീതയാണ്. ഇത്രയൊക്കെ തൻ്റെ ഗുണഗണങ്ങളും മഹത്വങ്ങളും അവിടെ ഇബ്നു അബ്ബാസ് എണ്ണിയപ്പോൾ ആയിഷ ഉമ്മ പറയാണ്, ദഅനീ മിൻ തസ്കിയത്തിക ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് നിങ്ങളുടെ പ്രശംസ, അതിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയാലും മതി. ഫവല്ലദീ നഫ്സീ ബിയദി, അള്ളാഹുവാണേ സത്യം, ലവദിത്തു അന്നി കുന്തു നസിയം മൻസിയ, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഞാൻ പറ്റ വിസ്മരിക്കപ്പെട്ട ഒരാളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അത് ആയിഷ ഉമ്മയുടെ ആ വിനയാണ്. ഇത്രയൊക്കെ തൻ്റെ മഹത്വങ്ങളും ഗുണഗണങ്ങളും കേട്ടിട്ടും നിഗളിക്കാതെ, ഞാനെന്ന ഭാവം കാണിക്കാതെ അവർ വിനയപ്പെട്ട് പരലോകത്തേക്ക് യാത്ര പോയ, മരണം വരിച്ച ചരിത്രമാണ് ഇവിടെ നമ്മൾ സഹോദരന്മാരെ വായിക്കുന്നത്. പക്ഷേ ഞാൻ എന്തിനാണ് ഈ ഒരു വലിയ ചരിത്രം ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന നബി കുടുംബത്തിലെ പ്രമുഖൻ, തുർജുമാനുൽ ഖുർആൻ, ഖുർആന്റെ പരിഭാഷകൻ, ഹിബ്രു ഹാദിഹിൽ ഉമ്മ അല്ലെങ്കിൽ ഹബ്രു ഹാദിഹിൽ ഉമ്മ എന്ന ഖ്യാതിയുള്ള ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്ന് ഖ്യാതിയുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് നബി കുടുംബത്തിലെ മെമ്പറാണെന്നുള്ളതിൽ ഒരു സംശയമല്ല. കാരണം ആരാ നബി കുടുംബം? നബി കുടുംബം ആലുൽ അബ്ബാസ്, അബ്ബാസിൻ്റെ കുടുംബമാണ്. ആലു ജാഫർ, ജാഫറിൻ്റെ കുടുംബമാണ്. ആലുൽ ഹാരിസ്, ഹാരിസിൻ്റെ കുടുംബമാണ്. ഇങ്ങനെ ബനു ഹാഷിമിൽ, ബനുൽ മുത്തലിബിൽ വിശ്വാസികളൊക്കെ ഈ നബി കുടുംബമാണ്. ബനു ഹാഷിമിൽ അബ്ബാസിൻ്റെ കുടുംബം നബി കുടുംബത്തിൽ പ്രമുഖരാണ്. അതിൽ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന മഹാൻ, ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്തായത് എന്നാ വഫാത്തായത്? ഹിജ്റയുടെ 58, ഹിജ്റയുടെ 58 അന്നാളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക്, അവരുടെ ഹുജ്റയിലേക്ക് ചെന്ന് മരണക്കിടക്കയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ കിടക്കുമ്പോൾ, മരണത്തോടവർ അടുക്കുമ്പോൾ, സക്രാത്തിനോടവർ അടുക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ നബി കുടുംബം ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അവരുടെ മരണനാൾ വരേക്കും എത്ര അടുത്തവരായിരുന്നു, അവരോട് എത്ര ഗുണകാംക്ഷയുള്ളവരായിരുന്നു, അവർക്കുള്ള അവകാശങ്ങൾ സമ്മതിക്കുന്നവരായിരുന്നു. ഈ ഒരു വിഷയം വിശിഷ്യ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രങ്ങളെ ഇവിടെ സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആയിഷ റളിയല്ലാഹു തആലയെക്കുറിച്ച് ഷിയാലോകം പുച്ഛമായി, പരിഹാസപൂർവം, വഷളമായി സംസാരിക്കുന്നുവെങ്കിൽ അവരുടെ, അവർ ഏതൊരു പൂർവികരിലേക്ക് തങ്ങളെ ചേർക്കുന്നുവോ ആ പൂർവികർ, നബി കുടുംബത്തിലെ മെമ്പർമാരും ഈ ഷിയാലോകവും തമ്മിൽ അന്യോന്യം, യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവരെഴുത്ത് എന്നൊരു വിഷയത്തിൽ ഇത്തരം വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം സത്യം ഏറെ തമസ്കരിക്കപ്പെടുകയും വ്യാജന്മാർ രംഗം കൈയാളുകയും ചെയ്ത് വ്യാജപ്രചരണങ്ങൾക്ക് വലിയ സ്വാധീനവും വലിയ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തറവാട്ടിലേക്ക്, യഥാർത്ഥ വിജ്ഞാന സ്രോതസ്സുകളിലേക്ക് മടങ്ങിച്ചെന്ന് ഇത്തരം ചരിത്ര സംഭവങ്ങളെ മുഖവിലക്കെടുത്ത് പഠനവിധേയമാക്കൽ അനിവാര്യമാണ്. നമ്മളുടെ നേതാക്കന്മാർ, പ്രാമാണികരായ നമ്മുടെ മുൻഗാമികൾ, സച്ചരിതരായ നമ്മളുടെ സലഫുകൾ, അവരുടെ വ്യക്തിത്വവും ജീവിതവും അത് യഥാവിധം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുവാനും അവിധം നമ്മുടെ ആദർശം നമ്മൾ സംരക്ഷിക്കുവാനും. ഇൻഷാ അല്ലാ, ചുവരെഴുത്തെന്ന ഈ തുടർപംക്തിയിൽ ഇനിയും നമുക്ക് ചില വിഷയങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. ഇപ്രകാരം തുടർന്നു വരുന്ന പരിപാടികൾ ഇൻഷാ അല്ലാ അതിൽ നമുക്ക് വിഷയങ്ങൾ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ തൗഫീക്കേക്ക് നമ്മളെയെല്ലാം അല്ലാഹു തുണക്കുമാറാവട്ടെ. നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവിടുത്തെ പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നിവരോടൊപ്പം, മഹത്തുക്കളോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരിടം കാണാൻ അല്ലാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ജസാകുമുല്ലാഹു ഖൈർ. ഇന്നത്തെ ചുവരെഴുത്ത് ഇവിടെ സമാപിക്കുന്നു. അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇൻസൈറ്റ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അറിയുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു എവിടെയാണ് എന്ന ചോദ്യം. ഐനല്ലാ, അല്ലാഹു എവിടെയാണ്? ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകളും അല്ലാഹുവിനെപ്പറ്റി ഈ ഒരു അടിസ്ഥാന വിശ്വാസം പോലും കൃത്യമാക്കാത്തവരാണ്. അഥവാ അല്ലാഹു എവിടെയാണ് എന്ന അറിവ് പോലും മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വേഷത്തിൽ രംഗപ്രവേശനം ചെയ്യാൻ ശ്രമിക്കുന്ന സൂഫികൾ, അവർ വിശ്വസിക്കുന്നത് അല്ലാ ഫി കുല്ലി മക്കാൻ, അല്ലാഹു തആല എല്ലാ സ്ഥലത്തുമുണ്ട് എന്നാണ്. അതായത് ചില സൂഫി കവികൾ അവർ പാടിയ വാചകങ്ങളിൽ നമുക്ക് കാണാം, ഒമൽ കെൽബു വൽ ഹിൻസീറു ഇല്ലാ ഇലാഹുന, നായിയും പന്നിയുമെല്ലാം നമ്മുടെ ഇലാഹാണ്. വമല്ലാഹു ഇല്ലാ കറാഹിബിൻ ഫി കനീസത്തി, അല്ലാഹു ഒരു ചർച്ചിലെ പുരോഹിതനെപ്പോലെ മാത്രമാകുന്നു എന്ന് വരെ പാടി. ഒരാൾ ഒരു റൊട്ടി തിന്നുന്നത് കണ്ടപ്പോൾ സൂഫികളിലൊരു നേതാവ് പറയുന്നത് അർ റബ്ബു യഅ്കുലു റബ്ബൻ ആഹർ, ഒരു റബ്ബ് വേറൊരു റബ്ബിനെ കഴിക്കുന്നു, അഥവാ കഴിക്കുന്ന ഭക്ഷണവും കഴിക്കുന്ന വ്യക്തിയും റബ്ബാണ്, അതും ഇതുമൊക്കെ റബ്ബാണ്. ലാ കണ്ണ ഇല്ലല്ലാ, അല്ലാഹുവല്ലാത്തൊരു കണ്ണില്ല. ലാ കയ്യ ഇല്ലല്ല, അല്ലാഹു അല്ലാത്തൊരു കയ്യില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ല എല്ലായിടത്തുമുണ്ട് എന്നുള്ള വളരെ പിഴച്ച വാദമാണ്. എന്നാൽ അല്ലാഹു എവിടെയാണെന്ന ചോദ്യത്തിന് കൃത്യമായി ഇസ്ലാമിലെ പ്രമാണങ്ങളിൽ മറുപടിയുണ്ട്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരടിമ സ്ത്രീ കൊണ്ടുവരപ്പെട്ടു. അവരുടെ യജമാനൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഈ സ്ത്രീയെ ഞാൻ അടിച്ചുപോയി, എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ്? ആ സ്ത്രീ പറഞ്ഞു, ഫിസ്സമാ, അല്ലാഹു ഉപരിയിലാണ്. രണ്ടാമതായി ചോദിച്ചു, മൻ അനാ, ഞാൻ ആരാണ്? ആ സ്ത്രീ പറഞ്ഞു, അൻത റസൂലുള്ളാ, താങ്കൾ അല്ലാഹുവിൻ്റെ ദൂതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുടെ യജമാനനോട് പറഞ്ഞത്, അഅതിഖഹാ ഫഇന്നഹാ മുഅ്മിന, നീ അവളെ മോചിപ്പിക്കണം, അവളൊരു വിശ്വാസിനിയാണ് എന്നാണ്. എല്ലാത്തിനും മുകളിൽ അല്ലാഹു, അല്ലാഹുവിന് മുകളിൽ യാതൊന്നുമില്ല. അല്ലാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് മാത്രമല്ല അല്ലാഹു മുകളിലുള്ളത്. ചില ആളുകൾ പറയും അല്ലാഹുവിൻ്റെ മഹത്വം കൊണ്ട് അല്ലാഹു മുകളിലാണ്. ശരിയാണ്, അങ്ങനെ മാത്രമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിൽ അവനെല്ലാത്തിനും മുകളിലാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ. ഇവിടെ അൽ ബാത്തിൻ, അല്ലാഹിർ, അവ്വൽ, ആഖിർ തുടങ്ങിയതിനൊക്കെ വ്യാഖ്യാനമുണ്ട്. അവ്വൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് മുമ്പ് യാതൊന്നുമില്ല എന്നാണ്. അൽ ആഖിർ എന്ന് പറഞ്ഞാൽ അവന് ശേഷം യാതൊന്നുമില്ല എന്നാണ്. ളാഹിർ എന്ന് പറഞ്ഞാൽ അവന് മുകളിൽ യാതൊന്നുമില്ല എന്നാണ്. ബാത്തിൻ എന്ന് പറഞ്ഞാൽ പരോക്ഷമായുള്ളവനെന്ന് പറഞ്ഞ എല്ലാത്തിനു പിന്നിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും അള്ളാഹുവിൻ്റെ കഴിവുമുണ്ട്. അള്ളാഹ്ക്ക് മുകളിൽ യാതൊരു കാര്യവുമില്ല. അർറഹ്മാനു അലൽ അർശിസ്തവാ, പരമകാരുണ്യകനായ അള്ളാഹു അവൻ്റെ അർശിൽ ആരോഹിതനാകുന്നു. സൂറത്തു ത്വാഹയിലെ അഞ്ചാമത്തെ വചനമാണ്. സമാനമായ ആയത്തുകൾ വേറെയും നമുക്ക് കാണാൻ കഴിയും. മഹാനായ പണ്ഡിതൻ ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ ഒരാൾ ചോദിച്ചു, കൈഫൽ ഇസ്തിവാ, അള്ളാഹു അവൻ്റെ അർശിലാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, അൽ ഇസ്തിവാ മഅലൂമുൻ, അള്ളാഹു അർശിലാണ് എന്നത് ഇസ്തിവാ എന്ന വാക്ക് ഭാഷയിൽ അറിയപ്പെട്ടതാണ്. വൽ കൈഫ് മജ്ഹൂലുൻ, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കൽ ബിദ്അത്താകുന്നു. പലപ്പോഴും ആളുകൾ അള്ളാഹു അവൻ്റെ അർശിലാണ് എന്ന് പറയുമ്പോൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കും, അർശ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു? അർശിലായ അള്ളാഹു തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അള്ളാഹ്ക്ക് കയറാൻ സമയമുണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് അള്ളാഹുവിനെപ്പോലെയാണ് സൃഷ്ടികളെന്ന് വിശ്വസിക്കുമ്പോഴോ അല്ലെങ്കിൽ സൃഷ്ടികളെപ്പോലെയാണ് അള്ളാഹു എന്ന് വിശ്വസിക്കുമ്പോഴോ മാത്രമാണ്. അള്ളാഹു തആല അവൻ ഏഴാകാശങ്ങൾക്കും ഉപരിയിൽ അവൻ്റെ അർശിൽ ആരോഹിതനാണ് എന്ന് കൃത്യമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. ഇർഹമുക്കും മൻ ഫിസ്സമാ, എങ്കിൽ ഉപരിയിലുള്ളവനായ അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കും. അതുകൊണ്ട് അള്ളാഹു ഉപരിയിലാണെന്നതിന് തെളിവാണ്. ആമിൻതും മൻ ഫിസ്സമാ, ഉപരിയിലുള്ളവനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയനാണോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. അല്ലാഹു തആല നാം കിതാബ് ഇറക്കി, ഖുർആൻ ഇറക്കി, തൗറാത്ത് ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങുക എന്നുള്ളത് മുകളിൽ നിന്ന് താഴോട്ടാണ് ഇറങ്ങുക. അതേപോലെ അല്ലാഹു ഉപരിയിലാണ് എന്നതിന് നമുക്ക് കൃത്യമായി ഈ തെളിവുകളൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും. മാത്രവുമല്ല അൽ അലി എന്ന അല്ലാഹുവിൻ്റെ നാമം ഉന്നതൻ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഉയർന്ന സ്ഥാനമുള്ളവനെന്ന് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഔന്നിത്യമുള്ളവനാണ്. ദാത്തിലും അവനെല്ലാത്തിൻ്റെയും മുകളിലാണ്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, തൻ്റെ ദാസന്മാരുടെ മുകളിൽ നിന്നുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണെന്ന സൂചന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ അള്ളാഹുവിനെപ്പറ്റിയുള്ള അറിവ് വളരെ അനിവാര്യമാണ്. അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല, പിഴച്ച വിശ്വാസമാണ്. അള്ളാഹു തആല അവൻ്റെ അർശിൽ ഉപരിയിൽ ആകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിൽ, അവൻ്റെ കഴിവിൽ, അവൻ്റെ കാഴ്ചയിൽ, അവൻ്റെ കേൾവിയിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഭൂമിയിലേക്ക് വരുന്നു എന്നല്ല. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹു വീട്ടിലേക്ക് വരുന്നു, നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ അള്ളാഹു അങ്ങോട്ട് വരുന്നു എന്നല്ല. മറിച്ച് ഏഴാകാശങ്ങൾക്കും ഉപരിയിലാണ് അവനെങ്കിലും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ അറിവിലും കഴിവിലും കാഴ്ചയിലും കേൾവിയിലും എല്ലാത്തിലും അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു എന്ന് പറയുമ്പോൾ അപ്രകാരമുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് അള്ളാഹുവിൻ്റെ സഹായം ക്ഷമാലുക്കൾക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുജരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സൗർഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ നബി ചോദിച്ചത്, മാ ലന്നുക ബിസ്നൈനില്ലാഹു ഇല്ലാഹു സാലിസുഹുമ, മാ ലന്നുക ബിസ്നൈനില്ലാഹു സാലിസുഹുമ, അള്ളാഹു മൂന്നാമനായിട്ടുള്ള രണ്ടാളെപ്പറ്റി നീ എന്താണ് അബൂബക്കറെ വിചാരിച്ചത് എന്ന്. അഥവാ അള്ളാഹു തആല സഹായിക്കുവാനുണ്ട് എന്നാണ് അർത്ഥം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു തആല നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദാത്തിൽ നമ്മോടൊപ്പമുണ്ട് എന്ന അർത്ഥത്തിലല്ല, അവൻ്റെ അറിവിലും കഴിവിലുമൊക്കെ അവൻ നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മെ സഹായിക്കും എന്ന അർത്ഥത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചുരുക്കത്തിൽ അള്ളാഹു ഉപരിയിലാണ്. അള്ളാഹു ഉപരിയിലാണെങ്കിലും എല്ലാം അവൻ കാണുകയും അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അറിവിലും കഴിവിലും കാഴ്ചയിലും കേൾവിയിലുമെല്ലാം നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നുള്ള വിശ്വാസം പ്രിയമുള്ളവരെ വളരെ വലിയ അപകടകരമായ വാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യങ്ങൾ ഗ്രഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്.

0: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷ് ആയിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
3: തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി ചേരുകയാണ്. ജുമാ ദിവസം നാളെ ശോഭയോടെ വരും എന്ന അർത്ഥമുള്ള ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബി മൂസ അൽഅശ്ഇരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യബ്ഉസുൽ അയ്യാമ യൗമൽ ഖിയാമത്തി അലാ ഹൈഅതിഹാ വയബ്ഉസുൽ ജുമുഅത്ത സഹ്റാ മുനീറത ലിഅഹ്ലിഹാ ഫയഹുഫൂന ബിഹാ കൽഅറൂസ തുഹദാ ഇലാ കരീമിഹാ. പ്രശദകളെ, അബൂ മൂസ അൽഅശ്ഇരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് സഹീഹുൽ ജാമിഇൽ വന്നിട്ടുള്ളതാണ്. അബൂ മൂസ അൽ അശ്ശരി റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ നാമം അബ്ദുള്ള എന്നാണ്. അബ്ദുള്ളാഹി ബിൻ ഖൈസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അബൂ മൂസ എന്ന പേരിലാണ് അദ്ദേഹം പ്രശസ്തനായത്, ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടതും. അശ്ശരി കുടുംബമാണ്, അതുകൊണ്ട് അബൂ മൂസ അൽ അശ്ശരി എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം യമനിലാണ് ജനിക്കുന്നത്. പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, ഇസ്ലാമിന് മുമ്പ് തന്നെ മക്കയിൽ വന്നു. അവിടെ വെച്ചാണ് ദീൻ പഠിക്കുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും. പിന്നീട് യമനിലേക്ക് പുറപ്പെടുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം കുറേ ആളുകളുമായി അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു വരുന്നതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. 163 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത്. ഹിജ്റ 42-നോ 44-നോ ആണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നും നമുക്ക് കാണാനാകും. ഇവിടെ അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ യബ്അസുൽ അയ്യാമ യൗമൽ ഖിയാമ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ദിവസങ്ങളെയൊക്കെ തന്നെ അന്ത്യദിനത്തിൽ എഴുന്നേൽപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കും. ദുനിയാവിലെ ദിവസങ്ങൾ നാളെ പരലോകത്തും അതാ ഹാജരാകുന്നു എന്നർത്ഥം. അല ഹൈ അത്തിഹാ, അതിൻ്റെ രൂപത്തിൽ ദുനിയാവിൽ എങ്ങനെയായിരുന്നു അതേപോലെ ദിവസങ്ങൾ, ഓരോ ദിവസങ്ങളും 7 ദിവസങ്ങൾ, ആഴ്ചയിലെ 7 ദിവസങ്ങളും നാളെ പരലോകത്ത് സന്നിഹിതമാവുകയാണ്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയബു അസുൽ ജുമുഅത്ത സഹ്റ അമുനീറത്തൻ ലി അഹ്ലിഹ, ജുമുഅ ദിവസത്തെ, വെള്ളിയാഴ്ച ദിവസത്തെ അല്ലാഹു അത് അവിടെ കൊണ്ടുവരുന്നു, പുനർജീവിപ്പിക്കുന്നു. എങ്ങനെ? സഹ്റ അമുനീറ, പ്രകാശിക്കുന്ന വിളക്കായിട്ട്. സഹ്റ അസ്ഹർ എന്നതിൻ്റെ ബഹുവചന രൂപമാണല്ലോ സഹ്റ, പ്രകാശിക്കുന്ന, ശോഭിക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. ചന്ദ്രൻ എന്നും സഹ്റാനർത്ഥമുണ്ട്. മുനീറ എന്ന് പറഞ്ഞാലും അങ്ങനത്തെ പ്രശോഭിതമായ എന്നാണ്. അപ്പോൾ ഒരു പ്രശോഭിതമായ രൂപത്തിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ അതാ ജുമുഅ ദിവസത്തെ അല്ലാഹു കൊണ്ടുവരുന്നു. ലി അഹ്ലിഹ, അതിൻ്റെ ആളുകൾക്ക്. ജുമുഅ ദിവസത്തെ, ആ ജുമുഅയിൽ പങ്കെടുത്ത, ലി അഹ്ലിഹ എന്ന് പറയുമ്പോൾ അല്ലദീന കാനു യുവാദിബൂന അലാ സ്വലാത്തിഹ ഫീ ബുയൂത്തില്ലാ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ആ ജുമുഅ നമസ്കാരം, അതിൻ്റെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ട്, എന്തൊക്കെ ആദാബുകളുണ്ടോ അതൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ വെള്ളിയാഴ്ച ദിവസം പ്രഭാപൂരിതമായി ശോഭയോടുകൂടി വരുന്നു, അള്ളാഹു ആ നിലക്കതിനെ കൊണ്ടുവരുമെന്നാണ്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഫയഹുഫൂന ബിഹാ, അങ്ങനെ അവരെല്ലാവരും ആ ജുമുഅ ദിവസത്തിന് ചുറ്റും കൂടി നിൽക്കുന്നു, പൊതിഞ്ഞു നിൽക്കുന്നു. ഹയഹുഫൂന എന്ന യൽതഫൂന ഹൗലഹ, ചുറ്റും കൂടുന്നു, പൊതിഞ്ഞു നിൽക്കുന്നു. കൽ അറൂസ്, ഒരു പുതുമണവാളനെ പോലെ, ഒരു അല്ലെങ്കിൽ ഒരു മണവാട്ടിയെ പോലെ. തുഹുദ ഇല കരീമിഹ, ഒരു മണവാട്ടിയെ അതിൻ്റെ മണവാണനിലേക്ക്, അമൂല്യമായ അവൻ്റെ അവളുടെ മണവാട്ടിയുടെ അയോഗ്യനിലേക്ക്, പരമയോഗ്യനിലേക്ക് സന്തോഷത്തോടെ ആനയിക്കപ്പെടുന്ന ഒരു മണവാട്ടിയെ പോലെയായിരിക്കും ജുമുഅ ദിവസം ചുറ്റും അതിൻ്റെ ആളുകൾ അതിനെ ആനയിച്ചു കൊണ്ടു പോകുന്നു എന്ന്. മാത്രവുമല്ല, ഇങ്ങനെ കൂടി റസൂലുള്ള പറയുന്നുണ്ട്, അത് വളരെയധികം പ്രഭ ചൊരിയും, തുലി ഉലഹും, അവർക്ക് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് വെളിച്ചം നൽകിക്കൊണ്ടായിരിക്കും ആ അല്ലാഹു സുബ്ഹാനഹു വതആല ജൗമുൽ ജുമുഅയെ ആനയിക്കുന്നത്. അവരുടെ സൽക്കർമ്മങ്ങളുടെ പ്രഭ അതുമൂലം അവർക്കത് വെളിച്ചം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വെള്ളിയാഴ്ച ദിവസത്തിന് ചുറ്റും കൂടി നിൽക്കുന്ന സന്തോഷവാന്മാരായ ജുമുഅ അത് അനുഭവിച്ചവരെ അല്ലാഹു ആ നിലക്കും കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ ജുമുഅ ദിവസവും ജുമുഅയിൽ പങ്കെടുത്തവരും നാളെ അവർ എത്തിപ്പെടുന്ന അവരുടെ പ്രത്യേകതയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത്. പ്രഭാപൂരിതമായിരിക്കും വെള്ളിയാഴ്ച. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചയെ ദുനിയാവിൽ വെച്ച് ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചവർക്കും നാളെ പ്രത്യേകമായ പരിഗണനയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ച എന്ന ആ പ്രഭ ചൊരിയുന്ന യോമുൽ ജുമുഅയ്ക്ക് ചുറ്റും അവർ ചുറ്റിനിന്ന് ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ഒരു മണവാട്ടിയെ പൊതിയുന്ന കൂട്ടുകാരികളെപ്പോലെ അതിനെ ആനയിക്കുകയും ചെയ്യുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വെള്ളിയാഴ്ച എന്ന മഹത്തായ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും ആ ദിവസത്തെ ആ രൂപത്തിൽ തന്നെ നന്നായി ഉപയോഗപ്പെടുത്താനും വിശ്വാസികൾക്കാവേണ്ടതുണ്ട് എന്ന സഗൗരവം ബോധ്യപ്പെടുത്തലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് നൽകുന്നത്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് അത് ഏറ്റവും പുണ്യകരമാണ്, സന്തോഷകരമാണ്, വിശ്വാസികൾക്ക് ഏറ്റവും ആനന്ദകരവും ശ്രേഷ്ഠകരവുമായ ഒരു ദിവസമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അന്നാണ് വിശ്വാസികൾ ആഴ്ചയിൽ ഒരുമിച്ച് കൂടുന്നത്, ദീൻ നുകരുന്നത്, ബന്ധങ്ങൾ പുതുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പ്രതിഫലമാണ് ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടുന്നവർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അവരുടെ കുളിയടക്കം, അവരുടെ നിയ്യത്തടക്കം, അവരുടെ യാത്രയും നടത്തവും, അവർ സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്നതും വസ്ത്രം മാറുന്നതും പള്ളിയിലേക്ക് എത്തുന്നതും അവിടെ രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നതും ഖുതുബ ശ്രദ്ധിക്കുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ദിവസത്തെ വലിയ നന്മകളായിട്ട് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനാവശ്യങ്ങളിലൊക്കെ മുഴുകാതെ ഖുതുബ കാതോർത്ത് നന്നായി നമസ്കാരം നിർവഹിച്ച് ആ ജുമുഅയുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് അതിനെ ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ച വലിയ സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദിവസങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിൽ വെള്ളിയാഴ്ച പ്രത്യേകം പ്രശോഭയോടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടുകൂടി അതിൻ്റെ ആളുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ജുമുഅയെ നന്നായി കണ്ടവരും ആ ജുമുഅയെ ഉപയോഗപ്പെടുത്തിയവരും വളരെയധികം ആഹ്ലാദിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ദിവസവും മുഹൂർത്തവുമായിരിക്കും അത് എന്ന തിരിച്ചറിവുണ്ടായി. ഈ ദുനിയാവിൽ ഈ ദിവസത്തെ വെള്ളിയാഴ്ചയെ ഓരോ വിശ്വാസിയും ആ രൂപത്തിൽ തന്നെ കാണാനും നാളെ ഇങ്ങനെ ഒരു സന്തോഷാവസ്ഥയുണ്ടാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. എല്ലാ ദിവസവും അദ്ദേഹത്തെ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ ഒരു വൈജ്ഞാനികമായ ശേഖരത്തിൽ നൂറുകണക്കിന് ഫയലുകൾ അദ്ദേഹത്തിൻ്റെതായ ഉണ്ട്. അത്രയും ഹദീസുകൾ നമ്മൾ സമൂഹത്തിലേക്ക് കൈമാറി.
1: പീസ് റേഡിയോ, tune to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
0: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയോക്ക് കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്ത് എത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളിന് കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ, അറിവില്ലായ്മ നാശത്തിലേക്ക് എന്ന ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. സൂറത്തു സബയിലെ 43 ആയത്തുകളാണ് ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചത്. ഇനി വിവരിക്കാനുള്ളത് 44, 45 എന്നിങ്ങനെയുള്ള ആയത്തുകളാണ്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

ഖുർആനിനോട് അവിശ്വാസികൾ വെച്ചു പുലർത്തിയിരുന്ന നിലപാടുകളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പിതാക്കന്മാരുടെ മാർഗത്തെ തൊട്ട് അവരെ തടയുകയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം കെട്ടിച്ചമക്കുന്നവനാണെന്നുമെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുവാൻ വേണ്ടി, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇങ്ങനെയൊരു അപവാദം അവർക്ക് പറയുവാൻ എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നും അവർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അതല്ല അവർക്ക് വല്ല ഒഴിവ് കഴിവും പറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് നൽകാൻ സാധിക്കുമോ എന്നതാണ് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള അപവാദങ്ങൾ അവർ പറഞ്ഞത് എന്നതിനെ വിശകലനം ചെയ്യുകയാണ്.

ഇലൈഹിം ഖബ്ലക മിൻ നദീർ, താങ്കൾക്ക് മുമ്പ് പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനെയും അവരിലേക്ക് നാം അയച്ചിട്ടില്ല എന്നാണ് ഈ ആയത്ത്. ഈ പറഞ്ഞ 44-ാമത്തെ ആയത്ത് എന്നത് 43-ാമത്തെ ആയത്തിൻ്റെ അവസ്ഥയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ പറയുകയുണ്ടായല്ലോ, കാലു, അവർ പറഞ്ഞു, മാ ഹാദ ഇല്ലാ റജുലുൻ, ഇതൊരു റജുലാണ്, ഒരു മനുഷ്യനാണ്. യുരീദു അനിയ സുദ്ദക്കും അമ്മാ ഖാനു യഅബുദു ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ എന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതിനെ തൊട്ട് തടയാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഇദ്ദേഹം എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞത്, ഏതവസ്ഥയിലാണവർ ഈ വാക്ക് പറഞ്ഞത്? വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ, പഠിക്കാനായി യാതൊരു വേദഗ്രന്ഥവും നൽകപ്പെടാത്ത നിലയിലാണ് അവർ ഈ വാദങ്ങൾ പറഞ്ഞത് എന്നാണ്. അതേപോലെ പ്രവാചകന്മാർ അയക്കപ്പെടാത്ത ഒരു നിലയിലും വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി നൽകപ്പെടാത്ത ഒരവസ്ഥയിലുമാണ് അവർ ഇങ്ങനെയുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രവാചകനെതിരെ സംസാരിക്കണമെങ്കിൽ ചുരുങ്ങിയത് അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ടാകണം, അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു പ്രവാചകനെങ്കിലും ആ സമൂഹത്തിലേക്ക് വന്നിരിക്കണം. ഇതൊന്നുമില്ലാതെ അവരുടെ ദേഹേച്ഛയുടെയും അറിവില്ലായ്മയുടെയും അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അവർ ഇത്തരം വാദങ്ങൾ പറഞ്ഞു വെച്ചത് എന്നാണ്. അതുകൊണ്ട് 44-ാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, യാതൊരു അറിവുമില്ലാതെയാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള വിമർശനങ്ങൾ അഴിച്ചുവിട്ടത് എന്നും, അതോടൊപ്പം വിശുദ്ധ ഖുർആനിനെ അവർ പരിഗണിക്കാതിരുന്നതും അതേ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അറിവില്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല എന്നും അതവന് സാധിക്കില്ല എന്നുമാണ് ഈ ആയത്ത് സ്ഥിരപ്പെടുത്തുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യം പറയുകയാണെങ്കിലും അതിന് ഖുർആനിൻ്റെയോ പ്രവാചകൻ്റെയോ പിൻബലമുണ്ടാകണം എന്ന വലിയ അത്യുത്തമമായ പാഠം ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ ഖുതുബയിൽ, വിടവാങ്ങൽ ഖുതുബയിൽ തൻ്റെ അനുചരന്മാരോട് വളരെ വികാരഭരിതനായിക്കൊണ്ട് പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു എന്നാണ്. ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തുമാണ്. ഈ ആയത്തിലും അള്ളാഹു പറയുന്നത്, ഒരു പ്രവാചകനും അവർക്ക് കടന്നുപോയിട്ടില്ല, ഒരു വേദഗ്രന്ഥവും അവർക്ക് ലഭിച്ചിട്ടില്ല, എന്നിട്ടും പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ കേൾക്കാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് പ്രവാചകനെ നിഷേധിക്കുക, പ്രവാചകനെ ബത്സിക്കുക? ഇതൊന്നും ഒരിക്കലും വേദഗ്രന്ഥം നൽകപ്പെടാത്ത, പ്രവാചകന്മാരയക്കപ്പെടാത്ത ഒരു സമൂഹത്തിന് പാടില്ല എന്നും അതൊരിക്കലും അവർക്ക് ഭൂഷണമല്ല എന്നുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് വളരെ വലിയ ജാഗ്രത നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് എല്ലാ ആളുകളും ദീനിനെക്കുറിച്ച് സംസാരിക്കുകയും എന്താണോ തനിക്ക് ബോധ്യപ്പെട്ടത് ആ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാണ് ദീന് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം, നമ്മുടെ ബോധ്യപ്പെടലുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥ ദീൻ, എന്താണ് ഖുർആനിലും സുന്നത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്, അതിനനുസൃതമായി അതിൽ നിന്ന് ഒരു നിലക്കും തെറ്റാതെ വഴിമാറാതെ ദീന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നമ്മുടെ തോന്നലുകൾക്കോ നമ്മുടെ മനസ്സിലാക്കലുകൾക്കോ അല്ല അവിടെ പ്രസക്തി ഉള്ളത്. മറിച്ച് എന്താണ് അള്ളാഹുവും റസൂലും അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശമാണ് നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണമെന്നത് ഖുർആനും സുന്നത്തുമാണ്. അതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുക. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, വകദ്ദ

റുസുലി ഫകൈഫ കാന നകീർ വകദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം വമാ ബലഗൂ മിഅശാറ.

0: ഫകദ്ദബൂ റുസുലി ഫകൈഫ കാന നകീർ. ആയത്തിൻ്റെ ആശയം, ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്, അവർക്ക് നാം കൊടുത്തിരുന്നതിൻ്റെ പത്തിലൊന്ന് പോലും ഇവർക്ക് നേടിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. അപ്പോൾ എൻ്റെ രോഷം എങ്ങനെയുള്ളതായിരുന്നു. വിശുദ്ധ ഖുർആനിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത മക്കയിലെ മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ. വഖദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഒരു ഭാഗം ഏതൊരു പ്രവാചകനും പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമേകുന്ന ഒരു വാചകമാണ്. അതായത് നബിയെ, താങ്കളെ മാത്രമല്ല കളവാക്കിയിട്ടുള്ളത്, താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരെയെല്ലാം കളവാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇതിൻ്റെ പേരിൽ വ്യസനിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല എന്ന ഒരു ധ്വനിയാണ് ആയത്തിൻ്റെ ആദ്യ ഭാഗം നൽകുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകനെ കൂടാതെ ആത്മാർത്ഥമായി പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് വല്ലാത്ത സമാധാനം അവൻ്റെ മനസ്സിലേക്ക് നേടിത്തരും. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ ആത്മാർത്ഥമായി ആ ദീന് സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടുകൂടി ക്ഷണിക്കുന്ന നേരത്ത് ചിലരെങ്കിലും അതിനെതിരെ കുത്തുവാക്കുകൾ പറയുകയും കളിയാക്കലുകൾ നേരിടേണ്ടി വരികയും ചെയ്യാറുണ്ട്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രബോധകന്മാർ മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രവാചകന്മാരും കടന്നുപോയ ഒരു സുന്നത്താണ് പ്രബോധനത്തിൻ്റെ വീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ യാതൊരു വ്യസനവും ഉണ്ടാകേണ്ടതില്ല, മറിച്ച് നമ്മൾ നമ്മുടെ പ്രബോധനത്തിലൂടെ അതിശീഘ്രം കുതിക്കുകയാണ് വേണ്ടത് എന്നാണ് ഈ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വഖദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു മുമ്പ് കളവാക്കിയ ആളുകളുടെ അവസ്ഥയും എന്നാൽ ഇപ്പോൾ കളവാക്കിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥയും താരതമ്യം ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അല്ലാഹു പറയുകയാണ്, വമാ ബലഗു, ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. മിഷാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിലൊന്ന്. ആ തൈനാഹും, നാം അവർക്ക് നൽകിയ ഒരു കാര്യത്തിൻ്റെ പത്തിലൊന്നിലേക്ക് പോലും ഇവിടെയുള്ള മക്കയിലുള്ള മുശ്രിക്കുകൾ എത്തിയിട്ടില്ല. എന്താണ് ആ കാര്യം? കുവ്വത്താണ്, ശക്തിയാണ്. പണ്ടുള്ള സമൂഹമെന്നത് നല്ല ശാരീരികമായ ശേഷിയുള്ള മല്ലന്മാരായ ആളുകളായിരുന്നു കഴിഞ്ഞു പോയ സമൂഹത്തിലെ ആളുകൾ. അവർക്ക് നൽകിയതിൻ്റെ ആ ശക്തിയും കഴിവും അതിൻ്റെ പത്തിലൊന്നു പോലും മക്കയിലെ മുശ്രിക്കുകൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ ആ കഴിഞ്ഞു പോയ അത്രയും ബലവത്തുള്ള ശക്തവാന്മാരായ ആളുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ രോഷം അത് അതികഠിനമായിരുന്നു. എന്നിരിക്കെ ഈ പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്നാണ്. അതുകൊണ്ട് അവർ ഭയപ്പെടേണ്ടതുണ്ട്, അവർ വിനയാനിതരായി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ മല്ലന്മാരായ ആളുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാം എന്ന ഒരു പേടി അവരുടെ മനസ്സിലിട്ട് കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ചെയ്തിട്ടുള്ളത്. സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്, ഒരു അടിസ്ഥാനമാണ് ആയത്തുകൾ കൊണ്ട് തന്നെ ആയത്തിനെ വിശദീകരിക്കുക എന്നുള്ളത്. അത്തരം വിഷയത്തിൽ വിശദീകരണ ഗ്രന്ഥങ്ങൾ തന്നെ, തഫ്സീറുകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് സമാനമായ സൂറത്തു ഗാഫിറിലെ 82-ാമത്തെ ആയത്ത്, ഖാനു അക്സറ മിൻഹും വഅശദ്ദ ഖുവ്വതൻ വആസാറൻ ഫിൽ അർദ്, ഭൂമിയിൽ സ്വാധീനമുണ്ടായിരുന്ന, നല്ല ശക്തിയുണ്ടായിരുന്ന, ഇപ്പോഴുള്ള എണ്ണത്തെക്കാളും അധികം എണ്ണമുണ്ടായിരുന്നവരായിരുന്നു കഴിഞ്ഞുപോയ നിഷേധികളായ ധിക്കാരികളായ ആളുകൾ. സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത്, വ അസാറുൽ അർദ വഅമറൂഹ അക്സറ മിമ്മാ അമറൂഹ. ഇപ്പോൾ എത്ര കാലമാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാളും കൂടുതൽ കാലം ജീവിച്ചവരാണ് കഴിഞ്ഞു പോയ ധിക്കാരികളും നിഷേധികളുമായ ആളുകൾ. അതേപോലെ തന്നെ കൂടുതൽ ശക്തിയുള്ളവരും ഭൂമിയെ ഉഴിതുമറിക്കുകയും ചെയ്തവരാണ്. എന്നിട്ടും അവർ ശിക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഭയപ്പെടേണ്ടതുണ്ട്, ഭയപ്പാട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന താക്കീതാണ് ഈ ആയത്തിൽ പ്രധാനമായും ഉൾക്കൊണ്ടിട്ടുള്ളത്. ഫകദ്ദബൂ റുസുലി, ഫകദ്ദബൂ അങ്ങനെ അവർ കളവാക്കി. റുസുലി എൻ്റെ പ്രവാചകന്മാരെ, എൻ്റെ ദൂതന്മാരെ അവർ നിഷേധിച്ചു തള്ളി. കഴിഞ്ഞു പോയ സമൂഹം പ്രവാചകന്മാരെ നിഷേധിക്കുകയുണ്ടായി. ഫകൈഫ എങ്ങനെയായിരുന്നു, ക്യാന നകീർ എൻ്റെ രോഷം എങ്ങനെയായിരുന്നു, എൻ്റെ പ്രതികാരം എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുകയാണ്. അതായത് ഈ രണ്ട് ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ അനേകം പാഠങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലൂടെയും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ മനസ്സും ഒരുപോലെ ആ ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, അതല്ലെങ്കിൽ അതിനെ സഞ്ചരിപ്പിക്കുവാൻ നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. കാതുകൾ കൊണ്ട് കേൾക്കുന്നതിലുപരി ഹൃദയം കൊണ്ട് കേൾക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. 44-45 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന അനേകം പാഠങ്ങളിൽ ചിലത്, ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാകേണ്ട ഒന്നാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങിക്കൊണ്ട് ആ സുന്നത്ത് അനുധാവനം ചെയ്ത് ജീവിക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനെ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ അതിൽ സംശയം വെച്ചു പുലർത്തുന്ന ഒരു പ്രവണത ഒരിക്കലും ഒരു മുഅ്മിനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പാഠം, നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന തോന്നൽ പലപ്പോഴായി മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരാറുള്ള ഒരു ചിന്തയാണ്. വളരെ അപകടകരമായ ചിന്തയാണ് ആ ഒരു ചിന്ത. അതുതന്നെയാണ് പലപ്പോഴായി മക്കയിലെ മുശ്രിക്കുകൾക്കും ബാധിച്ചത്. ഞങ്ങൾ എന്തൊക്കെയോ ആണ്, ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ പത്രാസുള്ളവരാണ് എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവരെ അഭിസംബോധനം ചെയ്യുന്നിടത്ത് പറഞ്ഞത്, നിങ്ങളെക്കാളും ശക്തിയുള്ള, നിങ്ങളെക്കാളും സ്വാധീനമുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പാടോടുകൂടി കഴിയണം എന്ന ഒരു ധ്വനിയാണ് ആ ആയത്തിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു പാഠം, മൂന്നാമത്തെ പാഠം എന്നത്, ദീനിൻ്റെ വിഷയത്തിൽ അറിവില്ലാതെ യാതൊന്നും തന്നെ നമ്മളാരും സംസാരിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള സംസാരമെന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കോപത്തിന് നമ്മൾ ഓരോരുത്തരും ഇരയാകുമെന്നാണ് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അറിയില്ല എന്ന് പറയുവാൻ നമ്മൾ ഓരോരുത്തരും സജ്ജരാകേണ്ടതുണ്ട്. എന്തൊരു ചോദ്യവും നമ്മൾ ചോദിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ അറിവ് നമുക്കില്ല എങ്കിൽ ലാ അദരി, എനിക്ക് അറിയില്ല എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും സഹാബാക്കളിലൂടെയും ആണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആദിലീങ്ങളായ നീതിമാന്മാരായ ആളുകളിൽ നിന്നാണ് ദീൻ കൈമാറ്റം ചെയ്യപ്പെടുക. അതുകൊണ്ട് നമ്മൾ ദീൻ കൈമാറുമ്പോൾ ആ നീതി നമ്മൾ പാലിക്കേണ്ടതുണ്ട്, സത്യസന്ധത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുത്തരം പറഞ്ഞ് ഞാൻ വലിയ ആളാണ് എന്ന് തോന്നിപ്പിക്കലല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് അള്ളാഹുവിൻ്റെ ദീൻ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ലാഭത്തിനു വേണ്ടിയോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയോ നമ്മൾ ഒരിക്കലും ദീന് പറയുന്ന, അതല്ലെങ്കിൽ ദീനിനെ മറയാക്കി സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ജീവിതത്തിലുടനീളം നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൻ്റെ പഠിതാവായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 44-45 വചനങ്ങൾ അവതരിപ്പിച്ചത് ജസിൽ ജാഫർ.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വഅസ്സല്ലി വഅസ്സല്ലിം അലാ നബിയിൽ മബ്ഊസി റഹ്മത്തൽ ആലമീൻ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും മഹത്വവും ശ്രേഷ്ഠതയും നൽകിയത് അവൻ്റെ വിശാലമായ റഹ്മത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ സ്ഥലങ്ങളിൽ വെച്ചും പ്രസ്തുത സമയങ്ങളിൽ വെച്ചുമുള്ള ആരാധനകൾക്ക് കൂടുതൽ മഹത്വവും കൂടുതൽ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. അത്തരത്തിൽ പവിത്രമായ ഒരു മാസമാണ് അറബി മാസങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ മാസമാവുന്ന മുഹറം മാസം. ആ മുഹറം മാസത്തിലെ ആശൂറ പ്രത്യേകിച്ചും. എന്താണ് മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠത? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇന്ദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം, ഒരു വർഷത്തിലുള്ള മാസങ്ങളുടെ എണ്ണം അത് 12 മാസങ്ങളാകുന്നു. സൂറത്ത് തൗബയിൽ അല്ലാഹ് പറഞ്ഞു, മിൻഹ അർബഅത്തു ഹുറും, അതിൽ 4 മാസങ്ങൾ ഹുറുമായ പവിത്രമായ പരിപാവനമായ മാസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചത് സലാസത്തുൻ മുത്തവാലിയാത്തുൻ, തുടർച്ചയുള്ള 3 മാസങ്ങൾ, ദുൽഖാദും ദുൽഹിജ്ജയും മുഹറം മാസവും, മറ്റൊന്നുള്ളത് റജബ് മാസവുമാണ്. അപ്പോൾ പവിത്രമായ മാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ അറിയിച്ചു തന്നു. അതുപോലെ തന്നെ മുഹറം മാസത്തിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായേലുകാരെയും ഫിർഔനിൽ നിന്നും രക്ഷിച്ചത് ഈ ഒരു മുഹറം മാസത്തിലായിരുന്നു എന്നാണ്. അൻജല്ലാഹു ഫീ മൂസ വഖൗമഹു വഗറഖ ഫിർഔന വഖൗമഹു, അല്ലാഹു മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ സമുദായത്തെയും രക്ഷിക്കുകയും ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കിക്കൊല്ലുകയും ചെയ്ത മാസവുമാകുന്നു എന്നത് മുഹറം മാസത്തിന് രണ്ടാമത്തെ ശ്രേഷ്ഠതയാണ്. മാത്രമല്ല, യുദ്ധം പാടില്ലാത്ത ഹറാമായ മാസമാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ മാസത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ദുൽമ ചെയ്യാൻ പാടില്ല. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം എന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ പറഞ്ഞത്, അഥവാ അള്ളാഹുവിലേക്ക് പ്രത്യേകമായി ചേർത്തു പറഞ്ഞു എന്നാണ്. വൽ ഫജ്ർ വലയാലിൻ അഷർ, പ്രഭാതമാണേ സത്യം എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തബിഈങ്ങൾ പ്രഗത്ഭനായ മഹാനായ ഖത്താദ ഇബ്നു ദഅമ സദൂസി റഹിമഹുല്ലാ പറഞ്ഞത്, ഈ പ്രഭാതം കൊണ്ട് ഉദ്ദേശം ഹിജ്റ വർഷം ആരംഭിക്കുന്ന മുഹറം മാസത്തിലെ ഒന്നാമത്തെ പ്രഭാതമാണ് എന്നാണ്. മാത്രമല്ല, പല സമുദായങ്ങളും ഈ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി പല ആരാധനകളും ചെയ്തിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടരെയും രക്ഷപ്പെടുത്തിയ കാരണത്താൽ ജൂതന്മാർ ഈ മാസത്തെ പരിപാവനമായി കാണുകയും അന്ന് അവർ നോമ്പനുഷ്ഠിക്കുകയും പെരുന്നാളായി കാണുകയും ചെയ്തിരുന്നു. അവർ അവരുടെ സ്ത്രീകൾക്ക് ആഭരണങ്ങളും പ്രത്യേകമായ വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്തിരുന്നു. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും മുഹറം മാസത്തിലെ ആശുറ അതിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. കഅബാലയം കില്ല അണിയിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളൽ സിയാമി ബഅദ റംളാൻ, റംളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലാവുന്നു എന്നാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ യഹ്തസിബു അലല്ലാ അൻ യുകഫിറ സനത അല്ലതീ ഖബലഹ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ ഇതിലൂടെ പൊറുക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തോട് ഉണർത്താനുള്ളത്, ഈ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി തെറ്റുകുറ്റങ്ങളിൽ മുക്തരായി ജീവിക്കുകയും ആശുറായൻ്റെയും തസുആൻ്റെയും മുഹറം 9-ഉം 10-ഉം നോമ്പനുഷ്ഠിക്കുക. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ 9 വ്യാഴാഴ്ചയും 10 വെള്ളിയാഴ്ചയുമാണ്. മറക്കാതെ ഇതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി നാം നോമ്പനുഷ്ഠിക്കുക. കഴിഞ്ഞു പോയ വർഷങ്ങളിലെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പുറത്ത് മാഫാക്കി തിരുമാറാട്ടെ. ആദാബ്. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
5: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
1: പീസ് റേഡിയോ. Tune to reality.
6: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം. കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ അടുത്തതായി ജനക്ഷേമം. വാഹന ഉടമകൾ ശ്രദ്ധിക്കാൻ. ഭാഗം 1. അവതരണം ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, കൂടെ സലാം സുറുമ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. 1989 മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി സർക്കാർ സേവനം ആരംഭിച്ച് 2018 ഡെപ്യൂട്ടി കമ്മീഷണർ വിരമിച്ച പാണ്ടിക്കാട് സ്വദേശി ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സർ, സ്വാഗതം. മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളാണ് അദ്ദേഹം ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാം ഓൺലൈനായി ഇക്കാലത്ത്, മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഓൺലൈൻ സേവനങ്ങൾ എന്തൊക്കെയാണ്?
9: മോട്ടോർ വാഹന വകുപ്പിൻ്റെ മിക്ക സേവനങ്ങളും ഇന്ന് ഓൺലൈനാണ്. നമ്മൾക്ക് RTO ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്ത് വാങ്ങിക്കേണ്ട സേവനങ്ങൾ പൊതുവേ ഒഴിവാക്കാൻ പറ്റാത്ത ചില സേവനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബസ്സിൻ്റെ പെർമിറ്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ, അത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല.
8: ബസ് കൊണ്ട് ഹാജരാക്കണം
9: അല്ല, അതിനേക്കാൾ ഉപരി ബസ്സിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അത് RTOയിൽ പ്ലേസ് ചെയ്ത് RTOന്റെ മീറ്റിംഗ് പാസ്സായി അങ്ങനെ കുറേ പ്രൊസീജിയർ, ലീഗൽ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ബസ്സിന് പെർമിറ്റ് കൊടുക്കുന്നത്. ബാക്കിയുള്ള സേവനങ്ങൾ മിക്കവാറും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ കൂടെ ഹാജരാക്കേണ്ട രേഖകളൊക്കെ ഉണ്ട് എങ്കിൽ ഓഫീസേഴ്സിന് പാസ്സാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നത് റിന്യൂ ചെയ്യാൻ ആവശ്യമായ ഫീസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഫോർമൽ പ്രൊസീജിയർ മാത്രമാണ്. അപ്പം അതിന് ആൾക്കാർ പോകേണ്ട കാര്യമല്ല,
8: ഓൺലൈൻ ചെയ്യാൻ പറ്റും.
9: അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ, വാഹനം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉൾപ്പെടെ ഇന്ന് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പറ്റും.
8: പബ്ലിക്കിന് അത്രയും സൗകര്യമാണ് കാര്യങ്ങൾ അല്ലേ?
9: പക്ഷേ ആ സൗകര്യമാണ്, പക്ഷേ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ഡ്രൈവർമാർക്കും ഓട്ടോറിക്ഷ ഉടമസ്ഥർക്കൊക്കെ സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് സംവിധാനങ്ങൾ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക്, സൗകര്യത്തിലേക്ക് അവരെത്താത്തതിൻ്റെ ഒരു ഇതുണ്ട്. അതിനെ നമ്മൾ വേറെ ഈ കുടുംബശ്രീ പോലുള്ള കാര്യങ്ങൾ ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് RTOസിൻ്റെ അടുത്ത്, RTOസിൻ്റെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ RTOസിൻ്റെ ഓഫീസിൽ തന്നെ ചില സേവന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട്, അല്ലെങ്കിൽ അക്ഷയ അതിലൊക്കെ പോയാലും ചെയ്യാൻ കഴിയും.
8: ഓക്കെ സർ, അതിന് വേണ്ടിയിട്ട് ഇപ്പം എല്ലാം ആപ്പുകളുടെ കാലമാണല്ലോ, ആപ്പിൻ്റെ കാലമാണ്. അപ്പം നമ്മൾ ഇത്തരം സേവനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് മെഷീനറിയുടെ ഭാഗമായുള്ള ആപ്പുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ കഴിയും?
9: മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾക്ക് ആപ്പ് ബേസ്ഡ് അല്ല.
8: അല്ല,
9: മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ഒന്ന്, വാഹനം, നമ്മൾ വാഹനത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ചെയ്യാനുള്ളത് വാഹൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
8: ഓൺലൈൻ
9: പോർട്ടലും, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച് സാരഥി എന്ന് പറയുന്ന പോർട്ടലാണ്. അതിലൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്, ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ വളരെ പാവപ്പെട്ട, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ, സേവന ദാതാക്കളായിട്ടുള്ള അക്ഷയ, കുടുംബശ്രീ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്ത്
8: ഹെൽപ്പ്
9: ഡെസ്കുകളുണ്ട്, അവിടെ ചെയ്യാൻ പറ്റും. അതല്ലാത്ത പറ്റ ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ RTOസിൽ പോയാലും അവിടുന്ന് വേണ്ട സേവനങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
8: സോ അതുപോലെ നമുക്കറിയാം മോട്ടോർ വാഹന വകുപ്പ് ഒരുപാട് സേവനങ്ങൾ പബ്ലിക്സിന് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയൊന്നും ചുരുക്കി പറയാൻ കഴിയും?